ആകാശവാണി കൊച്ചി എഫ് 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 31, കൊല്ലവർഷം 1202 ചിങ്ങം 6, 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: വർഷങ്ങൾക്ക് മുമ്പ് നന്ദി ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ വായിച്ച ഒരു ലേഖനം എന്നെ വളരെ ആകർഷിക്കുകയുണ്ടായി. പയർ വിപ്ലവം എന്നായിരുന്നു ആ ലേഖനത്തിന്റെ പേര്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് നഗരപ്രാന്തങ്ങളിലെയും നാട്ടിൻപുറങ്ങളിലെയും വിദ്യാലയങ്ങളിൽ ധാരാളം വെളിമ്പ്രദേശങ്ങളുണ്ടാകും. വെറുതെ കിടക്കുന്ന സസ്യഭൂയിഷ്ഠമായ വളക്കൂറുള്ള മണ്ണുണ്ടാവും. കുട്ടികളെ കൊണ്ടുതന്നെ ഒഴിവു വേളകളിൽ ആ വെളിമ്പറമ്പുകളിലും സ്കൂൾ മുറ്റങ്ങളിലും പയർ നട്ടുപിടിപ്പിച്ചാൽ കുട്ടികൾക്ക് നല്ല വ്യായാമമാകും. അധ്വാനത്തിന്റെ വിലയും മഹത്വവും അവർക്ക് മനസ്സിലാകും. ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ സുഖം അവർ തിരിച്ചറിയും. മണ്ണുമായുള്ള മനുഷ്യന്റെ ബന്ധം കുട്ടികൾക്ക് ഊട്ടിയുറപ്പിക്കാനാകും. പയർ വിത്തുകൾ നട്ടുകഴിഞ്ഞാലോ സ്കൂൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവയെ നനയ്ക്കാനും കുട്ടികളെ തന്നെ നിയോഗിക്കണം. ആ വിത്തുകൾ വളർന്നുവരുന്ന കാഴ്ച അവർ കണ്ടു മനസ്സിലാക്കണം. ആ വള്ളികൾ വളരുമ്പോൾ അവയ്ക്ക് പന്തലിടാനും അവരെ പഠിപ്പിക്കണം. ആ പയർ വള്ളികൾ കായ്ച്ചു വരുമ്പോൾ ദിവസവും ഓരോ കൊച്ചുകെട്ട് വീതം പയർ കുട്ടികൾക്ക് 10 പൈസയ്ക്ക് വിൽക്കണം. 10 പൈസയെ ഈടാക്കാവൂ. തങ്ങളുടെ അധ്വാന ഫലം വീട്ടിൽ കൊണ്ടുപോയി അമ്മമാരുടെ കയ്യിൽ കൊടുത്ത് തങ്ങൾക്ക് ആഹാരമുണ്ടാക്കി തരാൻ പറയട്ടെ അവർ. പയർ തോരന ഉപ്പേരിയോ മെഴുക്കുപുരട്ടിയോ ആയി അവർ നിത്യവും അത് കഴിക്കട്ടെ. അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അനേകം പോഷകങ്ങൾ അതിൽ നിന്ന് അവർക്ക് ലഭിക്കും. കുട്ടികളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റമായി, വിപ്ലവമായി ഈ അനുഭവം മാറും. ഇങ്ങനെ പോകുന്നു ആ ലേഖനം. അതെഴുതിയ ആളിന്റെ പേര് എന്റെ മനസ്സിൽ പതിഞ്ഞു. കെ ബാലകൃഷ്ണൻ നായർ. ദില്ലിയിലെ ഒരു പ്രശസ്ത പത്രത്തിൽ കൃഷി സംബന്ധമായ പേജ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിമനോഹരമായി മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും കവിത പോലെ ഹൃദ്യമായിരുന്നു. ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയും എന്നും കൊതിച്ചിരുന്ന, അതിനുവേണ്ടി വിചിത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു മഹാമനസ്കനായിരുന്നു ബാലകൃഷ്ണൻ നായർ. അതിർത്തികളിലാണ് എല്ലാ സംഘർഷങ്ങളുടെയും വേരെന്നും അതിർത്തികളിൽ ആയുധങ്ങളും യുദ്ധക്കൊതിയും കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം എഴുതി. എല്ലാ അതിരുകളും മായ്ച്ചു കളഞ്ഞ് എല്ലാ രാജ്യങ്ങളും ഒറ്റയൊരു മഹാരാജ്യമായി മാറണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു, സ്വപ്നം കണ്ടു. ലോകത്തിലെ നദികളെയെല്ലാം ഒന്നിപ്പിച്ചാൽ, കൂട്ടിയോജിപ്പിച്ചാൽ ഒരു രാജ്യത്തും മനുഷ്യർ വെള്ളത്തിനു വേണ്ടി യാതന അനുഭവിക്കില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എല്ലാ ലോക നേതാക്കളും ഒന്നിച്ചാൽ ഇത് നടപ്പിൽ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ക്ഷാമമേ അനുഭവിക്കാത്ത ഒരു ജനതയെ വെറുതെ എന്തെന്നറിയാതെ സുഭിക്ഷ

0: മായി ജീവിക്കുന്ന ഒരു ലോക ജനതയെ ബാലകൃഷ്ണൻ നായർ സ്വപ്നം കണ്ടു. ആ സ്വപ്നങ്ങൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. എറണാകുളത്തെ ഒരു പ്രസിദ്ധ കലാ സാംസ്കാരിക സ്ഥാപനത്തിൽ തുടരെ നടത്തിപ്പോന്നിരുന്ന സാംസ്കാരിക പരിപാടികളിൽ സംസാരിക്കാൻ എത്തുന്ന പ്രമുഖരോടൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു. വേദിയിലിരിക്കുന്ന വ്യക്തി കവിയോ നോവലിസ്റ്റോ ചിത്രകാരനോ ചലച്ചിത്രകാരനോ രാഷ്ട്രീയ നേതാവോ ആരു തന്നെയായാലും ബാലകൃഷ്ണൻ നായർ അവരോടൊക്കെ ചോദിക്കുമായിരുന്നു, വിശ്വസമാധാനത്തിനായി താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, ചെയ്തുകൂടെ? തുടർന്ന് അദ്ദേഹം അപേക്ഷിക്കും, അങ്ങയുടെ പ്രവർത്തനങ്ങളിൽ ഈ ലക്ഷ്യം കൂടി ദയവായി ഉൾക്കൊള്ളിക്കൂ. ഒടുവിലൊടുവിൽ ഇതവിടെ കൂടാറുള്ള സ്ഥിരം പ്രേക്ഷകർക്കൊരു തമാശയായി. അദ്ദേഹത്തിന്റെ പരിചയക്കാരെയും അയൽക്കാരെയും പോലെ അവരും അദ്ദേഹത്തെ വട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വട്ടന്മാരെയല്ലേ ലോകത്തിന് ആവശ്യം എന്ന് അന്നെന്ന പോലെ ഇന്നും ഞാൻ ചിന്തിക്കുന്നു. ഇങ്ങനെയൊക്കെ വിഭിന്നമായി വിചിത്രമായി ചിന്തിച്ച ആ ചിന്തകൾ ഉറക്കെ പങ്കുവച്ച വ്യക്തികളല്ലേ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ചില ഏടുകൾ രചിച്ചത്? ചിലർ കേളിപ്പെട്ടു, ചിലരെ കുരിശിലേറ്റി, ചിലരെ വിഷം കൊടുത്തു കൊന്നു, ചിലരെ തടങ്കലിലാക്കി. അനേകം പേർ നിശബ്ദരായി മൺമറഞ്ഞു. അവരുടെ നിലവിളികൾ വനരോദനങ്ങളായി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. പക്ഷേ നമുക്കറിയാം, ഇതുപോലുള്ള വിചിത്രവും ഭ്രാന്തവുമായ സ്വപ്നങ്ങൾ കാണുന്നവരെ ഇന്ന് ഭൂമിക്ക് കൂടുതൽ കൂടുതൽ ആവശ്യമുണ്ട്. ലോക ജനതയെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പമുള്ള മനസ്സുകളുള്ള അസാധാരണരായ മനുഷ്യരെ നമുക്ക് ധാരാളമായി വേണം.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് പ്രൊഫസർ സുധ ബാലചന്ദ്രൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ എക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ചന്തകൾ ഉദ്ഘാടനം ചെയ്യും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ നിർദ്ദേശം നൽകി കണ്ണൂർ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ്. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് പുന്നമടക്കായലിൽ. ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. 71 വള്ളങ്ങളാണ് ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ രാത്രി അടച്ചു. ഓണം പൂജയ്ക്കായി തിങ്കളാഴ്ച വൈകിട്ട് നട തുറക്കും. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ വർഷത്തെ ബിരുദദാന ചടങ്ങ് ഇന്ന്. 350 വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2 പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. എതിരില്ലാത്ത 2 ആതിഥേയരുടെ ജയം.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, ഓണം കവിതാ നേരം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, കാനകൾക്കും വേണം ക്ലീനിംഗ്, നോവൽ പാരായണത്തിൽ തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാറിന് എഴുതിയ നോവൽ, തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്ക്, കിട്ടുന്ന വാഹനങ്ങളിൽ കയറി സൗജന്യമായി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത എഡ്വിനുമായി അഭിമുഖം. 8:30

0: ചലച്ചിത്ര ഗാനങ്ങൾ 8:40 തപസ്യ ഹോമിയോ FM ഹെൽത്ത് ലൈൻ. ADHDയും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭിയിൽ PF മാത്യൂസിന്റെ കഥ, സൗമ്യ PR പ്രഭാഷണം, പൂജ P ബാലസുന്ദരത്തിന്റെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. ആകാശവാണി FM വാർത്തകൾ. 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇല്ലോണം വല്ലോണം നല്ലോണം PUടെ തിരുവോണം, മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലൂടെ ഒരു യാത്ര. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, 12:05 ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്നു. 2:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ആലപ്പുഴ പുന്നമട കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണം.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വൈകിട്ട് 5:55 സേവന വാർത്തകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 FM ഈവനിംഗ്, 7:55 ഒരിടത്തൊരിടത്ത് അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ.
3: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi has said that reforms are not a compulsion but a commitment and conviction for his government, and that its policies are pro-people, pro-growth and pro-development. Addressing the Economic Times World Leaders Forum in New Delhi last evening, Mr. Modi said his government has created a clear roadmap for reforms, with the primary focus being on reforms at the governance level. He said India is undertaking next generation reforms at the policy level to secure the country's future.
4: Humne reforms ko lekar ek clear road map banaya. Is road map ki pramukh disha rahi hai governance level ke reforms ho. Iske liye aaj 21st sadi ke Bharat mein hum sirf regulation nahi badal rahe, hum regulation ki puri philosophy badal rahe.
3: The Prime Minister also spoke about the global economic environment, saying that the weaponization of resources and growing mistrust were creating new challenges. He said that even in such circumstances, the world continues to see India as a bright spot of hope and growth. Union Home Minister Amit Shah has lauded West Bengal Chief Minister Suvendu Adhikari for handing over 1,129 acres of land to the Border Security Force BSF and Sashastra Seema Bal SSB for fencing along the India-Bangladesh border in the state within 45 days of the new government coming to power. He said the request for the land required for the border fence had been pending since 2014. Mr. Shah was speaking while attending a program at the Sashastra Seema Bal SSB Frontier Headquarters in the Rani Danga area at Siliguri in West Bengal yesterday. The Home Minister said completing border fencing is crucial to stopping infiltration and protecting national security. He said the government will continue its zero tolerance policy towards illegal immigration. India will host the BRICS Youth Ministers Meeting and the BRICS Sports Minister Meeting at Vishakhapatnam in Andhra Pradesh. The BRICS Youth Ministers Meeting will be held tomorrow, while the BRICS Sports Ministers Meeting will take place tomorrow. The meetings will be chaired by Youth Affairs and Sports Minister Dr. Mansukh Mandaviya, with the Minister of State for Youth Affairs and Sports Raksha Khatse also participating. According to the Ministry of Youth Affairs and Sports, the Youth Ministers meeting will focus on strengthening cooperation in youth development and empowerment with

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ അടുത്ത ഗാനം ശോഭ പാടിയത് രചന തങ്കൻ തിരുവട്ടാർ, സംഗീതം മുരളി സിത്താര.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പ്രഭാതഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഗോകുൽ ജോസഫ് പാടിയത്, സംഗീതം അജയ് ഘോഷ്.

0: സാഹിത്യ സുരഭി
1: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
0: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
1: കേൾക്കൂ.
0: സാഹിത്യ സുരഭി
1: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
0: സാഹിത്യ സുരഭി
1: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
0: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
1: സാഹിത്യ സുരഭി
0: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
1: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
0: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അടുത്തമാസം 5 വരെ നീട്ടി. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും അടുത്തമാസം 5 AMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം.

റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പ് എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 6238092175 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8281651457. 8281651457. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റോന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. മഴയും പ്രതികൂല കാലാവസ്ഥയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാം. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ AMS പോർട്ടലിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.ams.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ams.kerala.gov.in. 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 31 വരെ നീട്ടി. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് www.admissions.ku.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന നമ്പറിൽ വിളിക്കാം. 0487243819. വെബ്സൈറ്റ് www.admissions.ku.in. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,500 രൂപ, കൊപ്ര 16,300, കുരുമുളക് ഗാർബിൾഡ് 71,300 രൂപ, അൺഗാർബിൾഡ് 69,300. റബ്ബർ RS4 27,400 രൂപ, RS5 27,100 രൂപ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 32:03. പ്രധാന പത്രവാർത്തകൾ. സൊമാലിയയിൽ കടൽ കൊള്ളക്കാർ ചരക്കു കപ്പൽ റാഞ്ചി. 3 ദിവസത്തിനു ശേഷം യമനിലും സമാന സംഭവം. ഏഡൻ ഉൾക്കടലിൽ വ്യാഴാഴ്ചയാണ് എണ്ണക്കപ്പൽ റാഞ്ചിയത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ഉച്ചയ്ക്ക് 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനശേഷം പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ മാസ്റ്റിൽ തുടർന്ന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരവും ഫൈനൽ മത്സരവും. ഓണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. 22, 24, 25 തീയതികളിൽ വൈകിട്ട് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6 മിനിറ്റ് ഇടവേളയിൽ 4-ലധികം സർവീസ് നടത്തും. ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടി സൗകാർ ജാനകി അന്തരിച്ചു. ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ഉൾപ്പെട്ട സഖ്യം

0: സെമി ഫൈനലിൽ കടന്നു. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസ് ട്രിവാൻഡ്രം റോയൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: സമയം 6:53:50.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
4: കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
8: കാവ്യധാര.
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: പ്രിയ ശ്രോതാക്കളെ, കാവ്യധാരയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത കേൾക്കാം.

0: ജി കുമാരപിള്ള എഴുതിയ കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹൃദയോത്സവം, ആലാപനം അജയൻ പി ജയരാജ്.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പരിപൂർണ പരിശോധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: ചേച്ചിക്ക് വേദനയുണ്ട്
1: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തന ഇവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലേറെ പൊളിച്ച തമാശ.
2: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
3: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അയ്യ.
2: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.

കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

ഇന്ന് രാത്രി 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ.

8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, 9:00 ന്യൂസ് അറ്റ് 9:00, 9:15 ഓണം കഥാവേള, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി.

ആകാശവാണി കൊച്ചി എഫ് എം 2.3 സമയം 6 മണി കഴിഞ്ഞ് 43:15. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും അനുസൃതമായി പരിവർത്തനം ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളെ നിരന്തരം നിരീക്ഷിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സംവിധാനം സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു. സർവകലാശാലകളിലെ പാഠ്യപദ്ധതികൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ജയ്പൂരിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം 3x വർദ്ധിച്ചെന്നും വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യ വികസനം അനിവാര്യമാണെന്നും ഷെഖാവത്ത് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗം ഇന്നലെ ജയ്പൂരിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ചട്ടക്കൂട് ഒരുക്കുന്ന ജയ്പൂർ പ്രഖ്യാപനം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. കൊച്ചി മെട്രോ സർവീസിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ MD ഗവൺമെന്റിന് നിർദ്ദേശം സമർപ്പിച്ചത്. കൊച്ചി മെട്രോ അതേ പേരിൽ തന്നെ അറിയപ്പെടുമെന്നും ഭാവിയിൽ തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ എന്നിവ വരുമ്പോൾ അതും അതാത് സ്ഥലങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും അറിയുകയെന്നും അധികൃതർ വ്യക്തമാക്കി. ഭാവിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മെട്രോയെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ

0: ഭാഗമായാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂവെന്നും KMRL വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈം ടേബിൾ പുറത്തിറക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കോട്ടയം MRFലെ സ്ഥിരം ജീവനക്കാരുടെ 16-ാമത് ലോങ് ടേം സെറ്റിൽമെന്റ് പുതുക്കി നിശ്ചയിക്കുന്നതിന് ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. പുതിയ ലോങ് ടേം സെറ്റിൽമെന്റിന് ഈ മാസം 1 മുതൽ 4 വർഷത്തേക്കാണ് പ്രാബല്യം. UDF ഗവൺമെന്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ ആരോപിച്ചു. PM ശ്രീ നടപ്പാക്കാൻ വൈകുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പാക്കിയെന്നും എന്നാൽ കേരളത്തിൽ കേന്ദ്ര പദ്ധതികളെ എതിർക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ നീർച്ചാലുകളുടെ ജനകീയ മാപ്പിംഗ് MA റസാഖ് മാസ്റ്റർ MLA നൽകി മന്ത്രി T.സിദ്ദിഖ് പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നീർച്ചാലുകളും തോടുകളും ജലസ്രോതസ്സുകളും ജനകീയ പങ്കാളിത്തത്തോടെ കണ്ടെത്തി രേഖപ്പെടുത്തിയതാണ് മാപ്പ്. വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് മറ്റന്നാൾ മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ പൂക്കള മത്സരം ഇന്ന് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പൂക്കളങ്ങൾ ഒരുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2-ന് മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. ആലപ്പുഴയിൽ നിന്ന് R രവികുമാർ.
1: ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കരിനാഗങ്ങളെ പോലെ ആൾക്കൂട്ടങ്ങൾ ചീറിപ്പായുന്ന അത്ഭുത കാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ജലരാജാവിനെ നിശ്ചയിക്കുന്ന ഈ ജലമാമാങ്കത്തിന് ഇത്തവണ 71 ജലരാജാക്കന്മാരാണ് രംഗത്തുള്ളത്. ചുണ്ടൻ വള്ളംകളി വിഭാഗത്തിൽ മാത്രം 22 എണ്ണമുണ്ട്. 1150 മീറ്റർ ട്രാക്കിലാണ് പൂരം. രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ ഹീൽസ് മത്സരം ആരംഭിക്കും. മലയാളികൾക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും തുഴച്ചിൽക്കാരായി രംഗത്തുണ്ട്. ഒരു വള്ളത്തിൽ 25% ഇതര സംസ്ഥാനക്കാർ പാടില്ലെന്ന നിയമം ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവേശന പാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളംകളി കാണുന്നതിന് ഗാലറിയിലേക്ക് പ്രവേശനം.
0: ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30-ന് നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ കണ്ണൂർ ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഓണക്കാലം അവസാനിക്കുന്നത് വരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയുന്നതിനായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് അവധി ദിവസങ്ങൾ കൂടുതലായി വരുന്നത് കണക്കിലെടുത്ത് അനധികൃത ഖനനം, പാടം നികത്തൽ, കുന്നിടിക്കൽ, മണ്ണുകടത്തൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രത്യേക സ്ക്വാഡിനും രൂപം നൽകി. ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽ
0: കാൽപത്തിന്റെ ലോകത്തിലെ ജനകീയവും നൂതനവുമായ ആശയം കേരളത്തിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് സൂപ്പർ ലീഗ് കേരള. 13-നുമേൽ പ്രായക്കാരായ ആർക്കും പങ്കെടുക്കാവുന്ന സൂപ്പർ ബോളേഴ്സ് ടൂർണമെന്റിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും. 3 വേദികളിലാണ് റീജിയണൽ മത്സരങ്ങൾ. കൊച്ചിയിലാണ് ഗ്രാൻഡ് ഫൈനൽ. ഈ മാസം 29-30 തീയതികളിൽ തൃശൂർ മത്സരത്തിന്റെ ആദ്യ വേദിയാകും. സെപ്റ്റംബർ 5-6 തീയതികളിൽ തിരുവനന്തപുരത്തും 12-13 തീയതികളിൽ കോഴിക്കോട്ടും മത്സരങ്ങൾ ഉണ്ടാകും. സെപ്റ്റംബർ 18 ഗ്രാൻഡ് ഫൈനൽ. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ ആദ്യ ജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 റൺസിനാണ് കാലിക്കറ്റ് തോൽപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30-ാമത് സംസ്ഥാന കായികമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ 116 ഇനങ്ങളിൽ 900 വിദ്യാർത്ഥികൾ മത്സരിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2-ാം പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആംസ്റ്റർവീനിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം.

0: സ്ലോവാക്കിയയിൽ അണ്ടർ 20 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കാജൽ ധോജക് സ്വർണം നേടി. ചൈനയുടെ ജിങ്റു സണ്ണിനെ തോൽപ്പിച്ചാണ് കാജൽ ലോകകിരീടം സ്വന്തമാക്കിയത്. സ്വിറ്റ്സർലാൻഡിലെ ലോസാനിൽ ഡയമണ്ട് ലീഗ് മീറ്റ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര രണ്ടാം സ്ഥാനത്തെത്തി. ശ്രീലങ്കൻ താരം റുമേഷ് പതിരാഗെക്കാണ് ഒന്നാം സ്ഥാനം. 47-ാമത് സംസ്ഥാന പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട്. പോലീസ് ക്ലബ്ബിൽ ചലച്ചിത്ര നടൻ അബു സലീം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പാൽ പരിശോധനാ പരിപാടി ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്.
1: അറിഞ്ഞില്ലേ, എറണാകുളം എം ജി റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
2: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ, നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
0: ചിന്താശകലം: പരിശ്രമം അവസാനിപ്പിക്കുന്നതുവരെ നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നില്ല. പരിശ്രമം അവസാനിപ്പിക്കുന്നതുവരെ നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ ചിന്തയോടെ നമുക്കാരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: എന്താണ് സെബി? എന്താണ് സെബി? SEBI. ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷം: കളമശ്ശേരി വിശുദ്ധ 10th PU's ദേവാലയത്തിൽ തിരുനാൾ ഈ മാസം 23 വരെ. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ 3 മണിക്ക് കഥകളി, ഉത്തരാം സ്വയംവരം.

സേവന വാർത്ത. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ JCI എറണാകുളം ക്വീൻപീസ്, ഓറഞ്ച് റണ്ണേഴ്സ് ആൻഡ് റൈഡേഴ്സ് ക്ലബിന്റെ സഹകരണത്തോടെ സാരി വാക്കത്തോൺ 2.0 സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 7510648533 എന്ന നമ്പറിൽ വിളിക്കുക. 7510

0: സെൻട്രൽ സർവീസസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ കുട്ടികൾക്ക് നൽകി വരുന്ന വിദ്യാഭ്യാസ അവാർഡിന് അംഗങ്ങൾ അപേക്ഷ ക്ഷണിച്ചു. ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട് സ്കൂൾ ഹെഡ്മാസ്റ്റർ, പ്രിൻസിപ്പൽ, ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെയും SC/ST വിഭാഗത്തിൽപ്പെടുന്നവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി സഹിതം ഈ മാസം 31 മുൻപായി സംഗമ ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 31. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7 മണി.
1: ഓണം കവിതാ നേരം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓണം കവിതാ നേരത്തിൽ അശോകൻ മറയൂരിന്റെ 2 കവിതകൾ കേൾക്കാം. ആദ്യത്തെ കവിത സഞ്ചാരം.
3: പശ്ചിമഘട്ടത്തിലെ ഒരു പറവ പറന്നു തുടങ്ങുന്നു. ഒരു കൂട്ടം കുന്നുകൾ അതിൻ്റെ നേർപാതയിൽ ഏറ്റത്താഴ്ചയുള്ള ഒരു പാത ഒരുക്കിക്കൊടുക്കുന്നു. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പറവയ്ക്ക് അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പോലെ തോന്നിപ്പിക്കുന്നു. ഇപ്പോൾ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ആ പറവ ഒരു ഉണങ്ങിയ ചില്ലയിൽ വന്നിരുന്നു കൊണ്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ആ പറവ ഒരു ഉണങ്ങിയ ചില്ലയിൽ വന്നിരുന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അവസാന യാത്രയിൽ ഞങ്ങൾക്കൊപ്പം എവിടെ നിന്നോ നീയും സഞ്ചരിച്ചു തുടങ്ങുന്നു. അവസാനമായി നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ കൈകളിൽ ഇതുവരെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്ന സ്നേഹം മാത്രം ബാക്കിയാവുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ അവസാന യാത്രയിൽ ഞങ്ങൾക്കൊപ്പം എവിടെ നിന്നോ നീയും സഞ്ചരിച്ചു തുടങ്ങുന്നു. അവസാനമായി നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ കൈകളിൽ ഇതുവരെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്ന സ്നേഹം മാത്രം ബാക്കിയാവുന്നുണ്ട്. ഞാനും ആ പറവയും നീയും, ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു. ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു.
2: അടുത്ത കവിത വെയിൽ പരുന്ത്.
3: എന്നും ഇരുണ്ട വൈകുന്നേരങ്ങളിൽ ദൂരേക്ക് പറന്നു പോകും കരിവണ്ട്. എന്നും ഇരുണ്ട വൈകുന്നേരങ്ങളിൽ ദൂരേക്ക് പറന്നു പോകും കരിവണ്ട്. പുറത്ത് ചാരിവെച്ച മുളവാതിൽ മുത്തശ്ശി അകത്ത് നിന്നുകൊണ്ട് തന്നെ വീണ്ടും എടുത്ത് വാതിലടച്ച് ഉറക്കത്തിലേക്ക് പോകും. പുറത്ത് ചാരിവെച്ച മുളവാതിൽ മുത്തശ്ശി അകത്ത് നിന്നുകൊണ്ട് തന്നെ വീണ്ടും എടുത്ത് വാതിലടച്ച് ഉറക്കത്തിലേക്ക് പോകും. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കഴക്കോലിൽ ചെറിയൊരു ദ്വാരമുണ്ട്. ഇരുവർക്കും അടച്ചുറപ്പുള്ള ഒറ്റ വഴിയാണത്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കഴക്കോലിൽ ചെറിയൊരു ദ്വാരമുണ്ട്. ഇരുവർക്കും അടച്ചുറപ്പുള്ള ഒറ്റ വഴിയാണത്. മുത്തശ്ശി എന്നും വാതിലടച്ച് കുറച്ചു നേരം കാതോർത്തിരിക്കും. മുത്തശ്ശി എന്നും വാതിലടച്ച് കുറച്ചു നേരം കാതോർത്തിരിക്കും. കരിവണ്ട് പുറപ്പെടും മുമ്പ് ആ ചെറിയ ദ്വാരത്തിൽ മുത്തശ്ശിയെയും ചേർത്താണ് അടച്ചു വെക്കാറുള്ളത്. മുത്തശ്ശി എന്നും വാതിലടച്ച് കുറച്ചു നേരം കാതോർത്തിരിക്കും. കരിവണ്ട് പുറപ്പെടും മുമ്പ് ആ ചെറിയ ദ്വാരത്തിൽ

0: മുത്തശ്ശയെ എന്നും ചേർത്താണ് അടച്ചു വെക്കാറുള്ളതെന്ന്. പകലിൽ വെയിൽ പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ആ പ്രദേശത്തെ ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കി എടുത്ത് മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ മുറത്തിലേക്ക് നിഴലുകളായി അതിനെ ഇട്ടുകളിക്കുന്നു. പകലിൽ വെയിൽ പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ആ പ്രദേശത്തെ ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കി എടുത്ത് മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ മുറത്തിലേക്ക് നിഴലുകളായി അതിനെ ഇട്ടുകളിക്കുന്നു. ഉരലിൽ വെറ്റില കുത്തുന്നതിനൊപ്പം മുത്തശ്ശി ഇടയ്ക്കിടെ കഴുത്തിൽ കെട്ടിയിട്ട ഏലസെടുത്ത് പിന്നിലേക്കിടുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു 300 ആണ്ടിൻ്റെ വസന്തങ്ങൾ സൂക്ഷിച്ചിരുന്നു.
1: ഓണം കവിതാ നേരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അശോകൻ മറയൂർ ചൊല്ലിയ കവിതകൾ.
2: ഓണം കവിതാ നേരം
1: അവതരണം ആകാശവാണി ദേവികുളം നിലയം.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: ഉപഭോക്താക്കൾ അറിയാൻ
6: പരാതിക്കാരിൽ നിന്നും ഇൻഡിഗോ എയർലൈൻസ് ബോർഡിംഗ് പാസുകൾ ബലമായി പിടിച്ചെടുത്തു. നിസ്സഹായാവസ്ഥയിലായ പരാതിക്കാർ കുട്ടികളുമായി 2 ദിവസം എയർപോർട്ടിൽ കുടുങ്ങി. ഇൻഡിഗോ എയർലൈൻസിന്റെ സേവനത്തിലെ വീഴ്ചയ്ക്ക് പിഴ ചുമത്തി ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു. പരാതിക്കാരായ കൽപ്പന റാണി ദബ്ബർമയും കുടുംബവും ഇൻഡിഗോ എയർലൈൻസിനെ സമീപിച്ച് കൊൽക്കത്തയിൽ നിന്നും അഗർത്തലയിലേക്ക് പോകുന്നതിന് 4 ടിക്കറ്റുകൾ വാങ്ങി. ഇൻഡിഗോ എയർലൈൻസിന്റെ 6E861 നമ്പർ ഫ്ലൈറ്റ് 2017 ജനുവരി 8 രാവിലെ 8:45 കൊൽക്കത്തയിൽ നിന്നും അഗർത്തലയിലേക്ക് പുറപ്പെടാൻ നിശ്ചയിച്ചിരുന്നു. ഇതനുസരിച്ച് കൽപ്പന റാണിയും കുടുംബവും കൊൽക്കത്ത എയർപോർട്ടിലെ ഇൻഡിഗോ എയർലൈൻസ് കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്തു. എല്ലാ ഔദ്യോഗിക നടപടികളും പൂർത്തിയാക്കിയ ശേഷം എയർലൈൻസ് കൽപ്പന റാണിക്കും കുടുംബത്തിനും ബോർഡിംഗ് പാസുകൾ നൽകി. എയർപോർട്ടിൽ കാത്തിരുന്ന കുടുംബത്തിന് ഫ്ളൈറ്റ് പുറപ്പെടൽ സമയം അറിയിച്ചുകൊണ്ടുള്ള യാതൊരു അറിയിപ്പും കിട്ടിയില്ല. തുടർന്ന് കുടുംബം എയർപോർട്ടിലെ ഇൻഡിഗോയുടെ ഓഫീസിൽ രേഖാമൂലം പരാതി നൽകി. ഇൻഡിഗോ ഓഫീസിലെ ജീവനക്കാർ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നേരത്തെ നൽകിയ ബോർഡിംഗ് പാസുകൾ ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തു. അഗർത്തലയിലേക്കുള്ള യാത്രയ്ക്കായി ബദൽ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് കൽപ്പന റാണിയും കുടുംബവും ഇൻഡിഗോ എയർലൈൻസിനോട് അഭ്യർത്ഥിച്ചു. എങ്കിലും അവർ അത് മാനിച്ചില്ല. മറ്റേതെങ്കിലും ഫ്ളൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ കൽപ്പന റാണിയും കുടുംബവും കൊൽക്കത്ത എയർപോർട്ടിൽ നിന്നും മടങ്ങാൻ നിർബന്ധിതരായി. തുടർന്ന് ഒരു ഹോട്ടൽ മുറിയിൽ തങ്ങി അഗർത്തലയിലേക്ക് മടങ്ങുന്നതിന് പുതിയ ടിക്കറ്റ് വാങ്ങുന്നതിന് ഉടൻ പണം കണ്ടെത്താൻ ശ്രമിക്കേണ്ടി വരികയും ചെയ്തു. ഹോട്ടൽ താമസത്തിന് പ്രതിദിനം 4500 രൂപയും ഭക്ഷണത്തിന് പ്രതിദിനം 3000 രൂപയും പരാതിക്കാർക്ക് ചെലവാക്കേണ്ടി വന്നു. കൂടുതൽ തുക നൽകി മറ്റൊരു വിമാനത്തിൽ അഗർത്തലയിലേക്ക് പോകേണ്ടതായും വന്നു. കടുത്ത മാനസിക വിഷമത്തിൽ കുടുംബം തങ്ങളുടെ പരാതി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ നൽകി. പരാതിയിൽ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇൻഡിഗോ എയർലൈൻസ് കോടതിയിൽ നിഷേധിച്ചു. എന്നാൽ ടിക്കറ്റുകളും ബോർഡിംഗ് പാസുകളും നൽകിയത് കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തു. പരാതിക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇൻഡിഗോ കണ്ടീഷൻസ് ഓഫ് കാരേജ് ഡൊമസ്റ്റിക് പ്രകാരമാണെന്നും കണ്ടീഷൻസ് ഓഫ് കാരേജ് പരാതിക്കാരനും എതിർകക്ഷിയും തമ്മിലുള്ള വ്യോമസഞ്ചാരത്തിനുള്ള കരാർ ഉടമ്പടിയാണെന്നും കണ്ടീഷൻസ് ഓഫ് കാരേജിന്റെ ആർട്ടിക്കിൾ 8.1 പ്രകാരം ഇൻഡിഗോ

0: എയർലൈൻസിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഫ്ളൈറ്റ് പുറപ്പെടുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും കൌണ്ടറിൽ എത്തി റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഇൻഡിഗോ എയർലൈൻസ് കോടതിയിൽ പറഞ്ഞു. ബുക്കിംഗ് റദ്ദാക്കാനുള്ള അവകാശം ഇൻഡിഗോ എയർലൈൻസിൽ നിക്ഷിപ്തമായിരുന്നിട്ടും സേവന മനോഭാവത്തോടെയാണ് ബോർഡിംഗ് പാസുകൾ പരാതിക്കാരന് നൽകിയത്. 8:28 മാത്രമാണ് പരാതിക്കാർ ചെക്കിംഗ് കൌണ്ടറിൽ റിപ്പോർട്ട് ചെയ്തത്. കണ്ടീഷൻസ് ഓഫ് കാരേജിന്റെ ആർട്ടിക്കിൾ 8.2, 8.3 ഇവ പ്രകാരം ഇൻഡിഗോ എയർലൈൻസ് ചെക്കിംഗ് സമയത്തോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നടത്തുന്ന തുടർന്നുള്ള അറിയിപ്പുകളിലൂടെയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിന് ശേഷമല്ലാതെയും ഏത് സാഹചര്യത്തിലും ഫ്ളൈറ്റ് പുറപ്പെടുന്നതിന് 25 മിനിറ്റ് മുൻപെങ്കിലും ബോർഡിംഗ് ഗേറ്റിൽ റിപ്പോർട്ട് ചെയ്യാൻ പരാതിക്കാർക്ക് ബാധ്യതയുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ ബോർഡിംഗ് ഗേറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന ഏത് ഉപഭോക്താവിനെയും ഗേറ്റ് നോ ഷോ ആയി കണക്കാക്കുകയും ടിക്കറ്റ് തുക എയർലൈൻസ് കണ്ടുകെട്ടുകയും ചെയ്യുമെന്നാണ് നിയമം. പരാതിക്കാർ ബോർഡിംഗ് ഗേറ്റ് അടയ്ക്കുന്നതിന് മുൻപ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അതിനാൽ കണ്ടീഷൻസ് ഓഫ് കാരേജ് അനുസരിച്ച് ഗേറ്റ് നോ ഷോ ആയി പരാതിക്കാരെ പരിഗണിച്ചു എന്നുമാണ് ഇൻഡിഗോ എയർലൈൻസ് കോടതിയിൽ വാദിച്ചത്. സമർപ്പിക്കപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഉപഭോക്തൃകോടതി പരാതി ഭാഗികമായി അനുവദിച്ചുകൊണ്ട് ടിക്കറ്റ് ഇനത്തിൽ ചെലവായ 16,432 രൂപയും ഹോട്ടൽ ചെലവുകൾക്ക് 10,000 രൂപയും നഷ്ടപരിഹാരമായി 10,000 രൂപയും കോടതിയിൽ ചെലവുകൾക്കായി 5,000 രൂപയും നൽകാൻ ഇൻഡിഗോ എയർലൈൻസിനോട് ഉത്തരവിടുകയും ചെയ്തു. പ്രസ്തുത ഉത്തരവിൽ അതൃപ്തരായ പരാതിക്കാരനും കുടുംബവും ഇൻഡിഗോ എയർലൈൻസ് സംസ്ഥാന ഉപഭോക്തൃകോടതി മുമ്പാകെ അപ്പീലുകൾ നൽകി. ഇൻഡിഗോ എയർലൈൻസിന്റെ ഭാഗത്തുനിന്നും സേവനത്തിൽ വീഴ്ചയുണ്ടെന്ന് വിലയിരുത്തിയ സംസ്ഥാന ഉപഭോക്തൃകോടതി ഇൻഡിഗോ എയർലൈൻസ് നൽകേണ്ട നഷ്ടപരിഹാരം 10,000 രൂപയിൽ നിന്ന് 20,000 രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാന ഉപഭോക്തൃകോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇൻഡിഗോ എയർലൈൻസ് ദേശീയ ഉപഭോക്തൃകോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. വാദം കേട്ട ദേശീയ ഉപഭോക്തൃകോടതി ഈ കേസിൽ നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: ഒരു യാത്രക്കാരൻ യാത്രയുടെ നിബന്ധനകൾക്കും കരാറുകൾക്കും ബാധ്യസ്ഥനാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇവിടെ നിലവിലെ കേസിൽ ഉന്നയിക്കപ്പെട്ട വിഷയം യാത്രയുടെ നിബന്ധനകളെയും കരാറിനെയും കുറിച്ചല്ല, മറിച്ച് പരാതിക്കാർക്ക് ലഭിച്ച അപര്യാപ്തമായ സഹായത്തെയും പീഡനത്തെയും കുറിച്ചാണ്. ഇൻഡിഗോ നൽകിയ ബോർഡിംഗ് പാസുകൾ തിരിച്ചുവാങ്ങി അവരുടെ ലഗേജുകൾ തിരികെ നൽകി. അറിയിപ്പുകൾ നൽകിയിരുന്നു എന്ന വാദം അംഗീകരിക്കാൻ വളരെ പ്രയാസമാണ്. ഒരു വാദത്തിനു വേണ്ടി പരാതിക്കാർ ചെക്ക് ഇൻ ചെയ്യാൻ വൈകിയെന്ന് സമ്മതിച്ചാൽ പോലും ഇൻഡിഗോ എയർലൈൻസ് എന്തിനാണ് അവരെ ചെക്ക് ഇൻ ചെയ്യാൻ അനുവദിച്ചത്? ബോർഡിംഗ് പാസുകൾ നൽകിയത് പിന്നീട് എന്തിനാണത് തിരികെ വാങ്ങിയത്? ബോർഡിംഗ് പാസ് നൽകിയ ശേഷം സെക്യൂരിറ്റി ചെക്ക് പൂർത്തിയാക്കി സമയബന്ധിതമായി ഫ്ളൈറ്റിൽ കയറാൻ യാത്രക്കാരെ സഹായിക്കേണ്ടത് എയർലൈൻസ് അധികൃതരുടെ ചുമതലയാണ്. നിലവിലെ കേസിൽ ഇൻഡിഗോ എയർലൈൻസ് ബോർഡിംഗ് പാസുകൾ നൽകിയെന്നും ഷെഡ്യൂൾ ചെയ്ത ഫ്ളൈറ്റിനായി പരാതിക്കാർ ഇൻഡിഗോ അധികൃതർക്ക് ലഗേജ് കൈമാറിയെന്നും തെളിവുണ്ട്. പിന്നീട് ലഗേജ് തിരികെ നൽകുകയും ബോർഡിംഗ് പാസുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി പരാതിക്കാർ കൊൽക്കത്ത എയർപോർട്ടിൽ നിസ്സഹായാവസ്ഥയിലാവുകയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി 2 ദിവസം ഹോട്ടലിൽ തങ്ങേണ്ടി വരികയും ചെയ്തു. അതുകൊണ്ട് ഇൻഡിഗോ എയർലൈൻസ് സേവനത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന ഉപഭോക്തൃകോടതിയുടെ ഉത്തരവ് ദേശീയ ഉപഭോക്തൃകോടതി ശരിവയ്ക്കുകയും ചെയ്തു. ഈ വിധിയിൽ അതൃപ്തി വന്ന ഇൻഡിഗോ എയർലൈൻസ് വീണ്ടും ഒരു റിവ്യൂ ഹർജി ദേശീയ ഉപഭോക്തൃകോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തു. ജില്ലാ ഉപഭോക്തൃകോടതിയും സംസ്ഥാന ഉപഭോക്തൃകോടതിയും ഇൻഡിഗോ എയർലൈൻസിന്റെ ഭാഗത്തുനിന്നും സേവനത്തിൽ വീഴ്ച വരുത്തിയെന്ന് സമാനമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന ഉപഭോക്തൃകോടതി 10,000 രൂപ നഷ്ടപരിഹാരം വിധിച്ചത് 20,000 രൂപയായി ഉയർത്തുകയാണ് ചെയ്തത്. ഇത്രയും ചെറിയ നഷ്ടപരിഹാര തുകയ്ക്കെതിരെ ഇൻഡിഗോ എയർലൈൻസ് റിവ്യൂ ഹർജി നൽകിയതിനെ കോടതി വിമർശിച്ചു. റൂബി ദത്ത വേഴ്സസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന കേസിലെ സുപ്രീംകോടതി ഉത്തരവ് ഉദ്ധരിച്ച് കോടതി വിമർശിക്കുകയും ചെയ്തു. റിവ്യൂ ഹർജി തള്ളിക്കളയുകയും വിധി നടപ്പാക്കുന്ന ചെലവിലേക്ക് 20,000 രൂപ കൂടി പരാതിക്കാരന് ഇൻഡിഗോ എയർലൈൻസ് നൽകണമെന്നും ദേശീയ ഉപഭോക്തൃകോടതി ഉത്തരവിടുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: ഡു രുചികരമായി.

0: ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
3: ഓണർ ഷോപ്പിംഗോ?
2: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
3: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഗാനം ഇന്നത്തെ ഗാനം. MT വാസുദേവൻ നായരുടെ കഥയ്ക്ക് എ വിൻസെന്റ് സംവിധാനം ചെയ്ത് 1967 പുറത്തിറങ്ങിയ ചിത്രമാണ് നഗരമേ നന്ദി. പ്രേംനസീർ, മധു, അടൂർ ഭാസി, ഉഷ, നന്ദിനി, സുകുമാരി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന P ഭാസ്കരൻ, സംഗീതം K രാഘവൻ, പാടിയത് S ജാനകി.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: കേരളത്തിന്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾക്ക് ചെങ്ങമനാട് കൈത്തറി. ഇപ്പോൾ ഓണം പ്രമാണിച്ച് 20% സർക്കാർ റിബേറ്റ്. കൈത്തറി ശീലമാക്കൂ, മലയാളിയാകൂ.
11: നീരെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
12: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
11: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?

0: ആയിരം, 1500, 2000 രൂപയുടെ ഓണക്കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
1: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ട്, August 8-25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14-25 വരെ.
2: ഓണം വന്നേ,
3: ഓഫർ വന്നേ,
2: സിറ്റി സിൽസിൽ ഫുൾ ഓണം. പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലി.

0: ശനി
1: ദശ ശനി ദശ
2: ബാബു ഇതെന്താ മുഖത്തൊരു മ്ലാനത എന്താ പറ്റിയത് നിനക്ക്
3: ഓ നല്ല സുഖമില്ലെന്നേ
2: അതല്ലേ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് എന്താ അസുഖം
4: ചേട്ടന് അസുഖം പുറത്തു പറയാൻ എന്താ ഒരു മടി ഇനി പുറത്തു പറയാൻ കൊള്ളാത്ത വല്ല അസുഖമാണോ
5: ഈ സജിയെ കൊണ്ട് തോറ്റല്ലോ സുഖമില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ചോദ്യം കണ്ടില്ലേ അല്ല ബാബു എന്താ പ്രശ്നം
3: അല്ല ചേച്ചി അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്നേ എടാ സജി നീ വിചാരിക്കും പോലെയുള്ള കുഴപ്പമൊന്നും എനിക്കില്ല കേട്ടാ
4: ചേട്ടാ അതിന് ഞാൻ ഒന്നും വിചാരിച്ചില്ലല്ലോ
2: ആ പോട്ടനെ അത് സജിയുടെ ഒരു സംശയമായിരുന്നു അല്ല ബാബുവിന്റെ ശരിക്കുമുള്ള പ്രശ്നം എന്താ പനിയുണ്ടോ നിനക്ക് മുഖമൊക്കെ വല്ലാതിരിക്കുന്നു
5: പനിയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ പലജാതി പനികളാ ഇപ്പൊ നാട്ടില്
4: മലമ്പനി മുതൽ ഡെങ്കു വരെയുണ്ട് പിന്നെ തക്കാളി പനി വെണ്ടയ്ക്ക പനി മാൾട്ട് ഇങ്ങനെ വേറെയും
2: ഓ പലജാതി പനികളും കേട്ടിട്ടുണ്ട് ഇതെന്തോന്നാണ് സജി വെണ്ടയ്ക്ക പനി
4: അത് പിന്നെ സാറേ ഞാനൊരു താളത്തിൽ അങ്ങ് പറഞ്ഞതല്ലേ അങ്ങനെ ഒരു പനി ഉണ്ടാകുമല്ലോ
5: എന്തെങ്കിലും കാര്യമായിട്ട് പറയുമ്പോ ഇങ്ങനെ എടങ്കോലിടരുത് സജി ഇത് എത്രയാ പറയുന്നത് ബാബു പറഞ്ഞേ എന്താ പറ്റിയത്
3: ഏയ് നിങ്ങ ഇത്ര പറയാൻ മാത്രം എനിക്കൊന്നുമില്ലെന്നേ പിന്നെ ആകപ്പാട് മനസ്സിന് നല്ല സുഖമില്ല
5: ആ സജി കേൾക്ക ഇങ്ങനെയൊന്നും പറയല്ലേ നാളെ ബാബുവിന്റെ മാനസിക നില തെറ്റി എന്ന് പറഞ്ഞു നടക്കും
2: അത് ശരിയാ ചേച്ചിയുടെ തലയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞ വിദ്വാനാ
4: അതല്ലല്ലോ ഇപ്പൊ ഇവിടെ പ്രശ്നം ബാബു ചേട്ടന് ഓഫീസിൽ നിന്ന് മെമ്മോ കിട്ടിയോ
5: ഈ ഓഫീസുകാരി ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവരില്ലേ ബാബു
3: എന്റെ ചേച്ചി ഇത് ഓഫീസുകാരൊന്നും അല്ല നിങ്ങ എന്നെ ഒന്ന് വെറുതെ വിട്
2: എന്നാ പിന്നെ വീട്ടിൽ വഴക്കിട്ടോ എന്താ പ്രശ്നം പറയേ നമുക്ക് പരിഹാരം കാണാമല്ലോ
4: അല്ല സാറേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ആന കൊടുത്താലും സാറേ ആശ കൊടുക്കരുത്
5: ആദ്യ സജിയുടെ ഈ സ്വഭാവത്തിനൊരു പരിഹാരം ആരെങ്കിലും ഒന്ന് പറയ്
2: സജിയുടെ വായ നടപ്പിക്കാനേ മൈക്ക് ഓഫ് ആക്കാനും കഴിയില്ലല്ലോ
3: ഓ ഇവനിന് മൈക്ക് കിട്ടാത്ത കുറവേ ഉള്ളത് വായി തോന്നി വിളിച്ചു പറയാം
4: എന്നിട്ടും ബാബു ചേട്ടൻ ഇതുവരെ കാര്യം പറഞ്ഞില്ല കേട്ടോ
3: അതെ അതൊരു ചെറിയ നഷ്ടത്തിന്റെ കഥയാണ്
2: ബാബു ഷെയറിലൊക്കെ നിക്ഷേപിക്കാറുണ്ടോ
5: ആ ഷെയർ മാർക്കറ്റിന്റെ ഒക്കെ സ്വഭാവം അങ്ങനെയല്ലേ ചിലപ്പോ കൂടും ചിലപ്പോ കുറയും അതിനിപ്പോ എന്തെത്ര വിഷമിക്കാൻ
3: ഇത് ഷെയറിന്റെ കാര്യമൊന്നുമല്ല ചേച്ചി
4: പിന്നെ ബാബു ചേട്ടൻ ഓഫീസിൽ ഓണാഘോഷത്തിന് സച്ചിനെ കൊണ്ടുവരാം മെസ്സിയെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് കാശടിച്ചു മാറ്റിയാ
3: എന്റെ സജി ദേ എന്റെ വായിന്നൊന്നും കേക്കരുതട്ടാ ആവശ്യമില്ലാത്ത ഓരോ പേരുകൾ പറഞ്ഞു
5: അതിനിപ്പോ സജി അനാവശ്യമൊന്നും പറഞ്ഞില്ലല്ലോ
4: മെസ്സി സച്ചിൻ ഇതൊന്നും പറയാൻ പാടില്ലേ അല്ല എനിക്ക് അറിയാമോ ഞാൻ ചോദിക്കുക
2: ബാബുവിന് ഇങ്ങനെ ദേഷ്യം വരാൻ മാത്രം എന്താ ഉണ്ടായേ
3: അല്ല എല്ലായ്പ്പോഴും ഒരുപോലെ അല്ലല്ലോ മനുഷ്യൻ നമ്മുടെ ഡെസ്പ് അടിച്ചിരിക്കുമ്പോ തമാശ പറയാൻ വന്നാ പിന്നെ എന്ത് ചെയ്യും
5: ഇത്രമാത്രം ഡെസ്പ് ആകാൻ എന്താ കാര്യമെന്നാ ചോദിച്ചത് അത് മാത്രം പറയത്തില്ല
3: അതെ ഓഫീസിൽ ഞങ്ങൾ എല്ലാവരും ഓരോ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട് എല്ലാ മാസവും ഈ നറുക്കെടുപ്പിലൂടെ 10 ലക്ഷം കിട്ടണതേ
4: ഈ ലോട്ടറി കിട്ടാത്തതിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ വിഷമിക്കോ എന്നാ പിന്നെ ഞാനൊക്കെ എത്ര കരഞ്ഞേനെ
3: ഇത് ഇവനൊരു കാര്യം പറയാൻ സമ്മതിക്കല്ല
2: അല്ല സജി പറഞ്ഞതും കാര്യമല്ലേ ലോട്ടറി കിട്ടിയില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും വിഷമിക്കോ
3: അതെ ലോട്ടറി കിട്ടാത്തതിന്റെ അല്ല പ്രശ്നം കിട്ടിയതിന്റെയാണ്
5: ലോട്ടറി അടിച്ചതിനും വിഷമം ഞാൻ ആദ്യമായിട്ടാ ഇത് കേൾക്കുന്നത്
2: ബാബു അതിനിങ്ങനെ മൂഡ് ഓഫ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ മര്യാദക്ക് ചെലവ് ചെയ്തോണം
3: അതിന് ലോട്ടറി അടിച്ചത് എനിക്കല്ല എന്റെ കൂട്ടുകാരൻ വിജയനില്ലേ അവനാണ് അതിന് ഞാൻ എന്ത് ചെലവ് ചെയ്യാനാണ്
5: അപ്പൊ അതാ ബാബുവിന്റെ വിഷമം ഓരോ മാസവും ആർക്കൊക്കെ ലോട്ടറി കിട്ടുന്നു ബാബുവിന് ഒരു വിഷമവും കണ്ടിട്ടില്ലല്ലോ ഇതുവരെ
3: അതിനവരെയൊന്നും ഞാൻ അറിയലല്ല
2: അത് ശരി അപ്പൊ അതാണ് ബാബുവിന്റെ വിഷമം ഇതിനൊരു പരിഹാരമില്ലാട്ടോ
4: ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എല്ലാത്തിനും പരിഹാരമില്ലെന്ന്
5: അതല്ല സജി കഷണ്ടിക്കും ബാബുവിന്റെ അസുഖത്തിനും പരിഹാരമില്ലെന്ന്
3: ഓ എന്തായാലും

0: പണം പറന്നു അല്ലല്ല അടിച്ചത്, അങ്ങനെ ആചോദിക്കാം.
1: ശബ്ദം നൽകിയവർ എം വി ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുര്യാപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന എം വി ശശികുമാർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 7 കഴിഞ്ഞ് 24:32. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ 48 അധ്യാപകർക്ക് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി നടത്തിയ 3 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അധ്യാപകരെ തെരഞ്ഞെടുത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് ദൂരദർശനിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്വയംപ്രഭ ചാനലുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യും. സാംസ്കാരിക പാരമ്പര്യം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക വേരുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ അന്തർഹൃദയ കണക്ട് മൽഹാർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥിതിയെ പരിഷ്കരിക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉപരാഷ്ട്രപതി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യക്തമായ കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 15 ആഗസ്റ്റ് കോ മനെ ലാൽ കിലേ സേ സപ്തധാരാ കി സപ്ത ശക്തിയോ കി ബാത് കി ഹൈ അർ ഇസ്ലിയേ ഭാരത് ആജ് പോളിസി ലെവൽ പർ നേക് ജനറേഷൻ റിഫോംസ് കർ രഹാ താകി ഹമാരാ ഫ്യൂച്ചർ സുരക്ഷിത് ഹോ ഗവർണൻസ് പർ റിഫോംസ് കർ രഹാ ഹൈ ഈസ് ഓഫ് ലിവിംഗ് കേ ലിയേ റിഫോംസ് കർ രഹാ ഹൈ.
0: വിഭവങ്ങളെ ആയുധങ്ങളാക്കി പ്രവർത്തിക്കുന്നത് ലോകത്ത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിലും പ്രതീക്ഷയുടെയും വളർച്ചയുടെയും കേന്ദ്രമായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ സശസ്ത്ര സീമാബൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുക. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും

0: പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ ധാരണ. 25-ാമത് ഇന്ത്യ യുകെ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും യുകെ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥൻ ജെറമി പോക്ലിംഗ്ടണും സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം അവലോകനം ചെയ്ത യോഗം ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനായും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമട കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി രാജ്യത്ത് പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പഞ്ചസാര വിലയിലെ സമീപകാല വർദ്ധനവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മതിയായ ലഭ്യതയും സ്ഥിരതയുള്ള വിലയും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എഥനോൾ ഉൽപാദനത്തിനായി പഞ്ചസാര വക മാറ്റിയതാണ് വിലവർദ്ധനവിന് കാരണമെന്ന വാദം തെറ്റാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെതിരെ 255 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ആദ്യമായാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അമേരിക്കയുടെ ഏതു ഭീഷണിക്കും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനിയൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് US പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ക്രിവീറിഹിൽ ഷോപ്പിംഗ് സെന്ററിന് നേരെ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 22 കുട്ടികൾ ഉൾപ്പെടെ 130-ലധികം പേർക്ക് പരിക്കേറ്റു. റഷ്യൻ നഗരമായ പെർമിലെ എണ്ണ ശുദ്ധീകരണശാലയിലും വോൾഗോഗ്രാഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിലും യുക്രൈനും ആക്രമണം നടത്തി. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വിവിധ ബാങ്കുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബി വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലയിലെ ബാങ്ക് മാനേജർമാരുടെ യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: സംശയാസ്പദമായ അക്കൌണ്ടുകൾ, വലിയ തോതിലും അസ്വാഭാവികമായതുമായ പണമിടപാടുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസമില്ലാതെ പോലീസിനെ വിവരമറിയിക്കണം. ഒരു സൈബർ തട്ടിപ്പ് നടന്നയുടൻ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനും പണം നഷ്ടപ്പെട്ടവർക്ക് അത് വേഗത്തിൽ തിരിച്ചുപിടിച്ചു കൊടുക്കാനും പോലീസും ബാങ്കുകളും തമ്മിലുള്ള തത്സമയ ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പുതിയ സൈബർ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിരന്തരം അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നും ഈ വിവരങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു.
0: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ 2-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ലോസാൻ ഡയമണ്ട് ലീഗിൽ വെള്ളി മെഡൽ. സീസണിലെ തന്റെ

0: ഏറ്റവും മികച്ച ദൂരമായ 88.05 മീറ്റർ എറിഞ്ഞാണ് നീരജ് രണ്ടാം സ്ഥാനം നേടിയത്. ശ്രീലങ്കയുടെ റുമേഷ് തരംഗയ്ക്കാണ് സ്വർണം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോഡിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾ സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഡെറാഡൂണിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത പ്രവർത്തക സമിതിയുടെ 14-ാമത് യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും അവലോകനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 35:20. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
2: ഒരു മണിക്കൂർ നേരത്തെ ശക്തമായ മഴ മതി കൊച്ചിയിലെ റോഡുകൾ പുഴകളാകാൻ. വർഷങ്ങളായി പറഞ്ഞും കേട്ടും മടുത്ത കാര്യം അല്ലേ? ഇവിടത്തെ കാനകളും ഓടകളും കൃത്യമായി ശുചീകരിക്കാത്തത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നു. ഇപ്പോൾ വീണ്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ കാനകൾ വൃത്തിയാക്കാൻ പോകുന്നു എന്നറിയുന്നു. ഇതുകൊണ്ട് മാത്രം വെള്ളക്കെട്ട് ശാശ്വതമായി ഒഴിവാകുമോ? ഇല്ലെങ്കിൽ പിന്നെന്ത്? കേൾക്കാം ഇന്ന് സമകാലികത്തിൽ.
3: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്ത പ്രവൃത്തി തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് എന്തെല്ലാമാണ് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടത് വർക്കുകൾ എന്ന് കൃത്യമായി അസസ് ചെയ്യുകയും അതനുസരിച്ചുള്ള പ്രീ പ്ലാനിങ്ങോട് കൂടിയുള്ള വർക്കുമാണ് നടത്തിയിട്ടുള്ളത്.
2: കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ.
3: മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസക്കാലം നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന രീതിയിൽ ചെറിയ കാനകളും ചെറിയ തോടുകളും ഒക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ടെമ്പറേജ് നൽകുകയും അത് വർക്ക് നടന്നോ എന്ന് കൃത്യമായ രീതിയിലുള്ള അസസ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസക്കാലം നമ്മൾ മഴക്കാലമാണ്. ആ മഴക്കാലത്ത് അർജന്റായിട്ട് ഫ്ലക്സ് കോഡിനെ രൂപീകരിക്കുകയും എല്ലാ സോണൽ ഓഫീസുകളിലും ഫ്ലക്സ് കോഡിന്റെ പ്രവർത്തനം എവിടെ ഏതെങ്കിലും കൗൺസിലർ ഒരു പ്രത്യേക കാര്യം പറയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പരാതി കിട്ടുമ്പോൾ ഒക്കെ ഉടനടി അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവൃത്തികളാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇനിയും നിതാന്ത ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം പലപ്പോഴും കൊച്ചിയെ സംബന്ധിച്ച് 1 മണിക്കൂർ നീണ്ടു നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെയും ഹൈക്കോടതിയുടെയും കൊച്ചി കോർപ്പറേഷന്റെയും എല്ലാം നിരന്തരമായ ശ്രമങ്ങളും ഇടപെടലുകളും കൊണ്ട് ഈ വർഷം നമുക്ക് കാര്യമായ രീതിയിലൊന്നും വെള്ളക്കെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിതാന്ത ജാഗ്രതയോടുകൂടി അടുത്ത മാസങ്ങളിലും നമ്മൾ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതേപോലെ തന്നെയാണ് വർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഫ്ലക്സ് കോഡിന്റെ കാര്യങ്ങളും. മഴക്കാലം കഴിഞ്ഞെങ്കിലും ചെറിയ മഴയത്ത് പോലും കാണകളിലേക്ക് അതിയായ രീതിയിൽ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി നമ്മൾ അറിയിക്കുക. അറിയിച്ചാൽ നമ്മുടെ സ്കോഡ് അവിടെ എത്തി ആ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റി വെള്ളക്കെട്ട് ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിച്ച ഒരു വർഷമാണ് ഇത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, കാണകളിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിലൊക്കെ സമയാസമയങ്ങളിൽ അത് അറിയിക്കാനുള്ള മനസ്സ് നിങ്ങൾ എല്ലാവരും കാണിക്കണം. കാണകളിലേക്കും തോടുകളിലേക്കും മാലിന്യങ്ങൾ വലിച്ചു ചെറിയാതിരിക്കുന്നതിനുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ

0: കുട്ടി കാണകളിൽ വീണ് വെള്ളക്കെട്ടിന് കാരണമാകാറുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലെങ്കിൽ വീടുകളിൽ വന്നത് ശരിക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊക്കെ അത് കൈമാറാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ കൊച്ചിയെ വെള്ളക്കെട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല.
1: എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നുള്ള ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാ കാലത്തും എല്ലാ പരിപാടിയിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളിൽ പല ആളുകൾ തന്നെയാണ് അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്.
2: കേരളത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എം സക്കീർ.
1: ഒരു കാരണവശാലും പൊതുഗാനയിലേക്ക് മലിനജലം ഒഴുക്കാനോ മാലിന്യം ഇടാനോ പാടില്ലാത്തതാണ്. സംസ്ഥാനത്ത് തന്നെ വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഗവൺമെന്റ് സീവേജ് വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് 2026 ഏപ്രിൽ പുതിയ ഉത്തരവുകൾ നാഷണൽ ബേസ് ഇറക്കിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണവും വേസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ 6 കോർപ്പറേഷനുകളുടെ ഏകദേശം കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം സെക്ഷൻ 326 പ്രകാരം പ്രത്യേകം പറയുന്നുണ്ട് മലിനജലം ഒഴുക്കാൻ പാടില്ലെന്നുള്ളത്. അത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അതിനുള്ള വകുപ്പുകളും നിലവിലുണ്ട്. 5,000 മുതൽ 50,000 രൂപ വരെയുള്ള പിഴയാണ് ഈ പറഞ്ഞ മുനിസിപ്പൽ ആക്ട് പ്രകാരം തീരുമാനിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ 87 മുനിസിപ്പാലിറ്റികളിലും നടക്കുന്നത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 1994 പ്രകാരവും സെക്ഷൻ 170 പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 219 എടുത്തു പറയുന്നുണ്ട് മലിനജലം ഒഴിക്കലും പൊതുകാനയിലേക്ക് ഒഴുക്കരുത് എന്നുള്ള രീതി. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെയുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാല് നമ്മളുടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴ എത്തുന്നതിന് മുമ്പ് തന്നെ കാലങ്ങളെല്ലാം വൃത്തിയാക്കണം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഏത് കാലത്തും ഇതുവരെയുള്ള കാലത്ത് എന്റെ ഒരു അറിവിൽ ആ സമയത്തൊന്നും നടക്കുന്നില്ല. മഴ വന്നതിന് ശേഷമാണ് ഈ കാലങ്ങളുടെയൊക്കെ ക്ലീനിങ് നടക്കുന്നത്. അതിന് പല തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് മാറണം. അത് മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെയുള്ള സംഭവങ്ങൾ ചെയ്യണം. പിന്നെ എല്ലാവരെയും മാലിന്യങ്ങൾ അവരവരിൽ സംസ്കരിക്കണം. 6 കോർപ്പറേഷൻ ഏരിയകളിൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാല് നമ്മളുടെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. അത് ദ്രവ്യ മാലിന്യങ്ങളും ശരി, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശരി, അതുകൂടാതെ ഇ വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. നമ്മൾ സഹകരിക്കുക, ഗവൺമെന്റിന്റെയും നിയമത്തോടു കൂടി നമ്മൾ സഹകരിക്കുക. മഴവെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി മാത്രമാണ് ശരിക്കും പൊതുകാനകൾ സൃഷ്ടിച്ചിരുന്നത്. പിന്നെ കാനകൾ സൃഷ്ടിക്കുമ്പോഴുണ്ടാവുന്ന അല്ലെ കാനകൾ നിർമ്മാണത്തിലുണ്ടാവുന്ന അപാകതകളാണ് കൂടുതൽ വെള്ളക്കെട്ടുകളും മറ്റുള്ള കാര്യങ്ങൾ എപ്പോഴും വരുന്നത്. പിന്നെ പൊതുതോടുകളുടെ ശുചീകരണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ തോടുകളിലേക്കുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യം പോലും നമ്മൾ ഈ കേരളത്തിലെ ഒരു സംസ്കാരമായിട്ട് മാറിക്കൊണ്ടേ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന വിപത്ത്, അത് കുടിവെള്ളവുമായി കലർന്നിട്ടുണ്ടാവുന്ന വളരെ വലിയ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മഞ്ഞപ്പിത്തം എയും ഇയും ടൈഫോയിഡ് പോലുള്ള ജലജന്യ രോഗങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എല്ലാ കാലത്തും. അപ്പോ നമ്മളുടെ ശീലങ്ങൾ മാറണം. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന എല്ലാ നിയമ വ്യവസ്ഥകളോടും നമ്മൾ കൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മഴക്കാല പൂർവ്വ ശുചീകരണം, അത് മഴക്കാല പൂർവ്വത്തിൽ നടക്കുന്നില്ല. മഴ എത്തിയതിനു ശേഷമാണ് ആ ശുചീകരണ പ്രവർത്തനം നടക്കുന്നത്. അതിന് പല തടസ്സങ്ങളും പല രീതിയിലുണ്ട്. ഇതെല്ലാം ഒരു സമഗ്ര കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇടപെടലുകളാണ് വിവിധ വകുപ്പുകളുടെ. ആ വകുപ്പുകളുടെ ഏകോപനത്തിന് അതിന്റെ മേധാവികൾ കാണിക്കുന്ന ഒരു ഏകീകരണമായിരിക്കും നല്ല രീതിയിലുള്ള ശുചിത്വ സംവിധാനങ്ങൾ വരുന്നുവെന്നാണ് എനിക്ക് ഇതോടൊപ്പം പറയാനുള്ളത്. ഇതുകൂടാതെ കേരളത്തിലെ 2023 ഏകീകരിച്ച് പുറത്തിറക്കിയ കേരള പബ്ലിക് ഹെൽത്ത് ആക്ടിലും പ്രത്യേകം സെക്ഷൻ പറയുന്നുണ്ട്. അതായത് മലിനജലം ഒഴുക്കുന്നത് തടയുന്നതിന് വേണ്ടി സെക്ഷൻ 15(5)(6) സെക്ഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് മലിനജലം ഒരു കാരണവശാലും പൊതുകാനയിലേക്കോ പൊതു സ്ഥലങ്ങളിലേക്കോ ഒഴുക്കാൻ പാടില്ല എന്നുള്ളത്. അത് വളരെ ശക്തമായിട്ട് തന്നെ നടത്തി വരുന്നുണ്ട്. ഇനി പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ റൂൾസും കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായിട്ട് കേരളത്തിലുള്ള 5,000+ മുനിസിപ്പൽ കോമൺ സർവീസിലുള്ളതും പഞ്ചായത്തിലുള്ളതുമായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗത്തിന് വളരെ കാര്യക്ഷമമായിട്ട് മാലിന്യ സംസ്കരണമായിട്ടും പൊതുജനാരോഗ്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു.
3: എന്റെ പേര് ജയപാൽ, ഞാൻ സംസ്ഥാന പ്രസിഡന്റ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഓടകൾ മാലിന്യങ്ങൾ വന്ന് ബ്ലോക്ക് ആവുകയും നേരായ രീതിയിൽ വെള്ളം ഒഴുകാതിരിക്കുകയും അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് മൂലമുള്ള മഴക്കാലത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വെള്ളക്കെടുതികളും മറ്റും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എടുക്കുന്ന ഏതൊരു സംവിധാനത്തോടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ കരമാലിന്യം അതേപോലെ ഓടയിലേക്ക് തള്ളുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. കരമാലിന്യങ്ങളും അതിനോടൊപ്പം തന്നെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളും ഓടയിലേക്ക് ഒഴുക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടും സംഘടന എതിരല്ല. പക്ഷേ കേരളത്തിലെ ഒരു 100 സ്ക്വയർ ഫീറ്റ് മുതൽ 1,000-1,500 സ്ക്വയർ ഫീറ്റ്

ഏതാണ്ട് 100 സീറ്റ് വരെയുള്ള റെസ്റ്റോറന്റ് ബേക്കറി മേഖലകളെ വൈറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാലിന്യ തോത് ഏറ്റവും കുറഞ്ഞ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെയാണ് വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള വൈറ്റ്

0: കരമാലിന്യ തോത് കുറയ്ക്കുകയും കരമാലിന്യം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടും സാധാരണ രീതിയിലുള്ള കരമാലിന്യം വേർതിരിച്ചുകൊണ്ട് ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകൾ ബേക്കറികളിൽ നിന്നുമുള്ള വെള്ളം ഓടയിലേക്ക് ഒഴുക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ജലമാലിന്യം അത് സംസ്കരണത്തിനാവശ്യമായ സംവിധാനങ്ങൾ വരണം. നമ്മളേതൊരു വിദേശത്തെ രാജ്യത്ത് പോയാൽ പോലും അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ജലമാലിന്യങ്ങൾ അത് പ്രത്യേകമായിട്ടുള്ള പൈപ്പ് ലൈനുകളിൽ കൂടെ കൊണ്ടുപോയി അത് സംസ്കരിച്ച് ആ വെള്ളം വീണ്ടും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ എന്നാൽ ഇതെല്ലാം ഇതിനും ആവശ്യമായ ഒരു സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ വാർഡുകളിലും ജലമാലിന്യ സംസ്കരണത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും അതിനാവശ്യമായ സാമ്പത്തികം ഇങ്ങനെയുള്ള വ്യാപാരികളിൽ നിന്ന് കൂടി കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാട് ഒരു ജലകരമാലിന്യ സംസ്കരണം നന്നായിട്ട് നടത്തി മാലിന്യ തോതിൽ ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളോടും കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ സഹകരിക്കും. ഒപ്പം തന്നെ ഉപജീവന മാർഗമാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളും അതുപോലെ തന്നെ ഏതാണ്ട് 100,000 വരുന്ന ഉടമകളും അവരെ ആശ്രയിച്ചു കഴിയുന്ന പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള വലിയൊരു ജനതയുണ്ട്. അവരുടെ ഉപജീവനം തടസ്സപ്പെടുത്താതെ നിയമത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
1: റോഡിലും നമ്മൾ താമസിക്കുന്ന വീടിനും അതിന്റെ ചുറ്റുപാടിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ വീഴുന്ന വെള്ളത്തിന് ഒഴുകി തോട്ടിലേക്കോ കുളത്തിലേക്കോ ചെന്നെത്തിക്കാനാണ് കാനകൾ നമ്മൾ സാധാരണ പണിയുന്നത്.
2: സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ,
1: ഇത് റോഡിന്റെ മറ്റു തടസ്സമില്ലാത്ത വിധത്തില് സ്ലാബുകൾ ഇട്ട് മൂടിയിരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന കാനകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ വെള്ളം ഒഴുകുന്ന കാനകളല്ല, അതിൽ നിറച്ച് വേസ്റ്റ് നിറഞ്ഞ് മൂടിക്കിടക്കുന്ന അഴുക്ക് പിടിച്ചു കിടക്കുന്ന ഇടമായിട്ടാണ്. വെള്ളം പോട്ടിക്കൂടെ ഒഴുകുകയും കാനയിൽ വേസ്റ്റ് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതായത് കാന ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒരു സ്ഥലത്ത് ചെന്ന് അവസാനിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും ഈ കാനകൾ പല സ്ഥലത്തും മൂടിയിരിക്കുകയാണ്. അത് കാനകളായാലും തോടുകളായാലും വെള്ളം ഒഴുകുന്ന പുഴകളാണെങ്കിലും ഒക്കെ വെള്ളം ഒഴുകുന്ന ഇടങ്ങളെല്ലാം തന്നെ മലിനമാക്കപ്പെടുകയും വേസ്റ്റും ഇട്ട് അതിന്റെ വെള്ളമൊഴുക്കിനെ തടസ്സപ്പെടുത്തുകയോ അത് മണ്ണിട്ട് മൂടി കയ്യേറുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ സ്ലാബിന് വേണ്ടി പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും സ്ഥലങ്ങളിൽ കാന ഉണ്ടാവാറില്ല. ഉള്ള സ്ലാബുകൾ തന്നെ പൊക്കി അതിൽ കാല് പോയി മനുഷ്യൻ വീഴത്തക്ക വിധത്തില് ഗ്യാപ്പിട്ട് കൊണ്ടുമാണ് അത് ഇപ്പൊ ഇരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വേനൽ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചതിന് മാറ്റം ഉണ്ടാകും, ജൂലൈ ഓഗസ്റ്റ് മാസമാകുമ്പോഴത്തേക്കും മഴ പെയ്യുമെന്നും മഴ വെള്ളം വീഴുമെന്നും ഈ വെള്ളത്തിന് ഒഴുകി പോകണമെന്ന് അറിയാം. ഒന്നാമത് നമ്മൾ വേസ്റ്റ് കാനയിലേക്ക് ഇടാതിരിക്കുക, അഥവാ വല്ല ചെളി വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്തിന് മുമ്പ് ഈ കാനകൾ കോരി അത് ശുചീകരിക്കുക എന്ന് പറയുന്നത് ആണ് ആവശ്യം. എന്നാൽ ഇന്ന് മഴയ്ക്ക് മുമ്പ് ആ പ്രദേശത്തേക്ക് പോവില്ല. അത് കഴിഞ്ഞ് മഴ പെയ്ത് വെള്ളം റോട്ടിൽ കൂടെ ഒഴുകി കാനയിൽ ചെളിയും വേസ്റ്റും കൂടി ഒഴുകി നാറ്റം വന്ന് രോഗങ്ങൾ വരുന്ന സമയത്താണ് വേസ്റ്റ് കോരി റോട്ടിലേക്ക് എടുത്തിടും. അപ്പോഴും അവിടെ നിന്ന് അത് മാറ്റാറില്ല, അത് റോട്ടിലേക്ക് എടുത്തു വെക്കുന്നതാണ് കാന ശുചീകരണം എന്ന് പറയുന്നത്. മെയിന്റനൻസ് എന്ന് പറയുന്നത് ഈ വിധത്തിൽ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്. തീർച്ചയായിട്ടും റോഡും കാനയൊക്കെ വൃത്തിയാക്കി വെക്കുന്നതിന് ധാരാളം പൈസ ആവശ്യമുണ്ട്, സാമ്പത്തിക പരിമിതികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഉപയോഗിക്കുന്ന സാമ്പത്തികം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും തോന്നുന്നത്. ഈ വേസ്റ്റ് റോട്ടിലേക്കും തോട്ടിലേക്കും ഒക്കെ വലിച്ചെറിയുന്ന ആളുകൾ അത് ഒഴിവാക്കുക. ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും വർഷകാലവും വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ കഴിയുന്നത് മുൻകൂട്ടി കണ്ട് അതിനെ പറ്റുന്ന പ്രതിവിധികൾ നടത്തുക. പരിഹാരത്തിന് ഒരു ഒറ്റമൂലിയൊന്നുമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ റോഡുകളാണെങ്കിലും കാനകളാണെങ്കിലും മറ്റു കെട്ടിടങ്ങളാണെങ്കിലും നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് അതിന്റെ ഉറപ്പോടുകൂടി നമ്മൾ അത് പണിയണം. സമയബന്ധിതമായിട്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം. കാനയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് അപാകതകളുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കാനയിലേക്ക് മാലിന്യങ്ങളും ചെളിയും വന്ന് നിറഞ്ഞ് അതിലേക്ക് വെള്ളം പോകാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഭക്ഷ്യ വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഉപ്പിച്ചില്ല്, പഴയ ബാഗുകള്, തുണിക്കഷ്ണങ്ങള്, ഇതിന്റെ കൂടെ മരത്തിൽ നിന്ന് വീഴുന്ന ഇലകള്, ഇതെല്ലാം കൂടി കുഴഞ്ഞ് അതിന്റെ കൂടെ മറ്റ് ഹ്യൂമൻ വേസ്റ്റും മലമൂത്രവും ചത്ത ജന്തുക്കളും ഒക്കെ കാണും. ഇതെല്ലാം കൂടി കലർന്നാണ് ഈ ഓടയിൽ വന്ന് നിറഞ്ഞിരിക്കുന്നത്. ഓരോ വേസ്റ്റും എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. നിയമം ഉണ്ടാക്കണം. ഈ നിയമം ഉദ്യോഗസ്ഥന്മാര് നടപ്പിലാക്കണം. ജനങ്ങള് ഇത് പാലിക്കണം. അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ കടലാസിൽ എഴുതി വെച്ചത് കൊണ്ട് നമ്മുടെ പൊതുസ്ഥലങ്ങൾ നന്നാവില്ല. ഇവിടെ വീട്ടുകാർ മാത്രമല്ല, ഇവിടെ വന്നു പോകുന്ന ആളുകളുണ്ട്, ലോഡ്ജിൽ താമസിക്കുന്ന ആളുകളുണ്ട്, പൊതു സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, ഫാക്ടറികളുണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും വേസ്റ്റ് എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള തന്നെ ഒരു നിയമം ഉണ്ടാകുകയും ഈ നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ ഇത് പ്രായോഗിക

0: ഉള്ളൂ. നമ്മുടെ പരിസര ആരോഗ്യത്തോടെ സംരക്ഷിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ബാധ്യതയാണ്.
1: മഴക്കാലമായാൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നാം അനുഭവിക്കുന്ന വെള്ളക്കെട്ടുകൾക്കുള്ള പരിഹാരം പുതുതായിട്ടുള്ള കാന നിർമ്മാണമോ അല്ലെങ്കിൽ പഴയ കാനകളുടെ അറ്റകുറ്റപ്പണികളോ അല്ല.
2: പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷൻ ഏലൂർ.
1: മറിച്ച് നാം നികത്തിക്കളഞ്ഞ, നാം ഇല്ലാതാക്കി കളഞ്ഞ തോടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും വലിയ കുളങ്ങളുടെയും നീർച്ചാലുകളുടെയും വയലുകളുടെയും വീണ്ടെടുക്കലിലൂടെ മാത്രമാണ് നമ്മൾക്ക് നഗര ഗ്രാമപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുള്ളൂ. കാരണം ഇതെല്ലാമായിരുന്നു മഴക്കാലത്തെ നമ്മുടെ റിസർവോയറുകൾ. ആ റിസർവോയറുകൾ നമ്മളുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി നികത്തിക്കളഞ്ഞപ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ആഘാതം ഒരുപക്ഷെ നമ്മൾക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ഇനിയും നാം വൈകിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉള്ള തണ്ണീർത്തടങ്ങളും വയലുകളും തോടുകളും ഇനിയെങ്കിലും നികത്താതെ അവയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് പഴയതിനെ പരമാവധി വീണ്ടെടുത്തുകൊണ്ട് നമ്മൾക്ക് വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണാൻ കഴിയും. അതുപോലെ തന്നെ കാനകളുടെ ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം വെള്ളക്കെട്ടുകൾക്ക് പരിഹാരമാണ്. കാനകളിലെ വെള്ളം പ്രധാനമായിട്ടും വലിയ തോടുകളിലേക്കും വലിയ നീർച്ചാലുകളിലേക്കും ലീഡ് ചെയ്ത് അത് പുഴയിലൂടെ ഒഴുകി കായലിലും കടലിലും ചേരണം. അത്തരത്തിലേക്ക് ശാസ്ത്രീയമായ കാന നിർമ്മാണത്തിലൂടെ ഒരു പരിധിവരെ നമുക്ക് നഗരപ്രദേശങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണാൻ കഴിയും. അതുപോലെ തന്നെ കാനയുടെ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ നടത്തേണ്ടതുണ്ട്. പലപ്പോഴും പല കാനകളും റൺ ഓഫ്, അതായത് പ്രധാനമായും ഗ്രാവിറ്റി ഫോഴ്സ് നിലനിർത്തിക്കൊണ്ട് താണനിലത്തിലൂടെ നീരോടുന്ന തരത്തിലേക്ക് ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണ രീതി അവലംബിക്കേണ്ടതുണ്ട്. അതോടൊപ്പമാണ് നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ. നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ഏതാണ്ട് എല്ലാ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്രധാനമായിട്ടും എത്തിച്ചേരുന്നൊരിടം കാനയാണ്. ഇത്തരം മാലിന്യങ്ങൾ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾക്ക് ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പൗരബോധമുള്ള ഒരു ജനസമൂഹത്തിന് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ശാസ്ത്രീയമായ കാന നിർമ്മാണവും അതോടൊപ്പം തന്നെ നമ്മുടെ തൂർന്നുപോയ വയലുകളും തണ്ണീർത്തടങ്ങളും കുളങ്ങളും തോടുകളും വീണ്ടെടുക്കാനുള്ള ശ്രമവും ഉണ്ടായാൽ മാത്രമാണ് നമ്മൾക്ക് വെള്ളക്കെട്ടുകൾക്കുള്ള ശാശ്വത പരിഹാരം എന്ന ഒരു അർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് എന്റെ പക്ഷം.
2: രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കലാണ് എന്ന് പറയാറില്ലേ? ആ സമീപനം തന്നെയാണ് വെള്ളക്കെട്ടിന്റെ കാര്യത്തിലും വേണ്ടത്. കാര്യക്ഷമമായ മഴക്കാലപൂർവ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയിലേക്കു തന്നെയാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. നിർവഹണം റിയ,
3: സഹായം ടി പി വിവേക്.
4: സമകാലികം.
5: ഹായ്, നമ്മളിപ്പോ വിട്ടവളി കാക്കിലാണെന്നാണ് പർച്ചേസ് ആക്കിയത്. ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കസ്റ്റമർ സപ്പോർട്ട് അടിപൊളിയായിരുന്നു.
6: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
8: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
7: യെസ്, സിറ്റി സിൽസിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
8: ഓണാശംസകളോടെ സിറ്റി സിൽസ് ഫുൾ ഓണം.
9: ഈ ഓണം കെ ചേട്ടനൊപ്പം
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
12: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
13: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
12: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
14: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
16: ഇങ്ങക്ക് എങ്ങനെ മനസ്സിലായി ആടെ മരുന്നില്ലാന്ന്? രാമർ തിരക്കി. അതെന്താ, എന്റെ മുമ്പിലൂടെയല്ലേ ആളുകൾ ദിവസവും പോകുന്നത്? നമ്മൾ കണ്ണടച്ചല്ലോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ക്ലാരയോട് ചോദിച്ചപ്പോ ചില വിവരം കിട്ടും.

0: എന്ത് വിവരം? ഇവിടേക്ക് മാണ്ട മരുന്ന് കോഴിക്കോട്ടിന്ന് കൊണ്ടുവന്നിരുന്നു. അതെങ്ങനെയോ ചോർന്നു പോയതാ. അത് പാടില്ലല്ലോ. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ വെറുതെ നോക്കിയിരുന്നാൽ മാത്രം പോരാ, കണ്ടത് അപ്പപ്പോൾ തന്നെ പറയണം രാമറെ. കുഞ്ഞിക്കേള് വീണ്ടും തുന്നുവാൻ തുടങ്ങി. അതിനിടയിൽ അയാൾ പറഞ്ഞു, ആ ദർസർ മഹാകള്ളനാ. എന്നാലോ നല്ല ദർസറു. നല്ല ദർസറിയല്ലേ നമുക്ക് മാണ്ടത്. പിറ്റേന്ന് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഗോവിന്ദനടിയോടി പകുതി തമാശയോടും പകുതി കാര്യമായിട്ടും രാമറോട് ചോദിച്ചു, അല്ല രാമറെ, ഇങ്ങനെ പറമ്പൊക്കെ വാങ്ങിക്കൂട്ടി നടന്നാ മതിയോ? നിനക്കൊരു പെണ്ണൊക്കെ മാണ്ടേ? ഇനി എപ്പോഴാ ഒരു കോപ്പൊക്കെ കഴിക്കേണ്ടത്? മൂക്കിൽ പല്ലൊക്കെ വന്നിട്ടോ? അതിനുശേഷം അടിയോടി എന്താ താൻ പറഞ്ഞത് ശരിയല്ലേ എന്ന മട്ടിൽ അടുത്തുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. അവരും അത് അംഗീകരിക്കുകയായിരുന്നു. തെല്ലിട കഴിഞ്ഞ് അടിയോടിയുടെ തൊട്ടു നിന്നിരുന്ന അബ്ദുറഹിമാൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെ നല്ല പെൺകുട്ടിയുണ്ട്, രാമർക്ക് ചേരും. പക്കെങ്കിൽ ഓക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പമുള്ള കാര്യമൊന്നും ഇനി ഇവിടെ പറയണ്ട, ഇടയിൽ കയറി അടിയോടി പറഞ്ഞു. ഇതങ്ങനത്തെ കുഴപ്പമല്ല അടിയോടി, ആശാരം തീർത്ത പെൺകുട്ടിയാ. പക്കെങ്കിൽ ഓൾ ഓനെ ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ഉറപ്പാ അത് നെഗളിപ്പുള്ള ഒരു പെണ്ണായിരിക്കും, അടിയോടി അഭിപ്രായപ്പെട്ടു. അവരുടെ സംസാരമൊക്കെ രാമർ വെറുതെ കേട്ട് നിൽക്കുകയായിരുന്നു. സ്ഥലം വാങ്ങുന്നതിന് ഇടനിലക്കാരായി നിന്നവരാണ് അടിയോടിയും അബ്ദുറഹിമാനും. രജിസ്റ്റർ ഓഫീസിൽ തിരക്കില്ലാത്തത് കാരണം വളരെ പെട്ടെന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞു കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഒരു ലാഘവത്വം എല്ലാവരിലും ഉണ്ടായിരുന്നു. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഉള്ളിൽ എന്തോ സ്തംഭിച്ചു നിൽക്കുകയാണെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. അതിപ്പോഴുമുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ സംസാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ തോന്നാതിരുന്നത്. അബ്ദുറഹിമാൻ സംസാരം തുടരുകയാണ്. അടിയോടി, അവൾ ഇങ്ങൾ പറയുന്നത് പോലെ നെഗളിപ്പുള്ള കുട്ടിയൊന്നുമല്ല, നല്ല ഒതുക്കവും അടക്കവും ഉള്ളൊരു പെണ്ണ. എനിക്കവളെ നന്നായിട്ടറിയാം. ആരപ്പോ ഇത്ര വലിയ വമ്പത്തി നമ്മുടെ രാമർക്ക് ചേരുന്ന ഒരു പെണ്ണ്? ഓളെ ആശാരം തീർത്തതാന്നുള്ളത് നേരാ, അത് ഓളുടെ കുഴപ്പം കൊണ്ടുമല്ല. അടിയോടി അസഹിഷ്ണുത കാട്ടി. ഞാരാന്ന് പറയടോ, പറ്റെങ്കിൽ ഇമ്മക്ക് രാമർക്ക് മാണ്ടി ആലോചിക്കാ. മണിയൂരുള്ള മന്ത്രവാദി ചെക്കൊട്ടില്ലേ, ഓർമ്മോള? രാമറുടെ ശ്രദ്ധ പെട്ടെന്ന് തിരിഞ്ഞു. പ്രിയപ്പെട്ട എന്തോ ഒന്ന് വഴിയിൽ നിന്നും കണ്ടുകിട്ടിയതുപോലെ ആഹ്ലാദം കൊണ്ടു. രാമർ ചോദിച്ചു, ആരാ? ഇഞ്ഞ് കേട്ടിട്ടുണ്ടാവും, മന്ത്രവാദി ചെക്കോട്ടി. ഓറുടെ ഒരേ ഒരു മോള, എനിക്കൊരെ നന്നായിട്ടറിയാം. ഓളെ ആശാരം തീർത്ത് പൊരയിലിരിക്കുകയാണ്. മറ്റൊന്നും പിന്നീട് രാമറുടെ ചെവിയിലെത്തിയില്ല. കൂടെയുള്ളവരോട് ശരിക്ക് യാത്ര പോലും പറയാതെ രാമർ രജിസ്റ്റർ ഓഫീസിൻ്റെ പടികൾ ഇറങ്ങുകയായിരുന്നു. രാമറുടെ തിടുക്കം കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. പെട്ടെന്നിങ്ങനെ ഇയാൾക്ക് ആവേശം കയറാൻ എന്താണ് കാരണം? എന്താണ് ഉണ്ടായത് എന്ന് അവർ തിരക്കിയിട്ട് പോലും വ്യക്തമായ ഒരു മറുപടി നൽകുവാൻ നിൽക്കാതെ രാമർ കുഞ്ഞിക്കേളുവിൻ്റെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. തിടുക്കപ്പെട്ട് കയറി വന്ന രാമറുടെ നേരെ കുഞ്ഞിക്കേളു ചോദ്യഭാവത്തിൽ നോക്കി. ഇമ്മക്കൊരു സ്ഥലം വരെ പോകണം, രാമർ പറഞ്ഞു. ഏടിയാ? അപ്പോൾ സംശയിച്ചുകൊണ്ട് രാമർ സൂചിപ്പിച്ചു, മണിയൂര് ചെക്കോട്ടിയെന്ന് പറയുന്ന ആളുടെ പുരയിലേക്ക്. എന്തിന്? ഓളെ കാണേ, ഓളുടെ ആശാരം തീർത്ത് പുരയിലുണ്ടത്രേ, എനിക്കോളെ മാണം, രാമർ തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് കുഞ്ഞിക്കേളു ചിരിച്ചു. രാമറെ, ഇഞ്ഞൊരു വശം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓളെ എന്തിനാ ആശാരം തീർത്തതെന്ന് നിനക്കറിയോ? ഓള് പുരയിലുള്ള വിവരം എനിക്കറിയായിരുന്നു. നിന്നോട് പറയാതിരുന്നതാ ന്യായം. അതിൻ്റെ കാരണം എന്താന്ന് നിനക്ക് കേൾക്കണോ? രാമർ ചോദ്യഭാവത്തിൽ കുഞ്ഞിക്കേളുവിനെ നോക്കി. അയാൾ തുടർന്നു, ഓള് പെറൂല്ല. അക്കാരണം കൊണ്ട് ഓളുടെ മാഷ് വേറൊരു ബന്ധം തുടങ്ങി. അതിലൊരു കുട്ടിയുണ്ട്. അതറിഞ്ഞപ്പോളാ ഓളിങ്ങ് പോന്നത്. പെറാത്ത പെണ്ണിനെ നീ എന്തിനാ കൂട്ടിക്കൊണ്ടുപോരുന്നത്? രാമറിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു, എനിക്കോളെ തന്നെ മതി, നമുക്കിന്ന് തന്നെ പോകാം. രാമറെ, ഇനി കുറച്ച് ആലോചിക്ക്. ഓള് നല്ല പെണ്ണാ, അതൊക്കെ ഞാനും സമ്മതിക്കുന്നു. പക്കെങ്കിൽ പെറാത്ത പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഇന്റെ സ്ഥിതി എന്താകും? കുഞ്ഞിക്കേള് ചോദിച്ചു. അതൊന്നും ഇപ്പം ആലോചിക്കേണ്ട, ഇമ്മക്കാടെ പോണോ? രാമർ വാശി പിടിച്ചു. അവൾ മടങ്ങിയെത്തിയത് തനിക്ക് വേണ്ടി തന്നെയാണെന്ന് അയാൾ ദൃഢമായി വിശ്വസിച്ചിരുന്നു. അല്ലെങ്കിൽ കുട്ടികളൊന്നുമില്ലാതെ അവൾ മടങ്ങി വരേണ്ട കാര്യമെന്ത്? ഇതാണ് വിധി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ കാണണം, എന്നിട്ട് പൊരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അയാളുടെ തീരുമാനം മാറ്റാൻ വേണ്ടി കുഞ്ഞിക്കേള് പറഞ്ഞു, പെറാത്തതിൻ്റെ പേരിൽ ആശാരം തീർത്ത പെണ്ണിനെ ഇഞ്ഞി കൂട്ടിക്കൊണ്ട് പോന്നാൽ നാട്ടുകാരിനെ കളിയാക്കൂല രാമറെ, അതിനേക്കാളും വലിയ ചേപ്പറയുണ്ടോ? എന്നാൽ അതൊന്നും രാമറെ സ്പർശിച്ചതേയില്ല. അയാൾ പറഞ്ഞു, അതൊക്കെ ഞാൻ സഹിച്ചോളാം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടാപ്പിള്ളി 3 days കോമ്പൻ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി, ഞായർ, തിങ്കൾ രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൾ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
5: RCR കായം എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്. ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
5: പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
7: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
8: ഹലോ,
9: എന്റെ പേര് അനുജ. മോന് NITC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു കോഴിക്കോട്.
8: NIT കാലിക്കറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഓക്കെ.
9: അവന് പ്ലേസ്മെന്റ് കിട്ടിയത് ഒരു സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയിലായിരുന്നു. അപ്പൊ അവനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ MBA എടുക്കണമെന്നൊരു ആഗ്രഹം. അതില് സാറേ സപ്ലൈ ചെയിൻ എടുക്കണോ അതോ ഡേറ്റ അനലിറ്റിക്സ് എടുക്കണോ? അത്
8: സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കമ്പനിയിൽ എത്ര കാലമായിട്ട് വർക്ക് ചെയ്യണം?
9: 1.5 വർഷമായി.
8: നല്ല ഫീൽഡാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൽ MBA എടുക്കാം. ഇത് പ്രശ്നം എന്താ വെച്ചാൽ, NIT നമ്മൾ ഡിഗ്രി മേടിച്ച് മെക്കാനിക്കൽ പഠിച്ചിട്ട് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് MBA എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊല്ലം എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഡൊമൈനിൽ ജോലി മാറാൻ ബുദ്ധിമുട്ടാവും. ഈ ജോലിക്ക് പ്രത്യേകതകൾ കുറേയുണ്ട്. ഇപ്പൊ ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡാണ്, പുതിയൊരു ഏരിയ. പക്ഷെ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യേണ്ട, ഗ്രോ ചെയ്യേണ്ട നാളത്തെ ഫീൽഡാന്നൊക്കെ പറയാം. പക്ഷെ അതിലെങ്ങനെയാണ് പ്രൊമോഷൻസ്, എങ്ങനെയാണ് എന്തൊക്കെ ഫീൽഡ് കിട്ടും, അതിന്റെ വർക്കിന്റെ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ആ കുട്ടിയോട് ചോദിക്കാൻ പറയാം. അയാൾക്ക് ആ ഫീൽഡ് ഇഷ്ടപ്പെട്ടാൽ എടുക്കാൻ പറയാം MBA. അല്ലെങ്കിൽ നല്ലത് ജനറൽ MBA എടുക്കണമല്ലോ.
9: ജനറൽ
8: MBA എടുത്ത വെച്ചാൽ അയാൾക്ക് ഡൊമൈൻ മാറാം. ഇപ്പൊ സപ്ലൈ ചെയിൻ്റെ അടുത്ത പോലെ MBA എടുത്തിട്ട് വേണമെങ്കിൽ ഒരു മെക്കാനിക് എഞ്ചിനീയർ പഠിച്ചാൽക്കും കോർപ്പറേറ്റ് ലെവലിൽ ജോലി കിട്ടും, പിന്നെ ഇന്ത്യൻ റെയിൽവേസിൽ കിട്ടും, ഷിപ്പ് യാർഡിൽ കിട്ടും, പബ്ലിക് സെക്ടറിൽ കിട്ടും. അപ്പൊ അത് കാരണം NIT പഠിച്ച കുട്ടിക്ക് അത്യാവശ്യം അറിവൊക്കെ വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഫീൽഡ് ഇഷ്ടപ്പെട്ട് വെച്ചാൽ കൂടുതൽ അയാൾക്ക് ജ്ഞാനം ആ ഫീൽഡിനെ പറ്റി. അപ്പൊ അയാളുടെ പറയുന്നത് മോന് വളരെ ഇഷ്ടപ്പെട്ട് ഇത് തന്നെയാണ് കരിയർ, ഇത് തന്നെയാണ് നമുക്ക് 50-60 വയസ്സിലോ വേണം അതിലങ്ങ് എടുത്തോ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറൽ MBA എടുത്താലുള്ള ഗുണം സപ്ലൈ ചെയിൻ മാനേജ്മെന്റും നമുക്ക് മുകളിലോട്ട് പോകാം. പക്ഷെ വേണമെങ്കിൽ മാറിപ്പോവാം, വേറൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പിൽ മാറാനും പറ്റും. ഇപ്പൊ ജനറൽ MBA ആണ് എല്ലാവരും പറയാം. നമ്മള് ഓവർസീസ് MBA ആണോ?
9: ഓവർസീസ് MBA,
8: ഓവർസീസ് MBA എടുത്തു കഴിഞ്ഞാൽ അവിടെ പോയാൽ അവിടെ ജോലി കിട്ടും. പക്ഷെ അവിടെ നിന്ന് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് മടങ്ങി വരാൻ കാര്യത്തിൽ ബുദ്ധിമുട്ടാകും, കുട്ടികളുടെ മനസ്ഥിതിയും മാറും. പിന്നെ അവിടെ നിന്ന് പഠിച്ച് MBA എടുത്ത് അവിടെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നാൽ വർക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടുത്തെ. അപ്പൊ അമ്മയ്ക്കും അച്ഛനും കുട്ടി പുറത്ത് പോയാൽ അവിടെ സെറ്റിൽ ചെയ്യാം, നമുക്ക് അവരെ പുറകെ പോകാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ USA അല്ല എടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോയി ജോലി കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥലം കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡാണ്. അവിടെയാണ് പെട്ടെന്ന് എമിഗ്രേഷൻ കിട്ടാനും നല്ല ശമ്പളവും കിട്ടുന്നത്. US കുറച്ചുകൂടി, അതായത് ഇപ്പൊ കാനഡ പോയാൽ നമുക്ക് ഒരു 3 കൊല്ലം കൊണ്ട് USA പോകാം, ഫർദർ എമിഗ്രേറ്റ് ചെയ്യാം. പക്ഷെ തർക്കാൽ ആദ്യത്തെ എൻട്രി കാനഡയാണ് ഇത്തിരി കൂടി ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് കിട്ടാവുന്ന ചാൻസ്.
9: ജിമാറ്റിനെ പ്രിപ്പയർ ചെയ്തോ, അഥവാ ജിമാറ്റിൽ നല്ല കോളേജ് കിട്ടിയില്ലെങ്കിൽ, അത് കാനഡയിൽ നല്ല കോളേജ് കിട്ടിയില്ലെങ്കിൽ അവന് കാറ്റിന് പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് വരുമോ സാറേ?
8: കാറ്റ് ഇത്തിരി ടഫാണ്, ജിമാറ്റ് ഇത്തിരി കൂടി ജനറിക് ആണ്. ജിമാറ്റ് സ്കോർ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പുറത്ത് കുറെ അധികം കോളേജിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പുറത്തു പോകുന്ന കാര്യം അമ്മ ആലോചിക്കേണ്ടത്, നല്ലൊരു എമൗണ്ട് ആവും. ഇവിടെ ഈ 1-2 കൊല്ലത്തെ എക്സ്പീരിയൻസും ഇവിടെ നിന്നൊരു ഓൺലൈൻ MBA മേടിച്ച് നമുക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിൽ പോവാം, ചെറിയ കോഴ്സ് ചെയ്താൽ മതി. സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിൽ അവിടെ MBA പഠിപ്പിച്ച് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുക. അതല്ലെങ്കിൽ ഇവിടെ 2-3 കൊല്ലം ജോലി ചെയ്ത് ഒരു ഓൺലൈൻ MBA എടുത്തിട്ട് പതുക്കെ മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 2-3 ഡിലേ വരുന്നുള്ളൂ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല. പറഞ്ഞു കൊടുക്കും കേട്ടോ അമ്മ.
9: ഓൾ ദി ബെസ്റ്റ്.
7: ചേട്ടാ, ഓണസദ്യക്കുള്ളെല്ലാം വാങ്ങിയോ?
10: എല്ലാം വാങ്ങി, പക്ഷേ കായം മറന്നു.
7: എന്നാൽ ഒരു കാര്യം ഓർക്കണം, കായം RCR തന്നെ വേണം. RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം RCR തന്നെ.
0: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.

0: ആർസിആർ കായം എന്തു പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
1: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർസിആർ തന്നെ.

0: ഹലോ മിസ്റ്റർ സുമേഷ്, എന്താ കാർ കഴുകുകയാണോ?
1: അല്ല, ഒരു ചക്ക പറിക്കാന്ന് കരുതി. ചേട്ടാ, രാവിലെ കാറും മുറ്റത്തിട്ട് ഈ ബക്കറ്റും സോപ്പും മഗ്ഗുമായിട്ട് ഇവിടെ നിന്നിട്ടും സാറിന് മനസ്സിലായില്ലേ കാർ കഴുകുകയാണെന്ന്?
0: ഓ, ആംഗ്രി യങ് മാൻ, ഇന്ന് രാവിലെ തന്നെ ചൂടിലാണല്ലോ.
1: കേണൽ സാറും കൂടെ ചേർത്ത് ഇപ്പൊ അഞ്ചാമത്തെ ആളാ എന്നോട് ഇത് ചോദിക്കുന്നത്, കാറ് കഴുകുകയാണോ കാറ് കഴുകുകയാണോ എന്ന്. മറുപടി പറഞ്ഞു പറഞ്ഞ് മടുത്തു സാർ.
0: കൂൾ ഡൗൺ മൈ ബോയ്. അല്ല, ഇപ്പൊ കാറ് മുഴുവൻ വെള്ളമായില്ലേ? വൈപ്പ് ഇറ്റ് അപ്പ്.
1: എന്താ സാറേ?
0: ഇപ്പൊ എവിടെയെങ്കിലും വെള്ളമോ ജ്യൂസോ കൈതട്ടി മറിഞ്ഞാൽ ആ വെള്ളം ഒക്കെ ഒപ്പിയെടുക്കുന്നതിനാണ് വൈപ്പപ്പ് എന്ന് പറയുക. അതുപോലെ കാറ് വൈപ്പപ്പ് ചെയ്തോളൂ.
1: ഓ, അങ്ങനെ. ആ, അതിനാണ് സാർ ഈ തോർത്ത്. പക്ഷെ ഇതൊന്ന് ഉണങ്ങണ്ടേ, ഇങ്ങനെ പിഴിഞ്ഞോണ്ടിരിക്കോ, കുറെ നേരമായി. ഇന്നലെ പെയിന്റ് പണിക്കാരെ ഇവിടെ മറന്നിട്ടിട്ട് പോയതാ, ഇപ്പൊ ലാഭമായില്ലേ?
0: ദേ, തോർത്തിന്ന് എന്തോ പെയിന്റൊക്കെ കാറിലേക്ക് വീഴുന്നു. എവിടുന്ന് കിട്ടിയടോ ഇത്? വൈപ്പ് ഇറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി, ഇല്ലേ പെയിന്റ് ഒട്ടിപ്പിടിക്കും.
1: ഏ, വൈപ്പർ ഓഫ് ഒന്നും അല്ല സാറേ, ഇന്നലെ കൂടെ വർക്ക് ചെയ്തതാണല്ലോ.
0: അതല്ലടോ, എന്തെങ്കിലും സ്പെസിഫിക് ആയ കാര്യം ക്ലീൻ ചെയ്യാനാണെങ്കിൽ വൈപ്പ് ഓഫ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോ പൊടി അടിക്കാൻ പറയണമെങ്കിൽ വൈപ്പ് ഓഫ് ദ ഡസ്റ്റ് ഫ്രം ദ ഫ്ലോർ എന്ന് പറയാം.
1: ഓ ഓ ഓ ഓ, ഒരു മിനിറ്റ്. ആ, വൈപ്പ് ഓഫ് ദ പെയിന്റ് ഫ്രം ദ കാർ.
0: ഗുഡ് ഗുഡ്. നൗ വൈപ്പ് ഡൗൺ ദ എൻറ്റയർ കാർ വിത്ത് എ ന്യൂ ക്ലോത്ത് ഫോർ എ ഫൈനൽ ടച്ച്.
1: എന്ത്, ഇങ്ങനെ താഴേക്ക് വൈപ്പ് ചെയ്യണോ? ഡൗൺ?
0: അല്ല, ഒരു പ്രതലം മുഴുവൻ ക്ലീൻ ചെയ്യണം എന്നാണെങ്കിൽ വൈപ്പ് ഡൗൺ എന്നാണ് പറയുക. പ്ലീസ് വൈപ്പ് ഡൗൺ ദ ടേബിൾ ഫോർ ഡിന്നർ എന്നൊക്കെ.
1: ഓ, വൈപ്പിന് എന്തൊക്കെ വാല! വൈപ്പ് അപ്പ്, വൈപ്പ് ഓഫ്, വൈപ്പ് ഡൗണ്. ആ, പിന്നെ എന്ത് വാല ചേർത്താലും പണി ഞാൻ തന്നെ എടുക്കണം.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന, യാത്രകൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്ത ഒരു യുവാവാണ്. അദ്ദേഹത്തെ നമ്മൾ അനഘ് എന്ന് വിളിക്കണോ അതോ എഡ്വിൻ എന്ന് വിളിക്കണോ എന്നത് ഒരു സംശയമാണ്. നമുക്ക് ആളോട് തന്നെ ചോദിക്കാം. സ്വാഗതം യുവവാണിയിലേക്ക്.
1: താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, അനഘ് എന്നറിയപ്പെടാനാണോ അതോ ഹിച്ച്ഹൈക്കർ എഡ്വിൻ എന്നറിയപ്പെടാനാണോ ഇഷ്ടം?
1: അങ്ങനെ വെച്ചാ എന്റെ ഫോർമൽ നെയിം അനഘ് പ്രസാദ് എന്നാണ്, റെക്കോർഡ്സിലൊക്കെ അങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇത് യാത്രകൾ തുടങ്ങിയപ്പോ ട്രാവൽ അക്കൗണ്ട് നേരത്തെ തന്നെ എഴുതുമായിരുന്നു. അപ്പൊ അവര് പെന്നെയും തൂലിക നാമമായിട്ടാണ് എഡ്വിൻ എഴുതിയത്.
0: ഓക്കെ.
1: യാത്ര തുടങ്ങിയപ്പോ ട്രാവൽ അക്കൗണ്ടിൽ പിന്നെ എഡ്വിൻ ഹിച്ച്ഹൈക്കർ എന്നിട്ടുകൊണ്ട്, അപ്പൊ ആ റീൽസ് ഒക്കെ കണ്ടല്ലെങ്കിൽ അങ്ങനെ ആ പേര് പോപ്പുലർ ആയതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ പറഞ്ഞു പറയാന്നുള്ളൂ.
0: അത് ശരി.
1: വിളിച്ചാല് സന്തോഷമാണ്.
0: അപ്പോ നമുക്ക് എന്താണെങ്കിലും യാത്രകളെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പം താങ്കളെ ഞാൻ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ചോദിക്കുന്നത് യാത്രകളെ കുറിച്ച് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഹിച്ച് ഹൈക്കർ എഡ്വിൻ എന്ന രീതിയിൽ തന്നെ പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്ന കാര്യം ഒരുപാട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഹിച്ച് ഹൈക്കിംഗ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ബാക്കി തുടരാം.
1: ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ വീഡിയോസിലാണ് ഇത് ആദ്യം കേൾക്കുന്നത്. പിന്നെ അതിനെപ്പറ്റിയുള്ള പോഡ്കാസ്റ്റുകൾ, ടെഡ്എക്സ് ഒക്കെ വീഡിയോസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോ ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാലോ, പല രീതിയിൽ യാത്ര ചെയ്യാം. ഇപ്പൊ നമുക്കൊരു സ്ഥലത്തേക്ക് ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ പോവാം. അപ്പോ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹിച്ച് ഹൈക്കിംഗ്. അതായത് നിങ്ങൾക്ക് നടക്കാനോ അല്ലെങ്കിൽ ലിഫ്റ്റ് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ എത്തുന്ന സ്ഥലത്ത് തന്നെ ഇപ്പൊ

0: ഒരു ടെന്റിൽ അങ്ങ് തങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് പല രീതിയിലും യാത്ര ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അൺകൺവെൻഷണൽ ആയ രീതിയിലും അല്ലെങ്കിൽ വളരെ റിസ്ക് എടുത്തിട്ട് സാഹസികമായുള്ള ഒരു യാത്രയാണ് അത്. അപ്പൊ അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഹിച്ച് ഹൈക്കിംഗ്.
1: അപ്പൊ പലപ്പോഴും നമ്മൾ ഈ യാത്രകൾ ആളുകൾ ഇങ്ങനെ മാറ്റി വെക്കുന്നത് അതല്ലെങ്കിൽ യാത്രകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൈസ എന്ന് പറയുന്നത് വലിയൊരു ഘടകമായിട്ട് പറയാറുണ്ട്. അയ്യോ ഇപ്പൊ പൈസ ഇല്ല അല്ലെങ്കിൽ യാത്ര പോകണമെങ്കിൽ ഒരുപാട് കാശ് വേണം എന്നൊക്കെ. ഈ താങ്കളുടെ യാത്രകളിൽ നിന്ന് എന്തുമാത്രമാണ് ഈ ഒരു പൈസ അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊരു എലമെന്റ് ആവശ്യമാണ് യാത്രയ്ക്ക് എന്ന് തോന്നിയിട്ടുള്ളത്?
0: അതായത് മെയിൻ ആയിട്ട് ഈ ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എടുക്കാൻ തന്നെ കാര്യം അതാണോന്ന്. അതായത് എനിക്ക് അതാണ് എല്ലാവർക്കും ഒരു മെയിൻ ആയിട്ടൊരു തടസ്സമായിട്ട് പൈസ എന്നുള്ളതൊരു വസ്തുതയാണ്. യാത്ര ചെയ്യാൻ പൈസ വേണമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് പൈസ തീരെ ഇല്ലാതെയും അല്ലെങ്കിൽ തീരെ ഇല്ലാതെ എന്ന് പറയാൻ അത് വേറൊരു കഷ്ടപ്പാടാണെന്നാലും വളരെ ചെലവ് ചുരുക്കി യാത്ര ചെയ്യാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നിങ്ങൾ നമ്മൾ എപ്പോഴും ആ ഒരു ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴുള്ള ബഡ്ജറ്റ് ഇതുപോലെ വണ്ടിക്കൂലി അല്ലെങ്കിൽ താമസത്തിനൊക്കെയാണ് മെയിൻ ആയിട്ട് പൈസ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നോക്കുമ്പോ ഒരു എത്തുന്ന സ്ഥലത്ത് നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പൊ ഒരു ടെന്റിൽ രാത്രി അവിടെ നിന്ന് അവിടെ ക്യാമ്പ് ചെയ്യാൻ അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് ചോദിച്ചോ നടക്കാനോ. അപ്പൊ ആ നോക്കുമ്പോ അങ്ങനെ പൈസ അപ്പോ വലിയ രീതിയിൽ ബഡ്ജറ്റ് കുറയും. അങ്ങനെ പൈസ വളരെ ചെലവ് ചുരുക്കി യാത്ര ചെയ്യാൻ ഇങ്ങനെ ഒരു വഴിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഹിച്ച് ഹൈക്കിംഗ് എന്നുള്ളൊരു മാർഗം ഞാനും അങ്ങനെ ആദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കുന്നത്.
1: അപ്പൊ നമുക്ക് എഡ്വിൻ നടത്തിയ ഹിച്ച് ഹൈക്കിംഗ് യാത്രയെ പറ്റിയിട്ട് ഒന്ന് പറയാവോ?
0: ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ യാത്രകൾ ഇതൊക്കെ ഇഷ്ടമായിരുന്നു. അത് യാത്രേനേക്കാൾ ഉപരി അത് ഇപ്പൊ നമ്മള് ജീവിക്കുന്ന സ്ഥലത്താണെങ്കിലും ഈ ചുറ്റുപാടൊക്കെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ എറണാകുളത്ത് നെട്ടൂരാണ്, അതായത് തറവാട് കൊച്ചിയിലായിരുന്നു. 2007 മുതൽ നെട്ടൂരേക്ക് വരുമ്പോ ഇവിടെ അന്ന് ഇങ്ങനെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു എറണാകുളത്തിനോട് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണല്ലോ, ഭയങ്കര ഇതുണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര
1: ഗ്രാമപ്രദേശങ്ങളാണ്.
0: ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ ഓരോ കണ്ടൽക്കാടുകള് കാവുകള് ഇങ്ങനെയുള്ള, അതായത് എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ സൈക്കിൾ ഓട്ടി അല്ലെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തേക്ക് ഇങ്ങനെ പോവായിരുന്നു. അതിന്റെ വീട്ടിലെത്തുന്ന ഒരു സമയം അപ്പൊ ഇങ്ങനെ ആ ഒരു വാൻഡർ ചെയ്യാ, അതായത് ഇങ്ങനെ അടുത്ത സ്ഥലത്ത് എന്താ ഉള്ളത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി, പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ, അതായത് അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ആദ്യം മുതൽ ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഹിച്ച് ഹൈക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്ന അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞതിന് ശേഷം കോവിഡിന് തൊട്ട് മുമ്പ് 2019 ആദ്യമായിട്ട് ഹിച്ച് ഹൈക്കിംഗ് പരീക്ഷ നോക്കണം, അതായത് ഒരു സൗത്ത് ഇന്ത്യൻ യാത്ര നടത്തിയായിരുന്നു. അപ്പൊ അന്ന് ഇവിടെ എറണാകുളത്ത് നിന്ന് വാഗമൺ, മധുര, ധനുഷ്കോടി, ശ്രീലങ്ക അതിർത്തി, രാമേശ്വരം, ഇങ്ങനെ കന്യാകുമാരി, തിരുവനന്തപുരം, ഇങ്ങനെ ആ ഒരു സൗത്ത് ഇന്ത്യ ഇങ്ങനെ 5 ദിവസം കൊണ്ട് ആ ഒരു ചെറിയ 5 ദിവസം കൊണ്ട് ഇങ്ങനെ കറങ്ങി വന്നു. അപ്പൊ അന്ന് നോക്കുമ്പോ എന്റെ കയ്യിൽ നോക്കുമ്പോ ആകെ 2000 ഒറ്റ നോട്ടേ ഉണ്ടായുള്ളൂ, ആ 2000 പിങ്ങ് നോട്ടെ. അപ്പൊ 5 ദിവസം കൊടുത്തു. അപ്പൊ യാത്ര കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പൊ അന്ന് ഇതുപോലെ ലിഫ്റ്റ് ചോദിച്ചു പോയി, ടെന്റിൽ താമസിച്ചു. ആദ്യം വാഗമൺ വരെ ബസ്സിന് പോയി, അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഈ ഹിച്ച്ഹൈക്ക് ചെയ്ത് പോയി പോയി 5 ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ നോക്കുമ്പോ 500 രൂപ ബാക്കിയുണ്ട്. അതായത് 1500 രൂപയെ ചെലവായുള്ളൂ എന്ന് വെച്ചാൽ. അതായത് ഞാൻ നോക്കുമ്പോ കണ്ട യാത്ര ലിഫ്റ്റ് ചോദിച്ചു ഇങ്ങനെ നമ്മളിങ്ങനെ അഴിച്ചു വിടുന്ന പോലെ ഭയങ്കര അത് വേറെ എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പൊ ഭക്ഷണത്തിന് നോക്കുമ്പോ നമ്മൾ എത്തുന്ന സ്ഥലത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം, അപ്പൊ ഈ ഭക്ഷണത്തിന് മാത്രം ഈ കയ്യിലിരുന്ന പൈസ അധികം ചെലവായുള്ളൂ ഞാൻ അപ്പഴാ ശ്രദ്ധിക്കുന്നത്.
1: മനസ്സിലായി.
0: നോക്കുമ്പോ താമസിച്ച് ടെന്റിൽ അടുത്ത ദിവസം ഫ്രഷ് ആകുന്ന നോക്കുമ്പോ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിലോ വാഷ്റൂമിലോ അതാ പറഞ്ഞ. അപ്പൊ നമ്മളാ കംഫോർട്ട് സോണൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത്. പിന്നെ ധനുഷ്കോടി അവിടെ കടൽ തീരത്തായിരുന്നു ഒരു ദിവസത്തെ രാത്രി ക്യാമ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കന്യാകുമാരി ഇങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ ഹിച്ച് ഹൈക്ക് ചെയ്ത് വന്നപ്പോഴാണ് ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ അങ്ങനെ ഒരു ഹിച്ച് ഹൈക്കിംഗ് പരീക്ഷ നോക്കി ആ ഒരു യാത്ര തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്ക് എന്ന് പറഞ്ഞിട്ട് അതൊരു ഓൾ ഇന്ത്യ ലെവലില് 14 സംസ്ഥാനങ്ങളിലൂടെയുള്ള യാത്രയൊക്കെ ചെയ്യുന്നത്.
1: അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നാട്ടുകാരുടെ അടുത്ത് നിന്നും ഒക്കെ ഒരു ഒരു ആഘോഷമായിട്ട് തുടങ്ങിയ ഒരു യാത്രയായിരുന്നു തോന്നുന്നു അല്ലേ?
0: അതെ അതെ അതെ.
1: അത് എത്ര ദിവസം എടുത്തു അതിനെ പറ്റിയിട്ടൊന്ന്?
0: ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്ക് എന്ന് പറയുമ്പോൾ ഞാനപ്പോ ആദ്യം കരുതിയത് സാധാരണ പോലെ തന്നെ, ഞാനിപ്പോ എന്റെ ബാഗും ബാക്ക് പാക്ക് സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്ക് എന്നുള്ള ഇതില് അങ്ങനെ പോവാന്ന് വെച്ചാൽ. അന്നത്തെ യാത്രയാണെങ്കിലും ആദ്യത്തെ യാത്രയാണെങ്കിലും ഒരു ഫേസ്ബുക്കിൽ അന്നൊരു കുറിപ്പ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ അങ്ങനെ ആ സമയത്ത് അങ്ങനെ വ്ളോഗ് ഇതൊന്നും അങ്ങനെ ചെയ്യണ്ടായില്ല. ഞാൻ ഇങ്ങനെ പോവാൻ നേരത്താണ് ഇവിടെ നെട്ടൂര് തന്നെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ഉണ്ട്, നെട്ടൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ്, ഇവരൊക്കെ എന്റെ അനിയൻ വഴി പറഞ്ഞു ഇവരറിഞ്ഞ്. അപ്പൊ പറഞ്ഞ എന്നാ അയ്യോ അങ്ങനെ എന്നിട്ടാണ് ഇങ്ങനെ ആരോടും മിണ്ടാണ്ട് പോണെന്ന് വെച്ചിട്ട് ഫ്ലാഗ് ഓഫ് ഇങ്ങനത്തെ ഭയങ്കര ഇതൊരു പരിപാടികളാ ഇങ്ങനെ ഏർപ്പാടാക്കി. അപ്പൊ നോക്കുമ്പോ തലേന്ന് എന്റെ വീടിന്റെ അടുത്ത് തന്നെ കളരിയുണ്ട്, ENS കളരിയുണ്ട് നെട്ടൂരുള്ള. അപ്പൊ നോക്കുമ്പോ ആശാനും ഇതറിഞ്ഞിട്ട് ആശാനും ആദ്യം തലേന്ന് കളരിയെന്നൊരു യാത്രയെ പോലെ പരിപാടി

0: വന്നിട്ട് കുട്ടികളെ കളരിയുള്ള കുട്ടികളെ വിളിച്ചിട്ട് ഇങ്ങനെ ഇത് ഫംഗ്ഷൻ ഇത് വന്നിട്ട് യാത്രയപ്പോ വന്നിട്ട് ദിവസമായപ്പോ ഇതുപോലെ നാട്ടുകാർ കുറച്ചുപേരുണ്ടായി, ഫ്രണ്ട്സ് ഉണ്ടായി, വീട്ടുകാരുണ്ടായി, അങ്ങനെ എല്ലാരും കൂടി. ഇപ്പൊ എന്റെ അനിയന്റെ ബൈക്കിലാണ് ആദ്യത്തെ ലിഫ്റ്റ് ഇങ്ങനെ തുടങ്ങി, ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പോലെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്താണ് ഹിച്ച്ഹൈക്കിംഗ്, ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച്ഹൈക്ക് തുടങ്ങിയത്. അത് അതിനുശേഷം വന്നിട്ട് ഇതുപോലെ ഒരു 4 മാസം എടുത്തു കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ എത്താൻ. നടന്ന് ലിഫ്റ്റ് ചോദിച്ച് ഇതുപോലെ ഹിച്ച്ഹൈക്ക് ചെയ്ത് ത്രൂ ഔട്ട് പോയി 14 സംസ്ഥാനങ്ങള് ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് അങ്ങനെ എത്തി. പിന്നെ നേരെ അങ്ങനെ ലീനിയർ ആയിട്ട് അങ്ങ് നേരെ പോവായിരുന്നില്ല, ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇപ്പൊ ബാംഗ്ലൂര് അല്ലെങ്കിൽ ഇപ്പൊ മൈസൂര് ഓരോ സ്ഥലത്ത് ഇപ്പൊ ഒരാഴ്ച ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ, അതായത് സെൻട്രൽ ഇന്ത്യ അങ്ങനെ അങ്ങനെ കറങ്ങി നോർത്ത് ഈസ്റ്റ് അധികം ടച്ച് ചെയ്തില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കേരള, തമിഴ്നാട്, കർണാടക, പിന്നെ അതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അങ്ങനെ ഹരിയാന, പഞ്ചാബ്, അങ്ങനെ ഉത്തരാഖണ്ഡ്.
1: നമ്മള് മാപ്പിൽ മാത്രം ഇത്ര സ്ഥലം ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ.
0: അതിങ്ങനെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്താ പോയെ,
1: മനസ്സിലായി.
0: അതിന്റെ
1: ഇപ്പൊ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ഇപ്പൊ ഒരു യാത്ര പോവുക എന്ന് പറയുമ്പോ, അതായത് ഇപ്പൊ ഒരു മിനിമം ദൂരമുള്ള ഒരു യാത്ര, അതിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം തുടങ്ങിയത് ഏത് പ്രായത്തിലായിരുന്നു? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യാത്ര മനസ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ?
0: ഒരു ശരാശരി സാധാരണ മനുഷ്യന് ഒരു 70-80 വർഷമൊക്കെയല്ലേ ജീവിക്കുള്ളൂ.
1: അപ്പൊ
0: ജീവിക്കുന്ന ഈ സമയത്ത് ഭൂരിപക്ഷം ആളുകൾ ഇപ്പൊ നമ്മളെ ഒരു നമ്മുടെ ചുറ്റുപാടും ഇപ്പൊ യാത്ര, ചില ആൾക്കാർ പറയും പൈസ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറ്റൂ അങ്ങനെ പറയുമെങ്കിലും ഒത്തിരി റിച്ച് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അങ്ങനെ ഇപ്പൊ സന്തോഷ് സാറും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പൈസ ഉള്ളവർ പോലും ഇത് ഇങ്ങനെയൊന്നും
1: എത്രയും
0: അവരും അവരുടേതായ ആ ഒരു സർക്കിൾ, അതായത് നമ്മൾക്ക് മനുഷ്യന് അത്യാവശ്യം 70-80 വർഷം വയസ്സുള്ളതിൽ മിക്കവരും അവരുടെ ആ
1: ചുറ്റുപാട്ടത്ത് തന്നെയാണ്.
0: അപ്പൊ നമുക്ക് ഇത്ര വിശാലമായിട്ട് നമ്മളറിയാത്ത ഒത്തിരി ഭൂപ്രകൃതികള്, അങ്ങനത്തെ സംസ്കാരങ്ങൾ, അങ്ങനത്തെ മനുഷ്യര്, അത് അപ്പൊ നമ്മള് ഇത്ര വലുതാണ് ഈ ലോകം എന്നുള്ള സാധനം ഉണ്ടായി. അപ്പൊ നമ്മളിത് അറിയാണ്ട് പോകരുത് എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് ഉണ്ടായി. ഞാൻ നോക്കുമ്പോ ശരിയാ, നമ്മള് ചെറുപ്പം മൂലേ കണ്ടിട്ട് ഈ സിനിമകളിലൊക്കെ കാണുമ്പോ മഞ്ഞ് മരുന്ന്, അത് ഇന്ത്യയിലെ. അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ പോയി കാണാവുന്ന സ്ഥലമുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോ കേരളത്തിലാണെങ്കിലും കിഴക്കോട്ട് ഒരു 100 കിലോമീറ്റർ പോയാ വേറൊരു തണുപ്പുള്ള മറ്റേ മൂന്നാർ എത്തുന്ന തേയിലത്തോട്ടം കാണാം, അല്ലെങ്കിൽ അവിടെയുള്ളവര് ഒന്ന് പടിഞ്ഞാറോട്ട് പോയാൽ കടൽ തീരത്തേക്ക് പോവാം. അപ്പൊ ഇതൊന്നും ഇത്ര അടുത്തുണ്ടായിട്ട് പോലെ എക്സ്പ്ലോർ ചെയ്യാത്ത ആളുകളുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഈ ഞാൻ നോക്കുമ്പോ എനിക്ക് ചെറുപ്പം മുതൽ ഇങ്ങനെ യാത്ര ചെയ്യണ കഥകൾ ഇങ്ങനത്തെ ആളുകളെ കാണുമ്പോ എനിക്കും ഭയങ്കരമായിട്ട് ഉള്ളില് നമ്മൾ ഇങ്ങനെ യാത്രയല്ലോ. അപ്പൊ ഇതൊരു ഈ ഒരു സാധനം ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഒരാൾ നോക്കുമ്പോ 100 രാജ്യങ്ങൾ കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആ മിസ്സിങ് ഇത് ഭയങ്കരമായിട്ട് അവർ ത്വര വരുവായിരുന്നു ആ ഒരു ക്രേവിങ്.
1: അതങ്ങനെ കഥകൾ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടുള്ള വ്യക്തികൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു അല്ലേ?
0: അതെ അതെ,
1: സന്തോഷ് ജോർജ് കുളങ്ങര ആണ് ഒരു
0: അതെ ഒരു മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയാം. പിന്നെ മെയിൻ ആയിട്ട് സിനിമകള് എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്.
1: ഇപ്പൊ പലപ്പോഴും ട്രിപ്പുകളുടെ കാര്യത്തിൽ നമ്മള് ഇൻസ്റ്റയിലൊക്കെ തമാശ രൂപേണ പറഞ്ഞു കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പുകൾ പലപ്പോഴും നടക്കാറില്ല. അൺപ്ലാൻഡ് ആയിട്ട് ചിലപ്പോ പെട്ടെന്ന് ഓക്കെ വാ നമുക്ക് നാളെ രാവിലെ മൂന്നാറ് പോവാം എന്ന് പറഞ്ഞിട്ട്, എസ്പെഷ്യലി ആൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനത്തെ ട്രിപ്പുകളാണ് നടക്കാറുന്നത്. എഡ്വിനെ സംബന്ധിച്ചിടത്തോളം യാത്രകളൊക്കെ എങ്ങനെയായിരുന്നു മിക്കവാറും? പ്ലാൻഡ് ആയിട്ട് ഇപ്പൊ ഹിച്ച് ഹൈക്കിംഗ് മാത്രമല്ല, പൊതുവെ അല്ലാണ്ട് ജീവിതത്തിൽ ഇതുവരെ ചെയ്ത യാത്രകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്?
0: രണ്ട് രീതിയിലുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനെ ഇതുപോലെ ലോങ് ടേമിലെ പ്ലാനിങ് ഉണ്ട്, പക്ഷെ അതായത് ഇപ്പൊ യാത്രകാരെടുത്താലും പ്ലാനിങ് ഉണ്ടോ, ഈ ഹിച്ച് ഹൈക്കിങ്ങിന്റെ കാര്യമെടുത്താലും ഭയങ്കര ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രാ രീതിയാണ്, ഒത്തിരി റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ എന്റെ മനസ്സിൽ നോക്കുമ്പോൾ യാത്ര തുടങ്ങുന്നതിന് ഇപ്പൊ താജ്മഹൽ അല്ലെങ്കിൽ എല്ലോറ കേവ്സ്, അജന്ത എല്ലോറ ഗുഹകള്, അപ്പൊ നമ്മൾ ഇതുപോലെ ഒരിക്കലും കാണാത്ത സ്ഥലങ്ങൾ കാണണം, അപ്പൊ ആ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ യാത്രയിൽ ആ സ്ഥലങ്ങൾ എന്താണെങ്കിലും കാണണം എന്നുള്ളതുണ്ടായി. പക്ഷെ അതൊഴിച്ച വേറൊരു പ്ലാനും ഇല്ല. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ കണ്ട ആദ്യത്തെ ലിഫ്റ്റ് അനിയന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് അനിയൻ ലിഫ്റ്റ് വരുമ്പോ ഹൈവേയിൽ കൊണ്ടുവിടും, അവിടെ നിന്ന് പിന്നെ നമുക്ക് എന്താ നടക്കണം, അടുത്ത ആരാ ലിഫ്റ്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് അടുത്ത സ്ഥലം ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ആദ്യത്തെ രാത്രി ഇവിടെ അതിരപ്പള്ളിയിലായിരുന്നു, ഇവിടെ നിന്ന് യാത്ര തുടങ്ങി ആദ്യത്തെ ഒരു ദിവസം കഴിയുമ്പോഴും അതിരപ്പള്ളി കഴിയണേള്ളു, അതായത് ഒരു ദിവസം അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇതൊക്കെ കണ്ട് അവിടുത്തെ ഒരു സ്ഥലത്താണ് ക്യാമ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ കേരളം കഴിയണേള്ളു. അപ്പൊ നമുക്ക് ഇന്ന് ചില സ്ഥലങ്ങൾ കാണണമെന്നുള്ളു, അതായത് മനസ്സിൽ ഇപ്പൊ താജ്മഹൽ അവിടെ എത്തുമ്പോ കാണുന്നുണ്ട്, പക്ഷെ എന്നാ അടുത്ത നിമിഷം സംഭവിക്കുന്ന അറിയില്ല. അങ്ങനെ ഒരു സംഭവം,
1: ഒരു പ്രത്യേക പ്ലാൻഡ് അൺപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റൂല അല്ലേ, ഒരു പ്രത്യേക തരം യാത്രയാണ്.
0: അതെ, ഒരു ലോങ് ടേമിലെ പ്ലാൻ ഉണ്ട്, എന്നാ അടുത്ത് എന്ത് നടക്കുന്നുള്ള ഒരു പ്ലാനിങ് അതൊന്നും ഇല്ല.
1: മനസ്സിലായി. ഞാൻ ഇപ്പോ പലപ്പോഴും യാത്ര പോകുമ്പോഴൊക്കെ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നു അല്ലെങ്കിൽ ഫാമിലി ആയിട്ട്

0: പോകുന്നു. ഈ സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഇടയ്ക്കും തലയ്ക്കൊക്കെ ആ ഒരു കോൺസെപ്റ്റ് പൊന്തി വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഒരു ലോകത്ത് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് കുറെ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നതെന്നൊക്കെ. എന്താണ് ഈ സോളോ ട്രിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് താങ്കളുടെ ഒരു അഭിപ്രായം? ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ള ആളല്ലേ?
1: ആ അങ്ങനെ വെച്ചാൽ അത് ഇപ്പൊ ഈ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇൻ ടു ദി വേൾഡ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അത് നടന്ന സംഭവമാണ്. അതിലും ഇതുപോലെ അതിലും പറയണ്ട അവസാനം ഹാപ്പിനെസ് ഈസ് ഓൺലി റിയലി ഷെയർഡ് എന്ന് പറയുന്നത്, അത് സന്തോഷം നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് കൂടുതൽ. നമ്മൾ ഞാനത് വെച്ചാൽ നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോഴേ ആരാണെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാലും ലിറ്ററലി നമ്മൾ നോക്കുമ്പോൾ ഒറ്റയ്ക്കല്ല പോണേ, അതായത് നമ്മുടെ ഒപ്പം ഇപ്പൊ ലിഫ്റ്റ് തന്നെ ഒരാളുണ്ടാവും. ആ അതായത് ഇപ്പൊ നോക്കുമ്പോ ഇവിടുന്ന് നമ്മളിപ്പോ കുറച്ച് ദൂരം തന്നെ നടക്കും, പക്ഷെ പിന്നെ നോക്കുമ്പോ ഒരാൾ ലിഫ്റ്റ് വരും, അതായത് ഒത്തിരി മനുഷ്യര് നമ്മളെ കൊണ്ടുപോകണുണ്ട്. നമ്മളിപ്പോ പരിചയമില്ലാത്ത സ്ഥലത്ത് ഒരാൾ ഭക്ഷണം മേടിച്ചു തരും, അല്ലെങ്കിൽ ഒരാൾ ലിഫ്റ്റ് തരും. ഇതൊക്കെ നോക്കുമ്പോ മനുഷ്യനതാ, മനുഷ്യൻ ഒറ്റക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, മനുഷ്യൻ ഇങ്ങനെ സമൂഹമായിട്ടല്ലേ പോണേ. അപ്പൊ നോക്കുമ്പോ തന്നെയാണെന്ന് പറയുമ്പോഴും അതൊരു വാക്ക് മാത്രമല്ല, ശരിക്കും നമ്മൾ ഒത്തിരി മനുഷ്യരാണ് നമ്മളെ കൊണ്ടുപോകണെന്ന് നമുക്ക് അപ്പോഴാണ് അറിയാൻ പറ്റുന്നേ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോ യാത്രയുടെ പോസ്റ്റ് ഇടുമ്പോഴായിരിക്കും അവിടുത്തെ ഒരാൾ, ഞാനിപ്പോ വയനാട് എത്തി എന്ന് പറയുമ്പോഴേക്കും ആ എന്നാ ഇവിടെ എത്തുമ്പോ എന്നെ ഞാനുണ്ടേ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറയാം. ഇങ്ങനെ ഒത്തിരി പേര് വരുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെല്ലു അവിടെ വെച്ച് കാണാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ വരുമല്ലോ. അപ്പോ അപ്പൊ നമ്മള് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് തന്നെ ആയിരിക്കും, എന്നാ ഒത്തിരി മനുഷ്യരാണ് സത്യത്തില് ആളുകളുടെ ഒപ്പം. അപ്പൊ ഈ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാലും സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞു പോണവര് പോലും സത്യത്തില്
0: ആരുടെയെങ്കിലൊക്കെ സഹായമാണ്.
1: ആ അതെ അതെ.
0: ഇപ്പോ താങ്കൾ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്കിനെ പറ്റിയിട്ട് ഒരു ബുക്കും എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശയം? അതായത് ഇപ്പൊ യാത്ര ചെയ്തു, അത് നമ്മൾ ആസ്വദിച്ചു, അത് എക്കാലം ഓർമ്മിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഒരു ബുക്ക് എഴുതാമെന്നൊരു തോന്നൽ വന്നത്?
1: ആ അതെ, അതായത് അതിനു മുമ്പേ ഞാൻ പണ്ട് മുതലേ എഴുതുമായിരുന്നു. അപ്പൊ അതിലാണ് എന്റെ ഇതുപോലെ ഈ എഡ്വിൻ പറഞ്ഞ തൂലിയാന്നൊക്കെ നേരത്തെ വല്ലപ്പോ എഴുതുമായിരുന്നു. അല്ല എന്റെ അടുത്ത് ഇപ്പൊ കുറച്ചുപേരും പറയേണ്ടത് എഴുതുമ്പോ നല്ല രസമുണ്ട് വായിക്കാന്നൊക്കെ പറഞ്ഞപ്പോ, ഞാനിപ്പോ ഈ പണ്ടൊരു വായന ഉണ്ട്, അപ്പൊ എനിക്ക് ബഷീറിന്റെ ബുക്കുകളൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാ ബുക്കുകളും വായിക്കും. അപ്പൊ മെയിൻ ആയിട്ട് സയൻസ് പുസ്തകങ്ങളൊക്കെ വായിക്കണമെങ്കിൽ അപ്പൊ ഈ ബഷീറിന്റെ ബുക്ക് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ MT വായിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, അതായത് ഒരു ഒരു ഏച്ചി കേട്ടുണ്ട്, അതായത് സാഹിത്യത്തിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ അത് ഭയങ്കര ഒരു ക്ലാസ് സാധനം പോലെയും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ.
0: അപ്പൊ
1: നമുക്കപ്പൊ എനിക്ക് നോക്കുമ്പോ അത് അങ്ങനെ ഓ അപ്പൊ ഇങ്ങനെയും എഴുതും. അതായത് ബഷീർ പുള്ളിയുടെ ലാംഗ്വേജിലാണ് പറഞ്ഞത്, പുള്ളി അപ്പൊ ചിലപ്പോ ഇംഗ്ലീഷിൽ ബ്ലഡി ഇങ്ങനെയൊക്കെ പറയും.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് നോക്കുമ്പോ നമുക്കിത് കോൺഫിഡൻസ് തന്നെ ഉണ്ട് ഞാൻ നോക്കുമ്പോ. അപ്പൊ എന്റെ എനിക്കപ്പോ നമുക്ക് നോക്കുമ്പോ ഇതൊരു അങ്ങനെ അപ്പൊ ഞാൻ പണ്ടുപോലെ എഴുതും. ഇതുപോലെ നമ്മൾ യാത്ര ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പുസ്തകം എന്നുള്ളത് നമ്മൾ ജീവിച്ചിരുന്നതിന്റെ ഒരു അടയാളം പോലെ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഈ ഒരു പുസ്തകം ഇങ്ങനെ ചെയ്യണമെന്നും ഒരു എഴുത്തുകാര ഓദറായിട്ട് അറിയപ്പെടണം എന്നുള്ളതൊക്കെ. അപ്പോ അങ്ങനത്തെ ഒരു തോട്ടി എന്നൊക്കെയാണ് അത്. അതിനുശേഷം ഇങ്ങനെ അത് ഈ പുസ്തകം ഒക്കിപ്പോഴും നേരത്തെ അതിനു മുമ്പേ പണ്ട് എഴുതി വെച്ച കഥകൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹിച്ച് ഹൈക്ക് എന്ന പുസ്തകം എഴുതിയത്.
0: ഞാൻ ആക്ച്വലി ഈ ഒരു ബുക്ക് കാണുന്നത് ഒരു കല്യാണത്തിന് വെച്ചിട്ടാണ്. ഇപ്പൊ താങ്കളുടെ ബ്രദറിന്റെ കല്യാണത്തിനാണ്. അവിടെ കല്യാണ ഹാളിന്റെ പുറത്ത് ഈ ബുക്ക് സെല് ചെയ്യുന്ന ഒരു കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂഷ്വലി കാണാത്തൊരാശയമാണ് ഒരു കല്യാണത്തിന്റെ പുറത്ത്. എങ്ങനെയാണ് ആ ഒരു ആശയം വന്നത്? ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു?
1: ആ അതെ, അത് ഇതുപോലെ കുറെ പേര് വായിക്കാത്ത ആൾക്കാർ പിന്നെ ഇടയ്ക്ക് ചോദിക്കും അത് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ പല പലരും പല സിറ്റുവേഷനിലായിക്കോളെ. ചിലർക്ക് തിരക്ക് കാരണം ഇപ്പൊ നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും, ഇപ്പൊ നോക്കുമ്പോ നമുക്ക് വളരെ അടുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് തിരക്കുകൾ കാരണം അവർക്ക് ചിലപ്പോ മേടിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ചില പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ചിലർക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. അപ്പൊ നോക്കുമ്പോ നമ്മൾ നോക്കുമ്പോ അനിയന്റെ കല്യാണം, അപ്പൊ ഈ വളരെ അടുപ്പമുള്ള ഒത്തിരി എല്ലാവരും വരുന്ന അറിയാം. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഈ വായിക്കാത്ത ആൾക്കാര് അവര് മേടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരെ കാണുമ്പോ അവര് ആവശ്യമുള്ളവർ എടുത്തോളൂല്ല. അതുകൊണ്ട് ഞാൻ ആ ടേബിൾ അതങ്ങനെ വെച്ചിട്ട് പോയി ബുക്കുകൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടവരെ.
0: എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ ഒരു റെസ്പോൺസ്? ഞാൻ വാങ്ങിച്ചു വരണം, ഞാൻ വായിച്ചു. അങ്ങനെയാണ് നമ്മൾ യുവവാണി വരെ എത്തിയത്. അതല്ലാണ്ട് പൊതുവെ ഫാമിലിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരോടൊക്കെ ഒരു അഭിപ്രായം എന്തായിരുന്നു?
1: കോൺസെപ്റ്റിനെ പറ്റി ഇവിടെ മറ്റേ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട അനിയന്റെ കല്യാണത്തിന്റെ ഇടയിലാണ് ബുക്കിന്റെ അങ്ങനെ തമാശയിട്ട് എന്റെ കസിൻ, പക്ഷെ എല്ലാരും ആ നല്ല ഐഡിയ ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാരും കൂടി അത് കസിൻസ് എല്ലാരും കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തേ.
0: ഇപ്പോ യാത്രകളോടുള്ള ഇഷ്ടം നമ്മൾ അറിഞ്ഞു, എഴുത്തിനോടുള്ള ഇഷ്ടം പറഞ്ഞു, അതുപോലെ തന്നെ സിനിമ എന്നുള്ളത് മനസ്സിൽ എവിടെയോ ഒരു മോഹമായിട്ട് കിടക്കുന്നുണ്ടോ? കാരണം പറഞ്ഞതിൽ ഒരുപാട് സിനിമാ റെഫറൻസുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു.
1: അതെ, ഇപ്പൊ ഈ യാത്ര തുടങ്ങുന്നതിലും ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് നീലാകാശവും പിന്നെ കോളേജിലായപ്പോ ചാർലി സിനിമയൊക്കെ ഇറങ്ങണം. ഈ ചാർലി ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കുറെ സിനിമകൾ ഇതുപോലെ ഇൻറ്റു ദി വേൾഡ്, മോട്ടോർ സൈക്കിൾ. ഞാൻ പിന്നെ ഈ കോളേജ് ഷോർട്ട്

0: ഫിലിംസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കളരി, പിന്നെ ഡാൻസ്, ഇതുപോലെ ഡാൻസ് റീൽസ്, ഷോർട്ട് ഫിലിംസ് ഡയറക്ട് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അല്ല, നേരത്തെ ഷോർട്ട് ഫിലിംസിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സിനിമയും ഇതുപോലെ നമ്മൾ ചെറുപ്പം മുതൽ, ഞാൻ ഒരു ദിവസം 5 സിനിമ 6 സിനിമ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കാണുമായിരുന്നു.
1: മറ്റേ സിനിമ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കൊളോക്കിയലായിട്ട് പറയുമ്പോ തലക്കി പിടിച്ച ഒരാളാണ് സിനിമ.
0: പക്ഷെ ഇപ്പോഴും ഇപ്പൊ നോക്കുമ്പോ ആ സിനിമ എന്റെ രക്തം അല്ലെങ്കിൽ സിനിമാ പ്രാന്ത് അങ്ങനത്തെ സാധനം ഒന്നും ഇല്ല ഇപ്പൊ. പക്ഷെ എന്നുവെച്ചാൽ സിനിമയിലൂടെയും വളർന്ന എല്ലാം സ്വാധീനിച്ചിട്ടുണ്ടല്ലോ.
2: യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന, കേരളം മുതൽ കശ്മീർ വരെ ഹിച്ച് ഹൈക്കിംഗ് ചെയ്യുകയും അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയും ചെയ്ത ഹിച്ച് ഹൈക്കർ എഡ്വിൻ എന്നറിയപ്പെടുന്ന അനഖ് പ്രസാദുമായി ഫെറിൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത യുവവാണിയിൽ.
3: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-35 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9447562212 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
4: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
5: യുവവാണി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് സെബി? എസ് ഇ ബി ഐ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് സെബി. ഇന്ത്യയിലെ സെക്യൂരിറ്റീസിന്റെയും മൂലധന വിപണികളുടെയും മേൽനോട്ടം, നിയന്ത്രണം, വികസനം എന്നിവ ഉറപ്പാക്കുന്ന സ്ഥാപനവും അതോറിറ്റിയുമാണ് ഇത്. ഇതിന്റെ പ്രധാന ജോലി നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ന്യായമായ വ്യാപാര രീതികൾ ഉറപ്പാക്കുകയുമാണ്. 1988 രൂപീകരിച്ച സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് സെബി.

ചിന്താശകലം: പരിശ്രമം അവസാനിപ്പിക്കുന്നതുവരെ നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നില്ല. പരിശ്രമം അവസാനിപ്പിക്കുന്നതുവരെ നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കൂ. എല്ലാ ശ്രോതാക്കളും

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 8 മണി കഴിഞ്ഞ് 30:28. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും ലതികയും പാടിയത്, ചിത്രം കാതോടു കാതോരം. ഗാനരചന ONV, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 FM മോർണിംഗ് സെലക്ഷൻസിൽ. ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 കഴിഞ്ഞ് 40 മിനിറ്റ്.
1: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആഞ്ചനി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ ADHDയും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി അഭിമുഖം.
3: കുട്ടികളിലെ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കണം. അതിന് വേണ്ട പ്രതിവിധി നമ്മൾ നേരത്തെ തന്നെ ചെയ്യണം. കാരണം നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ പലവിധ പ്രയാസങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ പുരോഗമിക്കുന്നതിന് തടയാനോ ഒക്കെ സാധിക്കും. പിന്നെ ഇന്ന് നമുക്ക് ഒരു കാര്യമുള്ളത്, പണ്ട് കാലത്തുണ്ടായിരുന്ന കുട്ടികളുടെ ഒരു സാഹചര്യമല്ല, പുതിയ പുതിയ സാഹചര്യങ്ങളിൽ വളരുന്ന കുട്ടികളാണ്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ഉപകരണങ്ങളുടെ സഹായത്താലും ഒക്കെയാണ് കുട്ടികൾ ഇന്ന് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. അപ്പൊ കുട്ടികളുടെ പോരായ്മകൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളൊന്നുണ്ട്. കുട്ടികൾ എങ്ങനെയാണ് അവരെ പെരുമാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ, എന്തെങ്കിലും ചെറിയ പോരായ്മകൾ പോലും നമുക്ക് രക്ഷിതാക്കൾക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാം. കുട്ടികളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇത് അമ്മമാരൊക്കെ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യമാണ്. അമ്മമാർ മാത്രമല്ല, അച്ഛനും അല്ലെങ്കിൽ ബാക്കിയുള്ള രക്ഷിതാക്കളൊക്കെ, അവരുടെ മുതിർന്ന തലമുറയിലുള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഓരോ കുട്ടിയിലും വരുന്ന മാറ്റങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. ചില കുട്ടികളാണെങ്കിൽ അവരിൽ നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അതായത് അവർ എപ്പോഴും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, അവരെപ്പോഴും വളരെ ഊർജ്ജസ്വലരായിട്ട് നടക്കുന്നതും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഇത്തരത്തിലുള്ള ചില കുട്ടികളിലെങ്കിലും ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വൈദ്യശാസ്ത്രം നമ്മോട് പറയുന്നത്. അതിനെയാണ് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതായത് ADHD എന്ന് പറയും. ഇന്ന് നമുക്ക് ADHD എന്നുള്ള, അതായത് കുട്ടികളുടെ ശ്രദ്ധക്കുറവും പിരിവിരിപ്പും, അത് എന്താണെന്നും അതിനെ ഹോമിയോപ്പതി എങ്ങനെയാണ് നേരിടുന്നത്, ഹോമിയോപ്പതിയിൽ എന്താണ് ചികിത്സ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിൽ പങ്കുവെക്കാം.
4: ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അത് നമ്മളെല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. വളരെ ചെറുപ്പത്തിലെ അത് മനസ്സിലാക്കിയാൽ നമുക്ക് അവരുടെ ഒരു ഭാവിയിലുള്ള ഒരു പഠനത്തിനെയും അതുപോലെ സ്വഭാവ രൂപീകരണത്തിനെയും നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ പല പാരൻസും മാതാപിതാക്കളും നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒട്ടും അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതമല്ല, ഒരു 5 സെക്കൻഡ് പോലും ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് മോന് പറ്റുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഒട്ടും പഠനത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല. ഒന്നും എഴുതാനോ അല്ലെങ്കിൽ ഒരു ഒരു സെക്കൻഡ് പോലും പഠിക്കാനായിട്ട് ആൾക്ക് താല്പര്യമില്ല. പിന്നെ അതുപോലെ തന്നെ പല കുസൃതികളും കാണിച്ച് ബാക്കിയുള്ളവരെ ഒരുപാട് ശല്യം ചെയ്യുന്ന രീതി, പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമ്മൾ എത്ര വിളിച്ചാലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പരാതികളും കൊണ്ടാണ് പല മാതാപിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു ADHD അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിലേക്ക് ആയിരിക്കാം. അപ്പൊ പ്രധാനമായിട്ടും ഇതിന് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതിനകത്ത് 1, അമിതമായ വികൃതി അല്ലെങ്കിൽ നമ്മൾ ചുറുചുറുക്ക് എന്ന് പറയും, അത് അമിതമായിട്ടുള്ളത്.
3: സാധാരണ കുട്ടികൾക്ക് എപ്പോഴും ഒരു ഊർജ്ജസ്വലരായിരിക്കും,
4: പക്ഷെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും കൊച്ചിനെ കൊണ്ട് അടങ്ങി ഇരിക്കാൻ പറ്റൂല. ഓട്ടവും ചാട്ടവും തന്നെ ആയിരിക്കും, അവൻ ഓടി തുടങ്ങുന്ന പ്രായം തുടങ്ങി അങ്ങനത്തെ ഒരു രീതി.

ആയിരിക്കും. രണ്ടാമത് ശ്രദ്ധക്കുറവ്. ശ്രദ്ധക്കുറവ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാര്യത്തിലും ഒരു ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ, അതായത് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാത്ത

0: കുറച്ച് സമയം പോലും ഇരിക്കാതെ ഓടി നടക്കുക,
1: അടങ്ങിയിരിക്കുന്നില്ല.
0: അടങ്ങിയിരിക്കുക. ഇപ്പൊ ക്ലാസ്സിലോ വീട്ടിലോ മാത്രമല്ല, അപ്പൊ പുതിയതായിട്ടൊരു സന്ദർഭം, അതായത് നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോകണു അല്ലെങ്കിൽ ഒരു ആരാധനാലയങ്ങളിൽ പോകുന്നു, അപ്പൊ കുട്ടി ഒരു മിനിറ്റ് പോലും അവിടെ ഇരിക്കില്ല. അതായത് ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ആ കുട്ടിക്ക് ഒരു ഇൻഹിബിഷനോ ഇല്ലാതെ, അതെ, ഒട്ടുമില്ലാതെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ബാക്കിയുള്ളവർക്കും പ്രശ്നങ്ങൾ ഓരോന്ന് ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാക്കി നടക്കുന്ന ഒരു രീതി. രണ്ടാമത് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. കൊച്ചിന് ഒരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്തായിരിക്കും ടീച്ചർ എനിക്ക് ഒന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ പോകണം അല്ലെങ്കിൽ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം, ഇങ്ങനെയൊക്കെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ടീച്ചർ ചിലപ്പോൾ സമ്മതിക്കും, പിന്നെ വരുമ്പോൾ ടീച്ചറോട് ചോദിക്കുമ്പോൾ സമ്മതിക്കാതെ വരുമ്പോൾ കൊച്ച് തന്നെ ഇറങ്ങി പോകാൻ തുടങ്ങും.
1: ഇതൊരു പതിവായിട്ട് വരും,
0: ഇതൊരു പതിവായിട്ട് വരും, ഇതൊരു കാര്യം. പിന്നെ ഉള്ളത് ശരീരത്തിന്റെ കൈയുടെയോ കാലിന്റെയോ എന്തെങ്കിലും ചലനങ്ങൾ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു ബെഞ്ചും വരുന്ന, ഒരു കൊച്ച് കാലിട്ട് അനക്കിക്കൊണ്ടിരുന്ന ബാക്കി ഇരിക്കുന്ന ആർക്കും എഴുതാനോ ശ്രദ്ധിക്കാനോ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് പോകാം. പിന്നെ ചാടുന്നതും ഓടുന്നതും ഇപ്പം ഭയങ്കര ഒരു വിഗ്രസായിട്ട്, അതായത് സ്റ്റെപ്പ് കയറുമ്പോൾ പോലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അതിന്റെ ഹാൻഡിലൊക്കെ തൂങ്ങി വരാം, ജനൽമേയൊക്കെ പിടച്ച് കയറിയിട്ട് അവിടെ നിർത്തി ചാടാം, അപകടകരമായ രീതിയിലുള്ള ചാട്ടവും ഓട്ടം ഒക്കെ ഉണ്ടാക്കുക, പിന്നെ മരം കയറല് അങ്ങനത്തെ തുടങ്ങിയുള്ള വികൃതികൾ, അതൊന്ന് പത്രം ഒരു ഇതില്ലെങ്കിൽ പോലും. പിന്നെ ഉള്ളത് കൂടുതൽ സംസാരിക്കുക, അതായത് നമ്മൾ എന്തൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ അതിൽ ശ്രദ്ധിക്കാതെ കുട്ടി ഇങ്ങോട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇടയിൽ കയറി സംസാരിക്കുന്ന ചെയ്യുക. അതും ഈ വികൃതി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വികൃതിയായിരിക്കും. ഇതാണ് നമ്മൾ അമിത വികൃതി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധക്കുറവാണ്. ശ്രദ്ധക്കുറവെന്ന് വെച്ചാൽ തുടർച്ചയായ, അതായത് ഒരു ഇപ്പൊ ഒരു കളി, ഇപ്പൊ ചെസ് കളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പഠിക്കുമ്പോൾ ഒരു മാത്തമാറ്റിക്സിലെ ഒരു കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കാര്യമുള്ള എ ബി സി ഡി എഴുതാനുള്ള, ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ എ ബി സി ഡി എഴുതാനുള്ള, എയും ബിയും എഴുതി കഴിഞ്ഞാൽ കൊച്ചു എഴുന്നേറ്റ് പോകും. അതെന്ന് വെച്ചാൽ കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കൊച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കും. എങ്ങനെ പറയാം, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രദ്ധക്കുറവ് ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ കുട്ടി ഒരു ജോലിക്കൊക്കെ കയറുമ്പോഴും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതായത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ ഒരു ഗ്രൂപ്പ് വർക്കോ ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ആ കുട്ടീനെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിലേക്കും ആ ജോലി തന്നെ വേണ്ടെന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പിന്നീട് മാറാനായിട്ട് സാധ്യത കൂടുതലുള്ള കാര്യമാണ്. അപ്പൊ ഒരു ആസൂത്രണം ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള പെർഫോമൻസ് വളരെ കുറയാം. പിന്നുള്ളത് മറവിയാണ്. മറവി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളെല്ലാവരും ബുദ്ധി നന്നായിട്ടുള്ള കുട്ടികളാണ്. ഒരു ബുദ്ധിക്കുറവുള്ള ഒരു കുട്ടിയും എ ഡി എച്ച് ഡി സാധാരണ ഗതിയിൽ കാണാറില്ല. ബുദ്ധി ഉണ്ടെങ്കിലും ഈ കുട്ടിക്ക് മറവിയാണ് ഈ കുട്ടിയുടെ രണ്ടാമത്തെ പ്രശ്നം. അതിന് കാരണം ശ്രദ്ധയില്ലായ്മ കൊണ്ടുള്ള മറവിയാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാതെ പല രീതിയിലുള്ള ചിന്തകളിൽ ഇരുന്നിട്ട് അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, അതായത് അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടാണത്. അപ്പൊ അത് ശ്രദ്ധിക്കാതെ ആ കുട്ടി അത് മറന്നു പോവുക. അതുപോലെ തന്നെ ഒരു സാധനം കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് പേനയോ പെൻസിലൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് മിക്കവാറും എല്ലാ ദിവസവും പേനയോ പെൻസിലും കൊണ്ടുപോയി കളയും, അല്ലെങ്കിൽ എടുക്കുന്ന സാധനങ്ങൾ അവിടെ എവിടെയും കൊണ്ടുപോയി വെക്കും. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ
1: അത് പിന്നെ എവിടെ വെച്ചൊന്നും ഓർമ്മയുണ്ടാവില്ല,
0: ഓർമ്മയുണ്ടാവില്ല. പിന്നെ ജോലി, ജോലി തന്നെ കുട്ടികളുടെ ജോലി പഠനമാണ്. അപ്പൊ പഠനത്തിന്റെ ഇതിനകത്ത് വരുമ്പോൾ ബുക്കിൽ എഴുതുന്നത്, നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക, അത് ഓരോ ഉയർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോഴും വർക്ക് ലോഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ബുക്കുകളും ഹാൻഡ് റൈറ്റിംഗും എല്ലാം വളരെ മോശമായിട്ടും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാത്ത രീതി, പിന്നെ ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റൂല. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ചെറിയ ശബ്ദങ്ങളും ബാക്കി പ്രശ്നങ്ങളും എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരു ചെറിയ ശബ്ദം, ഇപ്പൊ പുറത്ത് ഒരു പൂച്ചകരയാണ് അല്ലെങ്കിൽ ഒരു പാത്രം വീണ സൗണ്ട് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന, സാധാരണഗതിയിൽ ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന കുട്ടികൾ അതിനോട് കൂടുതൽ ശ്രദ്ധ കാണിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ അതായിരിക്കും കൂടുതൽ ശ്രദ്ധ, അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനത്തെ ഒരു ശ്രദ്ധ കുറവാണ് അതിനകത്ത് കൂടുതൽ കാണുന്നത്. പിന്നെ അതെ. പിന്നുള്ളത് എടുത്തുചാട്ടം. ആദ്യം വന്ന അമിതമായ വികൃതി, രണ്ടാമത് ശ്രദ്ധക്കുറവ്, മൂന്നാമത് എടുത്തുചാട്ടം. എടുത്തുചാട്ടം ഒരു ഇമ്പൾസീവ്നെസ് ആണ്. അതായത് നമ്മൾ ചോദ്യം ചോദിക്കുന്നേക്കാനും മുമ്പ് ഉത്തരം പറയാൻ തുടങ്ങും. ഇപ്പൊ വാട്ട് ഈസ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കൊച്ചെന്താണോ പഠിച്ചേക്കണേ അതങ്ങ് പറയാൻ തുടങ്ങും. അത് നമുക്ക് പറയുമ്പോൾ മാത്രമല്ല പരീക്ഷയിൽ എഴുതുമ്പോൾ പോലും ക്വസ്റ്റ്യൻ അത് ആദ്യത്തെ വാട്ട് ഈസ് എന്ന് കാണുമ്പോൾ തന്നെ ആ കൊച്ചി വാട്ട് ഈസ് വെച്ച് എന്താണോ പഠിച്ചേക്കണേ അല്ലെങ്കിൽ എന്താണോ അറിയാന്നേ അത് എഴുതും. ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കില്ല എഴുതുന്നത്. അതാണ് എടുത്തുചാട്ടം. പിന്നെ ഒരു ക്യൂവിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരിക്കലും ആ കുട്ടീനെ കൊണ്ട് നിന്ന് ചെയ്യാൻ പറ്റില്ല, എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മറ്റുള്ളവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുക, അത് ഒട്ടും ഒരു ക്ഷമ ഇല്ല. അപ്പൊ തന്നെ നടന്നില്ലെങ്കിൽ അതിനോട് ഭയങ്കരമായിട്ട് ഒരു വിഗ്രസായി ഒരു ഭയങ്കര ദേഷ്യം കാണിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, ചില കുട്ടികളിൽ ബാക്കിയുള്ളവർ ഉപദ്രവിക്കുക, അങ്ങനത്തെ രീതികളും കാണാം.
1: മറ്റവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ വേറെ കാര്യമായിട്ട് ഗൗരവമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
0: അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുക,
1: ഇവർക്ക് ശ്രദ്ധ കിട്ടണം,
0: ശ്രദ്ധ
1: കിട്ടണം.
0: അതെ. പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നം ചെയ്യുമ്പോൾ റോഡിലൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന അവസരങ്ങളിലാണെങ്കിൽ, ഇപ്പൊ അമ്മയുടെ അച്ഛന്റെ കൈമ പിടിച്ചായിരിക്കും റോഡ് ക്രോസ് ചെയ്യണേ, ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ കൊണ്ടുപോകുന്ന ഭയങ്കര അപകടമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയുടെ കൈമെന്നൊക്കെ കുതറി മാറിയിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട്
1: ശ്രമിക്കുക,
0: തന്നെ ഓടിപ്പോ അതൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സൈക്കിൾ വിടുന്ന പ്രായം കഴിഞ്ഞാൽ സൈക്കിളും കയറി എന്ത് വികൃതി വേണമെങ്കിലും കാണിക്കാം, അങ്ങനെയുള്ള ചില

0: കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പാരന്റ്സും ടീച്ചർമാരും ആ കുട്ടി ഇടപഴകുന്ന സമൂഹവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: ഇപ്പൊ ഡോക്ടർ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഒരു കുട്ടിയിലെ ADHD സ്വഭാവമാണോ, അതായത് ശ്രദ്ധക്കുറവും പിരിവിരിപ്പും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് നമ്മൾ രോഗം നിർണയിക്കുന്നത്?
0: നമുക്ക് ADHD നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇതിനകത്ത് ശ്രദ്ധക്കുറവ് മാത്രമുള്ള കുട്ടികൾ. രണ്ടാമത്, അമിത വികൃതിയും അതുപോലെ തന്നെ എടുത്തുചാട്ടവും ഉള്ള കുട്ടികൾ. മൂന്നാമത്തെ വെറൈറ്റിയിൽ ഇത് മൂന്ന് ബുദ്ധിമുട്ടും കാണിക്കുന്ന കുട്ടികളാണുള്ളത്. ഇത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് വീടുകളിലും അതായത് കുട്ടികൾ ഇടപഴകുന്ന സ്ഥലങ്ങൾ, അതായത് സാമൂഹികമായിട്ട് ഇടപഴകുന്ന കളിസ്ഥലങ്ങൾ, അതല്ലാതെയുള്ള സാമൂഹികമായിട്ട് ഇടപഴകുന്ന സ്ഥലങ്ങൾ, വീടുകൾ, സ്കൂളുകൾ, ഈ നാല് സ്ഥലങ്ങളിൽ ഏതെങ്കിലും രണ്ട് സ്ഥലത്തെങ്കിലും 6 മാസമോ അതിൽ കൂടുതലോ ഉള്ള സമയം ഡ്യൂറേഷനിൽ കുട്ടി ഇതുപോലെയുള്ള ബിഹേവിയർ, ഇതിനകത്ത് ശ്രദ്ധക്കുറവ് മാത്രോ അതല്ലെന്നുണ്ടെങ്കിൽ ശ്രദ്ധക്കുറവിന്റെ കൂടെ അമിത വികൃതിയും അച്ചടക്കവും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ എടുത്തുചാട്ടമുള്ള രീതിയിലുള്ള സ്വഭാവ പ്രകൃതം കാണിക്കുകയാണെങ്കിൽ, അതായത് 6 മാസമോ അതിൽ കൂടുതലോ സമയം കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യമായിട്ടും ഒരു വൈദ്യസഹായം തേടേണ്ട കാര്യമാണ്.
1: നീണ്ടു നിൽക്കുന്ന
0: അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു കുറച്ച് നാള് മാത്രം കാണിച്ച് മാറുന്നതോ അങ്ങനെയുള്ള രീതിയിലല്ല, ഇത് ഒരു സ്ഥലത്തല്ല. ചില കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര വെറുതെയായിരിക്കും, പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടങ്ങിയൊതുങ്ങിയിരിക്കും, അവിടെ നന്നായിട്ട് പഠിക്കും, കയറി വരും, വീട്ടിൽ വരുമ്പോൾ വീണ്ടും വികൃതിയും കുറുമ്പും കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, സ്കൂളിലോ വീട്ടിലും പുറത്തുള്ള സാഹചര്യങ്ങളിലും കളിസ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ഒരുപോലെ പെരുമാറാം, അതായത് സന്ദർഭവും സാഹചര്യവും നോക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം. അതൊരു 6 മാസത്തേക്ക് കൂടുതൽ വരാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളൊരു വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ ചില കുട്ടികളിൽ ചിലപ്പോൾ ചെവിയിൽ എന്തെങ്കിലും കേൾവിക്കുറവോ കണ്ണിന് എന്തെങ്കിലും അപാകതകളോ ചിലപ്പോൾ ചില രീതിയിലുള്ള അപസ്മാരങ്ങളുള്ള കുട്ടികളോ ചില പഠന വൈകല്യങ്ങൾ മാത്രമുള്ള കുട്ടികളിലും ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി
1: ലക്ഷണങ്ങൾ
0: ഉണ്ടാവും. അത് നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് വേർതിരിച്ചറിഞ്ഞ് ചെയ്യണം. അതിനും ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാര്യമുണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കൊച്ചിന് നന്നായിട്ട് കയറിപ്പോരാൻ പറ്റും.
1: ഇതില് ജനിതകമായ കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
0: അതിന് കാരണങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തലച്ചോറിനകത്തുള്ള കോശങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടത്താനായിട്ട് ചില രാസഘടകങ്ങളുണ്ട്. അതിനകത്ത് എക്സാമ്പിൾ ആണ് ഇപ്പൊ ഡോപ്പമിൻ, നോറെപ്പിനോഫിൻ, അതല്ലെന്നുണ്ടെങ്കിൽ സെറോട്ടോണിൻ, അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ രാസഘടകങ്ങളുടെ ഏറ്റക്കുറച്ചിലോ അഭാവമോ ആവാം ഇങ്ങനെയുള്ള കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളിൽ ഇപ്പൊ ഡെലിവറിയുടെ സമയത്ത് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുക, അല്ലെങ്കിൽ തലയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ഷതം സംഭവിക്കുന്ന അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാവുന്ന പോഷകക്കുറവ്, വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് അസുഖങ്ങളോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും, മാത്രമല്ല ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ മദ്യപാനോ പുകവലിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷമുള്ള പോഷകക്കുറവ്, അതെല്ലാം എന്നുണ്ടെങ്കിൽ വീട്ടിൽ സിഗരറ്റ് വലിക്കുന്നതോ മദ്യപിക്കുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കാരണം കുട്ടി വളരുന്ന സാഹചര്യത്തിലുള്ള എന്തെങ്കിലും
1: ബുദ്ധിമുട്ട്,
0: ഉദരത്തിൽ വളരുമ്പോൾ ഉണ്ടാവുന്നത് മാത്രമല്ല അതിനുശേഷം വീട്ടിലുണ്ടാവുന്ന മാതാപിതാക്കൾ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകൂടലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഫാമിലി, ജീവിത സാഹചര്യം മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ശരിക്കും ഈ ഒരു അവസ്ഥേനെ കൂട്ടുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതോ ആയ കാരണങ്ങളാണ്.
1: ജനിതക കാരണങ്ങൾ വല്ലതും ഉണ്ടാകും? ഇപ്പൊ
0: ജനിതക കാരണങ്ങൾ ഉണ്ടാവാം, അത് ചിലപ്പോ ചെറിയ, അത് നമുക്ക് ADHD മാത്രം ആയിരിക്കില്ല ചില കുട്ടികളിൽ ഉണ്ടാവണേ, അത് നമുക്ക് ക്ലിനിക്കലി തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
1: ഇനി ഹോമിയോപ്പതി എങ്ങനെയാണ് ഇത്തരം രോഗാവസ്ഥകളെ കാണുന്നത് കുട്ടികളിലുള്ള? ഇത് ഇപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും പറയും കുട്ടികൾ കുറച്ചൊക്കെ വികൃതി വേണം, അപ്പോ എങ്ങനെയാണ്
0: ഹോമിയോപ്പതിയിൽ നമുക്ക്? അത് വ്യക്തിഗതമായിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഹോമിയോപ്പതിയിൽ നമുക്കിപ്പോ ഞാൻ പറഞ്ഞപ്പോ ഓരോ കുട്ടിയും ഇപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റിയും ADHD ഉള്ള കുട്ടിയും ഓരോ കുട്ടിയും വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരേ സിംപ്റ്റംസ് ആയിരിക്കില്ല. ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ശ്രദ്ധക്കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ തന്നെ അതിൽ എന്താണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്, ഇപ്പൊ എഴുതാനാണോ വായിക്കാനാണോ, അതുപോലെ അവരുടെ താല്പര്യങ്ങൾ. ഇപ്പൊ ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ, ഇപ്പൊ അനിമൽസിനോട് ഭയങ്കര താല്പര്യമുള്ള കുട്ടികളുണ്ടാവാം, അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള സാമൂഹികമായിട്ടുള്ള ചില കാര്യങ്ങളുടെ രീതികളും കാര്യങ്ങളും എല്ലാം കുട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്ത് അതിലുപരി ഉപരി ഇപ്പൊ അമ്മയ്ക്ക് കുഞ്ഞ് ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ നമുക്ക് കുഞ്ഞിനെ വളരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഇപ്പൊ ചില കുട്ടികൾ മാനേജബിൾ അല്ലാത്ത കുട്ടികൾ വരെ ഉണ്ടാവാം. ചിലപ്പോൾ ഭയങ്കര ദേഷ്യവും ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരെ തല്ലയും അടിക്കുകയും, അത് സ്കൂളിൽ മാത്രമല്ല വീട്ടിലും പറഞ്ഞാൽ കേൾക്കില്ല,

0: അതുപോലെ ചിലപ്പോൾ നമ്മൾ വിളിച്ചാൽ ഒരു റെസ്പോൺസ് ഇല്ലാത്ത കുട്ടികൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ മാനേജ് ചെയ്യാനായിട്ട് പാരൻസിനാണെങ്കിലും ടീച്ചർമാരെങ്കിലും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള രീതികളിലൊക്കെ നമുക്ക് മരുന്ന് കൊടുത്ത് തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. അതിൻ്റെ കൂടെ നമ്മൾ ചില കുട്ടികളിൽ ഓക്യുപേഷണൽ തെറാപ്പിയോ ബിഹേവിയറൽ തെറാപ്പിയോ പോലെയുള്ള ചില ഇതും നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടും കൂടി വേണ്ടി വരും.
1: പരിശീലനങ്ങൾ
0: കൊടുക്കേണ്ടതായിട്ടും വരാം.
1: അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഈ കുട്ടികളെ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോ ഇത്തരം കുട്ടികളുടെ ചികിത്സ എടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് ഉണ്ടാകുമോ?
0: കൂടുതൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പത്തില് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് എത്ര നേരത്തെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കണോ അത്രയും നേരത്തെ നമുക്ക് കുട്ടികളുടെ ഒരു മാനസികമായിട്ടുള്ളതും ബാക്കി അവരുടെ പഠനത്തിന്റെ കാര്യത്തിലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ലേറ്റ് ആവും തോറും സ്വഭാവ രൂപീകരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക്
1: ബുദ്ധിമുട്ടുണ്ടാവും.
0: അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ ADHD ഉള്ള കുട്ടികളിൽ ഒരു വലുതായി കഴിയുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് അടിമപ്പെടുന്നതിനും അതുപോലെ ബാക്കിയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഭയങ്കര
1: വൈകല്യങ്ങളിലേക്ക്
0: വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടുക. പിന്നെ രണ്ടാമത് കാര്യം, കുട്ടികൾ നന്നായിട്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 8 മണിക്കൂർ തുടങ്ങി ഒരു 9 മണിക്കൂറെങ്കിലും കുട്ടികൾ നന്നായിട്ട് കിടന്ന് ഉറക്കം വേണം. അത് രാത്രി മാത്രമൊന്നുമല്ല, പകലും രാത്രിക്കായിട്ടാണെങ്കിലും ഒരു 8-9 മണിക്കൂർ ഒരു ദിവസം മിനിമം ഉറക്കം വേണം. വെള്ളം നന്നായിട്ട് കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. രണ്ടാമത് പോഷകാഹാരം, എല്ലാത്തരം പോഷകങ്ങളും സമ്പുഷ്ടമായ ആഹാരം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യുക,
1: ഒഴിവാക്കണം.
0: അതെ. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പാരന്റ്സിനെ നമ്മൾ ശരിക്കും എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ട്. അതെ. പലർക്കും ചില മാതാപിതാക്കന്മാർ ഇപ്പൊ വരുമ്പോ പറയും എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, എന്റെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, പ്രശ്നം മൊത്തം സ്കൂളിലാണ്, ടീച്ചറിനാണ്. അപ്പൊ ചിലവർ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും കൂടുതൽ ടെൻഷനായിട്ട് എന്റെ കുട്ടിക്ക് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ആദ്യം പാരന്റ്സിനെ ബോധവാന്മാരാക്കലാണ് ആദ്യം വേണ്ടത്. എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് അവർക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പോ പാരന്റ്സിന്റെയും ടീച്ചർമാരുടെയും എല്ലാ ഡോക്ടറിന്റെ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സാക്ട്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് മാത്രമായിരിക്കില്ല, മാതാപിതാക്കൾക്കും കൂടിയുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഒരു ബിഹേവിയറൽ തെറാപ്പി വരുമ്പോൾ അല്ലെങ്കിൽ ഓക്യുപേഷണൽ തെറാപ്പിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലേക്കുള്ള ഒരു വശം കൂടി ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കൂടെ പോയാൽ നല്ലതായിരിക്കും.
1: അപ്പോ ADHD എന്നുള്ള കാര്യത്തെ കുറിച്ച് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വളരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തുക. കുട്ടികളിലുള്ള അമിതമായിട്ടുള്ള വികൃതി, അതായത് അത് അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ അവരോടൊപ്പം താമസിക്കുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഈ കുട്ടി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന ഒരു കുട്ടിയാണോ അല്ലെങ്കിൽ ഇത് പ്രശ്നമുള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിനൊരു വിദഗ്ധ ഉപദേശം തേടി ഇത് പ്രശ്നമുള്ളതാണോ എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ചികിത്സ എടുക്കുന്നതാണ് എപ്പോഴും ഉചിതം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നുള്ള ADHDയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ തക്ക സമയത്ത് തിരിച്ചറിയുക, അതിന് വേണ്ട ഒരു ചികിത്സ ലഭ്യമാക്കുക. അത് ചികിത്സ തന്നെ മരുന്ന് ചികിത്സ മാത്രമല്ല, ഒരു പരിശീലനം കൂടി അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡോക്ടറിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: ADHDയും ഹോമിയോപ്പതി ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ ഡോക്ടർ ഏബിൾ ജോസുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: തപസ്യ ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.

0: മണികുച്ചി എഫ് 102.3 സമയം 9 മണി.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
2: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് പി എഫ് മാത്യൂസിന്റെ കഥ, ഡോക്ടർ സൗമ്യ പി ആർ ചെയ്യുന്ന പ്രഭാഷണം, ഡോക്ടർ പൂജ പി ബാലസുന്ദരം എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം തമിഴൻ പി എഫ് മാത്യൂസിന്റെ കഥ കേൾക്കാം.
3: സ്വന്തം ഭാഷ മറന്ന ഒരു തമിഴന്റെ ജീവിതകഥയാണ് പറയേണ്ടത്. ദുരൈരാജ് തമിഴ് മറന്നതാണോ അതോ മറക്കാൻ നിർബന്ധിതനായതാണോ എന്ന് ഉറപ്പിച്ചു പറയാനാകില്ല. മരണം വരെ മലയാളത്തിൽ മാത്രമാണ് അയാൾ സംസാരിച്ചത്. തമിഴ് പറയേണ്ട സന്ദർഭങ്ങളിലെല്ലാം അയാൾ നിശബ്ദനായി. കത്തിരി വെയിലിൻ്റെ പൊള്ളലിൽ പകലുകൾ കടുകിടമാറാതെ ആവർത്തിക്കുന്നത് കണ്ടുമടുത്തിട്ടാകണം ആദ്യം മുന്നിലേക്ക് വന്നു നിന്ന തീവണ്ടിയിൽ 14-കാരനായ ദുരൈരാജ് കയറിയിരുന്നത്. അപ്പന് പഠിപ്പത്ര ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ആ പ്രായത്തിൽ കള്ളവണ്ടി കയറിയത്. ദുരൈരാജിൻ്റെ മൂത്ത മകൾ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. വണ്ടിയുടെ താളത്തിനൊത്ത് നിലവും നാളും മാറുന്നത് കണ്ട് ദുരൈരാജ് ആനന്ദിച്ചിട്ടുണ്ടാകണം. പിന്നെയും ചക്രങ്ങൾ ഉരുണ്ടപ്പോൾ തീവണ്ടി എറണാകുളം സ്റ്റേഷനിൽ നിൽക്കുകയും ഇത്തിരി വിശ്രമിക്കുകയും ചെയ്തപ്പോൾ മടുപ്പോടെ അയാൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഒരു മനുഷ്യൻ്റെ ഭൂതകാലത്തെ പുനർനിർമ്മിക്കേണ്ടി വരുമ്പോൾ അനേകം സാധ്യതകൾ നമുക്ക് പരിഗണിക്കേണ്ടി വരും. എല്ലാത്തിനും കൃത്യമായ യുക്തിയും ന്യായവും വേണമെന്നുള്ളവർക്കായി പിൽക്കാലത്ത് ദുരൈരാജിൻ്റെ ഭാര്യയായി മാറിയ ഏലീശ ഒരു പഴഞ്ചൻ വാചകം പറയും, തലയിലെഴുത്ത് തിരുത്താനാകൂല. പറഞ്ഞത് ഭാര്യയായതിനാൽ ആ വാചകത്തിൽ അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചില സൂചനകളുണ്ടെന്ന് തീർച്ച. 14-ാം വയസ്സിൽ എറണാകുളത്ത് തീവണ്ടി ഇറങ്ങിയ അയാളുടെ നടത്തം അവസാനിച്ചത് ബാനർജി റോഡിലെ ക്രിസ്റ്റലൈസ് ഫാക്ടറിയുടെ മുന്നിലാണ്. അന്നൊരു വെള്ളക്കാരനായിരുന്നു ഫാക്ടറിയുടെ മേൽനോട്ടം. നേരെ കയറി ചെന്ന് തനിക്കൊരു പണി തരുമോ എന്നയാൾ ചോദിച്ചു. അങ്ങനെ ആ വെള്ളക്കാരൻ്റെ ശിഷ്യനായും കൂലിക്കാരനായും ഐസ് കമ്പനിയിൽ അയാൾ കയറിപ്പറ്റിയെന്ന് മാത്രമല്ല, തുടർന്ന് വന്ന 70 വർഷത്തോളം മടുപ്പില്ലാതെ മലയാളി ജീവിതത്തിൽ ചൂടുറപ്പിക്കുകയും ചെയ്തു. മലയാളി മനസ്സിൽ തരി പോലും ശേഷിപ്പിക്കാതെ ലയിക്കാനായിരുന്നിരിക്കണം ദുരൈരാജിനൊപ്പം സന്ധ്യാവ് എന്ന പേരുകൂടി സ്വയം സ്വീകരിച്ചത്. അപ്പോഴും പുത്തൂർ എന്ന തനി മലയാളി വീട്ടുപേര് എങ്ങനെ സ്വന്തമാക്കി എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. ഞങ്ങൾ വടക്കമ്പാട്ടിലൊക്കെയുള്ള പുത്തൂരാം വീട്ടിലാണ് ജനിച്ചത്. നോക്ക്, നല്ല പൂപോലെ അഴകുള്ളവരാണ്. പിൽക്കാലത്ത് അയാളുടെ ഇളയ മകൻ സേവ്യർ ഇത്തിരി പരിഹാസം കലർന്ന പൊങ്ങച്ചത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നീടൊരു കാലത്തും പിറന്ന നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്ന ആ തമിഴ് മലയാളിയുടെ കഥ തീരെ നാടകീയതയില്ലാത്ത ദിനചര്യകളുടെ വിവരണങ്ങളായി ഞാൻ കേട്ടറിഞ്ഞു. ദുരൈരാജിൻ്റെ മൂത്ത മകൾ മേരി എന്ന മേനാമ്മ പല കാലങ്ങളിലായാണ് അതെല്ലാം പറഞ്ഞത്. വിവരണം നീണ്ടുപോയപ്പോൾ ദുരൈരാജ് ഇടയ്ക്കിടയ്ക്ക് ആകൃതി മാറുന്ന കൃത്യമായൊരു രൂപത്തിലേക്കുറയാത്ത ഒരു മേഘശകലമായി. ദുരൂഹതകളും പുകമറകളും മാത്രമായ ആ മേഘക്കീറിനെക്കുറിച്ച് മേരിയോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നേര് പറയട്ടെ, അവർക്കും സ്വന്തം പിതാവിനെക്കുറിച്ച് പറയാൻ ഏറെയൊന്നുമില്ലായിരുന്നു. വസ്തുതാപരമായ വിവരങ്ങളും തെളിവുകളുമില്ലാതെയാണ് ഇതെഴുതാൻ ശ്രമിക്കുന്നതെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് ജീവിതമോ ചരിത്രമോ അല്ല, ജീവിതകഥ മാത്രമാണെന്നും ആദ്യമേ ജാമ്യമെടുത്തത്. പിന്നിലേക്ക് നോക്കുമ്പോൾ ദുരൈരാജിനെ പോലെ ഇത്രയ്ക്ക് തെളിച്ചമുള്ളൊരു നക്ഷത്രത്തെ എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. മായമില്ലാത്ത മലയാള ഭാഷയിൽ സംസാരിച്ചിരുന്ന ദുരൈരാജ് എന്ന സന്ധ്യാവ് തന്നെയാണ് എൻ്റെ ഭാഷാപിതാവ്. ഒരു സർവകലാശാലയുടെയും പടി ചവിട്ടാതെ ജീവിതത്തിൽ നിന്നു മാത്രം പഠിച്ചെടുത്ത ഭാഷ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ് വൈഭവവും എൻ്റെ കുട്ടിക്കാലത്തിന് അർത്ഥമുണ്ടാക്കി തന്നു. ഞാൻ ഓടിച്ചു കളിച്ച ആദ്യത്തെ മുച്ചക്ര സൈക്കിളും ആദ്യമായിരുന്ന ഇരുമ്പ് കസേരയും വിചിത്രങ്ങളായ കളിപ്പാട്ടങ്ങളുമെല്ലാം ആ വൈദഗ്ധ്യത്തിൽ നിന്നുണ്ടായത്. ചിരിയും സംസാരവും തീരെ കുറഞ്ഞ ഇരുനിറക്കാരനായ മെലിഞ്ഞ മനുഷ്യൻ, മേലേക്ക് ചീകി കഷണ്ടി കയറി തുടങ്ങിയ തലയും വലിയ കണ്ണുകളും ബുദ്ധിരാക്ഷസൻ്റെ ലക്ഷണമാണെന്ന് അയലത്തെ ഫലിതപ്രിയനായ രവിയോപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്. പകൽ സമയത്ത് വായ നിറയെ പല്ലുകളോടെ ചിരിച്ചു സംസാരിച്ചിരുന്ന മനുഷ്യൻ രാത്രിയാകുമ്പോൾ കവിളൊട്ടിയ ചിരിക്കാത്ത ദയനീയ രൂപമായി തീരുന്നത് കണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ഒരു രാത്രി അദ്ദേഹം കിടക്കുന്ന കട്ടിലിന്

കീഴിലുള്ള വസ്തിപാത്രത്തിൽ നിന്ന് ആ ചിരി ഞാൻ കണ്ടെടുത്തപ്പോഴാണ് അതിശയത്തിൻ്റെ ചരട് പൂട്ടിയത്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സെറ്റ് പല്ലുകൾ. നേരം വെളുക്കുമ്പോൾ തൂവെള്ള നിറമുള്ള വസ്തിപാത്രത്തിൽ നിന്ന് ആ ചിരിയെടുത്ത് മന്ത്രവാദിയെപ്പോലെ വിഴുങ്ങുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എടുത്തു മാറ്റാൻ കഴിയുന്ന ആ പൊട്ടിച്ചിരി എനിക്കിഷ്ടമായി. ആ കോമ്പാറ പരിസരത്തെ ആദ്യത്തെ റേഡിയോ ദൊരൈരാജ് വാങ്ങിയതാണ്. ആ വാൽവ് റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന മലയാള വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളും കണ്ണടച്ച് കാതോർത്ത് കേട്ടിരിക്കും. കോമ്പാറ കള്ളുഷാപ്പിലെ വാത്സല്യം കിനിയുന്ന പാട്ടുകളും നടുവിലെപ്പള്ളിയിലെ നൊവേനപ്പാട്ടുകളും പച്ചാളത്തെ സെമിത്തേരിയിലെ ഒപ്പീസ് പാട്ടായി മാറുന്നത് ഇനിയും എൻ്റെ മറവിക്ക് തുടച്ചെടുക്കാനായിട്ടില്ല. കാരണം തമിഴ്നാട്ടിലെ തിരിച്ചറപ്പള്ളിയിൽ നിന്ന് ഒളിച്ചോടി വന്ന 14-കാരനാണ് എൻ്റെ മുത്തശ്ശൻ അഥവാ അപ്പൂപ്പൻ. അത് വെറുമൊരു പറച്ചിൽ മാത്രമായി മാറിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ആ മനുഷ്യനെക്കുറിച്ച് എനിക്കും അധികമൊന്നും അറിയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ദൊരൈരാജിനെക്കുറിച്ച് ഒരു വരി പോലും പറയാനില്ല. പുതിയ നിയമത്തിലെ യേശുവിൻ്റെ കഥ പോലെയാണ് പഴയകാലത്തെ ചില മനുഷ്യരുടെ ഭൂതകാലവും. പലപ്പോഴും അവർ മഞ്ഞുമറയിലാണ്. അവരുടെ ചരിത്രം കഥയായി പറയുമ്പോൾ ഭാവനയാൽ അത് പൂർത്തീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രിസ്റ്റലൈസ് ഐസ് കമ്പനിയിൽ നിന്ന് കല്ലേറു ദൂരം മാത്രം അകലമുള്ള എറണാകുളം ചന്തക്കനാലിന് എതിർവശത്ത് ഒരു വാടക വീട്ടിൽ ദൊരൈരാജ് താമസമുറപ്പിച്ചു എന്ന കാര്യം വ്യക്തമായി തന്നെ അറിയാം. അതിനുശേഷമാണ് കല്യാണം. ദൊരൈരാജിന് താലി കെട്ടാനായി എടവനക്കാട്ടെ മാളിയേക്കൽ തറവാട്ടിലെ ഏലീശോ തലകുനിച്ചു കൊടുത്തത് കായലോരത്തുള്ള നടുവിലപ്പള്ളിയിലാണോ അതോ വൈപ്പിൻകരയിലെ 400 പഴക്കമുള്ള പ്രത്യാശാ മാതാവിൻ്റെ പള്ളിയിലാണോ എന്ന് തീർച്ച പോരാ. കെട്ടുകഴിഞ്ഞ് പെണ്ണും ചെക്കനും വന്നിറങ്ങിയത് ചന്തത്തോടിനറ്റത്തെ കടവിലാണെന്ന കാര്യം മാത്രമാണ് ഉറപ്പിച്ചു പറയാവുന്നത്. അങ്ങനെയെങ്കിൽ കെട്ട് നടന്നത് വൈപ്പിൻകരയിൽ തന്നെ ആയിരുന്നിരിക്കണം. പിറ്റേ കൊല്ലം അവർക്കൊരാൺകുഞ്ഞു പിറന്നപ്പോൾ അവനെ ജെറോം എന്ന് പള്ളിയിലും ജെറോപ്പൻ എന്ന് വീട്ടിലും വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ ജെറോപ്പൻ ചേട്ടൻ ഒരു പുണ്യാളനാകേണ്ടതായിരുന്നു. ഏറ്റവും കൊതിക്കുന്ന മുട്ടക്കുഴലപ്പം തിന്നാനെടുക്കുമ്പോൾ പോലും അനിയത്തിമാരെ കണ്ടാൽ അവർക്ക് ആദ്യം കൊടുക്കും, എന്നിട്ട് ബാക്കി വല്ലതുമുണ്ടെങ്കിലേ ചേട്ടൻ തിന്നാറുണ്ടായിരുന്നുള്ളൂ. 7-ാം വയസ്സിൽ മരിച്ചുപോയ ആങ്ങളയെക്കുറിച്ച് എപ്പോഴും വാത്സല്യത്തോടെ എൻ്റെ അമ്മച്ചി പറയുമായിരുന്നു. അത്തരത്തിലുള്ളൊരു രംഗം സ്വന്തം അപ്പനെക്കുറിച്ച് പറയാനുള്ള ഒരവസരം മക്കൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്തുകൊണ്ടാണ് ദൊരൈരാജ് തമിഴ് പറയാതിരുന്നത്, തമിഴ്നാട്ടിലേക്ക് ഒരിക്കൽ പോലും പോകാതിരുന്നത് എന്നീ ചോദ്യങ്ങളിൽ നിന്ന് എൻ്റെ അമ്മച്ചി ഒഴിഞ്ഞുമാറിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞത് അമ്മച്ചിയുടെ നേരെ ഇളയ അനിയത്തിയായ റോസിയമ്മായിയായിരുന്നു. എലീശോയുടെ അമ്മയെ കൊച്ചമ്മച്ചോ എന്നും അവരുടെ അമ്മയെ വലിയമ്മച്ചോ എന്നുമാണ് ഞങ്ങളും നാട്ടുകാരുമൊക്കെ വിളിച്ചിരുന്നത്. വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന കൈമുറുക്ക്, അച്ചപ്പം, കുഴലപ്പം തുടങ്ങിയ നാടൻ പലഹാരം കൊച്ചുവള്ളത്തിലേറ്റി തീരദേശത്തുള്ള പള്ളികളിലെല്ലാം കച്ചവടം നടത്തിയാണ് അവർ ജീവിച്ചിരുന്നത്. ആരോടും സമാധാനം പറയേണ്ടതില്ലാത്ത സ്വതന്ത്ര ജീവിതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നടപ്പാക്കുന്നതും അവർ തന്നെ. അങ്ങനെ നയിക്കാനും പോറ്റാനും ഒരു പുരുഷൻ ഉണ്ടായിരുന്നില്ല എന്നു വച്ചാൽ അങ്ങനെ ഒരു സാന്നിധ്യത്തിന് തൽക്കാലം രേഖകളൊന്നുമില്ല എന്നേ അർത്ഥമുള്ളൂ. കൊച്ചമ്മച്ചോയ്ക്ക് 2 പെൺമക്കളും ഒരാണുമാണ് ഉണ്ടായിരുന്നത്. ഈശി എന്നും ഈശൂട്ടി എന്നും പേരുള്ള അയാളാണ് ആ തറവാട്ടിലെ ഒരേ ഒരു പുരുഷ സാന്നിധ്യം. ദൊരൈരാജിൻ്റെ കല്യാണം വന്നപ്പോൾ തന്നെ സ്വാഭാവികമായും ചെറുക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അവർ അന്വേഷിച്ച് കാണണം. ചെറുക്കൻ കഠിനാധ്വാനിയും സൽസ്വഭാവിയുമാണെന്ന് അറിഞ്ഞ നിമിഷം എലീശോയെ കെട്ടിച്ചു കൊടുക്കാൻ അവർ തയ്യാറായി. പയ്യനെ എടവനക്കാട്ടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം അവർ ഒരു നിബന്ധന മുന്നിലേക്ക് വച്ചു. നിന്റെ അപ്പനമ്മമാരെക്കുറിച്ചും ബന്ധുക്കാരെക്കുറിച്ചും ഞങ്ങൾക്കൊന്നും അറിയണ്ട, എലീശോയെ നിനക്ക് കെട്ടിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേങ്കിൽ കെട്ടുകഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകാൻ പാടില്ല. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതിരുന്ന ചെറുക്കനോട് അവർ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ കരാറ് നടപ്പാക്കുന്നുണ്ടോ എന്നുറപ്പിക്കാൻ കൊച്ചമ്മച്ചോയുടെ മകനും എലീശോയുടെ കുഞ്ഞാങ്ങളെയുമായ ഈശൂട്ടിയെ എറണാകുളത്തെ വാടക വീട്ടിലേക്ക് കൂട്ടിനയക്കും. എന്നിട്ടും ദൊരൈരാജ് എന്ന സന്ധ്യാവിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ലത്രേ. അങ്ങനെയാണ് ആ ദാമ്പത്യം തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ കാലത്ത് അപ്പൂപ്പൻ്റെ ദരിദ്രനായ ബന്ധുവും 10 വയസ്സുള്ള മകനും തമിഴ്നാട്ടിൽ നിന്ന് സന്ദർശനത്തിന് വന്നു. 10 വയസ്സുള്ള ആ പയ്യൻ കുറച്ചു കാലം വീട്ടിൽ നിന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ സന്തോഷത്തോടെ അവനെ പള്ളിക്കൂടത്തിൽ ചേർത്തു. ഇതറിഞ്ഞ ഏലീശോ പൊട്ടിത്തെറിച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ ചട്ടയും നാടനും മാറി വീട്ടിൽ നിന്നിറങ്ങി ഓടി ബോട്ട് കടവിലെത്തി. അപ്പൂപ്പൻ മിണ്ടിയില്ല. വെള്ളക്കാജയും പുകച്ച് ചാരുകസേരയിൽ ഒരേ ഇരിപ്പ്. ആങ്ങളയായ ഈശൂട്ടി പിന്നാലെ ചെന്ന് പെങ്ങളുടെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. അന്നേക്ക് 30-ാം നാൾ
10 വയസ്സുകാരൻ

0: ായ പയ്യന് തിരിച്ചറപ്പള്ളിയിലേക്ക് മടങ്ങേണ്ടി വന്നു. പലവട്ടം വേളാങ്ങണ്ണി പള്ളിയിലേക്ക് പോകാമെന്ന് അപ്പൂപ്പൻ പറഞ്ഞുവെങ്കിലും അമ്മുമ്മ അതൊന്നും കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്നുവെച്ച് പുള്ളിക്കാരൻ ഏലീശോമ്മയുടെ അടിമയായിരുന്നുവെന്നൊന്നും കരുതണ്ട. ഭർത്താവിൻ്റെ കള്ളുകൂടി നിർത്താനായി കെട്ടിക്കയറി വന്ന കാലം തൊട്ട് പണി കുറേ നോക്കിയെങ്കിലും മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ ആ സേവ തുടർന്നിരുന്നുവെന്ന് എനിക്കറിയാം. പ്രായവും രോഗവും മൂലം നടക്കാൻ പ്രയാസപ്പെട്ടിരുന്ന കാലത്ത് കോമ്പാറ കള്ളുഷാപ്പിൽ നിന്ന് കള്ളു വാങ്ങിക്കൊണ്ടുവന്നിരുന്ന കർമ്മം നിറവേറ്റിയിരുന്നത് ഞാനായിരുന്നു. ഐസിന് ഒരു PSN എന്നു മാത്രം പറഞ്ഞാൽ മതി, കുപ്പി പത്രക്കടലാസിൽ പൊതിഞ്ഞ് കയ്യിൽ തരും. മരണം വരെ ഐസ് കമ്പനിയിലെ പണി അവസാനിപ്പിക്കാൻ കൂട്ടാക്കാതിരുന്ന അപ്പൂപ്പൻ അറിയപ്പെട്ടിരുന്നത് തന്നെ ഐസ് എന്ന പേരിലായിരുന്നു. 10-ാം ക്ലാസ് പരീക്ഷയിൽ ഞാൻ പാസ്സായപ്പോൾ എന്നെ അടുത്തു വിളിച്ച് കൈത്തണ്ടയിൽ കിടന്നിരുന്ന പഴകിയ ഹെൻറി സാൻഡോസ് വാച്ച് എൻ്റെ മെലിഞ്ഞ കൈത്തണ്ടയിൽ കെട്ടിത്തന്നപ്പോൾ വലിയൊരു മെഡൽ കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ പ്രായത്തിൽ വാച്ച് കിട്ടിയാൽ കുട്ടികൾ അഹങ്കാരികളായി മാറുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന എൻ്റെ പിതാവ് അത് തിരിച്ചു വാങ്ങാൻ അപ്പൂപ്പനോട് ആവശ്യപ്പെട്ടു. ഒന്നിലും വലിയ വികാരപ്രകടനങ്ങളൊന്നുമില്ലാതിരുന്ന അപ്പൂപ്പൻ്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദരേരാജ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള എൻ്റെ അവസാനത്തെ ഓർമ്മയാണത്. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഞാനൊരു കത്തെഴുതി. പ്രിയപ്പെട്ട അപ്പൂപ്പ, എന്തുകൊണ്ടാണ് സംസാരത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങളൊരു തമിഴ് വാക്ക് പോലും ഉച്ചരിക്കാതിരുന്നത്? സ്വന്തം നാടിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്? മറ്റു തമിഴ് മക്കളെ പോലെ ശക്തമായ വികാരപ്രകടനങ്ങളില്ലാതായത് എങ്ങനെയാണ്? ഇനിയും എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. ഒന്നിനും മറുപടി പറയാൻ നിങ്ങളില്ലല്ലോ എന്നോർക്കുമ്പോൾ തോന്നുന്ന ആ വല്ലായകയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാകില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, നിങ്ങളെവിടേക്കും മാഞ്ഞു പോയിട്ടില്ല. മലയാളികളെക്കാളും മലയാളിയായി നിങ്ങൾ ഈ മണ്ണിൽ തന്നെയുണ്ട്.
1: തമിഴൻ PF മാത്യൂസ് കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇനി ഡോക്ടർ സൗമ്യ PR ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം. ഓണച്ചൊല്ലുകൾ.
2: എന്തിനും ഏതിനും പഴഞ്ചൊല്ലുകൾ പറഞ്ഞിരുന്ന പഴയ തലമുറ അവരുടെ അനുഭവങ്ങളാണ് അതിലൂടെ പങ്കിട്ടത്. അതുകൊണ്ട് മലയാളിയുടെ പഴയകാല ഓണത്തെ പഴഞ്ചൊല്ലുകളിലൂടെ അനുസ്മരിക്കാം. കേരളത്തിൽ ആദ്യമായി പഴഞ്ചൊല്ലുകൾ ശേഖരിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. 1000 പഴഞ്ചൊല്ലെന്ന കൃതിയിൽ ഓണം സംബന്ധിച്ച ഒരേ ഒരു ചൊല്ലാണ് ഉൾപ്പെട്ടത്. മലയാള പഴഞ്ചൊല്ലുകൾ എന്ന പൈലോപോളിന്റെ പുസ്തകത്തിൽ 8 ഓണച്ചൊല്ലുകൾ ഉണ്ടായിരുന്നു. കാർഷിക കേരളത്തിലെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് ഓണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് വളരെ മുമ്പ് തന്നെ ആരംഭിക്കണം. ധനുവിൽ നട്ടാൽ ധരണി മുഴുവൻ എന്ന ചൊല്ല് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓണക്കാലത്ത് നല്ല ലക്ഷണം തികഞ്ഞ കാഴ്ചക്കുല സമർപ്പിക്കണമെങ്കിൽ ധനുമാസത്തിൽ തന്നെ വാഴ നട്ട് പരിപാലിക്കണമെന്നർത്ഥം. ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി എന്ന ചൊല്ലിൽ 2-ാം ഘട്ടം തയ്യാറെടുപ്പുണ്ട്. ഓണാട്ടൻ എന്നത് ഓണക്കാലത്ത് വിളവെടുപ്പിന് പാകമാകുന്ന നെൽവിത്താണ്. മേടമാസത്തിൽ വിത്തിട്ടാലേ ചിങ്ങത്തിൽ കൊയ്തെടുത്ത് നിറപുത്തരി ആഘോഷം ഗംഭീരമാക്കാൻ കഴിയും. ഓണത്തിന് ഉറുമ്പും കരുതും എന്ന ചൊല്ലിൽ ഓണം അത്രമേൽ തയ്യാറെടുപ്പ് ആവശ്യമുള്ള ആഘോഷമാണെന്ന് ഉറപ്പിക്കുന്നു. മുച്ചിങ്ങം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ല. ചിങ്ങമാസം 3-ാം തീയതി മഴ പെയ്യുമെന്നും ആ മഴ കിട്ടിയില്ലെങ്കിൽ ഓണത്തിനായുള്ള വിളവെടുപ്പ് മോശമാകുമെന്നും കർഷകർ കരുതി. മഴയുടെ സ്വഭാവം മറ്റൊരു ചൊല്ലിലുമുണ്ട്. ചിങ്ങത്തിലെ മഴ ചിരിച്ചും കരഞ്ഞും. മഴയും വെയിലും മാറി മാറി വന്നാൽ കൃഷിക്ക് നല്ലതാണെന്ന സൂചനയാണ് അത്. ഓണത്തിന്റെ ഔദ്യോഗിക ആരംഭം അത്തം മുതലാണ്. അത്തം കറുത്താൽ ഓണം വെളുക്കും, അത്തം വെളുത്താൽ ഓണം കറുക്കും. ഈ ചൊല്ലും മഴയുടെ പ്രവചനം തന്നെ. അത്തപ്പൂവിടാൻ മുറ്റം വേണമെന്ന ചൊല്ല് എന്ത് ചെയ്യണമെങ്കിലും സാഹചര്യം അനുകൂലമാകണം എന്ന സൂചന നൽകുന്നു. കാശിത്തുമ്പ പൂത്താൽ ഓണമായി എന്നാൽ നല്ല മാറ്റത്തിനായുള്ള ലക്ഷണം കണ്ടു തുടങ്ങി എന്നാണ്. അത്തപ്പത്തോണം വന്നെടുത്തിടോ നായരെ, ചോതി പുഴുങ്ങാൻ നെല്ലുതായോ എന്നതിൽ 2 ചൊല്ലുണ്ട്. അത്തം മുതൽ 10-ാം ദിവസം തിരുവോണം എന്നതും. ഓണത്തിന് പുന്നല്ലരിയുടെ ചോറുണ്ണണമെങ്കിൽ ചോതി ദിവസം നെല്ല് പുഴുങ്ങി അരി കുത്തി ഉണക്കി വയ്ക്കണമെന്നതുമാണത്. അത്തം ചിത്തിര ചോതി, അന്തിക്കിത്തറ വറ്റ്, അതീ കൂട്ടാൻ താള്, അമ്മയുടെ മുഖത്തൊരു കുത്ത്, ഈ വരികൾ ഓണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ വലിയ ആഘോഷമൊന്നുമില്ല എന്ന സൂചന നൽകുന്നു. രാത്രി വെള്ളം കൂടുതലുള്ള കഞ്ഞി മാത്രമാകും ഭക്ഷണം. കർക്കിടകം ബാക്കി വെച്ചുപോയ ചേമ്പിൻ താള് കറിയും കാണും. ഓണമെത്തിയിട്ടും വയറ് നിറയെ കഴിക്കാൻ കിട്ടാത്തതിന്റെ സങ്കടവും ദേഷ്യവും അമ്മയോടാണ് കാണിക്കുക. അങ്ങാടിയിൽ തോറ്റാലും അമ്മയോടെന്നാണല്ലോ മലയാളിയുടെ ശീലം. അങ്ങനെയെങ്കിൽ ഓണം സമൃദ്ധമാകുന്നത് എന്നു മുതൽക്കാണ്? അതിന്റെ ഉത്തരം ഓണം വരാനൊരു മൂലം വേണം.

എന്ന ചൊല്ലിലുണ്ട്. ഓണം ആഘോഷിക്കാൻ ഒരു കാരണമുണ്ടാകണമെന്നും മൂലം നാളു മുതൽക്കാണ് ഓണത്തിരക്കുകൾ തുടങ്ങുക എന്നും അത് സൂചിപ്പിക്കുന്നു. അത്തം മുതൽ വട്ടത്തിലിട്ടിരുന്ന പൂക്കളം ചതുരാകൃതിയിൽ ഇട്ടു തുടങ്ങുന്നതും അന്ന് മുതലാണ്. ഉത്രാടമുച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം എന്നതിൽ ഓണസദ്യയ്ക്ക് ഇനി നേരത്തോടു നേരമേ ബാക്കിയുള്ളൂ എന്ന ആശങ്കയും. ഉത്രാട വിളക്ക് കണ്ടവന് ഓണസദ്യ ഉറപ്പ് എന്നാൽ അവസാന ഘട്ടം വരെയും തടസ്സങ്ങളില്ലാതെ എത്താൻ കഴിഞ്ഞാൽ അന്തിമഫലം അനുകൂലമായിരിക്കുമെന്നുമാണ്. ഓണമുണ്ണാൻ ഇലയിട്ടതുപോലെ എന്നാൽ നേരം പുലരാനുള്ള കാത്തിരിപ്പ് മാത്രമേ ഓണത്തിനിനി ബാക്കിയുള്ളൂ എന്ന് സാരം. ഓണപ്പാച്ചിലിൽ ഉപ്പേരി കരിഞ്ഞു എന്ന ചൊല്ലിൽ ഉത്രാടപ്പാച്ചിൽ പോലെ തിരക്കിട്ട് ഒരുപാട് കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു. ഓണപ്പുലരി വിരിഞ്ഞാൽ ചടങ്ങുകൾ ആരംഭിക്കുകയായി. ഓണത്തിനല്ലയോ ഓണപ്പുടവ എന്ന ചൊല്ല് ഓണക്കോടി സമ്മാനിക്കുന്ന പതിവിനെ കുറിക്കുന്നു. പണ്ടത്തെ ശരാശരി മലയാളി വർഷത്തിലൊരിക്കലേ പുതുവസ്ത്രം വാങ്ങിയിരുന്നുള്ളൂ. അത് തീർച്ചയായും ഓണത്തിനാണ്. വാങ്ങുന്ന വസ്ത്രം എന്തുതന്നെ ആയിരുന്നാലും ഓണക്കോടി അഥവാ ഓണപ്പുടവ എന്നാണ് അതിനെ വിളിച്ചത്. കാണം വിറ്റും ഓണമുണ്ണണമെന്നാണല്ലോ മലയാളിയുടെ ഓണപ്രമാണം. വിൽക്കാനൊന്നുമില്ലെങ്കിലോ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പ്രമാണവും സ്വീകാര്യം. എന്നാലും ആഘോഷം മുടക്കാൻ പാടില്ല. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ആയേക്കുമെങ്കിലും ഉണ്ടെങ്കിൽ ഓണം പോലെ, ഇല്ലെങ്കിൽ ഏകാദശി എന്നതാണ് നയം. ഉണ്ണുന്നെങ്കിൽ അത് മൃഷ്ടാന്നം, അല്ലെങ്കിൽ ഉപവാസമാണെന്ന് കരുതും. അത്രയും പ്രധാനമാണ് സദ്യവട്ടം. ഉണ്ടറിയണം ഓണമെന്നാണല്ലോ പറയാറുള്ളത്. ഓണമുണ്ട വയറേ ചൂള പാടുകയുള്ളൂ. അരവയർ മാത്രം ഉണ്ടിരുന്ന മലയാളി വയർ നിറയെ ഭക്ഷണം കഴിച്ചത് ഓണനാളുകളിലായിരുന്നു. ഭക്ഷണം തൃപ്തിയോടെ കഴിച്ചതിന്റെ അടയാളമായ ഏമ്പക്കം അന്നു മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ അതുപോലും ഇല്ലാത്തവരുടെ അവസ്ഥയോ? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. സദ്യ ഒരിക്കലും ദരിദ്രന്റെ ഭക്ഷണമായിരുന്നില്ല എന്ന ചരിത്രം ഓർമ്മിക്കുകയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ പൂച്ചയ്ക്ക് വയറുവേദന എന്ന ചൊല്ല്, നിത്യവും മത്സ്യമാംസാദികൾ കഴിക്കുന്ന പൂച്ചയ്ക്ക് സദ്യ എന്ന സസ്യഭക്ഷണം ഇഷ്ടപ്പെടില്ല എന്ന് വെളിപ്പെടുത്തുന്നു. സസ്യേതര ഭക്ഷണം സദ്യയിൽ വിളമ്പുന്ന പ്രദേശത്തുള്ള പൂച്ചയ്ക്ക് എന്തായാലും ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി പൂച്ചയിലേക്ക് വഴുതുന്നത് കണ്ടാൽ പഴമക്കാർ ചോദിക്കും, ഓണത്തിനിടയ്ക്കാണോ പുട്ട് കച്ചവടം? ഓണം പ്രധാനവും ബാക്കിയെല്ലാം അപ്രധാനവുമെന്ന് മലയാളി പണ്ടേ നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓണത്തേക്കാൾ വലിയ വാവില്ല. ഇത് ഓണനിലാവിനെ കുറിക്കുന്നു. തൃക്കാർത്തിക ഉൾപ്പെടെ പൗർണമി വാവ് ദിവസങ്ങൾ പ്രധാനമാണെങ്കിലും അതൊന്നും ഓണനിലാവ് പോലെ എല്ലാവരുടേതുമല്ല. ഓണം പോലെയാണോ തിരുവാതിര? ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ? എന്നീ ചൊല്ലുകളും ഓണം പ്രധാനമെന്ന് ഉറപ്പിക്കുന്നു. ഓണം മുഴക്കോല് പോലെ എന്നതിൽ ഓണം എല്ലാ വർഷവും ചിങ്ങത്തിലെ തിരുവോണ നാളിൽ കൃത്യമായി എത്തുന്നു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ആ വരവിനും പോക്കിനും ഒരു ക്രമമുണ്ട്. ഒന്നാം ഓണം നല്ലോണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം മുക്കീം മൂളി, നാലാം ഓണം നക്കീം തുടച്ചും, അഞ്ചാം ഓണം പിഞ്ചോണം, ആറാം ഓണം അരിവാളും വള്ളിയും. ഒന്നാം ഓണം ഉത്രാട ദിനമാണ്. സദ്യക്കുള്ള വിഭവങ്ങൾ പലതും അന്ന് തയ്യാറാകും. അത് ചൂടോടെ വിളമ്പുന്നതിനാൽ അന്നു മുതൽ ഓണം തുടങ്ങും. രണ്ടാം ഓണം തിരുവോണമാണ്. ഓണക്കോടി ഉടുത്തും സദ്യ കഴിച്ചും ഓണക്കളി കളിച്ചുമൊക്കെ ഓണം കൊണ്ടാടുന്നത് കണ്ടറിയേണ്ടതു തന്നെ. ഓണമുണ്ടവൻ ഉലക്കയും വിഴുങ്ങുമെന്ന ചൊല്ല് സദ്യയുടെ സമൃദ്ധി ആഘോഷിക്കുന്നു. അടപ്രഥമനില്ലാത്ത ഓണസദ്യയോ എന്നതിൽ സദ്യയുടെ പൂർണ്ണത പായസം കഴിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നും പറഞ്ഞുവെക്കുന്നു. സദ്യ കഴിഞ്ഞാലുടൻ കറികളെല്ലാം കൂട്ടിക്കലർത്തി വെക്കും. അവിട്ടന്നാൾ പുലരുമ്പോൾ അത് കുറുകും. ചൂടാക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും. അതാണ് അവിട്ടക്കട്ട ചവിട്ടിപ്പൊട്ടിക്കണം എന്ന് പറയുന്നത്. കഴിക്കുന്ന ആൾക്ക് മികച്ച ആരോഗ്യമുണ്ടാകുമെന്ന സൂചന അതിലുണ്ട്. ഓണത്തിന്റെ ചോറ് ചതയത്തിന് കഞ്ഞി എന്ന പറച്ചില് പോലെ നാലാമോണമായ ചതയമാകുമ്പോൾ ഓണക്കറികൾ തീരും. ഇനി കിട്ടില്ലെന്നറിയുമ്പോൾ എന്തിനോടും കൊതി തോന്നും. കുറച്ച് കഞ്ഞിവെച്ച് ചട്ടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറികളുടെ അവശിഷ്ടം പോലും നക്കി തുടച്ചു കഴിക്കും. അഞ്ചാം ഓണദിനം ബാക്കിയുള്ള അരി കൂടി വേവിച്ച് കഞ്ഞിയാക്കും. അതും മുഴുപട്ടണിക്കാർക്ക് ഓണം തന്നെയാണ്. ആറാം ഓണമാകുമ്പോഴേക്കും അരിവാളെടുത്ത് പറമ്പിൽ പോയി ഭക്ഷ്യയോഗ്യമായ ഇലകൾ പറിച്ചുകൊണ്ടുവന്ന് കഴിച്ചു തുടങ്ങും. പൂർണമായും അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി എന്ന് സാരം. ഓണപ്പതിനാലാം നാൾ ചതുരംഗമെന്ന് പറയാറുണ്ട്. തിരുവോണം കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല എന്നും. ആഘോഷം കഴിഞ്ഞാൽ സാധാരണ ജീവിതം. ഓണം കഴിഞ്ഞാൽ ഒട്ടകം പോലെ എന്ന ചൊല്ലിൽ ഓണക്കാലത്ത് ഒരുപാട് ആഹാരം കഴിച്ച് സമൃദ്ധിയിലായിരുന്നവർ തൊട്ടടുത്ത മാസം പട്ടിണി കിടക്കേണ്ടി വരുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. എത്ര വലിയ സമ്പന്നനായിരുന്നാലും തുലാപ്പത്തിൽ ഓണം കഴിഞ്ഞു. ഓണത്തിന് കൊയ്ത് കിട്ടിയ നെല്ലും സമ്പാദ്യവുമെല്ലാം അപ്പോഴേക്കും വീടുകളിൽ തീർന്നിരിക്കും.
ഒരിക്കലും നടക്കാത്ത കാര്യമെന്ന അവസ്ഥ വരുമ്പോൾ

0: ഏഴോണവും ചിങ്ങത്തിലെ ഓണവും ഒരുമിച്ച് വന്നാലോ എന്ന ചൊല്ലുകൊണ്ട് മലയാളി കാര്യം സാധിക്കും. ഓണമൊന്നേയുള്ളൂ, ബാക്കിയെല്ലാം സങ്കല്പം. തിരുവോണത്തിനില്ലാത്തത് തിരുവാതിരയ്ക്കില്ല, തിരുവോണത്തിനില്ലാത്തത് തീക്കൊള്ളിക്കോ, ഓണത്തിനില്ലാത്തതോ ചങ്ക്രാന്തിക്ക് എന്നീ ചൊല്ലുകൾ ഓണമാണ് വലുത്, അതില്ലെങ്കിൽ മറ്റൊന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നു. ഓണത്തിന് പോയാൽ തിരുവാതിരയ്ക്ക് പിടിക്കാമെന്നത് ഒരു നല്ല അവസരം നഷ്ടപ്പെട്ടാൽ അടുത്ത അവസരത്തിനായി ശ്രമിക്കാമെന്ന പ്രത്യാശ സമ്മാനിക്കുന്നു. ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ പപ്പടത്തിന്റെ ആവശ്യമില്ല എന്ന ചൊല്ലിന്റെ അർത്ഥം ഏതൊരു കാര്യവും കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ഒരു വിലയുമില്ല എന്നാണ്. ഓണപ്പാട്ടിന് ഈണം കൂട്ടേണ്ടതില്ല എന്നാൽ എല്ലാവർക്കും അറിയാവുന്നത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്നർത്ഥം. ഓണച്ചൊല്ലുകൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് സ്മരണ പുതുക്കൽ മാത്രമായിരുന്നു ലക്ഷ്യം.
1: ഓണച്ചൊല്ലുകൾ ഡോക്ടർ സൗമ്യ പി ആർ ചെയ്ത പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ഡോക്ടർ പൂജ പി ബാലസുന്ദരം സ്വന്തം കവിതകൾ ചൊല്ലുന്നു.
2: പുതുവർഷം. തിരക്കുകളെല്ലാം ഒഴിഞ്ഞിരിക്കുന്നു, ഞാനിന്നു കണക്കെടുപ്പിൻ വരിച്ചാർത്തുമായി. താളുകളേറെയുണ്ടൊത്തു നോക്കിയിടുവാൻ കയ്പും

നടക്കുമ്പോൾ ഏതു കൊതിയെ തടുത്തിടാൻ വീണ്ടുമീ മൗനമുടമ്പടിയാക്കി പ്രിയ സഖേ. കനൽ കട്ട നീക്കി അടിയിലേക്കിത്തിരിയുപ്പും മുളകുമിട്ടു.

ഓർക്കരുത് ഓർമ്മകൾ മുള്ളുപോൽ, മുന്നോട്ടും പിന്നോട്ടും നീങ്ങിയാൽ വേദന ചാലുകൾ തീർക്കുവാൻ മാത്രമായി നിൽക്കുന്ന മുള്ളിൻ മുനകൾ പോൽ തീഷ്ണം അരോചകം. ഓർക്കരുത് ഓർമ്മകൾ മുള്ളുപോൽ മുന്നോ

ശരണം വിളിയാൽ മറക്കുവാൻ എല്ലാം മറയ്ക്കുവാൻ കഴിയാതെ മനമിടറി നിന്നിട്ടുടലുവിറയ്ക്കുമ്പോൾ കേ

0: സുഖം സ്നേഹം മറച്ചിട്ടൊഴുകുന്നതോ സുഖം.
1: ഡോക്ടർ പൂജ പി ബാലസുന്ദരം സ്വന്തം കവിതകൾ ചൊല്ലുകയായിരുന്നു ഇതുവരെ. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
4: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
5: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 മണി കഴിഞ്ഞ് 30:22 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ഇന്ന് കൊഞ്ചൽ എന്ന വാക്ക് വരുന്ന കുറച്ച് ഗാനങ്ങളാണ്. കൊഞ്ചൽ ഒരു വാക്കല്ല, അത് ഒരാൾക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയാണ്. ചിത്രം കളേഴ്സ്, പാടിയത് ഗായത്രി അശോകൻ, സംഗീത ശ്രീകാന്ത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
1: അതേടോ, അതെ താടി പഠിക്കാൻ എത്രയാവും?
0: അത് തന്നെ നമ്മുടെ 60 രൂപ.
1: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയേ ഉള്ളൂ കയ്യില്.
0: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
1: രണ്ടാമത്തേതോ,
0: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
1: ഇതാ UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
0: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
2: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
3: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
7: വാക്കുകളിൽ സ്നേഹം തോന്നിക്കാൻ കഴിയുന്നത് കൊഞ്ചലിലൂടെ മാത്രമാണ്. വിശ്വസിക്കുന്ന ഒരാളുടെ മുന്നിൽ മാത്രം കാണിക്കുന്ന കുട്ടിത്തം. എസ് ജാനകി പാടിയ ഗാനം, ചിത്രം കാര്യം നിസാരം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
7: കൊഞ്ചൽ കൊണ്ട് മൂടി വെച്ച സ്നേഹത്തിന് ഒരു പ്രത്യേക ചൂടുണ്ട്. അതൊരിക്കലും ബലഹീനതയല്ല. നജീം അർഷാദ് പാടിയത് ചിത്രം ഫുക്രി. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം സുദീപ് ഇളയിടം.

0: ഭക്ഷണ സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, August 8 to 25. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 to 25.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻ അപ്ലൈ.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: എന്താ ചേട്ടാ ഒരു വിഷമം?
10: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
9: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്, ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര തിരക്കിനിടയിലും എന്താ പറ്റിയേ എന്ന് കൊഞ്ചി ചോദിക്കാൻ ഒരാളുണ്ടാവുന്നത് എത്ര ഭാഗ്യമാണ്. ചിലപ്പോൾ നമ്മുടെ പേരിന് പോലും ഭംഗി കൂടും. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ഡാഡി. ഗാനമൊരുക്കിയത് ബിച്ചു തിരുമല, SP വെങ്കടേഷ്.

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
6: ഒരു ബന്ധം ശക്തമാകുന്നത് കൊഞ്ചലുകൾക്ക് മടുപ്പ് തോന്നാതിരിക്കുമ്പോഴാണ്. സ്നേഹം അധികമാകുമ്പോൾ വാക്കുകൾ അങ്ങനെയായി മാറുന്നതാണ്. യേശുദാസ് പാടിയ ഗാനം, ചിത്രം വിസ്മയത്തുമ്പത്ത്, വരികൾ കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: കൊഞ്ചൽ എന്ന വാക്ക് വരുന്ന കുറച്ച് ഗാനങ്ങളാണ് ഇന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ കേട്ടത്. ഈ ഗാനത്തോടെ എഫ് എം മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ ജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ 4 ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചു. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ്. 22 ഇന്ത്യൻ നാവികരുമായി 2 വാണിജ്യ കപ്പലുകൾ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. ലോക്ഭവനിൽ സമാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കാനും വായനയ്ക്കും ഗവേഷണത്തിനും പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്മരണാർത്ഥം തുഞ്ചൻ സ്മൃതി എന്നാണ് ഗ്രന്ഥശാലയുടെ പേര്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ
1: ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസുമായി
0: സിവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസ് ആണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പല ഘട്ടങ്ങളിൽ പല തരം വെല്ലുവിളികൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ ആ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നതിനെ അനുസരിച്ചായിരിക്കും പിന്നീടുള്ള നമ്മുടെ ഒരു ജീവിതത്തിന്റെ യാത്ര. എങ്ങനെയാണ് മാഡത്തിന് ഈ ഒരു കാഴ്ച പരിമിതിയുടെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്?
2: അതായത്, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ആണ് MBBS പഠിക്കുന്നത്. എൻട്രൻസ് തുടങ്ങിയതിന്റെ മൂന്നാമത്തെ ബാച്ചാണ്.
0: അത് ഏത് വർഷമാണ്?
2: 1983 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് MBBS പഠിച്ചതും. അവിടെ നിന്ന് തന്നെ പാസ്ഔട്ട്. അപ്പോഴൊന്നും കാഴ്ചയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ എഴുതാൻ തുടങ്ങി. ഇപ്പൊ ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് PSC അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണ്. സാധാരണ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, അപ്പോയിന്റ്മെന്റ് കിട്ടി. ആദ്യം നമ്മളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ ജോലിക്ക് കയറുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുത്തു, ജോലിയിൽ പ്രവേശിച്ചു 1996. അപ്പൊ അതിനുശേഷം 99 ആയപ്പോ എനിക്ക് ചെറുതായിട്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പൊ ആദ്യം തുടങ്ങിയത് വെളിച്ചത്ത് നോക്കുമ്പോഴൊരു ചെറിയ ബുദ്ധിമുട്ട്. ആദ്യം ന്യൂറോളജിസ്റ്റിന് അടുത്ത് പോയി, അത് കഴിഞ്ഞ ഒപ്തോൾമോളജിസ്റ്റിന് അടുത്ത് പോയി. അങ്ങനെ വന്നപ്പോ കണ്ണിന്റെ റെറ്റിനയുടെ ഞരമ്പുകളെ ബാധിക്കുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ് എന്നുള്ള രോഗമാണ് എന്നവിടെ സ്ഥിരീകരിച്ചു. അപ്പൊ അതിനുശേഷം കാഴ്ച കുറച്ച് മങ്ങി തുടങ്ങി, പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങുമായിരുന്നു. 2004 ആയപ്പോഴേക്കും 40% ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വന്നു. പിന്നെ അത് ക്രമേണ കുറഞ്ഞു വരികയും ഇപ്പോൾ 75% 80% ഡിസബിലിറ്റിയിലാണ് നിൽക്കുന്നത്.
0: ഇതിന് ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഈ ഒരു ഡിസീസ്?
2: അല്ല, സത്യം പറഞ്ഞാൽ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയ്ക്ക് ചികിത്സയില്ല. പക്ഷെ പലരും പല ചികിത്സയിൽ പോകുന്നുണ്ട്.
0: മാഡം പറഞ്ഞ കാഴ്ച മങ്ങുന്ന പോലെ ആദ്യത്തെ തോന്നലുണ്ടായി, പിന്നെ പതുക്കെ പതുക്കെ കാഴ്ച കുറയുന്ന പോലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന്. എങ്ങനെയാണ് മാഡം ആ ഒരു സാഹചര്യത്തെ നോക്കി കണ്ടതെന്നൊന്ന് പറയാമോ?
2: തുടക്കത്തിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിസപ്പോയിന്റഡ് ആയി പോകും. നമ്മൾ പഠിച്ചു, ഇത്രയും ജോലിയൊക്കെ അതിന് ശേഷം സഹപ്രവർത്തകരുടെ കളിയാക്കലും, ചില സ്ഥലത്തൊക്കെ സഹപ്രവർത്തകർ ഭീഷണിപ്പെടുത്തുക, ഇവിടുത്തെ ഒരു മെഡിക്കൽ ഓഫീസറിന് കണ്ണ് പ്രശ്നമുണ്ടെന്ന് മുകളിലോട്ട് അറിയിച്ച് അവരെ ഇപ്പൊ പിരിച്ചുവിടും, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭീഷണി. അപ്പൊ നമ്മൾ വളരെ പേടിച്ചും പതുങ്ങിയൊക്കെയാണ് തുടക്കകാലത്തിൽ ജോലി ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം 2004 ആയപ്പോ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൽ ഒരു സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അപ്പൊ സാറിനെ പോയി കണ്ടു. കണ്ടപ്പോ സാറ് പറഞ്ഞു, നമ്മള് ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, 1995 പാസ്സാക്കിയതാണ്. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ ഗവൺമെന്റ് ജോലിയിൽ കയറിയതിനു ശേഷം എന്ത് തരം ഡിസബിലിറ്റി വന്നാലും അതിന്റേതായിട്ടുള്ള സംരക്ഷണമുണ്ട്. അതിന്റെ സെക്ഷൻ 47, അതിൽ പറയുന്നത് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ തരം താഴ്ത്താനോ യാതൊരു വിധത്തിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ പ്രൊമോഷൻ നിഷേധിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നിയമം കിട്ടിയതിനു ശേഷം ഞാൻ കുറച്ചുകൂടെ തന്റെ ഇടമായിട്ട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ്.
0: ആദ്യം ജോലി ചെയ്തത് എവിടെയായിരുന്നു?
2: 13 ജില്ലയില് മൈലപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. 2-3 വർഷത്തിന് ശേഷം തിരുവനന്തപുരത്തിന് സ്ഥലം മാറ്റം കിട്ടി. ആദ്യം പാങ്ങപ്പാറ മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റ്, അപ്പൊ അവിടെ വെച്ചാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അവിടെയും ഞാൻ തനിച്ച് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് തന്നെ പൊക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
0: വിവാഹം കഴിഞ്ഞിരുന്നോ മാഡത്തിന്റെ ആ സമയത്ത്?
2: ഇല്ല, അതിനുശേഷമാണ് വിവാഹം കഴിഞ്ഞത്.
0: അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
2: എന്റെ ഒരു സഹോദരനാണ് ഉള്ളത്. പഠിച്ചിരുന്ന കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ സർവീസിൽ കയറി ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലർ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ടെസ്റ്റ് എഴുതണം, കേരള സർവീസ് റൂൾസ്. അപ്പൊ അതെല്ലാം ചെറിയ അക്ഷരത്തിലാണ്. അപ്പൊ ചെറിയ അക്ഷരം വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ചെയ്തിരുന്നത് കേരള സർവീസ് റൂൾസ് അല്ല, എന്റെ സഹോദരനാണ് വായിച്ചു തരുമായിരുന്നു. വായിച്ചു തന്നെ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് എല്ലാം കാണാതെ പഠിച്ചു. കാണാതെയാണ് പരീക്ഷ എഴുതിയത് KSR. ആദ്യം PSC ഓഫീസിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പരീക്ഷ എഴുതാൻ വേറെ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവർ പറ്റില്ല എന്നാണ് പറഞ്ഞത്, ഒന്നും ചെയ്യണ്ട, അങ്ങനെ എഴുതാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ ഞാനത് ചലഞ്ചായിട്ട് തന്നെ എടുത്തു. എന്തായാലും MBBS പഠിക്കാമെങ്കിൽ പിന്നെ KSR പഠിക്കാൻ എന്താ പാടാന്നുള്ള ഒരു നിലപാടായിരുന്നു. വാശിക്ക് KSR മുഴുവൻ എഴുതി വെച്ച് കാണാതെ പഠിക്കുമായിരുന്നു. ഒന്ന് രണ്ട് ബുക്സ് ഉണ്ട്, സർവീസ് റൂൾസ് മാത്രമല്ല, എന്റെ റൂൾ നമ്പർ ഉൾപ്പെടെ കാണാതെ പഠിക്കണുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ കൺവൈൻസ് അലവൻസ് KSR പാർട്ട് 1 റൂൾ നമ്പർ ഇത്ര, അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു. പഠിച്ചിട്ട് എന്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ പഠിച്ച് പരീക്ഷ എഴുതി.
0: അങ്ങനെ വിജയിക്കുകയും ചെയ്തു അല്ലേ? പിന്നെ അടുത്തത് ജോലി ചെയ്തത് എവിടെയാണ്?
2: ഐരാണിമുട്ടം, അവിടെ അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി വന്ന്.
0: ജോലിയിൽ കുറച്ചും കൂടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി മാഡം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: ആദ്യമൊക്കെ രോഗികളെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഐരാണിമുട്ടത്ത് വെച്ചൊക്കെ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുറച്ച് മോശമായി തുടങ്ങി. ഐരാണിമുട്ടത്ത് 5 വർഷം അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്തതിനു ശേഷം പിന്നെ തിരിച്ച് കരമന ഡിസ്പെൻസറിയിൽ പോയി. ഒരു കാര്യത്തിലും പ്രശ്നമില്ല, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 2010 ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സിവിൽ സർജനായിട്ട് പോസ്റ്റിംഗ് ആയി. അപ്പൊ അവിടെ വെച്ച് ഒരാള് മന്ത്രിക്ക് ഒരു പരാതി അയച്ചു പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട്. എഴുതിയത് ഇങ്ങനെയാണ്,

0: ഐ ഗോട്ട് ആൻ അൺയൂഷ്വൽ പ്രിസ്ക്രിപ്ഷൻ വിച്ച് ക്യാൻ ബി റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദി സ്റ്റാഫ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി. അങ്ങനെ ഒരു പരാതി അയച്ചു. അഡീഷണൽ ഡയറക്ടർ എൻക്വയറിക്ക് വന്നു, ഇന്ന് എന്താ ഇങ്ങനെ എഴുതുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. എന്നിട്ട് ഇവരെന്നെ ഗവൺമെന്റിന് റെക്കമെൻഡേഷൻ അയച്ചു. അഡീഷണൽ ഡയറക്ടർ റെക്കമെൻഡേഷൻ അയച്ചെന്ന് പറഞ്ഞാല് വെദർ ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ സർവീസ് ഓർ നോട്ട്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഗവൺമെന്റിന് അയച്ചു. ഗവൺമെന്റ് അവിടെ നിന്ന് തിരിച്ച് മെഡിക്കൽ ബോർഡിന് വിട്ടു. മെഡിക്കൽ ബോർഡിന് വിട്ടപ്പോ ആ സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു.
1: കമ്പ്യൂട്ടറൊക്കെ എങ്ങനെയാണ് പഠിച്ചത്?
0: കമ്പ്യൂട്ടർ എനിക്ക് ബലറാം എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകനാണ് കമ്പ്യൂട്ടർ പഠിപ്പിച്ചത്. ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഇട്ട് ടൈപ്പ് ചെയ്യുന്ന എല്ലാതും വായിച്ചു കേൾപ്പിക്കും. ചെറിയ പ്രിന്റർ വാങ്ങി, അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ പ്രിന്റ് ഔട്ട് കൊടുക്കാൻ തുടങ്ങി.
1: അങ്ങനെ ഒരു ഐഡിയ എങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്?
0: എന്ത് കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒരു പേഷ്യന്റ് പരാതി അയക്കുമ്പോൾ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ.
1: അതാണ് ഇങ്ങനെ ഒരു
0: പ്രിന്റിലോട്ട് പോയത്. അതിനുശേഷം കണ്ണാശുപത്രിയിലാണ് പോയത്, മെഡിക്കൽ ബോർഡിന്. അവിടുത്തെ ഡയറക്ടറിന് ഈ കമ്പ്യൂട്ടറും എല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അപ്പൊ അവര് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ ദി പ്രസന്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ ഡി എച്ച്എസിന്റെ ഒരു ഉത്തരവൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
1: ഒരു ദിവസം എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും ഓഫീസ് ജോലിയും തിരക്കും എല്ലാം ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ വീട്ടിലെ കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഒരു മകളാണുള്ളത്, മകൾ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവളെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കും. ഹസ്ബൻഡ് ഇപ്പോ സ്ഥലത്തില്ല, പത്തനംതിട്ടയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പൊ കുക്കിംഗ് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കി അതുവഴി തന്നെ ഞാൻ ഓഫീസിൽ പോകും. തിരിച്ച് 2 മണിവരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ.
1: കുക്കിങ്ങിലൊക്കെ കൈ പൊള്ളു അങ്ങനെയൊക്കെ പേടിക്കുന്നു, അവരോട് എന്താ പറയാനുള്ളത്? കുക്കിങ്ങിൽ
0: എനിക്ക് പറയാനുള്ളത്, കുറച്ച് ഈ പെൺകുട്ടികളെ പലരും കല്യാണം കഴിക്കാൻ മടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പേടി കാരണമാണ്. ഇവരെ കൊണ്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റുമോ, എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കണം. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ വിൽ പവറാണ് ഇതിനകത്ത് പ്രധാന ഒരു കാര്യം. എന്ത് കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കത്തേ ഉള്ളൂ, പേടിച്ച് മാറി നിന്നാൽ. പക്ഷെ അതിനോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ തട്ടി മറിയുമായിരിക്കും, ഒരു ദിവസം കൈ പൊള്ളും, രണ്ടാമത്തെ ദിവസം അത് പൊള്ളാതെ ചെയ്യാൻ പഠിക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ വീട്ടുകാരോടും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ, കുട്ടികളെ മാറ്റി നിർത്തരുത് ഒരു സ്ഥലത്തു നിന്നും. അവർ ചെയ്യട്ടെ, ഇപ്പൊ നടക്കുമ്പോ ഇടിക്കുന്നെങ്കിൽ ഇടിക്കട്ടെ, ഒരു ദിവസം ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ നിന്ന് വഴി മാറി പോകുമല്ലോ.
1: തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു തടസ്സമുണ്ട്, അതുകൊണ്ട് നമുക്ക് മാറി നടക്കാന്ന് വിചാരിക്കല്ലേ. ആ ഒരു സ്പേസ് കൊടുക്കണം അല്ലേ കുട്ടികൾക്ക്?
0: സ്പേസ് കൊടുക്കണം, നമ്മൾ വിടുക, അവരെ സ്വതന്ത്രമായിട്ട് വിടുക. പേടിപ്പിച്ചുകൊണ്ടിരുന്ന അവര് പേടിച്ച് തന്നെയല്ലേ ഇരിക്കുള്ളൂ, നിന്നെ കൊണ്ടത് പറ്റൂല അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ.
1: ജീവിതത്തിൽ ഇതുവരെ കണ്ട വ്യക്തികൾ ആരാണ് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയത്?
0: അങ്ങനെ ഒരു പ്രത്യേക വ്യക്തി പറയാനുള്ള, ഞങ്ങൾക്ക് കാഴ്ച പരിമിതർക്ക് തുടക്കകാലത്ത് കുറച്ച് മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഉത്തരേന്ത്യയിലൊക്കെ നല്ല പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ധൈര്യം വരുവാണ്. ടെക്നിക്കൽ ഗ്രൂപ്പാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ കുറെ വാട്സ്ആപ്പ് കൂട്ടായ്മകളുണ്ട്, പിന്നെ കാഴ്ച പരിമിതരുടെ വായന കൂട്ടായ്മകളുണ്ട് ധാരാളം. വായനയൊക്കെ കിട്ടുന്നുണ്ട്, കുറെ വോളണ്ടിയേഴ്സ് വായിച്ചു തരും. എല്ലാ കാര്യമായിട്ട് നമ്മള് മിംഗിൾ ചെയ്ത് എല്ലാവരുമായിട്ടും ഇടപെട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു, പിന്നെ നമുക്കൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോയി, 1.5 കിലോമീറ്റർ പോയി. അവിടെയും ഞാൻ മാറി നിന്നിട്ടില്ല.
1: എവിടെയാ പോയത് ട്രക്ക്?
0: വാഴവാന്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്.
1: വാഴവാന്തോട് വെള്ളച്ചാട്ടത്തിന്റെ
0: അവിടെ കൂടെ ഒരാളുണ്ടാവും ഡയറക്ട് ചെയ്യാനായിട്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാറി നിൽക്കുന്നില്ല അവിടെയൊക്കെ. പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്ക് മാറി നിൽക്കാനേ പറ്റൂ. എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
1: മാഡത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്?
0: ഹോബീസ് പ്രധാനമായിട്ടും ആകാശവാണി കേൾക്കുന്നതാണ് ഒരു പ്രധാന ഹോബി.
1: റേഡിയോയിൽ ഇഷ്ടപ്പെട്ട പരിപാടി ഏതൊക്കെയാണ്?
0: എനിക്ക് പ്രഭാത പേരി തുടക്കം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. കുറെ ഇൻഫോർമേറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട് ഹരിതവാണി. അത് മാത്രമല്ല, ഞാൻ മോളയും കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഉപന്യാസ മത്സരത്തിനൊക്കെ ഇതിൽ വരുന്ന ചില പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചരിത്രത്തിന്റെ വഴികളൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. നല്ല മലയാളം, ഇതെല്ലാം ഞാൻ കേൾക്കുന്ന പ്രോഗ്രാംസ് ആണ്. എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആണ്. നല്ല മലയാളത്തിലേക്ക് നമുക്ക് എന്തെല്ലാം മലയാളത്തിൽ തെറ്റുണ്ടെന്ന്
1: മനസ്സിലാക്കാൻ
0: പറ്റും. നല്ല മലയാളം കേൾക്കണമെങ്കിൽ ആകാശവാണി തന്നെ കേൾക്കണം എന്നാണ് എന്റെ
1: അഭിപ്രായം. മാഡത്തിന് ലൈഫിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഒരാള് പറയുക അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതിനെ പോസിറ്റീവ് ആക്കി മാറ്റിയ ഒരു സന്ദർഭം കൂടി ശ്രോതാക്കൾക്കായിട്ട് ഷെയർ ചെയ്യാമോ?
0: അതായത് ലൈഫിലൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറെ കാലം കുട്ടികളില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോയി. ദത്തെടുക്കാൻ പോയപ്പോ തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഏജൻസിയിൽ ചെല്ലുകയാണ്. അവര് നമ്മുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി. വാങ്ങിയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് എല്ലാം കൈ വാങ്ങിയ ശേഷം പറഞ്ഞ്, നിങ്ങൾക്ക് കുട്ടിയെ തരില്ല, കാരണം നിങ്ങൾക്ക് കാഴ്ച പരിമിതിയുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളെ തരാൻ സാധ്യമല്ല, നിങ്ങൾക്ക് സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പറ്റില്ല, അപ്പൊ കുട്ടിയെ തരില്ല. ഇങ്ങനെയാണ് ഡയലോഗ്. അത് കഴിഞ്ഞ് നമ്മൾ തക്കയുടെ ശിശുക്ഷേമ സമിതിയിൽ വന്നു. അവിടെ വന്നപ്പോഴും ആദ്യമൊക്കെ കുറെ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വന്നു. ആ സമയത്താണ് എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, അതിലൊരാള് പറഞ്ഞു ഡിസബിലിറ്റി നാഷണൽ ഗൈഡ്ലൈൻസിൽ ബാരിയർ അല്ല അഡോപ്ഷന് എന്നുള്ള ഒരു വിവരം അവിടെ നിന്ന് കിട്ടി. ആ ഒരു പോയിന്റ് വെച്ച് പിന്നെ ശിശു സമിതിയിൽ കുറെ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കുട്ടിയെ കിട്ടിയത്. അപ്പൊ അവർക്ക് 14 വയസ്സായി. അതിനുശേഷം പലർക്കും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് നിയമങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തം കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ കുട്ടിയെ തരുന്ന? ഞാൻ ചോദിക്കുന്ന ഈ കാഴ്ച പരിമിതിയുള്ള ഒരാളിന് ഒരു ബയോളജിക്കൽ ചൈൽഡ് ഉണ്ടായാൽ അവർ നോക്കൂലേ? ഒരു കുട്ടിയെ വളർത്ത ഒരാളിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തടസ്സം വരുന്നത്?

0: അതെ, തീർച്ചയായിട്ടും കേട്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലേ.
1: അതെ, ഡിസബിലിറ്റി ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരം, അവസര സമത്വം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മള് ഭിന്നശേഷി ദിനം ഒക്കെ സമുചിതമായിട്ട് ആചരിക്കുന്നുണ്ട്, ആ സമയത്ത് പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെയാണ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒക്കെ നമ്മൾ പ്രസംഗത്തിന് മാത്രം പോരാ, സമൂഹം ഉൾക്കൊണ്ട് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
0: നമുക്കറിയാം പലയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാണെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി, നമ്മുടെ രാജ്യത്താണെങ്കിലും ശരി, അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്?
1: ഇപ്പൊ നിർമ്മിക്കുന്ന കുറെ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണ്, പക്ഷെ എന്നാൽ പോലും നമുക്ക് പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര നിയമം അങ്ങോട്ട് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല പൊതുസമൂഹം.
0: ഈ യാത്രാ സൗകര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു സാധാരണ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്? മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
1: അല്ല, ഞാനിപ്പോ ജോലി എന്ന സ്ഥാപനം വീട്ടിന് അടുത്തായതുകൊണ്ട് അങ്ങനെ എത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ കൂടുതലും സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട്, പക്ഷെ അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് ചിലരൊക്കെ ധൈര്യമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ അല്ലാത്തവരും ഉണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ഇല്ലാതെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ധാരാളം പേരുണ്ട്.
0: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരും ഭിന്നശേഷി കാരണം ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം. ഇത് കേട്ടിരിക്കുന്നവരായിട്ട് ഒരു മെസ്സേജ് എന്ന രീതിയിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
1: ഇത് കേൾക്കുന്ന ഭിന്നശേഷിക്കാരോട് പറയാനുള്ളത്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും മുന്നേറാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നും മാറി നിൽക്കാൻ പാടില്ല. പിന്നെ സമൂഹത്തിനോട് പറയാനുള്ളത്, ഡിസബിലിറ്റി ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കുക, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനും പകുതി വരെ സൈറ്റഡ് ആയിരുന്നല്ലോ, അപ്പൊ പിന്നെ അല്ലേ ഡിസബിലിറ്റി വരുന്നത്. അപ്പൊ ഡിസബിലിറ്റി ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്, അങ്ങനെയല്ലേ?
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പൊ ആ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് പൊതുസമൂഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പെരുമാറുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവസരങ്ങൾ നിഷേധിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ.
0: ഇത്രയും നേരം തിരക്കിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും പ്രചോദനം കിട്ടുന്ന തരത്തിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും വെല്ലുവിളികൾ വരുമ്പോൾ ഇതുപോലെ തന്നെ ഇതിന്റെ ഇരട്ടി പവറിൽ അതിനെ ഓവർകം ചെയ്യാൻ മാഡത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.
1: ഇപ്പൊ ആകാശവാണിയിൽ ഇങ്ങനെ നേർവഴി എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം തന്ന ആകാശവാണിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്.
0: താങ്ക് യു സോ മച്ച്.
2: ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടിഎസുമായി
3: സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: തൗസൻഡ് വിന്നറുമായി.
1: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 10 മണി കഴിഞ്ഞ് 14:15. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത് ചിത്രം മൊഹ്റ.

0: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
1: ആകാശവാണി കൊച്ചി എഫ് 102.3. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമം, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. നെറ്റ് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24-ാം തീയതിക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും അനുബന്ധ രേഖകളും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 3-ന് മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. recruit.qsat.ac.in. ഫോൺ നമ്പർ 0484-28-62-481. 0484-28-62-481. കേന്ദ്ര

പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സെൻട്രൽ പൂൾ ക്വാട്ട സീറ്റുകളിലേക്ക് സൈനികരുടെയും വിമുക്ത ഭടന്മാരുടെയും നീറ്റ് 2026 പ്രവേശന പരീക്ഷ യോഗ്യത നേടിയ ആശ്രിതരിൽ നിന്നും MBBS BDS സീറ്റുകളിലേക്ക് കേന്ദ്രീയ സൈനിക ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. www.ksb.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 28. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477-2245673 0477-2245673

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോഫർ.
1: ഓണം വന്നേ,
2: ഓഫർ വന്നേ,
1: സിറ്റി സിൽസിൽ ഫുൾ ഓണം. പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലിൽ
2: സിറ്റി സിൽക്സ്.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ സപ്ലൈ.
9: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
10: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
11: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
10: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം. ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 3 ദിവസം മാത്രം. ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റപ്പകൽ സെയിൽ, മിസ് ആക്കല്ലേട്ടോ.
12: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
13: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
14: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക നിലനിൽക്കുന്ന വാഹന ഉടമകൾക്ക് 4 തവണകളായി കുടിശ്ശിക അടയ്ക്കുന്നതിന് അടുത്ത മാസം 30 വരെ സമയം അനുവദിച്ചു. 36 മാസം വരെ തൊഴിലാളി അംശാദായം കുടിശ്ശിക വരുത്തിയ അംഗങ്ങളായ മോട്ടോർ തൊഴിലാളികൾക്കും അടുത്ത മാസം 30 വരെ കുടിശ്ശിക അടയ്ക്കുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. 36 മാസത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്ക് അർഹതയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0491-254-7437. 0491-254-7437. അടുത്ത മാസം 30 വരെയാണ് സമയം അനുവദിച്ചത്. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
15: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
16: പ്രായോജികർ
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
16: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
17: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
16: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 140 രൂപ കൂടി 14,950 രൂപ നിരക്കിലും പവന് 119,600 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
0: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 31:33. പ്രിയ ശ്രോതാക്കളിപ്പോൾ സംഗീതലഹരി. ഇന്ന് സംഗീതലഹരിയിൽ ദിൽനഷീൻ എന്ന ആൽബത്തിലെ ഗാനങ്ങൾ ഹരിഹരൻ പാടിയത്.

സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ദിൽ നഷീൻ എന്ന ആൽബത്തിനുവേണ്ടി ഹരിഹരൻ പാടിയ ഗാനങ്ങൾ. സംഗീതലഹരി സമാപിച്ചു.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഇന്ന് 3 മണിക്ക് കഥകളി ഉത്തര സ്വയംവരം.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുമായി.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എം ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ?
8: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
7: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, ബി എം ഡബ്ല്യു കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്. ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
10: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
11: കണ്ടീഷൻ സപ്ലൈ.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
12: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
10: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
11: കണ്ടീഷൻ സപ്ലൈ.
13: മീനെ, ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
14: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
13: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ട്?
14: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
15: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം.

0: ഹെലിപാഡ് ഗ്രൗണ്ട് ഓഗസ്റ്റ് 8 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ.
1: നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
2: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കുന്നതിനും വായനയ്ക്കും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്ന പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന് നാമകരണം ചെയ്ത ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉച്ചയ്ക്ക് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. സംസ്ഥാനത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്താൻ ഹരിതോർജ്ജ മേഖലയിൽ പുതിയ ചുവടുവയ്പ്പുമായി വൈദ്യുതി വകുപ്പ് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭാവി ഊർജ്ജ സ്വയം പര്യാപ്തതയിൽ നിർണായക പങ്കുവഹിക്കാൻ പോകുന്ന ഇടുക്കി പബ്ഡ് ഹൈഡ്രോ സ്റ്റോറേജ് പദ്ധതി സംബന്ധിച്ച് KSEB ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചയും അവലോകനവും നടത്തിയതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിൽ 4 മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 3:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
3: ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം, മഹാകവി പി. കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര. ചിത്രീകരണം, രചന പ്രൊഫസർ പി. അംബുജാക്ഷി.

0: സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ മൂല്യച്യുതിയെ ഒടുങ്ങാത്ത വേദനയോടെ പാടിയ കവികൾ ഭാരതീയ ഭാഷകളിൽ ഏറെയുണ്ട്. ആർഷ സംസ്കാരത്തിൻ്റെ സാത്വികമായ അഭിനിവേശം, ആസ്തിക്യ ബോധം, ദേശാഭിമാനം എന്നിവയെല്ലാം പ്രകടമാക്കുന്നതോടൊപ്പം തന്നെ വൈകാരികത നിറഞ്ഞ കവിതകളാൽ ഉയർന്ന് പടർന്ന് പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തിയ കവിതകളാണ് പി കുഞ്ഞിരാമൻ നായരുടേത്.
1: അത് ശരിയാണ്. ഉദാഹരണം

0: അതെ, അത് ഒരു ദിവ്യമായ മുഹൂർത്തവും കാലവും തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ആധ്യാത്മിക പീഠത്തിൽ ഇരിപ്പുറപ്പിച്ച കവിയാണ് അദ്ദേഹം. മലയാളത്തിൻ്റെ ശക്തനും പ്രതിഭാധനനുമായ പ്രിയപ്പെട്ട കവി. അതാണ് പി എന്ന ചുരുക്കപ്പേരിൽ പ്രസിദ്ധനായ കുഞ്ഞിരാമൻ നായർ. കുടുംബവും ജീവിതവും മറന്ന് കാവ്യലോകത്തിൽ കാൽപ്പാടുകൾ പതിപ്പിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ കവി.
1: കൊല്ലവർഷം 1081 തുലാമാസത്തിലെ തിരുവോണം. അന്നാണ് കാഞ്ഞങ്ങാട്ട് പനയന്തട്ട വീട്ടിൽ സംസ്കൃത പണ്ഡിതനായ പുറവങ്കര കുഞ്ഞമ്പുനായരുടെയും കവയിത്രിയും പണ്ഡിതയുമായ പനയന്തട്ട കുഞ്ഞ

0: യും മകനായി പി പിറന്നത്. മകനെ ഒരു സംസ്കൃത പണ്ഡിതനാക്കണം എന്നായിരുന്നു മാതാപിതാക്കളുടെ മോഹം.
1: സ്വാഭാവികമായും ഇത്രയും വിദ്യാഭ്യാസമുണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് മകനെ ഒരു സംസ്കൃത പണ്ഡിതനാക്കണം എന്ന മോഹമുണ്ടായി എങ്കിൽ അതിൽ അസാധാരണമായി ഒന്നുമില്ലല്ലോ.
0: പക്ഷേ മലയാള ഭാഷയും മലയാള ഗംഗയായ ഭാരതപ്പുഴയും പട്ടാമ്പിയും പുന്നശ്ശേരി തറവാടുമൊക്കെ പി എ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാക്കി.
1: അങ്ങനെ കവിയായെങ്കിലും മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് എതിരായി സഞ്ചരിച്ചതുകൊണ്ടായിരിക്കാം ലോലഹൃദയനായ പി കെ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വന്നു. മാതാപിതാക്കളോട് ക്ഷമായാചനം ചെയ്ത് ഭക്തിമാർഗം സ്വീകരിച്ച് അദ്ദേഹം കൃഷ്ണഭക്തനായി. ഗുരുവായൂരിൽ ഭജനമിരുന്നു. ആ യുവത്വത്തിൻ്റെ കാലത്തിലാണ് ഈ ഭജനം എന്നോർക്കണം. ഇക്കാലത്തെഴുതിയ പശ്ചാത്താപ കവിതകൾ ജനമനസ്സുകളെ ആർദ്രമാക്കിയത് വല്ലാത്ത അസാധാരണമായി നമുക്ക് ഇപ്പോൾ തോന്നുന്നു. കാരണം യുവത്വത്തിൽ ഇത്തരം ഒരു മനസ്സും സങ്കല്പവും ഉണ്ടാവുക അത്ര സ്വാഭാവികമല്ലല്ലോ. അവർ അദ്ദേഹത്തിന് ചാർത്തിയ ബിരുദമാണ്, അതുകൊണ്ട് ഭക്തകവിപ്പട്ടം.
0: അതെ, ഗുരുവായൂർ അമ്പലവും ഉണ്ണിക്കണ്ണനും മഞ്ജുളാലും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടു. ക്രമേണ മലനാടും മലയാളവും പേരാറും തിരുവില്ലാമലയുമൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായി.
1: ഭദ്രദീപം എന്ന പേരിൽ 577 ശ്ലോകങ്ങൾ, ശ്രീലകത്തെ നീലരത്നം, പതിത പാവനൻ, കാളിന്ദി തീരത്തിൽ, ഇങ്ങനെ അക്കാലത്ത് നിരവധി കവിതകളിലൂടെ പ്രകൃതി ഭംഗിയും ഭക്തിയും വിശ്വപ്രേമവും പി അന്നേ എഴുതുകയും കവിതകളിൽ നിറയ്ക്കുകയും ചെയ്തു.
0: കാലസർപ്പം കടിച്ചോരു വിഷമൂതിയിറക്കിടും, വിഷവൈദ്യൻ വസിക്കുന്നു മാരുതാകാരസീമയിൽ. കാലസർപ്പം കടിച്ചോരു വിഷമൂതിയിറക്കിടും, വിഷവൈദ്യൻ വസിക്കുന്നു മാരുതാകാരസീമയിൽ.
1: ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ മാഹാത്മ്യം. അതെ, ഇതുതന്നെയാണ് കവിയുടെ ഗുരുവായൂർ. ഈ കൃഷ്ണഭക്തൻ ക്രാന്തദർശിയായ കവിയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം
0: മാണിക്യമണിയാം ഉണ്ണിസൂര്യൻ ആയുസ്സു നീളുവാൻ, സ്വർണം കൊണ്ടു തുലാഭാരം തീർക്കുന്നു പുലർവേളകൾ. മാണിക്യമണിയാം ഉണ്ണിസൂര്യൻ ആയുസ്സു നീളുവാൻ, സ്വർണം കൊണ്ടു തുലാഭാരം തീർക്കുന്നു പുലർവേളകൾ.
1: ഇത്തരം ബിംബാവലിയുടെ ഘോഷയാത്രയാണല്ലോ അദ്ദേഹത്തിൻ്റെ കവിതകൾ.
0: അയോധ്യയിൽ കണ്ടു രാമൻ കുങ്കുമം തൊട്ട റാണിയെ, അയോധ്യയിൽ

0: പി എന്ന ഗന്ധർവൻ ഭൂമി മലയാളത്തെ സ്നേഹിച്ചു, ഉപാസിച്ചു, ദർശിച്ചു. ജീവിതത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ടപ്പോഴും പ്രപഞ്ചാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ഗന്ധർവസിദ്ധിയാലാണോ എന്ന് നാം സംശയിച്ചു പോകും.
1: നമസ്കാരം ഭൂതദാത്രി തായേ, പോയി വരട്ടെയോ ഭൂഗോളമുറിതൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചിടുന്നു ഞാൻ. നമസ്കാരം ഭൂതദാത്രി തായേ, പോയി വരട്ടെയോ ഭൂഗോളമുറിതൻ താക്കോൽ തിരിച്ചേൽപ്പിച്ചിടുന്നു ഞാൻ. ഇങ്ങനെ പാടാൻ പീക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? ഇതാണ് ത്യാഗത്തിൻ്റെ മാതൃക.
0: ഈ ത്യാഗിയെ

0: ഏതൊരു അനുവാചകനും ആ താക്കോൽ വാങ്ങിച്ച് തിരിച്ചയക്കാൻ ഒരിക്കൽ കൂടി ആലോചിക്കില്ലേ? ഒരിക്കൽ കൂടി വേദനയോടെ അല്ലേ ആ താക്കോൽ ഏത് അനുവാചകനും സ്വീകരിക്കാനാകും?
1: ഒരു മതം, ഒരു ജാതി, ഒരു നിറം, ഒരു നിണം, പൊരുളിതു പരസ്യമായ അരുളി ഓണക്കാലം. ഒരു മതം, ഒരു

0: സർവത്ര സമദർശി ആയിരുന്നു പി. തിരുവോണ നക്ഷത്രത്തിൽ പിറന്ന കവി, ത്യാഗിയായ ദാനശീലനായ കൃഷ്ണഭക്തനായ ഈ കവിയെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ത്യാഗിയും ദാനശീലനും ഒപ്പം വിഷ്ണുഭക്തനും മഹാബലി എന്ന ബിരുദ ലഭിച്ച ഇന്ദ്രസേനൻ അതെ നമ്മുടെ മനസ്സിൽ പതുക്കെ കടന്നു വരുന്നത്. പൂർണ്ണമായും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നില്ല.
1: വാമനൻ സുതലത്തിലേക്ക് ഉയർത്തിയ ഇന്ദ്രസേനൻ എന്ന മഹാബലിയുടെ പേരിലാണല്ലോ നാം ഓണം ആഘോഷിക്കുന്നത്. ആണ്ടിലൊരിക്കൽ അദ്ദേഹത്തെ വരവേൽക്കാൻ നാം തിടുക്കം കൂട്ടുന്നു. പക്ഷേ താക്കോലേൽപ്പിച്ച് ഒരിക്കലും തിരിച്ചു വരാനാവാത്ത മറ്റൊരു ലോകത്തിലേക്ക് പോയ ഈ കവിയെ പ്രണമിച്ച് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഒരു ഉത്രാടപ്പാച്ചിൽ, അതാണ് ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം.
0: പ്രകൃതിയിലൂടെയുള്ള ഈശ്വര സാക്ഷാത്കാരം, അചേതനങ്ങളിൽ പോലും സൗന്ദര്യവും ജീവനും തിളങ്ങി വിളങ്ങൽ, അതാണ് പ്രകൃതിയുടെ കവിയായ സൗന്ദര്യോപാസകനായ മഹാകവി പി. കുഞ്ഞിരാമൻ നായരുടെ കവിത. അത് ലക്ഷ്മിയായും സരസ്വതിയായും ദുർഗയായും ആ കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്നു. കവിക്ക് പൂജയും പൂജനീയയും പൂജാദ്രവ്യവും പ്രകൃതി തന്നെയാണ്. കാവ്യദേവതയുടെ പാദദാസനായി ആത്മാർപ്പണം നടത്തി ജീവിക്കാൻ തന്നെ മറന്നുപോയ കവിയുടെ വാക്കുകളിൽ കേരള ചൈതന്യം തുടിച്ചു നിൽക്കുന്നു. നമുക്ക് പലപ്പോഴും സംശയം തോന്നും, ഈ കവി തന്നെയാണോ പ്രകൃതി എന്ന്. മലയാളിയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെയും ആരാധകനും ആസ്വാദകനും ആയ അദ്ദേഹം തൻ്റെ മനസ്സ് ആസ്വാദകരിൽ അനുവാചകരിൽ എത്തിക്കുന്നതിൽ മറ്റാരെക്കാളും മുൻപിലാണ്. പക്ഷേ അനുവാചകൻ ഇത്രമാത്രം ആ കവിതയെ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്നു എന്ന വസ്തുത പോലും കവിക്ക് ഓർമ്മയില്ല. സുന്ദരവും ലളിതവും വികാരഭരിതവും ആയ ഈണങ്ങളിലൂടെ അദ്ദേഹം ഓണത്തെ എതിരേൽക്കുന്നത് കേൾക്കൂ.

0: നോക്കൂ, ആ നീലമലകളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വിളിച്ചതുപോലെ ഓണം ഇറങ്ങി വരുന്ന എത്ര അഴകുള്ള കാഴ്ച! തികച്ചും കേരളീയമായ വേഷഭൂഷകളോടെ, ആചാരങ്ങളോടെ, മുത്തുക്കുടയും മെതിയടിയും ഏറാപ്പും ചങ്ങലവട്ടയും ഒക്കെയായി ചന്ദനക്കാട്ടിലൂടെയും ഏലക്കാട്ടിലൂടെയും ഓണം വരുന്നു. പൂവിളിയും പാട്ടും ഒക്കെ അകമ്പടിയായി വരുന്നുണ്ട്. എവിടേക്കായിരിക്കും ഈ എഴുന്നള്ളത്ത്? ആരാണ് കാത്തിരിക്കുന്നത്? അത് നമുക്ക് കേൾക്കണ്ടേ?
1: താലം വിരിയും മുറ്റത്ത് പൂക്കളമുണ

0: കൊടുത്തത് കമ്പുകളുള്ളൊരു മന്ത്രവടി. ഓലക്കുടയും ചൂടിയവൻ കമ്പുകളുള്ളൊരു മന്ത്രവടി. ഓലക്കുടയും ചൂടിയവൻ
1: സ്നേഹധനനായ ആരാണ് ആ ഓണനായകനെ വിളിക്കുന്നത്? കുയില് വിളിച്ചു, മയിലും വിളിച്ചു. കുയിലും മയിലും മാത്രമല്ല, കാട്ടുചോലകളും നീട്ടി നീട്ടി വിളിച്ചു. മാവേലിയെക്കുറിച്ച് പാടുമ്പോൾ കവി അറിയാതെ, അനുവാചകരറിയാതെ കവിതകൾ ഓണപ്പൂക്കളായി ഇതൾ വിടർത്തുകയാണോ എന്ന് ആ ഈരടികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നിപ്പോകും.

വിലത്തെച്ചി മലർക്കുലകൾ ദേവിക്കു ചാർത്തുവാൻ പട്ടു നെയ്തു. പുത്തനം തങ്കക്കുടക്കടുക്കൻ മൂക്കുറ്റി കുഞ്ഞിൻ്റെ

0: നോക്കൂ, സുന്ദരിമാരായ പുള്ളുവ പെൺകൊടിമാരും
1: ഉറുമ്പുകൾക്ക് സദ്യയൊരുക്കുന്ന തുമ്പകളും തങ്കക്കുട കടുക്കനിട്ട മുക്കുറ്റിക്കുഞ്ഞുങ്ങളും ഓണവില്ലു കൊട്ടുന്ന കുസൃതിക്കുട്ടന്മാരും ഒക്കെ ഓണോത്സവത്തിൻ്റെ പ്രതീകമാണ്. ഇവരൊക്കെ പ്രകൃതിയുടെ കഥാപാത്രങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ജീവിതത്തിൻ്റെ വെറികൾക്കും പായാരങ്ങൾക്കും ഇടയിലും ഇവരൊക്കെ നമ്മളെക്കാൾ ഹൃദ്യമായി ഓണമാഘോഷിക്കാൻ മലയാള മണ്ണിലേക്ക് ഓടിയോടിയെത്തുന്നു.

0: എത്ര കൊടിയ ദാരിദ്ര്യമുണ്ടെങ്കിലും അതിൻ്റെ വേദനയ്ക്കിടയിലും ജീവൻ്റെ ജീവനായ ഓണപ്പൂവും പാട്ടും കളിയും ഓടിപ്പോകരുത്. നിന്റെ വരവാണ് ഞങ്ങളുടെ സന്തോഷം എന്നാണ് കവിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വരൂ, ഈ ഞങ്ങളുടെ തിരുമുറ്റത്ത് ഓടിക്കളിക്കൂ എന്ന വിളിയിലും വല്ലാത്ത ഓണത്തിൻ്റെ ഒരു തുടിപ്പ്.
1: സുന്ദരമാനന്ദ സമ്പൂർണമാന്തിരത്തിൻ പടിവാരിൽ ചൂണ്ടി തള്ളിവരും പുലരോണക്കാറ്റിൽ തുള്ളിക്കളിക്ക നീ ഓണപ്പൂവേ, തിത്തോം തുള്ളിക്കളിക്ക നീ ഓണപ്പൂവേ. തള്ളിവരുന്ന നിലാവലയിൽ തുള്ളി വിരിയൂ നീ കൺമണിയേ, കാറ്റിലിണങ്ങി കളിക്ക ജീവൻ പോറ്റി പുലർത്തുമേൻ പൊൻകിനാവേ, ജീവൻ പോറ്റി പുലർത്തുമേൻ പൊൻകിനാവേ.
0: നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ കേവലം കാവിലവേല, ഉത്സവം എന്നിവയെക്കുറിച്ചൊക്കെ വെറുതെ

0: പാടിപ്പോകാതെ ഈ പ്രപഞ്ചം ഒരമ്പലം. അതിലെ ഓരോ തുടിപ്പും ഓരോ മഹോത്സവമാക്കുകയാണ് കവി. ആസ്വാദകനെ അദ്ദേഹം ആനന്ദത്തിൽ ആഴ്ത്തുക മാത്രമല്ല, ഒരു പടി കൂടി മുൻപോട്ട് പോയി അവനെ ആത്മഹർഷ്യത്തിൻ്റെ മേഖലയിലേക്ക് നയിക്കുകയും കൂടി ചെയ്യുന്നു.
1: എന്തോരാനന്ദമെന്തോരൈശ്വര്യം എന്തോ സൗരഭ സൗഭാഗം എന്തോരാനന്ദമെന്തോരൈശ്വര്യം എന്തോ സൗരഭ സൗഭാഗം.

ചിങ്ങപ്പുലരിയുടെ ആഗമത്തിലൂടെ എല്ലാ ചരാചരങ്ങളിലും ഉത്സാഹത്തിമിർപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിലും സകലതിലും നിറഞ്ഞു നിൽക്കുന്ന പരമചൈതന്യത്തിൻ്റെ പരിപൂർണതയാണ് കവിക്ക് വളരെ ഇഷ്ടം. ഈ പരമാനന്ദം സ്വയം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ അനുവാചകരിലേക്ക് പകരുകയും ചെയ്തതാണ് മഹാകവി പിയുടെ ഏറ്റവും വലിയ വിജയം.

0: നിന്റെ ഇതൾ എന്നെ സമയം കളയാതെ പോന്തേ നിൻ ഗണമൊന്നു കൈക്കലാക്കുവാൻ നോക്കൂ.
1: പിറന്ന മണ്ണിൻ്റെ സാംസ്കാരിക പൊലിമയിൽ അഭിമാനിക്കുന്ന കവി കേരളീയ ഉത്സവങ്ങളെക്കുറിച്ച് ഉൾവിളിയോടെ പേർത്തും പേർത്തും ഇങ്ങനെ പാടി.

ഓണനിലാവ് വെറുതെ പ്രകാശം പരത്തി വരുന്നതിൽ കവി അത്ര സന്തുഷ്ടനല്ല. ചന്ദന തൈക്കാട് വഴി ആറ്റിലൊന്ന് കുളിച്ച് പൊട്ടുതൊട്ട് രാവിൽ അർദ്ധയാമ പൂജ തൊഴുക കൂടി ചെയ്യണം. വഴി തെറ്റരുതേ, കുങ്കുമപ്പൂമല വഴി നീ മന്ദം മന്ദം വരൂ. ശ്രീകോവിൽ തുറക്കുമ്പോഴുള്ള പ്രകാശദീപം കണ്ട് നിലാവേ നീ പുളകമണിയണം. ഇങ്ങനെ പറയുന്നത് പ്രകൃതിയോ അതോ സുന്ദരിയായ കാമുകിയോ എന്ന് തോന്നിപ്പിക്കുന്ന വരികൾ. എന്നിട്ടോ കേൾക്കൂ.

0: അഴകാർന്ന കുങ്കുമവർണം പൂശിയും മണിമുടി മലകളിൽ ചന്ദനം ചാർത്തിയും കാട്ടിനിരുളിൽ മഞ്ഞു പുതപ്പുകൾ മാറ്റി മാറ്റിയുമാണ് ചിങ്ങപ്പുലരിക്കതിരുകൾ കടന്നുവരുന്നത്. പാടത്തെ പച്ചപ്പട്ടിവിരികളിലും മലരണിക്കാടുകളിലെ മഴവില്ലുകളാകുന്ന ഊഞ്ഞാലുകളിലും പറവകളിലും തങ്കവെയിൽനാളങ്ങളിലും നെൽക്കതിരുകളിലും പേരാറിൻ്റെ ശീതളജലത്തിലും കരിമ്പനകളിലും വില്ലടിച്ചാൻ പാട്ടുപാടുന്ന കിളികളിലും ഒരു മാത്ര പോലും ഇണയപ്പിരിയാത്ത പിറാവിലും ഓണച്ചന്തയിൽ നിന്ന് ഓടിക്കിതച്ചു വരുന്ന കാറ്റിലും ഒക്കെ കവി സ്വയം മറന്ന് ബ്രഹ്മസായുജ്യം അനുഭവിക്കുന്നു. ഈ ഓരോ ബിംബങ്ങളും മലയാള കവിതയിൽ മറ്റേതൊരു കവിക്കാണ് ഇത്ര അധികം അനുവാചക മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: പൂവിളി കാവൽ ചാളകൾ തോറും പൂവിളിയുണരുന്നു, വില്ലുകൾ കൊട്ടിപ്പാടും.

0: തരികൊരു മുത്തം തിരികൾ കൊളുത്തിയ മുക്കുറ്റിപ്പൂവേ.
1: ഓണത്തിന് എത്രയേറെ വ്യത്യസ്ത മുഖകാന്തികളുണ്ട്. ഒരു പുരുഷായുസ് മുഴുവനും മലയാള മണ്ണിൽ ജീവിച്ചാലും ഈ വൈവിധ്യം അറിഞ്ഞു തീരണം എന്നില്ല. പിയുടെ ഓണക്കവിതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ശോഭാവൈചിത്രം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പ്രകൃതി സൗന്ദര്യം എഴുന്നള്ളിച്ചു വയ്ക്കുന്ന മരതക മണിപീഠം പോലുള്ള കൊച്ചു കുഗ്രാമത്തിൽ പ്രഭാതത്തിൽ മുങ്ങിക്കുളിച്ച് ജപമാലയേന്തി പത്മാസനത്തിൽ ഇരിക്കുന്ന വില്വാദ്രിയുടെ താഴ്വരയിൽ അദ്രി പരിസരത്തെ കാൽകഴുകി ചൂട്ടുന്ന നീളാനദിക്കരയിൽ കിള്ളിക്കുറിശി മഹാക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഓണത്തപ്പനെ വരവേൽക്കാൻ തൻ്റെ വീട്ടുമുറ്റം അലങ്കരിച്ച ഒരു പെൺകുടിയുടെ വിരഹത്തിൻ്റെ കരിനീല തടാകങ്ങളിൽ തെളിയുന്ന സ്വപ്നത്തിൻ്റെ പാട്ടുകേൾക്കൂ. എത്ര ആർദ്രമാണ് ആ കവിത! ഏതനുവാചകനെയാണ് അത് ഒരിക്കൽ കൂടി സ്വന്തം മനസ്സിലേക്കും പ്രണയ ജീവിതത്തിലേക്കും നയിക്കാതിരിക്കുക.

0: പക്ഷേ ആ രോമഹർഷം സ്വപ്നമായി മാറിപ്പോയ പ്രണയിനി, വിശേഷിച്ചും രാത്രിയുടെ വിജനതയിൽ കമിതാവിന് ഒരു കുറിപ്പെഴുതുമ്പോഴുള്ള വരികൾ കേട്ടാൽ ആരുടെ മനസ്സാണ് വേദനിക്കാതിരിക്കുക? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാതിരിക്കാൻ ഈ കവിത കേട്ടാൽ ആർക്കാണ് തോന്നാതിരിക്കുക? ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ഈ കാമിനിക്കൊപ്പം അനുവാചക ഹൃദയവും തേങ്ങും. അതോ തേങ്ങുന്നത് കവിഹൃദയമോ? ഈ കവിയെ എങ്ങനെ മനസ്സിലാക്കാൻ? ഇത് ഒരു ഗന്ധർവഗീതമോ?
1: തൈമണിക്കുളിർ

0: മുറ്റത്ത് മിഥുനത്തിൽ അന്നു വന്നപ്പോൾ നട്ട മാധവീലത പൂത്തു.
1: അന്നാണ് നട്ടതെങ്കിലും പ്രതീക്ഷയുടെ മാധവീലത പൂക്കുന്നത് ഇന്നാണോ എന്ന് തോന്നിപ്പോകുന്നു. മാധവീലത പൂത്ത ഒരോണക്കാലത്തു നിന്ന് പ്രതീക്ഷകൾ തല്ലിത്തകർത്ത മറ്റൊരോണക്കാലത്തേക്ക് നമുക്ക് പോകാം. രണ്ടാം പൂത്തിരുവോണക്കാലത്ത് തൻ്റെ പ്രിയതമനെ കാത്തിരുന്ന നായികയുടെ പ്രതീക്ഷകൾ തല്ലിത്തകർക്കാൻ പോരാടത്തിനാൾ പടികയറി വന്ന ഒരു കത്തിന് സാധിച്ചു. പക്ഷേ പെട്ടിക്കുള്ളിലെ വിവാഹമോതിരത്തിലും മങ്ങിയ ചിത്രപടത്തിലും നിത്യേന പൂമാല ചാർത്തുന്ന വിയോഗിനിയുടെ മുഖത്ത് ദുഃഖത്തിൻ്റെ, നിരാശയുടെ, തകർച്ചയിലും ഒരു മാർഗദീപത്തിൻ്റെ പ്രകാശം പതുക്കെ പതുക്കെ തെളിഞ്ഞു.
0: തിണ്ണമേൽ മണിനീല തുളസിത്തറയിന്മേൽ കണ്ണുനീർ നനച്ചു ഞാൻ അന്തിക്കു ദീപം വച്ചു. നേടിയില്ലല്ലോ പുണ്യം അങ്ങയ്ക്കു കൊതി തോന്നാൻ നാടുവിട്ടപ്പോൾ അങ്ങീയേഴത്തൻ സ്മൃതി വിട്ടു. മൂകമായി മരവിച്ചു മാനസപ്രപഞ്ചം ഹാ ശൂന്യമായി ഇരുൾക്കുണ്ടിലണ്ടുപോയി കിനാവുകൾ. മൂകമായി മരവിച്ചു മാനസപ്രപഞ്ചം ഹാ ശൂന്യമായി ഇരുൾക്കുണ്ടിലണ്ടുപോയി കിനാവുകൾ.
1: എല്ലാ കിനാവുകളും കൊഴിഞ്ഞു പോകുമ്പോഴും പ്രണയത്തിൻ്റെ വീണുപോയ ആ പുഷ്പദളങ്ങൾ പെറുക്കിവെച്ച് ചിന്തയിലാണ്ട് കണ്ണു ചിമ്മിയപ്പോഴാണ് സാന്ത്വനിപ്പിക്കാൻ വീണ്ടും പ്രാണനാഥനെയും മധുരസ്മരണകളെയും തിരിച്ചു തരാൻ നിദ്ര എന്ന തോഴി കൂട്ടിനെത്തുന്നത്. ഒരു കലാകാരൻ്റെ സ്വാനുഭൂതിക്ക് പോലും ഈ ചാരുത വരുമോ? ഒരിക്കലും തോന്നുന്നില്ല. അത് പിക്ക് സ്വന്തം.

0: ഭാവക സമാഗമം.
1: ഓണം കവിക്ക് സ്വാതന്ത്ര്യപുലരിയുടെ ഓണമാണ്. ഇവിടെ കേരളം ഭാരതമായി മാറുന്നു, സഹ്യൻ ഹിമഗിരിയും നീളഗംഗയുമായി മാറുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ വാണു വർദ്ധിക്കുന്ന അധികാരപ്രമത്തതയുടെ നേർക്കുള്ള പോർവിളിയാണ് ഈ ക്രാന്തദർശി ഓണപ്പുലരി പാടുന്നു എന്ന കവിതയിൽ ഉയർത്തുന്നത്.
0: ആഴിതേടും പുഴയുടെ കാലിൽ ചങ്ങല പോട്ടാതെ പൂവിനെ മുത്താനണയം കാറ്റിൻ ചങ്കുഞ്ഞരിക്കാതെ.

0: പാടി പൊന്നോണ പുലരി, സ്വാർത്ഥ തമസ്സേ മാറുക മാറുക പാടി പൊന്നോണ പുലരി.
1: അധികാരപ്രമത്തതയോടെ ഇങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞതിനു ശേഷം ഭാവനയുടെ ഏകാന്ത തടവറയിൽ ശോകമൂകനായി കഴിയുന്ന കവി പൊന്നോണത്തിനോട് ഇങ്ങനെയാണ് ഏറ്റുപറയുന്നത്.
0: ചന്തമായാത്തൊരൻ ഗ്രാമം പൊന്തുന്നു സ്മൃതിവീചിയിൽ, പച്ചപ്പട്ടു നിവർത്തുന്ന തൈവാടത്തൊപ്പിനുള്ളിലായി മങ്ങിക്കാണുന്നു ദൂരത്തിൻ ശൂന്യ ഗ്രാമീണ പത്തനം.

0: കാറ്റിൽ കുളിച്ചാർദ്രാംബരത്തൊടും, കാർ കൂന്തൽ ചിക്കി കോലായിലേറി പൂമാതുപോലവൾ.
1: അന്നത്തെ കാമുകനല്ലേ, ആ കാമുകന്റെ പ്രേമത്തിൽ കളങ്കമില്ല. അതിനാൽ തന്നെ പ്രണയിനിയുടെ കാണാമറയത്തുള്ള പ്രണയ തീവ്രത കാമുകൻ അറിഞ്ഞുവോ? അവിടെയും നിരാശയും കണ്ണീരും. സങ്കല്പങ്ങളിലൂടെ മന്ദം മന്ദം നടന്നു നടന്നു വരുന്നു അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ. സങ്കല്പങ്ങൾ മറികടന്ന് അവൾ മറഞ്ഞുപോയെങ്കിൽ ആ തിരുവോണക്കാലത്തോട് എന്നെ മറക്കരുതേ എന്നാണ് അപേക്ഷിക്കാനുള്ളത്. ഇത് കവിതയോ അതോ ജീവിത ഹൃദയസ്പർശനമോ അറിയില്ല, മനസ്സിലാക്കാൻ ആവില്ല നമുക്ക് ഈ ഗന്ധർവനായ കവിയെ.
0: ശൂന്യമാമൻ കരൾ തട്ടിന്നില്ല വല്ലം നിറയ്ക്കുവാൻ, കഴിഞ്ഞിതൻ ജീവിതത്തിലോണം മാഞ്ഞു നിരാവൊളി

0: ഇരുട്ടറാ അന്ധതാമിശ്ര ദുർഗത്തിൻ അസ്ഥികൂടം ചമച്ചുടൻ നിൻ ജ്വാലയിൽ ദഹിപ്പിക്കുകെന്നെ ശോണവിഭാതമേ. മറന്നേക്കാം തീരെ നിന്നെ അന്ധതാമിശ്ര ജന്തു ഞാൻ, മറക്കായി എന്നെ നീയെന്നും ചിങ്ങപ്പോ തിരുവോണമേ. മറന്നേക്കാം തീരെ നിന്നെ അന്ധതാമിശ്ര ജന്തു ഞാൻ, മറക്കായി എന്നെ നീയെന്നും ചിങ്ങപ്പോ തിരുവോണമേ.
1: തനിക്ക് എന്തെല്ലാം തിക്താനുഭവങ്ങൾ ഉണ്ടായാലും ഇപ്പോഴും എപ്പോഴും അദ്ദേഹത്തിന് ആ തിരുവോണത്തെ ഒരിക്കൽ കൂടി കാണാൻ, ഒന്നുകൂടി അതിൻ്റെ സുഖമനുഭവിക്കാൻ, അതിൽ ലയിച്ചു ചേരാനാണ് താല്പര്യം. വ്യത്യസ്ത അനുഭൂതികളുടെ ഉപഹാരവുമായി കേരളീയരെ സമീപിക്കുന്ന ഓണം ചേണാർന്ന പൂക്കളിൽ കാൽവെച്ച് കേരളത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ, പഞ്ചവർണക്കിളികൾ ഓണത്തിൻ്റെ ചരിതം പാടിപ്പുകഴ്ത്തുമ്പോൾ, കവിയും അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്.
0: കൃത്രിമ ജീവിതം ചെളിവാരിത്തേക്കാത്ത സൗന്ദര്യം മങ്ങാത്ത ചേറിൽ നിന്ന് മുളച്ച പൊൻകതിരുകൾ പോലെയുള്ള നിഷ്കളങ്കരായ കുട്ടികൾ ഓണസദ്യ ഒരുക്കുന്ന രംഗം എത്ര കേട്ടാലും കൊതി തീരാത്ത വിധം കവി പാടിയിരിക്കുന്നു. ജീവിത നാടകത്തിലെ ഈ നടികളെല്ലാം 5 വയസ്സ് തികയാത്ത പിഞ്ചു കിടാങ്ങളാണ്. എത്ര പെട്ടെന്നാണ് അവർ ഇരുത്തം വന്ന വീട്ടമ്മമാരായി മാറുന്നത്.

ിക്കോർമ്മ വെച്ചൊന്നു കളിപ്പിൻ പാദസരം മുകരുന്ന പിഞ്ചു പാദങ്ങൾ നീട്ടിയിരുന്നു കൊച്ചുമുറ

0: കപ്പതം തണ്ടു മുറിച്ചോ, വെച്ചു കല്യാണി മന്ദം കഥിച്ചോ.
1: ജീവിതയാത്രയിലെ ഏറ്റവും നിഷ്കളങ്കവും രസകരവുമായ അവസ്ഥ ബാല്യം തന്നെയല്ലേ? അന്നും ഇന്നും ബാല്യത്തിന് അമ്മയാകാനും അച്ഛനാകാനും ചേച്ചിയാകാനും അമ്മാമനാകാനും ഒക്കെ എന്തൊരാവേശം. സ്വയം തീർക്കുന്ന വീടും കുടുംബവും പ്രാരബ്ധവും വെപ്പും ഊണും പോരാതെ മാവേലിക്ക് ഒരുക്കുക കൂടി ചെയ്യുന്ന ബാല്യത്തിൻ്റെ ധൃതി യൗവനത്തിലുണ്ടോ എന്ന് നാം സംശയിച്ചു പോകും. ഈ കവിയും ഈ ബാല്യത്തിൻ്റെ പങ്കാളിയോ നമുക്ക് മനസ്സിലാക്കാനാവാത്ത ഗന്ധർവൻ തന്നെ തീർച്ച.

ഒപ്പമൈക്കല്ലുകൾ കൂട്ടി ജാനു ഉപ്പേരി കുന്നുകൾ കണ്ടോ, ഇന്ത്യൻ കുനുന്തുകളെല്ലാം നെടുനേന്ത്രക്കുഴകളായി മാറി. ഇന്ത്യൻ കുനുന്തുകളെല്ലാം നെടുനേന്ത്രക്കുലകളായി മാറി. ചെല്ലക്കരത്താൽ കഴുകി

കൂമ്പുനാക്കിലവയ്ക്കുവിൻ വേഗം, മിന്നുന്ന മുത്തുകൂടകളില്ല, പൊന്നും മേതിയടിയില്ല. ഉച്ച

അമ്പുറ്റ തങ്കമലരിയുമായി മാബലിയെ എതിരേൽക്കാൻ നിൽക്കുന്ന സന്ധ്യകൾ, ഓണമാഘോഷിക്കാൻ പൊൻകിഴികൾ കാഴ്ചവെക്കുമ്പോൾ പായൽ മറനീക്കി വെള്ളാമ്പൽ പൂക്കൾ ആറ്റിൻകടവിൽ കുളിക്കുമ്പോൾ, ഓണമുറ്റത്ത് ഇളവയിൽ നൃത്തം വയ്ക്കുമ്പോൾ, ആകാശം പൊൻകതിർക്കട്ട മെതിക്കുമ്പോൾ, ഏലാലവംഗം നൃത്തം വയ്ക്കുന്ന നീലമലകളിൽ കൂടി വെള്ളിവിളക്കിൻ കതിരുകൾ പൂവിടുന്ന വഴിത്താരയിലൂടെ ഓണമെത്തുമ്പോൾ, പ്രകൃതിയുടെ ഈ സുന്ദര പ്രതിഭാസം കണ്ടിട്ടും കണ്ടിട്ടും ആ പ്രഭാപൂരത്തിൽ മുങ്ങിക്കുളിച്ചിട്ടും

0: തിരുനടയിൽ എന്നും കാവ്യപുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അനുസ്യൂതമായ സൗന്ദര്യാനുധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ആന്തരസത്തയെ വർണ്ണാഭയോടെ കവി അവതരിപ്പിച്ചപ്പോൾ അതുൾക്കൊണ്ട സഹൃദയർ പരമാനന്ദമടഞ്ഞു. കവിയോടൊപ്പം തന്നെ അവരും ഇങ്ങനെ പാടി.
1: മണ്ണും വിണ്ണും മുഴുക്കെ കനകമുതിരുമ പട്ടൊളി പന്തലാക്കി ചിന്നും നാഗേന്ദ്രരത്നാവലി പദമൊഴിയാൻ വെമ്പും അമ്പാവനത്തിൽ മിന്നും കാർവേണി ചിക്കി സ്മിത മധുര മഹാകാവ്യരൂപം പകർത്തി പൊന്നുഞ്ഞാലേറിയാടുന്നൊരു ലളിത കലാ കൗതുകം വെൽവുതാക മിന്നും കാർവേണി ചിക്കി സ്മിത

0: ഇല്ലോണം വല്ലോണം നല്ലോണം പിയുടെ തിരുവോണം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണക്കവിതകളിലൂടെ ഒരു യാത്ര. ചിത്രീകരണം സമാപിച്ചു. രചന കവിതാലാപനം പ്രൊഫസർ പി അംബുജാക്ഷി. ആഖ്യാനം ഡോക്ടർ സി ശാന്തകുമാരി. നിർവഹണം പ്രീതി ജോസഫ്. നിർവഹണ സഹായം സുനിത വിശ്വൻ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അദൃശ്യം എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ, നിത്യ മാമൻ എന്നിവർ പാടിയത്. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

0: തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
1: ചിത്രം തിളക്കം, യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ കാർഷികേതര ഘടകത്തിന് കീഴിലെ നിർദ്ദേശങ്ങൾ ഗ്രാമവികസന മന്ത്രാലയം ഉന്നതാധികാര സമിതി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ഗ്രാമീണ സ്ത്രീകളുടെ സംരംഭകത്വത്തിലൂടെ ഉപജീവന അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധിയിൽ ഉൾപ്പെട്ടിരുന്ന കാസർഗോഡ് അതിർത്തി മുതൽ ദക്ഷിണ കർണാടകയിലെ പ്രദേശങ്ങളെ മൈസൂർ റെയിൽവേ ഡിവിഷന്റെ ഭാഗമാക്കാനെടുത്ത തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് കെ സുധാകരൻ MP. ഇത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് അദ്ദേഹം കത്ത് നൽകി. മകൾ വീണ വിജയനെതിരായ ED നടപടി വിചിത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ED ദീർഘകാലമായി തന്നെയും കുടുംബത്തെയും വേട്ടയാടുകയാണെന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ജാമ്യം ഹൈക്കോടതി തള്ളി. കേസിൽ പ്രതിയായ മുൻ ദേവസ്വം ബോർഡ് അംഗം A. അജിത് കുമാറിന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് കോടതി ജാമ്യം നൽകി. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ ദാനം ചെയ്ത് 6 പേർക്ക് വെളിച്ചമേകിയ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി 7 വയസ്സുകാരി P. ലിതിഷ മരണത്തിന് കീഴടങ്ങി. ലിതിഷയുടെ കരൾ, 2 വൃക്കകൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ഓണത്തിരക്ക് കണക്കിലെടുത്ത് മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തും. മുംബൈയിൽ നിന്ന് നാളെയും ബംഗളൂരുവിൽ നിന്ന് 28-നുമാണ് സർവീസ്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ചെറുവള്ളങ്ങളുടെ പ്രാഥമിക തല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 12 മണി കഴിഞ്ഞ് 2:08. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്നു. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 2:45 ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2022 ദൃക്സാക്ഷി വിവരണം. വിവരണം നൽകുന്നവർ വിനു കെ ജോൺ. അഡ്വക്കേറ്റ് പ്രഭു മാത്യു. ഡോക്ടർ ബിച്ചു എസ് മലയിൽ. ഭദ്രൻ ടി ബി. ഡോക്ടർ ജി എസ് വിനോദ് കുമാർ. തിരുവനന്തപുരം റിലേ.
2: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
3: അതിനെന്താ വിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
2: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
3: വിട്ടപ്പിളി ഏജൻസീസ്.
4: ഈ ഓണം കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
7: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
8: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
7: യെസ്, സിറ്റി സിൽക്സിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
8: ഓണാശംസകളോടെ സിറ്റി സിൽക്സ് ഫുൾ ഓണം.
9: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
10: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
11: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
12: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ.
4: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
13: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
14: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
13: എന്നാ ഞാനും വരുന്നളിയാ.
12: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
15: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
16: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. കാനകൾക്കും വേണം ക്ലീനിംഗ്. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ, പ്രമേഹം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇന്റേണൽ മെഡിസിൻ. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജ്യോതിഷ് ആർ നായരുമായി അഭിമുഖം.
17: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
15: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
16: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
18: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
19: 20 കാറുകൾ,
18: 25 സ്കൂട്ടറുകൾ,
19: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
18: 1,00,000 രൂപ വീതം 100 പേർക്ക്.

0: സമ്മാനമായി BMW കാർ.
1: അങ്ങനെ 30 കോടി രൂപയുടെ
0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, 8:50 മഹിതം മലയാളം, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 ഓണം കഥാവേള പി സുരേന്ദ്രൻ തിരുവനന്തപുരം റിലേ, 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: നീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
6: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
5: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ള?
6: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ.
5: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
7: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൗണ്ട്, 8 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ 14 മുതൽ 25 വരെ.
8: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
9: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
10: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
11: കേരളത്തിന്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾക്ക് ചെങ്ങമനാട് കൈത്തറി. ഇപ്പോൾ ഓണം പ്രമാണിച്ച് 20% സർക്കാർ റിബേറ്റ്. കൈത്തറി ശീലമാക്കൂ, മലയാളിയാകും.
12: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
14: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
15: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
16: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില
17: എന്നും രാവിലെ 10:30.
16: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
17: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
18: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
19: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
19: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ഇപ്പോൾ പഴം, പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത് വില. രൂപ കിലോയ്ക്ക് ആദ്യ മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 68, ചില്ലറ വില 73 രൂപ. മറുനാടൻ മൊത്തവില 64, ചില്ലറ വില 70. പയർ നാടൻ മൊത്തവില 68, ചില്ലറ വില 75. മറുനാടൻ മൊത്തവില 64, ചില്ലറ വില 70. ചേന നാടൻ മൊത്തവില 50, ചില്ലറ വില 75. മറുനാടൻ മൊത്തവില 45, ചില്ലറ വില 50. മരച്ചീനി നാടൻ മൊത്തവില 28, ചില്ലറ വില 32. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചീര ചുവപ്പ് 38, 42. കുമ്പളങ്ങ 26, 31. ഞാലിപ്പൂവൻ 86, 92. പാളയൻ തോടൻ 32, 36.
3: ഓണം വന്നേ,
9: ഓഫർ വന്നേ.
3: സിറ്റി സിൽസിൽ ഫുൾ ഓണം, പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ. ഇനി ഓണം സ്റ്റൈലിൽ സേവിംഗ് സ്മൈലി.
9: സിറ്റി സിൽക്സ്,
3: 30%
13: ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
7: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
5: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
7: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 400 1125.
20: അറിഞ്ഞില്ലേ, എറണാകുളം MC റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ

0: എക്സ്ചേഞ്ച് മേള. ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
1: കേരളത്തിന്റെ തനതായ കൈത്തറി വസ്ത്രങ്ങൾക്ക് ചെങ്ങമനാട് കൈത്തറി ഇപ്പോൾ ഓണം പ്രമാണിച്ച് 20% സർക്കാർ റിബേറ്റ്. കൈത്തറി ശീലമാക്കൂ, മലയാളിയാകും.
2: പൂവൻ മൊത്തവില 65, ചില്ലറ വില 70, റോബസ്റ്റ 32-36, ബീറ്റ്റൂട്ട് 72-77, വെണ്ടയ്ക്ക 56-62, പാവയ്ക്ക 82-87, കൂർക്ക 50-55, വെള്ളരി 20-25, ബീൻസ് 96-102, പച്ചമുളക് 53-60, കറിനാരങ്ങ 68-75, സവാള 50-55, ചെറിയ ഉള്ളി 90-95, പീച്ചിങ്ങ 60-67, അമരപ്പയർ 50-55. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വിലവിവരം.
3: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
4: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
4: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
5: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
6: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, ഓഗസ്റ്റ് 8 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ സപ്ലൈ.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. പാടിയത് ബി അരുന്ധതി. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം KP ഉദയഭാനു.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ 91 88 21 98 63. നമ്പർ ആവർത്തിക്കാം, 91 88 21 98 63.
1: ഹായ്, നമ്മളിപ്പോ വിട്ടാവളി കാക്കിലാണെന്നാണ് ഇപ്പൊ പർച്ചേസ് ആക്കിയത്. ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കസ്റ്റമർ സപ്പോർട്ട് അടിപൊളിയായിരുന്നു.
2: 5000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
3: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിഞ്ചിങ്ങം.
5: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
6: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
7: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
6: 45 ദിവസം
7: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
8: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
10: കണ്ടീഷൻസ് അപ്ലൈ.
11: എന്താ ചേട്ടാ ഒരു വിഷമം?
12: ഈ ഓണത്തിന് TV ഒന്നും മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
10: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പൊ 100 പേർക്ക് 1,00,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.

0: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി ഞായർ തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: റേറ്റ് കണ്ടാൽ സ്മൈൽ ആകും,
7: ഉടുത്തു വന്നാൽ സ്റ്റൈൽ ആകും.
6: യെസ്, സിറ്റി സിൽസിൽ കുടുംബത്തിന് ഒന്നാകെ പൊന്നഴുക് പാകിയ പുത്തൻ പുതിയ ഓണക്കോടികൾ വമ്പൻ ഓഫറുകളിൽ.
7: ഓണാശംസകളോടെ സിറ്റി സിൽസ് ഫുൾ ഓണം.
8: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
10: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി December 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് ksb.gov.in. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
11: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഒത്തിട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമട കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2nd വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. എയ്ഡീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കും. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര

0: സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് എന്നിവയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നുമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ 71 വള്ളങ്ങളാണ് തുഴയേറിയുന്നത്. 72-ാമത് നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും വഞ്ചിപ്പാട്ടും മാർപ്പുവിളികളും മാത്രം. കായലോരത്തെ വൃക്ഷങ്ങളുടെയും തെങ്ങുകളുടെയും മുകളിൽ വരെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കരക്കാരല്ല വള്ളമിറക്കുന്നത്, പകരം ബോട്ട് ക്ലബ്ബുകളാണ്. തൊഴിൽക്കാരായി ഇതര സംസ്ഥാനക്കാരും വിദ്യാർത്ഥികളും ഉണ്ട്. മത്സരത്തിൽ ആദ്യം എത്തിയിട്ട് കാര്യമില്ല, പകരം ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയികളാവുന്നത്. ഗാലറികളിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ് നേരത്തെ തീർന്നു കഴിഞ്ഞു. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി.
0: ഓണാഘോഷ നിറവിൽ മലയാളക്കര. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും വാഹന പരിശോധനയും അതിർത്തി പെട്രോളിംഗും ശക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 33.92 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണ സാലറി അഡ്വാൻസ് നൽകുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. സ്ഥിരം ജീവനക്കാർക്ക് 3,000 രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപയും ഉത്സവബത്തയും അനുവദിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപയാണ് ഓണം അലവൻസ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2-ാം വിളയിലെ നെൽവില നൽകാൻ ആരംഭിച്ചു. നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചതോടെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണ തോതിൽ സപ്ലൈക്കൊക്കെ അനുവദിച്ചിരുന്നു. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
0: സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലംകൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും പരിസരവും ദീപാലങ്കാരവും കാണുന്നതിന് അവസരമുണ്ടാകും. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർക്കായുള്ള തിരുവോണ സദ്യ ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോർഡ് അറിയിച്ചു. സദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മഹാബലിപുരത്ത് നടന്ന സദേൺ സോണൽ കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ വികസന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നിർമ്മാണ സമയം നീട്ടാനാകില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു.

0: ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ൽ പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ൽ മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റു വായനക്കാർക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിന്റെ ചരിത്രം, സാഹിത്യം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും വിവരങ്ങളും ലഭ്യമാകും. ഒരു വിജ്ഞാന കേന്ദ്രമായി തുഞ്ചൻ സ്മൃതിയെ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
0: കെസിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. രണ്ടാം മത്സരത്തിൽ വൈകിട്ട് 6:45 ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. രാത്രി 7:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യാതിഥിയാകും. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ 6 ദാനം ചെയ്ത് 7-വയസ്സുകാരി പി ലിദിക്ഷ യാത്രയായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ പ്രകാശ്, പൊൻ, സിന്ധുജ ദമ്പതികളുടെ മകളാണ് ലിദിക്ഷ. തലച്ചോറിലെ ട്യൂമറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിദിക്ഷയ്ക്ക് 2 ശസ്ത്രക്രിയ ചെയ്യാനിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആദരവും അനുശോചനവും അറിയിച്ചു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് 2 പരീക്ഷയോടൊപ്പം മാർച്ച് 1 നടത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2nd നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 ഏരീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് S സംസാരിക്കുന്നു.
3: നമ്മളിൽ പലർക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തില് നടുവേദനയോ അല്ലെങ്കിൽ കഴുത്തുവേദനയോ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഇതൊക്കെ സാധാരണയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ചിലപ്പോൾ അത് ശരിയായിരിക്കും. പക്ഷേ എല്ലാ നടുവേദനയും നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നട്ടെല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ചും നടുവേദനയെക്കുറിച്ചും അതെപ്പോൾ ഗൗരവമായി കാണണമെന്നും നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? നമുക്ക് മാറിയ ജീവിതശൈലിക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്? ഇവിടെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം. പണ്ട് കാലത്ത് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോൾ പലരും പത്രം വായിക്കുന്നത് കാണാമായിരുന്നു. ചിലർ പുറത്തേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ ഒരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമൊന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച കുറച്ചേ വ്യത്യസ്തമാണ്. ഒട്ടുമിക്ക ആളുകളും മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒഴിവ് സമയത്തും യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ കിടക്കയിൽ കിടക്കുമ്പോൾ പോലും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ എങ്ങനെ, എത്ര നേരം, ഏത് പൊസിഷനിൽ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. തല മുന്നോട്ട് കുനിച്ച് കഴുത്ത് വളച്ച് മണിക്കൂറുകളോളം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതും കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അധികമായിട്ടുള്ള സമ്മർദ്ദം നൽകാം. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളും

കുറയുന്നു. പണ്ടത്തെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന പല ചലനങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. ചിലരാകട്ടെ വാഹനം ഓടിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇരിക്കാതെ ശരീരം മുന്നോട്ട് കൂനിച്ചിരിക്കുന്നുണ്ടാവാം. മറ്റു ചിലർ മണിക്കൂറുകളോളം ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന രീതിയും നിങ്ങളുടെ കഴുത്തിന്റെ പൊസിഷനും നിങ്ങളുടെ ശരീരത്തിന്റെ പൊസിഷനും എങ്ങനെയാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഇത്തരം ചെറിയ ശീലങ്ങളാണ് ക്രമേണ നമ്മുടെ കഴുത്തിന്റെയും നടുവിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് നട്ടെല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ സ്വന്തം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നട്ടെല്ലിനെ കുറിച്ച് സംസാരിക്കാം. നട്ടെല്ല് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന ഘടനയാണ് നട്ടെല്ല്. തലയെ താങ്ങി നിർത്താനും ശരീരം നിവർന്നു നിൽക്കാനും നടക്കാനും കുനിയാനും തിരിയാനും നട്ടെല്ല് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട നാഡീവ്യൂഹമായ സുഷുമ്ന നാഡിക്ക് നട്ടെല്ല് ഒരു സംരക്ഷണ കവചം പോലെയും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ നട്ടെല്ലിന്റെ ആരോഗ്യം എന്നത് വെറും നടുവേദന ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, നമുക്ക് സ്വതന്ത്രമായി ചലിക്കാനും നടക്കാനും നമ്മുടെ ജോലി ചെയ്യാനും സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന അവസ്ഥയാണ് നട്ടെല്ലിന്റെ നല്ല ആരോഗ്യമെന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ജീവിതശൈലിയിൽ നടുവേദനയും കഴുത്തു വേദനയും വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ദീർഘനേരം ഇരുന്നു കൊണ്ടുള്ള ജോലി, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുക, മൊബൈൽ ഫോൺ താഴേക്ക് നോക്കി ദീർഘനേരം ഉപയോഗിക്കുക, വ്യായാമക്കുറവ്, അമിതമായ ശരീരഭാരം, തെറ്റായ രീതിയിൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുക, ശരിയായ ഉറക്കശീലം ഇല്ലാതിരിക്കുക, ഇവയെല്ലാം നട്ടെല്ലിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. പ്രത്യേകിച്ച് ഒരേ പൊസിഷനിൽ മണിക്കൂറുകളോ ഇരിക്കുന്നത് നമ്മുടെ പേശികളിലും സന്ധികളിലും നട്ടെല്ലിലും അധിക സമ്മർദ്ദം ഉണ്ടാക്കാം. അതുകൊണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഈ ഡ്രൈവിംഗ് ചെയ്യുന്നവരും മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുകയും ശരീരം ചലിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നടുവേദന ഉണ്ടാകുമ്പോൾ ഇന്ന് പലരുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സംശയമാണ്, എന്റെ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ ഈ നടുവേദന? പക്ഷേ ഇവിടെ ഒരു സുപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഡിസ്ക് ബൾജും നടുവേദനയ്ക്ക് കാരണമാകണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ നടുവേദനയ്ക്കും കാരണം ഡിസ്ക് ബൾജും അല്ല. നമ്മളിപ്പോൾ MRI സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലരിൽ യാതൊരു ലക്ഷണവും ഇല്ല, പക്ഷേ റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജോ പ്രായത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് MRIയിൽ ഡിസ്ക് ബൾജ് ഉണ്ട്, ഉടൻ തന്നെ ഇത് കാരണമാണ് എന്റെ നടുവേദന ഉണ്ടാകുന്നതെന്ന് ആരും തീരുമാനിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം, ഡിസ്ക് ബൾജ് അല്ലാതെ തന്നെ നടുവിന് വേദന ഉണ്ടാകാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നട്ടെല്ലിലെ ചെറിയ സന്ധികളായ ഫെസറ്റ് ജോയിന്റ് ഒരു പ്രശ്നമാകാം. ചിലപ്പോൾ സേക്രോ ഇലിയാക് ജോയിന്റ്, അതായത് ഇടുപ്പിന്റെയും നട്ടെല്ലിനും ചേരുന്ന ഭാഗത്തുള്ള സന്ധിയുടെയും പ്രശ്നമാകാം. ചിലപ്പോൾ മസിൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആകാം. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അണുബാധ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ക്യാൻസർ പോലുള്ള മറ്റു ഗുരുതര രോഗങ്ങളുടെ ലക്ഷണവും നടുവേദനയായിട്ട് കാണാറുണ്ട്. MRIയിൽ എന്താണ് കാണുന്നത് എന്ന് മാത്രമല്ല, രോഗിക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നതും വളരെ പ്രധാനമാണ്. സാധാരണ നമ്മൾ ഡിസ്ക് ബൾജാണ് നടുവേദനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഡിസ്ക് എന്ന് പറയുന്നത് നട്ടെല്ലിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ ഒരു തലയണ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഘടനയാണ്. ഡിസ്കിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി വരികയും സമീപത്തുള്ള നാഡിയിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലരിൽ കാലിലേക്കോ കൈകളിലേക്കോ ഇറങ്ങുന്ന വേദന, മരവിപ്പ്, തരിപ്പ്, ചിലപ്പോൾ ബലക്കുറവ് എന്നിവ ഉണ്ടാകാം. എന്നാൽ ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് കരുതി മാത്രം പേടിക്കേണ്ടതില്ല. നടുവേദനയുടെ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം ഏതാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. കാരണം മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായിട്ടുള്ള ചികിത്സ തിരഞ്ഞെടുക്കാൻ കഴിയൂ. എപ്പോഴാണ് നടുവേദനയെ ഭയക്കേണ്ടത് അല്ലെങ്കിൽ ഗൗരവമായി കാണേണ്ടത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സാധാരണയായി ചെറിയ നടുവേദന പലപ്പോഴും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊട്ടും അവഗണിക്കരുത്. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നടുവിൽ നിന്നുള്ള വേദന ശക്തമായി കാലിലോട്ടോ അല്ലെങ്കിൽ കയ്യിലോട്ടോ ഇറങ്ങുകയാണ്. കൈകാലുകളിൽ തരിപ്പോ മരവിപ്പോ കൂടെ ഉണ്ടാകുന്നുണ്ട്. കയ്യിലോ കാലിലോ ബലം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേദന ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നടുവേദന ഒരു വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അപകടത്തിന് ശേഷമോ ആണ് ഉണ്ടായതുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പനി, കാരണമില്ലാതെയുള്ള ശരീരഭാരം കുറയുക, രാത്രിയിലും അല്ലെങ്കിൽ തുടർച്ചയായി വർദ്ധിക്കുന്ന വേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണേണ്ടതാണ്. ഇതുകൂടാണ്ട് മൂത്രമൊഴിക്കുന്നതിലോ മലവിസർജനത്തിലോ പുതുതായി എന്തെങ്കിലും നിയന്ത്രണക്കുറവുണ്ടാകുക അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലെ സെൻസേഷൻ കുറയുക എന്നീ അവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കാത്തിരിക്കാതെ അടിയന്തരമായി വൈദ്യസഹായം തേടണം. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, എല്ലാ നടുവേദനയും അപകടകരമല്ല, എന്നാൽ അപകടകരമായ നടുവേദനയുടെ ലക്ഷണങ്ങളും തിരിച്ചറിയുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നടുവേദന വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
നടുവേദന വന്നാൽ പലരും ചെയ്യുന്നത് പൂർണ്ണമായും കിടക്കുക എന്നാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്നാൽ സാധാരണ നടുവേദന ദീർഘകാലം ബെഡ് റെസ്റ്റ് ചെയ്യുന്നതും ഗുണകരമാകുന്നില്ല. അതായത് ഡോക്ടർ നിർദ്ദേശിച്ചില്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം പൂർണ്ണമായി കിടന്നു

കൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് കഴിയുന്ന രീതിയിൽ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ തുടരുക. അമിതമായ വേദനയുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ആവശ്യമായുള്ളപ്പോൾ ഫിസിയോതെറാപ്പി, വ്യായാമം ചെയ്യുക.

0: ഇപ്പോൾ പേടിയുള്ളതാണ് നട്ടലിന്റെ ശസ്ത്രക്രിയ. നട്ടലിൽ പ്രശ്നമുണ്ടായാൽ അവസാനം സർജറി തന്നെ വേണ്ടി വരുമോ? എന്നാൽ അതിനുത്തരം അല്ല. നട്ടലുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും, അതായത് 90% പ്രശ്നങ്ങൾക്കും മരുന്നുകൾ അല്ലെങ്കിൽ വ്യായാമം, ഫിസിയോതെറാപ്പി, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ചികിത്സകളിലൂടെ തന്നെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. പ്രത്യേകിച്ച് നാഡിക്ക് ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയോ അതിന്റെ ഫലമായി കാലിലോ കൈയിലോ ബലക്കുറവ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രത്യേക രോഗാവസ്ഥകളിൽ ശസ്ത്രക്രിയ വൈകിക്കുന്നതും ശരിയല്ല. പക്ഷേ ശസ്ത്രക്രിയ ആവശ്യമായ ഒരു രോഗിയാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട കാര്യം, ശസ്ത്രക്രിയ ചെയ്യാനുള്ള രീതിയും ഒന്നല്ല. ഇന്ന് മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി അഥവാ ചെറിയ മുറിവിലൂടെ തന്നെ ചെയ്യുന്ന കീഹോൾ സ്പൈൻ സർജറി പല സ്പൈൻ കണ്ടീഷൻസിലും നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൽ തന്നെ കൂടുതൽ വികസിച്ച ഒരു രീതിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. ഇത് എന്താണെന്ന് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചെറിയൊരു മുറിവിലൂടെ ക്യാമറയും പ്രത്യേക ഉപകരണങ്ങളും കടത്തിവിട്ട് ആ ക്യാമറയിലൂടെ തന്നെ നട്ടലിലൂടെയുള്ള പ്രശ്നഭാഗം നേരിട്ട് കണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. ഇതിന്റെ പ്രധാന ഗുണം മുറിവിന്റെ വലിപ്പം കുറയുക, രക്തസ്രാവം കുറയുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദന കുറയുക, ആശുപത്രിയിൽ കഴിയേണ്ട സമയം കുറയുക, കൂടുതൽ വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുക. യൂഷ്വലി സർജറി ചെയ്യുമ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് പേഷ്യന്റ് നടത്തിക്കാനും അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. ഓപ്പറേഷന് ശേഷമുള്ള അണുബാധയും എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയിൽ വളരെ കുറവാണ്. അതിനാലാണ് നമ്മൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയെ പലപ്പോഴും കീ ഹോൾ സർജറി ഓഫ് ദി സ്പൈൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാങ്കേതിക വിദ്യ എത്ര മുന്നോട്ട് പോയാലും ശരിയായ രോഗിക്ക് ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സർജറി അനാവശ്യമായി ആരും ഭയക്കേണ്ടതില്ല. അതുപോലെ തന്നെ സർജറി ആവശ്യമില്ലാത്തപ്പോൾ അതിലേക്ക് പോകേണ്ടതുമില്ല. രോഗത്തെ കൃത്യമായി മനസ്സിലാക്കി രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ നൽകുക എന്നതാണ് സ്പൈൻ കെയറിന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടിലും ഓരോ ചലനത്തിലും ഓരോ പ്രവർത്തനത്തിലും നട്ടൽ നമ്മോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ശരിയായ ശരീരഭാരം, സ്ഥിരമായ വ്യായാമം, ശരിയായ ഇരിപ്പും നിൽപ്പും, ശരിയായ രീതിയിൽ ഭാരമെടുക്കൽ, വേദനയും മുന്നറിയിപ്പ് ലക്ഷണങ്ങളെയും അവഗണിക്കാതിരിക്കുക, ഇതാണ് ആരോഗ്യകരമായ നട്ടലിന്റെ അടിസ്ഥാനങ്ങൾ.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബേസ്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോർഫെനിറാമിനും ഫെനൈൽഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിലാണ് യോഗം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികരുൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമൈൻ മാലേറ്റ്, ഫെനൈൽഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ

0: 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് 57-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വിശദാംശങ്ങളിലേക്ക്.
1: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവവിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്തു വരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച സിനിമകളും പ്രമുഖ സർഗാത്മക പ്രതിഭകളെയും ഇന്ത്യയിലെത്തിച്ച് മേളയുടെ അന്താരാഷ്ട്ര പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർന്നുവരുന്ന സർഗാത്മക സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യൻ അന്താരാഷ്ട്ര സർഗാത്മക സമൂഹങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള പ്രധാന വേദിയായി IFFA പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി ചഞ്ചൽ കുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന് കീഴിലുള്ള കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടകം ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാതി GUP സ്കൂൾ പ്രധാനാധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
3: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിന്റെ ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷിച്ച എന്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസന്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
0: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന്

0: കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ JPSC JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഝാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രവർത്തകരും പോലീസും പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തതായി വിദ്യാർത്ഥി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചിലർ നിശ്ചയിച്ച മാർഗം ലംഘിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. ഹോർമൂസ് കടലർക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈൽ ഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ, സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72 നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 47 സെക്കൻഡ്.
1: ആകാശവാണി ആവണിപ്പൊന്നുഞ്ഞാൽ. ചിങ്ങത്തിന്റെ പൊന്നിൻ നിറമുള്ള ഈ ഓണക്കാലത്ത് പാട്ടുകളും വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെ മലയാളത്തിലേക്കും തന്റെ ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയ പ്രിയ സംഗീത സംവിധായകൻ ശരത്. രണ്ടായിരത്തി 2011 മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും നമുക്കും പോയി വരാം.
2: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ആദ്യം തന്നെ അത് ഞാൻ പറയുന്നു, ഞാൻ ശരത്. ഓണം എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള പിള്ളേർ പറയുന്ന പോലെ ആ ഒരു വൈബ് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വീട്ടിലെല്ലാവരും ഒത്തുകൂടി അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മയും എല്ലാം ചേർന്ന് ഈ കറികളൊക്കെ ഉണ്ടാക്കുക, ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുക, പലഹാരങ്ങൾ ഉണ്ടാക്കി ആ ചൂടോടെ അത് മോഷ്ടിച്ച് തിന്നുക, ഇതൊക്കെ ഒരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാലും. കാര്യം എൻ്റെ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സിസ്റ്റർ എൻ്റെ ബ്രദർ അതുപോലെ തന്നെ എൻ്റെ 6 മാമന്മാർ അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കൊരു മഹാസമ്മേളനത്തിനുള്ള ആളുകളുണ്ടായിരുന്നു വീട്ടിൽ, അപ്പൂപ്പനും അമ്മൂമ്മയും. അതാണ് ഏറ്റവും

എടുത്തു പറയേണ്ട ഒരു കാര്യം, അവരൊക്കെ പോയതോടെ ഈ ഓണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു എന്താ പറയണ്ട അതിൻ്റെ ഒരു സുഖം അങ്ങ് പോയി. മറ്റേത് അമ്മൂമ്മയും അപ്പൂപ്പനും ഈ ഓണക്കോടി എടുക്കലും അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ വളർത്തി എന്ന് പറഞ്ഞാൽ അമ്മയെക്കാളും കൂടുതൽ എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഓരോന്നും ഉണ്ടാക്കി തരിക, സ്നേഹമായിരുന്നു എല്ലാവർക്കും. അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പിന്നെ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുള്ള ആളാണ്, നമുക്ക് അവിടെയൊക്കെ ഈ പുലികളിയേക്കാളും പുലികളി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കരടികളിയൊക്കെ ഭയങ്കര രസമാണ്. രാത്രിയാകുമ്പം അതാ കരടി വന്നേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു. കരടിയെ വെടിവെച്ച് കൊല്ലുന്നതും അതൊക്കെ ഒരു എന്താ പറയണ വല്ലാത്തൊരു രസമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ വലിയ മുറ്റോ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല, എങ്കിലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കുറേ റോസാ പൂ അതും ഇതൊക്കെ ചെടികളൊക്കെ വെച്ച് ഒരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഓണക്കാലത്തെ ആ ഒരു മഞ്ഞ കളർ ചിത്രശലഭമുള്ളൂ. അതിങ്ങനെ വന്ന് പാറിപ്പറക്കുമ്പോൾ അന്നത്തെ വെയിലിന് ഇത്രയും ചൂടില്ല, പിന്നെ ഇളം കാറ്റിങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. ഓണക്കാലത്തെ പോസിറ്റിവിറ്റിയാണ്, എങ്ങോട്ടിറങ്ങിയാലും റോഡിൽ ഇറങ്ങിയാലും എവിടെ പോയാലും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച്, അതങ്ങനെ ഒരു കാലമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഈ ഓണത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പഴയ ആ സ്ഥലങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുക. ഞാൻ മാമന്മാരുടെ ഫ്രണ്ട്സ് അവരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ആര് വന്നാലും ഞങ്ങൾ പാടണം, അത്ര ഉള്ളപ്പോൾ ഞാൻ എൻ്റെ അനിയൻ തവല വായിക്കും, ഞാൻ എൻ്റെ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് പാട്ടോട് പാട്ടാണ്. അപ്പോൾ എല്ലാവരും പാട്ട് പാടുകയും രസിക്കുകയും ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റെത്. അതുകൊണ്ട് അവരുടെ ഇടയിലിരുന്ന് പാടാൻ തന്നെ ഒരു സന്തോഷം. പിന്നെ ഉഗ്രം ക്രിട്ടിക്കുകൾ, കാരണം ഒരു ബാഡ് കമൻറ്റ് കേൾക്കുമ്പോൾ തകർന്നു പോകരുതല്ലോ. ഇപ്പോഴും എൻ്റെ കുടുംബക്കാർക്ക് ഞാൻ പാടുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊന്നും അവർക്ക് അത്രയ്ക്ക് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റും. കാര്യം ഇപ്പോഴും അവർ ഓരോന്ന് കരയും, ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് എൻ്റെ ഫാമിലി. ഇപ്പം എന്തൊക്കെയാലും ഈ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്കൊന്നാമത് ഈ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായിട്ട്, കേരളത്തിൻ്റെ ഉത്സവമല്ലേ അത്, അപ്പം നമ്മളെല്ലാവരും ചേർന്ന് ഒന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ് ഓണം.

0: ഇഷ്ടമുള്ള ഓണപ്പാട്ടുകൾ എന്ന് ചോദിച്ചാൽ ഇപ്പൊ കേൾക്കുന്ന ചെറിയ പിള്ളേർക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ, തരങ്കിണി എന്ന് പറഞ്ഞ ദാസേട്ടന്റെ സ്വന്തം കമ്പനിയായിരുന്നു. ഈ തരങ്കിണി എല്ലാ വിശേഷങ്ങൾക്കും അവരുടെ വക ഒരു ആൽബം ഉണ്ടാവും. അപ്പോൾ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് ഇത്ര പാട്ടുകളാണ്. ആദ്യമായിട്ട് ഈ കാസറ്റ് പ്ലെയർ കാണുന്നത് മാവന്റെ അടുത്താണ്. ഈ കിടത്തി പാടിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ, രസമാണ്. അതിന് വലിയ ശബ്ദമൊന്നുമില്ല, എന്നാലും ആ കാലത്തൊക്കെ കാസറ്റ് ഇട്ട് പാട്ട് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അയ്യോ ഒരു വലിയ ലെവലാണത്. അപ്പൊ അതിലൊക്കെയാണ് ആദ്യം കേട്ടുള്ളത്. പിന്നെ അച്ഛൻ ഡെക്ക എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ മേടിച്ച് നമുക്ക് പാട്ട് അസാധ്യമായിട്ട് തിയേറ്ററിൽ കേൾക്കുന്ന പോലെ വീട്ടിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കെൻവുഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സും സോണോഡൈൻ എന്നുള്ള കൽക്കട്ട മേക്ക് ഒരു ആംപും എല്ലാം കൂടെ വെച്ച് കേൾക്കുമ്പോൾ നല്ല ഇടിപെട്ടായിരിക്കും. അങ്ങനെ പാട്ട് നല്ല രീതിയിൽ തന്നെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത്
1: ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാ.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: മുപ്പത് കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
4: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
3: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
4: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
5: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ആവശ്യമില്ലാത്തൊരു ചീത്തപ്പേരു കാര്യം, കുറേ സംഗതികൾ വലിച്ചു വാരി ഇടുന്നു, ടഫാക്കുന്നു, പാട്ട് പാടാൻ പറ്റാതെ, അയ്യോ അത് ഞാൻ മനസാവാചാ കർമ്മണ അറിയാതെ നടന്നു പോകുന്ന ഒരു സംഗതിയാണെന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു പാട്ട് ചെയ്യുമ്പോഴും ഒരാൾ ഇത് കേട്ട് ഇത് പാടാതിരിക്കണം, അല്ലെ പേടിച്ചവിടെങ്കിലും നാട് വിട്ടുപോകണം, അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എല്ലാവരിലും എത്തണം, അപ്പം നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം, അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഇവിടെ ഒന്ന് പറയാം. ഇപ്പം സാധാരണമായിട്ട് ഏത് ഒരു കീർത്തന അമ്മ പാടാൻ പറഞ്ഞിട്ട് പാടുകയാണെങ്കിൽ പോലും അമ്മയ്ക്കതിൽ ഒരു 100,008 ഇമ്പ്രവൈസേഷൻ കേട്ടാലല്ലാണ്ട് അമ്മയ്ക്ക് തൃപ്തിയാവത്തില്ല. അപ്പം എന്താ പറയുക, ഈ ഞാണിന്മേൽ കളിക്കാരനെ പോലെ അന്തം പൊട്ട് പാടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് വേണ്ടി. അത് ഇഷ്ടപ്പെട്ട് വിട്ട് എനിക്ക് അവസാനം അതങ്ങോട്ട് അതിനോടൊരു താല്പര്യം വന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന പാട്ടുകളും അറിയാതെ അങ്ങനെ ഒരു ഐറ്റം വന്നുപോയി. അത് ക്ഷമിക്കുകയല്ല അവരും, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനല്ല. പക്ഷേ എങ്കിലും എൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ഇപ്പം എന്താ പറയുന്നത് നെഞ്ചിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിൽ കുറേ സന്തോഷം. കാര്യം ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ, പവിത്രം എന്ന സിനിമ വന്നിട്ട് ഇപ്പം 30 വർഷമായി. നിങ്ങൾ ശ്രീരാഗമോ എന്നുള്ള പാട്ട് എനിക്കറിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആന്തം പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാര്യം ഒരു പാട്ട് ചെയ്യുക, അത് ഇത്രയും വർഷമായിട്ടും അതും ജനങ്ങൾ മറക്കാതെ അതിപ്പോഴും എല്ലാവരും പാടുക, എല്ലാവരും കവർ ചെയ്യുക, എല്ലാവരും അത് ആ പാട്ടിനെ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചേരി പാടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്രയും പേരെ പാടി കിട്ടിയിരുന്ന കയ്യടിയേക്കാളും കൂടുതലാണ് ഇതിന് കിട്ടുന്നത്. അത് നിങ്ങളുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ പാട്ട് നിങ്ങളുടെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുമ്പോൾ ആ ഒരു പാട്ട് പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ തേടുന്നു നീ, ദാസേട്ടൻ പാടി, നമ്മുടെ ONV സാറിൻ്റെ അതിമനോഹരമായ രചന. അപ്പം നിങ്ങൾക്ക് വേണ്ടി

എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ആകാശവാണി എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വികാരമായിരുന്നു. അതാണ് സത്യം പറഞ്ഞാല്. ഇപ്പോൾ ഒരു 108 ചാനല്, ജനങ്ങൾക്ക് ഇപ്പം ഏത് കേൾക്കും ഏത് കേൾക്കണ്ട അല്ലെ ഏത് കാണണം ഏത് കാണണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഭ്രാന്തൻ അവസ്ഥയാണ്. കാരണം അത്രത്തോളം എല്ലാം അങ്ങ് കൂടി. പണ്ട് അങ്ങനല്ല, ഇപ്പോൾ ശുദ്ധവായു ഇല്ല എന്ന് പറയുന്ന പോലെ പണ്ട് ശുദ്ധവായു ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആകാശവാണിയും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചുവളപ്പം കാലം മുതൽ സംസ്കൃത വാർത്ത വരെയാണ് കേൾക്കുന്നത്. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം പ്രവാചക ബലദേവാനന്ദ സാഗര സംപ്രതി വാർത്താഹ ശൂയന്താം മംഗള തോഹി കരഹ, ഇതൊക്കെ അന്ന് കേട്ട് തലേ കയറിയിട്ടുള്ളത്. ഈ ആകാശവാണി ലളിതഗാന സംഗീത പാഠം അത് കേട്ട് നമുക്കും പഠിക്കാം. പിന്നെ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം ഇപ്പം നമുക്ക് വേറെ അന്ന് ടേപ്പ് റെക്കോർഡർ പോലും ഇല്ല. അപ്പം നമുക്ക് ഒരു തവണ കൂടെ കേൾക്കണമെങ്കിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കണം. പിന്നെ അതിന് ഈ നമുക്ക് എഴുതി ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ പ്ലേ ചെയ്ത് തരുമായിരുന്നു. പിന്നെ രഞ്ജിനി ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയേണ്ടത് ഒരു വല്ലാത്ത ഒരു ഒരു മനസ്സിൽ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ഒരു ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമൊക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫിലിപ്സ് മേജർ റേഡിയോ ആണ്. അത് നല്ല സുഖമായിട്ട് കേൾക്കുന്ന ഒരു ഉഗ്ര റേഡിയോ. അച്ഛനാണിതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതിൽ നമ്മൾ കേൾക്കാത്ത പാട്ടുകളില്ല. ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പാട്ട് ഒരു തവണ കൂടെ എപ്പോഴെങ്കിലും റേഡിയോ വരികയാണെങ്കിൽ അമ്മ വിളിച്ചിടാ മക്കളെ വാടാ താണ്ട് കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഉടനെ എഴുതിയെടുത്ത് അതാ ട്യൂൺ ചിലപ്പം തലേ നിൽക്കത്തിനും പിന്നെ അടുത്ത വട്ടം കേൾക്കുമ്പോൾ ട്യൂൺ പഠിക്കുക. ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടൊക്കെയാണ് അന്ന് പാട്ടൊക്കെ പഠിച്ചിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴേ ഒരു വല്ലാത്ത ഒരു സന്തോഷമുള്ള അനുഭൂതിയാണ് ആകാശവാണി ഇപ്പം കേൾക്കുമ്പോഴും ഉള്ളത് പറയാറ്. അത് എത്ര ലളിതഗാനങ്ങൾ, ഇപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും ഒക്കെ എത്രയോ ലളിതഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോയപ്പോൾ പാടിയത് ശങ്കരാണ്. ജനങ്ങൾക്കെല്ലാം അതിഭീകരമായി ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രൈസ് കിട്ടിയില്ല. കാര്യം സിനിമാ പാട്ട് പാടിക്കൂടല്ലോ. ഇപ്പം രണ്ടാമത്തെ വട്ടം പോകുമ്പോഴും അമ്മയടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മക്കളെ നിനക്ക് ഇഷ്ടമുള്ളത് നീ പാട്, അല്ല കപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് പാടണ്ട, ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പാട, അവരുടെ കൈതട്ടല്ലേടാ കപ്പിനേക്കാളും വലുത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അപ്പോഴും ശങ്കര പാടിക്കും എനിക്ക് കിട്ടിയില്ല. 3-ാമത്തെ കൊല്ലം പിന്നെ മാമന്മാരെല്ലാം പറഞ്ഞു ഇനി ശങ്കര പാടല്ലേ അതൊരു പേരായിപ്പോവും, അത് വേണ്ട ഇനി ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു ലളിതഗാനം പഠിച്ച് പാടുന്നു. അപ്പം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത ഒരു ഉഗ്രം

ലളിതഗാനം അത്, ഇച്ചിരി സെമി ക്ലാസിക്കലാണ്. സാരസാക്ഷ പരിപാലയ പാടിയ എന്ന് തുടങ്ങുന്ന അത് രണ്ട് രാഗമാണ്, പന്തുവരാളിയും ഹിന്ദോളും. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു പല്ലവി ഞാൻ പാടിത്തരാം.

0: പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു ലളിതഗാനം. ആദ്യമായിട്ട് ദാസേട്ടൻ ലളിതഗാനം പാടുന്നത് എനിക്ക് ആകാശവാണിയിലാണ് ഞാൻ കേൾക്കുന്നത്. അതും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തന്നെ പാട്ടാണ്, ആസാദി പാട്ട്. അതുകൂടെ ഞാനൊരു പല്ലവി പാടിത്തരാം.
1: ഖരശ്യാമ സന്ധ്യാ ഹൃദയം.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
5: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
6: മൈജി ഫ്യൂച്ചറിൽ
5: എന്താ ഇത്ര അത്യാവശ്യം?
6: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
5: എന്നാ ഞാനും വരുന്നളയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻസ് അപ്ലൈ.
8: പിന്നെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഞാനൊരു എന്താ പറയണ്ടേ, ഒരു വളരെ സ്നേഹമുള്ള ഒരു നല്ല ചക്കരയാണെന്ന്. പക്ഷെ പലർക്കും എന്നെ കാണുമ്പോൾ അവർക്ക് ഞാൻ വല്ലാത്ത മോടയാണെന്നും ഞാനിങ്ങനെ ജാട കാണിച്ച് മസിലും പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന്. അങ്ങനെ ഒരിക്കലും അല്ല. എന്നോട് അടുക്കുമ്പോഴേ ഞാൻ അങ്ങനല്ലേ പറ്റത്തുള്ളൂ. എല്ലാവരും നമുക്ക് പോയിട്ട് നമ്മൾ ആരാന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പാവമാണ്, ബേസിക്കലി ഒരു വളരെ സാധുവായിട്ടുള്ള സമാധാന പ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. പക്ഷെ പലർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെ, ഞാൻ മുടയാണ്, ഞാൻ ഒരു മഹാപേശകാണ് എന്നൊരു ജാടയാണ്, ഉസ്താദാണെന്ന് എനിക്കിങ്ങനെ സ്വന്തമായിട്ട് വിചാരമുണ്ട്. അങ്ങനെയൊന്നും ഉള്ള വിചാരമേ ഇല്ല. കാര്യം നമ്മുടെയൊക്കെ മേളിൽ ഉസ്താദിൻ്റെ ഉസ്താദുകളും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതം അങ്ങനെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. കാര്യം നമുക്ക് 1008 ടെൻഷൻ. എന്നെ കാണുമ്പോൾ പലർക്കും അത് മനസ്സിലാകത്തില്ല. നമുക്ക് ഓ ഇത് ഫുൾ ടൈം വന്ന് കയറിയിരുന്ന് ചിരിയോട് ചിരിയാ, അങ്ങനെയല്ല. എനിക്കുമൊക്കെ ടെൻഷൻസ് ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ അതിനെയൊക്കെ ലൈറ്റായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ

ആണെന്ന് ഏറ്റവും വലിയ ക്വാളിറ്റി. എനിക്ക് എന്തും കാര്യം അത് ലൈറ്റായിട്ട് എടുത്ത് തമാശ രൂപത്തിലെടുത്ത് എല്ലാവരുടെയും കൂടെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ആദ്യമൊക്കെ ഞാൻ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതും, കാര്യം എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിയടുത്ത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഞാൻ അവിടെ പറഞ്ഞു പോയി. അപ്പം ഇത് ഈ വെളിയിലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോഴേ അവർക്കിതെന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അന്ന് ആലോചിച്ചില്ല. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, സ്നേഹത്തോടെ പറഞ്ഞാൽ അവർക്ക് കുറേയും കൂടെ ബെറ്ററായിട്ട് മനസ്സിലാകും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ സംഗീതത്തോടാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതത്തെക്കുറിച്ച്. കാര്യം ഓരോ വർക്കുകളും ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്ത മധുവും ഒരു പുതിയ പെൺകുട്ടിയും ചേർന്ന് പാടിയ ഒരു പാട്ട് ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം ഞാൻ ക്ഷണക്കത്തെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതേ ടെൻഷനും അതേ വൈബാണ് എനിക്ക്. അത്ര ആത്മാർത്ഥത എനിക്ക് സംഗീതത്തോടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്നവരോടും എനിക്ക് 100% ആത്മാർത്ഥതയുണ്ട്, അതിലൊരു സംശയവുമില്ല.

എൻ്റെ സംഗീത സംവിധാനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഞ്ചാറ് വയസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പാട്ട്. അന്ന് പാട്ട് ചെയ്യുമ്പോൾ ലിറിക്ക് കാണാപ്പാടം പഠിച്ച് ഹാർമോണിയത്തിൽ ഇരുന്നാൽ ഹാർമോണിയം എത്തത്തില്ല. അപ്പോൾ മുട്ടുകുത്തി നിന്ന് ഹാർമോണിയം വായിച്ച് കമ്പോസ് ചെയ്ത് ഒരു ഒരു ചേച്ചിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഒരു ഡ്രാമയ്ക്ക്. അതൊക്കെ ഓർമ്മ. ഈ സംഗീത സംവിധാനം എന്നുള്ളത് എനിക്ക് പണ്ടേ എന്താ പറയുക ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ഈ പാടുന്ന പോലെ തന്നെ. അപ്പം അതിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ഞാനങ്ങനെ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വരാൻ കാരണം പ്രധാനമായിട്ട് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ. അദ്ദേഹം എൻ്റെ പാട്ട് ഈ ആറ് ആറര വയസ്സിൽ പാടി കേൾപ്പിച്ചത് കേട്ടിട്ട് ഇവനെ എനിക്ക് പഠിപ്പിക്കണം എന്ന് എൻ്റെ മാമനോട് പറഞ്ഞ്, അങ്ങനെ അതും ഒരു കാരണമാണ് ഞാൻ ചെന്നൈക്ക് വരാൻ ഇരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എത്രയോ പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ചെന്നൈ നഗരം, മദ്രാസ് നഗരം എന്ന് പറഞ്ഞൊരു സ്വപ്ന നഗരിയായിരുന്നു അക്കാലത്ത്. ഇവിടെ വരുവാകാരം നമ്മൾ കേട്ട് ഞെട്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോസൊക്കെ ഇവിടെ ആണ്. അപ്പം അത് ഒരു വല്ലാത്ത അനുഭവം. ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജ മാഷ്, ബാബുക്ക ഇവിടെ അല്ലായിരുന്നു, കാലിക്കറ്റ് ആയിരുന്നു. എന്നാലും റെക്കോർഡ് ബാബുക്കയുടെ പാട്ടുകളൊക്കെ ഇവിടെ തന്നെയാണ്. സലിത, അർജുനൻ മാഷ്, രാഘവൻ മാഷ്, എം എസ് വിശ്വനാഥൻ സാറ്, കെ വി മഹാദേവൻ സാർ, അയ്യോ ഇതൊക്കെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് ഒരു ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത്രയും ആളുകളുടെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന ഇളയരാജ സാറിൻ്റെ, അതപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ കാണുക, അതിൻ്റെ കൂടെ സംഗീതം പഠിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെന്നൈക്ക് വരുന്നത്. ചെന്നൈക്ക് വന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് ചാടിപ്പോരുന്നു. ആ വന്നിട്ട് ആ സമയത്ത് തന്നെ ഞാനൊരു ഒരു ഒരു കാസറ്റ് ചെയ്തു. അമ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാസറ്റ് ചെയ്തത് കൊണ്ട് അത് നമ്മുടെ എം എസ് വി സാർ കേൾക്കാനിടയാകുകയും അദ്ദേഹം നമ്മുടെ ലിറിസിസ്റ്റ് വൈരമുത്തു സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം വേണേലും അവനെ നമ്പി കൊടുക്കാം, അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കാസറ്റ് കേൾപ്പിക്കുകയും, അങ്ങനെ വൈരമുത്തു സാർ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വരികയായിരുന്നു. വന്നിട്ട് നമ്മൾ ഈ പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ തമിഴ് റെക്കത്ത് ഒരു തമിഴ് പടം, അത് ആ സമയത്ത് വളരെ ചെറുപ്പത്തിൽ. അപ്പം അതിൻ്റെ ഒരു ആവേശവും ഇതൊക്കെ റെക്കോർഡിംഗ് ആയി. റെക്കോർഡിംഗ് ആയി കഴിഞ്ഞ് അപ്പോൾ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയ, മനോ ഒക്കെയാണ് ആദ്യത്തെ എൻ്റെ ഈ പടത്തിൽ പാടിയത്. അത് നടന്നതുമില്ല കേട്ടോ. അത് ആ സമയത്തൊരു ഒരു ഭീകരാവസ്ഥയാണ്. പിന്നെ അമ്മയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് അത് മതി എനിക്ക്. അത് എല്ലാ കാര്യങ്ങൾക്കും അമ്മ അങ്ങ് കൂടെ നിൽക്കും. ഇതുകൊണ്ട് നടന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാസറ്റ് സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞ് ഒരു നല്ല മനുഷ്യൻ കേൾക്കുകയും, അദ്ദേഹം നമ്മുടെ നവോദയ ജിജോ സാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അദ്ദേഹം ഈ പാട്ട് ജിജോ സാറിനെ കേൾപ്പിക്കുകയും ജിജോ സാർ എന്നെ വിളിക്കുകയും, നമുക്കൊരു പടമുണ്ട് ശരത്തെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാക്കനാട് വരികയും അവിടെ വെച്ചിരുന്ന് ഞാനും കൈതപ്രണാച്ചിയൊക്കെ ഉണ്ട്. കമ്പോസിങ്ങും അതിക്രൂരമായിരുന്നു കാര്യം. ഒരു സിറ്റുവേഷന് 65 പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കമ്പോസിങ് നടന്ന് റെക്കോർഡിംഗ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കഥയ്ക്ക് സിമിലാരിറ്റി ഉള്ള വേറൊരു ഫിലിം പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഓ അന്നൊക്കെ വിഷമമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമമാണ്, ആകെ തകർന്നു പോയി. കൈതപ്രണാജി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിഷമിക്കും, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കും. അത് കാര്യം ചെയ്ത പാട്ട് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞൊരു ഒരു ഒന്നൊന്നര വർഷമായപ്പോൾ രാജുവേട്ടൻ തന്നെ, അതിൻ്റെ സംവിധായകനും രാജുവേട്ടനായിരുന്നു, ഇത് വിളിച്ച് പുതിയ പടം ചെയ്യാൻ ശരത്തെ. അപ്പോൾ ഞാൻ കോട്ടയത്ത് പോവുകയും രാജുവേട്ടനെ കാണുകയും നമ്മൾ കമ്പോസിങ് തുടങ്ങുകയും ചെയ്തു. ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാതെ പോയ പടത്തിന് ചെയ്ത രണ്ട് പാട്ട് ഈ ഫിലിമിലേക്ക് എടുത്തിട്ടുണ്ട്. ആ രണ്ട് പാട്ട് ഏതാണെന്നറിയാമോ? ഞാൻ പാടിത്തരാം.

ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഞാൻ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുള്ളത് ഈ പാട്ടൊക്കെ ലൈവ് പാടുമ്പോഴേ. ഇത് ഈ അനുഭവങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, അത് കാര്യം കുറേ ഉണ്ട് പറയാൻ. എന്നാലും ഇത് ഈ ഓണക്കാലത്ത് നിങ്ങളെ അങ്ങനെ കത്തി വെച്ച് കൊല്ലരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വളരെ ചുരുക്കി പറയുന്നത്.

എൻ്റെ ഈ ഒരു എന്താ പറയുക സംഗീത ജേണി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വാഭാവികം, പിന്നെ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ ചിദംബരം മാഷ്, അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടറും ബാലമുരളികൃഷ്ണൻ സാർ, ഇവരോടൊക്കെ പറഞ്ഞാൽ തീരാത്ത അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഞാൻ. അതാണ് സത്യം, ഞാൻ പറയുമ്പോൾ ഇമോഷണലായി പോകുന്നു. അതുപോലെ ആദ്യമായിട്ട് എനിക്ക് സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം സാറാണ്. സാറിനോട് നന്ദി പറയാം, അത് ശരിയാവത്തില്ല, അത് അതിനേക്കാളൊക്കെ മുകളിലാണ്. ഡെയിലി ഒരു 10 തവണയെങ്കിലും സാറിന് എന്നെ വിളിച്ചില്ലെങ്കിലും സാറിൻ്റെ ശബ്ദം എനിക്ക് കേട്ടില്ലെങ്കിലും അതുപോലെ എൻ്റെ ശബ്ദം സാറിന് കേട്ടില്ലെങ്കിലും ഒരു സുഖമില്ല. അങ്ങനൊരു സ്നേഹബന്ധമാണ് സാറുമായിട്ടുള്ളത്. ഇപ്പോൾ സാറിനോട് ഈ ഒരു സമയം നന്ദി പറയുന്നില്ല, സാറിന് ഒരു ഓണാശംസ ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. പിന്നെ ആരുടെ കൂടെ പാടി തുടങ്ങിയത്? നമ്മുടെ ചിത്രചേച്ചിയുടെ കൂടെയാണ് ഞാൻ ആദ്യം പാടി തുടങ്ങുന്നത്. ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറയണ കുറേ ഉണ്ട്. പിന്നെ നവോദയ ജിജോ സാർ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിലും ഞാൻ ഈ സിനിമ സംഗീത സംവിധായകനാകത്തില്ലായിരുന്നു. ഇതിന് കാരണകർത്താവായ സുരേഷ് കാന്തൻ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ആദ്യ ചിത്രം തന്ന സംവിധായകൻ ടി കെ രാജീവ് കുമാർ, അത് വല്ലാത്ത കടപ്പാടാണ്. പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയാൽ ക്ഷമിക്കുക, അത് നമ്മുടെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ശ്രീധർ സാർ, ഇപ്പോൾ അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം. ഞാൻ കമ്പോസ് ചെയ്ത സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്, ഒരു വലിയ സ്പീക്കറിൽ കേൾക്കുന്നത് ശ്രീധർ സാറിൻ്റെ അടുത്ത് നിന്ന്, മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ, അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയാണ്. ഞാൻ ആരെയൊക്കെ വിട്ടുപോയി കാണും, എനിക്കൊന്നും കൃത്യമായിട്ട് കിട്ടുന്നതുമില്ല ഇത്. കാര്യം എന്തൊക്കെയാലും ഇത്രയും പേരെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. കാര്യം അവരൊക്കെയാണ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നത്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒക്കെ തന്നെ സുജിത്തായിരുന്ന എന്നെ ശരത്താക്കിയത്, അത് പറയാതിരിക്കാൻ വയ്യ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്. മെഗാ ബമ്പർ സമ്മാനം BMW കാർ. സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
5: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
6: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
5: 45 ദിവസം?
6: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
1: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
6: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
7: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
8: അതുപോലെ ഈ ഒരു പുതിയ തലമുറയിൽ എല്ലാവരും നമ്മുടെ ചങ്കുകളാണ്. ഇതില് കമ്പോസേഴ്സ് പറയുകയാണെങ്കിൽ ബിജിപാല്, MJ ചന്ദ്രൻ, JXBJOY, സുശിൻ, ഗോപി സുന്ദർ, എല്ലാവരും നമുക്ക് അത്രയും ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഇപ്പൊ ഇവരൊക്കെ ഓരോ പടം ചെയ്ത് അതിങ്ങനെ അവരുടെ പാട്ട് കേൾക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പാട്ടുകാർ, പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പാട്ടുകാരെല്ലാം എനിക്ക് പാടിയിട്ടുള്ളവരുമാണ്. പിന്നെ നമുക്ക് വളരെ അടുത്ത് അത്ര സ്നേഹത്തോടെ ചരിച്ചേട്ടാന്ന് വിളിച്ച് വരുന്ന കുറച്ച് ആളുകളാണ്. അവരെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ പുതിയതായിട്ടുള്ള ഈ പാട്ടുകാരോട് പറയാനുള്ളത്, മക്കളെ, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ആ ഗോൾ എന്താണെന്നുള്ള ബോധത്തോടെ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ. അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. സംഗീതം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അത് പ്രാക്ടീസ് മുടക്കരുത്. കാരണം നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. നമുക്കൊരു ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് പാടാൻ പറ്റാതായി പോകരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടിരുന്നാൽ നമുക്കൊരു അവസരം കൂടി, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ഓപ്പണിംഗ് കിട്ടും. എല്ലാവരും എത്തേണ്ട ലെവലിൽ, വലിയ ലെവലിൽ തന്നെ എത്തും. പക്ഷേ നമ്മൾ ഉഴപ്പരുത്. താൻ പാതി, ദൈവം പാതി എന്നാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ അഹങ്കരിക്കരുത് ഒരു കാര്യത്തിലും. നമ്മളൊന്നും ഒന്നുമല്ല ചക്കരകളെ. ആ മഹാനായ ദൈവത്തിൻ്റെ മുന്നിൽ, നമ്മളെ പടച്ചുവിട്ട ഒരേ തമ്പുരാൻ്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ടാലൻ്റ് ഉള്ള എത്രയോ ആളുകൾ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം നമ്മളൊക്കെ വെറും ഒരു പുല്ലിൻ്റെ അത്രേ ഉള്ളൂ. മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള കുഞ്ഞു പിള്ളേർക്കെല്ലാം ഓണം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ.

എൻ്റെ പ്രിയപ്പെട്ട ആകാശവാണി ശ്രോതാക്കൾക്കെല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കുക. പിന്നെന്താ പറയണ്ടേ, നമുക്കിപ്പോൾ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വള്ളംകളിയായിരുന്നു, ഇപ്പം അത് പോയിട്ട് വെള്ളംകളിയായിട്ടുണ്ട്. ഇതൊക്കെ ശരീരത്തിന് ഒട്ടും നല്ലതൊന്നും അല്ല ഇത്. പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ആർക്കും ഒരു ദ്രോഹമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക, അപ്പം തന്നെ ലോകത്തിന് സമാധാനം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരം അടുത്ത മാസം 5 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. 48 അധ്യാപകർക്കാണ് പുരസ്കാരം. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. 4 വയസ്സിന് താഴെ കുട്ടികൾക്ക് ക്ലോർഫെനിറാമൈൻ മലേറ്റ്, ഫിനൈൽ ഫ്രൈൻ, ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ എല്ലാ മരുന്നുകളുടെയും നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിൽ ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിന് കുട്ടികളിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം ഇറക്കി. ആഘോഷവേളകളിൽ വിപണിയിൽ ഉണ്ടായേക്കാവുന്ന കൃത്രിമ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും സാധാരണക്കാരെ ബാധിക്കരുതെന്ന നിർബന്ധം ഗവൺമെന്റിന് ഉണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലാൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:30 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

സമയം 2 മണി കഴിഞ്ഞ് 2:38. പ്രിയ ശ്രോതാക്കളിപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഫ്രൈഡേ എന്ന ചിത്രത്തിലെ ഗാനം. നജീം അർഷാദ്, ഗായത്രി അശോകൻ എന്നിവർ പാടിയത്. ഗാനരചന ബി ആർ പ്രസാദ്, സംഗീതം റോയ് എബ്രഹാം.

0: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി
3: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ രണ്ടും ഒരുമിച്ച് വേണോ ലുക്ക് അറ്റ് ദിസ് ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം ഏറ്റവും വലിയ ഓഫറുകൾ ഏറ്റവും വലിയ വിലക്കുറവ്

0: ഭാവി എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 3 ദിവസം മാത്രം. ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
1: ഇനി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം ചിത്രം ലവ് FM. ഗാനരചന ഉണ്ണികൃഷ്ണൻ വാര്യർ, സംഗീതം പ്രദീപ് സരണി.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ചിത്രം ഫ്രണ്ട്സ്. ചിത്രപാടിയത് RK ദാമോദരന്റെ വരികൾ, സംഗീതം ഇളയരാജ.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
0: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുള്ളത്?
0: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാ. എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
3: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, എറണാകുളം കരൂർ സ്റ്റേഡിയം, ഹെലിപാഡ് ഗ്രൗണ്ട്, ഓഗസ്റ്റ് 8 മുതൽ 25 വരെ. മറ്റ് ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ.
4: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഇണ നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം 'അയിത്തം'.

0: കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
4: ചിത്രയും സംഘവും പാടിയ ഗാനം ചിത്രം സ്നേഹവീട്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

0: തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
1: ചിത്രം ഗാനമേള. പാടിയത് യേശുദാസ്. ഗാനരചന ശശി ചിറ്റഞ്ഞൂർ. സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 2 മണി കഴിഞ്ഞ് 44:26. ഇനി അല്പസമയത്തിനകം ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണം കേൾക്കാം. തിരുവനന്തപുരം റിലേ.

മാന്യ ശ്രോതാക്കളെ നമസ്കാരം. ആലപ്പുഴ നഗരത്തിന് കിഴക്ക് പുന്നമടക്കായലിൽ നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ദൃക്സാക്ഷി വിവരണം പുന്നമടക്കായലിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആവേശത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും ഉജ്ജ്വല നിമിഷങ്ങൾക്ക് വേണ്ടി കായലും കരയും ഒന്നിച്ച് കാത്തിരിക്കുന്ന നിമിഷമാണിത്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങളാണ് ഇക്കുറി ഈ ജലപ്പോരിന്റെ താരങ്ങൾ. ഓഗസ്റ്റ് മാസത്തെ 2-ാം ശനിയാഴ്ച എന്ന പതിവ് കണക്കിൽ നിന്നും മഴയും വെള്ളപ്പൊക്കവും എതിരാളികളായി മാറിയ ഇക്കാലത്ത് അത് ഓഗസ്റ്റ് 22-ലേക്ക് മാറിയെങ്കിലും വള്ളംകളിയുടെ സ്വീകാര്യതയ്ക്കോ ആവേശത്തിനോ തെല്ലുകുറവോ ഇല്ലെന്ന് ഈ കമന്റേറ്റർ ബോക്സിൽ ഇരുന്നുകൊണ്ട് ധൈര്യമായി പറയും. അത്രമേൽ ജനങ്ങളാണ് ഇരുകരകളിലും തടിച്ചുകൂടിയിരിക്കുന്നത്. കായലിലെ ജലത്തേക്കാൾ ഏറെ കാണികൾ ഒരു പുതുചരിത്രം തങ്ങളും രചിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. മില്ലി സെക്കൻഡുകൾക്കാണ് ജയാപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വി എ പുര ചുണ്ടൻ 4.21.084 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളി ട്രോഫി അവർ അങ്ങനെയാണ് കൈക്കലാക്കി പുതുചരിത്രം രചിച്ചത്. മാന്യ ശ്രോതാക്കളെ, ഇവിടെ ആവേശമാണ് ഓരോ തുഴയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പുന്നമടയെ ത്രസിപ്പിക്കുന്ന ഈ ജലമാമാങ്കത്തിന്റെ തത്സമയ വിവരണം ദീർഘകാലമായി കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ദൃക്സാക്ഷി വിവരണത്തെ ഒരു കലയായും പോരാട്ടമായും കണ്ടറിഞ്ഞത് ആകാശവാണിയിലെ കമന്റേറ്റർമാരായിരുന്നു. ഒട്ടും ആവേശം ചോരാതെ അവർ മൈക്ക് കൈമാറി ശ്രോതാക്കളിലേക്ക് പുന്നമട പൂരത്തിന്റെ ആർപ്പുവിളികൾ എത്തിച്ചു. പ്രശസ്തരായ നാഗവള്ളി ആർ എസ് കുറുപ്പ്, ജഗതി എൻ കെ ആചാരി, പി ഡി ലൂക്ക്, വി വി ഗ്രിഗറി, അലക്സ് വള്ളക്കാലിൽ, പ്രൊഫസർ ജി ബാലചന്ദ്രൻ എന്നിവരൊക്കെ പുന്നമടയോളം വാക്കുകളിൽ കൂടി മലയാളത്തിന് പരിചയപ്പെടുത്തി. ഇക്കുറി ഈ വള്ളംകരി ആരവം ശ്രോതാക്കളിൽ എത്തിക്കാൻ ഞാൻ ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ, എന്നോടൊപ്പം ശ്രീ ഭദ്രൻ വടക്കുംപുറം, ഡോക്ടർ പ്രഭു മാത്യു, ശ്രീ വിനു കെ ജോൺ, ഡോക്ടർ ജി വിനോദ് കുമാർ എന്നിവരും ആകാശവാണിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരുമുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടനാട്ടുകാരുടെ ഓണാഘോഷം ഇന്നാണെന്നാണ്. അത്രമേൽ ആരവമാണ് ഗാലറിയിൽ. മഴമേഘങ്ങൾ ഒളിച്ചു കളിക്കുന്ന ചിങ്ങമേലിടയ്ക്കിടെ ഈ നെട്ടായത്തിൽ സ്വർണം പൂത്താലി പോലെ പ്രകടമാകുന്നുണ്ട്. മഴയും കാണികളും തമ്മിൽ മത്സരിച്ചാൽ മഴ തോറ്റുപോകുന്ന ചരിത്രമാണ് പുന്നമടയ്ക്കുള്ളത്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ വായുവിൽ അഞ്ഞു വീശുന്ന 1000 കൈകൾ മഴയെ പ്രതിരോധിക്കും. തീർച്ച നിർണായക നിമിഷാബ്ദങ്ങൾ പുന്നമടയുടെ കായലാഴങ്ങളിലേക്ക് ആണ്ടുപോകാനുള്ള സമയത്തിനായി ഇതാ കാണികൾ കാത്തിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം ഈ പുന്നമടക്കായലിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മലയാളിയുടെ വള്ളംകളി പെരുമയ്ക്ക് 72 വർഷത്തെ ചരിത്രമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 52-ലെ കേരള സന്ദർശനം, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയിൽ ആവേശം മൂണ്ട നെഹ്റു പിന്നീട് തന്റെ കയ്യൊപ്പ് ചാർത്തി നൽകിയ വെള്ളിച്ചുണ്ടൻ, അത് കേരളത്തിന്റെ സ്നേഹത്തിന്റെയും ഒരുമയുടെയും ആവേശ തിരത്തള്ളലായി. തലമുറകളിലൂടെ കൈമാറിയെത്തിയ മത്സരത്തിന്റെ രൂപം

സ്വഭാവവും 72 വർഷങ്ങളിൽ കൂടി മാറിയെങ്കിലും കിഴക്കിന്റെ വെനീസിനെ ആകമാനം പ്രകമ്പനം കൊള്ളിക്കുന്ന ജലമാമാങ്കത്തിന്റെ ആവേശത്തിന് ഒരു മാറ്റവുമില്ല. ക്ലബ്ബുകളും താരങ്ങളും പ്രൊഫഷണലായി 16 ചുണ്ടൻ

0: പറഞ്ഞ് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവചനാതീതമാണ് ഈ ഒളപ്പോര്. ചരിത്രത്തിലെ ഒരു ഇല്ലാത്തവരുടെ കിരീടധാരണവും വമ്പന്മാരുടെ പതനവും ഈ പുന്നമടക്കായൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നെട്ടായം വിജയകിരീടം നിലനിർത്താനും പരാജിതർക്ക് കണക്ക് തീർക്കാനുമുള്ള ഒരിടമായി മാറുകയാണ്. വർണ്ണശബളമായ മാസ്റ്റിലിന്റെ ആരംഭത്തോടുകൂടിയാണ് വള്ളംകളി 72-ാമത്തെ വള്ളംകളികൾ സമാരംഭിക്കുന്നത്. ഈ ജനാരവം ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുകയാണ്. ആ പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
1: ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ വേദിയിലെത്തിയിട്ടുള്ള കർണാടകയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ അടക്കം വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ, ഇരു കരകളിലും നിന്ന് ഈ മത്സരത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72-ാമത് പ്രാവശ്യം ഇത് നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫിക്ക് വേണ്ടി ഈ കായലിൽ നടക്കുന്ന ആവേശകരമായ ഒരു മത്സരമാണ്. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ വന്ന് ആവേശപൂർവം ഈ വള്ളംകളി മത്സരങ്ങൾ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു. 1953 ജനുവരി 4 അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ ഈ വള്ളംകളിയിൽ അദ്ദേഹം പങ്കെടുത്തതും വലിയ സ്നേക് ബോട്ട്, നീളത്തിലുള്ള ഒരു ബോട്ട്, കേരളത്തിൽ മാത്രം കാണുന്ന ഈ ബോട്ടിൽ 100-ലധികം ആളുകൾ തുഴക്കാരായി ഉള്ളത്, അതിന് നടുവിൽ കുറെ പേർ നിന്ന് അവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, ഈ മത്സരത്തെ മുഴുവൻ ആവേശഭരിതമാക്കുന്നത് അദ്ദേഹം വികാര നിർഭരമായ വാക്കുകളിലൂടെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും അറിയിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ മത്സരം നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള ഈ അതിമനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ ആവേശകരമായ മത്സരം ഈ കായലിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
2: നന്ദി ബഹുമാനായ മുഖ്യമന്ത്രി. ഇപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ
3: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു. 72-ാമത് നെഹ്റു ട്രോഫിയുടെ മാസ്റ്റിലിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മാസ്റ്റിൽ എന്ന കർണാടക മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക്.
0: വള്ളംകളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വർണ്ണശബളമായ മാസ്റ്റ്രില്ലാണ്. ഈ മാസ്റ്റ്രില്ല് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കലയാണ്. വള്ളംകളിയുടെ മുഖ്യ സംഘാടകനും മുൻ MLA ശ്രീ സി കെ സദാശിവനാണ് ഈ മാസ്റ്റ്രില്ലിന്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ ശ്രീ ഡി കെ ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രിയായ ശ്രീ ഡി കെ ശിവകുമാർ വള്ളംകളി താരങ്ങളെ ആലപ്പുഴക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. വള്ളംകളി നിറയെ ശാസ്ത്രമാണ്. വെള്ളത്തിന്റെ നിശ്ചലതയ്ക്ക് മേൽ കൈക്കുരുത്ത് ചലന നിയമങ്ങൾ പ്രയോഗിക്കുന്ന ഒരു പരീക്ഷണം. അതിൽ നൃത്ത ചുവടുകൾ പോലെ താളം ചേരും. അനുപമമായ ഒരു കലാരൂപമായോ കായിക മേളയായോ അത് പരിണമിക്കും. ഇതാണ് ആ കാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72-ാമത് എഡിഷൻ. 2 നാളിനപ്പുറം ഓണം കടന്നു വരും. പക്ഷെ ആലപ്പുഴയ്ക്ക് ഇന്നേ ഓണമാണ്. 22 ചുണ്ടൻ വള്ളങ്ങളിൽ ഏതാണ്ട് 4000-ത്തിലധികം തുഴിച്ചിൽക്കാര് ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ മുൻപിൽ ഈ നെട്ടായത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അമരവും അണിയും അതിലുള്ള ആളുകളും ഒക്കെ ഈ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാനുള്ള, ആര് കരസ്ഥമാക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കാത്തു കിടക്കുകയാണ്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി മൈക്ക് ഡോക്ടർ പ്രഭു മാത്യുവിനെ
3: കൈമാറും. സുന്ദര കലയെ ലോകത്തിന് കാട്ടിക്കൊടുത്തത് ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർക്ക് മാർഗദർശിയായി നിലകൊണ്ട ശ്രീ ഐ കെ മാത്യുവാണ്.

മാസ്റ്റിൽ എന്ന് വെച്ചാൽ മത്സരത്തിനെത്തുന്ന ചുണ്ടൻ വള്ളങ്ങൾ ജലനിരപ്പിൽ അങ്ങനെ ചേർന്ന് കിടക്കും. അവയിലെ തുഴച്ചിൽക്കാർ വിസിൽ ശബ്ദത്തിന് അനുസൃതമായി തുഴകൾ ഇടത്തോട്ടും വലത്തോട്ടും താഴ്ത്തും. കുറുകയും നെടുകയും തുഴകൾ മാറ്റിപ്പിടിക്കും. ഏകദേശം ഒരു ചുണ്ടൻ വള്ളത്തിൽ 100 തുഴച്ചിൽക്കാർ, 22 ചുണ്ടൻ വള്ളങ്ങളുണ്ടെങ്കിൽ തത്തുല്യമായ തുഴച്ചിൽക്കാർ, 2000 തുഴച്ചിൽക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ മാസ്റ്റിൽ യഥാർത്ഥത്തിൽ അവാച്യമായ ഒരു അനുഭൂതിയും ഹൃദയാവർജകമായ ദൃശ്യവുമായി മാറുകയാണ്. ഇതാണ് ആകർഷണീയമായ ഈ കലാവിരുന്നിന്റെ പിന്നിലെ രഹസ്യം. സുന്ദരമായ മാസ്റ്റിൽ ഇപ്പോൾ നടക്കുന്നു. ചുണ്ടൻ വള്ളങ്ങൾ മനോഹരമായി കമനീയമായി അലങ്കരിച്ച് ഈ വേദിയുടെ മുന്നിൽ അണിനിരന്ന് കിടക്കുന്നു. വിശിഷ്ടാതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. പവലിയൻ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു. ജനലക്ഷങ്ങൾ ആവേശ തിമിർപ്പിലാണ്. ഇവിടെ നോക്കുമ്പോൾ അങ്ങകലെ പ്രകൃതി പൂത്തുരഞ്ഞു നിൽക്കുകയാണ്. മാരബാണമേറ്റതുപോലെ പ്രകൃതി കാണപ്പെടുകയാണ്. ജനങ്ങൾ ആവേശഭരിതരാണ്. നെഹ്റു ട്രോഫി ജലമേള അതൊരു വികാരമാണ്. നീലിമയിൽ ഉറങ്ങിക്കിടക്കുന്ന സുന്ദരമായ ഒരു സരോവരം, പുന്നമട കായൽ, ചരിത്രം കഥ പറയുന്ന പുന്നമട കായൽ, ഇതാ ഈ സുന്ദരമായ നീലവിഹായസിൽ നീലിമ വ്യാപിച്ചു കിടക്കുന്നു. കായാവ് ചെടികൾ നീലപ്പൂക്കളെ വർഷിക്കുന്നു. അനവരതമൊഴുകുന്ന സുന്ദരമായ ഈ നിർച്ചരി, ആ നിർച്ചരി നീലക്കല്ലുകൾ പാകിയതുപോലെ കാണപ്പെടുകയാണ്. നീഹാര ബിന്ദുക്കൾക്ക് പോലും, നീവാര ബിന്ദുക്കൾക്ക് പോലും നീലവർണം. നീർമാതളങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ധീരഭൂമി. നീലോൽപ്പലങ്ങൾ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ഇതാ തിരശീല ഉയർന്നു കഴിഞ്ഞു. ജനലക്ഷങ്ങൾ ആർത്തിരമ്പുകയാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന അതിസുന്ദരമായ ജലമേളയായി ഇതാ 72 നെഹ്റു ട്രോഫി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇക്കുറി പുതിയ ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അരോമ അതുപോലെ തന്നെ ആർപ്പൂക്കര തുടങ്ങിയ രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വന്നു. ജവഹർ തായങ്കരി കാരിച്ചാല് തുടങ്ങിയിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഇതാ വിയപുരം, ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇതാ ഓളങ്ങളെ ചവിട്ടി കയറിയെത്തുന്ന ഇളം കാറ്റിന്റെ കുസൃതി കൈകളിൽ ഈ നീല സരോവരം നീല കച്ചയണിഞ്ഞ് ആലോല നർത്തനമാടി നിൽക്കുന്നു. പുന്നമട കായലെന്ന ജലകന്യകയെ, പുന്നമട കായലെന്ന ദേവകന്യകയെ പ്രണയിക്കുന്ന ജനലക്ഷങ്ങള് സ്നേഹത്തിന്റെ പ്രതീകമായി ഇത് ആർത്തിരമ്പുകയാണ്. ഇതാ വള്ളംകളി പ്രേമികളുടെ നെഞ്ചകങ്ങളില് അമ്പരപ്പ് സമ്പാദിച്ചുകൊണ്ട് ആരാണ് 72 ജലമേളയിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ള ആ ആവേശത്തോടെ ഇതാ നിൽക്കുകയാണ് ജനലക്ഷങ്ങള്. 1952 ഇതം പ്രഥമമായി ഈ ജലമേളയ്ക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിച്ചത്. ആത്മീയതയുടെ സ്പർശമുള്ള ജലമേളകളാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയും പായിപ്പാട് ജലോത്സവമെങ്കിൽ, അതുപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമെങ്കിൽ, ലോക സമാധാനമെന്ന മഹത്തരമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച രാഷ്ട്രശില്പിയും വിശ്വപൗരനുമായിരുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് യഥാർത്ഥത്തിൽ കാരണമായത്, നിദാനമായത് എന്നതാണ് വസ്തുത. ജവഹർ എന്ന വാക്കിന്റെ അർത്ഥം ഇൻവാലുബിൾ ജം, അമൂല്യമായ രത്നം. യഥാർത്ഥത്തിൽ ജവഹർ എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധം എന്നെന്നും ഭാരതത്തിന്റെ അമൂല്യ രത്നമാണ് വേർപിരിഞ്ഞു പോയെങ്കിലും പ്രിയങ്കരനായ പണ്ഡിറ്റ്ജി. അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. ഈ വള്ളംകളിയുടെ ഉത്ഭവം സംബന്ധിച്ച് തികച്ചും യാദൃച്ഛികമായ ഒരു ചരിത്രമാണ് പ്രിയമുള്ളവരെ പറയാനുള്ളത്. 1952 അന്ന് കോട്ടയത്ത് പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടന്നു വരുന്നു. പക്ഷേ ക്രാന്തദർശികളായ അന്നത്തെ സംഘാടകർ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമാക്കി കുട്ടനാടിന്റെ യുണീക് ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ പ്രൈം മിനിസ്റ്ററിനെ ബോധ്യപ്പെടുത്തുവാൻ നിശ്ചയിച്ചുറപ്പിച്ചു. അതിന് കോട്ടയത്തെത്തുന്ന പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിച്ച് ആലപ്പുഴയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്ലാൻ, അന്നത്തെ പ്രോഗ്രാം. അതിനനുസൃതമായ കാര്യങ്ങൾ നടന്നു. മുൻ മഹാരാഷ്ട്ര ഗവർണറും MPയുമായിരുന്ന ശ്രീ PC അലക്സാണ്ടർ സാറായിരുന്നു അന്നത്തെ RDO. ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ, മോട്ടോർ ബോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മഹാമനുഷ്യനെ ജലമാർഗം ആനയിച്ച് ആലപ്പുഴ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ സംഘാടകർ നടത്തി. കൂടാതെ ആ മഹാത്മാവിനെ കണ്ട് സന്തോഷിക്കുവാൻ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം സംഘടിപ്പിക്കുവാനായി അന്ന് തീരുമാനിച്ചു. ആലപ്പുഴ കോട്ടയം ജലപാതയിൽ പള്ളാത്തുരുത്തിയാറ് വടക്കോട്ടൊഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നിടത്ത് ഒരു തുരുത്തുണ്ട്. തിരുവാങ്കൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ പേരിൽ ഇവിടെ ഒരു വിളക്കുമാടമുണ്ട്. ഇക്കാരണങ്ങളാൽ

0: ഈ തുരുത്തിന് മൺട്രോ തുരുത്ത് എന്ന് പേര് ലഭിച്ചു. അങ്ങനെ മൺട്രോ തുരുത്ത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറി. അന്നത്തെ സംഘാടകരായിരുന്നു ശ്രീ സർവശ്രീ എൻ പി ചെല്ലപ്പൻ നായർ, തിരുക്കൊച്ചി മന്ത്രിമാരായിരുന്ന ശ്രീമാൻ ടി എം വർഗീസ്, കെ എം കോര, അന്നത്തെ MLA ശ്രീ എൻ നാരായണക്കുറുപ്പ്, ആലപ്പുഴ പാർത്ഥസാരഥി അയ്യങ്കാർ, കുട്ടനാട് രാമകൃഷ്ണപിള്ള, പൂപ്പള്ളി കുട്ടിയച്ചൻ, പെരുമാൾ ജേക്കബ്, ഇ ജോൺ ഫിലിപ്പോസ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളായിരുന്നു ആ വള്ളംകളി എന്ന് സംഘടിപ്പിച്ചത്. 1952 December 22 രാവിലെ ഏകദേശം 11 മണിക്ക് പ്രധാനമന്ത്രി നെഹ്റുജിയും മകൾ പ്രിയങ്കരിയായ ഇന്ദിരാ പ്രിയദർശിനിയും രാജീവ് ഗാന്ധിയും സഞ്ജയും എന്നീ രണ്ട് പേരക്കുട്ടികളോടൊപ്പം വേദിയിലെത്തി പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് നെഹ്റുജിക്കും കുടുംബാംഗങ്ങൾക്കും അന്ന് നൽകപ്പെട്ടത്. താമസമിനാ മത്സരവള്ളംകളി ആരംഭിച്ചു. അന്നത്തെ മത്സരവള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്കു നിന്നും മൺട്രോ തുരുത്ത് വരെ ദൈർഘ്യമുള്ള ഭാഗം. അന്ന് 6 ചുണ്ടൻ വള്ളങ്ങൾ അന്ന് മത്സരിച്ചു. 6 ചുണ്ടൻ വള്ളങ്ങൾ അന്നത്തെ മനോഹരമായ ജലമേളയിൽ മത്സരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ദൃക്സാക്ഷി വിവരണം തുടരുന്നതായിരിക്കും.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

പൊന്നമടക്കായൽ ഒരു പ്രൗഢ ഗംഭീരമായി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും കായലുകളുണ്ട്, കടലുകളുണ്ട്, ആറുകളുണ്ട്, പുഴകളുണ്ട്. പക്ഷേ ലോകത്തിന്റെ കൊടുമുടികളിലേക്ക് ശ്രദ്ധയാകർഷിച്ച് നിൽക്കുന്ന കായലാണ് പൊന്നമടക്കായൽ. കാരണം ലോകത്തിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളും ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അഭിമാനത്തോടെ കാണുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വള്ളംകളി എന്ന് വളരെ വ്യക്തമായി ആരും പറയുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. അതിൻ്റെ 72-ാമത്തെ ജലോത്സവം അങ്ങ് ആഗതമായി പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികളും അത് ആവേശത്തോടെ നെഞ്ചിലെത്തി കാത്തു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്, മറ്റ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളുണ്ട്. അവരെല്ലാവരും ഒറ്റ മനസ്സോടെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ വർണ്ണാഭമായ ഒരു കാഴ്ചയുണ്ട്. 22 ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ നിരനിരയായി കാത്തു കിടക്കുകയാണ് മാസ്റ്റർ ഡ്രില്ലിന് വേണ്ടി. ലോകവിസ്മയം എന്ന് പറയാവുന്ന വളരെ വളരെ സന്തോഷമായി മനസ്സിന് മഴവില്ലിന്റെ വർണ്ണങ്ങൾ വാരി വിതറുന്ന ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് തരുന്ന വളരെ രസകരമായ, വളരെ അഭിമാനകരമായ ഒരു അനുഭവമാണ് മാസ്റ്റർ ഡ്രില്ല്. ഇതാ മാസ്റ്റർ ഡ്രില്ല് ആരംഭിക്കുവാൻ വേണ്ടി മാസ്റ്റർ ഡ്രില്ലിന്റെ ചീഫ് ശ്രീ ഗോപാൽ അവരുടെ നേതൃത്വത്തിൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ 22 ചുണ്ടൻ വള്ളങ്ങളിലായി ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന, ഈ ജലമാമ്പാക്കത്തിൽ പങ്കെടുക്കുന്ന, ഈ ജലോത്സവത്തിലെ ഏറ്റവും പ്രമുഖ ഗംഭീരന്മാരായ 22 ജലരാജാക്കന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, ഇവിടെ നമ്മുടെ ഓരോ വള്ളത്തിലെയും പ്രിയപ്പെട്ട ലീഡിംഗ് ക്യാപ്റ്റന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാ വള്ളങ്ങളിലും ഏതാണ്ട് 85, 90, 95, 100 പരം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുത്തുകൊണ്ട് തയ്യാറായി ഈ പവലിയന് മുന്നിൽ അണിനിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് നേരിട്ട് വന്ന് ഒരു തവണയെങ്കിലും അനുഭവ ഭേദ്യമാക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അനുസരണയുള്ള അംഗൻവാടിയിലെ, LKG കുട്ടികളെ പോലെ, അങ്ങനെ അനുസരണയുള്ള ആളുകളെ പോലെ തന്നെ അവിടെ വേദിയിൽ നിന്നും പ്രിയപ്പെട്ടവർ നിർദ്ദേശിക്കുമ്പോൾ ക്യാപ്റ്റൻസുകൾ, അതിൻ്റെ പ്രിയപ്പെട്ട ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന റഫറിമാർ, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ആർപ്പ് വിളിച്ചുകൊണ്ട് അവരവരുടെ ടീമിനെ പരിചയപ്പെടുത്തുമ്പോൾ കൈകൾ ആവേശത്തോടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആർപ്പ്

0: കൊണ്ട് ഈ അന്തരീക്ഷം നല്ല രീതിയിൽ ആവേശമുള്ള അന്തരീക്ഷമാക്കി മുഖതിരിതമാക്കിക്കൊണ്ട് അങ്ങനെ ആ നല്ല അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ പുന്നമടക്കായലിൽ പ്രിയപ്പെട്ട ഈ നെഹ്റു ട്രോഫി ജലോത്സവം 72-ാമത് ജലോത്സവം നടക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ഗ്രാമങ്ങളിലും മുതൽ വള്ളംകളികൾ നടക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജലമേള എന്നറിയപ്പെടുന്ന ഈ നെഹ്റു ട്രോഫിയിൽ മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളും ഒരേ സമയത്ത് പങ്കെടുക്കുന്ന ഒരു ജലമേള കൂടിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഇതിൽ ചുണ്ടൻ വള്ളങ്ങളുണ്ട്, വെപ്പ് വള്ളങ്ങളുണ്ട്, ഇരുട്ടുകുത്തി വള്ളങ്ങളുണ്ട്, ചുരുളൻ വള്ളങ്ങളുണ്ട്, തെക്കനോടി വള്ളങ്ങളുണ്ട്, വനിതകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ ജലോത്സവം. ഇവിടെ ഏതാണ്ട് 72-ാമത് ജലോത്സവത്തിൽ ഏതാണ്ട് രസകരമായ ഒരു പ്രത്യേകത, 72-ഓളം വള്ളങ്ങളും വിവിധ ഇനങ്ങളിലായി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുകയാണ്.
1: കേരളത്തിലെ മാസ്മരിക ജലോത്സവത്തിന് തിരശ്ശീല ഉയരുകയാണ്. വമ്പേറിയ ചുണ്ടനും ചുരുളനും വെപ്പും ഓടിയും പുന്നമടയിൽ ചിറക് വിരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. മനവും മിഴിയും പുന്നമടയിലേക്ക് വിരുന്നെത്തുന്ന അപൂർവ മുഹൂർത്തമാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഇന്ന് 2026 ഓഗസ്റ്റ് 22, ഈ പുതുകാലഘട്ടത്തിന്റെ തിരതള്ളലിൽ കുളിരണിയുകയാണ് പുന്നമട. ജലരാജാവിന്റെ പട്ടത്തിനായവർ അങ്കത്തിനിറങ്ങുകയായി. സൈന്യവും സൈന്യാധിപന്മാരും പടക്കോപ്പുകളും യുദ്ധതന്ത്രങ്ങളുമായി അവർ വരികയാണ്. സ്വദേശീയരും വിദേശീയരുമായ 10,000-ക്കണക്കിന് കാണികൾ പുന്നമടയിലേക്ക് മണിക്കൂറുകൾ മുന്നേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജലമാർഗമെത്തിയവരുടെ യാനങ്ങൾ 100-ക്കണക്കിനെണ്ണം പുന്നമടയുടെ ഇരുകരകളിലും നങ്കൂരമിട്ടിരിക്കുന്നു. ട്രാക്കിന് ഇരുവശത്തുമായി കരഭാഗത്ത് മണ്ണിട്ടാൽ താഴാത്തത്രയും ജനങ്ങൾ ഇതാ വന്നണയുകയാണ്. പാട്ടും മേളവും താളവും ആഘോഷവും ആവേശവുമായി ഇതാ ഓഗസ്റ്റ് 22-ന് തീപിടിക്കുകയായി. ഒഴുകുന്ന പുഴയോട് തുഴ ചേരുന്ന അഴകുള്ള കാഴ്ച കാണുവാൻ ഇതാ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് തിരശ്ശീല ഉയരുകയാണ്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71-ഓളം കളിവള്ളങ്ങൾ മത്സരിക്കുന്ന 4,000-ത്തിലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഉജ്ജ്വലാവേശ പോരാട്ടത്തിന് ഇതാ തിരി തെളിയുകയാണ്. ഇങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കളർഫുൾ ആയിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ വർഷം നിർമ്മിച്ച മനോഹരമായ ആലപ്പുഴ ജില്ലക്കാരുടെയും കേരളത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശീയരുൾപ്പെടെയുള്ള ഇവിടെ വരുന്ന സകല മനുഷ്യരുടെയും ഫോട്ടോ സ്പോട്ടായി മാറിയ മനോഹരമായ കമനീയമായ ഒരു പാലത്തിന് താഴെ ക്രമീകരിച്ചിരിക്കുന്ന വർണ്ണാഭമായ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിശ്ചലമായി നിൽക്കുന്നു. കളിവള്ളങ്ങളെല്ലാം മാസ് ഡ്രില്ലിന് ശേഷം വരിവരിയായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് തുടങ്ങാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിശ്ചലമാണ്. അല്പസമയത്തിന് ശേഷം ആവേശ പൊടിപൂരത്തിന് തിരിതെളിയുവാൻ തയ്യാറായി നിൽക്കുന്ന ചീഫ് സ്റ്റാർട്ടർ അടങ്ങുന്ന വൻ സംഘം ഇതാ കാത്തിരിക്കുകയാണ്. കായൽക്കരയിലെ കാണികളെല്ലാം തയ്യാറെടുക്കുകയാണ്. ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പഠിച്ച പണി 18 പരിശീലിച്ചതിന്റെ പരിചയ സമ്പത്തുമായി പല തരക്കാരായ പല കരക്കാർ പോരടിക്കുന്ന പുന്നമടയുടെ നെട്ടായത്തിൽ കൊട്ടും പാട്ടുമായി കൂട്ടുകാരൊത്ത് കാത്തിരിക്കുന്ന നാട്ടുകാരുടെ ഇഷ്ടങ്ങൾ ഏറ്റുവാങ്ങി കളിവള്ളങ്ങളുടെ കടന്നുവരവിന് സമയമായി. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഡോക്ടർ ജി എസ് വിനോദിന് കൈമാറുന്നു.
2: താങ്ക് യു വിനു കെ ജോൺ. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ലോക പ്രശസ്തമായ ജലോത്സവം ഇപ്പോൾ അല്പസമയത്തിനകം പുന്നമടക്കായലിൽ നടക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും പുന്നമടക്കായലിലേക്ക് സ്വാഗതം. ഈ ജലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും വള്ളങ്ങളുടെ വേദശാസ്ത്ര പ്രകാരം വള്ളങ്ങളുടെ പല പല ഘട്ടങ്ങളെ തിരിക്കുകയാണെങ്കിൽ അമരത്തിൽ നിൽക്കുന്നവർ 4 വേദങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. നടുക്കുള്ള 64 മുതൽ 100-120 ആൾക്കാർ അവർ ഓരോ പാരമ്പര്യമായ കലകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പോർവിളി മുഴക്കുന്ന ഈ ഒരു അസുലഭ സമയത്തിനായി പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ 4 ട്രാക്കിൽ നടക്കുന്ന മത്സര ചുണ്ടൻ വള്ളങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരിനാഗങ്ങളെ പോലെ ചീറി അണഞ്ഞുകൊണ്ട് വെള്ളങ്ങൾ മുത്തമണി പോലെ തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പായാനായി വെമ്പൽ കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജലോത്സവത്തിൽ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള അനവധി ആളുകൾ

0: ഒത്തുകൂടി നിൽക്കുന്ന ഈ ഒരു നല്ല മുഹൂർത്തം പുന്നമടയെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിൽ ഒന്നാം ഹീറ്റ്സിൽ നടക്കുന്ന മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ തലപടി ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ, മൂന്നാം ട്രാക്കിൽ ആയാമ്പ് പാണ്ടി, നാലാം ട്രാക്കിൽ വിയപുരം എന്നീ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വള്ളംകളിയുടെ ഒരു ഫോട്ടോ ഫിനിഷുകളും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും 4 മിനിറ്റ് ശേഷമുള്ള സെക്കൻഡുകൾ, മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്തൊരു മത്സരം ഈ പുന്നമടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത്, രേഖപ്പെടുത്തിയതും. ഈ പുന്നമട കായലിലെ രോമാഞ്ചങ്ങളിൽ തീ പറക്കാനായിട്ട് അല്പസമയത്തിനകം നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ എത്തിച്ചേരുമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്.
1: ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം പാദ മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ തിരിതെളിയുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന 22 ചുണ്ടൻ വള്ളങ്ങളിൽ ആദ്യ 4 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ 4 ട്രാക്കുകളിലായി 4 ചുണ്ടൻ വള്ളങ്ങൾ. ഒന്നാം ട്രാക്കിലേക്ക് എത്താൻ പോകുന്ന ചുണ്ടൻ വള്ളം ഒന്നാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ 16 നമ്പർ ചുണ്ടൻ വള്ളം കരുവാറ്റ ശ്രീ വിനായകൻ, മൂന്നാം ട്രാക്കിൽ 14 നമ്പർ ചുണ്ടൻ വള്ളം ആയാപറമ്പ് പാണ്ടി, നാലാം ട്രാക്കിൽ 9 നമ്പർ വള്ളം വിയപുരം. സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഒരു തരത്തിലും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ 4 വള്ളങ്ങളെയും ഒപ്പത്തിനൊപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പറഞ്ഞയക്കുക എന്ന അതിഭീകരമായ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന ഏതാണ്ട് 50 വരുന്ന സംഘാംഗങ്ങൾ ചേർന്ന ചീഫ് സ്റ്റാർട്ടറുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സജ്ജീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 4 ചുണ്ടൻ വള്ളങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്ന ബോക്സിനകത്തേക്ക് തുഴഞ്ഞു കയറ്റിയതിനു ശേഷം ബോക്സിനകത്ത് വള്ളം സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി വള്ളം സ്റ്റോപ്പ് ചെയ്ത് അമരം ഭാഗം വള്ളത്തിൻ്റെത് ലോക്ക് ചെയ്യും വിധത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 4 വള്ളങ്ങളും കിടക്കുന്ന 4 ബോക്സുകൾക്ക് വള്ളങ്ങളെ കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധത്തിൽ 4 നിറങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നാം ട്രാക്കിന്റെ ബോക്സിന് നീല നിറവും, രണ്ടാം ട്രാക്കിന്റെ ബോക്സിന് വെള്ള നിറവും, മൂന്നാം ട്രാക്കിലെ ബോക്സിന് മഞ്ഞ നിറവും, നാലാം ട്രാക്കിലെ ബോക്സിന് മെറൂൺ നിറവും നൽകിയിരിക്കുന്നു. ഇതുവഴി സ്റ്റാർട്ടർക്ക് ഏതൊരു വള്ളവും ഏതെങ്കിലും ട്രാക്കിലെ വള്ളം അല്പം മുന്നിലാണോ പിന്നിലാണോ എന്നുള്ളത് കൃത്യമായി നിർണയിക്കാൻ സാധിക്കുന്നു. 4 വള്ളങ്ങളും ബോക്സിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ അമരം ഭാഗം ലോക്ക് ചെയ്യുന്ന മാഗ്നറ്റിക് സംവിധാനത്തിലൂടെ ലോക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കുന്നത്. അതിനുശേഷം സ്റ്റാർട്ടിംഗ്, അതായത് ഏറ്റവും മുന്നിലുള്ള ഷട്ടറിന്റെ തൊട്ട് പിന്നിലായി ഒരു ചുമന്ന നിറത്തിലുള്ള റെഡ് സോൺ, 1.5 മീറ്റർ റെഡ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ 1 മീറ്റർ ദൂരം വൈറ്റ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ, ബോക്സിനകത്തേക്ക് എത്തുമ്പോൾ വള്ളത്തിന്റെ കൂമ്പ് ഭാഗം റെഡ് സോണിൽ എത്തുന്നതിന് മുൻപ് വള്ളങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. റെഡ് സോണിലേക്ക് വള്ളങ്ങൾ കയറാതെ 1.5 മീറ്റർ ഷട്ടറിനും വള്ളത്തിനും മുന്നിൽ ഒഴിച്ചിട്ടിട്ടായിരിക്കും വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് നടക്കുന്നത്. 4 വള്ളങ്ങളുടെയും പൊസിഷൻ ഏറെക്കുറെ തുല്യമാകുമ്പോൾ, കൃത്യമാകുമ്പോൾ, ഒന്നിച്ച് ഒരുപോലെയാകുമ്പോൾ മുന്നിൽ കാണുന്ന ഷട്ടർ സ്റ്റാർട്ടിംഗ് സംവിധാനം വെള്ളത്തിലേക്ക് താഴുകയും വള്ളങ്ങളെല്ലാം മുന്നിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ വള്ളങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിംഗ് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും, ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ഇത്രത്തോളം വിപുലമായ സ്റ്റാർട്ടിംഗ് സംവിധാനത്തോടു കൂടി പിഴവുകളില്ലാതെ ഒരു തരത്തിലുള്ള പരാതികൾക്കും സ്ഥാനമില്ലാത്ത രീതിയിൽ മികച്ച രീതിയിലുള്ള സംഘാടന മികവ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉച്ചവരെയുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വള്ളത്തിന്റെ ഒരു മത്സരത്തിൽ പോലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിൽ യാതൊരു തരത്തിലുള്ള പരാതികൾക്കും വകയില്ലാത്ത രീതിയിൽ മികച്ച മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നിരുന്നതും. ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് കരസ്ഥമാക്കുവാൻ വേണ്ടി 23 ചുണ്ടൻ വള്ളങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി കഠിന പരിശീലനം നടത്തി ഇത്തവണ തങ്ങളുടെ ക്ലബിലേക്ക്, നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് സ്വന്തമാക്കി തങ്ങളുടെ ക്ലബിലേക്ക് കപ്പെത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശം പരകോടിയിലെത്തുന്ന നിമിഷമായതുകൊണ്ട് സംവിധാനങ്ങൾക്കൊന്നും ഒരു തകരാറുമില്ലാതെ കൃത്യമായി മത്സരം നടത്തിപ്പ് എന്നുള്ളത് സംഘാടകർക്ക് നിർബന്ധമാണ്. ആ നിർബന്ധം എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലും പ്രകടമാണ്. ഇപ്പോൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരങ്ങൾ തുടങ്ങാനുള്ള ഒരുക്ക സൂചകമായി 4 സ്പീഡ് ബോട്ടുകൾ 4 ട്രാക്കിലൂടെയും വെള്ളക്കൊടി പാറിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാസ്റ്റ് ഡ്രില്ലിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്

0: വരികയാണ്. ഏതാണ്ട് വെള്ളക്കൊടികൾ പാറിച്ചു കൊണ്ടെത്തുന്ന സ്പീഡ് ബോട്ടുകൾ തിരിച്ചിവിടെ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതോടുകൂടി ചുണ്ടൻ വള്ളങ്ങളും മറ്റ് കളിവള്ളങ്ങളും എല്ലാം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറായി എത്തുന്നു. വിശിഷ്ടാതിഥികളെല്ലാം ഇതാ മത്സരം കാണാൻ തയ്യാറായി ഫിനിഷിംഗ് പോയിന്റിൽ ആവേശത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കാണികളെല്ലാം ആവേശത്തോടെ തങ്ങളുടെ വള്ളങ്ങൾ കടന്നു വരുന്നതും നോക്കി കാത്തിരിക്കുകയാണ്. വള്ളങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ പിന്നിലായി അണിനിരക്കുന്നു. ഒന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന 4 കളിവള്ളങ്ങളായിരിക്കും ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. ഇതാ മത്സരിക്കാൻ തയ്യാറായി വരുന്ന കളിവള്ളങ്ങൾക്കെല്ലാം ആവേശാഘോഷാരവങ്ങളായി ആർപ്പുവിളികളോടെ ചുറ്റുമുള്ള കാണികൾ, ആയിരക്കണക്കിന് കാണികളെല്ലാം വള്ളങ്ങളെ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കരഘോഷത്തോടെ താളമേള അകമ്പടിയോടുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറെടുപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ആദ്യമായി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് താളമേളങ്ങളോടെ തുഴഞ്ഞെത്തുന്ന വള്ളം, അത് അരോമ ചുണ്ടനാണ്. ആദ്യമായി മത്സരിക്കുവാനായി എത്തുന്ന ചുണ്ടൻ അരോമ ചുണ്ടനാണ്. അരോമ ചുണ്ടന്റെ മത്സരം ആദ്യമല്ല നടക്കുന്നത്, എന്നാലും അരോമ ചുണ്ടന്റെ തൊട്ടു പിന്നിലായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വള്ളം വരുന്നു. വള്ളങ്ങൾ ഓരോന്നും ട്രാക്കിന് പുറത്തുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി വരുന്ന സുന്ദരമായ കാഴ്ച. 22 ചുണ്ടൻ വള്ളങ്ങളിലെ 2200 കായിക താരങ്ങൾ വരിവരിയായി പുന്നമടയുടെ ഒരറ്റത്ത് നിങ്ങേയറ്റത്തേക്ക് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് സന്തോഷത്തോടെ താളമേളങ്ങളോടെ വരുന്ന കാഴ്ച. ഈ ഒരു കാഴ്ച ഇപ്പോൾ മാത്രമുള്ളതാണ്. കാരണം ഇനി മത്സരം നടക്കുമ്പോൾ താളമേളങ്ങളോടെ സന്തോഷ താളങ്ങളോടെയുള്ള ഒരു തുഴച്ചിൽ കാണാൻ പറ്റില്ല. ഓളങ്ങളെ കീറിമുറിച്ച് ജലകണികകളെ തെറിപ്പിച്ചു പോകുന്ന ആവേശുജ്വലമായ വേഗ മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിന് മുന്നോടിയായുള്ള അവസാന വാമപ്പ് എന്ന നിലയ്ക്ക് ഇതാ കളിവള്ളങ്ങൾ വളരെ ശാന്തമായി തുഴഞ്ഞു വരികയാണ്. കാണികളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇതാ കായിക താരങ്ങളെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ കായിക ഇനമായ, ഒരു കായിക ഇനത്തിൽ ഏറ്റവും കൂടുതൽ ടീമംഗങ്ങൾ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം കാണുവാൻ ലോകമെമ്പാടുമുള്ള നിരവധി കായിക താരങ്ങൾ, കായിക പ്രേമികൾ പുന്നമട കായൽ കരയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന ഈ സുവർണ സുന്ദര നിമിഷത്തിൽ അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന ഉജ്ജ്വല പോരാട്ടങ്ങൾക്ക് തിരിതെളിയുകയാണ്, ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: വളരെ നന്ദി ശ്രീ വിനു കെ ജോൺ. വിനുവിന്റെ വാക്കുകളിൽ എങ്ങനെയാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തില് ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ആരംഭിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളുടെ നടത്തിപ്പ് വളരെ ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഈ കഴിഞ്ഞ വർഷം മുതൽ പൂർണ്ണമായും യന്ത്രസഹായത്തോടുകൂടി ചലിക്കുന്ന സ്റ്റാർട്ടിംഗ് ഡിവൈസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ കണക്കുകളിൽ, കൃത്യമായ അളവുകളിൽ വള്ളങ്ങളെ നിർത്തുകയും അതിനനുസൃതമായി സ്റ്റാർട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യുന്ന രീതിയെ വിനു ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ വെടിപൊട്ടുന്ന ശബ്ദത്തോടുകൂടിയാണ് വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി കുതിക്കുക. ഇക്കുറി മുതൽ അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതിക വിദ്യയെ മുൻനിർത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ക്രമീകരണമാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഇക്കുറി ആരംഭിച്ചിരിക്കുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിന്റെ ഹൃദയത്തുടിപ്പിന് ഇപ്പോൾ വള്ളപ്പാട്ടിന്റെ താളമാണ്. ഓരോ തുഴയ്ക്കും ആർപ്പുവിളിയുടെ ആരവമാണ്. കുതിപ്പും കിതപ്പും ഓർമ്മകളായി നെഞ്ചേറ്റുന്ന സമയം. ചാമ്പ്യന്മാരുടെ വീഴ്ചകൾക്കും ഉയർത്തെഴുന്നേൽപ്പുകൾക്കും ഈ സമയത്ത് വളരെ വീര്യം കൂടും. അതുപോലെ തന്നെ ഈ ജലമാമാങ്കം എന്നുള്ള പേര് തന്നെ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തെ പൂർണ്ണമായും അർത്ഥവൽക്കരിക്കുന്നത് കൂടിയാണ്. പുന്നമടക്കായലിന്റെ വീതിയെ 4 ട്രാക്കുകളിലായി തിരിച്ചാണ് ഓരോ യാനത്തിനും മത്സരപ്പാച്ചിലിന് വഴിയൊരുക്കിയിരിക്കുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ന ക്രമമാണ് 1, 2, 3, 4 എന്നീ ട്രാക്കുകൾ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്ന ട്രാക്കിൽ വടക്കുനിന്നാണ് വള്ളങ്ങൾ തുഴഞ്ഞ് തെക്കേ അറ്റത്തേക്ക് എത്തുക. ഈ കായലിന്റെ നടുവിലെ പവിലിയന്റെ മുൻപിൽ കൂടി നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയാണ് ഓരോ വള്ളവും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾ നീണ്ടുനിന്ന പരിശീലനത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും പാരമ്യമാണ് ഇന്ന് ഈ നെട്ടായത്തിൽ അരങ്ങേറാൻ പോകുന്നത്. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ഓരോ വള്ളത്തിലും നൂറിലേറെ തുഴക്കാർ, അവരൊരേ ഉടലാകുന്ന സന്ദർഭമാണ്.

0: ഓരോ ഹീറ്റ്സിലും നാല് വള്ളങ്ങളാണ് മത്സരിക്കുക. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം, നെഹ്റു ട്രോഫി കയ്യെത്തിപ്പിടിക്കുക എന്നുള്ളത്. ട്രാക്കിന്റെ അവസാന ശരാശരി 130 അടി വരെ നീളമുള്ള ചുണ്ടനെ ഒറ്റ ശ്വാസത്തിൽ പായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ അസാധാരണമായ മത്സരത്തെ കേട്ടറിഞ്ഞ് ധാരാളം വിദേശികൾ എല്ലാ വർഷവും എത്തും. ഇക്കുറി എല്ലാ പവിലിയനുകളിലും വിദേശികളുടെ സാന്നിധ്യമുണ്ട്. കണ്ടറിഞ്ഞവർ വീണ്ടും വീണ്ടും ഈ ആവേശ കാഴ്ച കാണുവാനായിട്ട് ഇവിടെ എത്തും. മഴയും വെയിലും കണ്ണുപൊത്തി കളിക്കുകയാണ് ഇന്ന് ആലപ്പുഴയിൽ. രാവിലെ പെയ്ത ചെറുമഴ ഇപ്പോൾ പുന്നമടയില് ചിങ്ങവെയിലിന്റെ നല്ല ചൂടാണ്. ആ ചൂടിനെയും ആവഹിച്ചുകൊണ്ട്, അതിനെ സഹിച്ചുകൊണ്ട് ഈ പുന്നമടക്കായലിന്റെ രണ്ട് കരകളിലും എല്ലാ പവിലിയനുകളും വലിയ ഒരു ജനസഹസ്രം തടിച്ചുകൂട്ടിയിരിക്കണം. എന്തിനാണ് ഈ ആവേശപ്പോരിന്റെ, ഈ ആവേശപൂരത്തിന്റെ, ഈ മാമാങ്കത്തിന്റെ ഫലം അറിയുന്നതിലേക്ക്. വിജയത്തിന്റെ അലിയൊലികളിൽ നാടും നഗരവും ഈ കായൽക്കരയിൽ സന്ധിച്ചിട്ടുണ്ട്. കണ്ണ നട്ടായത്തിലും മനസ്സ ഇടിത്തട്ടുകളിലും കിഴക്കിന്റെ വെനീസിന്റെ ചരിത്രത്തിൽ ആവേശ പെരുമഴയുടെ ഒരു പുതിയ താള് ഇന്ന് എഴുതി ചേർക്കും. എത്രയോ ദിവസങ്ങൾ നീണ്ട പരിശീലനങ്ങൾ, ലക്ഷങ്ങൾ മുടക്കിയുള്ള പരിശീലനവും അതിനനുസൃതമായ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് ഓരോ തുഴക്കാരനും ഈ നട്ടായത്തിൽ ഇന്ന് തുഴയെറിയുക. ആ തുഴയെന്ന് പറയുന്നത് കുട്ടനാടിന്റെ താളമാണ്, കുട്ടനാടിന്റെ ഓളമാണ്, കുട്ടനാട്ടുകാരുടെ വികാരമാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല രീതികളില് അവർ ലോകത്തിന്റെ പല ഭാഗത്തും വലിയ വെന്നിക്കൊടികൾ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓളപ്പരപ്പിൽ നടക്കുന്ന ഈ മാമാങ്കത്തെ സംബന്ധിച്ച്, ഈ പൂരത്തെ സംബന്ധിച്ച് ഇതിന് പകരം വയ്ക്കുവാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. മറ്റൊരു മത്സര കളിക്കും ഇതിനോട് സമാനത കാട്ടുവാൻ നമുക്ക് സാധിക്കുകയില്ല. തിരി മുറിയാതെയുള്ള ആവേശമാണ് പുന്നമടക്കായലിൽ. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാത മത്സരങ്ങളിൽ ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന തലവടി ചുണ്ടൻ കഴിഞ്ഞ വർഷത്തെ ജേതാവാണ്. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് കഴിഞ്ഞ വർഷം നിലവിലെ ജേതാക്കളെ കൊണ്ടുവന്നത്. 127 അടി നീളമുള്ള വള്ളം. രണ്ടാമത്തെ ട്രാക്കിലെ കരുവാറ്റ വള്ളമാണ് പഴയ കാലത്തെ വളരെ പ്രഗത്ഭമായ വള്ളമാണ്. മൂന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടിയുണ്ട്. നാലാമത്തെ ട്രാക്കിൽ വീയപുരം, വീരു എന്ന് ചരിത്രത്തിൽ ഇടം നേടിയ, വള്ളംകളി പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച വള്ളം UBC ആണ്. നിലവിലെ ജേതാക്കളാണ് UBC ക്ലബ്. അവർ കഴിഞ്ഞ പ്രാവശ്യം തലവടി ചുണ്ടലിലാണ് വന്ന് 2023 2025 24 ഒക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തില് ആണ് അവർക്ക് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ കുട്ടനാട്ടിലെ മിക്കവാറും എല്ലാ തലയെടുപ്പുള്ള ചുണ്ടൻ വള്ളങ്ങളും ഈ മത്സര വള്ളംകളിയുടെ ഭാഗമായി മാറുക. ഓഹോ, എന്തൊരു വൈബാണ് ഇവിടെ! യുവതയുടെ വൈബ് ഏത് രീതിയിലും വള്ളംകളിയുടെ താളത്തിനും അതിന്റെ പാട്ടിനും മേളത്തിനുമൊക്കെ വ്യത്യാസം വരുന്ന രീതിയിൽ പുന്നമടയാകെ അങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണ്. ചരിത്രത്തില് എപ്പോഴും അലതല്ലുന്ന ആവേശം, ഇത്രയധികം ആവേശമുള്ള ഒരു കളിയെ നമുക്ക് ഈ ലോകത്തെവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? തുഴകൾ തീർക്കുന്ന തീ താളം, അത് വളരെ പ്രധാനമാണ്. അതിന്റെ പോരാട്ട ചൂട്, ഏത് കരയാണ് ഇന്ന് വിജയിക്കുക, ഏത് ക്ലബാണ് ഇനി കപ്പ് നേടുക എന്നുള്ള വലിയ ഒരു ആവേശം ഈ കളിയുടെ പിന്നിലുണ്ട്. ആകാശമേഘങ്ങള് കുടചൂടി നിൽക്കുന്ന ഈ സന്ദർഭത്തില് ഈ ജേതാവിനെ അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 6 ഹീറ്റ്സുകളിലായി ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാത മത്സരം നടക്കും. ഇതിൽ ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഓരോ പോരാട്ടവും അതിതീവ്രമാണ്, അതിഭീകരമാണ്. അപ്പൊ തുഴകളുടെ ഈ തീത്താളത്തിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മത്സര വള്ളംകളി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആയിട്ടുണ്ട്. അതിനാൽ അടുത്ത വിവരണത്തിന് വേണ്ടി മൈക്ക് പ്രഭു മാത്യുവിന്.
1: ചരിത്രം കഥ പറയുന്ന പുന്നമട കായലിൽ ഇതാ അതിമനോഹരമായ മാസ്റ്റിൽ നടന്നു. അതിസുന്ദരമായ ഈ ജലമേള കമനീയമാക്കിക്കൊണ്ട് വിശിഷ്ട അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം കമന്റേറ്ററായി ശ്രീ കല്ലറ ബാബു എന്ന പ്രതിഭാധനനായ കമന്റേറ്റർ ഉണ്ടായിരുന്നു. വള്ളംകളിയുടെ മാസ്മരികത വർദ്ധിപ്പിക്കുന്നതിന് വഞ്ചിപ്പാട്ടിന്റെ ചാരിശീലുകളാണ് മുഴുങ്ങി കേൾക്കുന്നത്. അതാണ് മാന്യ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ കല്ലറ ബാബു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ നെഹ്റുജിക്കും കുടുംബത്തിനും ആലപ്പുഴയിൽ ലഭിച്ചു. വള്ളംകളി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു തുടക്കമായിരുന്നു അത് എന്നുള്ളതിൽ തർക്കമില്ല.

അന്ന് നെഹ്റുജി എത്തി. താമസമില്ല, മത്സര വള്ളംകളി ആരംഭിച്ചു. അന്നര അന്നത്തെ മത്സര വള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്ക് നിന്നും മൺറോ തുരുത്ത് വരെ ദൈർഘ്യമുള്ള ഭാഗമായിരുന്നു. അന്ന് 6 ചുണ്ടൻ വള്ളങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. 6 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്തത് നടുഭാഗം നെൽസൺ അഥവാ മാമ്പഴക്കേരി, നെപ്പോളിയൻ, കാവാലം, ചമ്പക്കുളം, നേതാജി തുടങ്ങിയവയായിരുന്നു ആ ജലരാജാക്കന്മാർ. വാശിയേറിയ മത്സരത്തിൻ്റെ ഒടുവിൽ നടുഭാഗം എതിരാളികളെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1-ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. പിന്നെ നടന്നത് ഒരു ചരിത്രമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അവഗണിച്ചുകൊണ്ട് മഹാനായ പണ്ഡിറ്റ്ജി നടുഭാഗം വള്ളത്തിലേക്ക് ചാടിക്കയറി. അതാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മീനെണ്ണയും അതിൻ്റെ നെയ്യുമൊക്കെ ഒഴിച്ച് മിനുസമാക്കപ്പെട്ട നടുഭാഗം ചുണ്ടൻ്റെ പടിയിൽ മഹാനായ നെഹ്റുജിക്ക് കാലിടറി. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിക്കാൻ കഴിയാത്ത ഒരു സന്നിഗ്ധാവസ്ഥയായിരുന്നു വാസ്തവത്തിൽ അത്. പക്ഷേ ക്ഷണനേരം കൊണ്ട് നടുഭാഗം ചുണ്ടനിലെ കരുത്തന്മാരായ തുഴച്ചിക്കാർ അവസരത്തിന് തീർന്നു. അവർ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തങ്ങളുടെ കരങ്ങൾ ഉപയോഗിച്ച് താങ്ങി നിർത്തി. അങ്ങനെ ഒരു തരത്തിൽ ചിന്തിച്ചാൽ, ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയുമാണ് യഥാർത്ഥത്തിൽ ആ തൊഴിലാളികൾ, നടുഭാഗം ചുണ്ടനിലെ കർഷക തൊഴിലാളികൾ താങ്ങി നിർത്തിയത് എന്നുള്ളതിന് തർക്കമില്ല. അടുത്ത നിമിഷം കാണുന്നത് അതിലും വലിയ അത്ഭുതമായിരുന്നു. നടുഭാഗം ചുണ്ടനിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാം മറന്ന് തുള്ളിച്ചാടി. അദ്ദേഹം ആഹ്ലാദ വിവശനായി. 10,000 ഇത് കണ്ട് ആവേശ ഭരിതരായി മാറി പ്രിയമുള്ളവർ. തിരുക്കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചെത്തിയ പണ്ഡിറ്റ്ജി വിലമതിക്കാനാകാത്തൊരു സമ്മാനം ആലപ്പുഴക്കാർക്ക്, അല്ല മലയാളികൾക്ക് സ്വന്തം കയ്യൊപ്പ് ചാർത്തി അയച്ചു കൊടുത്തു. അതിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നു: ടു ദ വിന്നർ ഓഫ് ദ ബോട്ട് റേസ് വിറ്റ്സ് എ യുണീക് ഫീച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ട്രാവൻകൂർ കൊച്ചിൻ ജവഹർലാൽ നെഹ്റു December 1952. ഇതാണ് ആ ചരിത്രം. ഇന്ന് നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരത്തിൻ്റെ തുടക്കം അവിടെയായിരുന്നു. 1953 വള്ളംകളി നടന്നില്ല. 1954 വട്ടക്കായലിൽ അഥവാ കൈനഗിരി മീനപ്പള്ളി കായലിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ മത്സരം നടന്നു. 1955 മുതലാണ് ഈ വള്ളംകളി ഈ പുന്നമ്പഴക്കായലിൽ ആരംഭിച്ചത്. അതേസമയം 1955 തന്നെ ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ ഈ വള്ളംകളിക്ക് ഇവിടെ വള്ളംകളിയുടെ കമന്റിക്ക് ഇവിടെ തുടക്കം കുറിച്ചു. ഇതാ ട്രാക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് അമ്പയേഴ്സ് പുന്നമട കായലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലേക്ക് സ്പീഡ് ബോട്ടിൽ അതിദ്രുതം കടന്നു വരികയാണ്. ഈ സഞ്ചാരത്തിനിടയിൽ മാർഗ തടസ്സമായി നിൽക്കുന്ന എല്ലാ ചെറുവള്ളങ്ങളെയും മോട്ടോർ ബോട്ടുകളെയും അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഈ നെഹ്റു ട്രോഫി താരും തളിരുമണിഞ്ഞു നിൽക്കുന്ന പ്രകൃതി. നെഹ്റു ട്രോഫി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകാശവാണി ഇതം പ്രഥമമായി പ്രക്ഷേപണം ചെയ്തിരുന്നല്ലോ. അന്ന് പ്രതിഭാധനന്മാരായ കമന്റേറ്റർമാർ നമുക്കുണ്ടായിരുന്നു. വി ഗ്രിഗറി എന്ന മഹാനായ കമന്റേറ്റർ, ആധുനിക കമന്ററിയുടെ ദ്രോണാചാര്യർ എന്ന് ശ്രീമാൻ വി ഗ്രിഗറിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അദ്ദേഹം അതുല്യനും അജയ്യനുമായിരുന്നു. 2015 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കമന്ററിയിലെ ഒരു നിത്യവിസ്മയമായിരുന്നു ശ്രീമാൻ വി ഗ്രിഗറി. അദ്ദേഹം നേടിയെടുത്ത കമന്ററിയിൽ നേടിയെടുത്ത താരപദവി മറ്റാർക്കും ഇന്നും കരഗതമല്ല. പുന്നമടക്കായലിനെ പ്രകമ്പനം കൊള്ളിച്ച ആ വാഗ്ധോരണി ഇന്നും ഇവിടെ ഓർമ്മകളായി ഇലയടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. അതുപോലെ തന്നെ ശ്രീ പി ഡി ലൂക്ക്, അഡ്വക്കേറ്റ് പി ഡി ലൂക്ക്, അയാപറമ്പ് സദാശിവൻപിള്ള തുടങ്ങിയിട്ടുള്ള കെ പി എം ഷെറീഫ് തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ കമന്റേറ്റർമാർ നമുക്ക് ഉണ്ടായിരുന്നു ആകാശവാണിക്ക് വേണ്ടിയിട്ട്. അവരെല്ലാം ഈ സുന്ദരമായ ജലമേളയെ, ഈ ഇതിൻ്റെ ചേതോഹരമായ ഈ വള്ളംകളിയെ ജനലക്ഷങ്ങളുടെ അടുത്തേക്ക് വാഗ്ധോരണിയായി നൽകിയെന്നുള്ളത് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതാ 2000 തൊഴിൽക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ ഇതാ മാസ്റ്ററിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരവാച്യമായ അനുഭൂതിയായി മാറുകയല്ലേ? ഹൃദയാവർജകമായ ഒരു ദൃശ്യമായത് മാറുകയല്ലേ? ഇതാണല്ലോ

0: ഈ കലയുടെ, ഈ ആകർഷണീയമായ കലയുടെ യഥാർത്ഥത്തിലുള്ള ചാരുത, യഥാർത്ഥത്തിലുള്ള ഭംഗി ഇവിടെ നോക്കുമ്പോൾ പ്രകൃതിയാകെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ആകെ ആടയാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുകയാണ്. വള്ളംകളി പ്രേമികള് ആരവം കൊണ്ട് ആർപ്പ് വിളി മുഴക്കുകയാണ്. ധാരാളം ചെറുവള്ളങ്ങള് തലങ്ങും വിലങ്ങും നേരത്തെ സഞ്ചരിച്ചിരുന്നു എങ്കിലും അതിനെയൊക്കെ ട്രാക്ക് കമ്പേസ് വന്ന് ക്ലിയർ ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പല പേരും പ്രശസ്തിയുമുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇന്ന് സെയിന്റ് ജോർജ് പോലെയുള്ള പല ചുണ്ടൻ വള്ളങ്ങളും ഇന്ന് കാണാനേയില്ല. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പല ചുണ്ടൻ വള്ളങ്ങളെയും ഇറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇന്ന് ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് 65 ലക്ഷം രൂപ ചെലവ് വരും. 2002 12 ലക്ഷമായിരുന്നു അതിന്റെ ചെലവ്. അങ്ങനെയെങ്കിൽ 2026 ആയപ്പോൾ 65 ലക്ഷം രൂപ ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിനുള്ള ചിലവാകുകയാണ്. 1988 നെഹ്റു ട്രോഫി, ആ നെഹ്റു ട്രോഫിയിൽ 4 മിനിറ്റ് 48 സെക്കൻഡ് സമയം കുറിച്ചുകൊണ്ട് വെള്ളംകുളങ്ങര എന്ന ചുണ്ടൻ ചരിത്രം കുറിച്ചിട്ടുണ്ട്. അത് നെഹ്റു ട്രോഫിയിലെ ഒരു റെക്കോർഡാണ്. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബായിരുന്നു അന്ന് ആ വള്ളത്തെ നയിച്ചത്. 2001 വേണു ആചാരി എന്ന ശില്പി ഈ വെള്ളംകുളങ്ങര പുതുക്കി പണിതു. വെള്ളംകുളങ്ങര ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നു. 2002 കുമരകം ബോട്ട് ക്ലബ് തുഴഞ്ഞ് വെള്ളംകുളങ്ങര നെഹ്റു ട്രോഫി നേടി. ഇനിയും ട്രോഫി നേടാൻ സാധ്യതാ പട്ടികയിലുള്ളൊരു വള്ളമാണ് ഈ വെള്ളംകുളങ്ങര. വെള്ളംകുളങ്ങര ഏറ്റവും വമ്പനായ ഒരു ജലരാജാവാണ്. അങ്ങനെയെങ്കിൽ ജവഹർ താങ്കരിയോ? ജവഹർ താങ്കരി 2026 നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. 77, 78, 85, 2010, 2015 എന്നീ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ ജലരാജാവാണ് ജവഹർ താങ്കരി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയം വഹിക്കുന്ന ഏക ചുണ്ടൻ വള്ളമാണ് ജവഹർ താങ്കരി. 1969 പുന്നക്കുന്നത്തുശ്ശേരിക്കാരുടെ ഗിയർ ഗോസ് ചുണ്ടൻ വള്ളം അവർ വിലയ്ക്ക് വാങ്ങി. താങ്കരിക്കരക്കാർ ജവഹർ താങ്കരി എന്ന പേര് ചുണ്ടന് നൽകി. 1970 വള്ളത്തിന്റെ നീളം വർദ്ധിപ്പിച്ചു. എന്നാൽ പുതിയ ചുണ്ടൻ തന്നെ വേണമെന്ന് കരക്കാരുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ 1973 കോഴിമുക്ക് നാരായണൻ ആചാരി പുതിയ ജവഹർ താങ്കരി വള്ളം നിർമ്മിച്ചു. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായിട്ട് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: ശ്രോതാക്കളെ, 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് നമ്പർ 1 അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ വണ്ടം തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ ബിനു എച്ച് പുതുവേൽ കൈനഗരി. അതേപോലെ രണ്ടാമത്തെ ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 16 വള്ളം കരുവാറ്റ ശ്രീ വിനായകൻ KTBC ഫാൻസ് ക്ലബ്ബ് കുമരകമാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ അനന്തു കാർത്തികേയൻ. അതേപോലെ മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 14 വള്ളം ആയാപറമ്പ് പാണ്ഡി IBRA കൊച്ചിനാണ് ക്ലബ്ബ്. ശ്രീക്കുട്ടൻ തുണ്ടത്തിലാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 9 വിയപുരം വള്ളം UBC കൈനഗരി FC ആണ് തുഴയുന്നത്. ക്യാപ്റ്റൻ പത്മകുമാർ. ഹീസ് നമ്പർ 1 തലവടി ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. കൈനഗരി ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വിയപുരം ബോട്ട് ക്ലബ്ബിൽ വിയപുരം വള്ളത്തിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്ത് റെക്കോർഡിട്ട വള്ളമാണ് ക്ലബ്ബാണ് കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ്. വിയപുരം തലവടി ബോട്ട് ക്ലബ്ബിലെ തലവടി ചുണ്ടനെ കുറിച്ച് പറഞ്ഞാൽ 127 ഫീറ്റ് നീളം, 5 ഫീറ്റ് വീതി, 83 തുഴക്കാർ, 5 അമരക്കാർ, 9 താളക്കാർ. January 1, 2023 നീരണിഞ്ഞ വള്ളം ഇപ്രാവശ്യത്തെ ട്രോഫി സ്വന്തമാക്കാൻ തന്നെ ഉറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വള്ളമാണ്. രണ്ടാം ട്രാക്കിലുള്ള കരുവാറ്റ ശ്രീ വിനായകൻ KTBC ആണ് തുഴയുന്നത്. KTBC യെ പറ്റി പറയുകയാണെങ്കിൽ കുമരകൻ ടൗൺ ബോർഡ് ക്ലബ്ബ്, 1998 സ്ഥാപിതമായ ക്ലബ്ബ്. നെഹ്റു ട്രോഫി 1999 ആലപ്പാടനിൽ സമ്പത്ത് കണിയാപറമ്പിലിന്റെ നേതൃത്വത്തിൽ വിജയിച്ച വള്ളമാണ്. 2004 ചെറുതനയിൽ രാജു വടക്കത്തിന്റെ നേതൃത്വത്തിലാണെങ്കിൽ വീണ്ടും രാജുവിന്റെ നേതൃത്വത്തിൽ 2005 പായിപ്പാടിൽ, 2006 പായിപ്പാടിൽ, 2007 പായിപ്പാടിൽ, അങ്ങനെ ഹാട്രിക്ക് അടിച്ച ഒരു ക്ലബ്ബാണിത്.
2: സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടറുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് നിർദ്ദേശത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ ഒന്നാം ഹീറ്റ്സ് മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളും ഞങ്ങൾ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ബോക്സിന്റെ പിന്നിലായി ചുണ്ടൻ വള്ളങ്ങളുടെ അമരം ഭാഗം ഒരു മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയാണ്. നാല് ചുണ്ടൻ വള്ളങ്ങളെയും ലോക്ക് ചെയ്ത്

0: ഒഴുകുന്ന പുന്നമടക്കായലിൽ ഒഴുകാത്ത വിധത്തിൽ ചുണ്ടൻവള്ളങ്ങളെ തളച്ചു നിർത്തുന്ന അതിസാഹസികവും സുന്ദരവും വിചിത്രവുമായ കാഴ്ചയാണിപ്പോൾ പുന്നമടക്കായൽ കരയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഇരുവശവും ഇരിക്കുന്ന കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമരം ഭാഗം നാല് പേരുടെയും അമരം ഭാഗം ഫിക്സ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഷട്ടറുകൾ ഉയർന്നു നിൽക്കും. ഷട്ടറുകൾ ഉയർന്നു നിൽക്കുന്നതിന്റെ അരികിലേക്ക് റെഡ് പോളിന്റെ തൊട്ട് മുന്നിലുള്ള വൈറ്റ് പോളിലേക്ക്, വൈറ്റ് സോണിലേക്ക് കളിവള്ളങ്ങളെല്ലാം, കളിവള്ളങ്ങളുടെ കൂമ്പ് ഭാഗം കൃത്യമായി ഒപ്പത്തിനൊപ്പം എത്തുന്നതോടുകൂടി ഷട്ടറുകൾ ഒന്നായി വെള്ളത്തിലേക്ക് പതിക്കുകയും ചുണ്ടൻ വള്ളങ്ങൾ മുന്നോട്ട് കുതിക്കുകയും ചെയ്യും. എന്തായാലും ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് നെഹ്റു ട്രോഫി ജലോത്സവമാണ്, കേരളം കണ്ട ഏറ്റവും വലിയ ജലമേളയാണ്. ഇതിലെ ഓരോ ഇഞ്ചും ഓരോ തരിമ്പും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു തരി പോലും ഒരു വള്ളം മുന്നിലോ പിന്നിലോ ആകാത്ത വിധത്തിൽ സ്റ്റാർട്ടിംഗ് നടത്തണം, അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നെഹ്റു ട്രോഫി ജലോത്സവം ഇത്രത്തോളം അച്ചടക്കത്തോടെ നടക്കുന്ന മത്സരം എന്ന നിലയ്ക്ക് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പത്തിനൊപ്പം മുന്നോട്ട് തുഴഞ്ഞു വന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ചില വള്ളങ്ങളിലെ ഒരു തുഴപ്പാട് വ്യത്യാസം മനസ്സിലാക്കിയ ചീഫ് സ്റ്റാർട്ടർ ഒന്ന് രണ്ട് ട്രാക്കുകളിലെ വള്ളങ്ങളോട് അല്പം പിന്നിലേക്ക് തുഴയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലെ തലവടി ചുണ്ടൻ ഇപ്പോൾ ബോക്സിനകത്ത് തന്നെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണെങ്കിലും രണ്ട് തുഴപ്പാട് മുന്നിൽ വന്നതുകൊണ്ട് തുഴച്ചിൽക്കാരോട് അല്പം വള്ളം പിന്നിലേക്ക് തുഴയാൻ സ്റ്റാർട്ടർ ആവശ്യപ്പെടുന്നു. സ്റ്റാർട്ടർ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം കൃത്യമായി ചെയ്യുന്ന അച്ചടക്കമുള്ള സ്കൂളിലെ കുട്ടികളെ പോലെ തുഴച്ചിൽക്കാർ ഇതാ അത് കേട്ട് വള്ളം മെല്ലെ പിന്നിലേക്ക് തുഴയുകയാണ്. വള്ളം പിന്നിലേക്ക് തുഴയുമ്പോൾ ഒന്ന് രണ്ട് അപകടങ്ങളുണ്ട്. എന്താണ് അപകടമെന്ന് വള്ളംകളി ആദ്യമായി റേഡിയോയിലൂടെ കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നമടക്കായലിൽ ഒഴുക്കിനെതിരെ നടക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളം തുഴയാൻ വേണ്ടി തുഴച്ചിൽക്കാർ പിന്നിലേക്ക് തുഴയെ ആഞ്ഞു പിടിക്കുന്ന സമയം, ആ ഒരു സമയത്ത് വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുമ്പോൾ സ്റ്റാർട്ടർ സ്റ്റാർട്ടിംഗ് വിസിൽ മുഴക്കിയാൽ, സ്റ്റാർട്ടിങ്ങിന്റെ ഫ്ലാഗ് താഴ്ത്തിയാൽ, അപ്പോൾ വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുകയും പിന്നീടത് മുന്നിലേക്കായി കുതിക്കാൻ അല്പം സാവകാശം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളമെടുക്കാൻ വള്ളക്കാർ തീരെ മുതിരാറില്ല. പക്ഷേ അവർ ആ റെഡ് സോണിലേക്ക് പ്രവേശിക്കുന്ന പക്ഷം പിന്നിലേക്ക് എടുക്കാതെ നിർവാഹവുമില്ല. ഇപ്പോൾ ഏറെക്കുറെ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്നാലും സ്റ്റാർട്ടറിന്റെ ആ സ്റ്റാർട്ടിംഗ് പോളിലൂടെ പരിശോധിക്കുമ്പോൾ വള്ളങ്ങളിൽ മൂന്നാം ട്രാക്കിൽ കിടക്കുന്ന ആയാപറമ്പ് പാണ്ടി ഐ ബി ആർ എ കൊച്ചിൻ അങ്ങ് കൊച്ചിയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വന്നതുകൊണ്ടാവാം അവർ റെഡ് സോണിലേക്ക് കയറി കിടക്കുകയാണ്. കൊച്ചിയിലെ ബ്ലോക്കുകളൊക്കെ കണ്ട് വളർന്നവരായതുകൊണ്ടാവാം റെഡ് സോണിൽ നിന്ന് വൈറ്റ് സോണിലേക്ക് അവരെ പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് ചീഫ് സ്റ്റാർട്ടർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് മൂന്ന് കളിവള്ളങ്ങളും വൈറ്റ് സോണിലാണ്. ഇനിയിപ്പോൾ ഐ ബി ആർ എ കൊച്ചി ഇൻലാൻഡ് ബോട്ട് റോവേഴ്സ് അസോസിയേഷൻ കൊണ്ടുവന്ന അറബിക്കടലിന്റെ റാണി ഇതാ പുന്നമടക്കായലിൽ ചരിത്രം എഴുതാൻ എത്തി നിൽക്കുമ്പോൾ റെഡ് സോണിൽ എത്തിയത് കൊണ്ട് അതിനെ അല്പം പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് സ്റ്റാർട്ടർ ആയാപറമ്പ് പാണ്ഡിയാണ്. ഇതാ മത്സരം ആരംഭിക്കുന്നു. ആവേശോജ്വലമായ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. ഇത് ചരിത്ര നിമിഷമാണ്. നാല് ട്രാക്കുകളിൽ നാല് ചരിത്രം എഴുതുവാൻ വേണ്ടി വന്നിട്ടുള്ള 400-ഓളം കായിക താരങ്ങളുടെ ഉജ്ജ്വല പോരാട്ടത്തിന് തിരിതെളിയുകയാണ്. ഒന്നാം ട്രാക്കിൽ തലവടിച്ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി കഴിഞ്ഞ തവണ രണ്ടാം ഹാട്രിക് ലക്ഷ്യമാക്കി വന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരികയുടെ ചുണക്കുട്ടന്മാർ തലവടിച്ചുണ്ടനിൽ ഒന്നാം ട്രാക്ക് ഇതാ കുതിക്കുകയാണ്. കുതിപ്പിനൊപ്പം നിൽക്കുവാൻ ഇതാ കെ ടി ബി സി ഫാൻസ്, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ഫാൻസ് ആയ ചെറുപ്പക്കാർ കരുവാറ്റ ശ്രീവിനായകനിൽ രണ്ടാം ട്രാക്കിലൂടെ മത്സരിക്കുന്നു. ഐ ബി ആർ എ കൊച്ചിൻ അറബിക്കടലിന്റെ റാണി കിഴക്കിന്റെ വെനീസിൽ ചരിത്രം എഴുതുവാനായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ആയാപറമ്പ് പാണ്ഡികീത മൂന്നാം ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ നാലാം ട്രാക്കിൽ യു ബി സി കൈനഗരി കൈനഗരിയുടെ ചുണക്കുട്ടന്മാർ ജലോത്സവ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും തഴക്കവും പഴക്കവും ആഢ്യത്വവും ആഡംബരവും നിറഞ്ഞ ബോട്ട് ക്ലബായ യു ബി സി കൈനഗരിയുടെ ക്ലബ് മത്സരിക്കുന്നു. വീയപുരം ചുണ്ടനിൽ കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫിയുടെ ജേതാവായ വീയപുരം ചുണ്ടനിതാ നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: താങ്ക് യു മിസ്റ്റർ വിനു. ആവേശകരമായ ഒന്നാമത് ഹിറ്റ്സ് മത്സരം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം 2026 ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ ഒന്നാം നമ്പർ തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് ബിനു എച്ച് പുതുവേൽ കൈനഗരി.

0: ക്യാപ്റ്റനായിക്കൊണ്ട് ജോസ് പുതിയറ കൈനകരെ ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കരുവറ്റ ശ്രീവിനായകൻ കെ ടി ബി സി ഫാൻസ് ക്ലബ് കുമരകം നയിക്കുന്ന അനന്തു കാർത്തികേയൻ ക്യാപ്റ്റനും ശ്രീകുമാർ കെ എസ് ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള കരുവാറ്റ ശ്രീവിനായകൻ പതിനാറാം നമ്പർ വള്ളൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അയ്യാപറമ്പ് പാണ്ടി ഐ ബി ആർ എ കൊച്ചിൻ ശ്രീകുട്ടൻ തുണ്ടയിൽ ക്യാപ്റ്റനായിട്ടുള്ള സുരേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള പതിനാലാം നമ്പർ വള്ളം മൂന്നാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാമത് ട്രാക്കിലൂടെ പ്രിയപ്പെട്ട വള്ളംപളിക്കാരുടെ പ്രിയപ്പെട്ട വീയപുരം യു ബി സി കൈനഗരിയുടെ കൈക്കരുത്തിൽ എഫ് സി പത്മകുമാർ ക്യാപ്റ്റനായിക്കൊണ്ട് ജോർജ് തോമസ് വക്കച്ചൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള ഒമ്പതാം നമ്പർ വള്ളം നാലാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആവേശത്തിന്റെ മുത്തുമണികൾ ആകാശം മുട്ട കോരിയെറിഞ്ഞുകൊണ്ട് നമ്മുടെ പുന്നമടയെ ജലാശയങ്ങളെ കീറിമുറിച്ചുകൊണ്ട് പുളകം കൊള്ളിച്ചുകൊണ്ട് പുന്നമടയുടെ ആഴങ്ങളോട് കുത്തിയെറിഞ്ഞ് കഥകൾ പറഞ്ഞുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികളാൽ തീർത്ത ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒന്നാമത്തെ ഹിറ്റ്സ് മത്സരത്തിൽ തലവടി ചുണ്ടൻ കരുവാറ്റ ശ്രീവിനായകൻ ആയാപറമ്പ് പാണ്ടി വീയപുരം ഇതാ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതുന്നു. ഒന്നും രണ്ടും നാലും ട്രാക്കിലൂടെയുള്ള വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് ഒന്നാമത്തെ ട്രാക്കിലെ തലവടി ചുണ്ടനും മൂന്നാമത് ട്രാക്കിലെ അയ്യാപറമ്പ് പാണ്ടിയും ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് പങ്കായ പാടുകൾക്ക് പോലും വ്യത്യാസത്തിൽ പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ വീറും വാശിയും തകർത്തെറിയുന്ന കുത്തിയെറിയലും താളം പിടിക്കലും എല്ലാം നിലക്കാരും അതെ അമരക്കാരനും നിലക്കാരനും താളക്കാരനും എല്ലാവരും ഒരേ സ്വരത്തിൽ വഞ്ചിപ്പാട്ടുകളിലല്ല കുതിര ശക്തികളിലാണ് അയ്യടാ പോയടാ എന്നുള്ള ശബ്ദത്തിൽ ആ മനോഹരമായ ദൃശ്യവിരുന്ന് അവരുടെ കുത്തിയെറിയലുകൾ ജനങ്ങളുടെ വള്ളംകളിക്കാരുടെ ഹൃദയത്തെ പടപടാ മിടിപ്പിച്ചുകൊണ്ട് ഇതാ കുതിച്ചു പാഞ്ഞ് ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടനും മൂന്നാമത് ട്രാക്കിലൂടെ വരുന്ന അയ്യാപറമ്പും നാലാമത് വീയപുരവും ഇതാ രണ്ടും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് തലവടിയും വീയപുരവും ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിലൂടെ വീയപുരം ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ച് കുതിച്ച് പറന്ന് പറന്ന് പറന്ന് വെട്ടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ നിലക്കാരനും താളക്കാരനും ഹൃദയസ്പന്ദനം പോലും നിലപ്പിക്കുന്ന രീതിയിലുള്ള ചുവടുവയ്പ്പുകളിൽ കുത്തിയെറികളും കടന്നുപോയപ്പോൾ വില്ലേജ് ബോട്ടുകളെ കൈനഗരിയും ഇതാ ഒന്നാമത്തെ ട്രാക്കിലെ വള്ളം അവരും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയപ്പോൾ നമ്മുടെ ഈ പുന്നമട കായലിലെ വള്ളംകളിയുടെ രസവും വഞ്ചിപ്പാട്ടിന്റെ ഈണവും ഒക്കെ ഒന്ന് കോർത്തിണക്കി അതൊന്ന് രസിച്ച് അതിലൊന്ന് താളം പിടിച്ച് കരയിൽ നിൽക്കുന്ന കാണികളോട് ഒന്ന് കൊഞ്ചി പറഞ്ഞ് എന്തൊരു മനോഹാരിതയിലാണ്. ഇത് പുന്നമടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലും മറ്റ് ദേശങ്ങളിലും ഒരുപാട് കായലുകളുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പുന്നമട കായൽ. കാരണം പ്രൗഢ ഗംഭീരയാണ് പുന്നമട കായൽ. ഈ സമയത്ത് തുടർന്നുള്ള മത്സരത്തിന്റെ തുടർ വിവരണത്തിന് വേണ്ടി ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
1: ചുണ്ടമല്ലങ്ങളുടെ ഹീസ് നമ്പർ രണ്ടാം മത്സരം അല്പസമയത്തിനും ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 19 ആയാപറമ്പ് ദിവാൻജി വലിയ ദിവാൻജി ബോട്ട് ക്ലബ് ആയാപറമ്പാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്. ക്യാപ്റ്റൻ റെന്നി വർഗീസ്. രണ്ടാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 8 വള്ളം ചമ്പക്കുളം ചമ്പക്കുളം ബോട്ട് ക്ലബാണ്. ജോസി ജോൺ മങ്ങാടാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 4 ജഫർ തായങ്കരി നാട്ടകം ഫാൻസ് ക്ലബ് ബോട്ട് ക്ലബാണ്. ക്യാപ്റ്റൻ സന്തോഷ് വാലയിൽ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 3 വള്ളം വെള്ളംകുളങ്ങര എസ് എച്ച് ബോട്ട് ക്ലബ് കൈനഗരിയാണ്. ക്യാപ്റ്റൻ ടോണി ജോസഫ്. ഈ രണ്ടാം ട്രാക്കിലെ വള്ളങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബാണ് തുഴയുന്നത്. 1928 നിർമ്മിച്ച ഈ വള്ളം നെടുമുടി നായർ സർവീസ് സൊസൈറ്റിയുടെയാണ്. 125 ഫീറ്റ് നീളം, 91 തുഴക്കാർ, 5 അമരക്കാർ, 10 താളക്കാർ. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 1979 രവി പ്രകാശ് നേതൃത്വത്തിൽ യു ബി സി കൈനഗരി തുഴഞ്ഞ് ആദ്യം ട്രോഫി നേടിയ ശേഷം 50 വർഷം കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് 1981 ചരിത്രം ആവർത്തിക്കാൻ. രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളത്തിനെ പറ്റി പറഞ്ഞാൽ യു ബി സി കൈനഗരിയോടൊപ്പം തന്നെ ഈ ക്ലബ്ബ് വിജയം നേടിയ ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ ക്ലബ്ബാണ്. എ കെ ലാരിസന്റെ നേതൃത്വത്തിൽ യു ബി സി 89-91, ആന്റണി അക്കരക്കുളത്തിന്റെ നേതൃത്വത്തിൽ 94, അതേപോലെ ജോസ് ജോൺ ആൽബി ബോട്ട് ക്ലബ് 95, അനിൽ മഹാദേവൻ എ ബി സി 90.

0: ഇങ്ങനെ ചരിത്രം കുറിച്ച വള്ളമാണ് ചമ്പക്കുളം ബോട്ട് ക്ലബ്. ചമ്പക്കുളം വള്ളം 98, 2009, 2019 അവർ നെഹ്റു ട്രോഫി സ്വന്തമാക്കി. അങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് ചമ്പക്കുളം. 3ാം ട്രാക്കിലുള്ള ജവഹർ താങ്കരി, ജവഹർ താങ്കരിയെ കുറിച്ച് പറഞ്ഞാൽ നെഹ്റു ട്രോഫി 5 പ്രാവശ്യം സ്വന്തമാക്കിയ വള്ളമാണ്. 1977 കെ എസ് വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, അതേപോലെ തന്നെ 1978 കെ എസ് വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, 1985 പി സി ജോസഫ് ഫ്രണ്ട്സ് ചേന്നങ്കരി, 2010 ജോസഫ് ഫിലിപ്പ്, 2015 ജെയിംസ് കുട്ടി. ജവഹർ താങ്കരി ചരിത്രമാൽ 52 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത്ഭുതകരമായ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന വള്ളമാണ് ജവഹർ താങ്കരി. 4ാം ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര, വെള്ളംകുളങ്ങര എസ് എസ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അത് നെഹ്റു ട്രോഫിയിൽ 6 തവണ മുത്തമിട്ട വള്ളമാണ്. പണ്ട് ഇതിന്റെ പേര് നെപ്പോളിയൻ എന്നായിരുന്നെങ്കിൽ 1957, 1958, 1959 നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് വെള്ളംകുളങ്ങര. ഞാൻ ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്തെ വിനു കെ ജോണിനെ ഫോൺ കൈമാറുകയാണ്.
1: ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. 4 കൺവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തെത്തി. അല്പസമയം ഇതാ സ്റ്റാർട്ടർ വെള്ളപ്പതാക വീശുവാനായി തയ്യാറെടുക്കുന്നു. ഗൺ പിടിച്ചിരിക്കുന്ന ചീഫ് സ്റ്റാർട്ടർ മുകളിലേക്ക് ഗണ്ണിന്റെ റിവോൾവർ ഞെക്കുവാനായി തയ്യാറെടുത്തിരിക്കുന്നു. ഇനി നിമിഷങ്ങൾ മാത്രം, നിമിഷങ്ങളുടെ ഇടവേള മാത്രം. 4 ചുണ്ടൻവള്ളങ്ങൾ നെഹ്റു ട്രോഫി എന്ന അതുല്യ നേട്ടത്തിനായി ആദ്യ പാദ മത്സരത്തിൽ, ഹീറ്റ്സ് മത്സരങ്ങളിലെ 2ാം റൗണ്ട് മത്സരത്തിൽ തയ്യാറെടുത്ത് ട്രാക്കിൽ നിൽക്കുന്നു. ആയാപറമ്പ് ദിവാഞ്ചിയുണ്ട്, ചമ്പക്കളമുണ്ട്, ജവഹർ തായങ്കരിയുണ്ട്, വെള്ളംകുളങ്ങരയുണ്ട്. 4 കളിവള്ളങ്ങളും ചരിത്രപുറമിത വള്ളങ്ങളാണ്. 2ാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുത്ത് 1ാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി. വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബിലെ റെന്നി വർഗീസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി 1ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളിൽ ഒരു പിടിത്തവണ, ഒരുപാട് തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചമ്പക്കളം ചുണ്ടൻ 1989, 1990, 1991, 1994, 1995, 1996, 1998 2009, 2014 എന്നിങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ 2ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്, നാട്ടകം ക്ലബിന്റെ, നാട്ടകം ബോട്ട് ക്ലബിന്റെ കൂട്ടുകാരായ ഒരുപറ്റം പേർ ചേർന്ന് കൊണ്ടുവന്നിട്ടുള്ള നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ് ജവഹർ തായങ്കരയിൽ മത്സരിക്കുന്നു. 5 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ജവഹർ തായങ്കരി 3ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ എസ് എച്ച് ബോട്ട് ക്ലബ് കൈനഗരിയുടെ ടോണി ജോസഫ് ക്യാപ്റ്റനായ വെള്ളംകുളങ്ങര വള്ളം, പഴയ നെപ്പോളിയൻ ചുണ്ടൻ, ഇതാ വെള്ളംകുളങ്ങര എന്ന പേരിൽ 1957, 1958, 1959, 1969, 1980, 1988, 2002 6 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വെള്ളംകുളങ്ങര 4ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
2: ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം പാദ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മത്സരം ഏതാണ്ട് പകുതിയോളം സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1ാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, 2ാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, 3ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, 4ാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര. ആദ്യ ഹീറ്റ്സിലെ അതിഗംഭീരമായ തലവടിയും കരുവാറ്റയും ആയാപറമ്പും വീയപുരവും ചേർന്നുള്ള അതിഗംഭീരമായ 1ാം പാദ മത്സരത്തിന്റെ ആവേശ തിരയിളക്കം ഇതുവരെ ഗാലറികളിൽ അവസാനിച്ചിട്ടില്ല. ഒപ്പം തന്നെ 2ാം പാദ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 1ാമത്തെ ട്രാക്കിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി 2 തവണയാണ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയത്. ചമ്പക്കുളം 2ാം ട്രാക്കിലുള്ള ചമ്പക്കുളത്തെ സംബന്ധിച്ചാണെങ്കിൽ 9 തവണ നെഹ്റു ട്രോഫി നേടിയ വലിയ ചരിത്രമാണ് അവർക്കുള്ളത്. 51.5 കോൾ നീളമുള്ള, 85 തുഴക്കാരുള്ള, 5 നിലക്കാരുള്ള, 5 പങ്കാളിക്കാരുള്ള ചമ്പക്കുളം വള്ളം. 2 തവണയാണ് ചമ്പക്കുളം വള്ളം അതിന് ഹാട്രിക്ക് തികച്ചത്. ജവഹർ തായങ്കരി, നാട്ടകം ഫാൻസ് ക്ലബ്ബ് സന്തോഷ് പാലമേൽ ക്യാപ്റ്റനായുള്ള ജവഹർ തായങ്കരിയെ സംബന്ധിച്ചും വലിയ ചരിത്രമുള്ള വള്ളമാണ്. 4ാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര, പഴയ നെപ്പോളിയൻ വള്ളം വെള്ളംകുളങ്ങര, ഈ പുന്നമടമാറിൽ ഒരുപാട് തവണ ആവേശോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ 1975 ട്രോഫി നേടിയ നെപ്പോളിയനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ അതിഗംഭീരമായ തുഴത്താളം തീർത്ത വള്ളങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 വള്ളങ്ങളും ഏതാണ്ട് ഒരേ രീതിയിലാണ് തുഴഞ്ഞ് വരുന്നത്. ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണോ, ചമ്പക്കുളമാണോ, ജവഹർ തായങ്കരിയാണോ, വെള്ളംകുളങ്ങരയാണോ, ആരാണ് മുന്നിലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. തിരമുറിയാത്ത ആവേശമാണ് ഈ ഗാലറികളിൽ എങ്ങും. വെള്ളത്തിൽ കിടന്നുകൊണ്ട് വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടനാട്ടുകാർ, തുഴപ്പെരുമ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. പോരാട്ടത്തിന്റെ ചൂടാണെങ്കിൽ അതിഗംഭീരമായ പോരാട്ടത്തിന്റെ ചൂട്. അങ്ങ് കിഴക്കാകാശം

വീട് കാർമേഘങ്ങൾ പതുക്കെ ഉരുണ്ടു കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും മഴയില്ലെങ്കിൽ എങ്ങനെയാണ്? പ്രളയം തകർത്തിട്ടും ഏതെല്ലാം ദുരിതങ്ങൾ വന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച

0: എന്നുള്ള ഒരു ചെറിയ സംശയമുണ്ട്. അല്ല, അതിന്റെ ഒപ്പം തന്നെ ആയാവർമ്മ വലിയ ദിവാൻജി ഒപ്പം പിടിക്കുന്നുണ്ട്. ജവഹർ കായംകരയും വിട്ടുകൊടുക്കുന്നില്ല. നാലാമത്തെ ട്രാക്കിൽ ഉള്ള വെള്ളം കുളങ്ങരയാവട്ടെ, ഈ മൂന്ന് വള്ളങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഏറ്റവും മുന്നിലായിട്ട് കുതിച്ചുകൊണ്ട് പോരുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുന്നമട കായൽ ഇങ്ങനെ ത്രസിച്ചു നിൽക്കുകയാണ്. ചരിത്രത്തിലേക്ക് കടന്നു കയറുവാനുള്ള കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളുടെ അതിഗംഭീരമായ പ്രകടനമാണ് ഈ ട്രാക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുകരകളിലും നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം ചുണ്ടൻ, 9 തവണ ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ, അത് 2 ഹാട്രിക്ക് നേടിയ ചുണ്ടൻ വള്ളം മറ്റ് നിർത്തിക്കൊണ്ട് രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ട്രാക്കിലെ ജവഹർ തായങ്കരി ഒപ്പം പിടിക്കുന്നു. ഒപ്പം പിടിക്കുന്നു ജവഹർ തായങ്കരി, ഒപ്പം തന്നെയുണ്ട് വെള്ളം കുരങ്ങരി ചുണ്ടൻ. വളരെ ഗംഭീരമായ മത്സരമാണ്. മറ്റു മൂന്ന് വള്ളങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് വള്ളം ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു തുഴയാണ്. ഇതാ ഫിനിഷിംഗ് പോയിന്റിനെ സമീപിച്ചു കഴിഞ്ഞുകൊണ്ട് രണ്ടാം ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം വള്ളം, രണ്ടാം ട്രാക്കിൽ വരുന്ന മൂന്നാം ട്രാക്കിൽ വരുന്ന ജവഹർ തായങ്കരി ഒന്നാമതായി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലെ ആയാപറമ്പും രണ്ടാം ട്രാക്കിലെ ചമ്പക്കുളവും നാലാം ട്രാക്കിലെ വെള്ളം കുളങ്ങരയും ഏതാണ്ട് ഇത് നമുക്ക് ഈ മൂന്നാം വള്ളങ്ങളുടെ ഈ രണ്ടാം ഹീറ്റ്സ് നമുക്ക് ഒരിക്കൽ പോലും പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് പോകുകയാണ്. വലിച്ചു തുഴഞ്ഞുകൊണ്ട് ആഞ്ഞു തുഴച്ചുകൊണ്ട് മൂന്ന് വള്ളങ്ങൾ, ഒന്നിലെ ആയാപറമ്പ്, രണ്ടിലെ ജവഹർ തായങ്കരി, മൂന്നിലെ ചമ്പക്കുളം, നാല് വെള്ളങ്ങളും, മൂന്ന് വള്ളങ്ങൾ ഒന്നിച്ചൊരേപോലെ തുഴഞ്ഞെത്തുന്ന ഈ അനിർവചനീയമായ കാഴ്ചയെ നമ്മുടെ കണ്ണുകൾക്ക് വിവരിക്കുവാൻ സാധിക്കാത്ത വിധം അനിർവചനീയമായ ഒരു തുഴത്താളത്തിൽ ചെത്തുകൊണ്ട് അവരെങ്ങനെ മുന്നോട്ട് കടക്കുകയാണ്. ആയാപറമ്പ്, വെള്ളംകുളങ്ങര, ചമ്പക്കുളം, മൂന്ന് ആരാ എന്ന് നമുക്ക് ആര് മുന്നേ പോയി എന്ന് പറയാൻ കഴിയാത്ത നിരത്തില് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ നടന്നത്. ഇത് പറയുമ്പോൾ തന്നെ മൂന്നാം പാദ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: മൂന്നാം ഹീറ്റ്സ് മത്സരം തുറക്കാൻ പോവുകയാണ്. മൂന്ന് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. ഒന്നാം ട്രാക്കിൽ വള്ളമില്ല, പാർത്ഥൻ പങ്കെടുക്കുന്നില്ല. രണ്ടാം ട്രാക്കിൽ 13 രജിസ്ട്രേഷൻ നമ്പർ വെള്ളം നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഇതിൽ പ്രാധാന്യം പറയുന്നത് രണ്ടു സ്ത്രീകളാണ് ക്യാപ്റ്റൻ, അനു ആൽബർട്ട് പുലിക്കാട്ടിൽ, അന്ന റോസ് ജിൻഡോ ക്യാപ്റ്റൻ. അങ്ങനെ രണ്ട് വനിതാ ക്യാപ്റ്റന്മാരിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ജലോത്സവം പുന്നെ നെഹ്റു ട്രോഫിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 22 പായിപ്പാടൻ 2 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഗോവിന്ദ് വിനോദ് ആൻഡ് ദേവൻ ഡി ക്ലബ്ബാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 20 വള്ളം മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കുപ്പപ്പുറമാണ് തുഴയുന്നത്. സോളി വർഗീസ്, ജോഷുവ ചാണ്ടി എന്നിവരാണ് ക്യാപ്റ്റൻ നൽകുന്നത്. ഞാൻ വിവരണം ബാക്കിക്ക് വേണ്ടി വിനു കെ ജോണിന്റെ കൈമാറും.
2: ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാം ഹീറ്റ്സ് മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം ഹീറ്റ്സിൽ 4 ചുണ്ടൻ വള്ളങ്ങളില്ല, 3 ചുണ്ടൻ വള്ളങ്ങളേ ഉള്ളൂ. 3 ചുണ്ടൻ വള്ളങ്ങളെ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്ന 3 ക്ലബുകളുടെയും പേര് സമാനമാണ്. PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ രണ്ട് ടീമുകൾ ചേർന്ന് രണ്ടായി മത്സരിക്കുമ്പോൾ മറ്റൊരു PBC പുന്നമട ബോട്ട് ക്ലബാണ്. 3 ക്ലബുകളുടെയും പ്രത്യേകത ഈ പുന്നമട കായലിൽ തന്നെ പരിശീലനം നടത്തുന്ന ക്ലബുകളാണ്. ഈ നാടിന്റെ ആവേശവും ആഘോഷവും ആരവും ഏറ്റുവാങ്ങുന്ന 3 ക്ലബുകൾ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു എന്ന വ്യത്യസ്തമായ പ്രത്യേകത കൂടി ഉൾക്കൊള്ളുന്ന ഉജ്ജ്വല പോരാട്ടത്തിനായി ക്ലബുകൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, കൂടെ മത്സരിക്കുന്നവരുടെയും കണ്ടു നിൽക്കുന്നവരുടെയും എല്ലാം പേടി സ്വപ്നമായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കഴിഞ്ഞ വർഷം ഏറ്റ മുറിവിന് പകരം വീട്ടുവാൻ, കഴിഞ്ഞ വർഷം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട നെഹ്റു ട്രോഫി എന്ന അതുല്യ കിരീടവും 2 ഹാട്രിക്ക് എന്ന ചരിത്ര നേട്ടവും കൈവിട്ടു പോയതിന്റെ ക്ഷീണം മാറ്റുവാൻ കഴിഞ്ഞ കുറെ കാലമായി കായലിൽ കഠിന പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി ഇതാ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. നാലാമത്തെ ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടനിലായി പള്ളാത്തുരുത്തിക്കാർ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ ഇതാ മത്സരിക്കുന്നു. മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനവുമായി, മുറിവേറ്റ സിംഹത്തിന്റെ വലിയ ഗർജനവുമായി ഇതാ വരികയാണ് പള്ളാത്തുരുത്തിക്കാർ. പള്ളാത്തുരുത്തി ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്ലബിലെ തന്നെ ബി ടീം എന്ന നിലയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ബി ടീം ഇതാ മൂന്നാം ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2 വള്ളത്തിൽ മത്സരിക്കുന്നു. ഒരു ക്ലബിനെ തെരഞ്ഞെടുക്കാൻ നടത്തുന്ന സെലക്ഷൻ ട്രയലിൽ 2 ക്ലബിന് വേണ്ട ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ ക്ലബിനോടുള്ള താല്പര്യം മൂലം ഇതാ 2 ക്ലബുകളായി തിരിഞ്ഞ് ഒരു നാട്ടുകാർ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു. ക്യാമ്പിലും ട്രാക്കിലുമെല്ലാം ഒപ്പത്തിനൊപ്പം പരിശീലനം നടത്തിയതിന്റെ കരുത്തുമാണ്.

0: കള്ളാത്തുരുത്തിയുടെ മക്കൾ രണ്ട് ട്രാക്കുകളിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഇതാ മൂന്നും നാലും ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ടി ബി സി പുന്നമട കഴിഞ്ഞ നെഹ്റു ട്രോഫി ചരിത്രത്തിൽ രണ്ടാം സമ്മാനം ആർക്കാണ് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ നെഹ്റു ട്രോഫി കിട്ടാതെ പോയ രണ്ട് ക്ലബുകൾ രണ്ടാം സമ്മാനം വീതിച്ചെടുക്കുകയോ രണ്ട് മൂന്ന് സമ്മാനങ്ങളായി മാറ്റപ്പെടുകയോ ചെയ്തതിനെ പറ്റി ഇതുവരെ തീരുമാനമാകാത്ത ഒരു സമ്മാനത്തിന്മേൽ കഴിഞ്ഞ തവണത്തെ കഥകളെല്ലാം പഴം കഥകളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുന്നമടയുടെ മക്കൾ ഇതാ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. നടുഭാഗം ചുണ്ടനിൽ തീപാറുന്ന പോരാട്ടത്തിലേക്ക് നെഹ്റു ട്രോഫി ഹീറ്റ്സ് മത്സരങ്ങൾ മാറുകയാണ്. മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് നിലവിൽ നടന്നതിൽ ഏറ്റവും വലിയ പോരാട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. രണ്ട് കരകളിലും പള്ളാത്തുരുത്തിക്കാരും പുന്നമടക്കാരും ഇതാ നിരന്ന് നിന്ന് കരകളിലായി ഇരുകരകളിലായി ടീമുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് കഠിനമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ മത്സരിച്ച രണ്ട് സ്ഥാനങ്ങൾ രണ്ടാം സ്ഥാനം ഏകദേശം തുല്യമായി ഡിവൈഡ് ചെയ്ത അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ തർക്കം പണ്ടു മുതലേ നിലനിൽക്കുന്ന രണ്ട് ക്ലബുകൾ ചരിത്രത്തിന്റെ ചരിത്ര വിജയത്തിനായി മത്സരിക്കുമ്പോൾ ഇതാ സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങുകയാണ്, സ്റ്റാർട്ടിംഗ് ഷട്ടർ താഴുകയാണ്. പള്ളാത്തുരുത്തി നാലാം ട്രാക്കിലൂടെ മേൽപ്പാടം ചുണ്ടനിൽ കുതിരയെ പോലെ കുതിച്ചു ചാടുകയാണ്. തിരകളിൽ ആവേശ തേരോട്ടമായി തിരകളെ കോരിയെറിഞ്ഞ് കിരീടത്തിനായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഇല്ല, പള്ളാത്തുരുത്തിക്കാർക്ക് ഇത്തവണ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പുന്നമട കായലോളങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായി പരിശീലനം നടത്തിയതിന്റെ കായലിനെ അറിയാം, കരയെ അറിയാം, കരക്കാരെ അറിയാം എന്ന ഭാവവുമായി ഇതാ പുന്നമട കായലിൽ പുന്നമടയുടെ പൊന്മക്കൾ ഇതാ മത്സരിക്കുകയാണ്. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ രണ്ടേ രണ്ട് തവണ മാത്രം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചുണ്ടൻ ഇതാ മൂന്നാം കപ്പിന് വേണ്ടി രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. ഉജ്ജ്വല പോരാട്ടം. ഒന്നും രണ്ടും നാലും ട്രാക്കിലാണ് മത്സരം, രണ്ടും നാലും ട്രാക്കുകളിൽ തന്നെയാണ് മത്സരം. മൂന്നാം ട്രാക്കിലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതാ മെയിൻ പ്രധാന ടീമിന് പിന്തുണയുമായി താളമേളങ്ങളോടെ തുഴയെറിഞ്ഞ് ട്രാക്കിൽ അല്പം പിന്നിലേക്ക് പോയെങ്കിലും രണ്ടും നാലും ട്രാക്കിലെ ഉജ്ജ്വല പോരാട്ടത്തിൽ വിജയിക്കുന്നവർ തന്നെ ഉറപ്പായും ഫൈനലിലെത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു നൽകുന്ന വിവരണം. 1970 മുതൽ പായിപ്പാട് കരക്കാരുടെ സ്വന്തമായിരുന്നു പായിപ്പാടൻ ചുണ്ടൻ. എന്നാൽ 100 വർഷങ്ങൾക്ക് മുൻപ് പായിപ്പാടുകാർക്ക് ഗോപാലകൃഷ്ണൻ എന്ന നാമത്തിൽ ഒരു ചുണ്ടൻ വള്ളം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ വള്ളം വിസ്മൃതിയിൽ ആണ്ടുപോയി എന്ന് പറയുന്നു. ഏതായാലും അപ്പർ കുട്ടനാട്ടിലെ വള്ളം കളിയുടെ കേന്ദ്ര ബിന്ദു പായിപ്പാട് കരയാണ്. കോഴിമുക്ക് നാരായണ ആചാര്യാണ് ഈ വള്ളം പായിപ്പാട് വള്ളം നിർമ്മിച്ചത്. പിന്നീട് ഈ വള്ളം വിറ്റ ശേഷം പായിപ്പാട്ടുകാര് പുതിയ ചുണ്ടൻ വള്ളം നിർമ്മിച്ചു. ഉമാ മഹേശൻ ആയിരുന്നു വള്ളത്തിന്റെ ശില്പി. 53.5 കോൾ നീളമാണ് പായിപ്പാടിനുള്ളത്. 2005, 2006, 2007 കുമരകം ടൗൺ ബോട്ട് ക്ലബിൽ ഹാട്രിക്കോട് നെഹ്റു ട്രോഫി നേടിയ പായിപ്പാടൻ ചുണ്ടൻ അങ്ങനെ രണ്ടാമത്തെ ട്രാക്കിലൂടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ നടുഭാഗം കടന്നു വരുന്നു, നാലാമത്തെ ട്രാക്കിലെ മേൽപ്പാടം കടന്നു വരുന്നു, ഒന്നാമത്തെ ട്രാക്കിൽ വള്ളമില്ല. ഇതാ ഇവിടെ നോക്കുമ്പോൾ പുളിയില കര കര പുടവ ചുറ്റിയ അങ്ങനെ വെള്ളി വെയിൽ കസവ് ചുറ്റിയ നീലക്കല്ലോലിനിയായി പുന്നമട കായല് ഇത് അഞ്ജന ചോല പോലെ ശോഭിക്കുകയാണ്. ദൃഷ്ടി വായിച്ചാൽ അങ്ങകലെ മണിമുത്തുകൾ പോലെ ജലഗണങ്ങളെ വാരി വിതറിക്കൊണ്ട് റോക്കറ്റ് പോലെ കടന്നു വരികയാണ് നടുഭാഗം. പായിപ്പാടൻ, മേൽപ്പാടൻ ആവേശത്തിന്റെ അലയുലികൾ ഇതാ കണിമലർ കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ സരോവര തീരമാകെ അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമാണ്. ഇവിടമാകെ ഇളകി മറിയുകയാണ് ജലരക്ഷങ്ങൾ. ആഹ്ലാദ ആരവ തിമിർപ്പുകൾ കൊണ്ട് ഇതാ തുള്ളിച്ചാടുന്നു പൊരിഞ്ഞ മത്സരം. ഒന്ന് രണ്ടാമത്തെ ട്രാക്കിൽ നടുഭാഗം, മൂന്നാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ, നാലാമത്തെ ട്രാക്കിൽ മേൽപ്പാടം. എന്തൊരു മത്സരമാണ്! കൊടുമ്പിരി കൊള്ളുന്ന പോരാട്ടം. ഇരമ്പി ആർക്കുന്ന ജനതതി ആ ഇരമ്പി ആർക്കലിനായി കാതോർത്ത് നിന്നുകൊണ്ട് അനുരാഗ ലോലയായി തിരകളെ ഇളക്കുകയാണ് സുവർണ തരങ്കിണിയായ പുന്നമട കായല്. ഇവിടമാകെ ഉദ്യാനം പോലെ വിരിഞ്ഞു നിൽക്കുന്നു, ഇവിടമാകെ രാജമല്ലി പൂത്തു നിൽക്കുന്നു, ഇവിടമാകെ രാജമല്ലി പൂക്കളെ വർഷിക്കുന്നു. എന്തൊരു ഹർഷോന്മാദം, എന്തൊരു ലഹരി! വനശ്രീ തുളുമ്പി നിൽക്കുന്ന ധീരഭൂമി, രാജ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായ മൂന്ന് ജലരാജാക്കന്മാര്, നടുഭാഗം, പായിപ്പാടൻ, മേൽപ്പാടം, അതിസുന്ദരമായ മത്സരം. അങ്ങനെ ആകാശ ഗോപുര മുകളിൽ ഇരിക്കുന്ന ആദിത്യ ബിംബം പോലും മിഴിയറിഞ്ഞു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, പുഷ്പശരമേറ്റ കാമിനിയെ പോലെ ആലോല നർത്തനമാടുകയാണ് പുന്നമട കായല്. നടുഭാഗം കുതിക്കുന്നു,

0: രണ്ടാം ട്രാക്കിലെ നടുഭാഗം, മൂന്നാം ട്രാക്കിലെ പായിപ്പാടന്, നാലാം ട്രാക്കിലെ മേൽപ്പാടം, അല്ല നാലാം ട്രാക്കിലെ മേൽപ്പാടം, നാലാം ട്രാക്കിലെ മേൽപ്പാടം, നാലാം ട്രാക്കിലെ മേൽപ്പാടം കുതിക്കുകയാണ്. രണ്ടിലും നടുഭാഗം, രണ്ടിലും നാലിലും പൊരിഞ്ഞ പോരാട്ടം. പായിപ്പാടം പുറകോട്ട് പോയോ? രണ്ടിലും നാലിലും അത്യുജ്വലമായ മത്സരം. അത് നടുഭാഗം മേൽപ്പാടവും തമ്മില് അതിസുന്ദരമായ, അല്ല നടുഭാഗം പായിപ്പാടും തമ്മില് സുന്ദരമായ പ്രകടനം. പ്രകൃതിയെ പോലും ധരിപ്പിക്കുന്ന അതിസുന്ദരമായ പോരാട്ടം. ഇതാ ഇഞ്ചുകളുടെ വ്യത്യാസത്തില് നടുഭാഗം പായിപ്പാടും മേൽപ്പാടും. അതെ, പതിമൂന്നാം നമ്പർ വള്ളം മേൽ നടുഭാഗം ഇല്ല, അത് ഇരുപതാം നമ്പർ വള്ളം മേൽപ്പാടം. അങ്ങനെ നടുഭാഗവും മേൽപ്പാടവും തമ്മിലായിരുന്നു പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ആകെ ആഹ്ലാദ ആരവർപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട്, സൃഷ്ടിച്ചുകൊണ്ട് വള്ളംകളിയുടെ മാസ്മരിക ലോകത്ത് അത്ഭുതങ്ങൾ രചിച്ചുകൊണ്ട് അങ്ങനെ രണ്ട് ജലരാജാക്കന്മാർ കടന്നുപോയി. പായിപ്പാടം അല്പം പുറകോട്ട് പോയി, സാരമില്ല. ചരിത്രമുള്ള ചരിത്രത്തിന്റെ ഇതിഹാസത്തിന്റെ താളുകളില് അങ്ങനെ സുവർണ ലിപികൾ കൊണ്ട് തങ്ങളുടെ നാമധേയം എഴുതി ചേർത്ത പായിപ്പാടൻ, വള്ളംകളിയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഈ പായിപ്പാടെന്ന് വരുന്ന ഈ പായിപ്പാടൻ ചുണ്ടൻ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ദൃക്സാക്ഷി വിവരണം തുടരുന്നതായിരിക്കും.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: പ്രിയപ്പെട്ടവരെ, ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ ഹിറ്റ്സ് മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. മത്സരം ആരംഭിച്ചോ എന്ന് തോന്നുന്നില്ല, പക്ഷേ കഴിഞ്ഞ ഹിറ്റ്സിന്റെ മൂന്നാം ഹിറ്റ്സിൽ മൂന്നാമതായി തുഴഞ്ഞെത്തുന്ന നമ്മുടെ ഭായിപ്പാടൻ നമ്പർ ടു, അവരും വള്ളത്തിന്റെ ആ വള്ളംകളിയുടെ നഥോന്നതയുടെ വഞ്ചിപ്പാട്ടിന്റെ ഒക്കെ ഈരടികൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെയൊക്കെ മുന്നിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അവരും കഴിഞ്ഞ ഹിറ്റ്സിന്റെ മത്സരം സമർപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതാണ്ട് ഇവിടെ പുന്നമടക്കായലിൽ 72-ാമത് ജലമാമാങ്കത്തിന്റെ ഈ മത്സര പരമ്പരകളിൽ ചുണ്ടൻ വള്ളത്തിന്റെ 4-ാമത് ഹിറ്റ്സ് മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതേയുള്ളൂ. ഈ സമയത്ത് ഈ വള്ളങ്ങളൊക്കെ ഇവിടെ 72 വള്ളങ്ങൾ പങ്കെടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 72 വള്ളങ്ങൾ, ചുണ്ടൻ വള്ളങ്ങൾ, വെപ്പ് വള്ളങ്ങൾ, ചുഴലൻ വള്ളങ്ങൾ, തെക്കനോടി വള്ളങ്ങൾ, ഇതൊക്കെ പങ്കെടുക്കുവാൻ തയ്യാറായി എത്തിയിട്ടുള്ള സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ ആ വള്ളങ്ങളൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആവേശകരമായ മത്സരത്തിന്റെ തുടക്കങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, സുന്ദരമായ ആ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാൻ നിൽക്കുമ്പോൾ, സെന്റ് പയസ് ഒന്നാമത്തെ ട്രാക്കിലൂടെ, കാരിച്ചാൽ രണ്ടാമത്തെ ട്രാക്കിലൂടെ, ചെറുതന മൂന്നാമത്തെ ട്രാക്കിലൂടെ, നാലാമത്തെ ട്രാക്കിലൂടെ, ആരോമ നമ്പർ 1 തുഴഞ്ഞു വരാൻ നിൽക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട കമന്റേറ്റർമാരിലേക്ക്, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുകയാണ്.
4: ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് നമ്പർ 4 അല്പസമയത്തിനും ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 5 സെന്റ് പയസ് വള്ളം, രണ്ടാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 12 കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 7 ചെറുതന, നാലാം ട്രാക്കിൽ 10-ാം നമ്പർ ആരോമ വള്ളം. മൂന്നാം ട്രാക്കിലുള്ള ചെറുതനയും രണ്ടാം ട്രാക്കിലുള്ള കാരിച്ചാലും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ബാക്കി വിവരണത്തിനായി വിനു കെ ജയണ് തയ്യാറാണ്.
5: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ 4 ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഉജ്ജ്വല പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ ഇതാ തുഴയിറിഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെന്റ് പയസ് 10, കാരിച്ചാൽ, ചെറുതന, അരോമ, എല്ലാ മനസ്സുകളും എല്ലാവരുടെയും കണ്ണുകളും കാതുകളും എല്ലാം പുന്നമടക്കായലിലേക്ക് ഇട്ടുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാം ട്രാക്കിലേക്കാണ്, കാരിച്ചാൽ ചുണ്ടനിലേക്കാണ്. പക്ഷേ ഇതാ 4 ട്രാക്കിലെ വള്ളം ഇത്തവണ മാത്രം പേര് കേട്ടിട്ടുള്ള അരോമ എന്ന പേര് പലയിടങ്ങളിലായി മാസങ്ങൾക്ക് മുൻപേ കേട്ടു തുടങ്ങിയെങ്കിൽ ഉറപ്പായും നെഹ്റു ട്രോഫിയിൽ ചരിത്രം രചിക്കുവാനായി കഴിഞ്ഞ കുറെ കാലമായി താല്പര്യവും ആഗ്രഹവുമായി നടന്നിരുന്ന ഒരു വ്യക്തി സ്വന്തമായി ചുണ്ടൻ വള്ളം പണിയിപ്പിച്ച് നാട്ടിലെ ഏറ്റവും വലിയ തുഴച്ചിൽക്കാരെ കണ്ടെത്തി കഴിഞ്ഞ 2 മാസത്തോളമായി പരിശീലനം നടത്തി പുന്നമടയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഉജ്ജ്വല പോരാട്ടം തന്നെയാണ്. സീസണിലെ ആദ്യ മത്സരമായ മൂലം ട്രോഫി കരസ്ഥമാക്കിയതിന്റെ കരുത്തുമായി അരോമ ചുണ്ടൻ 4 ട്രാക്കിൽ ഉജ്ജ്വല പോരാട്ടത്തിൽ അല്പം ലീഡുമായി മുന്നേറുമ്പോൾ ചെറുതല ചുണ്ടൻ, നാട്ടകത്തിന്റെ മക്കൾ, 19 തവണ നെഹ്റു ട്രോഫിയിൽ ഫൈനലിൽ മത്സരിച്ചിട്ടും ഇത്

0: വരെ കപ്പ് കിട്ടാത്ത നാട്ടകങ്കാർ കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. നാട്ടകങ്കാർ കൂട്ടമായെത്തുന്ന ചെറുതന ചുണ്ടനിതാ മൂന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ്, തെക്കേക്കര ബോട്ട് ക്ലബിന്റെ പൊന്നോമനയാണ് ജലരാജാവായ കാരിച്ചാൽ. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടനെ ഇക്കുറി പുന്നമടയിൽ എത്തിച്ചിരിക്കുന്ന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ലിനു പാലത്ര. ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ സെന്റ് പയസ് 10th ഉണ്ട്. സെന്റ് പയസ് 10th ചുണ്ടൻ, സെന്റ് പയസ് 10th ബോട്ട് ക്ലബ് മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുമ്പോൾ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ മത്സരമാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു
1: മിസ്റ്റർ ബിനു കെ ജോൺ. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 4th ഹിറ്റ്സ് മത്സരത്തിൽ 1st ട്രാക്കിലൂടെ 5th വള്ളം സെന്റ് പയസ് ടെൻത്ത് ബോട്ട് ക്ലബ്ബ് മാങ്കൊമ്പ് തുഴയുന്ന സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള, ആന്റണി ജോസഫ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള, നമ്മുടെ പ്രിയപ്പെട്ട ബൈജോപ്പൻ എന്ന പേരിൽ അറിയുന്ന ലീഡിംഗ് ക്യാപ്റ്റനെ വെച്ച് സെന്റ് പയസ് 10th 5th ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2nd ട്രാക്കിലൂടെ 12nd വള്ളം കാരിച്ചാൽ നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വള്ളം കാരിച്ചാൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് TBC മാങ്കൊമ്പിന്റെ കൈക്കരുത്തിൽ 2nd ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ലിനു പാലത്ര ആൻഡ് നൈഥൻ പാലത്ര അതിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ശ്യാംകുമാറും അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് 2nd ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3rd ട്രാക്കിലൂടെ ചെറുതന നിരവധി അനവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള ചെറുതന NBC നാട്ടകത്തിൽ സന്തോഷ് ക്യാപ്റ്റനായിക്കൊണ്ട്, റേച്ച സി മാത്യു ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് 3rd ട്രാക്കിലൂടെ 7th വള്ളം കടന്നു വരുമ്പോൾ 10th വള്ളം ആരോമ ബോട്ട് ക്ലബ്ബ് പറവൂരിന്റെ കൊല്ലത്തുകാരുടെ കൈക്കരുത്ത് വീണ്ടും പുന്നമടയുടെ ഓളങ്ങളിൽ വിളിച്ചറിയിച്ചുകൊണ്ട് കടന്നു വരാൻ കാത്തു നിൽക്കുന്നു. 10th വള്ളം ആരോമ നമ്പർ 1 രഞ്ജിത്ത് സജീവ് ക്യാപ്റ്റനാക്കിക്കൊണ്ട് നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ജിതിൻ വർഗീസ് നിർത്തിക്കൊണ്ട് 4th ട്രാക്കിലൂടെ വരുമ്പോൾ ഏകദേശം ഏതാണ്ട് 4 ട്രാക്കിലൂടെയും ഒരു ചരട് പിടിച്ചൊന്ന് നോക്കിയാൽ ഒപ്പത്തിനൊപ്പം മിഞ്ചോടിഞ്ച് എന്ന് പറയാവുന്ന രീതിയിലുള്ള ആവേശകരമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അമരക്കാരും ആ നിലക്കുകാരും താളം പിടിക്കുന്നു, അമരം പിടിക്കുന്നു. ആ കൂമ്പിലിരുന്ന് സർക്കസ് അഭ്യാസികളെ പോലെ തുഴഞ്ഞുകൊണ്ട് 3 ചുണ്ടൻ വള്ളങ്ങളുടെയും 3 ജലരാജാക്കന്മാരുടെയും ആ കൂമ്പിലിരുന്ന് കൊണ്ട് അവരങ്ങനെ കൈക്കരുത്ത് കാണിച്ച് ആവേശത്തോടെ തുഴഞ്ഞു വരുമ്പോൾ ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികൾ ആവശ്യക്കണക്കിന് കയ്യടികളും പ്രോത്സാഹനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പ്രകൃതി പോലും ചെറുതായിട്ടൊന്ന് ബാഷ്പകിരണങ്ങൾ നമ്മൾക്ക് ആ വള്ളംകളിക്കാർക്ക് അല്ലെങ്കിൽ ആ തുളച്ചിൽക്കാർക്കൊക്കെ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ആ മഴ ചാറിയാൽ നമുക്ക് ഒരു പക്ഷേ അത് അസ്വസ്ഥതയാകാം. പക്ഷേ തുളച്ചിൽക്കാർക്ക് അത് ആവേശത്ത് ഒരല്പം കൂടി മുന്നോട്ട് കൊണ്ടുവരും. ഇതാ ഒന്നാമത് 4th ട്രാക്കിലൂടെ 10th വള്ളം ആരോമ നമ്പർ 1 കടന്നുപോയി. 2nd ട്രാക്കിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുതന, അതോടൊപ്പം തന്നെ കാരിച്ചാലും സെന്റ് പയസ് 10th ഒക്കെ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് 3rd-ഉം 4th-ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി 1st-ഉം 2nd-ഉം ട്രാക്കിലെ സെന്റ് പയസ് 10th-ഉം കാരിച്ചാലും ഉജ്ജ്വലമായൊരു പോരാട്ടം നടത്തിക്കൊണ്ട് ഇതാ കടന്നു വരുമ്പോൾ ഏതാണ്ട് മനോഹരമായൊരു ദൃശ്യവിരുന്ന്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായി സാധാരണഗതിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഹിറ്റ്സിലും 1st-ഉം 2nd-ഉം സ്ഥാനങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് കടന്നു വരുന്ന വള്ളങ്ങളായിരിക്കും ഒരു പക്ഷേ ഫൈനലിസ്റ്റുകളെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇവിടെ കൃത്യമായ സംവിധാനത്തോടെ നമ്മുടെ ഈ സമയമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മൾട്ടി സെക്കൻഡുകൾ, മൈനൂട്ട് സെക്കൻഡുകളെ പോലും കീറിമുറിച്ചുകൊണ്ട് കൃത്യത പാലിച്ചുകൊണ്ടാണ് ഇവിടെ സമയക്രമം വരുന്നത്. ഏറ്റവും ബെസ്റ്റ് സമയം കണ്ടെത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിസ്റ്റുകളായിട്ട് പ്രഖ്യാപിക്കപ്പെടുക. അതിന് ടൈമർ വെച്ചിട്ടുള്ള ആ ഫിനിഷിംഗ് സിസ്റ്റവും സ്റ്റാർട്ടിംഗ് സിസ്റ്റവും ഒക്കെ ഇവിടെ കൃത്യമായി നടന്നു വരുന്നു. അപ്പോൾ തീർച്ചയായും ഇവിടെ വളരെ രസകരമായ ഒരു പ്രകൃതി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് കാരണവന്മാർ പറയും, വെയിലും മഴയും ഒരുമിച്ച് വരുമ്പോൾ കുറുക്കൻ്റെ അമ്മയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നുണ്ട് കാരണവന്മാർ. പക്ഷേ ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ ഇത്തിരി പ്രായമൊക്കെ ആയെങ്കിലും ഞങ്ങൾക്ക് തീർച്ചയായും അത് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഉജ്ജ്വലമായ ഒരു അവസ്ഥയാണ്. കുറച്ച് സമയം മുമ്പ് മഴയൊന്ന് ചാറി എല്ലാവരും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആരാധനയൊക്കെ കഴിയുമ്പോൾ ഒരു ബാഷ്പങ്ങൾ നമ്മുടെ ശരീരത്തിലൊക്കെ തളിയിക്കുന്നത് പോലെ നല്ല രസകരമായിട്ട് പ്രകൃതി ഒന്നൊരു ചാറ്റൽ മഴ തന്നു. തൊട്ടപ്പുറം സ്ഥലത്ത് ഇത് നല്ല വെയിൽ കരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അടുത്ത ഹിറ്റ്സിനുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ സമയത്ത് സ്റ്റാർട്ടിംഗ് സംവിധാനങ്ങളും

0: ഹിറ്റ്സിൽ മത്സരിക്കുന്ന നമ്മുടെ നിരണൻ ചുണ്ടൻ പുണ്യാളൻ അങ്ങനെയുള്ള വള്ളങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് വേണ്ടി മൈക്ക് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുകയാണ്.
1: ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാം ഹിറ്റ്സ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 21 നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബാണ് തുഴയുന്നത്. കെ ജി എബ്രഹാമാണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വള്ളമില്ല. മൂന്നാം ട്രാക്കിൽ 11 നമ്പർ വള്ളം പുണ്യാളം നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. റെന്നി ഫിലിപ്പോസ് ആണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 17 നമ്പർ വള്ളം ആർപ്പൂക്കര ചുണ്ടൻ, ഇമ്മാനുവൽ ബോട്ട് ക്ലബാണ്. രാഹുൽ പ്രകാശാണ് ക്യാപ്റ്റൻ. ഒന്നാം ട്രാക്കിലുള്ള നിരണം ചുണ്ടൻ എപ്പോഴും പറഞ്ഞാൽ 3:36 കൊണ്ട് വിയപുരം ചുണ്ടൻ വിന്നിംഗ് സ്ട്രൈക്കിനിടയ്ക്ക് കള്ളമാണ്. അതേപോലെ തന്നെ മൂന്നാം ട്രാക്കിലുള്ള പുണ്യാളം നിരണം തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്. വളരെ പ്രസിദ്ധിയും വളരെ തഴക്കവും വഴക്കമുള്ള ക്ലബ്ബാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്. അവരെ പറ്റി പറയുകയാണ്, 1998 കോട്ടയത്ത് സ്ഥാപിതമായ ക്ലബ്ബാണ്. അതുപോലെ അവർ 1999 ആലപ്പാടൻ വള്ളത്തിൽ സമ്പത്തിന്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി സ്വന്തമാക്കി. ചെറുതന വള്ളത്തിൽ രാജു വടക്കത്തിന്റെ നേതൃത്വത്തിൽ 2004, 2005 പായ്പാടൻ, 2006 പായ്പാടൽ വീണ്ടും രാജുവിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഹാട്രിക് സ്വന്തമാക്കിയ വള്ളമാണ്, വള്ളമല്ല ഹാട്രിക് സ്വന്തമാക്കിയ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത് പുണ്യാളം വള്ളം. അതേപോലെ തന്നെ മൂന്നാം ട്രാക്കിലുള്ള ആലപ്പാടൻ ചുണ്ടൻ സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നാലാം ട്രാക്കിൽ ആനാരിച്ചുണ്ടൻ ചെറുതന പഞ്ചായത്തിന്റെ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചെറുതന പഞ്ചായത്തിന്റെ കാരുടെ വള്ളമാണ് ആനാരിച്ചുണ്ടൻ. അങ്ങനെ നാല് പ്രസിദ്ധമായ വള്ളങ്ങളാണ് ഈ അഞ്ചാം ഹീറ്റ്സിൽ പങ്കെടുക്കാൻ തുനിയുന്നത്. ഞാൻ ബാക്കി ദൃക്സാക്ഷീകരണത്തിനായി എന്റെ സുഹൃത്ത് വിനു കജാന് ഫോൺ കൈമാറുന്നു, മൈക്ക് കൈമാറുന്നു.
0: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാം ഹീറ്റ്സ് മത്സരത്തിന്റെ പ്രത്യേകത രണ്ട് പുത്തൻ ചുണ്ടങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് പുത്തൻ ചുണ്ടൻ വള്ളങ്ങൾ ഈ ഒരു ഹീറ്റ്സിൽ മത്സരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ജനപ്രീതി ഓരോ വർഷം കഴിയുന്തോറും ഏറി വരികയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി ഉത്സവത്തിൽ 3 പുത്തൻ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടെണ്ണം മത്സരിക്കുന്ന അഞ്ചാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇതാ 3 കളിവള്ളങ്ങളും ഉജ്ജ്വലമായി തുഴയെറിഞ്ഞ് മുന്നേറുകയാണ്. ആവേശത്തോടെ തുഴയെറിയുവാൻ ഒന്നാം ട്രാക്കിൽ നീരണം ചുണ്ടൻ, പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ജനകീയ ചുണ്ടൻ വള്ളമായിട്ടുള്ള നീരണം ചുണ്ടൻ. നിരണം ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണ 4 സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന നിരണം ബോട്ട് ക്ലബ്ബ് ഇതാ നിരണം ചുണ്ടനുമായി വീണ്ടും വന്ന് മത്സരിക്കുകയാണ്. പുണ്യാളൻ നിരണം, നിരണംകാരുടെ കരക്കാരിൽ നിന്ന് തന്നെ മറ്റൊരു പുതിയ താരോദയമായി പുണ്യാളൻ നിരണം ബോട്ട് ക്ലബ്ബുമായി മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്നു. മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്ന പുണ്യാളൻ നിരണൻ ബോട്ട് ക്ലബിന്, നിരണം ബോട്ട് ക്ലബിന് ഇക്കുറി പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചരിത്രം പരിശോധിച്ചാൽ 6 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചരിത്രം ഉറങ്ങുന്ന ബോട്ട് ക്ലബാണ്. ഇമ്മാനുവൽ ബോട്ട് ക്ലബാണ് ഇക്കുറി ആർപ്പൂക്കര ചുണ്ടനെ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത്. ആർപ്പു വിളികളുടെ നാടായ ആർപ്പൂക്കരയിൽ നിന്നും മധ്യ കേരളത്തിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളം എന്ന വിളിപ്പേരുമായി സാബു നാരായണൻ ആചാര്യയുടെ 10 ചുണ്ടൻ വള്ളമായതാ ആർപ്പൂക്കര ചുണ്ടൻ വള്ളവും മത്സരത്തിന് തയ്യാറായി ട്രാക്കിലൂടെ തുഴയെറിഞ്ഞ് മുന്നേറുകയാണ്. ഉജ്ജ്വല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന 3 ചുണ്ടൻ വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. ഏതാണ്ട് 500 മീറ്റർ ദൂരം പിന്നിടുമ്പോഴും ആരാണ് മുന്നിലെത്തുന്നത് എന്ന് തീരെ പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെയുള്ള ആവേശുജ്വലമായ പോരാട്ടം. ആർപ്പൂക്കര ചുണ്ടൻ പുതിയ ചരിത്രമായി മാറുമോ? പുണ്യാളൻ നിരണത്തിൽ പുതിയ ചരിത്രം രചിക്കപ്പെടുമോ? അല്ലെങ്കിൽ നിരണം ചുണ്ടൻ, മുൻപേയുള്ള നിരണം ചുണ്ടൻ പുത്തൻ ചരിത്രവുമായി മടങ്ങുമോ? കാണാനുള്ള കേൾക്കാനുള്ള സമയം തന്നെയാണ് ഇനി. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
2: ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിലെ അഞ്ചാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. 3 വള്ളങ്ങളാണ് ഈ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. നിരണം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിൽ വള്ളമില്ല. മൂന്നാമത്തേത് പുണ്യാളൻ, നാലാമത്തേത് ആർപ്പൂക്കര ചുണ്ടൻ. ഇങ്ങനെ 3 വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാമത്തെ ഹീറ്റ്സിൽ മത്സരത്തിനെത്തിയിരിക്കുന്നത്. കുതിച്ച് പാഞ്ഞു വരുന്ന 3 കരിമ്പുലികളെന്ന് പറയാം. കരിനാഗങ്ങളെ പോലെ ചിറകു വിരിച്ച് ആകാശത്തിലേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായി പുന്നമടയുടെ വിരിമാറിലേക്ക് അവർ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. കഴിഞ്ഞ വർഷം ഫൈനലിൽ എത്തിയ വള്ളമാണ് ഒന്നാമത്തെ ട്രാക്കിലുള്ള നിരണം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിലുള്ള പുണ്യാളൻ ചുണ്ടം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നെഹ്റു ട്രോഫി ജലമേളയുടെ ചരിത്രത്തിൽ ഗംഭീരമായ ചരിത്രമുള്ളവരാണ് കുമരകം ബോട്ട് ക്ലബ്ബ്. എത്രയോ തവണ അവർ ഇവിടെ നിന്ന് നെഹ്റു ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. ആർപ്പൂക്കര ചുണ്ടൻ തുഴയുന്നത് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ്, അതും കുമരകത്തുള്ള ബോട്ട്

0: തന്നെയാണ്. ഇപ്പൊ രണ്ട് കുമരകംകാരുടെ വള്ളങ്ങളാണ് ഈ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. ഈ മൂന്ന് വള്ളങ്ങൾ നിരണവും പുണ്യാളൻ വള്ളവും ആർപ്പൂക്കരയും ഏതാണ്ട് ഒരേപോലെയാണ് ഈ പുന്നമടയുടെ വിരിമാറിൽ കൂടി കടന്നു വരുന്നത്. 50 കോൽ വീതിയും 53 അങ്കുലവും 2022 പണിതിറക്കിയ നിരണം ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഫൈനൽ കളിച്ച വള്ളമാണ് എന്നുള്ള ഒരു ഖ്യാതി കൂടിയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇക്കുറി ഈ ജലമേളയിൽ നിന്ന് അല്പം പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം കുമരകത്തിന്റെ പ്രൗഢഗംഭീരമായ വള്ളങ്ങളുടെ ചരിത്രം ആവർത്തിക്കുവാനാണ് പുണ്യാളൻ വള്ളത്തില് കുമരകം ബോട്ട് ക്ലബ്ബുകാർ ഇക്കുറി എത്തുന്നത്. ആർപ്പൂക്കര വള്ളത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുമരകംകാരുടെ തന്നെ വള്ളമാണ്. വാസ്തവത്തില് നിരണം പുണ്യാളൻ ആർപ്പൂക്കര മൂന്ന് വള്ളങ്ങളും ഏതാണ്ട് ഒരേപോലെ തുഴഞ്ഞ് വരികയാണ്. നാലാമത്തെ ട്രാക്കിലുള്ള ആർപ്പൂക്കര ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം തുഴയുന്ന പുതുപുത്തൻ ചുണ്ടനായ ആർപ്പൂക്കര നാലാം ട്രാക്കിൽ കൂടി അതിഗംഭീരമായി തുഴഞ്ഞു. ഒപ്പം തന്നെ നിരണം പുണ്യാളൻ ചുണ്ടൻ ഒപ്പമുണ്ട്. നാലാമത്തെ ഒന്നാമത്തെ ട്രാക്കിലെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ കളിച്ച നിരണം വള്ളം മൂന്ന് വള്ളങ്ങളും ഒരേപോലെ ഒന്നിച്ച് ഒരേ ശ്വാസത്തിൽ ഒറ്റ കുതിപ്പിൽ ഫിനിഷിംഗ് പോയിന്റിനെ സമീപിക്കുന്ന അതിഗംഭീരമായ കാഴ്ചയാണ് പുന്നമടയുടെ വിരിമാറിൽ നടക്കുന്നത്. കരയാകെ ഇളകി തിളച്ച മറിയുകയാണ് നാലാമത്തെ ട്രാക്കിലുള്ള ആർപ്പൂക്കര. മൂന്നാമത്തെ ട്രാക്കിലെ പുണ്യാളൻ ഇതാ മൂന്ന് വള്ളം ഒന്നിച്ചായി ക്യാമറ കണ്ണുകളെ പോലും ലജ്ജിപ്പിക്കുന്ന വിധം മൂന്ന് വള്ളങ്ങളും അതിഗംഭീരമായി തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈൻ കടന്ന് പോയിരിക്കുകയാണ്. ആറാമത്തെ ഹീറ്റ്സ് ഉള്ള ഒരുക്കങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാക്കിൽ വള്ളമില്ല, രണ്ടാമത്തെ ട്രാക്കിൽ കരുവാറ്റ, മൂന്നാമത്തെ ട്രാക്കിൽ ആലപ്പാട്, നാലാമത്തെ ട്രാക്കിൽ ആനാറി പുത്തൻചുണ്ടൻ. അടുത്ത ഹീറ്റ്സിനുള്ള മത്സരങ്ങൾ ആരംഭിക്കുന്നതിനാൽ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ചുണ്ടൻ വള്ളങ്ങളുടെ ആറാമത്തെ ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ വള്ളമില്ല, രണ്ടാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 2 കരുവാറ്റ ചുണ്ടൻ ജി എൽ സി ബോട്ട് ക്ലബ്ബ് ചെറുതനെയാണ് തുഴയുന്നത്. രാഹുൽ രാമേന്ദ്രനാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 18 നമ്പർ വള്ളം ആലപ്പാടൻ ചുണ്ടൻ സെന്റ് ജോൺസ് ബോട്ട് ക്ലബ്ബ് തെക്കേക്കര മങ്കുമ്പാണ് തുഴയുന്നത്. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 6 ആനാരി ബോട്ട് ക്ലബ്ബ് ശ്രീ എൻ ജി ഉണ്ണിത്താനാണ് നയിക്കുന്നത്. ആദ്യ രണ്ടാമത്തെ ട്രാക്കിലുള്ള ആലപ്പാടൻ ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ നെഹ്റു ട്രോഫി 1997 കെ പി പോൾ നവജീവൻ ബോട്ട് ക്ലബ്ബ് ആർപ്പൂക്കരയുടെ നേതൃത്വത്തിലും 1999 സമ്പത്ത് കണിയാവരമ്പിലെ നേതൃത്വത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിലും നേടിയ വള്ളമാണ്. ആനാരി ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുതന പഞ്ചായത്തുകാരുടെ വള്ളം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റുകാരുടെ വള്ളമാണ് ആനാരി. ആനാരി പായിപ്പാട് കല്ല പിറവം താഴത്തങ്ങാടി കരുവാറ്റ കണ്ണേറ്റ് പല്ലന പ്രസിഡൻഷ്യൽ ട്രോഫി തുടങ്ങിയ പല മത്സരങ്ങളിലും വിജയ വള്ളമാണ് ആനാരി. അങ്ങനെ ആനാരി വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം ട്രോഫി സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചു വന്നിരിക്കുന്ന മൂന്ന് വള്ളങ്ങളാണ് ആറാം ട്രാക്കിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. ബാക്കി വിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനു കെ ജോണിന് മൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആറാം ഹീറ്റ്സ് അഥവാ അവസാന ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇനി ഇവിടെ നടക്കുന്നത്. നാല് ട്രാക്കുകളിൽ ഒരു ട്രാക്കിൽ വള്ളമില്ല, ഒന്നാം ട്രാക്കിൽ വള്ളമില്ല. രണ്ട് മൂന്ന് ട്രാക്കുകളിൽ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന മൂന്ന് കളിവള്ളങ്ങൾ ബോക്സിനകത്തേക്ക് തുഴയിറഞ്ഞെത്തുന്നു. ഇത്രയും നേരം ആവേശുജ്ജ്വലമായ പൊടിപൂര പോരാട്ടം നടന്ന് പുന്നമടയെ തീപിടിപ്പിച്ച നിരവധി ചുണ്ടൻ വള്ളങ്ങൾ കടന്നുപോയതിന്റെ വെളിച്ചത്തിൽ പുന്നമടയെ തണുപ്പിക്കാൻ പ്രകൃതി തീരുമാനിച്ചതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ നൂൽമഴയായി പെയ്തിറങ്ങുന്ന സന്ദേശോജ്ജ്വലമായ ആവേശജനകമായ കാഴ്ച. നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുമ്പോൾ ഇടയ്ക്കൊരു പൊടിമഴയും ഇടയിൽ ഒരു പെരുമഴയും ഉണ്ടായി. ഏറ്റവും അവസാനം മഴതോർന്ന മാനത്തിൽ പുതിയ ചരിത്രം രചിക്കുന്ന രീതി ഇക്കുറിയും മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്. അസ്തമയ സൂര്യന്റെ അരുണകിരണങ്ങളേറ്റ് മയങ്ങിക്കിടക്കുന്ന പുന്നമടയിൽ ഇതാ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറടങ്ങി നിൽക്കുന്ന മൂന്ന് കളിവള്ളങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ എത്തുന്നത് എന്ന് നോക്കിയാൽ രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ചുണ്ടനുണ്ട്. ജി എൽ സി ബോട്ട് ക്ലബ്ബ് ചെറുതനയുടെ രാഹുൽ രാമചന്ദ്രൻ ക്യാപ്റ്റനായിട്ടുള്ള കരുവാറ്റ ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ വരുമ്പോൾ ആലപ്പാട് ചുണ്ടനിതാ മൂന്നാം ട്രാക്കിലേക്ക് എത്തുന്നു. സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബ് തെക്കേക്കരയുടെ മങ്കൊമ്പുകാരുടെ സ്വന്തം ബോട്ട് ക്ലബ്ബായ സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബ് തെക്കേക്കരയിൽ ജോഷി തുണ്ടിയിൽ ക്യാപ്റ്റനായിട്ടുള്ള ആലപ്പാട് ചുണ്ടൻ 2 വർഷം മാത്രം നെഹ്റു ട്രോഫി നേടിയ ചരിത്രം ഉള്ള ക്ലബ്ബാണ് ചുണ്ടനാണെങ്കിൽ പോലും ഒരുപാട് ഉജ്ജ്വല പോരാട്ടത്തിന്റെ കഥ പറയാനുണ്ട് ആലപ്പാട് ചുണ്ടന്. മത്സരം ആരംഭിക്കുന്നു. നാലാം ട്രാക്കിൽ ആറാം നമ്പർ വള്ളം ആനാരി ചുണ്ടൻ. ഹീറ്റ്സിലെ അവസാന മത്സരമാണെങ്കിലും ആവേശത്തിന് ഒരു

0: പോലും കോട്ടം വരാത്ത രീതിയിലുള്ള പോരാട്ടമാണ്. ഇതാ മത്സരം ആരംഭിക്കുന്നു. നാലാം ട്രാക്കിലെ ആനാരി, ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ സ്റ്റാർട്ടിൽ തന്നെ അല്പം നേരം അല്പം ദൂരം മുന്നിൽ നീങ്ങുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിലൂടെ അമരക്കാരുടെ ഇടവയമ്പുകൾ കൊത്തിയെറിയുന്നത് കൊണ്ട് സംഭവിക്കുന്ന ആ ഒരു വേഗത ഇതിനകം ആനാരി ചുണ്ടൻ കൈവരിച്ചു കഴിഞ്ഞു. ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ തയ്യാറായെത്തിയ ആലപ്പാട് ചുണ്ടനും കരുവാറ്റ ചുണ്ടനും ആദ്യഘട്ടത്തിൽ തന്നെ അല്പം പിന്നോട്ടിടിയുന്നത് പോലെ തോന്നുകയാണ്. പക്ഷേ മത്സരം ആരംഭിച്ചിട്ടേയുള്ളൂ. മുന്നോട്ടുള്ള ദൂരത്തിൽ ഏതു തരത്തിലുള്ള ചരിത്രവും സംഭവിക്കാം, ഏതു തരത്തിലുള്ള അട്ടിമറിയും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ചെറിയ താളത്തിൽ പോകുന്ന കരുവാറ്റയും ആലപ്പാട് ചുണ്ടനും പാതി ദൂരം പിന്നിടുമ്പോൾ താളം മാറ്റി മുന്നേറി ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നതു തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്, എന്നതിനു വേണ്ടി തന്നെയുള്ള കാത്തിരിപ്പാണ്. ഇത് പറയുമ്പോൾ ആനാരി ചുണ്ടൻ, ആനാരി ചുണ്ടൻ അല്പം കൂടി മുന്നേറുകയാണ്, അല്പം കൂടി മുന്നിൽ തുടരുകയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് അഡ്വക്കേറ്റ് പ്രഭു മേത്യു നൽകുന്ന വിവരണം. കരുവാറ്റ രണ്ടാം ട്രാക്കിൽ, ആലപ്പാട് ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ, ആനാരി നാലാം ട്രാക്കിൽ. ആറാം നമ്പർ വള്ളം ആനാരി, പതിനെട്ടാം നമ്പർ വള്ളം ആലപ്പാട്, രണ്ടാം നമ്പർ വള്ളം കരുവാറ്റ. രാഹുൽ രാമചന്ദ്രൻ നയിക്കുന്ന കരുവാറ്റ, ജോഷി തുണ്ടൻ നയിക്കുന്ന ആലപ്പാട്, എൻ ജി ഉണ്ണിത്താൻ നയിക്കുന്ന ആനാരി, മൂന്ന് ജല കേസരികൾ അംഗം വെട്ടി കടന്നു വരികയാണ് അങ്ങ് അകലെ. കരുവാറ്റ ജലോത്സവ സമിതിയുടെ വള്ളമാണ് കരുവാറ്റ. കരുവാറ്റക്കരക്കാരുടെ ഹെറിറ്റേജ് ആണത്. കരുവാറ്റക്കരക്കാരുടെ അഭിമാന ഭാജനമാണ് കരുവാറ്റ. ഏകദേശം 450 ഓഹരി ഉടമകളുള്ള വള്ളം. കരുവാറ്റയിലെ ആബാലവൃദ്ധം ജനങ്ങളുടെയും സ്നേഹഭാജനം. കൊച്ചുകുട്ടികൾ മുതൽ 90 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ വരെ ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. ഈ വള്ളം, ഈ ചുണ്ടൻ വള്ളത്തിന്റെ മുൻ നായകന്മാരായിരുന്നു പ്രശസ്തനായ ശ്രീ പി കെ അച്യുതൻ നായർ, ശ്രീ എൻ പത്മനാഭക്കുറുപ്പ്, രംഗനാഥക്കുറുപ്പ് തുടങ്ങിയിട്ടുള്ളവർ. നെഹ്റു ട്രോഫി മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വള്ളമാണ് ഈ കരുവാറ്റ വള്ളം. എഫ് ബി സി ചേതങ്കേരി ആൻഡ് വേണാട്ടുകാട് ടീം തുഴഞ്ഞ് ഇവിടെ ഒന്നാന്തരം പ്രകടനം കാഴ്ചവെച്ച കരുവാറ്റ കടന്നു വരുന്നത് രണ്ടാമത്തെ ട്രാക്കിലൂടെ. അങ്ങനെയാണെങ്കിൽ ആലപ്പാട്, ആലപ്പാട് ഹായ്, എന്തൊരു ഭംഗിയാണ് ആ വള്ളത്തിന്. മലയാള സാഹിത്യത്തിലെ ഇതിഹാസമായ തകഴിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ആലപ്പാട് ചുണ്ടൻ നീറ്റിൽ ഇറക്കുന്നത്. 1995 ജൂലൈ 23 ആലപ്പാട് ചുണ്ടൻ നീറ്റിൽ ഇറക്കിയത്. കോഴിമുക്ക് നാരായണൻ ആചാര്യയുടെ മക്കളായ ഉമാമഹേശ്വരൻ, സാബു, സോമൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഈ വള്ളത്തിന്റെ നിർമ്മാണം നടത്തിയത്. പ്രമുഖ വള്ളംകളി സംഘാടകൻ എടത്തുവ സ്വദേശി മിസ്റ്റർ സുധാകരൻ ചെറുതനക്കാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ചുണ്ടനാണ് ഈ ജലരാജാവായ ആലപ്പാട്. ആനാരിയോ വേഗതയുടെ പര്യായമാണ്, ഗാംഭീര്യത്തിന്റെ മകുടോദാഹരണമാണ്. ചങ്ങങ്കേരി പത്മനാഭനാചാരി 1958 ഈ വള്ളം നിർമ്മിച്ചു. അങ്ങനെ ഈ മൂന്ന് വള്ളങ്ങളും അങ്ങ് അകലെ ചിറക് വെച്ച അരയന്നങ്ങളെ പോലെ കടന്നു വരികയാണ്. കറുത്ത ചിറക് വെച്ച അരയന്നങ്ങളെ പോലെ കുതിച്ച് കടന്നു വരുന്ന മൂന്ന് ജലരാജാക്കന്മാർ, കരുവാറ്റ, ആലപ്പാട്, ആനാരി. മത്സരം ഒരല്പം അയഞ്ഞ താളത്തിലാണ്. മൂന്ന് വള്ളങ്ങളും ഏതാണ്ട് ഒരുപോലെ കടന്നു വരികയാണ്. മത്സരം ഏതാണ്ട് മധ്യഭാഗത്തോട് അടുക്കുകയാണ്. എന്തൊരു രോമാഞ്ചം സമ്മാനിക്കുന്ന മത്സരമാണ്. ഇതാ വീരാളിപ്പട്ട് വീശി തലയിൽ അങ്ങനെ കെട്ടി അംഗം ചവിട്ടി അങ്ങനെ ആ വള്ളത്തിന്റെ ആളോടിയില് ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ താളം ചവിട്ടി പോർ വിളിക്കുകയാണ് അങ്കക്കലി പൂണ്ടു നിൽക്കുന്ന മൂന്ന് ക്ലബ്ബുകളുടെ വീരനായകന്മാര്. ജി എൽ സി ബോട്ട് ക്ലബ് ചെറുതന കരുവാറ്റ ചുണ്ടൻ നയിക്കുന്നു, സെയിന്റ് ജോൺസ് ബോട്ട് ക്ലബ് നയിക്കുന്ന ആലപ്പാട് ചുണ്ടൻ, ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരി. അങ്ങനെ വേഗതയുടെ മകുടോദാഹരണമായ ഗാംഭീര്യത്തിന്റെ ഭാവമായ മുക്ത സൗന്ദര്യമായ ആനാരിയും ആലപ്പാട് ചുണ്ടനും കരുവാറ്റ തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കും പറയാനൊക്കില്ല. അത്ര അത്ര അത്ര സുന്ദരമായ മത്സരം. ഇതാ നോക്കുക, കരിന്തുഴകൾ അങ്ങനെ കൈകളിലേന്തി, കരിന്തുഴകൾ കൊണ്ട് അങ്ങനെ കരിഞ്ചിറകേറി കരയുടെ മാനം കാക്കാൻ അംഗച്ചേകവന്മാർ പുറപ്പെടുന്നത് പോലെ പായിപ്പാടിന് ചുറ്റുമുള്ള 7 സഹോദര കരകളിൽ നിന്ന് വരുന്ന ഈ ജലരാജാക്കന്മാർ തമ്മിലാണ് ഇപ്പൊ മത്സരം. കരുവാറ്റയും ആലപ്പാടും ആനാരിയും തമ്മിൽ അംഗം വെട്ടിയാൽ ആര് ജയിക്കും? മനക്കരുത്തും മെയ്ക്കരുത്തുമുള്ളവരാണ് അവര്. അവര് തുഴച്ചക്കാരാണ്, അവർക്ക് പരിചയമുണ്ട്, അവർക്ക് അനുഭവ സമ്പത്തുണ്ട്, അവർ യുവ കേസരികളാണ്. അവരങ്ങനെ വീരോചിതമായി പോരാടുകയാണ്. മനോഹരമായ കാഴ്ച, അത്ഭുതകരമായ കാഴ്ച, ആത്മാവിന്റെ ചൈതന്യം നിറയ്ക്കുന്ന സുന്ദരമായ ദൃശ്യം, കർണാനന്ദകരമായ ഈണം, അതിദ്രുതമായ താളം, സുന്ദരമായ അലരികൾ. കരുവാറ്റ, ആലപ്പാട്, ആനാരി, മൂന്ന് ജല രാജാക്കന്മാര് ഇതാ അതിസുന്ദരമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. ഈതു വിട്ട അസ്ത്രം പോലെ, അങ്ങനെ മോഹരബാണം പോലെ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന പുന്നമടയെ പോലും രോമാഞ്ചമണിയിച്ചുകൊണ്ട് ഈ തീരഭൂമിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് വേഗതയുടെ പര്യായമായ അങ്ങ് മൂന്ന് ജലരാജാക്കന്മാര് നാലാം ട്രാക്കിലെ ആനാരി മുന്നോട്ട് കുതിക്കുകയാണ്. അത് അത്ഭുതകരമായ ഒരു പ്രകടനം, വിസ്മയ

0: മനോഹരമായ പോരാട്ടം, ഇന്ദ്രജാല പ്രകടനം, ആ നാല് പങ്കായങ്ങള് മനോഹരമായി വൃത്താകൃതിയിൽ 90 ഡിഗ്രിയിൽ കറക്കിയെറിയുകയാണ്. ഈ പങ്കായം കറക്കി എറിയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യം എന്നാരും വിചാരിക്കരുത്. കാരണം ഇത് അമരമെന്ന് പറയുന്ന ഒരു ചാരികസേനയൊന്നുമല്ല. ഈ അമരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി തങ്ങളുടെ യുദ്ധധർമ്മം നിർവഹിക്കുന്ന ഒരു സർവ്വ സൈന്യാധിപന്റെ ചുമതല നിർവഹിക്കുന്നത് പോലെയാണ് ഈ അമരത്തിൽ നിന്നുകൊണ്ട് പങ്കായം വാരി എറിയുക. തുഴച്ചിലും ശ്രമകരമായ ഒരു ദൗത്യമാണ്. പക്ഷെ ആനാരി അങ്ങനെ മുന്നോട്ട് കുതിച്ചു കടന്നു വരികയാണ്. ആ സൂര്യപ്രകാശത്തിന്റെ വെള്ളി വെളിച്ചത്തില് ആനാരിയുടെ പങ്കായങ്ങൾ അങ്ങനെ മിന്നി തിളങ്ങുകയാണ്. അതിസുന്ദരമായ പ്രകടനം, കാണികളെ മുഴുവൻ രമിപ്പിച്ചുകൊണ്ട്, കാണികൾക്ക് ഹരം പകർന്നുകൊണ്ട്, കാണികൾക്ക് രോമാഞ്ചം പകർന്നുകൊണ്ട്, കാണികളെ വിസ്മയിച്ചുകൊണ്ട് കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ 3 ചുണ്ടൻ വള്ളങ്ങളിലെ ആ അഗ്രിമ സ്ഥാനത്ത് നിൽക്കുന്ന ആനാരി ഇതാ മുന്നോട്ട് കുതിച്ച് 4 ട്രാക്കിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ 2-ഉം 3-ഉം ട്രാക്കിൽ മത്സരിക്കുന്ന കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും, ആലപ്പാടിൽ ചരിത്രമുണ്ട്. 1997 1999 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് ഈ ആലപ്പാട് ചുണ്ടൻ. കരുവാറ്റയാണെങ്കിലോ ഹായ് അഴകുള്ള ജലറാണി, കരുവാറ്റ ദേശത്തിന്റെ വീരപുത്രൻ, മാനസപുത്രൻ, അങ്ങനെ സുന്ദരമായി മത്സരിച്ചത് പട നയിക്കുന്ന ചതുരംഗ പട പോലെ കുതിച്ചു കടന്നു വരുന്ന കരുവാറ്റയുടെ പ്രകടനം എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. ഇതാ വിശിഷ്ട അതിഥികൾ പോലും ഈ സുന്ദരമായ ജലമേളയിൽ കരുവാറ്റയുടെ പെർഫോമൻസ്, അത്ഭുതകരമായി പ്രകടനം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. 2 സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടുത്തമാണ് ഇപ്പോൾ മത്സരമാണ് നടക്കുന്നത്. കരുവാറ്റയും ആലപ്പാടും തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കും? ആനാരി സുന്ദരമായി മത്സരിച്ച് കടന്നുപോയി. 2 ട്രാക്കിലെ കരുവാറ്റ ചുണ്ടൻ അങ്ങനെ തുഴ കറക്കി എറിഞ്ഞുകൊണ്ട് മനോഹരമായ ഇടിതടിയിൽ നിന്നുകൊണ്ട്, ആളോടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ തുഴഞ്ഞ് അംഗക്കലി പൂണ്ട ആ കരിനാഗം പോലെ അങ്ങനെ കുതിച്ച് മുന്നോട്ട് കടന്നു വരുന്ന ഇതാ കരുവാറ്റയും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സുന്ദരമായ പ്രകടനം, മനോഹരമായ പ്രകടനം, മനംമയക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്ന 18 നമ്പർ വള്ളം, സോറി ആലപ്പാട് ചുണ്ടൻ. ആലപ്പാട് മുന്നോട്ട് വന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കരുവാറ്റ ഒരല്പം പുറകോട്ട് പോയി. കരുവാറ്റയുടെ നല്ല പ്രകടനമായിരുന്നു. സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അവരങ്ങനെ പോരാടുകയാണ്. 2 സ്ഥാനത്തേക്ക് ആലപ്പാട് കടന്നു വന്നെങ്കിൽ 3 സ്ഥാനത്തേക്ക് കരുവാറ്റ. ഈ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ വലുത്, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. അല്ലാതെ മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞങ്ങൾ എത്ര അംഗം കണ്ടിരിക്കുന്നു, ഞങ്ങൾ അങ്ങനെ യുദ്ധത്തിൽ, ജലനാവിക യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സുവർണ രജത ചുമ്മിളകളുള്ള ആ അണിയത്ത് നിൽക്കുന്ന ആ മനോഹരമായ ആ അണിയം അങ്ങനെ വെള്ളി വെളിച്ചത്തിൽ മിന്നി തിളങ്ങിക്കൊണ്ട് കരുവാറ്റായും കടന്നുപോയി. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായിട്ട്
1: അറിയിക്കുകയാണ്.
0: മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
2: ഹലോ, അടുത്തതായി ഓടി വെള്ളത്തിന്റെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഓടി വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞാൽ വേഗതയേറിയതും കയറുകളിൽ ശബ്ദമുണ്ടാക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്നതുമായ പ്രധാന വള്ളങ്ങളാണ്. അതുപോലെ വടക്കനോടി ഇരുട്ടൂത്തി ഭാഗം, അതുപോലെ തെക്കനോടി രണ്ടായിട്ടാണ് ഇവ തിരിച്ചിരിക്കുന്നത്. തെക്കനോടി രൂപത്തിന്റെ മുൻഭാഗം ചുരുളൻ വള്ളം പോലെയും പിൻഭാഗം ചുണ്ടൻ വള്ളം പോലെയും കാണപ്പെടുന്നു. വള്ളംകളി മത്സരത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇവ ഉപയോഗിക്കാറുണ്ട്. വനിതകളാണ് പ്രധാനമായും തുഴച്ചിൽക്കാർ. ആചാരങ്ങൾക്കും ഘോഷയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ചെറു ചുണ്ടൻ വള്ളങ്ങളാണ് തെക്കനോടി വള്ളങ്ങൾ. നിർമ്മാണ രീതി അനുസരിച്ച് ഇവയെ തെക്കനോടി തറയെന്നും തെക്കനോടി കെട്ടെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു.
3: ചുണ്ടൻ വള്ളങ്ങൾ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ അടക്കമുള്ള സകല വള്ളങ്ങളുടെയും 2 മത്സരങ്ങൾക്ക് ഇവിടെ കൊടി ഉയരുകയാണ്. ആവേശ പോരാട്ടത്തിനായി വനിതകൾ വരുമ്പോൾ 4 ട്രാക്കുകളായി നടക്കുന്ന തെക്കനോടി കെട്ട് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ ഇതാ മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്തേക്ക് തുഴയെറിഞ്ഞു തുടങ്ങുകയായി. അല്പസമയത്തിനകം തന്നെ പുരുഷന്മാരുടെ കൈക്കരുത്തിനോളം തന്നെ കരുത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളും മുൻപന്തിയിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇതാ കെട്ടുവള്ളങ്ങളുടെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. 4 കളിവള്ളങ്ങൾ 4 വ്യത്യസ്ത ക്ലബ്ബുകളിൽ ഇതാ പുന്നമടയിലെത്തി പുതിയ കരുത്തിന്റെ കവിത രചിക്കുവാനായി തയ്യാറെടുത്തു നിൽക്കുന്നു. 1 ട്രാക്കിൽ കമ്പനി വള്ളം, ചൈതന്യ ബോട്ട് ക്ലബിന്റെ അനുശ്രീ ക്യാപ്റ്റനായിട്ടുള്ള കമ്പനി വള്ളമാണ് 1 ട്രാക്കിലൂടെ തുഴയെറിയുവാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ട്രാക്കിൽ യങ് സ്റ്റാർ ബോട്ട് ക്ലബിന്റെ സുഗന്യ ക്യാപ്റ്റനായിട്ടുള്ള പടിഞ്ഞാറേ പറമ്പൻ വള്ളം, 3 ട്രാക്കിൽ ചെല്ലിക്കാടൻ വള്ളം, 4 ട്രാക്കിൽ നന്മ സാംസ്കാരിക വേദിയുടെ കാട്ടിൽ തെക്കേ. 4 കളിവള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് ബോക്സിനകത്തേക്ക് എത്തുവാനായി തയ്യാറെടുക്കുമ്പോൾ മഴമേഘങ്ങൾ പുന്നമടയുടെ ആകാശത്ത് പെരുമഴയായി മാറുന്ന

0: സുന്ദരമായ കാഴ്ച. ഇരുകരകളിലെയും കാണികൾ ഇത്രയും നേരം ചൂടിനെ അതിജീവിച്ച് അഭിമുഖീകരിച്ചു നിന്നെങ്കിൽ ഇതാ മഴയ്ക്ക് തയ്യാറായി നിൽക്കുന്ന കാണികളെല്ലാം കുടകൾ നിവർത്തി കായൽക്കരയിലേക്ക് നോക്കി നിൽക്കുകയാണ്. എല്ലാ വർഷത്തെ നെഹ്റു ട്രോഫി മത്സരം എടുത്തു നോക്കിയാലും വെയിലും മഴയുമെല്ലാം പ്രകൃതിയിൽ എന്ത് മാറ്റങ്ങൾ വന്നാലും മത്സരത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ മത്സരം വർദ്ധിച്ച വീര്യത്തോടെയും വാശിയോടെയും തുടരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെരുമഴയായി പുന്നമടക്കായലിൽ മഴ തകർത്തു പെയ്യുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ മത്സരിച്ചു വരുന്ന കായിക താരങ്ങളുടെ ശരീര പേശികളെല്ലാം ചൂടുപിടിച്ചെങ്കിൽ അതിനെ തണുപ്പിക്കുവാനായി പ്രകൃതി വരദാനമായി തന്ന മഴ ആസ്വദിച്ചുകൊണ്ട് കായിക താരങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇരുകരകളിലും ദൂരദേശങ്ങളിൽ നിന്ന് പുന്നമടക്കായലിലെത്തി ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും റീൽസും സ്റ്റോറിയും ഷോർട്സും ഇടുവാനും വന്നിട്ടുള്ള നിരവധി പേരെല്ലാം കുടകൾ എടുക്കുവാനും ഇരുവശത്തെ വീടുകളുടെ ചായ്പിലേക്കും മേൽക്കൂരയ്ക്കടിയിലേക്കുമെല്ലാം ഓടുന്ന കാഴ്ചകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ പുന്നമടക്കായലിൽ കായലോളപ്പരപ്പുകൾക്ക് തീപിടിക്കാതിരിക്കുവാനായി പുതുമഴ പെയ്യുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന വനിതകളുടെ വള്ളങ്ങളുടെ കടന്നുവരവാണിനി. ഇനിയെല്ലാം ചുണ്ടൻ വള്ളങ്ങളുടെ വിശ്രമ സമയമാണ്. ഇനി നടക്കാൻ പോകുന്നത് ചെറുവള്ളങ്ങൾ, രാവിലെ നടന്ന ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളായിരിക്കും. കഴിഞ്ഞ കുറെ കാലമായി നെഹ്റു ട്രോഫി എന്ന അതുല്യ നേട്ടം, അതുല്യ മത്സരത്തിൽ പങ്കെടുക്കുവാനായി, ചരിത്രപരമായ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുവാനായി പരിശീലനം നടത്തിയിട്ട് ഫൈനലിൽ എത്തിപ്പെടാതെ മടങ്ങിയവർ നിരവധിയുണ്ട്. ഫൈനലിൽ എത്തിപ്പെട്ടവരെല്ലാം ഇനി നടക്കാൻ പോകുന്ന ഇരുട്ടുകുത്തി എ ബി സി ഗ്രേഡുകളുടെ ഫൈനൽ മത്സരത്തിലും വെപ്പ് എ ഗ്രേഡ് വള്ളത്തിന്റെ ഫൈനൽ മത്സരത്തിലും പങ്കെടുക്കുന്നു. അതിനുശേഷമായിരിക്കും ഇപ്പോൾ നടന്ന 6 ഹീറ്റ്സുകളിലെയും ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ. 1, 2, 3 ലൂസേഴ്സ് ഫൈനലുകളും ഏറ്റവും ഒടുവിൽ കായിക കേരളം കാത്തിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരവും നടക്കുന്നത്. അല്പനേരം ഇടവേളയല്ലെങ്കിലും പെരുമഴ നൽകിയ ഒരു ഇടവേളയിൽ രംഗം അല്പം തണുക്കുകയാണ്. സ്ത്രീകളുടെ വനിതകളുടെ മത്സരം അല്പസമയത്തിനകം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുകയായി. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: വളരെ ആവേശമുള്ള ഒരു മത്സരം നടക്കുകയാണ് നമ്മുടെ പുന്നമട കായലിന്റെ വിരിമാറിൽ. വളരെ നല്ല അന്തരീക്ഷമുള്ള ഒരു മത്സരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പ്രകൃതി പോലും വേണമെങ്കിൽ ഒന്ന് പിണങ്ങിയതുപോലെ ഇടക്കിടക്ക് ഒരു പനിനീർ മഴ നമ്മൾക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് പ്രകൃതി. ഈ സമയത്ത് പ്രകൃതി ഇങ്ങനെയൊക്കെ സമ്മാനിക്കുന്നുവെങ്കിലും വളരെ സ്നേഹോഷ്മളമായ ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ പുന്നമടക്കായലിൽ ഇരുട്ടുകുത്തി വള്ളത്തിൻ്റെയും വെപ്പ് വള്ളത്തിൻ്റെയും ചുണ്ടൻ വള്ളങ്ങളുടെയും ഒക്കെ മത്സരം കാണുമ്പോൾ ഈ മത്സരത്തിന് വേണ്ടി അവരെടുക്കുന്ന ഒരു എഫർട്ടുണ്ട്. അവരൊരു കൃത്യത പാലിച്ചുകൊണ്ട് 2 മാസക്കാലവും 1 മാസക്കാലവും 2 ആഴ്ചക്കാലവും മുതൽ 10, 15, 20, 25 ആളുകൾ ചേർന്ന് വളരെ കൃത്യതയോടുകൂടി വെളുപ്പിന് 5 മണിക്ക് വിസിൽ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് ട്രയൽ നടത്തി ഡ്രില്ലും മാസ്റ്ററിങ്ങും യോഗയും അതോടൊപ്പം തന്നെ ട്രയൽ റണ്ണിങ്ങും ഒക്കെ നടത്തി ഏതാണ്ട് 100,000,000 രൂപയുടെ 100,000,000 രൂപയുടെ ചെലവുകൾ ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ വള്ളവും ഇവിടെ നെഹ്റു ട്രോഫിയിലെന്നല്ല ഏതു മത്സരത്തിലും പങ്കെടുക്കുവാനായി തയ്യാറായിക്കൊണ്ട് കടന്നു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പുന്നമടക്കായൽ പ്രൗഢ ഗംഭീരയായിട്ട് നിൽക്കുകയാണെന്ന്. ലോകത്തിലെമ്പാടും ഒരുപാട് കായലുകളുണ്ട്, ലോകത്തിലെമ്പാടും ഒരുപാട് അന്തരീക്ഷങ്ങളുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പേരുകേട്ട വള്ളംകളി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, ഏവർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ആ മനോഹരമായ വള്ളംകളി ഇത്രയും കൃത്യമായി നടത്തുന്നത് ആവേശകരമായി സുന്ദരമായി ഈ ജലോത്സവത്തിൽ പ്രൗഢ ഗംഭീരമായി നിൽക്കാൻ കഴിയുന്ന ആതിഥേയത്വ സ്ഥാനം ആലപ്പുഴയിലെ പുന്നമടക്കായലിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ. ഏതാണ്ട് ഇനി ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ആവേശമുള്ള ഫൈനൽ മത്സരങ്ങൾക്ക് തയ്യാറെടുത്ത് പ്രിയപ്പെട്ട വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുങ്ങുകയാണ്. ആവേശമുള്ള മത്സരങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ അവർ തയ്യാറെടുക്കുമ്പോൾ അടുത്തത് നമ്മുടെ തെക്കനോടി വള്ളങ്ങളുടെ മത്സരമാണ്. തെക്കനോടി വള്ളങ്ങളുടെ മത്സരം എന്ന് പറയുമ്പോൾ വളരെ ആവേശമുള്ള വളരെ സുന്ദരമായ ഒരു വള്ളം മാത്രം പ്രദർശനമായി തുടങ്ങി വരുന്ന ഒരു പ്രദർശന മത്സരം

0: ചെയ്യണം എന്ന് വേണമെങ്കിൽ മത്സര സ്വഭാവം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒറ്റ വള്ളം മാത്രം നമ്മൾക്ക് വള്ളത്തിന്റെ മനോഹരമായ ദൃശ്യവിരുന്ന് തുഴച്ചിലിന്റെ മനോഹരമായ ചാതുര്യമൊക്കെ കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോകും. അതിനുശേഷം ഫൈനലുകൾ ആരംഭിക്കുകയായി. ഫൈനലുകൾ അങ്ങനെ ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ പ്രിയപ്പെട്ട ആദ്യപാദ മത്സരത്തിൽ വളരെ മനോഹരമായി ഏറ്റവും നല്ല സമയം കണ്ടെത്തിയ നാല് വള്ളങ്ങൾ ഏതാണ്ട് കേരളത്തിലെ നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് കടൽ കൊള്ളക്കാരെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമാണ് ശരിക്കും ഇരുട്ടുകുത്തി വള്ളം. ആ വള്ളത്തിന്റെ തന്നെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അമരവും അണിയവും ഏതാണ്ട് ലായ് എന്ന അക്ഷരത്തെ നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വള്ളമാണ് ഇരുട്ടുകുത്തി വള്ളം. അങ്ങനെയുള്ള വള്ളത്തിൽ 20 മുതൽ 25 വരെ ആളുകൾ കയറി വലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട വള്ളമാണ് കേരളത്തിലെ പ്രിയപ്പെട്ട വള്ളമായ ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട വള്ളം. അങ്ങനെയുള്ള വള്ളം വളരെ സുന്ദരമായ രീതിയിൽ ആ മത്സരങ്ങൾ വളരെ ദൃശ്യവിരുന്നായ മനോഹാരിത ഉണ്ടാക്കിക്കൊണ്ട് സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം നടക്കും. അത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം, 25 മുതൽ 35 വരെ ആളുകൾ കയറി വലിക്കുന്ന ബി ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ. അതിനുശേഷം തെക്കനോടികളുടെ ഫൈനൽ മത്സരം, വെപ്പു വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഇരുട്ടുകുത്തിയുടെ ഫൈനൽ മത്സരം, അങ്ങനെ നിരവധി അനവധി ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി പുന്നമടക്കായൽ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 72-ാമത് നെഹ്റു ട്രോഫി മത്സരം ആവേശകരമായി പുന്നമടക്കായലിൽ അരങ്ങേറി നിൽക്കുമ്പോൾ നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു, കാരണം ഏതാണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് സഹിച്ചുകൊണ്ട് ഓരോ ടീമുകളും വരുമ്പോൾ ഇത്തവണ നമ്മുടെ പുതിയ ഗവൺമെന്റ് ആ സംവിധാനത്തെ സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇതുവരെ ₹1 കോടി ഗ്രാന്റായി കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇത്തവണ ടൂറിസം വകുപ്പും ഗവൺമെന്റും ചേർന്ന് ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ₹2 കോടി ഈ തവണ നമുക്ക് നമ്മുടെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ മുടങ്ങി നിൽക്കുന്ന 1 വർഷത്തെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ നമ്മുടെ ഈ വള്ളംകളി കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ കൊടുക്കുമെന്ന് പ്രിയപ്പെട്ട നെഹ്റു ട്രോഫി റേസ് ബോട്ടിന്റെ സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ 1-ാം സ്ഥാനക്കാർക്ക് പ്രൈസ് കൊടുക്കുന്ന സ്ഥാനത്ത് 5 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് 25 ലക്ഷം രൂപയാണ് ചുണ്ടൻ വള്ളങ്ങളിൽ മത്സരിച്ച് വിജയിക്കുന്ന 1-ാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്നത്. 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപയും താരതമ്യേന 15 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും 1, 2, 3, 4 സ്ഥാനക്കാർക്ക് വിതരണം ചെയ്യുമ്പോൾ ബോണസ് മണിയിൽ എല്ലാ വള്ളങ്ങളുടെയും ബോണസ് മണിയിൽ 25% വർധനവ് വരുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവം മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ വള്ളം കളിക്കാരും വള്ളത്തിന്റെ ഉടമകളും പ്രിയപ്പെട്ട തുഴച്ചിൽക്കാരും എല്ലാവരും ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. ഗവൺമെന്റിനോടൊന്നല്ല, NDBR ഈ നടത്തിപ്പുകാരോടുൾപ്പെടെ സന്തോഷത്തോടെ അവര് എല്ലാവരും വള്ളം കളിക്കാരനും തുഴച്ചിൽക്കാരനും ക്ലബുകാരും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ 72-ാമത് നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിന്റെ ഏതാണ്ട് ആദ്യപാദ മത്സരങ്ങളുടെയൊക്കെ ആ ഫിനിഷിംഗ് കടന്നു പോകുമ്പോൾ ഇനിയും ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. സുന്ദരമായ ആ നിമിഷത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, ശ്രീ വിഷ്ണുനാഥ്, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ ലിജു ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെ കർണാടകയുടെ പ്രിയപ്പെട്ട മന്ത്രി ഉൾപ്പെടെ നമ്മുടെ വേദിയിലെത്തി ഈ നെഹ്റു ട്രോഫി വള്ളംകളി ധന്യമാക്കിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആവേശമുള്ള സുന്ദരമായ ആ നല്ല മത്സരങ്ങൾക്ക് വേണ്ടി ഇനിയും തുടർന്ന് കാത്തിരിക്കുമ്പോൾ തുടർന്നുള്ള ഈ ദൃക്സാക്ഷി വിവരണത്തിന്റെ തുടർന്ന ഭാഗത്തിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
1: ഇവിടെ ആവേശകരമായ മത്സരങ്ങൾക്ക് ശേഷമുള്ള ചെറിയൊരു ഇടവേളയാണിപ്പോൾ പുന്നമടക്കായലിൽ നടക്കുന്നത്. താളമേള കമ്പടിയോടെയുള്ള പലതരത്തിലുള്ള കലാരൂപങ്ങൾ പുന്നമടക്കായലിലൂടെ കടന്നുപോകുമ്പോൾ കാണികളെല്ലാം സന്തോഷത്തോടെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഇടയ്ക്കിടയ്ക്കായി സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും മാറി

0: മാറി പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ മഴ മാറി അസ്തമയ സൂര്യന്റെ കട്ടികൂടിയ ചൂട് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്ന് പതിക്കുകയാണ്. ഇരുകരകളിലും മഴ വന്നപ്പോൾ ഓടി വീടുകളിലേക്ക് പോയ കായിക പ്രേമികളെല്ലാം വീണ്ടും കായൽ കരയിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. കായൽ കരയിലെ കൽക്കെട്ടിൽ കാലുകൾ വെള്ളത്തിലേക്കിട്ടും അതിന്റെ പിന്നിലായി ഒരു ലെയർ എഴുന്നേറ്റ് നിന്നും അതിന്റെ പിന്നിൽ കായലും കരയും തമ്മിൽ വേർതിരിക്കുന്ന മതിൽക്കെട്ടുകളുടെ മുകളിലിരുന്നും അതിന്റെ പിന്നിൽ കാണുന്ന വീടുകൾക്കകത്തു നിന്നും വീടുകളുടെ മുകളിലും വീടിന്റെ പറമ്പിൽ കാണുന്ന മരങ്ങൾക്ക് മുകളിലും നിന്ന് കാണികളെല്ലാം വള്ളംകളി ആസ്വദിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇത് പുന്നമടയിൽ മാത്രമുള്ളതാണ്, ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഇത്രത്തോളം ജലോത്സവ പ്രേമികളുള്ള മറ്റൊരു നാട് വേറെ ഒരിടത്തും ഉണ്ടാകില്ല. ഈ നാടിനെ തേടി വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും നിരവധി മനുഷ്യർ എത്തുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ കായിക പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഉജ്ജ്വല പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ആവേശകരമായ പോരാട്ടത്തിന് തിരിതെളിയുവാനായി നടക്കുന്ന ഹീറ്റ്സുകൾക്ക് ശേഷമുള്ള ഒരു ഇടവേളയാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: അടുത്തത് പ്രദർശന മത്സരമാണ് നടക്കേണ്ടത്. അത് സാരഥി എന്ന ജലയാനം, ഫ്രണ്ട്സ് വനിതാ ബോട്ട്ലെ പുന്നമടയുടെ വള്ളമാണ് ആ സാരഥി. ആ സാരഥി നയിക്കുന്നത് ഷാനിമോൾ ഷാജി. സാരഥി വള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഈ ജലമേളയിൽ ഒരു പ്രദർശന മത്സരം കാഴ്ചവെക്കുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അങ്ങകലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല. മത്സരം ആരംഭിച്ചാൽ നമുക്കറിയാം ആ കേര നിഗര തോപ്പുകൾ കൊണ്ട് സമർത്ഥമായ ആ തീരഭൂമിയിൽ നിൽക്കുന്ന കേര വൃക്ഷങ്ങളുടെ ആന്തോളനം നമ്മൾക്ക് കാണാം. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. സാരഥി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന വള്ളമാണല്ലോ, അതുകൊണ്ട് വളരെ സാവധാനം മത്സരിച്ചാണ് കടന്നു വരുന്നത്. ഇടവേളയിൽ നടക്കുന്ന ഒരു പ്രദർശന മത്സരമാണ്. ഇപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല, ഇപ്പോൾ ഒരു ഇടവേളയുടെ സമയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വള്ളംകളിയുടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക്, ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകാം. ഈ നെഹ്റു ട്രോഫി മത്സരം സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ഒരു പ്രതീകമാണ്. വിവിധ ഭാഷ വർണ്ണ വർഗ ഭേദമന്യേ സമസ്ത ജനപഥങ്ങളും നെഹ്റു ട്രോഫിയിൽ പങ്കാളികളാകുകയാണ്. നെഹ്റു ട്രോഫി മഹാനായ പണ്ഡിറ്റ്ജിയുടെ നാമധേയത്തിൽ നടക്കുന്ന ജലമേളയാണ്. കേരളത്തിലെ ജലമേളകളിൽ വെച്ച് ഏറ്റവും അഗ്രിമസ്ഥാനം അലങ്കരിക്കുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി ജലമേള. നെഹ്റു ട്രോഫി ജലമേള രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു ജലമേളയാണ്. കേരളത്തിൽ നിരവധി ജലമേളകൾ നടക്കുന്നുണ്ട്. പായിപ്പാടുണ്ട്, കരുവാറ്റായുണ്ട്, ചമ്പക്കുളം മൂലം വള്ളംകളിയുണ്ട്, അതുപോലെ തന്നെ പല്ലന ജലോത്സവമുണ്ട്, മാന്നാർ മഹാത്മാ ജലോത്സവമുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ജലമേളകൾ നടക്കുന്നു. ഈ ജലമേളകളൊക്കെ യഥാർത്ഥത്തിൽ കർഷകനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. കർഷകനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഇഴയടുപ്പമാണ് അത് ദ്യോതിപ്പിക്കുന്നത്. കുട്ടനാടിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ മഹാനായ പണ്ഡിറ്റ്ജിയുടെ പാദപത്മം പതിഞ്ഞ ഈ ത്യാഗഭൂമി, പ്രൗഢഗംഭീരമായ സ്വീകരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി നടത്തപ്പെട്ട ഒരു ജലമേള. ആ ജലമേള ഇത്രത്തോളം ലോകത്തിൻ്റെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുമെന്ന് ആരും വിചാരിച്ചതല്ല. നെഹ്റു ട്രോഫി മത്സരത്തിന് മുൻപ്, നടക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിക്കാനാകാത്ത വിധം അദ്ദേഹം നടുഭാഗമെന്ന ചുണ്ടൻ വള്ളത്തിലേക്ക് ചാടിക്കയറി. ആ നടുഭാഗം ചുണ്ടൽ നിന്നുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നെഹ്റുജി തുള്ളിച്ചാടി

0: അദ്ദേഹത്തിന്റെ പാവനമായ സ്മരണകളാണ് യഥാർത്ഥത്തിൽ ഈ നെഹ്റു ട്രോഫിയിൽ യഥാർത്ഥത്തിൽ സ്ഫുരിക്കുന്നത്. ഇതാ ജനലക്ഷങ്ങൾ ഇവിടെ ആവേശഭരിതരായി നിൽക്കുകയാണ്. ജലമേള മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമായി ഇത്തവണ നടത്തപ്പെട്ടു. തിരുക്കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഡൽഹിയിലെത്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ മറന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ഇന്ത്യ കേരളത്തിന് സമ്മാനിച്ച, ആലപ്പുഴയ്ക്ക് സമ്മാനിച്ച, പുന്നമടയ്ക്ക് സമ്മാനിച്ചതാണ് ഈ നെഹ്റു ട്രോഫി. 1955 മുതലാണ് നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി മത്സരം ആരംഭിച്ചത്. അന്ന് മുതൽ ആകാശവാണി AIR ഈ നെഹ്റു ട്രോഫി പ്രക്ഷേപണം കൃത്യമായി മുടങ്ങാതെ തന്നെ ഈ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നെഹ്റു ട്രോഫി യഥാർത്ഥത്തിൽ ഇതിനെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെലവുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവരിക, ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാലും അതിലും ശ്രമകരമായൊരു ദൗത്യമാണ്. മുൻപ് പറഞ്ഞതുപോലെ 65 ലക്ഷം രൂപ ഇല്ലെങ്കിൽ ഒരു ചുണ്ടൻ വള്ളം ഇന്ന് നിർമ്മിച്ച് നീറ്റിലിറക്കാൻ സാധിക്കുകയില്ല. തച്ച് ശാസ്ത്രജ്ഞന്മാരുടെ മനോമുഗുരത്തിൽ രൂപം കൊള്ളുന്ന ചുണ്ടൻ വള്ളം പിന്നീട് തടിയിൽ പിറവി കൊള്ളുകയാണ്. പിന്നീട് അതൊരു രാജശില്പമായി മാറുകയാണ്. കരിന്തുഴ, ഒരു തുഴ എന്ന് പറഞ്ഞാൽ ഒരു തുഴയ്ക്ക് 500 രൂപ വില വരും. ഒരു പങ്കായത്തിന് 5000 രൂപ വില വരും. അങ്ങനെ 100, 100, 100, 110 തുഴച്ചിക്കാരുള്ള ഒരു ചുണ്ടൻ വള്ളത്തിൽ 500 രൂപ വിലയുള്ള തുഴ, അതുപോലെ തന്നെ 5000 രൂപ വിലയുള്ള അടപങ്കായം ഉൾപ്പെടെയുള്ള പങ്കായം, ഇതൊക്കെ പിന്നീട് മീനെണ്ണ, നെയ്യ് ഇതൊക്കെ ചേർത്ത് ചുണ്ടൻ വള്ളത്തിൻ്റെ തടി സ്നിഗ്ധമാക്കപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇതിനൊക്കെ വലിയ സാമ്പത്തിക ചിലവാണ്. 30 ദിവസത്തെ ട്രെയിനിങ് എങ്കിലും കുറഞ്ഞത് നെഹ്റു ട്രോഫി മത്സരത്തിന് വേണം. അതുകൊണ്ട് തന്നെ ഈ മത്സരം യഥാർത്ഥത്തിൽ ലാഭമാണോ എന്ന് ചോദിച്ചാൽ വള്ളംകളി പ്രേമികളുടെ ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം തന്നെയാണ് നെഹ്റു ട്രോഫി. അതേസമയം ഏറ്റവും വലിയ ലാഭവുമാണ്. ഇതിൽ നിന്ന് ലാഭം കൊയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളോടൊപ്പം വെപ്പ് വള്ളങ്ങളും ചെറുവള്ളങ്ങളും അതുപോലെ തന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളും, ഇരുട്ടുകുത്തി തന്നെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുണ്ട്. A ഗ്രേഡ് വള്ളമുണ്ട്, B ഗ്രേഡ് വള്ളമുണ്ട്. ഇരുട്ടുകുത്തി A ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുഴച്ചിൽക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതിനെ A ഗ്രേഡ് എന്നും അതിനെ B ഗ്രേഡ് എന്നും തരംതിരിച്ചിരിക്കുകയാണ്. തുഴച്ചിൽക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് A ഗ്രേഡും, തുഴച്ചിൽക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ അത് B ഗ്രേഡുമായിട്ട് തരംതിരിക്കപ്പെടുകയാണ്. B ഗ്രേഡിൽ ചുണ്ടൻ വള്ള പിന്നെ ഇരുട്ടുകുത്തി വള്ളത്തിൽ തുഴച്ചിൽക്കാരുടെ എണ്ണം കുറവാണ്. ഓടിവള്ളം എന്ന് ഇതിന് പറയും. പണ്ട് കായംകുളം കായലിൽ തസ്കരവീരന്മാർ പലരും ഈ ഓടിവള്ളം ഉപയോഗിച്ച് കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാലക്രമേണ അത് മത്സരത്തിന്റെ ഭാഗമായി മാറി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറും.
1: രണ്ടാം ട്രാക്കിൽ 68 നമ്പർ വെള്ളം പടിഞ്ഞാറേ പറമ്പൻ, മൂന്നാം ട്രാക്കിൽ 69 നമ്പർ വെള്ളം ചെല്ലിക്കാടൻ, നാലാം ട്രാക്കിൽ 67 നമ്പർ വെള്ളം കാട്ടിൽത്തക്കൻ. ഇപ്പോൾ മത്സരം തുടങ്ങി. നാലാം ട്രാക്കിൽ പോകുന്ന കമ്പനി വള്ളം അല്പം മുൻപിലാണെന്ന് തോന്നുന്നു. മത്സരങ്ങളുടെ ബാക്കി ദൃക്സാക്ഷി ഉണ്ടായി ഞാൻ എന്റെ സുഹൃത്ത് വിനു കെ ജോണിനെ ബൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ GS വിനോദ്. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ ആവേശകരമായ പോരാട്ടത്തിനായി വനിതകളുടെ ഉജ്ജ്വലമായ ഒരു കായിക പോരാട്ടത്തിനാണ് പുന്നമടയുടെ കരകൾ വേദിയാകുന്നത്. ഇതാ 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ തന്നെ 3-4 ട്രാക്കുകളിലെ ചെല്ലിക്കാടനും കാട്ടിത്തക്കേതും ഉജ്ജ്വലമായ ലീഡ് കൈവരിച്ചിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കമ്പനി വള്ളവും പടിഞ്ഞാറേ പറമ്പും ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ലീഡ് തിരിച്ചു പിടിച്ച് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ തെക്കനോടി കെട്ടുവള്ളങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനവുമായി നെഹ്റു ട്രോഫിക്ക് തുല്യമായ കപ്പുമായി സ്വന്തം തട്ടകത്തിലെത്തുവാനായി കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ പരിശീലനവുമായി ഇതാ 4 കളിവള്ളങ്ങൾ മത്സരിക്കുകയാണ്. ഉജ്ജ്വല പോരാട്ടം നടത്തുന്ന 4 കളിവള്ളങ്ങളിലെ ഏതാണ്ട് ഒരു വള്ളത്തിൽ 35 മുതൽ 40 വരെ തുഴച്ചിൽക്കാർ വരുന്ന വനിതകൾ മത്സരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാകുവാനായി കഴിഞ്ഞ കുറെ കാലമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആവേശകരമായ പോരാട്ടം. കമ്പനി വള്ളവും അതുപോലെ തന്നെ പടിഞ്ഞാറേ പറമ്പനും അല്പം പിന്നോട്ടിടിയുമ്പോൾ ചെല്ലിക്കാടനും കാട്ടിത്തക്കേതും ഇതാ മുന്നിലേക്ക് ആഞ്ഞാഞ്ഞു കുതിക്കുകയാണ്. ചെല്ലിക്കാടനാകുമോ കാട്ടിൽത്തക്കേതാകുമോ, ചെല്ലിക്കാടനോ കാട്ടിൽത്തക്കേതോ, കാട്ടിൽത്തക്കേതോ ചെല്ലിക്കാടനോ, ഉജ്ജ്വല പോരാട്ടത്തിൽ ആരാണ് മുന്നിലെന്ന് നിർണയിക്കാനാവാത്ത വിധം ആവേശകരമായ മത്സരം ഇതാ ഫിനിഷിംഗ് പോയിന്റിനോടടുക്കുന്നു. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
3: നന്ദി ശ്രീ വിനു വി ജോൺ. തറവള്ളങ്ങളുടെ തെക്കനോടി കെട്ട് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ തുഴയുന്ന

വള്ളങ്ങളുടെ മത്സരമാണ് നടക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ കമ്പനി വള്ളമാണ്, ചൈതന്യ ബോട്ട് ക്ലബ്ബ്, അനുശ്രീ വി ആണ് ക്യാപ്റ്റൻ. രണ്ടാമത്തെ ട്രാക്കിൽ പടിഞ്ഞാറേ പറമ്പൻ യങ്സ്റ്റാർ ക്ലബ്ബ് നയിക്കുന്നു, എൻ സുഗന്യാണ് അതിന്റെ ക്യാപ്റ്റൻ. മൂന്നാമത്തെ ട്രാക്കിൽ ചെല്ലിക്കാടൻ ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ്, ബിന്ദു വിനോദ് ക്യാപ്റ്റനായുള്ള വള്ളമാണ്. നാലാമത്തെ ട്രാക്കിൽ കാട്ടിൽ തെക്കേത്

വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങൾ 4 ട്രാക്കിലും വള്ളങ്ങളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വള്ളംകളി എന്ന് പറയുന്ന ജലമാമാങ്കം പുരുഷന്മാരുടെ കുത്തകയായി മാറുന്ന ഒരു കാലത്ത് 4 വള്ളങ്ങൾ തെക്കനോടി വിഭാഗത്തിൽ തെക്കനോടി കെട്ട വിഭാഗത്തിലെ 4 വള്ളങ്ങളാണ് മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആചാരപരമായ കാര്യങ്ങൾക്കും ഘോഷയാത്രയ്ക്കുമാണ് സാധാരണയായി തെക്കനോടി വള്ളങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ചുണ്ടൻ വള്ളങ്ങൾ എന്ന് വേണമെങ്കിൽ ഇവയെ പറയാം. ആകൃതിയിലും പ്രകൃതിയിലും അതുമായി വളരെ സാദൃശ്യമുണ്ട്. 30 മുതൽ 45 വരെ ആളുകൾക്കാണ് ഈ വള്ളത്തിൽ കയറാൻ കഴിയുക. സ്ത്രീകൾ തുഴയുന്ന ഈ വള്ളത്തിൽ ഏതാണ്ട് 30നും 45നും ഇടയ്ക്കുള്ള സ്ത്രീകളാണ് ഈ വള്ളം തുഴയുന്നത്. അമരക്കാരും താളക്കാരും പുരുഷന്മാരാണ്. നിർമ്മാണത്തിലെ പ്രത്യേകതയാണ് തറ കെട്ട് എന്ന വിഭജനത്തിന് അടിസ്ഥാനം. പലകകൾ ഇരുമ്പ് ചെമ്പ് ആണികളും പശയും ഉപയോഗിച്ച് ചേർത്ത് വെച്ച് യോജിപ്പിച്ചാണ് തറവള്ളം. അതേസമയം കെട്ടുവള്ളമാവട്ടെ, കനം കൂടിയ പലകകൾ കയറുകൊണ്ട് കെട്ടി ആ കയറുകൾക്കിടയിലുള്ള വിടവ് ഒഴിവാക്കാൻ അതിൽ ചകിരിച്ചോറ് നിറച്ച് വളരെ കൃത്യമായി യാതൊരു രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാകാതെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഈ തക്കനോടി വള്ളങ്ങൾ കെട്ടുവള്ളങ്ങൾ ഉണ്ടാവുന്നത്. തറവള്ളങ്ങളെ അപേക്ഷിച്ച് കെട്ടുവള്ളങ്ങൾക്ക് വീതിയും ഭാരവും കൂടുതലാണ്. അതിനർത്ഥം തെക്കനോടി കെട്ട വള്ളങ്ങൾ സാധാരണഗതിയിൽ വളരെ സുരക്ഷിതത്വം നൽകുന്ന വള്ളങ്ങളാണ് എന്നുള്ളതാണ്. ഈ നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ കെട്ട തറവള്ളങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളും ഈ തുഴച്ചിൽ രംഗത്ത് വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പൊ പുന്നമട കായലിനോട് ചേർന്നുകൊണ്ടാണ് സായിയുടെ കയാക്കിംഗ് കനോയിങ് പരിശീലന കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ ധാരാളം പെൺകുട്ടികള് കനോയിങ്ങിനും കയാക്കിങ്ങിനും മത്സരത്ത് ഏഷ്യൻ നിലവാരത്തിൽ പോലും മത്സരിച്ച് വിജയം കൊയ്ത വനിതകൾ ധാരാളമുണ്ട്. അത് മാത്രമല്ല, ഒരു കാലത്ത് ചെറിയ വള്ളങ്ങളിൽ സ്ത്രീകൾ പുല്ല് ചെത്തുവാനും വെള്ളം ശേഖരിക്കാനും ഒക്കെ ഈ കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലും പോയിരുന്നു. അപ്പൊ ഈ വാസ്തവത്തിലെ കുട്ടനാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈക്ക് നല്ല കരുത്തുണ്ട്, ഒപ്പം തന്നെ അവരുടെ മനസ്സിന് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ആ നിലയിൽ കുട്ടനാട്ടിലെ സ്ത്രീകളുടെ കൈക്കരുത്ത് ഒട്ടുമേ കുറവല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ തെക്കനോടി കെട്ട് വള്ളങ്ങൾ 4 ട്രാക്കുകളിൽ വരുന്നത്. 1-ാമത്തെ ട്രാക്കിൽ വരുന്ന കമ്പനി വള്ളം, 2-ാമത്തെ ട്രാക്കിൽ വരുന്ന പടിഞ്ഞാറേ പറമ്പൻ, 3-ാമത്തെ ട്രാക്കിലെ ചെല്ലിക്കാടൻ വള്ളം, 4-ാമത്തെ ട്രാക്കിലെ കാട്ടിൽ തെക്ക്. ഈ 4 വള്ളങ്ങളിലും തുഴയുന്ന സ്ത്രീകൾ കുട്ടനാട്ടിൽ ജനിക്കുകയും വളരുകയും ഒപ്പം തന്നെ ഇവിടെയുള്ള പാടശേഖരങ്ങളിൽ പണിയെടുക്കുകയും എന്ന് മാത്രമല്ല കാര്യമിന്റെ കരുത്തുള്ള മനസ്സും അതുപോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു വഴക്കവുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സ്ത്രീകളാണ്. നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായി നടത്തുന്ന വഞ്ചിപ്പാട്ട് മത്സരത്തിലും സ്ത്രീകളുടെ പ്രകടനം അത്യുദാത്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വഞ്ചിപ്പാട്ട് സംഘങ്ങൾ സ്ത്രീകളുടേതായി ധാരാളം ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലുണ്ട്. അവര് വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ച് അതിന്റെ താളമേള പെരുക്കങ്ങളിൽ കൂടി സദസ്സിനെ കൈയെടുത്ത ചരിത്രമാണ് ഇപ്രാവശ്യത്തെ വള്ളംകളിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ 3-ാമത്തെ ട്രാക്കിൽ വരുന്ന ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു വിനോദ് ക്യാപ്റ്റനായുള്ള ചെല്ലിക്കാടൻ വള്ളം ഏതല്പം മുൻപിലാണ് എന്ന് തോന്നുന്നുണ്ട്. 2-3 ട്രാക്കുകളിലെ സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങൾ പടിഞ്ഞാറേ പറമ്പനും ചെല്ലിക്കാടനും മത്സരിച്ച് ഫിനിഷിംഗ് ലൈനിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ തോർത്ത് ചുഴറ്റിക്കൊണ്ട് അതിനൊപ്പം തന്നെ പങ്കായം കോരിയെറിയുന്ന പുരുഷന്മാരുടെ മിടുക്കില് അവരങ്ങനെ മിടുക്കെന്ന് പറയാൻ സാധിക്കില്ല, അവരുടെ സാന്നിധ്യത്തിന് വനിതകള് വളരെ ഭംഗിയായിട്ട് വളരെ ആവേശം ഈ കരയിലെ ഇരുകരകളിലുമുള്ള ആളുകള് ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് വരുന്ന 2 വള്ളങ്ങളെ വളരെ ഗംഭീരമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരാഞ്ഞു തുഴയുകയാണ്. അവരുടെ തുഴച്ചിലൊരു താളമുണ്ട്, അവരുടെ തുഴച്ചിലൊരു പെരുക്കമുണ്ട്, അതിനൊരു മേളമുണ്ട്. 2-3 ട്രാക്കുകളിലെ വള്ളങ്ങൾ ഏതാണ്ട് ഒരേ രീതിയിൽ, അതെ, ഏതാണ്ട് 3-ാമത്തെ ട്രാക്കിലെ വള്ളം 1-ാമതായി ഫിനിഷ് ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇത് കണ്ണുകൾക്ക് അതീതമാണ്. ഇത് വിലയിരുത്തേണ്ടത് ജഡ്ജസ് ആണ്. അവരുടെ വിധി നിർണയമാണ് പ്രധാനപ്പെട്ടത്. ഇതിന് പുറകിലായി 2 വള്ളങ്ങൾ വീണ്ടും മത്സരിച്ച് 3-ഉം 4-ഉം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന 2 സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവരും ഇങ്ങനെ തുഴയുകയാണ്. തുഴത്താളം എവിടേക്കോ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതേണ്ടതില്ല. 1-ാം സ്ഥാനത്തെ കഴിഞ്ഞുമുപരി 4 വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ മത്സരിക്കാൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു നേട്ടം. അത് ചേർത്ത് വെച്ച് പറയുന്നത്, പണ്ട് ഈ നെഹ്റു ട്രോഫി ജലമേളയിൽ വിദ്യാർത്ഥികൾ മത്സരിക്കാൻ

0: എത്തുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേയധികം കാലമായി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഇല്ല. ആലപ്പുഴ എസ് ടി കോളേജിലെയും എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെയും ഒക്കെ വിദ്യാർത്ഥികൾ തുഴയുന്ന വള്ളങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ജലോത്സവമാണ് നെഹ്റു ട്രോഫി. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള വള്ളം തുഴയാനായിട്ട് മുൻപിലോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ആ സമയത്താണ് അപലകളെന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന, പാവങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കരയാൻ മാത്രം അറിയാവുന്നവരെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന സ്ത്രീകൾ ചങ്കൂറ്റത്തോടുകൂടി ഈ പുന്നമടയുടെ വിരിമാറി പണ്ട് വളരെ പണ്ട് പകുതി ദൂരമായിരുന്നു സ്ത്രീകൾക്ക് തുഴയാനായി സംവരണം ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ചുണ്ടൻ വള്ളങ്ങളും ചുരുളൻ വള്ളങ്ങളും തുഴയുന്ന അതേ നീളം 1400 അടി നീളമുള്ള ട്രാക്കില് അവർ ഏതാണ്ട് 6 മിനിറ്റ് സമയം എടുത്തുകൊണ്ടാണ് വള്ളം തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിധികർത്താക്കളുടെ ഫലമാണ് അന്തിമമായി വരുന്നത്. അത് ആകാശവാണി അടുത്ത ഹിറ്റ്സോട്ടിന്റെ സമയത്തോടുകൂടി അത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത മത്സരം തെക്കൻ ഉള്ള വള്ളങ്ങളുടെ മത്സരമാണ് ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ഇരട്ടൂത്തിന്റെ ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ 59-ാം നമ്പർ വള്ളം ചെറിയ പണ്ഡിതൻ വഞ്ഞനങ്ങാട് ബി സി ബോട്ട് ക്ലബിന്റെയാണ്. രണ്ടാം ട്രാക്കിൽ 53-ാം നമ്പർ വള്ളം ജിബി തട്ടകൻ. മൂന്നാം ട്രാക്കിൽ തുരുത്തിപ്പറമ്പ് തട്ടകത്തമ്മ വള്ളം. നാലാം ട്രാക്കിൽ 57-ാം നമ്പർ വള്ളം ഇളമുറത്തമ്പുരാൻ പമ്പാവാസൻ. അങ്ങനെ 4 ഇരട്ടൂത്തി വള്ളങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അടുത്ത മത്സരത്തിനായി. ഇരട്ടൂത്തി വള്ളത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ട് അഗ്രഭാഗവും ചുരുണ്ടിരുന്ന് ചരവേഗത്തിൽ സൗണ്ട് കുറഞ്ഞ് പായുവാൻ കഴിയുന്ന വള്ളമാണ് ഇരട്ടൂത്തി വള്ളം. ഇരട്ടൂത്തി വള്ളത്തിന്റെ ഈ മത്സരം ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്കുമുള്ള ശാന്തതയെ ഭഞ്ജിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ബാക്കി ദൃക്സാക്ഷി വർണ്ണത്തിനായി എന്റെ സുഹൃത്ത് ശ്രീ വിനു കെ ജോൺ കൈമാറുകയാണ്.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടിനെ കീറിമുറിച്ച് ഇതാ ആവേശവാരി വിതറുവാൻ തയ്യാറായി നിൽക്കുന്ന 4 ഇരുട്ടുകുത്തി വള്ളങ്ങൾ. പണ്ട് കാലം മുതലേ രാജാക്കന്മാർക്ക് അകമ്പടി പോകുന്ന പട്ടാളത്തിന്റെ വള്ളം എന്നറിയപ്പെടുന്ന ശരവേഗത്തിൽ മുൻപിലേക്കും പിൻപിലേക്കും മുൻഭാഗവും പിൻഭാഗവും ഒരുപോലെ ഇരിക്കുന്ന വള്ളം ഏത് നിമിഷവും ഏത് സമയത്തും മുൻപോട്ടും പിൻപോട്ടും തുഴഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ള നിർമ്മാണ രീതി, ഇരുട്ടിനെ കീറിമുറിക്കുന്ന വേഗത, വെള്ളങ്ങളെ ഓളപ്പരപ്പുകൾക്ക് താഴെ കൂടി സഞ്ചരിക്കുന്നത് പോലെ ഒറ്റനോട്ടത്തിൽ തോന്നുന്ന വിധത്തിലുള്ള വള്ളം, ഒഴുക്കിനെതിരെ തുഴയുമ്പോൾ ഏത് നിമിഷവും മുങ്ങിത്താഴാനുള്ള സാധ്യതയുള്ള വള്ളം, ഒരുപാട് സാഹസികതകൾ നിറഞ്ഞ പേടിപ്പെടുത്തുന്ന പ്രത്യേകതകളുള്ള ചരിത്രത്തിന്റെ ഭാഗമായ ഇരുട്ടുകുത്തി വള്ളത്തിന്റെ ഫൈനൽ മത്സരം. രാവിലെ നടന്ന 4 ഹീറ്റ്സുകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ 4 ഇരുട്ടുകുത്തി വള്ളങ്ങൾ, 25 തുഴച്ചിൽക്കാർ ആവേശോജ്വലമായ പൊടി പൂരത്തിന് ഇതാ തേര് തെളിച്ച് മുന്നേറുകയാണ്. 4 ട്രാക്കുകളിലെയും വള്ളങ്ങളെ നോക്കിയാൽ 59-ാം നമ്പർ വള്ളമായി ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്നത് ചെറിയ പണ്ഡിതൻ ഇത് പറയുമ്പോൾ ഉജ്ജ്വലമായ ലീഡ് കരസ്ഥമാക്കുവാനായി മുന്നേറുമ്പോൾ ഇല്ല, ചെറിയ പണ്ഡിതന് ലീഡ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിബി തട്ടകൻ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. തട്ടകത്തമ്മ മൂന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഇളമുറത്തമ്പുരാൻ പമ്പാവാസനിത നാലാം ട്രാക്കിൽ മത്സരിക്കുന്നു. ഇത്തുടക്കം മുതൽ ഏതാണ്ട് 300 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ വരെ 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഇതാണ് ഫൈനൽ. ഇത് തന്നെയാണ് ഫൈനൽ. ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഉജ്ജ്വലമായ ഫൈനലാണ് ഇപ്പോൾ പുന്നമടക്കായലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ പരിശീലനത്തിന്റെ എല്ലാം ആകെത്തുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കൊല്ലം ഒരു വർഷക്കാലം ക്ലബ്ബുകൾക്ക് സന്തോഷിക്കുവാൻ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ കപ്പ് സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ള ജിബി തട്ടകനും ഇത് ഇളമുറത്തമ്പുരാന്റെ കാലമാണ്, പമ്പാവാസനൊപ്പമാണ് വിജയം എന്ന് പറഞ്ഞുകൊണ്ടിതാ പമ്പാവാസൻ മത്സരിക്കുമ്പോൾ തട്ടകത്തമ്മയുടെ തട്ടകത്തിൽ ഒരു ജിബി തട്ടകനും വാഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടകത്തമ്മയും ചെറിയ പണ്ഡിതനാണെങ്കിലും പണ്ഡിതൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതനെ മത്സരിക്കുന്നു. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: താങ്ക് യു മിസ്റ്റർ ബിനു കെ ജോൺ. ഇവിടെ നമ്മുടെ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരങ്ങളിൽ ഇരുട്ടുകുത്തി സി ഗ്രേഡിലേക്കുള്ള ഫൈനൽ മത്സരമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് ഏതാണ്ട് 1150 മീറ്റർ ദൈർഘ്യമുള്ള ഈ വാട്ടർ ട്രാക്കിലൂടെ ആ 4 ജലറാണിമാര് അങ്ങനെ കുതിച്ചു പാഞ്ഞ് ഏതാണ്ട് 200, 300, 400 മീറ്റർ ദൈർഘ്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് 4 വള്ളങ്ങളും വളരെ തുല്യമായി മത്സരിച്ചുകൊണ്ട്

0: മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശമുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ 59-ാമത് നമ്പർ വള്ളം ചെറിയ പണ്ഡിതൻ മഞ്ഞനക്കാട് ബോട്ട് ക്ലബ്ബ് ഞാറക്കൽക്കാര് അതിനെ കൈക്കരുത്തിൽ വളരെ മനോഹരമായി തുഴകളെറിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ബിബീഷ് കെ അതിന്റെ ക്യാപ്റ്റനാണ്. നിമേഷ് എം അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ ജിബി തട്ടകൻ ടിപ്പു വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തൃപ്രയാർ നയിക്കുന്ന ഷാഹിദ് അബ്ദുൾ ഖാദർ അതിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ജെയിംസ് ഇ ജെ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ജിബി തട്ടകൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ 61-ാം നമ്പർ വള്ളം തട്ടകത്തമ്മ തിരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് വളരെ ആവേശകരമായി തുഴഞ്ഞുകൊണ്ട് സുന്ദരമായി കടന്നുകൊണ്ട് കടന്നു വരുമ്പോൾ ഇളമുറ തമ്പുരാൻ പമ്പാവാസൻ 57-ാം നമ്പർ വള്ളം നാലാമത്തെ ട്രാക്കിലൂടെ ബി ബി സി ഇല്ലിക്കലിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഞങ്ങൾക്കൊന്ന് സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായും ഞങ്ങൾ തിരിച്ചു വരാം സ്റ്റുഡിയോയിലേക്ക്.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: വളരെ ആവേശകരമായ സി ഗ്രേഡ് ഇരുട്ട് കുത്തിയുടെ ഫൈനൽ മത്സരത്തിൽ ഏതാണ്ട് പകുതിയിലധികം ദൂരം ഏതാണ്ട് 750-800 മീറ്റർ ദൈർഘ്യം തുടഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ പണ്ഡിതനും ജിബി തട്ടകനും തട്ടകത്തമ്മയും ഇളമുറ തമ്പുരാൻ പമ്പാവാസനും ഏതാണ്ട് മധ്യ കേരളത്തിന്റെ ജലകേസരികളായ ആവേശമുള്ള സുന്ദരമായ മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മധ്യ കേരളത്തിൽ വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഒരുപാട് തിളക്കമാർന്ന വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ ചെറിയ പണ്ഡിതൻ, ജിബി തട്ടകൻ, തട്ടകത്തമ്മ, ഇളമുറ തമ്പുരാൻ, പമ്പാവാസൻ, മഞ്ഞലക്കാട് ബോട്ട് ക്ലബ്ബും ടിപ്പു വാരിയേഴ്സും തിരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബും ബി ബി സി ഇല്ലിക്കലും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇതാ ക്യാപ്റ്റന്മാർ തമ്മിൽ ബിബീഷും ഷാഹിദും വിജിത്തും അനിൽ കെ എനും തമ്മിൽ മത്സരിക്കുന്നു. വളരെ മനോഹരമായി, സുന്ദരമായി, ഏതാണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി വിതറുന്ന മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പൊന്നമടയുടെ ഓടങ്ങളെ കീറിമുറിച്ചുകൊണ്ട് എന്തൊരു മത്സരമാണ്, എന്തൊരു മത്സരമാണ്. നാലാമത്തെ ട്രാക്കിലൂടെ പമ്പാവാസൻ, അങ്ങനെ ഇളമുറ തമ്പുരാൻ വീണ്ടും വിജയമാവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു വാഞ്ഞു കടന്നു പോകുമ്പോൾ ഈ ഫൈനൽ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ പണ്ഡിതൻ, ചെറിയ പണ്ഡിതൻ, ജിബി തട്ടകൻ, ഇതാ ചെറിയ പണ്ഡിതൻ ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. തൊട്ടു പിന്നാലെ ജിബി തട്ടകനും അതോടൊപ്പം തന്നെ വളരെ തട്ടകത്തമ്മയും മനോഹരമായ ദൃശ്യവിരുന്ന് കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്ത മത്സരം ആരംഭിക്കുവാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശേഷം തുടർന്നുള്ള വിവരണത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
3: ഇരട്ടൂത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ 38-ാം നമ്പർ വള്ളം ഗിരിഡൻ കെ ബി സി കുറുങ്കോട്ടയാണ് അവരുടെ നയിക്കുന്നത്. ഫിലോമിന തോമസ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ 40-ാം നമ്പർ വള്ളം ഗോത്രത്ത് പുത്രൻ അജിത് കെ എൻ ആണ് നയിക്കുന്നത്, പൈനൂർ ദേശം ബോട്ട് ക്ലബ്ബ്. മൂന്നാം ട്രാക്കിൽ 39-ാം നമ്പർ വള്ളം പുത്തൻപറമ്പിൽ പി ബി സി പൊന്നാനിയാണ് നയിക്കുന്നത്. നാലാം ട്രാക്കിൽ താന്നിയൻ ദ ഗ്രേറ്റ് കുറുമ്പത്തുരുത്ത് ബി സി ആണ്, ശ്രീ മിൻഹ അഖിലാണ് ക്യാപ്റ്റൻ. അങ്ങനെ നാല് ഹീറ്റ്സിലുള്ള ഇരട്ടൂത്തി ബിരിയുടെ മത്സരയുടെ വള്ളങ്ങൾ ഇപ്പൊ അല്പസമയത്തിനകം തന്നെ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ പൊന്നമിടയുടെ സായം സമയത്ത് മത്സരത്തിനായി തയ്യാറെടുക്കുന്ന നാല് ജലകേസരികൾ ഇരട്ടൂത്തി ബിരിയുടെ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ബാക്കി ദൃക്സാക്ഷി വരണത്തിനായി എന്റെ സുഹൃത്ത് ശ്രീ വിനു കിജയനോട് കൈമാറുകയാണ്.
4: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയായി. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്തേക്ക് നാല് കളിവള്ളങ്ങളും തുഴഞ്ഞ് അകത്ത് കയറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇരുകരകളിലുമുള്ള കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകുത്തിയിലെ 30-ഓളം തുഴച്ചിൽക്കാർ കയറുന്ന ബി ഗ്രേഡ് വള്ളം രാവിലെ നടന്ന നാല് ഹീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാമതെത്തിയതിന്റെ കരുത്തുമായി, ഒന്നാമതെത്തിയതിന്റെ ആത്മവിശ്വാസവുമായി ഇതാ ഫൈനൽ മത്സരത്തിന് തയ്യാറായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഗരുഡനാണ് ഒന്നാം ട്രാക്കിൽ നിൽക്കുന്നത്. കൊറുങ്കോട്ടയുടെ പുത്രൻ ഫിലോമിന തോമസ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഗരുഡൻ ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഗോതുരുത്ത് പുത്രൻ, ഗോതുരുത്തിന്റെ പുത്രൻ ഇതാ പൈനൂർ ദേശം ബോട്ട് ക്ലബ്ബ് പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നു. നാലാം ട്രാക്കിലേക്ക് പോയാൽ താണിയനുണ്ട്, താണിയൻ ദി ഗ്രേറ്റ്. മധ്യകേരളത്തിലെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരം.

0: മത്സരങ്ങളിൽ നിരവധി അനവധി കിരീടങ്ങൾ കരസ്ഥമാക്കിയതിന്റെ കരുത്തുമായി താണിയൻ നാലാം ട്രാക്കിൽ നിൽക്കുമ്പോൾ മൂന്നാം ട്രാക്കിലെ വള്ളത്തിന് പ്രാധാന്യമുണ്ട്. മൂന്നാം ട്രാക്കിലെ തുഴച്ചിൽക്കാർക്കും പ്രത്യേകതയുണ്ട്. മത്സരം ആരംഭിക്കുമ്പോൾ പുത്തൻ പറമ്പിലാണ് മൂന്നാം ട്രാക്കിൽ. പൊന്നാനിയിൽ നിന്ന് വന്ന ഒരു സംഘം പേരിതാ പുന്നമടയിൽ കിരീട പോരാട്ടത്തിനിറങ്ങുന്നു. കിരീടം കന്നി കിരീടം ഉന്നം വെച്ച് പൊന്നാനിയിൽ നിന്നും പുന്നമടയിൽ എത്തിയ പൊന്നാനിക്കാർ മധ്യ കേരളത്തിന്റെ മത്സരാവേശത്തിൽ മലബാറിന്റെ സാന്നിധ്യം എന്താണ് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി പുത്തൻപറമ്പിൽ മത്സരിക്കുന്നു. നാല് കളിവള്ളങ്ങളും 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ നൂൽ ചരട് കോർത്തതുപോലെ ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന ഉജ്ജ്വല കാഴ്ച. ഇത് തന്നെയാണ് ഫൈനലിൽ പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് ഫൈനൽ. ഒരു തരത്തിലും ആര് വിജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉരുക്കിനെ വെല്ലുന്ന ശരീര വടിവോടെ ആഞ്ഞു തുഴയെറിഞ്ഞ് ജലകണികകളെ പറപ്പിച്ച് തരിപ്പണമാക്കുന്ന ഉജ്ജ്വല പോരാട്ടം നടത്തുന്ന നാല് കളിവള്ളങ്ങൾ ഗരുഡനാവുമോ, ഗോതുരുത്ത് പുത്രനാവുമോ, പുത്തൻ പറമ്പിലാകുമോ, താണിയൻ ദി ഗ്രേറ്റ് ആകുമോ, ആരാണ് ഇക്കുറി നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുള്ള നേരമാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു മാനി ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. ഇപ്പോൾ നടക്കുന്നത് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഒന്നാമത്തെ ട്രാക്കിലൂടെ ഗരുഡൻ കെ ബി സി കുറുംകൂട്ട ഫിലോമിന തോമസ് നയിക്കുന്ന ഗരുഡൻ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ അജിത് കെ എൻ നയിക്കുന്ന പൈനൂർ ദേശം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് പുത്രൻ കടന്നു വരുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ ശ്യാംലാൽ എം പി പി ബി സി പൊന്നാനി നയിക്കുന്ന പുത്തൻ പറമ്പിൽ കടന്നു വരുന്നു. നാലാമത്തെ ട്രാക്കിലൂടെ മിൻഹ അഖിൽ നയിക്കുന്ന കുറുമ്പതുരുത്ത് ബോട്ട് ക്ലബിന്റെ താണിയൻ ബി ഗ്രേറ്റ് കടന്നു വരുന്നു. ഈ ഓടിവള്ളങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇത് ബി ഗ്രേഡ് ഓടിവള്ളമാണ്. ഏറ്റവും വേഗതയേറിയ വള്ളങ്ങളാണ് ഇവ. ഇരുട്ടുകുത്തി എന്നും ഇതിന് പേരുണ്ട്. 24-ലേറെ ഇരുട്ടുകുത്തി വള്ളങ്ങൾ, ഓടിവള്ളങ്ങൾ നമുക്കുണ്ട്. അവയെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എ ബി എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. പല തസ്കര വീരന്മാരും കായംകുളം കായൽ പോലുള്ള നിളകൾ നദികളിൽ ഈ വേഗതയുള്ള ഈ വള്ളങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിച്ച് കൊള്ളയടിക്കാറുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഇതിന്റെ വേഗത കണ്ടിട്ടാണ് കൊള്ളക്കാർക്ക് ഈ വള്ളത്തോട് ആകർഷണമുണ്ടായത്. തന്നെയുമല്ല, ചെറിയ തിരകളെയൊക്കെ പ്രതിരോധിച്ച് തിരകളെ കീറി മുറിച്ച് കടന്നു പോകാനുള്ള ശേഷി മറ്റ് വള്ളങ്ങളെക്കാൾ കൂടുതൽ ഇതിന്റെ സ്ട്രക്ചർ സ്പെഷ്യാലിറ്റി കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രത്യേകത കൊണ്ട് ഓടിവള്ളത്തിലുണ്ട്. പിന്നീടുള്ളത് ചുരുളൻ വള്ളമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചുരുളൻ വള്ളങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ചുരുളൻ വള്ളങ്ങൾ യഥാർത്ഥത്തിൽ നാട്ടുപ്രമാണിമാരുടെ ആഠ്യത്വത്തിന്റെ അന്തസ്സിന്റെ ഒക്കെ പ്രതീകമായി ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട വള്ളങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഗരുഡനും ഗോതുരുത്ത് പുത്രനും പുത്തൻപറമ്പിലും താണിയൻ ദി ഗ്രേറ്റും തമ്മിൽ അതിസുന്ദരമായി മത്സരിച്ച് കടന്നു വരികയാണ്. നാല് കൊച്ചു ചില രാജാക്കന്മാർ. ഗരുഡൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. ഗോതുരുത്ത് പുത്രൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. പുത്തൻ പറമ്പിൽ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. താണിയൻ നാലാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. കൊച്ചു ചില രാജാക്കന്മാരുടെ ഉജ്ജ്വലമായ പോരാട്ടം. ഗരുഡൻ ജയിക്കുമോ, ഗോതുരുത്ത് പുത്രൻ ജയിക്കുമോ, പുത്തൻ പറമ്പ് ജയിക്കുമോ, താണിയൻ ദ ഗ്രേറ്റ് ജയിക്കുമോ? താണിയന്റെ പേരിനോടൊപ്പം നാമധേയത്തോടൊപ്പം ദി ഗ്രേറ്റ് എന്നും കൂടി ചേർത്തിട്ടുണ്ട്. 7 മഹാചക്രവർത്തിമാരാണ് ഭാരതം ഭരിച്ചത് എന്ന് ചരിത്രം പറയും. മഹാനായ ചന്ദ്രഗുപ്ത മൗര്യൻ ഉൾപ്പെടെ, വിക്രമാദിത്യൻ ഉൾപ്പെടെ, അക്ബർ ദ ഗ്രേറ്റ് ഉൾപ്പെടെ എന്ന് പറഞ്ഞതുപോലെ ദി ഗ്രേറ്റ് എന്ന പ്രയോഗം ഈ താണിയൻ എന്ന വള്ളത്തിന്റെ പേരോടുകൂടി ചേർത്തിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും നല്ല ഒരു പേരാണ് താണിയൻ ദ ഗ്രേറ്റ്. പുത്തൻ പറമ്പിൽ ഒന്നാന്തരം പേര്, ഗോതുരുത്ത് പുത്രൻ നല്ല പേര്, ഗരുഡൻ പറക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുകയാണ്. ഗരുഡനും ഗോതുരുത്ത് പുത്രനും പുത്തൻപറമ്പനും താണി എന്ത ഗ്രേറ്റും തമ്മില് ഏതാണ്ട് തുല്യ ശക്തികളെ പോലെ മത്സരിച്ച് ഇതാ കടന്നു വരികയാണ്. നാല് കൊച്ചു ചില രാജാക്കന്മാര്, ഇത് അംഗ കച്ച മുറുക്കിയ അംഗക്കലി പൂണ്ട നായകന്മാരെ പോലെ കടന്നു വരികയാണ് നാല് ചില രാജാക്കന്മാര്. ഗരുഡൻ, ഗോതുരുത്ത് പുത്രൻ, പുത്തൻപറമ്പിൽ താണി എന്ത ഗ്രേറ്റ്, എന്തൊരു ഉജ്ജ്വലമായ മത്സരം! പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇവിടെ ആകെ നീലിമയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നീലോൽപ്പന്നങ്ങൾ പൂത്തുറഞ്ഞു നിൽക്കുകയാണ്. ഇതാ നാലാം ട്രാക്കിലെ താണി എന്ത ഗ്രേറ്റ്
2: കുതിച്ച് കുതിച്ച് മുന്നോട്ട് കയറുകയാണ്. അവസാന നിമിഷം മൂന്ന് എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ട്

0: താനിയന്റെ ഗ്രേറ്റ് കുറുമ്പതുരുത്ത് ബോട്ട് ക്ലബിന്റെ മിൻഹാനിൽ നയിക്കുന്ന താനിയന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് മുന്നോട്ട് കുതിക്കുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഇതാ താനിയന്റെ ഗ്രേറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പുത്തൻ പറമ്പനും ഗോതുരുത്ത് പുത്രനും ഗൈരടനും തമ്മിൽ ഉഗ്രൻ പ്രകടനം. 38-ാം നമ്പർ വള്ളം ഗൈരടൻ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഗരുഡനും ഗോതുരുത്ത് പുത്രനും പുത്തൻ പറമ്പനും താനിയന്റെ ഗ്രേറ്റും ഈ നെഹ്റു ട്രോഫി മത്സരത്തിൽ മനോഹരമായി മത്സരിച്ച് കടന്നു വന്നിരിക്കുകയാണ്. അതിമനോഹരമായ പ്രകടനം, തികച്ചും ആവേശജ്വലമായ ഒരു പോരാട്ടമാണ് ഈ നാല് കൊച്ചു ജല രാജാക്കന്മാരും കാഴ്ചവെച്ചത്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: വെപ്പ് വെള്ളങ്ങളുടെ ബി ഗ്രേഡ് മത്സരമാണ് അടുത്തതായി ആരംഭിക്കാനുള്ളത്. ഒന്നാം ട്രാക്കിൽ റേസർ നമ്പർ 31-ാമത് വള്ളം ചിറമേൽ തോട്ടുകടവൻ സായി എൻ സി ഒ ഇ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുന്നമടയാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ അക്ഷയ് ബി. രണ്ടാം ട്രാക്കിൽ 29-ാം നമ്പർ വള്ളം പി ജി കരിപ്പുഴ കണവാർ സിറ്റി ബോട്ട് ക്ലബ് സക്കീർ ഹുസൈനാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 28-ാം നമ്പർ വള്ളം പുന്നത്ര പുരയ്ക്കൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബാണ് നടുഭാഗമാണ് തുഴയുന്നത്. എബ്രഹാം വർഗീസാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 30-ാം നമ്പർ വള്ളം ചാമ്പ്യൻ ഗ്യാങ്ങോ ഭജനമഠം റോവേഴ്സ് ക്ലബ് രാകേഷ് എൻ എം ആണ് ക്യാപ്റ്റൻ. വെപ്പ് വള്ളങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിന്റെ പരമ്പരാഗത ജലോത്സവങ്ങളിലും ചരിത്രത്തിലും ഉപയോഗിച്ചു വരുന്ന ഒരു ചെറിയതരം വള്ളമാണ് വെപ്പ് വള്ളം. പണ്ടുകാലത്ത് യുദ്ധത്തിന് പോകുന്ന പടയാളികൾക്കും ചുണ്ടൻ വള്ളങ്ങളെ തുഴയുന്നവർക്കും ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റ് വിഭവങ്ങളും പാകം ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന വള്ളമാണ് ഇതിന്റെ പ്രത്യേകത. 30-40 തുഴച്ചിൽക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വള്ളമാണ്. അങ്ങനെ അവർ ഫൈനലിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ വിജയപ്രതീക്ഷ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്തെ വിനു കെ ജോണിന് ഞാൻ മൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ഇതാ തിരിതെളിയുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് 4 കളിവള്ളങ്ങളും തുഴയെറിഞ്ഞ് സ്റ്റാർട്ടിംഗ് ബോക്സിനകത്ത് എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ സ്റ്റാർട്ട് സംഭവിക്കുന്നതാണ്. റെഡ് സോണിലേക്ക് കയറിയ വള്ളങ്ങളെ പിന്നിലേക്ക് പിടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കായൽക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് വള്ളങ്ങൾ റെഡ് സോണിലേക്ക് കയറിയതിന്റെ പേരിൽ അതിനെ വൈറ്റ് സോണിലേക്ക് മാറ്റുന്നു. 4 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ആകുന്ന സമയം നോക്കി കൃത്യമായി ഒരു വള്ളത്തിന് പ്രാധാന്യം ഇല്ലാത്ത രീതിയിൽ 4 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുമ്പോൾ സ്റ്റാർട്ട് സംഭവിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതുവരെ വളരെ ഗംഭീരമായി, വളരെ ഭംഗിയായി, വളരെ അച്ചടക്കത്തോടെ നടത്തി വരുന്ന ചീഫ് സ്റ്റാർട്ടറെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. സന്തോഷപൂർവ്വം മത്സരത്തിൽ തുഴയെറിയാനെത്തിയിരിക്കുന്ന 4 കളിവള്ളങ്ങളിലെ കായിക താരങ്ങളെ നോക്കിയാൽ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒന്നാം ട്രാക്കിലെ വള്ളം ചിറമേൽ തോട്ടുകടവിനെ ഇക്കുറി പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നിരവധി കായിക താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത സംവിധാനങ്ങളിൽ നിന്നും ഇതാ പുന്നമടയിലെ കായിക താരങ്ങൾക്കൊപ്പം കരുത്ത് തെളിയിക്കുവാനായെത്തിയിരിക്കുന്നു സായിയുടെ പുന്നമടയിലേക്ക് എത്തിയിരിക്കുന്ന താരങ്ങൾ. എൻ സി ഒ ഇയുടെ സായി താരങ്ങൾ ഒന്നിക്കുമ്പോൾ ചിറമേൽ തോട്ടുകടവൻ ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളിൽ ഒന്നാമതെത്തുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് പറയാൻ കാര്യം, സായിയുടെ താരങ്ങൾ എതിർവശത്ത് മത്സരിച്ചാലും പി ജി കരീപ്പുഴയും പുന്നത്ര പുരക്കനും ചാമ്പ്യൻ വള്ളവും ഉള്ളപ്പോൾ ചാമ്പ്യനാകുന്നത് ഏത് വള്ളമാണ് എന്ന് നിർണയിക്കുവാൻ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യം തന്നെയാണ്. കാരണം 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി തന്നെയാണ് പുന്നമടക്കായലിലെത്തിയിരിക്കുന്നത്. ഗാങ് ഓഫ് ഭജനമഠം റോവേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാമ്പ്യൻ 4 ട്രാക്കിൽ ചാമ്പ്യനാകാൻ വേണ്ടി മത്സരിക്കുമ്പോൾ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് നടുഭാഗത്തിന്റെ പുന്നത്ര പുരക്കൽ 28-ാം നമ്പർ വള്ളം 3 ട്രാക്കിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. കവണാർ സിറ്റി ബോട്ട് ക്ലബിന്റെ പി ജി കരീപ്പുഴ 29-ാം നമ്പർ വള്ളം 2 ട്രാക്കിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുഴയെറിയുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ സായിയുടെ താരങ്ങൾ ഒന്നിക്കുന്ന ചിറമേൽ തോട്ടുകടവനും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ തയ്യാറായി നിൽക്കുന്നു. ചിട്ടയായ കായിക പരിശീലനം വർഷങ്ങളോളം ലഭിക്കുന്ന സായി താരങ്ങൾക്കൊപ്പം ജീവിതം ജീവനും ജീവിതവും വെള്ളത്തിലും വള്ളത്തിലുമായ നാടൻ താരങ്ങൾ നിരവധിയായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അതാണ് പുന്നമടയുടെ ആവേശം, അത് തന്നെയാണ് പുന്നമടയുടെ സന്തോഷം. ഇവിടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം അപ്പുറം എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളം നിറയെ വെള്ളിക്കിരീട മോഹവുമായി താളം തുള്ളുന്ന വെള്ളത്തെ തള്ളിമാറ്റി

0: വള്ളങ്ങളെല്ലാം കൊള്ളിയാനാവുന്ന കാഴ്ച കാണുവാനായി എത്തിയിരിക്കുന്ന കായിക താരങ്ങൾ തന്നെയാണ്, കായിക പ്രേമികൾ തന്നെയാണ് പുന്നമടയുടെ ആവേശം. ഇത് പറയുമ്പോഴും ബീഗ്രേഡ് വള്ളങ്ങളുടെ സ്റ്റാർട്ട് സംഭവിച്ചിട്ടില്ല. ചില വള്ളങ്ങൾ റെഡ് സോണിലേക്ക് കടന്നു കയറിയതിന്റെ പേരിൽ ആ വള്ളങ്ങളെയെല്ലാം പിന്നിലേക്ക് പിടിപ്പിക്കുകയാണ് സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അച്ചടക്കമുള്ള കായിക താരങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകടവൻ വള്ളം അല്പം മുന്നിലേക്ക് നീങ്ങിയതുകൊണ്ട് വള്ളത്തെ പിന്നിലേക്ക് പിടിപ്പിക്കുകയാണ് താരങ്ങൾ. സ്റ്റാർട്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനലും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലും ഫൈനലും എന്നിങ്ങനെ നാല് ഫൈനൽ ഹീറ്റ്സുകളിലായി 16 വള്ളങ്ങളുടെ പോരാട്ടത്തിനായി പുന്നമട ഒരുങ്ങുകയാണ്. ഈ ഹീറ്റ്സുകളിൽ വിജയിച്ച് മികച്ച സമയം കാഴ്ചവെച്ച 16 ചുണ്ടൻ വള്ളങ്ങൾ 22-16 ചുരുങ്ങുമ്പോൾ അതിന് തയ്യാറായ, അതിന് അവസരമൊരുങ്ങിയ, അതിന് അനുമതി ലഭിച്ച വള്ളങ്ങളെല്ലാം ഇതാ ട്രാക്കിന് പുറത്തുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വളരെ ശാന്തമായി തുഴയെറിയുകയാണ്. ഇത് ഒരു ശാന്തതയുടെ അവസാനമാണ്. ഇനി അങ്ങോട്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് വേദി ഒരുങ്ങുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായി ആവേശം ഒരു തരി പോലും താഴ്ന്നു പോകാത്ത വിധം വെപ്പ് ബീഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഇതുവരെ ഫൈനൽ ആരംഭിച്ചിട്ടില്ല, കാരണം ഇത് ഫൈനൽ മത്സരമാണ്. ഒരു വള്ളം പോലും ഒരു തരി വ്യത്യാസത്തിൽ മുൻപന്തിയിൽ സ്റ്റാർട്ടിംഗ് സമയത്ത് വരാൻ പാടില്ല എന്നുള്ളത് സ്റ്റാർട്ടർക്ക് നിർബന്ധമാണ്, അത് ഈ സംഘടനാ സംവിധാനങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പരാതികൾക്ക് വഴിയില്ലാത്ത രീതിയിൽ വളരെ ചിട്ടയോടുകൂടി മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടറെ നമുക്കിവിടെ കാണാം. പലതരത്തിൽ പറഞ്ഞ് വള്ളങ്ങളെ പിന്നോട്ട് നയിക്കുന്നു, ആക്ഷനിലൂടെ വള്ളങ്ങളെ പിന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒപ്പം പല ഇടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളെല്ലാം പിന്നോട്ട് വള്ളങ്ങളെ ഒപ്പത്തിനൊപ്പം നിർത്താനായി പ്രേരിപ്പിക്കുന്ന സ്റ്റാർട്ടറോട് കൂടെ നിൽക്കുന്ന ഇതാ മത്സരം ആരംഭിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം വരുമ്പോൾ ഒപ്പത്തിനൊപ്പം വള്ളം എപ്പെത്തിയാലും ഇതാ ഷട്ടറുകൾ താഴും, മത്സരം ആരംഭിക്കും. 4 കളിവള്ളങ്ങൾ പറഞ്ഞു തീരും മുൻപേ ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകളവൻ സായിയുടെ താരങ്ങൾ ഒരു പടി മുന്നിലാണ്. ഇല്ല, സായിയുടെ താരങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ മൂന്നാം ട്രാക്കിലെ പുന്നത്രപുരക്കനും ചിറമേൽ തോട്ടുകളവനും 1-3 ട്രാക്കുകൾ തമ്മിലാണ് മത്സരം. ആരംഭിച്ചപ്പോൾ തന്നെ, ആരംഭഘട്ടത്തിൽ തന്നെ രണ്ട് വള്ളങ്ങളും ശരവേഗത്തിൽ ഉജ്ജ്വല പോരാട്ടത്തിനായി ഇതാ മുന്നേറുകയാണ്. സായിയുടെ താരങ്ങളെ പരാജയപ്പെടുത്തി വിജയം കരസ്ഥമാക്കിയാൽ ഇതൊരു ചരിത്രമാകും. സായിയുടെ താരങ്ങൾ വിജയം കരസ്ഥമാക്കിയാലും ഇത് മറ്റൊരു ചരിത്രമാകും. ചരിത്രം എന്തു തന്നെയായാലും അത് സംഭവിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: നന്ദി ശ്രീ വിനു ബി ജോൺ. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ചിറമേൽ തോട്ടുകടവൻ, പി ജി കരിപ്പുഴ, പുന്നത്ര പുരയ്ക്കൽ ചാമ്പ്യൻ എന്നിങ്ങനെ 4 വള്ളങ്ങളാണ് ഈ ഫൈനൽ മത്സരത്തിൽ മത്സരിക്കുന്നത്. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ജലത്തെ രോമാഞ്ചമണിയിപ്പിച്ച സമയങ്ങളാണ് കടന്നുപോയത്. ആകാശം ചെറുതായി ഒന്ന് ഇരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴ ഇടയ്ക്കെല്ലാം അതിന്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴയോ ഈ വെയിലോ ഒന്നും തന്നെ മത്സരങ്ങളുടെ ആവേശത്തെ തെല്ലുമേ ബാധിച്ചിട്ടില്ല. എത്രയോ രസകരമായി, എത്രയോ ആവേശകരമായിട്ടാണ് തുഴയറിഞ്ഞുകൊണ്ട് വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിലെ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി തുഴയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ചിറമേൽ തോട്ടുകടവൻ എന്ന വള്ളം, വെപ്പ വള്ളം, ഒന്നാം ട്രാക്കിൽ വരുന്ന വള്ളം സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ പുന്നമടയിലെ കുട്ടികളാണ് തുഴയുന്നത്. എനിക്ക് തോന്നുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജല മത്സരങ്ങൾക്ക് വേണ്ടി, കനോയിങ് കയാക്കിംഗ് തുടങ്ങിയ മത്സരങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ പരിശീലിപ്പിച്ചെടുക്കുന്ന സായിയിലെ കായിക താരങ്ങളാണ് ഈ ചിറമേൽ തോട്ടുകടവൻ വള്ളത്തിൽ തുഴയുന്നത്. അക്ഷയ് ബി ബാലമുരളിയാണ്, അക്ഷയ് ബി ആണ് അതിന്റെ ക്യാപ്റ്റൻ, ലീഡിംഗ് ക്യാപ്റ്റൻ ബാലമുരളി എം ജെ ആണ്. വാസ്തവത്തിലെ മത്സര ദൂരം പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലെ സായിയുടെ വള്ളം തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. അവരോട് മത്സരിച്ചുകൊണ്ട് 2, 3, 4 ട്രാക്കുകളിലെ പി ജി കരിപ്പുഴ, പുന്നത്ര പുരയ്ക്കൽ, ചാമ്പ്യൻ എന്നീ വള്ളങ്ങളുമുണ്ട്. വെപ്പ് വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടനാടിന്റെ ചരിത്രത്തിലും തെക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വലിയ പ്രാധാന്യമുള്ള വള്ളങ്ങളാണ്. അവ വെപ്പ് എന്നുള്ള പേര് തന്നെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് യുദ്ധ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ സമാനമായ സാഹചര്യങ്ങളിലോ എത്തിച്ചേരുന്ന വള്ളങ്ങളാണിത്. അവയുടെ ആകൃതിയിലും പ്രകൃതിയിലും അത്തരത്തിലുള്ള

0: ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും വള്ളം അതിവേഗത്തിൽ ഓടിപ്പോകുന്ന വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ. വെപ്പ് വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ജനജീവിതത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത്തരം വള്ളങ്ങൾ. ആ വള്ളങ്ങൾ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജനങ്ങൾ സാമാന്യമായി ഉപയോഗിച്ചിരുന്നവയാണ്. പക്ഷെ ഇന്ന് അവ നാമാവശേഷമാകുകയും മത്സര വള്ളംകളികളിലേക്ക് മാത്രമായി അത് ചുരുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. സായിയിലെ കുട്ടികൾ തുഴയുന്ന വള്ളം വളരെ മുൻപിലാണ്. അതെന്തുകൊണ്ട് നമുക്ക് സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികളുടെ വള്ളങ്ങൾ ഒഴിവായി പോകുന്ന സമയത്ത് മത്സരിക്കാൻ വിദ്യാർത്ഥികൾ എത്താതെ വരുന്ന സാഹചര്യത്തിൽ സായിയിലെ കുട്ടികൾ, അവർ ആലപ്പുഴ നഗരത്തിലെ പല പല കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവര് ആ നിലയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായി ഈ വള്ളംകളി ആരവത്തിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ സന്തോഷമാണ്. അവരുടെ കായികമായിട്ടുള്ള ശേഷിയും അവരുടെ മെയ്ക്കരുത്തും ഒക്കെ ഈ വളരെ ഊർജ്ജസ്വലമായി ഈ വള്ളം തുഴയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് യുവതയുടെ സമയമാണ്. യുവതയാണ് നാടിന്റെ എല്ലാ ഭാവി ഭാഗതയങ്ങളിലും വലിയ തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാകുവാൻ സായിയിലെ കുട്ടികൾ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന ചിറമേൽ തോട്ടുകടവൻ, അക്ഷയ് ബി നയിക്കുന്ന ചിറമേൽ തോട്ടുകടവനും ഒപ്പം തന്നെ മൂന്നാമത്തെ ട്രാക്കിലെ പുന്നത്തറപ്പുരയ്ക്കൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് നടുഭാഗം വരുന്ന പുന്നത്തറപ്പുരയ്ക്കൽ ബോട്ട് ക്ലബും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം മത്സരിക്കും. ഒന്നും സംശയിക്കേണ്ടതില്ല, ഒന്നാമത്തെ ട്രാക്കിലെ നമ്മുടെ കുട്ടികളുടെ വള്ളം, സായിലെ കുട്ടികളുടെ വള്ളമാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലേക്ക് കടന്നു വന്നത്. ഫിനിഷിംഗ് ലൈനെ സമീപിക്കുന്നതിന് ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകടവൻ ഒരേപോലെ ഒന്നിച്ച് ഒന്നായി ഒറ്റ ശ്വാസത്തിൽ അവർ ഫിനിഷിംഗ് ലൈനിലെ ഇപ്പോൾ ഈ നിമിഷം തൊടും. അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ നെട്ടായത്തിന്റെ ഇരു കരകളിലുള്ള ജനസഹസ്രങ്ങളുണ്ട്. 31 നമ്പർ വണ്ണം ചിറമേൽ തോട്ടുകടവൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. തൊട്ട രണ്ടാം ട്രാക്കിൽ വരുന്ന പി ജി കരിപ്പുഴ 29 നമ്പർ വള്ളവും അതിന് തൊട്ടൊപ്പം തന്നെ പുന്നത്തറപ്പുരയ്ക്കൽ 28 പുന്നത്തറപ്പുരയ്ക്കൽ രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്നു. മൂന്നാമത്തെ ട്രാക്കിലെ വള്ളം പി ജി കരിപ്പുഴ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഏറ്റവും നാലാമത്തെ ട്രാക്കിൽ വരുന്ന വെള്ളം ചാമ്പ്യൻ വള്ളം രാകേഷ് എന്നം നയിക്കുന്ന വള്ളം അല്പം പുറകിലാണെങ്കിൽ പോലും വള്ളംകളി ആരവത്തിന്റെ ഭാഗമാകാനുള്ള അവരുടെ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. ആ വള്ളം വള്ളപ്പാടുകൾക്ക് പിന്നിലായിട്ടാണ് വരുന്നത്. പക്ഷേ വളരെ ആവേശകരമായി ഒരേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും പങ്കായം കുത്തിയെറിയുന്ന ഒന്ന് ഏറ്റവും മുന്നിലേക്ക് കുതിക്കാനുള്ള ഒരു ആവേശം അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റ് മൂന്ന് വള്ളങ്ങളും ഫിനിഷിംഗ് ലൈൻ കടന്നുപോയി കഴിഞ്ഞു. ഉടൻ തന്നെ ചാമ്പ്യൻ വള്ളവും അതിന്റെ ഒപ്പത്തെ വരുമെന്ന് വിചാരിക്കാം. ഗ്യാങ് ഓഫ് പതിനമഠം റോവേഴ്സ് ക്ലബാണ് ഈ വള്ളം തുഴയുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് വള്ളം തുഴയുന്നത്. അതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഒന്നാമതായിട്ട് ചിറമേൽ തോട്ടുകടവൻ കുട്ടികൾ തുഴഞ്ഞ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചിറമേൽ തോട്ടുകടവൻ ബാലമുരളി എം ജെ ക്യാപ്റ്റനായുള്ള വള്ളം ഒന്നാമതായി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പി ജി കരിപ്പുഴയും പുന്നത്തറപ്പുരയ്ക്കലും കഴിഞ്ഞു. നാലാമത്തെ വള്ളം, നാലാമത്തെ ട്രാക്കിൽ വരുന്ന ചാമ്പ്യൻ 30 നമ്പർ വള്ളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരികയാണ്. വള്ളംകളി ആരംഭത്തിൽ അവര് അവരുടെ പങ്ക് വഹിച്ചുകൊണ്ട് അവരെ വള്ളംകളി പ്രേമികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവര് ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്തതോടുകൂടി വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം അവസാനിക്കുകയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനു വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: 28 എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 34 വള്ളം 3 തൈക്കൻ പുളുങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബാണ് തുഴയുന്നത്. അജോ മാത്യു ആണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ 32 രജിസ്റ്റർ നമ്പർ വള്ളം പി ജി കർണൻ ശ്രീ ശബരി ബോട്ട് ക്ലബാണ് തുഴയുന്നത്. അമൽ ആന്റണിയാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 38 വള്ളം തുരുത്തിത്തറ. ഇത് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈ എസ് ബി സി ആണ് 33 നമ്പർ വള്ളം തുഴയുന്നത്. നാലാം ട്രാക്കിൽ വള്ളമില്ല, മത്സരം ആരംഭിച്ചു. ബാക്കിയുള്ള വിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്തെ വിനു കെ ജോണിന്
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഇരുട്ടുകുത്തി വിഭാഗത്തിലെ ഏറ്റവും നീളം കൂടിയ, ഏറ്റവും കൂടുതൽ തുഴച്ചിൽക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ വലിയ വള്ളങ്ങളിലൊന്നായ ഇരുട്ടുകുത്തിയിലെ ഏറ്റവും വലിയ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറൊരുക്കി തയ്യാറായി നിൽക്കുന്ന മൂന്ന് കളിവള്ളങ്ങളിലെ ഏതാണ്ട് ഒരു കളിവള്ളത്തിൽ 45 മുതൽ 50 വരെ തുഴച്ചിൽക്കാരുമായി നീങ്ങുന്ന 180 കായിക താരങ്ങളുടെ കായിക പോരാട്ടമാണ് ഇപ്പോൾ പുന്നവടക്കായലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് തൈക്കലാണോ, പി ജി കർണനാണോ, തുരുത്തിത്തറയാണോ, ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ചാമ്പ്യൻ പട്ടവുമായി മടങ്ങുന്നത് എന്ന് കണ്ടെത്താനുള്ള മത്സരം. ഉജ്ജ്വല പോരാട്ടത്തിന്റെ വേദിയൊരുങ്ങുന്നു പുന്നവട. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു ഭാര്യ

ശ്രോതാക്കൾക്ക് പ്രേരണ നൽകുന്നു. ഇപ്പോൾ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിന്റെ മത്സരം നടക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ മൂന്ന് തൈക്കൽ, പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിന്റെ മൂന്ന് തൈക്കൽ, അജോ മാത്യു, ജെയ്സൺ വർഗീസ് എന്നിവർ നയിക്കുന്ന മൂന്ന് തൈക്കൽ. രണ്ടാമത്തെ ട്രാക്കിൽ 32 നമ്പർ വള്ളം പി ജി കർണൻ, ശ്രീ ശബരി ബോട്ട് ക്ലബിന്റെ അമല ആന്റണി നയിക്കുന്ന പി ജി കർണൻ, തോബിദാസ് ആന്റണി നയിക്കുന്ന വൈ എസ് ബി സി പഴവീടിന്റെ തുരുത്തിത്തറ. നാലാം ട്രാക്കിൽ വള്ളമില്ല. അങ്ങനെ നാല് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ ഒരുപോലെ മത്സരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കടന്നു വരികയാണ്. വഞ്ചിപ്പാട്ടിന്റെ ചാരുശീലുകൾ ഇതാ പുന്നമട കായലിൽ മുഴങ്ങുകയാണ്. ഈ വഞ്ചിപ്പാട്ടിൽ പരസ്പരം അംഗീകരിക്കലിന്റെ ഒരു അംശമുണ്ട്. പിൻപാട്ടുകാരും മുൻപാട്ടുകാരുമുണ്ട്. ഉച്ചം, സച്ചം, ഷഡ്ജം, പഞ്ചമം എന്നിവയിൽ ഏത് താളത്തിലാണോ തുടങ്ങുന്നത് അതനുസരിച്ചാണ് തുഴച്ചിലിന്റെ വേഗം. ഭക്തി, അർത്ഥം, സ്ഫുടത, താളം എന്നിവയുടെ സമന്വയമാണ് ഈ വള്ളപ്പാട്ട്. തുഴച്ചിലിന്റെ താളവും പാട്ടിന്റെ താളവും ഒരുപോലെ കൃത്യമായ മാത്രയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംയോജിത വൃത്തമാണ് ഈ നദോന്നത. മറ്റൊന്ന്, വാദ്യമേളങ്ങളില്ലാതെ പാടുന്ന സംഘഗാനങ്ങളാണ് ഈ വഞ്ചിപ്പാട്ടുകൾ. ഒരാൾ പാടിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഘട്ടം തിരിച്ച് ഏറ്റുപാടുന്നു. ഓരോ ഈരടിയും മുമ്മൂന്ന് ഘട്ടങ്ങളിലാണ് പാടി തീർക്കുന്നത്. മറ്റൊരു രസകരമായ വസ്തുത, ലഘുഗാനങ്ങളിൽ നിന്നും ദീർഘ കാവ്യ കഥാകാവ്യങ്ങളിലേക്കുള്ള പരിവർത്തനമാണ് ഈ വഞ്ചിപ്പാട്ടുകളിൽ കാണുന്നത്. സംഗീതശാസ്ത്രമനുസരിച്ച് സമയിടത്തിൽ ചതുശ്ര നടയിലാണ് ഈരടികൾ പാടി ഫലിപ്പിക്കുന്നത്. എട്ടക്ഷരകാലം വേണ്ടിവരും ഒറ്റ പ്രാവശ്യം തുഴയാൻ. ഒറ്റ വരി വഞ്ചിപ്പാട്ട് മേൽപ്പറഞ്ഞ രീതിയിൽ പാടാൻ 45 സെക്കൻഡ്സ് ആണ് ടൈമിംഗ്. ശാസ്ത്രീയമായി പറയുന്നത്, നദോന്നതയിൽ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ അല്പം മുമ്പോട്ട് തുഴക്കാർ കുനിഞ്ഞിരുന്ന് തോളത്തിൽ തുഴയിടുമ്പോൾ മറ്റൊരു ഗാനരീതിയായ വെച്ചുപാട്ടിലാണെങ്കിൽ നടു നിവർന്നിരുന്ന് തുഴ മുന്നോട്ടാഞ്ഞ് പെട്ടെന്ന് താഴ്ത്തി പിന്നോട്ട് പിറകോട്ട് വെള്ളം വലിച്ചു തള്ളും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ വെച്ചുപാട്ടും ഈ വഞ്ചിപ്പാട്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കായിക വിനോദം എന്ന നിലയിലേക്ക് വള്ളംകളി മാറ്റപ്പെടുവാനോ പാട്ട് വേണമെന്നോ നിർബന്ധമൊന്നുമില്ല. വളരെ മനോഹരമായ ഈ വഞ്ചിപ്പാട്ടിന്റെ ചാരുശീലുകൾ ഈ ആറന്മുളയിൽ കേൾക്കാം. നമ്മൾ പലപ്പോഴും വഞ്ചിപ്പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മനസ്സിലായിട്ടുള്ളത്, ഈ വഞ്ചിപ്പാട്ട് കേവലം മൂന്നോ നാലോ നൊട്ടേഷൻ നോട്ട്സ്, സംഗീതത്തിലെ മൂന്നോ നാലോ നൊട്ടേഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് നൊട്ടേഷൻസ് ഒന്നുമില്ല, പക്ഷേ ശ്രുതി വളരെ പ്രധാനമാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ

0: ഇങ്ങനെ അങ്ങ് പാടിപ്പോവുകയാണ് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് മൂന്ന് നൊട്ടേഷൻസേ ഉള്ളൂ. അല്ലാതെ നമ്മള് സ്കൂൾ ഗാനങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞ തങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, അങ്ങനെ വഞ്ചിപ്പാട്ട് പാടുന്നില്ല. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വ്യത്യാസം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് തൈക്കലും പി ജി കർണനും തുരുത്തിത്തറയും ഇങ്ങനെ സുന്ദരമായി മത്സരിച്ച് കടന്നു വരികയാണ്. കൊച്ചു ജലയാനങ്ങൾ ഇതാ ഇന്ദ്രജാപം പോലെ കാണപ്പെടുകയാണ്. ആ മൂന്ന് വള്ളങ്ങളുടെ അമരങ്ങൾ, സുമധുരമായ ആ അമരങ്ങൾ, മനോഹരമായ അമരങ്ങൾ, കൊച്ചു വെള്ളിക്കുമളകൾ ചാർത്തിയിരിക്കുന്ന സുന്ദരമായ കളിയോടങ്ങൾ, ഇതാ സൂര്യപ്രകാശമേറ്റ് സൂര്യാംശുവേറ്റ് ദിനകര ബിംബത്തിന്റെ പ്രഭയേറ്റ് പ്രഭാപൂർണനായ ആ പ്രകൃതിയുടെ പ്രഭയേറ്റ് ഇതാ മൂന്ന് വള്ളങ്ങളും ഇതാ ഈ മനോഹരമായ ഈ പൊന്നമടക്കായലിന്റെ പശ്ചാത്തലത്തിൽ മിന്നിത്തിളങ്ങുകയാണ്. ഇതാ 34 നമ്പർ വള്ളവും 32 നമ്പർ വള്ളവും 33 നമ്പർ വള്ളവും തമ്മിലുള്ള മത്സരമാണ്. മൂന്ന് തൈക്കൽ പി ജി കർണൻ തുരുത്തിത്തറ, 34 നമ്പർ വള്ളം മൂന്ന് തൈക്കൽ അല്ല മൂന്നാം നമ്പർ 33 നമ്പർ തുരുത്തിത്തറ ഒന്നാം ട്രാക്കിലെ മൂന്ന് തൈക്കൽ മുന്നോട്ട് കുതിക്കുന്നു. അതിമനോഹരമായ പ്രകടനം, മാസ്മരികമായ പ്രകടനം, അത്യുജ്ജലമായ പ്രകടനം. 34 നമ്പർ വള്ളം മൂന്ന് തൈക്കൽ സംശയങ്ങൾക്ക് യാതൊരു ഇടയും കൊടുക്കാതെ അതിമനോഹരമായി ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു പോവുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മൂന്ന് തൈക്കൽ കടന്നുപോയിരിക്കുന്നു. ഇതാ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പി ജി കർണനും തുരുത്തിത്തറയുന്നുള്ള മത്സരം. ഇതാ പി ജി കർണനും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. മറ്റേ വള്ളം വളരെ സാവധാനം അലമാല കൈകളിൽ അങ്ങനെ ആലോല നർത്തനമാടി സുന്ദരമായ ഈ പൊന്നമട കോയിലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയെ കുറച്ചുകൂടി കമനീയമാക്കിക്കൊണ്ട് അവരും കടന്നു വരികയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: വെപ്പ് എ ഗ്രേഡ് മത്സരങ്ങളുടെ ഫൈനലാണ് അടുത്തതായി ഉള്ളത്. ട്രാക്ക് നമ്പർ 1-ൽ 24 നമ്പർ വള്ളം ഷോട്ട് പുളിക്കത്തറ ജയശ്രീ ബി സി വെളിയനാടാണ് അതിൻ്റെ ഇത്. രണ്ടാമത്തെ ട്രാക്കിൽ 23 നമ്പർ വള്ളം പട്ടേരിപ്പുരക്കിൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ടിനോ ജോസഫാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 27 നമ്പർ വള്ളം മണലി

0: നെടുമുടി ടൗൺ ബോട്ട് ക്ലബാണ്. മനീഷ് വി എസ് ആണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 26 നമ്പറുള്ള നെപ്പോളിയൻ ഡി ബി സി കൊച്ചിൻ ടൗൺ ആണ്. സന്തോഷ് തൃക്കാക്കരയാണ്. ഷോർട്ട് വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടത്വ മാരിയിൽ പുളിക്കത്ര തറവാട്ടിൽ നിന്ന് 1926 നിരണിഞ്ഞ പുളിക്കത്ര വള്ളമാണ്. അതുപോലെ തുടക്കം ചരിത്ര പ്രസവമായ റെക്കോർഡ് 1952 നടന്ന ആദ്യ മത്സരത്തിൽ 4.4 മിനിറ്റിന് ഫിനിഷ് ചെയ്ത വള്ളമാണ് ഷോർട്ട് വള്ളം. അതേപോലെ തന്നെ നെപ്പോളിയനും ചരിത്രം കുറിച്ച വള്ളം തന്നെയാണ്. ഞാൻ ബാക്കി ദൃശ്യാശീകരണത്തിനായി എന്റെ സുഹൃത്ത് വിനു കെ ജോണിനെ ഫോൺ
1: ചെയ്യുന്നു. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആവേശം നിറഞ്ഞ മറ്റൊരു ഫൈനൽ മത്സരം കൂടി പുന്നമടക്കായൽ അരങ്ങേറുകയാണ്. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന 4 കളിവള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്ത് ഇതിനകം ലോക്ക് ചെയ്യപ്പെടുകയാണ്. ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്ത് നിന്ന് ഒരേ ഒരു ലക്ഷ്യം മാത്രം, മുന്നിലേക്ക് നോക്കി നിന്ന് തുഴ താഴ്ത്തി ആഞ്ഞ് തുഴയെറിഞ്ഞ് വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിലെ കിരീടം സ്വന്തം ക്ലബിലേക്ക് എത്തിക്കുവാൻ, സ്വന്തം ദേശത്തെത്തിക്കുവാനായി കാത്തിരിക്കുന്ന കായിക താരങ്ങൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിനായി തയ്യാറെടുക്കുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്ന കളിവള്ളങ്ങൾ ഇതാ മത്സരത്തിൽ പങ്കെടുക്കുവാനായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഒന്നാം ട്രാക്കിൽ നോക്കുമ്പോൾ ഷോട്ട് പുളിക്കത്തറ നിൽക്കുന്നു. രണ്ടാം ട്രാക്കിൽ പട്ടേരിപ്പുരക്കൽ വരുന്നു. മൂന്നാം ട്രാക്കിൽ മണലി വരുന്നു. നാലാം ട്രാക്കിൽ നെപ്പോളിയൻ എത്തുന്നു. 4 കളിവള്ളങ്ങളുടെയും ആവേശകരമായ പോരാട്ടം ഇതാ ഇതാരംഭിക്കുകയായി. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആരംഭിക്കുകയായി. 4 കളിവള്ളങ്ങളും പട്ടേരിപ്പുരക്കലാണോ, ഷോട്ട് പുളിക്കത്തറയാണോ, മണലിയാണോ, നെപ്പോളിയനാണോ? 4 കളിവള്ളങ്ങളും പേരുകേൾപ്പിച്ച ചരിത്രമുറങ്ങുന്ന നിരവധി വിജയ കഥകൾ പറയുവാനുള്ള, വിജയ ചരിത്രം എഴുതുവാനുള്ള ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കളിവള്ളങ്ങൾ ഇതാ ആവേശപൂരത്തിനായി ഇതാ പുന്നമടക്കായലിൽ കരുത്തിന്റെ കവിത രചിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് തുഴയെറിയുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ രണ്ടാം ട്രാക്കിലെ പട്ടേരിപ്പുരക്കൽ, പട്ടേരിപ്പുരക്കൽ അല്പം പിന്നിലേക്ക് ഇടിഞ്ഞു പോയോ എന്ന് സംശയം തോന്നും വിധത്തിലുള്ള പോരാട്ടം. കളിവള്ളങ്ങളെല്ലാം ഉജ്ജ്വലമായി തുഴയെറിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
2: താങ്ക് യു മിസ്റ്റർ വിനു കെ ജോൺ. ഏതായാലും 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ മറ്റൊരു മനോഹരമായ ദൃശ്യവിരുന്ന് കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് വളരെ ആവേശമുള്ള വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് പകുതിയിലധികമുള്ള ദൂരം കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ 24-ാം നമ്പർ വള്ളം ഷോട്ട് പുളിക്കത്തറ ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാടിന്റെ കൈക്കരുത്തിൽ ലജീബ് എൽ എൽ തോമസ് ആന്റണി ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പട്ടേരി പുരക്കൽ 23-ാം നമ്പർ വള്ളം തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ടി ബി സിയുടെ കൈക്കരുത്തിൽ രണ്ടാം നമ്പർ ട്രാക്കിലൂടെ തിരോ ജോസഫ് പേരൂക്കര ഉദയപ്പൻ നൂറുപറച്ചിറ ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ മനീഷ് എൻ എസ് അനിൽ കെ എസ് ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ 27-ാം നമ്പർ വള്ളം മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. നാലാമത്തെ ട്രാക്കിൽ 26-ാം നമ്പർ വള്ളം നെപ്പോളിയൻ ഡി ബി സി കൊച്ചിൻ ടൗണിന്റെ കൈക്കരുത്തിൽ വളരെ ആവേശമുള്ള സതീഷ് തങ്കപ്പൻ ക്യാപ്റ്റനും റിച്ചു മാത്യു രതീഷ് കെ ആർ ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് കടന്നു വരുന്ന ആവേശമുള്ള ഒരു മത്സരം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പുന്നമടക്കായലും ഈ കുട്ടനാടും ആലപ്പുഴയുമൊക്കെ ആതിഥേയത്വത്തിന്റെ കാര്യത്തിൽ വളരെ സന്തോഷമുള്ള, സ്നേഹമുള്ളവരാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങളെ കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ചില സമയത്ത് ഇവിടെ മഴ പെയ്യുന്നു, ചില സമയത്ത് ശക്തമായ വെയിൽ വരുന്നു. വെയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഹരിത കർമ്മസേനയുടെ പ്രിയപ്പെട്ട ചേച്ചിമാർ പോലും അവരണിഞ്ഞിരുന്ന തൊപ്പിയെടുത്ത് ഞങ്ങളുടെ തലയിൽ ചൂടി തരികയാണ്. കാരണം നിങ്ങൾ വെയിൽ കൊണ്ട് കഷ്ടപ്പെടരുത് എന്നവർക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം തരുന്നു, കട്ടൻ ചായ കിട്ടുമെങ്കിൽ കട്ടൻ ചായ കൊണ്ടെത്തരുന്നു. കാരണം ഇവിടെ ഈ കുട്ടനാട് പ്രദേശത്ത് ഒരു ജലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങൾ, അല്ലെങ്കിൽ കമന്ററി പറയാൻ പങ്കെടുക്കാൻ വന്ന നിങ്ങൾ കഷ്ടപ്പെടരുത്. കാരണം ഞങ്ങളാണ് ആതിഥേയര്. ആ ആതിഥേയരായിട്ടുള്ള ഞങ്ങളുടെ ആതിഥേയത്വത്തിൽ നിങ്ങൾ സന്തുഷ്ടരായിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോണമെന്ന് അവർക്ക് വളരെയധികം തൃപ്തിക വളരെയധികം തൃപ്തികരമായ ആശയുണ്ട്, അഭിലാഷമുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന നല്ല സ്നേഹമുള്ള പെരുമാറ്റം ഈ ചുറ്റുപാടു നിന്ന് കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രകൃതി പോലും

0: സുന്ദരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരത്തിന്റെ ആ മത്സരം ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുംതോറും ഒന്നും രണ്ടും മൂന്നും ട്രാക്കിലുള്ള വള്ളങ്ങൾ ഉജ്ജ്വലമായ പോരാട്ടം, ഒരു ചരട് പിടിച്ച് അതൊന്ന് അളന്ന് നോക്കാൻ പറ്റിയാൽ ഒറ്റക്ക് ഒരേ അളവിൽ തന്നെ കൃത്യമായി കുതിച്ചു പാഞ്ഞ് കടന്നു വരുന്ന തുഴച്ചിൽ അണിയക്കാരനും അമരക്കാരനും ഒക്കെ കൃത്യമായി എഴുന്നേറ്റ് നിന്നുപോലും അവരുടെ നെടുമങ്കായങ്ങളെ കൊണ്ട് ആകാശം മുട്ട ജലഗണങ്ങളെ കുത്തിയെറിയുന്ന മനോഹരമായ ദൃശ്യം ഇന്ന് പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികൾക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ആകാശത്തിൽ നമ്മുടെ റമദ ഹോട്ടലിന്റെ പരിസരത്ത് കൂടി ഒരുമിച്ച് പറന്നു പോകുന്ന പറവുകൾ പോലും ഒരു നിമിഷം ഒന്ന് പതറി നിന്ന് നോക്കി, കാരണം ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ വലിയൊരു ആഘോഷം നടക്കുകയാണല്ലോ, അതൊന്ന് എത്തി നോക്കിയിട്ട് പോയാലോ എന്ന് പശ്ചിമാംബരനായ സൂര്യൻ പോലും തെല്ലൊന്നും അടിച്ചു നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം, വെപ്പ് ഗ്രേഡ് എ ഗ്രേഡിന്റെ മത്സരം ഒക്കെ ആവേശം പകരുന്ന ഉജ്ജ്വലമായ സുന്ദരമായ ആവേശം തുളുമ്പുന്ന മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഷോട്ട് പുളിക്കത്തറയും രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന വട്ടേരിപ്പുരക്കലും മണലയും നെപ്പോളിയനും ഒക്കെ ഒന്നിച്ച് ഒരേ താളത്തിൽ ഇതാ കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നെപ്പോളിയൻ കുതിച്ച് പാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മണലിയും ഇതാ ഒന്നാമത്തെ ട്രാക്കിലൂടെ ഷോട്ട് പുളിക്കത്തറ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നു. നാലാമത്തെ ട്രാക്കിൽ നേരെ പറഞ്ഞതുപോലെ നമ്മുടെ ആ വഞ്ചിപ്പാട്ടിന്റെ ഈണവും കുട്ടനാടിന്റെ വഞ്ചിപ്പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിന്റെ വള്ളംകളിയുടെ പാട്ടിന് തന്നെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം കേരളത്തിൽ എവിടെയാണ് വള്ളംകളിയില്ലാത്തത്, കേരളത്തിൽ എവിടെയാണ് വള്ളങ്ങളില്ലാത്തത്? പക്ഷേ ചില വ്യത്യസ്തമായ രീതികൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം കുട്ടനാടൻ പ്രദേശത്ത് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾക്കും വെപ്പ് വള്ളങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ടെങ്കിൽ അങ്ങ് മധ്യ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ ഇരുട്ടുകുത്തി വള്ളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അങ്ങ് കാസർഗോഡും കണ്ണൂരുമൊക്കെ എല്ലാ വള്ളങ്ങളും ഒരു ആളുകൾ കയറി വലിക്കുന്ന ഒരു കൃത്യത മാത്രം നോക്കിക്കൊണ്ട് ഇനം തിരച്ചിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ മത്സരം നടത്തുന്ന പ്രദേശങ്ങളുമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഹരമായ വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് ഔദ്യോഗികമായി ജഡ്ജസ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കും. ഏതായാലും ആവേശമുള്ള ആ വള്ളങ്ങൾ, മനോഹരമായൊരു ദൃശ്യമിരുന്ന് മൂന്ന് വള്ളങ്ങളും കടന്നുപോയി. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്ന വള്ളം ഒന്ന് പതുക്കെ ഈ വള്ളംകളിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വള്ളംകളിയുടെ പാട്ടുകൾ കുട്ടനാടിന്റെയും മധ്യ കേരളത്തിന്റെയും അങ്ങ് വടക്കൻ കേരളത്തിന്റെയും ഒക്കെ മനോഹാരിതയൊക്കെ ആഘോഷിച്ചുകൊണ്ട് അവരങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ കടന്നു വരികയാണ്. എന്തായാലും വളരെ സുന്ദരമായി ഈ തുഴച്ചിൽ കാണുമ്പോൾ, സാധാരണഗതിയിൽ വള്ളം ഫൈനൽ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിൽ പതുക്കെയൊക്കെ തുഴഞ്ഞ് കടന്നു വരുന്നത്. പക്ഷെ ഇവര് ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത് നാലാമത് കടന്നു വരികയാണെങ്കിൽ പോലും, ആ നാലാമതായാൽ പോലും ഞങ്ങൾക്ക് ഈ പൊന്നമടക്കാരാണ്, ഈ കുട്ടനാട്ടുകാരാണ് സ്വാഭാവികമായി ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു സ്വർഗീയമായ സുഖം കിട്ടുന്നുണ്ട്, ഒരു ഉത്സവത്തിന്റെ ലഹരി കിട്ടുന്നുണ്ട്. ആ ലഹരി അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായും അവരും സന്തോഷവാന്മാരാണ്. 23-ാം നമ്പർ വള്ളം ബട്ടേരി പുരക്കലും വളരെ സുന്ദരമായി ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോയിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയും അടുത്ത മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. അടുത്ത മത്സരം എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം കഴിഞ്ഞു, അതോടൊപ്പം തന്നെ എ ഗ്രേഡ് വെപ്പിന്റെ മത്സരം കഴിഞ്ഞ് ഇനി അടുത്ത മത്സരം നടക്കേണ്ടതുണ്ട്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി, അടുത്ത മത്സരത്തിന്റെ തുടർന്നുള്ള വിവരണത്തിന് മൈക്ക് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: തേർഡ് ലൂസേഴ്സ് ഫൈനലാണ് അല്പം സമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, അതായത് ഹീറ്റ്സിൽ 14-ാം സ്ഥാനത്തെത്തിയ വള്ളം വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. റെനി വർഗീസ് ആണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വെള്ളം കുളങ്ങര, ഹീറ്റ്സിൽ 13-ാമത് സ്ഥാനത്തെത്തിയ വള്ളമാണ് SHBC കൈനകരിയാണ് അത് തുഴയുന്നത്. ടോണി ജോസഫ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ ജവഹർ തായങ്കരി, ഹീറ്റ്സിൽ 15-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് നാട്ടകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് സന്തോഷാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ പായ്പാടൻ 2, ഹീറ്റ്സിൽ 16-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഗോവിന്ദ് വിനോദാണ് ക്യാപ്റ്റൻ. തേർഡ് ലൂസേഴ്സ് ഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. പുന്നമട കായലിൽ വളരെ സുന്ദരമായ കാലാവസ്ഥയിൽ തുഴച്ചിലിനായി

0: ശരവേഗത്തിനായി കാത്തിരിക്കുന്ന ലൂസേ തേർഡ് ലൂസേഴ്സ് ഫൈനലിന്റെ ദൃക്സാക്ഷിവരണത്തിനായി ഞാൻ ബാക്കി എന്റെ സുഹൃത്തെ വിനു കെ ജോണിന് കൈമാറുകയാണ്.
1: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ശാന്തമായി നിൽക്കുന്ന പുന്നമടക്കായൽ, ഒഴുക്കു നിലച്ച പുഴ പോലെ നിശ്ചലമായി കിടക്കുന്ന പുന്നമടക്കായലിന്റെ മുകളിലൂടെ ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യ പാദ മത്സരങ്ങളിൽ മൈക്രോ സെക്കൻഡുകളുടെയും സെക്കൻഡുകളുടെയും അടിസ്ഥാനത്തിൽ പിന്നിലായി പോയ വള്ളങ്ങളെല്ലാം ഒരു വിജയം, ഒരൊറ്റ വിജയം മാത്രം നേടി സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിപ്പോകുവാനായുള്ള ഈ വർഷത്തെ ഈ സീസണിലെ അവസാന ചാൻസിന്റെ മുനമ്പിൽ നിൽക്കുകയാണ്. ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ, മൂന്നാം ലൂസേഴ്സ് ഫൈനൽ മത്സരം. ആദ്യഘട്ട മത്സരത്തിൽ 13, 14, 15, 16 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർ നാലു പേരും ചേർന്ന് ഇതിലൊരൊന്നാം സ്ഥാനക്കാരെ കണ്ടെത്തിയാൽ ആ ഒരൊന്നാം സ്ഥാനം മതി ഒരായുസ് മുഴുവൻ ആഘോഷിക്കാൻ. ആ ഒരൊന്നാം സ്ഥാനത്തിന്റെ കളർ മതി, ആ ഒരൊന്നാം സ്ഥാനത്തിന്റെ ഓർമ്മ മതി വരും നാളുകളിൽ ജലോത്സവത്തോടുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിക്കാൻ എന്ന മട്ടിൽ നിൽക്കുന്ന നാല് കളിവള്ളങ്ങൾ. നാല് കളിവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് ബോക്സിനകത്ത് ലൈനപ്പ് ചെയ്തിരിക്കുന്നു. കളിവള്ളങ്ങളുടെ അമരം ഭാഗം മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് നിശ്ചലമാക്കി നിൽക്കുന്നു. ഏത് നിമിഷവും സ്റ്റാർട്ട് സംഭവിക്കാം, ഏത് നിമിഷവും ഷട്ടറുകൾ വെള്ളത്തിനടിയിലേക്ക് പുന്നമടയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നു വീഴാം. ആ ഒരു നിമിഷം കാത്തു നിൽക്കുന്ന നാല് കളിവള്ളങ്ങളിലെ 400 വരുന്ന കായിക താരങ്ങൾ ഇല്ല, സ്റ്റാർട്ട് ആരംഭിച്ചിട്ടില്ല. രണ്ടാം ട്രാക്കിലെ വെള്ളംകുളങ്ങര റെഡ് സോട്ട്, യെസ്, സ്റ്റാർട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമായ സമയം. അയാപറമ്പ് വലിയതി വാജയും വെള്ളംകുളങ്ങരയും ജവഹർ തായങ്കരയും പായിപ്പാടൻ ടൂവും ഉജ്ജ്വല പോരാട്ടത്തിനായി ഇതാ മൂന്നാം ലൂസേഴ്സ് ഫൈനലിന്റെ പടിവാതിൽക്കൽ പടുകൂറ്റം പ്രകടനം കാഴ്ചവെക്കുവാനായി അണഞ്ഞിരിക്കുകയാണ്. ഇതാ മത്സരം ആരംഭിച്ച് 100 മീറ്റർ ആയില്ല, 100 മീറ്റർ ആകുന്നതിന് മുൻപ് തന്നെ നാലാം ട്രാക്കിലെ പായിപ്പാടൻ നമ്പർ 2 രണ്ട് തുഴപ്പാടുകൾ മുന്നേറുകയാണ്. ഈ മുന്നേറ്റം ഒന്നും ഒരു മുന്നേറ്റമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ജവഹർ തായങ്കരിയും നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഈ ലൂസേഴ്സ് ഫൈനൽ, ഈ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഒരു ഫൈനലാക്കി ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആവേശജനകമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. ഇതാ തുടർന്നുള്ള വിവരങ്ങൾക്ക് മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
2: നന്ദി ശ്രീ വിനു കെ ജോൺ. 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ മൂന്നാം ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു. വള്ളംകളി ആരവത്തിന്റെ അതിമധുരത്തിലേക്കാണ് പുന്നമടക്കായലും കുട്ടനാട് നിവാസികളും ഇതിന്റെ ഇരു കരകളിലും തടിച്ചുകൂട്ടിയിരിക്കുന്ന ജനസഹസ്രങ്ങളും. കരകൾ നെയ്ത കരളുറപ്പിന്റെ കവിത രചിക്കാൻ 22 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ച നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആദ്യ 16 സ്ഥാനക്കാരാണ് ഫൈനൽ മത്സരത്തിൽ ഇറങ്ങുന്നത്. അതിൽ ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്ത സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്ത നാല് വള്ളങ്ങളാണ് ഈ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ ആയപറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, നാലാമത്തെ ട്രാക്കിൽ പായിപ്പാട് 2. ഈ നാല് വള്ളങ്ങളെ സംബന്ധിച്ചും വളരെ ദീർഘമായ ദൈർഘ്യമേറിയ ആവേശകരമായ ചരിത്രമാണ് പുന്നമടയിലെ ഓളങ്ങൾക്ക് പറയാനുള്ളത്. കരയാകെ പടരുന്ന ആ തുഴത്താളം, ഒപ്പം തന്നെ പൊലിമേളം ആരംഭിച്ചിട്ടുണ്ട് കരകളിലൊക്കെ തന്നെ. ആര് വിജയിക്കുമെന്നുള്ള ലൂസേഴ്സ് ഫൈനലിൽ മാത്രമല്ല, ഇക്കുറി നെഹ്റുവിന്റെ വെള്ളിക്കപ്പ് ഏത് കരയിലേക്ക് പോകും, ഏത് ക്ലബിലേക്ക് പോകും, ഏത് വള്ളത്തിനാവും എന്നുള്ള ആശങ്ക ഇങ്ങനെ തീ പോലെ പടരുമ്പോഴാണ് മൂന്നാമത്തെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാം ട്രാക്കിലെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി 79 നിങ്ങൾ ആലോചിക്കണം, VBC ആണ് തുഴഞ്ഞത്, 81 ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബാണ് തുഴഞ്ഞത്. 79, 81 നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചരിത്രമുള്ള വള്ളമാണ് ഇക്കുറി അത് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബ് ആയാപറമ്പ്. റെന്നി വർഗീസ് ക്യാപ്റ്റനായുള്ള ക്ലബ്ബാണ് ഇക്കുറി അത് തുഴയുന്നത്. അവരെ ഹീറ്റ്സിൽ 5.47, 5.86 സമയത്തിനാണ് ഫിനിഷ് ചെയ്തത്. വെള്ളംകുളങ്ങര വള്ളം വെള്ളംകുളങ്ങര വള്ളം ചരിത്രത്തിന്റെ വള്ളംകളിയുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ച വള്ളമാണ്. പഴയ നെപ്പോളിയൻ വള്ളമാണ്. ഒരു കാലത്ത് വള്ളംകളി പ്രേമികളെ ആകമാനം ത്രസിപ്പിച്ചിരുന്ന ചുണ്ടനാണ് നെപ്പോളിയൻ ചുണ്ടൻ. അത് രൂപവും ഭാവവും ഒക്കെ മാറി വെള്ളംകുളങ്ങരയായി. 88-ലും 2002-ലും അവര് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയവരാണ്. എസ് എച്ച് ബോട്ട് ക്ലബ് കൈനകരിയാണ് അത് തുഴയുന്നത്. ടോണി

0: ക്യാപ്റ്റനും ഫാദർ ബിനീഷ് ചാക്കോ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള വള്ളമാണത്. 5.47 സെക്കൻഡുകൾക്കാണ് ഹീറ്റ്സിൽ അവരുടെ പ്രകടനം കാഴ്ച വെച്ചത്. ജവഹർ തായങ്കരി ചരിത്രത്തിൽ വളരെ താല്പര്യമുള്ള സ്വാധീനമുള്ള വള്ളം. 77, 78, 85, 2010, 2015 വർഷങ്ങളിൽ നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വെള്ളംകുളങ്ങര ചാമ്പ്യന്മാരായിരുന്നു. സന്തോഷ് വലയിലാണ് ക്യാപ്റ്റൻ, പി ജി സലീമാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ അവർ നാലാമത്തെ ട്രാക്കിലാണ് മൂന്നാമത്തെ ട്രാക്കിലാണ് മത്സരിക്കുന്നത്. നാലാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ 2, വള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് കുപ്പപ്പുറം, അവർക്ക് രണ്ട് വള്ളങ്ങളാണ് ഉള്ളത്. അവർ വളരെ ഭംഗിയായി മത്സരിച്ചുകൊണ്ടിരിക്കും. വള്ളാതുരുത്തി ബോട്ട് ക്ലബിൻ്റെ പായിപ്പാടൻ 2 വള്ളം, ഗോവിന്ദ് വിനോദ് ക്യാപ്റ്റനായുള്ള, ദേവൻ രാജേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള വള്ളം. എന്തായാലും ഏതാണ്ട് മത്സര വള്ളംകളി ഫിനിഷിംഗ് ലൈനിനോട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നാലാം ട്രക്കിൽ വരുന്ന ആയാപറമ്പ് ദിവാൻജി, ആയാപറമ്പ് വള്ളം ഈ മത്സര വള്ളംകളിയുടെ തുടക്കം മുതൽക്ക് തന്നെ, ഈ ലൂസേഴ്സ് ഫൈനലിന്റെ തുടക്കം മുതൽക്ക് തന്നെ അല്പം മുന്നിലായിരുന്നു. അതിനെ തൊട്ട് ചേർന്ന് പിടിക്കുന്നത് രണ്ടാം ട്രക്കിലുള്ള വെള്ളംകുളങ്ങര വള്ളമാണ്. മൂന്നാം ട്രാക്കിലെ ജവഹർ തായങ്കരി, എനിക്ക് തോന്നുന്നു നാല് വള്ളങ്ങളും ഏതാണ്ട് ഒറ്റയ്ക്കായി തുഴഞ്ഞു വരികയാണ്, ഒരേ ശ്വാസത്തിൽ തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈനിലോട് അടുക്കുകയാണ്. 4, 3, 2 ട്രാക്കുകളിലുള്ള വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയുടെ ഉയരുന്ന പങ്കായങ്ങൾ മാത്രമാണ് ഇവിടെ ഒന്ന് നോക്കിയാൽ കാണുക. തുഴയിൽ നിന്ന് തെറിച്ചുയരുന്ന ജലകണങ്ങൾ ഈ പുന്നമടയെ ആകെ ത്രസിപ്പിക്കുന്ന പോരാട്ട ചൂടിലേക്ക് മാറുകയാണ്. 2, 3, 4 ട്രാക്കുകളിലുള്ള 1, 2, 3 ട്രാക്കുകളിൽ ആയാപറമ്പ് ദിവാൻജി, വെള്ളംകുളങ്ങര ജവഹർ തായങ്കരി, ഇല്ല നാലാമത്തെ ട്രാക്കിലെ പായിപ്പാടൻ ഒപ്പം തന്നെയാണ്. നഗ്ന നേത്രങ്ങൾക്ക് വിധി നിർണയിക്കുവാൻ കഴിയാത്ത രീതിയിൽ നാല് വള്ളങ്ങൾ ഒരു ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഫിനിഷിംഗ് ലൈനിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ ട്രാക്കിൽ വരുന്ന പായിപ്പാടൻ 2, പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ്, പുന്നമടയുമായി അഭേദ്യ ബന്ധമുള്ള പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് നാലാം ട്രാക്കിലെ പായിപ്പാടൻ 2 ആഞ്ഞു തുഴഞ്ഞു കുതിച്ച് ഫിനിഷിംഗ് ലൈനോട് അടുക്കുന്നു. ഒപ്പം തന്നെ രണ്ടാം ട്രാക്കിലെ വെള്ളംകുളങ്ങര, ഒന്നാം ട്രാക്കിലെ ആയാപറമ്പ് ദിവാൻജി, വള്ളങ്ങൾ പതുക്കെ കടന്നു പോകുന്നു. ഒന്നാം ട്രാക്കിൽ വരുന്ന ആയാപറമ്പ് വലിയ ദിവാൻജിയാണോ ഒന്നാം സ്ഥാനത്ത് എത്തിയത് എന്നറിയണമെങ്കിൽ ഇനി ജഡ്ജസിന്റെ അന്തിമ വിധി വരേണ്ടിയിരിക്കുന്നു. അവരുടെ ഫലമാണ് അന്തിമമായിട്ടുള്ളത്. അടുത്ത ഹീറ്റ്സിന് അടുത്ത ലൂസേഴ്സ് ഫൈനൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ വള്ളങ്ങളൊക്കെ തന്നെ നിരന്നു കഴിഞ്ഞു. അതിനവിടെ നിന്ന് വിവരണം നൽകുന്നതിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ സെന്റ് ബൈ സ്റ്റെൻത്ത്, ഹീറ്റ്സിൽ 11 സ്ഥാനത്തെത്തിയ വള്ളം. രണ്ടാം ട്രാക്കിൽ തലവടി ചുണ്ടൻ, ഹീസ് 9 സ്ഥാനത്തെത്തിയ വള്ളം. വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്, ബിനു എച്ച് പുതുവേൽ ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം, ഹീറ്റ്സിൽ 12 സ്ഥാനത്തെത്തിയ വള്ളമാണ്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്, ജോസി ജോൺ ക്യാപ്റ്റൻ. നാലാം സ്ഥാനത്ത് കാരിച്ചാൽ, ഹീറ്റ്സിൽ 10 സ്ഥാനത്തെത്തിയ വള്ളം. തെക്കേക്കര ബോട്ട് ക്ലബ്ബ് ലിനു പാലത്രയാണ് ക്യാപ്റ്റൻ. അങ്ങനെ വളരെ പ്രഖ്യാതമായ നാല് വള്ളങ്ങൾ സെക്കൻഡ് ലൂസേഴ്സിൽ പങ്കെടുക്കാൻ തയ്യാറാകുകയാണ്. കാരിച്ചാലിനെ കുറിച്ച് പറഞ്ഞാൽ നിരവധി ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ വള്ളമാണ്. അതേപോലെ തന്നെ ചമ്പക്കുളമാണെങ്കിലും രണ്ട് നെഹ്റു ട്രോഫികളെ റെക്കോർഡ് സൃഷ്ടിച്ച രണ്ട് വള്ളങ്ങൾ മൂന്നാമതും നാലാമതും ട്രാക്കിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്താനായി സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടറുടെ വിസിലിനായി കാതോർത്ത് നിൽക്കുന്ന നാല് വള്ളങ്ങൾ കുതിക്കാൻ വെമ്പിൽ നിന്ന നാല് വള്ളങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി ദൃക്സാക്ഷി വർണ്ണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനുക്ക ജോണിനെ നയിക്കു കൈമാറും.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ലൂസേഴ്സ് ഫൈനൽ മത്സരം ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടർ വെള്ളപ്പതാക വീശുന്നതോടുകൂടി ഇതാ വെള്ളത്തിലേക്ക് താഴാൻ തയ്യാറായി നിൽക്കുന്ന ഷട്ടറുകൾ. നാല് കളിവള്ളങ്ങളിലെയും 400-ഓളം വരുന്ന തുഴച്ചിൽക്കാരെല്ലാം ഷട്ടർ താഴുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. നാല് കളിവള്ളങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഒന്നാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് ടെൻത്ത് ഉണ്ട്. സെന്റ് പയസ് ടെൻത്ത് ബോട്ട് ക്ലബിലെ സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് പയസ് ടെൻത്ത് ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ തലവടി ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ചരിത്ര വിജയം കരസ്ഥമാക്കിയ തലവടി ചുണ്ടൻ, ചരിത്ര വിജയം വിപ്ലവ പോരാട്ടത്തിലൂടെ കരസ്ഥമാക്കിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ്, ഇതാ വില്ലേജ് ബോട്ട് ക്ലബ്ബ് അല്പം ഒന്ന് പതറിപ്പോയെങ്കിലും വലിയൊരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് ഈ ഒരു മത്സരത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. തലവടിച്ചുണ്ടലും ചെമ്പക്കുളം ചുണ്ടലും കാരിച്ചാലും സെന്റ് പയസ് ടെൻത്തും തമ്മിലുള്ള ഉജ്ജ്വല പോരാട്ടം ആദ്യ റൗണ്ടുകളിൽ നഷ്ടപ്പെട്ടത് ആദ്യ മത്സര

മത്സരങ്ങളിൽ കിട്ടാതെ പോയത് വീണ്ടെടുക്കുവാൻ ഈ വർഷം തിരിച്ച് സ്വന്തം ക്ലബ്ബുകളിലേക്ക് മടങ്ങുമ്പോൾ, നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആശ്വസിക്കാനായി, ആലോചിച്ച് മനസ്സിൽ താലോലിക്കുവാനായി ഒരു വിജയം, ഒരൊറ്റ മിന്നും വിജയത്തിനായി കാത്തിരിക്കുന്ന കായിക താരങ്ങൾ ഇതാ ഉജ്ജ്വല പോരാട്ടം നടത്തി വെള്ളത്തിൽ തുഴയെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക്.

0: ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ട്രാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ 1150 മീറ്റർ ദൈർഘ്യമുള്ള ഈ പുന്നമടക്കായലിന്റെ വാട്ടർ ട്രാക്കിൽ ഏതാണ്ട് 400, 450, 500 മീറ്റർ ദൂരം തുഴകളെറിഞ്ഞ് 4 ചുണ്ടൻ വള്ളങ്ങൾ മനോഹരമായി ഒരു പക്ഷേ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആദ്യ പാദ മത്സരങ്ങളിൽ ഒരു പക്ഷെ പിന്നോട്ട് പോയെങ്കിലും ഇതാ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ 5 നമ്പർ വള്ളം സെന്റ് പയസ് ടെൻത്ത് ബോത്ത് ക്ലബ്ബ് മാങ്കൊമ്പ്, അതിന്റെ കൈക്കരുത്തിൽ സജി വർഗീസും ആന്റണി ജോസഫും ലീഡിംഗ് ക്യാപ്റ്റനും ക്യാപ്റ്റനുമായി അതിനെ നയിച്ചുകൊണ്ട് വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ 1 നമ്പർ വള്ളം തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ബിനു എച്ച് പുതുവേൽ കൈനകരി അതിന്റെ ക്യാപ്റ്റനും ജോസ് പുതിയ തറ കൈനകരി ശരത്ത് അതിന്റെ ലീഡിൻ ക്യാപ്റ്റന്മാരുമായി നിന്ന് അവരുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ മത്സരിച്ച് ആവേശത്തോടെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം 80, 90, 91, 94, 95, 96, 98, 2009, 2014 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് ചമ്പക്കുളം. ജോസി ജോൺ ക്യാപ്റ്റനായി, പ്രസന്നകുമാർ എസ്, കുര്യാക്കോസ്, തോമസ് ബെൻസി ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിൽ 12 നമ്പർ വള്ളം കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ 74, 75, 82, 83, 84, 87, 87, 2007, 2013, 2016, 2008, 2016 അങ്ങനെ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് ടി ബി സി മാങ്കൊമ്പിന്റെ കൈക്കരുത്തിൽ ഇതാ നെഹ്റു ട്രോഫിയിൽ മൊത്തമിട്ട് കാരിച്ചാൽ ലിനു പാലത്ര അതിന്റെ ക്യാപ്റ്റനാണെങ്കിൽ, ശ്യാം കുമാർ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനാണെങ്കിൽ ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി വിതറുന്ന മാരിവില്ലുകൾ കണ്ടുകൊണ്ട് ഒരുപാട് പ്രേക്ഷകരെ, ഒരുപാട് ശ്രോതാക്കളെ, ഒരുപാട് വള്ളംകളി പ്രേമികളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ആവേശത്തിന്റെ മുൾമുനയിലേക്ക് എത്തിക്കുന്ന മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് പയസ് ടെൻത്ത് ഒരൽപ്പം പിന്നോട്ട് പോയോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ രണ്ടാം ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടൻ വിട്ടുകൊടുക്കുന്നില്ല. ഒന്നാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ട് ആവേശത്തോടെ കൈക്കരുത്ത് മുറുക്കിക്കൊണ്ട് തുഴകളൊന്ന് മുറുക്കി ഏതാണ്ട് നദോന്നതയും വഞ്ചിപ്പാട്ടുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കുതിര ശക്തിക്ക് മാറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ തലവടി ചുണ്ടൻ കടന്നു വരുമ്പോൾ ചമ്പക്കുളവും കാരിച്ചാലും 3, 4 ട്രാക്കിൽ ഉജ്ജ്വല വിജയത്തിന് വേണ്ടി, ആധികാരിക വിജയത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചുണ്ടൻ വള്ളത്തിന്റെ ഈ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ആവേശത്തിന്റെ കുതിപ്പില് തുടിപ്പില് വിജയത്തിന്റെ കൈക്കരുത്ത് ഞങ്ങൾക്ക് തന്നെ ഉന്നമനത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണം. പക്ഷേ രണ്ടാമത്തെ ട്രാക്കില് തലവടി ചുണ്ടൻ ഉജ്ജ്വലമായൊരു പ്രകടനം, താളക്കാര്, വിസിലുകാര്, നിലക്കാര് എല്ലാവരും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കുതിച്ച് പറന്ന് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരുമ്പോൾ 1 നമ്പർ വള്ളം തലവടി ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിന് കടന്നുകൊണ്ട് കടന്നു പോകുമ്പോൾ ഇതാ ആ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിന്റെ 2, 3, 4 സ്ഥാനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ട്രാക്കുകളെ തീ അർപ്പിച്ചുകൊണ്ട്, തീ പിടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് സെന്റ് ഫയസ് ടെൻത്ത് ചമ്പക്കുളം കാരിച്ചാൽ 3 വള്ളങ്ങളും ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനി ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരമുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും സെക്കൻഡ് ലൂസേഴ്സ് കഴിഞ്ഞു, ഇനി ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാനിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മത്സരം ആരംഭിക്കും. തുടർന്നുള്ള വിവരണത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
1: ലൂസേഴ്സ് ഫൈനലിന്റെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ്.

0: ലൂസേഴ്സ് ഫൈനലിന്റെ ചുണ്ടൻ വെള്ളം കൊണ്ട മത്സരമാണ് സൃഷ്ടിച്ചുകൊണ്ട് നിരവധി നെഹ്റു ട്രോഫികൾ സ്വന്തമാക്കിയ വെള്ളം 1998 തുടങ്ങിയ ക്ലബ്ബാണിത്. 1999 ആലപ്പാടനിൽ തുടങ്ങി ചെറുതണിയിൽ 2004 പായപ്പാട് വെള്ളത്തിൽ 2005-06 ഹാട്രിക്. 2010 ജവർ തായങ്കരിയിൽ ജോസഫ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ ആ വെള്ളപിതാവാൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി ദൃക്സാക്ഷിണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനുക്ക് ജോൺ കൈമാറും.
1: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉജ്ജ്വല പോരാട്ടത്തിന് ഇതാ തിരിതെളിയുകയാണ്. ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം. ഹീറ്റ്സിൽ 5-6-7-8 സ്ഥാനങ്ങളിലായി പോയ വള്ളങ്ങൾ ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ഒരു കര മുഴുവൻ കാത്തിരിക്കുന്നത് ഇവരുടെ വിജയത്തിന് വേണ്ടിയാണ്. ഇതാ 4 കളിവള്ളങ്ങൾക്കും പറയുവാൻ ഒരു പിടി ചരിത്രമുണ്ട്. ഈ വർഷം നീറ്റിലിറങ്ങിയ 2 പുത്തൻ വള്ളങ്ങളടക്കം 4 കളിവള്ളങ്ങൾ മത്സരിക്കുന്നു. നിരണം ചുണ്ടനും പുണ്യാളൻ നിരണവും ഒരു നാട്ടിലെ 2 കരകളിലുള്ള 2 വള്ളങ്ങൾ അടുപ്പിച്ച് ഏകോചര സഹോദരങ്ങളെ പോലെ 2 ട്രാക്കുകളിൽ മത്സരിക്കുന്നു. ഒപ്പം ചെറുതല ചുണ്ടൻ നാട്ടകം ബോട്ട് ക്ലബ് കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നാട്ടകം ബോട്ട് ക്ലബിന്റെ തിരിച്ചു വരവാണിത്. 19 തവണ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കാൻ പറ്റാതെ പോയ നാട്ടകം ബോട്ട് ക്ലബിന്റെ ശക്തമായ തിരിച്ചുവരവ് 3-ാം ട്രാക്കിൽ നടക്കുമ്പോൾ ആർപ്പുവിളികളുടെ നാട്ടിൽ നിന്നും ആർപ്പൂക്കരയിൽ നിന്നും പുന്നമടയിൽ വിസ്മയം തീർക്കാൻ എത്തി നിൽക്കുന്ന ആർപ്പൂക്കര ചുണ്ടൻ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്ന പുന്നമടക്കായലിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ആലപ്പുഴ ജില്ലയിലെ ഒരു ടീം എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പത്തനംതിട്ട ജില്ലയും കോട്ടയം ജില്ലയും തമ്മിൽ ആലപ്പുഴ ജില്ലയുടെ പുന്നമടക്കായലിൽ ഏറ്റുമുട്ടുന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചായി ഒരു ഫൈനൽ മത്സരത്തെ അനുസ്മരിപ്പിക്കുമാറ് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നെത്തുകയാണ്, തുഴയറിഞ്ഞെത്തുകയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
2: 72-ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ അവസാന ഘട്ടത്തിലേക്ക് പുന്നമട നട്ടായം കടന്നിരിക്കുകയാണ്. ലോകമാകെയുള്ള ജലോത്സവ പ്രേമികളുടെ എല്ലാം ശ്രദ്ധ ഇന്ന് ഈ നട്ടായത്തിലേക്കാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഫൈനൽ മത്സരത്തിന് മുന്നോടിയായുള്ള 2-ാം സ്ഥാനത്തേക്ക് വന്ന മത്സരം, അല്ലെങ്കിൽ 5 മുതൽ 9 വരെ സ്ഥാനങ്ങൾ നേടിയ മത്സര വള്ളങ്ങളുടെ മത്സരമാണ് ലൂസേഴ്സ് ഫൈനൽ. ഒരു ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത് നിരണം, പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലുള്ള വള്ളങ്ങൾക്കപ്പുറം ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നുള്ള നിരണം ചുണ്ടൻ, പുണ്യാളൻ നിരണം, ആർപ്പൂക്കര, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ ചെറുതന കരക്കാരുടെ ചുണ്ടൻ വള്ളവുമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, വള്ളങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലൂസേഴ്സ് ഫൈനലും ഫൈനലും അത്യധികമായ ആവേശം നീന്തി തുടിക്കുന്ന ഒന്നായി മാറുകയാണ്. ഈ കളിവള്ളങ്ങളെ സംബന്ധിച്ച്, കളിക്കാരെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ജന്മിത്തത്തിനെതിരെ തൊഴിലാളികൾ വിപ്ലവം നയിച്ച മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് കളിവള്ളങ്ങൾ ജലപ്പരപ്പിൽ പോരിനിറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പനത്തൊടി ചീകിയൊരുക്കിയ തുഴകൾ ജലപ്പരപ്പ് തുളച്ചു കീറി വാരിക്കുന്തങ്ങളാകുമ്പോൾ ദാ നാലു വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിന് ഇനി ഏതാണ്ട് 200 മീറ്റർ മാത്രമാണ് അകലത്തെ 1150 അടി നീളമുള്ള ട്രാക്കിൽ എത്ര മനോഹരമായി, ആവേശകരമായി കരക്കാരുടെ, ക്ലബ്ബുകാരുടെ, ജനങ്ങളുടെ, വള്ളംകളി പ്രേമികളുടെ ഒക്കെ ആവേശം ഏറ്റെടുത്തുകൊണ്ട് 1-ാമത്തെ ട്രാക്കിൽ നിരണം ചുണ്ടൻ, പുണ്യ 2-ാമത്തെ ട്രാക്കിൽ നിരണത്ത് തന്നെയുള്ള പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് പുണ്യാളൻ ചുണ്ടൻ തുഴയുന്നത്. കുമരകം ടൗൺ ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പുന്നമടയിൽ വന്ന് പലകുറി നെഹ്റു ട്രോഫി കാരിച്ചാലിലും വലിയ ദിവാഞ്ചിലും ഒക്കെ വാങ്ങിയ വള്ളമാണ്. 3-ാമത്തെ ട്രാക്കിൽ ചെറുതന, NBC നാടകം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചെറുതന ഈ ഓളപ്പരപ്പില് വിസ്മയങ്ങൾ തീർക്കുമെന്നാണ് തോന്നുന്നത്. 4 ട്രാക്കുകളിൽ വരുന്ന വള്ളങ്ങളിൽ 2, 3, 4 ട്രാക്കുകളിലെ വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വീക്ഷിക്കാവുന്നതിനപ്പുറം അത്രമേൽ ഇഞ്ചോടിഞ്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അവ മുന്നോട്ട് കുതിക്കുന്നത്. 1-ാം തുഴക്കാരൻ, അമരക്കാരൻ, അണിയം ഒക്കെയും ഒരേപോലെ ഒറ്റ ശ്വാസത്തിൽ ഒരേ ഉടലായി 4 ട്രാക്കുകളിലും അയ്യോ ഇതൊരു ഫൈനലിനെ അനുസ്മരിപ്പിക്കും, എന്തൊരു വൈബാണോ ഇത്, ഇതാണ് വള്ളംകളി, ഇതാണ് ജലോത്സവം. ജലോത്സവ പ്രേമികൾക്ക് എക്കാലവും ഓർത്ത് വെക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലൂസേഴ്സ് ഫൈനൽ, ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന വിധം നിരണം, പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര 4 വള്ളങ്ങൾ ഫിനിഷിംഗ് ലൈനിലൂടെ.

0: ചെറുതനെയാണോ, നാലാമത്തെ ട്രാക്കിലെ അർപ്പൂക്കരയാണോ വിധികർത്താക്കൾക്ക് വേണ്ടി വിടുകയാണ്. ഇനി ഈ പുഞ്ഞമട കായൽ ആരാണ് ജലരാജാവെന്ന് അറിയാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ്. ജലരാജാവിനെ തീരുമാനിക്കാനുള്ള വള്ളംകളിയുടെ ഏറ്റവും അവസാനത്തെ ലാപ്പിലേക്ക് ഈ നെട്ടായം ഓടി എത്തുകയാണ്. നാല് ചുണ്ടൻ വള്ളങ്ങളാണ്, മേൽപ്പാടം, വീയപുരം, ആരോമ, നടുഭാഗം, കുട്ടനാട്ടിലെ തലയെടുപ്പുള്ള നാല് ചുണ്ടൻ വള്ളങ്ങൾ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, കൈനകരി യു ബി സി കൈനകരി, ആരോമ ബോട്ട് ക്ലബ്, പുന്നമട ബോട്ട് ക്ലബ്, ഇവ തമ്മിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വള്ളംകളിയുടെ തീരുമാനിക്കുന്ന മത്സരം ആരംഭിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ദൃക്സാക്ഷി വിവരണത്തിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: 72-ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന് ഈ പുന്നമടയിൽ ജലത്തിന് തീപിടിക്കാൻ തുടങ്ങുകയാണ്. ഫൈനൽ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ വെള്ളം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, സബീഷ് കുമാർ ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വീയപുരം, ഹീറ്റ്സിൽ മൂന്നാം സ്ഥാനത്തെത്തിയ വെള്ളം യു ബി സി കൈനകരി, പത്മകുമാർ ക്യാപ്റ്റൻ. മൂന്നാം സ്ഥാനത്ത് ആരോമ വൺ, ഹീറ്റ്സിൽ നാലാം സ്ഥാനത്തെത്തിയ വെള്ളം ആരോമ ബി സി കൊല്ലം, രഞ്ജിത് സജീവ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ നടുഭാഗം, ഹീറ്റ്സിൽ രണ്ടാം സ്ഥാനത്തെത്തിയ വെള്ളം പള്ളാത്തുരുത്തി പുന്നമട ബോട്ട് ക്ലബ്, എൻ സി എഫ് സി ആണ്, ആൻ ആൽബർട്ട് ആണ് ക്യാപ്റ്റൻ. സുഹൃത്തുക്കളെ, ഈ ഫൈനലിന് ദൃക്സാക്ഷി വിവരണം ചെയ്യുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. നടുഭാഗം വള്ളത്തിനെ കുറിച്ച് പറഞ്ഞാൽ നാലാം ട്രാക്കിലെ നടുഭാഗം 1952 നെഹ്റു ട്രോഫിയുടെ ചരിത്രം കുറിച്ച് ചാക്കോ മാമൻ ചാക്കോ മാപ്പിള മാട്ടുവിന്റെ നേതൃത്വത്തിൽ നടുഭാഗം ബോട്ട് ക്ലബ് ഒന്നാം സ്ഥാനം നൽകുകയുണ്ടായി. അങ്ങനെയാണ് നെഹ്റു ട്രോഫിയുടെ ഉത്ഭവം തന്നെ പറയാം. 1952 ശേഷം 2019 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് നടുഭാഗം. അതേപോലെ വിയപുരം വള്ളം നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോ ഫിനിഷ് നമുക്ക് എല്ലാവരുടെയും ഓർമ്മയിലുള്ളതാണ്. അത് തുഴയുന്നത് ഈ കുട്ടനാടിന്റെ പുന്നോമനക്കൽ യു ബി സി കൈനേരിയാണ്. യു ബി സി കൈനേരിയെ കുറിച്ച് പറഞ്ഞാൽ നെഹ്റു ട്രോഫിയുടെ ഉയരത്തിൽ 12 തവണ നിരവധി ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ ക്ലബാണ്. 1964 പി കെ തങ്കച്ചന്റെ നേതൃത്വത്തിൽ, 65 വീണ്ടും പാർത്ഥസാരഥിയിൽ, 1968 പാർത്ഥസാരഥിയിൽ, 70 കല്ലുപ്പറമ്പിൽ, 76 കാരിച്ചാലിൽ, 79 ആയാപറമ്പിൽ, അങ്ങനെയാണ് 89 90 91 ഹാട്രിക് ചമ്പക്കുളത്തിൽ എ കെ ലാൽസന്റെ നേതൃത്വത്തിൽ, 93 കല്ലുപ്പറമ്പിൽ, 2014 ചമ്പക്കുളത്തിൽ. അങ്ങനെ രജത രേഖ രചിക്കാൻ തയ്യാറായി നിൽക്കുന്ന വള്ളമാണ് ക്ലബാണ് യു ബി സി കനകരി. അങ്ങനെ പുന്നമട കായലിന്റെ ഈ തിരശീല വീണാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരശീല വീഴുമ്പോൾ ഈ നാല് പടക്കുതിരകൾ പായാനായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടറുടെ വിസലിനായി കാത്തിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരകളെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം നൽകാൻ ബാക്കി ഭാഗത്തിനായി ഞാൻ എന്റെ സുഹൃത്തെ വിനുക്ക് ജോണിന് കൈമാറുകയാണ് മൈക്ക്.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. എല്ലാവരും കാത്തിരുന്ന സുന്ദര നിമിഷത്തിനിതാ പുന്നമടക്കായൽ വേദി ഒരുങ്ങുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ മത്സരം, മാസങ്ങളോളം നടന്ന കഠിനമായ പരിശീലനം, ഇതെല്ലാത്തിന്റെയും അവസാനം ശുഭപര്യവസായി എന്നെഴുതി കാണിക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ ചിത്രത്തിന്റെ അവസാനം പോലെ ഇതാ സുന്ദരമായ ഒരു സമാപനത്തിനായി, വളരെ മനോഹരമായ ഒരു സമാപനത്തിനായി തിരിതെളിയുകയാണ്. കാട്ടരുവികളും കായലോളങ്ങളും കാവും കുളവും നിറഞ്ഞ കേരള നാടിന്റെ കീർത്തി കൊടുപിടികൾക്കപ്പുറം എത്തിച്ച കായൽ പരപ്പിലെ കായിക മാമാങ്കത്തിന്റെ കലാശപ്പോരിന് കായൽ കരയിലെ കാണികൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുമ്പോൾ ഇതാ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. വീയപുരത്തിനും നടുഭാഗത്തിനും പറയാൻ രണ്ട് നെഹ്റു ട്രോഫികൾ ഉണ്ടെങ്കിൽ മേൽപ്പാടത്തിനും അരോമയ്ക്കും ഇക്കുറി നേടാൻ പോകുന്നത് ആദ്യത്തെ നെഹ്റു ട്രോഫി ആയിരിക്കും. ചരിത്രമുറങ്ങുന്ന നാല് ബോട്ട് ക്ലബുകൾ ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ നാല് കളിവള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു. ഒരേപോലെ ഒന്നിച്ചൊന്നായി മുന്നേറുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷമേറ്റ മുറിവിന് ഇത്തവണ മധുര പ്രതികാരം നൽകുവാനായി ഇതാ ഒന്നാം ട്രാക്കിലൂടെ ആവേശുജ്വലമായ പോരാട്ടം നടത്തുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഇക്കുറി ചരിത്ര വിജയമായി മാറ്റാനായി പള്ളാത്തുരുത്തിയും കഴിഞ്ഞ കുറച്ചു കാലമായി കപ്പില്ലാതെ നടക്കുന്നവർ എന്ന പേരുമായി നടക്കുന്നവർ ഇതാ യു ബി സി കൈനകരി. നെഹ്റു ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ബോട്ട് ക്ലബായ യു ബി സിയുടെ വലിയ തിരിച്ചുവരവാകുമോ, അതോ അരോമയുടെ ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനായി മാത്രം കച്ചകെട്ടിറങ്ങിയ ഒരുപറ്റം പേരുടെ തിരിച്ചുവരവാകുമോ, ചരിത്രമാകുമോ ബി ബി സി പുന്നമട? കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡിന്റെ ബലത്തിൽ

0: സമ്മാനം കരസ്ഥമാക്കേണ്ടി വന്ന പുന്നമടയുടെ സ്വന്തം പുലുക്കുട്ടികളുടെ വിജയമാകുമോ? എന്താണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ചരിത്രമാകും, തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ചരിത്രമാകും. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. തണുത്തുറഞ്ഞു നിൽക്കുന്ന പ്രകൃതി മേൽപ്പാടും വീയപുരവും അരോമായും നടുഭാഗവും തമ്മില് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. കരിങ്കുഴലിയെ പോലെ കാണപ്പെടുകയാണ് പുന്നമട കായൽ, കാമിനിയെ പോലെ കാണപ്പെടുകയാണ് പുന്നമട കായൽ, മാനസ നന്ദിനിയെ പോലെ കാണപ്പെടുകയാണ് ഈ തടാകം കണ്ടാൽ. ഇത് അല്ലയോ കാവ്യ ദേവതേ, നീ ഒരു വനമോഹിനിയാണോ, ദേവാംഗനയാണോ, കാവ്യ ദേവതയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇതാ മദനൻ പുഷ്പശരം, മദന്റെ പുഷ്പശരം പോലെ അങ്ങനെ കടന്നു വരുന്ന ജലരാജാക്കന്മാരുടെ സ്പർശനം കൊണ്ട് നിന്റെ നീലോൽപല മിഴി കൂമ്പിപ്പോയോ, നിന്റെ നീലോൽപല മിഴി അടഞ്ഞു പോയോ? ഇല്ല, മേൽപ്പാടവും വീയപുരവും അരോമായും നടുഭാഗവും തമ്മിൽ യു ബി സി കൈനഗിരിയുടെ വീയപുരവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും അരോമ ബോട്ട് ക്ലബിന്റെ അരോമായും പി ബി സി പുന്നമടയുടെ നടുഭാഗവും തമ്മിൽ ഈ ഫൈനൽ മത്സരത്തിൽ 2026 നെഹ്റു ട്രോഫി മത്സരത്തിൽ, അന്തിമ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് ജലരാജാവിന്റെ കഴുത്താടയിലാണ് ഈ സ്വർണ്ണമാല്യം ചാർത്തുക പുന്നമട കായലെ? അത് കളഹംസങ്ങൾ പോലെ കടന്നു വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ, സ്വപ്ന വരവർണ്ണിനിയായ ഈ സരോവരം, ഒന്നാം ട്രാക്കിലുള്ള മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം, നാല് വള്ളങ്ങൾ ഒരുപോലെ കടന്നു വരികയാണ്. സ്വർണ പ്രഭയിൽ മുങ്ങിക്കുളിച്ച് സ്വപ്ന സുന്ദരിമാരെ പോലെ, സ്വപ്ന റാണിമാരെ പോലെ, സ്വപ്ന കുമാരിമാരെ പോലെ വർദ്ധിത വീരത്തോടെ കടന്നു വരുന്ന നാല് ജല രാജാക്കന്മാര്, ചരിത്രമുള്ള ജല രാജാക്കന്മാര്, മേൽപ്പാടം, വീയപുരം, അരോമ, നടുഭാഗം, ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ ചരിത്രമുള്ള നടുഭാഗം. 1952 ഇതം പ്രഥമമായി പ്രധാനമന്ത്രിയിൽ നിന്ന് ട്രോഫി നേടിയ നടുഭാഗമേ നീ ചരിത്രം സൃഷ്ടിക്കുമോ? ഇതാ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കുന്നു. ഇവിടെ ആകെ നീലിമയിൽ ഉറങ്ങിക്കിടക്കുന്നു. അതിസുന്ദരമായ പോരാട്ടം, ചുണ്ടൻ വള്ളങ്ങളുടെ ചാലക ശക്തി, സുവർണ ചഷകം പോലെ ഇതാ നെഹ്റു ട്രോഫി. ഈ സുവർണ ചഷകം ആരാണ് ചുണ്ടോട് ചേർത്ത് പിടിക്കുക? മേൽപ്പാടം, വീയപുരം, അരോമ, നടുഭാഗം, ഉഗ്രൻ പോരാട്ടം, ഉജ്ജ്വലമായ മത്സരം, പ്രകൃതി പോലും തണുത്തുറഞ്ഞു നിൽക്കുകയാണ്. രാസ്യ നർത്തന ഭാവമൊക്കെ മാറിക്കഴിഞ്ഞു. അൽപാടം, വീയപുരം മുന്നോട്ട്, അല്ല മേൽപ്പാടം, അല്ല അരോമ, അല്ല നടുഭാഗം, വീയപുരം, നടുഭാഗം, അല്ല അരോമ, നടുഭാഗം, വീയപുരം, പറയാനൊക്കത്തില്ല. സുന്ദരമായ, അതിമനോഹരമായ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തില് ഇത്ര സുന്ദരമായ ഒരു മത്സരം നടന്നിട്ടില്ല. കമന്റേറ്റർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ പ്രകടനം, അത്ര സുന്ദരമായിരുന്നു. ഇതിന്റെ തുടർന്നുള്ള വിവരണത്തിന് എന്റെ സുഹൃത്ത് ശ്രീ ഭദ്രൻ വടക്കുപറമ്പിൽ മൈക്ക് കൈമാറും.
2: ആവേശകരമായ, സുന്ദരമായ ഒരു ജലയുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുന്നമട കായലിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ആവേശത്തിന്റെ ഊസ്മരിക മാസ്മരിക അന്തരീക്ഷത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികളും അന്തം വിട്ടുപോകുന്ന പ്രകടനമാണ് നമ്മൾ കണ്ടത്. ഉജ്ജ്വലമായ പ്രകടനം, മേൽപ്പാടവും വീയപുരവും ആരോമ നമ്പർ വണ്ണും നടുഭാഗവും, ഇതിലാരാണ് വിജയിയെന്ന് ജഡ്ജസ് തന്നെ തീരുമാനിക്കണം, ടൈമർ വെച്ച് തന്നെ തീരുമാനിക്കണം, മൈക്രോ സെക്കൻഡ് വെച്ച് തീരുമാനിക്കണം. അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യ വിരുന്ന് സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, 72 നെഹ്റു ട്രോഫിയുടെ ജലമാമാങ്കത്തിന് ഇവിടെ തിരശ്ശീല വീഴാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇനി നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ ഉൾപ്പെടെ ഇവിടെ കാത്തു നിൽക്കുന്നു, വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നു. നല്ലൊരു ജലയുദ്ധം, നല്ലൊരു ജലമാമാമം കണ്ട് സ്നേഹത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികൾ, തീർച്ചയായും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ആ ജലചക്രവർത്തിമാരുടെ ഫിനിഷിംഗ് പോയിന്റ് ടൈം ഇവിടെ എഴുതി കാണിക്കുന്നു. അരോമ നമ്പർ 1 ഉൾപ്പെടെയുള്ള ടീമുകളുടെ ആ ടൈമിങ്, ആ റിസൾട്ട്, ആ ദൃശ്യ വിരുന്ന് നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സര വിജയികൾക്കുള്ള നെഹ്റു ട്രോഫിയുടെ സമ്മാനദാന ചടങ്ങ് വേദിയിൽ ആരംഭിക്കും. ഏതായാലും പ്രിയപ്പെട്ടവരെ, 72 വള്ളങ്ങൾ പങ്കെടുത്ത 72 നെഹ്റു ട്രോഫി ജലമാമാങ്കം ഇവിടെ പൂർണ്ണമാകുകയാണ്. തീർച്ചയായും ഒരുപാട് സ്നേഹത്തോടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്.

0: ഞങ്ങളുടെ വിശ്വാസം, സ്നേഹത്തോടെ ഞങ്ങൾ ആ ദൗത്യം നടപടിയോടുകൂടി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഈ ജലോത്സവത്തിൽ പങ്കെടുത്ത സ്വദേശികളും വിദേശികളുമായിട്ടുള്ള പ്രിയപ്പെട്ടവര് ഇവിടെ റിസൾട്ട് എഴുതി കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് കാണിച്ചിരിക്കുന്നത് ആരോമയാണ്, നടുഭാഗമുണ്ട്, രണ്ടാമത് നെയ്യപുരമുണ്ട്, മൂന്നാമത് മേൽപ്പാടം ചുണ്ടനുണ്ട്, നാലാമത് അതില് 4 മിനിറ്റും 23 സെക്കൻഡും 328 മൈക്രോ സെക്കൻഡുമായി അരോമ നമ്പർ 1 നിൽക്കുന്നു. തൊട്ടടുത്ത സ്ഥാനങ്ങളിലായി പ്രിയപ്പെട്ടവർ നിൽക്കുമ്പോൾ ആകാശവാണി നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ഈ നല്ല ജലോത്സവത്തിന്റെ ദൃശ്യവിരുന്ന് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൽ ഞങ്ങളും ഒപ്പം നിങ്ങളും കൃതാർത്ഥരെന്ന് വിശ്വസിക്കുന്നു. ആവശ്യത്തിന്റെ അധികമായി സ്നേഹത്തോടെ ഇനിയും നിങ്ങളിലേക്ക് എത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയും 2027 ജലമേളയിൽ നമുക്ക് കാണേണ്ടതുണ്ട്. തീർച്ചയായും വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ സന്തോഷമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നല്ല മത്സര വള്ളംകളി ഇനിയും ഒരുപാട്. ലോകത്തിലെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് നെഹ്റു ട്രോഫി. ആ നെഹ്റു ട്രോഫിക്ക് പര്യവസാനം കുറിച്ച ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെല്ലാവരും വളരെയധികം ആനന്ദത്തിലാണ്, സന്തോഷത്തിലാണ്. കാരണം വളരെ മനോഹരമായ ഒരു ജലയുദ്ധമാണ് നമ്മൾക്ക് മുന്നിലൂടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയത്. ആവേശത്തിന്റെ മുത്തുമണികൾ വാരിയെറിഞ്ഞ നല്ല മനോഹരമായ ദൃശ്യവിരുന്ന് നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ടീമുകൾക്കും, നല്ല അന്തരീക്ഷം നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നമ്മുടെ വള്ളങ്ങൾക്കും ഒരുപാട് സന്തോഷമറിയിക്കുമ്പോൾ ഇവിടെ റിസൾട്ട് നമുക്ക് സ്നേഹത്തോടെ എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഔദ്യോഗികമായിട്ടുള്ള റിസൾട്ട്, സ്വാഭാവികമായിട്ട് ഫൈനൽ മത്സരങ്ങൾ 3 നടന്നത്, അതായത് സെക്കൻഡ് ലൂസേഴ്സ്, തേർഡ് ലൂസേഴ്സ്, ലൂസേഴ്സ് ഫൈനലുകൾ, ഏതാണ്ട് എല്ലാം ഒരു ജലയുദ്ധം. കാരണം 400 കായിക താരങ്ങൾ 4 ചുണ്ടൻ വള്ളങ്ങളിലായി സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ അങ്ങനെ തുഴഞ്ഞു വരുന്ന ആ കാഴ്ച ഏതാണ്ട് ഭൂമി കുലുക്ക അനുഭവപ്പെടുന്നത് പോലെയുള്ള പ്രതീതിയാണ് ഇവിടെ നിന്ന് കണ്ട കാളികൾക്ക് അനുഭവപ്പെട്ടത്. തീർച്ചയായും ആ നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് നമുക്ക് തുടർന്നുള്ള 2027 ജലമാമാങ്കത്തിന് ഒരിക്കൽ കൂടി ഒത്തുകൂടാമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ തിരിച്ച് ശ്രോതാക്കളെ, ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞാൻ ഭദ്രൻ വടക്കുംപുറം, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ബിച്ചു എക്സ് മലയിൽ ബിനു കെ ജോൺ, അതോടൊപ്പം ഡോക്ടർ വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ, ഞങ്ങളുടെ റേഡിയോ നിലയത്തിന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ആകാശവാണിയുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തോഷ് സാർ, ഉണ്ണികൃഷ്ണൻ സാറ്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ ഷിബു സാറ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുന്നു. ഒപ്പം തീർച്ചയായും ഒരിക്കൽ കൂടി 2027 വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം വിട പറയുന്നു. തിരിച്ച് സ്റ്റുഡിയോയിലേക്ക്.
1: ആലപ്പുഴ പുന്നമട കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണമാണ് കേട്ടത്. വിവരണം നൽകിയത് അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ, വിനു കെ ജോൺ, ഭദ്രൻ ടി ബി, ഡോക്ടർ ജി എസ് വിനോദ് കുമാർ എന്നിവർ.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: നിയമവേദി.
1: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
2: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
0: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾ

0: മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
1: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ്. സമകാലികം. കാനകൾക്കും വേണം ക്ലീനിംഗ്.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
5: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
4: അത് തന്നെ, നമ്മുടെ 60 രൂപ.
5: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളു കയ്യില്.
4: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
5: രണ്ടാമത്തേതോ,
4: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
5: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
4: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
6: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
7: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
8: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളി ആയിട്ട്.
9: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
1: ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. കേണൽ ജാനോട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റസ്. 8:05 FM ഹെൽത്ത് ലൈൻ. പ്രമേഹം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്റേണൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജ്യോതിഷ് ആർ നായരുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
10: ഈ ഓണം KK ചേട്ടനൊപ്പം
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോഡ്, ഇടപ്പള്ളി.
13: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
14: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: 9:15 ഓണം കഥാവേള. പി സുരേന്ദ്രൻ, തിരുവനന്തപുരം റിലേ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
15: 30 കോടി രൂപയുടെ
16: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് NK വിജയൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ: ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര. ഉള്ളൂർ പരമേശ്വരയ്യരുടെ ശ്രീകൃഷ്ണ ദശകം എന്ന കവിത.

0: 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ 6:55 മുതൽ 7:25 വരെ എഫ് എൻ ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 ഓണം കവിതാ നേരം. 7:05 ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം, മാറുന്ന ഇന്ത്യൻ ബഹിരാകാശ രംഗം. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. കണ്ടീഷൻ സപ്ലൈ.
0: ആർസിആർ കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, തമ്മനം നളന്ത പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 10:00 ആകാശവാണി എഫ് എം വാർത്തകൾ. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, സ്മൃതിരാഗം. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ആവണി പൊന്നുന്നാൾ, മധു ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഓർമ്മചിന്ത. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി. 6:00 പദ്ധതികൾ ജനനിമയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ.
2: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
0: ആറു മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, പൂത്തു നിൽക്കും നിത്യവരുമാനം. ആദായകരമായ രീതിയിൽ അലങ്കാര ചെടികൾ വളർത്തുന്ന ആലുവ കോമ്പാറയിലുള്ള സുമി ശ്യാംരാജിന്റെ അനുഭവങ്ങളും ചിന്തകളും. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഈവനിംഗ്. സമകാലികം, മാറുന്ന ഇന്ത്യൻ ബഹിരാകാശ രംഗം.
7: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
10: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
9: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
10: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
9: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
10: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
9: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:05 യുവവാണി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം. 9:15 ഓണം കഥാവേള, മോപ്പിൽ മോഹൻ, തിരുവനന്തപുരം റിലേ. 10:00 ഗാനമഞ്ജുഷ. 11:00 ഹിന്ദി.

0: ഇന്നും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: അറിഞ്ഞില്ലേ, എറണാകുളം എം ജി റോഡിൽ പള്ളിമുക്കിലുള്ള സാംസങ് മൊബൈൽ എക്സ്ക്ലൂസീവ് സ്റ്റോറിൽ എക്സ്ചേഞ്ച് മേള, ഒപ്പം ഈസി ഫിനാൻസും ക്യാഷ് ബാക്ക് ഓഫറും എക്സ്റ്റെൻഡഡ് വാറണ്ടിയും. വിളിക്കൂ 9947268687.
0: സേവന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരെ അവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477225167 0477225167.
2: ശതമാനം ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
5: അതിനെന്താ വിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
4: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
5: വിട്ടപ്പിള്ളി ഏജൻസീസ്.
6: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകെ വരും.
5: അതെങ്ങനെ?
6: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: കണ്ടീഷൻ അപ്ലൈ.
9: ഈ ഓണം KK ചേട്ടനൊപ്പം
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
0: കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ മൃഗസംരക്ഷണ രംഗവുമായി ബന്ധപ്പെട്ട പരിശീലന സൗജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 0479249225277.
12: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
13: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
12: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
14: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
14: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
15: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
16: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
15: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
16: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
15: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
16: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
15: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: 30 കോടി രൂപയുടെ
17: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
0: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രമെഴുതിയ അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് 2nd സ്ഥാനം. ബിയപുരം 3rd സ്ഥാനവും നേടി. 4:23, 328 മൈക്രോ സെക്കൻഡാണ് അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23, 448 മൈക്രോ സെക്കൻഡിൽ നടുഭാഗവും എത്തി. 4:23, 770 മൈക്രോ സെക്കൻഡിൽ ബിയപുരം 3rd എത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
7: പുന്നമടക്കായലിനെ കീറിമുറിച്ച ജലരാജക്കന്മാർ കുതിച്ചു വാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞിരുന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
6: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27th യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ചു.

0: ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോടെ എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോട്ടൽ കോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340+ കലാപരിപാടികളാണ് അരങ്ങേറുക. 3,000+ കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിനുശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കാവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മാട്ടുപ്പെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൗകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപ്പെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപ്പെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീര വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72 നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി

0: 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കിലുക്കിൽ പമ്പരം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

വയലാർ രാമവർമ്മയുടെ വരികൾ ഈണമിട്ടത് എം എസ് വിശ്വനാഥൻ, യേശുദാസും ബി വസന്തയും പാടിയത്. ചിത്രം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ.

ചലച്ചിത്രഗാനങ്ങൾ ഇനി 9:30 കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കുറഞ്ഞ താപനില 24.1°C, കൂടിയ താപനില 31.9°C. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: മണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ.

0: നേടാനാവില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അർത്ഥവത്തായി ഉപയോഗിക്കാം. പണം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ സമയത്തെയും വിലമതിക്കാം. കാരണം ജീവിതമെന്നത് സമയത്തിന്റെ മറ്റൊരു പേരാണ്. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ കോൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് ശ്രീമതി താജുന്നിസയുമായുള്ള അഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: മണ്ണിൽ വിളയുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും പുറമെ മണ്ണിനടിയിലും മരത്തടിയിലും വളരുന്ന വിളകളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ മണ്ണിൽ വിത്ത് പാകാതെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു അത്ഭുത വിളയുണ്ട്, കൂൺ. ഒരു കാലത്ത് അപൂർവ ഭക്ഷണ വിഭവമായി മാത്രം കണ്ടിരുന്ന കൂൺ ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഭാഗമായും മികച്ച വരുമാന മാർഗമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെറിയൊരു മുറിയിൽ തുടങ്ങി വലിയൊരു വാണിജ്യ സംരംഭമായി വളർത്തിയെടുക്കാൻ കഴിയുന്ന കൂൺ കൃഷി യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പുതുതലമുറ സംരംഭകർക്കും വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. അങ്ങനെ കൂൺ കൃഷി ഒരു ചെറിയ കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് വലിയൊരു സംരംഭകത്വ സാധ്യതയാക്കി മാറ്റിയ ഒരു വനിതയെ നമുക്കിന്ന് പരിചയപ്പെടാം. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുന്നിസ. താജുന്നിസയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
3: താജുന്നിസ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മേഡം, താങ്കൾ ഒരു കൂൺ കർഷക ആയിരുന്നു, ഇപ്പോഴും കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു നല്ല സംരംഭകയുമാണ്, ഹൈടെക് മഷ്റൂം ഫാമിലോട്ട് മാറിയിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ തുടക്കം ഒന്ന് പറയാം, എങ്ങനെയാണ് ഈ കൂൺ കൃഷി തുടങ്ങിയത്?
4: കൂൺ കൃഷി എന്റെ ഫാഷനാണ്. എന്റെ 20 വർഷമായി ഞാൻ കൂൺ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട്. ഈ 20 വർഷത്തിന് മുമ്പോട്ട് ചെറിയ രീതിയിലൊക്കെ അവിടെ മണ്ണിൽ കിട്ടുന്ന കൂണിനെ ഉപയോഗിച്ച് കർഷകരായ മാതാപിതാക്കളെ മകളായോണ്ടായിരിക്കാം വേറിട്ടൊരു കൃഷി രീതിയെ പറ്റി ആഗ്രഹിച്ചു. അങ്ങനെ കൂൺ കൃഷി എന്നുള്ളൊരു ഇതിലേക്ക് പോയി, അതിനെപ്പറ്റി പഠിച്ചു, നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഫോൾട്ടായി, പിന്നും റിക്കവറായി. 20 വർഷം കൊണ്ട് ഇപ്പം ഞാൻ സക്സസ് ആണ്.
3: ഓക്കെ. അപ്പോൾ ഈ കൂൺ കൃഷി ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ ബാഗിലൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്?
4: ചെറിയ കവറിനകത്ത് നിറച്ച് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇത്രയും വിപുലമായിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതായ ഫാൾട്ടുകൾ ഉണ്ടായി, കുറച്ച് കവറിനകത്തൊക്കെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്ക് പഴിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് പഠിപ്പിക്കാനുള്ള കാര്യം വരെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മയിൽ ഞാൻ പഠിക്കാൻ പോയതാണ് പണ്ട് കാലത്ത്, ഇപ്പം അതിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്,
3: ട്രെയിനറായിട്ട്
4: പോകുന്നുണ്ട്.
3: അപ്പോൾ ഇതിപ്പം ചെയ്യുന്നത് ഹൈടെക് കൂൺ കൃഷിയാണ്.
4: അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ 1500 ബെഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൈടെക് ഫാം SHMന്റെ സ്കീമിൽ കൃഷി വകുപ്പ് തന്നെ തന്നിട്ടുള്ളതാണ്.
3: ആ സ്കീമിൽ ലോണൊക്കെ കിട്ടിയായിരുന്നു, സബ്സിഡി
4: ഗ്രാന്റ് കിട്ടിയതാണ്. അപ്പോൾ ആ 4 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഹൈടെക് ഫാം ചെയ്ത് തന്നു. വേസ്റ്റ് കമ്പോസ്റ്റിന് പ്രത്യേകം സ്ഥലം ചെയ്ത് തന്നു.
3: പിന്നെ ഒന്ന് പറയാം, എങ്ങനെയാണ് ഈ ഫാം, എങ്ങനെ എവിടെ ചെയ്തിരിക്കുന്നത്?
4: എന്റെ വീട്ടിന്റെ ടെറസിന്റെ മണ്ടയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. മുമ്പൊക്കെ കൊച്ചു ഷെഡുകളായിരുന്നു, ചെറിയ ചെറിയ ഷെഡിനകത്ത് തൽക്കാലം ഒരു 100 ബെഡ് 500 ബെഡിനകത്ത് എനിക്ക് വെക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ എന്റെ 1500 സ്ക്വയർ ഫീറ്റില് എനിക്ക് ഫുള്ള് എടുത്ത് തന്നേക്കാണ്. അതിനകത്ത് നമുക്ക് പാനാമ്പാട് സിസ്റ്റത്തിലൂടെയാണ് ഇപ്പം നിന്റെ ഷെഡിനകത്ത് പ്രവർത്തിക്കുന്നത്.
3: അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ
4: കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ അതിന് ഇതാക്കാൻ പറ്റും. എയർ സർക്കുലേഷൻ പോകാൻ എയർ ഫാനുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ എയറിനെ എടുത്ത് വെളിവിടും, തണുപ്പ് അതിനകത്തോട് ഇൻക്ലൂഡ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് പ്രത്യേക രീതിയിൽ ഒരു വിളയിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നേക്കുകയാണ്. കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്ക് അപൂർവം രണ്ട് മൂന്ന് പേർക്ക് ഇത് കിട്ടിയിട്ടുള്ളൂ, അതിലൊരാൾ ഞാനാണ്.

0: മോയിസ്റ്റ് മഷ്റൂം ആണ് തന്നെയാണ്
1: അതിലിപ്പോ ഞാൻ മൂന്നെണ്ണം ചെയ്യുന്നുണ്ട്. എച്ചി ഇനത്തിൽ പെട്ടതുണ്ട്, ഫ്ലോറിഡ ഇനത്തിൽ പെട്ടിട്ടുണ്ട്, പിങ്ക് മഷ്റൂം ഉണ്ട്. ഇതിനെല്ലാത്തിനും നല്ല മെഡിസിൻ വാലിറ്റി കൂടുതലാണ്. എന്നാലും പിങ്ക് മഷ്റൂമിന് ഒന്നും കൂടെ മെഡിസിൻ വാലിറ്റി കൂടുതലുള്ളതാണ്.
0: പക്ഷേ വിപണിയിൽ ആൾക്കാർക്ക് വെള്ള കളറിലെ
1: ഇഷ്ടം, വെള്ള കളറിന് ഇഷ്ടം. പിന്നെ പിങ്ക് മഷ്റൂമിനെ പറ്റി കുറെയൊക്കെ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ട്. ഡോക്ടേഴ്സ് അത് മെഡിസിൻ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അറിവുണ്ട്.
0: അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം 1500 ബെഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബെഡിൽ നമ്മൾ ഇതിനെ മഷ്റൂം ചെയ്യാൻ വേണ്ടി എന്തായാലും
1: ആദ്യകാലം തൊട്ട് ഞാൻ വൈക്കോലാണ് ഉപയോഗിച്ചത്. പിന്നെ ഇടയ്ക്ക് ഈ പെല്ലറ്റിനെ പറ്റി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മഷ്റൂം കൃഷിക്ക് പ്രത്യേക ഒരു പെല്ലറ്റുണ്ട്, അത് ചെയ്തായിരുന്നു. പക്ഷെ അതിൽ എന്നെ സംബന്ധിച്ച് വലിയ ലാഭം എനിക്ക് തോന്നുന്നില്ല. വൈക്കോലാകുമ്പോൾ നമുക്ക് ചീപ്പ്
0: പെല്ലറ്റ് നമ്മൾ കാശ് കൊടുത്ത്
1: വാങ്ങിക്കണം, വൈക്കോലും കാശ് കൊടുത്ത് മേടിക്കണം. പക്ഷെ പെല്ലറ്റ് 25 കിലോയുടെ ഒരു ബാഗിന് നമുക്ക് 1000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ചെലവല്ല, ആ പെല്ലറ്റിന് വില വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിത്ത്, അതിൻ്റെ കവർ എല്ലാം കൂടെ ഒക്കെ ആയി വരുമ്പോൾ 12500 ആവുന്നുണ്ട്. അത് നമ്മൾ എളുപ്പം എന്നേ ഉള്ളൂ. പക്ഷെ ലാഭം വേണമെങ്കിൽ അറക്കപ്പൊടിയിലോ വൈക്കോലോ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ലാഭം കിട്ടുക. പിന്നെ ഒന്നോ രണ്ടോ ബെഡ് പാഴിപ്പോയാലും നമുക്ക് ഒരുപാട് കാശാവുന്നില്ല.
0: പ്രധാനമായിട്ട്
1: വൈക്കോലാണ് നമ്മുടെ നാട്ടിലെ അവയർനെസ്സും വൈക്കോലാണ്.
0: അപ്പോൾ വൈക്കോൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്?
1: തയ്യാറാക്കുന്ന വിധം ഞാൻ ഇപ്പോഴും സെറിലേഷൻ ചെയ്യുന്നത് ആ പുഴുങ്ങിയ രീതിയിൽ തന്നെയാണ്. നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കും. ഇപ്പം ജോലിക്കാരുണ്ട്, മുമ്പ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം ഓൾറെഡി എനിക്കൊരു 3 പേര് ജോലിക്കാർ സ്ഥിരമുണ്ട്. അപ്പം ഞങ്ങൾ 3 എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ അതിന് വെള്ളത്തിയിട്ട് അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് പിന്നെ അതിനാണ് ഞാൻ പുഴുങ്ങി എടുക്കുക.
0: പുഴുങ്ങാനുള്ള സംവിധാനമുണ്ട്.
1: നല്ല നമുക്ക് വൈക്കോലുണ്ടെന്ന് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് തണുപ്പിക്കുക. അപ്പോഴവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ ജോലിക്കാരും ഞങ്ങൾ 4 പേര് ഒറ്റ ദിവസം തന്നെ ഞങ്ങൾക്ക് 100 ബെഡുകൾ ഇടാൻ
0: പറ്റും.
1: കവറിൽ തന്നെ ഓരോ ബെഡ് ബെഡായിട്ട് കെട്ടിക്കെട്ടിയാണ് വെക്കുന്നത്. പോളിത്തീൻ കവർ 5 കിലോയ്ക്കകത്ത് വെയിറ്റ് വരുന്ന രീതിയിലാണ് ചെയ്ത് വെക്കുന്നത്.
0: ഓക്കേ. അപ്പോൾ ഈ ഒരു ബാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്റ്റെറിലൈസ് ഒന്നും ചെയ്യുന്നില്ല?
1: ഒന്നും ചെയ്യണ്ട. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഈ വൈക്കോലിനെ നമ്മൾ തണുപ്പിച്ച് ബാഗിനകത്ത് വിത്തുമായിട്ട് ഇട്ട് ബെഡാക്കി വെക്കുക.
0: അപ്പൊ അത് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ നല്ല
1: ഹൈജീനിക് ആണ്,
0: ഹൈജീനിക് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായാലും അതിന്റെ അകത്ത്
1: കണ്ടാമിനേഷൻ വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഹൈജീനിക് ചെയ്തിട്ടാണ്. പുഴുങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ ബെഡ് നമുക്ക് ശക്തിയായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബെഡിനെ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ നമ്മൾ സംരക്ഷിച്ചിട്ട് വേണം. നമുക്ക് 2 മാസക്കാലം, 1.5-2 മാസത്തിനകം നമുക്ക് ഈ വിളവ് 2 കിലോയോളം വിളവ് കിട്ടുന്നുണ്ട്.
0: വിത്തൊക്കെ സ്വന്തം ചെയ്യുന്നതാണ്?
1: അല്ല, വിത്തും കൂടെ ചെയ്യാനുള്ള സ്ഥല സൗകര്യം കുറവുണ്ട്, സമയക്കുറവുമുണ്ട്. അതോടെ ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വിത്ത് തന്നെയാണ്, കൊല്ലം കൈവിക്കയുടെ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടുന്ന് ട്രെയിനിങ് പഠിച്ചിറങ്ങിയതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിത്ത് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും എനിക്ക് തരാനുള്ളത് ഉണ്ടാവും.
0: അപ്പോൾ അത്രയും നിങ്ങൾക്ക് വേണ്ട അത്രയും വിത്ത്
1: ഓർഡർ പറഞ്ഞേക്കും. ഒറ്റ ട്രിപ്പ് ഞാൻ 150 വിത്ത് 200 വിത്ത് വീതം പോയി എടുത്തോണ്ട് വരും.
0: വിത്ത് എങ്ങനെയാണ്? ഇതിലാണല്ലോ,
1: അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ അവർ പ്രത്യേകം. ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളെല്ലാം നെല്ലിനകത്ത് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഗ്രോത്ത് ഉള്ള വിത്തുകൾ തന്നെ ആയിരിക്കും. ഒരു കംപ്ലൈന്റും അതിനകത്ത് നിന്ന് ഉണ്ടാവും.
0: ഒരു പാക്കറ്റിൽ എത്ര ബെഡ് ചെയ്യാൻ പറ്റും?
1: 2 ബെഡ്.
0: അപ്പൊ ഇതെങ്ങനെയാണ്? വൈക്കോലിട്ട് അതിന്റെ മേളിൽ വിത്തിട്ടാണോ?
1: പുഴുങ്ങിയ വൈക്കോലിനെ കൊണ്ടുവന്ന് തണുപ്പിക്കാൻ വെക്കുക. 1 മണിക്കൂർ കൊണ്ട് ഇത് തണുത്ത് കിട്ടും. തണുത്ത് നല്ല കണക്ക് വെള്ളം കറക്റ്റ് പരുവത്തിന് വലിഞ്ഞു കിട്ടും. ആ വെള്ളത്തിന്റെ സ്ട്രെച്ചർ കറക്റ്റ് ആണോന്ന് അറിഞ്ഞ് വെള്ളം ഞെക്കി നോക്കുമ്പോൾ വെള്ളം വീഴാത്ത ഒരു പരുവാകുമ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ആ ബെഡിനെ കവർ എടുത്തിട്ട് അടിഭാഗത്ത് ഒരു പിടി വിത്തിടുക. പിന്നെ 2 ചുമ്മാട് പോലെ വൈക്കോലിനെ വെക്കുക, വീണ്ടും വിത്തിടുക. അങ്ങനെ നമ്മൾ 3 തട്ട് വെക്കുക. 3-ാമത്തെ തട്ടില് നിരത്തി വിത്തിട്ട് നല്ല കണക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഇറക്കി കെട്ടി ഒരു 90 സുഷിരങ്ങളും കൊടുത്ത് അതിന് ഡാർക്ക്നെസ്സിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ്.
0: ഡാർക്ക് റൂമിലോട്ട് വെച്ചേക്കും. ടെമ്പറേച്ചർ ഒക്കെ എത്ര ഡിഗ്രിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
1: ഇപ്പൊ നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും മഴ നിൽക്കുകയാണ്. പക്ഷെ ഒരു 28-30 ഡിഗ്രി മതി ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാൻ. അതിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബെഡ് പഴിപ്പും, അതിനകത്ത് വെള്ളത്തിന്റെ അംശം കുറഞ്ഞു കുറഞ്ഞു വരും.
0: ഈർപ്പം വേണമല്ലോ.
1: ഈർപ്പത്തിനാണ് ഈ നമ്മൾ പാനാമ്പാട് സിസ്റ്റം ആണ് വെച്ചേക്കുന്നത്. അപ്പൊ ഈ പാനാമ്പാടത്തിനകത്ത് നമ്മൾ DC മോട്ടർ കൊടുത്തിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നും ചെറിയ നമ്മുടെ എയർ കൂളറിനകത്ത് ഉണ്ടാകുന്ന അതേപോലെ വെള്ളത്തിന്റെ അംശം ആ ഷെഡിനകത്തോട്ട് പിടിക്കുന്നുണ്ട്. അപ്പം എയർ ഫാനുകൾ 4 വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എയർ ഫാൻ ഇങ്ങനെ പിടിച്ചു വിടുമ്പോഴത്തേക്കും ആ വെള്ളത്തിന്റെ അംശം നിന്ന് തണുപ്പ് നല്ല കൂളിംഗ് ആണ്. നമ്മളൊരു എസിക്കകത്തിരിക്കുന്ന എങ്ങനെ അതേ രീതി തന്നെ
0: ഒരു കാര്യമില്ല.
1: നമ്മൾ ബെഡ് ഉണ്ടാക്കി വെക്കുക, രാവിലെ പോവുക, വിളവ് എടുക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കണ്ടാംശം ഉണ്ടോ എന്ന് നോക്കുക. വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൂൺ കിട്ടുകയും ചെയ്യും.
0: ഇപ്പൊ ഇങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിന്റെ അകത്ത് അതിന്റെ മൈസീലിയം റൺ ഒക്കെ ആവും?
1: 13 ദിവസം ഡാർക്കില് 13 ദിവസം ഇരിക്കുമ്പോൾ കറക്റ്റ് മൈസീലിയം പിടിച്ച് നല്ല വെള്ള കളറാകും. അതിനുശേഷം നമുക്കൊരു 15-20 ദിവസം കഴിയുമ്പോഴത്തൊട്ടേ നമുക്ക് ശരിക്കും ഒട്ടു വന്നു തുടങ്ങും. വൈക്കോലിലാണെങ്കിൽ നിറയെ കുറേ മുട്ട വന്ന് വിരിയുന്നുണ്ട്. പക്ഷെ വെയിറ്റ് കുറവാണ്, പെല്ലറ്റിൽ വരുന്നതിൻ്റെ അത്രയും വെയിറ്റ് കിട്ടത്തില്ല. വൈക്കോലാണെങ്കിൽ അസുബാധ കുറവുണ്ട്, നല്ല പുഴുങ്ങുന്നത് കൊണ്ട്. പക്ഷേ 2 കിലോ വിളവ് കിട്ടുന്നുണ്ടെങ്കിലും 2 മാസം കൊണ്ട് ചെയ്ത്
0: തീരുന്നുണ്ട്.
1: അത് നമുക്ക് എന്നെ സംബന്ധിച്ച് വളത്തിനും ആളുണ്ട്, വളം എടുക്കുന്നതിന് ആളുണ്ട്. അപ്പം ഈ വൈക്കോലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി വളമാക്കിയങ്ങളെ ചെയ്യാം.
0: ഇത്രയും വൈക്കോല് കിട്ടാൻ
1: വൈക്കോല് വൈക്കോല് നമ്മൾ ഒരു പിക്കപ്പിനകത്ത് നിറയെ ഇറക്കുന്നുണ്ട്.
0: അപ്പൊ ഇത് നമ്മളിങ്ങനെ ഈ ബാഗിൽ എത്ര പ്രാവശ്യം വിളവെടുക്കുന്നുണ്ട് നിങ്ങൾ?
1: ഒരു 5-8 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള കൂണെടുക്കാൻ പറ്റും. ഒരു 10-12 പ്രാവശ്യത്തോളം വൈക്കോലിൽ നിന്ന് എടുക്കാം. പക്ഷെ അതിലും ഒരു 8 പ്രാവശ്യത്തോളം നല്ല രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂൺ കിട്ടും.
0: നല്ല സൈസിനുള്ളത്,
1: അത്യാവശ്യം വെയിറ്റും ഉള്ളതായിട്ട്. പക്ഷെ അതിന് ശേഷം വരുന്ന കൂണുകൾ ചെറുതായിരിക്കും. അത് നമുക്ക് വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ പിക്കിൾസ് ഉണ്ടാക്കുന്നതിന് അതൊക്കെ
0: എടുക്കുന്നുണ്ടോ അതോ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ബാച്ച് കൊണ്ടുവരും?
1: അല്ല, ഞാൻ ഈ 5 വെട്ടമൊക്കെ എടുക്കാൻ നിൽക്കത്തുള്ളൂ. എന്നിട്ട് അതിനെ ഞാൻ എടുത്ത് മാറ്റിയേക്കും. അതിന് കൂട്ടി എടുക്കുന്ന ഭാഗത്ത് നല്ല എണ്ണക്ക് എലി കയറാതെ നല്ല നല്ല സ്ഥലങ്ങളിൽ തന്നെ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കാമെങ്കിൽ അതിലുണ്ടാകുന്ന കൂണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 10 പ്രാവശ്യത്തെ വിളവ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കയറ്റും,
0: പിന്നെ നെക്സ്റ്റ് ബാച്ചിലോട്ട്. അപ്പൊ എല്ലാ 2 മാസം കൂടുമ്പോഴത്തേനും
1: മാറ്റിക്കൊണ്ടേയിരിക്കും,
0: പുതിയ ബാച്ച് വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഈ കൂണിന്റെ സൂക്ഷിപ്പ് കാലാവധി എന്തായാലും ഒത്തിരി കുറവാണ്.
1: അതെ, ഒരു ദിവസം നമുക്ക് വെളിയിലാണെങ്കിൽ, ഒരു ഫ്രിഡ്ജിലല്ലാതെ വെളിയിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇതിന് വഴിയുള്ളൂ. പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ഒരു 3 ദിവസവും കൂടെ വെച്ചേക്കാം.
0: മാർക്കറ്റിംഗ് എങ്ങനെയാണ്?
1: എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായില്ല. പണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ കാലത്ത്. ഇപ്പം നമുക്ക് ആ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇപ്പം എന്നും രാവിലെ കസ്റ്റമർ ചോദിക്കാറുണ്ട് നിങ്ങളെ കൂടെ. ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് എല്ലാം കടകളിൽ തോറും കൊടുക്കുന്നില്ല. സ്ഥിരമായിട്ട് നമ്മുടെ മേടിച്ച് ഉപയോഗിച്ചൊരു ആ വൃത്തിയും അതിൻ്റെ കളറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കണ്ടുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൂണിനെ രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസം എനിക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണക്കും.
0: അപ്പം ഇത് നിങ്ങൾ 1500 ബെഡ് വരെ ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. ഇതൊഴിച്ച് മറ്റേ കർഷകരിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്?
1: അതെ, ആത്മയുടെയൊക്കെ ഇതായിട്ട് കൃഷി വകുപ്പിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞ് ഈ കർഷകശ്രീയിലും ഇതേപോലെ റേഡിയോ നിലയത്തിലൂടെ ഒക്കെ പരസ്യമായി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. ഈ പഠിക്കാൻ വരുന്നവർ വീണ്ടും കർഷകരായി അവർ കുറച്ച് ആക്കി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മേഡം ഇത്ര വിറ്റിട്ടില്ല, ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. അപ്പം എനിക്കത് തിരിച്ച് ഞാൻ തന്നെ എടുക്കും. അപ്പം ഇത് സ്ഥിരമായിട്ട് എനിക്ക് 50 പേരെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ 50 പേരും എനിക്ക് ഇന്നും തരാൻ കാണില്ല. ചിലപ്പം 15 പേരെ കൊണ്ടുതരും, ചിലപ്പോൾ 5 പേരെ കൊണ്ടുതരും, ചിലപ്പോൾ 25 പേരെ കൊണ്ടുതരും.
0: പക്ഷേ അപ്പോൾ ആ സമയത്ത് അവർക്കൊരു പ്രശ്നമില്ല,
1: അവർക്ക് പ്രശ്നം വരുന്നില്ല, എനിക്കും പ്രശ്നം വരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിൽ ഫ്രഷ് മഷ്റൂം ആട്ടും കൊടുക്കാണ്ട് എൻ്റെ പ്രൊഡക്റ്റുകൾ, എനിക്ക് ഒരുപാട് വാല്യൂഡ് പ്രൊഡക്റ്റിലോട്ട് ഞാൻ പോയി. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായ കൂൺ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മേഡത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മേഡം വാല്യൂ അഡിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് മഷ്റൂം സർപ്ലസ് ആയാലും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ വാല്യൂ അഡിഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ഞാൻ ആദ്യമേ തുടങ്ങിയത് മഷ്റൂമിൽ നിന്നുള്ളൊരു ഹെൽത്ത് മിസ് പൗഡർ ആയിട്ടാണ്. അപ്പം നമ്മുടെ SHM സ്കീമിൽ തന്നെ സോളനിൽ വരെ എന്നെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശത്ത് സോളനിൽ വിട്ടത്. ജനുവരിയിലാണ് വിട്ടിരുന്നത്. അപ്പം ഞാൻ മഷ്റൂം
0: ക്യാപിറ്റൽ ആണല്ലോ നമ്മുടെ
1: ഇന്ത്യയിലെ. അതെ, അപ്പം അവിടെ പോയ പഠിച്ചതിന് എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ ഓരോ മഷ്റൂമിനകത്തും അടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടന്റുകളും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹെൽത്ത് മിസ് പൗഡറായിട്ടാണ് ആദ്യം തുടങ്ങിയത്. അന്ന് ഞാനൊരു 3 കിലോയിലായിരുന്നു 2022 ഇറക്കിയത്. ഇപ്പം 2026 ആയപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് 350 കിലോ വീതം മാസം പ്രൊഡക്ഷൻ തുടങ്ങി.
0: മാസം 350 കിലോ ഉണ്ട്
1: ഹെൽത്ത് മിസ് ആയിട്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറ്റി 12 പ്രൊഡക്റ്റുകൾ എൻ്റെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ബ്രാൻഡ് ആക്കിയത് ഇത് 2 എണ്ണമാണ് ഇപ്പം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഷ്റൂമിൻ്റെ സൂപ്പ് പൗഡറായി, മഷ്റൂമിൻ്റെ ഹെൽത്ത് മിസ് പൗഡറായി, പ്രോട്ടീൻ പൗഡറായി, പൈസമിസായി, മഷ്റൂം തന്നെ പൈസമിസായി, എന്തോ ടേസ്റ്റായി ഇതൊക്കെ. പിന്നെ കുക്കീസായി, കേക്കായി, ജാമായി. ഇപ്പോൾ ഒരു എണ്ണം നമുക്ക് വൈറ്റമിൻ്റെ ഒക്കെ പ്രശ്നം കാരണം മുടി കൊഴിച്ചിലുണ്ടാകുന്നവർക്ക് തലയിലേക്കൊരു എണ്ണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ പല അതായി. കായംകുളം കേവിക്കേടേയും കൊല്ലം കേവിക്കേടേയും സപ്പോർട്ട് നല്ല രീതിയിൽ അവിടെയായിട്ടാണ് ചർച്ച ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ വികസിപ്പിച്ചെടുക്കുന്നത്. കായംകുളത്തുള്ള മേഡം, ജെസ് എന്ന് പറഞ്ഞ മേഡം, പുനലൂർ കൊല്ലം കെവിക്കേട മേഡം, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. കൃഷി വകുപ്പ് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അനാലിസിസ് ചെയ്യാൻ ഞാൻ വെള്ളാനി കാർഷിക കോളേജിലാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ബ്രാൻഡാക്കി കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഓണത്തിന് എൻ്റെ പായസം മിസിന് എനിക്ക് 1000 പീസ് ഞാൻ ചെയ്ത് ഓൾറെഡി ഓർഡറായി വെച്ചിട്ടുണ്ട്.
0: ഈ ഓർഡറൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണോ?
1: സോഷ്യൽ മീഡിയ വഴിയുണ്ട്. പിന്നെ എൻ്റെ നാക്കാണ് എൻ്റെ പരസ്യം. ഞാൻ പോകുന്ന ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നിടത്തും പിന്നെ ഗവൺമെൻറ് തരുന്ന സ്റ്റോളുകളിൽ പോയിട്ട് ഞാൻ സംസാരിച്ച് തന്നെ ആൾക്കാർ കസ്റ്റമർ ഒപ്പിച്ചു. ആ കസ്റ്റമർ ഉപയോഗിച്ചു

0: വെച്ചിട്ട് റിപ്പീറ്റ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു.
1: നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ആൾക്കാർ സ്വയമേ വരും.
0: ഒരു റിസർച്ചിസോ ഒരു ആർട്ടിക്കൽ കളറോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കത്തുമില്ല. മഷ്റൂമിനെ ഞാൻ എങ്ങനെ ഷെഡിൽ നിന്ന് എടുക്കുന്നു, ചിലപ്പോൾ എനിക്ക് 25 kg പ്രൊഡക്ഷൻ കാണും, ചിലപ്പം 15 kg പ്രൊഡക്ഷൻ കാണും. ഇതെല്ലാം ഫസ്റ്റായിട്ട് നമുക്ക് നല്ല ഇതായിട്ട് കസ്റ്റമർ ഉണ്ടെങ്കിൽ അന്നേരം പോവും, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പോഴും തന്നെ ഡീഹൈഡ്രേറ്റഡ് മെഷീനാണ് അടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്, അപ്പോഴേ എടുക്കുക. അവിടെ തന്നെ സൂര്യപ്രകാശം പോലും കൂടുന്നത് അന്നേരം കയറ്റി ഉണക്കി മാറ്റി
1: ഉണക്കാൻ വേണ്ടി നമ്മൾ മെഷീൻ സംവിധാനം,
0: എല്ലാവിധ മെഷീൻ സംവിധാനമുണ്ട്. 10 lakh rupees മെഷീനറീസാണ് PMFME വഴി ലോറി ചെറിയ ഇതായിട്ട് വ്യവസായ വകുപ്പിൽ നിന്ന് എടുത്തത്.
1: അപ്പം ഗവൺമെന്റ് സംവിധാനങ്ങൾ തരുന്ന എല്ലാ സ്കീംസും അത് ഉപയോഗിച്ചിട്ടുണ്ട്,
0: ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിപ്പം ലേബറായിട്ട് കറക്റ്റായിട്ട് 5 പേരുണ്ട്, അതിൽ 3 പേര് സ്ഥിര ജോലിയാണ്. ആ 3 പേരും കണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും സജ്ജീകരണമായിട്ട് എനിക്ക് പറ്റാതെ വരുന്നത് കൊണ്ട് ഞാൻ കൃഷിവകുപ്പ് നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ഒരു അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. ക്യാപ്കോഡിൽ ഒരു ഷെഡ് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഷെഡിൽ കിടക്കുന്നത്. അപ്പോൾ ക്യാപ്കോഡ് ഭാഗമായിട്ട് ആഗ്രോ ബസാറുകളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, ഒരു 5 kilometer ഉണ്ട്. അപ്പം കുറച്ച് ലേബറേയും കുറച്ചും കൂടെ മെഷീനറീസും കൂടെ വെച്ച് കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് ചെയ്യാനുള്ള പദ്ധതിയിലേക്ക് പോവുകയാണ്.
1: അപ്പോൾ മുന്നിൽ എന്തുമാണ് കാണുന്നത്? ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകയിൽ നിന്ന് വന്നിപ്പം സംരംഭകയായി 3 പേർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കുന്നുണ്ട്, ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 350 kg വരെ മഷ്റൂം പൗഡർ ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു 50 കർഷകർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ മുന്നോട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്?
0: 50 കർഷകർ കൂൺ കർഷകർ മാത്രമാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ ഏത്തയ്ക്ക കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അല്ലാതെ
1: ഈ മിക്സ് ഹെൽത്ത് മിക്സ് ഒക്കെ ഉണ്ടാക്കാൻ
0: മധുരക്കിഴങ്ങിന്റെ തൊലി സിരിസിആറിന്ന് തൈ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് പേരെ കൃഷി ചെയ്യാൻ കൊടുത്തിട്ട് അവരിൽ നിന്ന് അത് ഞാൻ തന്നെ ശേഖരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്ഥലവും കൂടെ ഏറ്റെടുത്തിട്ട് എനിക്കും കൂടെ കുറച്ച് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേയേറെ നമുക്ക് ദിവസവും ആവശ്യമായ പല പല സാധനങ്ങൾ നമ്മൾക്ക് വേണമെന്നതുണ്ട്. കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെയും പല അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മുക്തിയാവുന്നതിന് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകക്കുറവുകൊണ്ടാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതേപോലെ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം നമുക്ക് ഉള്ളിൽ ചെന്നാൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അസുഖത്തിൽ നിന്ന് വ്യത്യാസപ്പെടാൻ പറ്റും. അതേപോലെ നല്ല ഭക്ഷണം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഇതിന് പ്രവർത്തിക്കാറങ്ങിയത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രമേലെത്തി, ഇനി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഓൾ ഇന്ത്യ പ്രൊഡക്റ്റ് ആക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് ഇത് കയറ്റുമതി ചെയ്യണം. ഈ കയറ്റുമതി ചെയ്യുന്നതിന് അത് എൻ്റെ കയ്യിലൂടെ ആണെങ്കിലും നമ്മുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി അവിടുത്തെ കയ്യൊപ്പോടുകൂടി തന്നെ പുറത്തോട്ട് വിടണമെന്നാണ് ആഗ്രഹം.
1: നമ്മുടെ ഒരു ബ്രാൻഡ് വേണം,
0: അത് ഗവൺമെന്റിന്റെ കേരളാഗ്രോ ബ്രാൻഡിങ് കിട്ടിയാൽ ആ കേരളാഗ്രോയുടെ സാധനം എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് ഉള്ളതാണ്. അതെന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ചെയ്യാൻ അതായത് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് അത് ഇറക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്രമാത്രം വാല്യൂ ഉണ്ട്, അതിന് അത്രമാത്രം ആൾക്കാരെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് വിടണം. എൻ്റെ കയ്യിൽ നിന്നും ഗൾഫിലൊക്കെ പോകുന്നവർ കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അവിടെ ഉള്ള മാർക്കറ്റിലും കൂടെ എത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അപ്പോൾ എല്ലാവിധ ആശംസകളും, ഇനിയും മേളിലോട്ട് പോകട്ടെ. ഇതേമാതിരി ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ കർഷകർക്കും അത് നല്ലൊരു ലാഭകരം തന്നെയാണ്. അവരുടെ പ്രൊഡക്ട്സും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ശേഖരിക്കുന്നുണ്ടല്ലോ.
0: നമ്മുടെ വീട് തന്നെ ഒരു വരുമാനം, എൻ്റെ കുടുംബത്തിനും നമ്മൾ ഈ ജോലി ചെയ്യുന്ന ലേബേഴ്സിനുള്ള വരുമാനം എന്നിലൂടെ പോകുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ഇനിയും മുന്നോട്ട് എനിക്ക് അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം. നമ്മുടെ കൃഷിഭവൻ നമ്മുടെ 10,000 ബ്ലോക്കാണ്, അതിനെ എവിടം വരെ ആ പേര് നിലനിർത്താൻ പറ്റുമോ അവിടം വരെ കൊണ്ട് എത്തിക്കണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ.
1: തജുനിസാജി, താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതേമാതിരി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കൂൺ വളർത്തുക മാത്രമല്ല, കൂണിലൂടെ ഒരു സംരംഭവും വളർത്താം എന്ന് തെളിയിച്ച ഒരു വനിതയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുനിസയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഷിബു ജോർജാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താജുനിസയെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം, 9947778453.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 5,000 മുതൽ 5,400 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന്

0: 7000 മുതൽ 23000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2500 മുതൽ 3200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6200 മുതൽ 8000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: നീർവാർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് വാട്ടരോഗം കാണുന്നു. ചെടികൾ പെട്ടെന്ന് വാടിപ്പോവുകയും കട ചീയുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം തടത്തിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് സ്യൂഡോമോണാസ് ചാണകപ്പൊടിയുമായി ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുകയും കൂടാതെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം ബാധിച്ച ചെടികൾക്ക് തളിക്കുകയും ചെയ്യണം. മഴയും വെയിലും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിറിഡേ എന്ന ജീവാണു, ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിനു ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
4: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
5: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഉത്തരം, നല്ല പാലുൽപാദനത്തിനും ആരോഗ്യമുള്ള വളർച്ചയ്ക്കും തീർച്ചയായും നല്ല തീറ്റ ആവശ്യമാണ്. എന്നാൽ തീറ്റയിൽ ഊർജവും പ്രോട്ടീനും മാത്രമല്ല, ചെറിയ അളവിൽ ആവശ്യമായ ധാതുക്കളും ഉണ്ടായിരിക്കണം. ഇതിനായി മിനറൽ മിശ്രിതം നൽകേണ്ടതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 6 സെക്കൻഡും. വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,600, കോട്ടയം 28,800, എറണാകുളം 25,600, കൊച്ചി റെഡി 25,500, ആലുവ 27,700, വടക്കൻ പറവൂർ 26,700, കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,400, വടക്കൻ പറവൂർ 16,400, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 38,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 32,000, ആലുവ ക്വിൻ്റലിന് 6,000, തൊടുപുഴ 1,000 32,500, കയർ ക്വിൻ്റലിന് കൊച്ചി പറവൂർ 5,200, കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,300, കൊച്ചി അൺഗാർബിൾഡ് 69,300, ആലുവ 67,000, തൊടുപുഴ 69,000, കട്ടപ്പന 69,700, ഏലം കിലോഗ്രാം കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,500, തൊടുപുഴ 30,000, റബ്ബർ ലോഡ് ക്വിൻ്റലിന് കോട്ടയം 26,000, മൂവാറ്റുപുഴ 23,000, കോതമംഗലം 26,000, തൊടുപുഴ 26,100, മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 17,000, തൊടുപുഴ 23,000, പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 171,000, ആലുവ 180,000, കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400, പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,500, അടയ്ക്ക 1,000 എറണാകുളം 4,800, നേത്രക്കൈ പച്ച ക്വിൻ്റലിന് എറണാകുളം 6,300, ആലുവ 6,000, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
1: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
3: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444756212.
1: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമാ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത.

0: സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ജലചക്രവർത്തി സ്ഥാനത്തെത്തിയ കൊല്ലം പറവൂർ അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടനും രണ്ടാം സ്ഥാനത്തെത്തിയ പുന്നമട പി ബി സിയുടെ നടുഭാഗവും മൂന്നാമതെത്തിയ യു ബി സി കൈനികളുടെ വിയപുരവും തമ്മിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷ് ചെയ്തത്. ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. വനിതകൾ തുഴഞ്ഞ തെക്കനോട് വിഭാഗത്തിൽ പടിഞ്ഞാറെ പറമ്പൻ ജേതാവായി. ഇരുട്ടൂത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ മൂന്ന് തൈക്കലും ബി ഗ്രേഡ് വിഭാഗത്തിൽ താണിയൻ ദി ഗേറ്റും സി ഗ്രേഡ് വിഭാഗത്തിൽ ഇളമുറ തമ്പുരാനും ജേതാവായി. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ നെപ്പോളിയനും ബി ഗ്രേഡ് വിഭാഗത്തിൽ ചിറമേൽ തൊട്ടുകടവനും വിജയിച്ചു.
0: ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-ന് ഉത്രട്ടാതി വള്ളംകളി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. സമാധാൻ സമാരോഹ സംരംഭത്തിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ പ്രത്യേക ലോകദാലത്ത് സംഘടിപ്പിച്ചത്. പ്രത്യേക ലോകദാലത്തിൽ 600-ലധികം കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യവസായം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ അന്തർ സർക്കാർ തല കമ്മീഷന്റെ 27-ാം സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശന വേളയിൽ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. സമയബന്ധിതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തെ നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് കൂടുതൽ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 11-ാമത് ബ്രിക്സ് നിയമ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. നീതിന്യായ നിർവഹണ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ശക്തമായ സ്ഥാപനങ്ങളാണ് സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയെന്നും നിയമവാഴ്ചയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയിലൂടെ അത് വിശ്വാസ്യതയും സ്ഥിരതയും നൽകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി.
2: The enormous growth that our nations are expected to sustain cannot solely arrive by the luck of geography or the accident of resources. It is built deliberately out of institutions strong enough to be trusted. The BRICS and associate nations today are home to more than 40% of humanity and account for something close to 40% of the world's output measured by purchasing power, larger by that metric than the G7.
0: ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. കായിക മന്ത്രിമാരുടെ യോഗം നാളെയാണ്. ഈ വർഷം നവംബർ 8 ദീപാവലി ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലി. മേഖലയിലുടനീളമുള്ള ജനങ്ങളോട് ആഘോഷങ്ങളിൽ പങ്കുചേരാനും പ്രമേയം ആഹ്വാനം ചെയ്തു. നേരത്തെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഓഗസ്റ്റ് 15 ഇന്ത്യ ദിനമായി ആചരിക്കുന്നതിനും പ്രത്യേക പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുൻ IPS ഉദ്യോഗസ്ഥൻ പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സമിതി രൂപീകരിക്കാൻ തീരുമാനമായി. സിലിഗുരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന മലയോര മേഖലയിലെ വിവിധ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. ജാതി മത വർണ്ണവിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിനതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
4: പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൈ ഹാർട്ടിയസ്റ്റ് ഓണം ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് ടു മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്. ഓണം ട്രാൻസ്ലേറ്റ്സ് ഓൾ ബാരിയേഴ്സ് ഓഫ്

0: കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലിജൻ കാരിങ് ഫോർവേഡ് ഇറ്റ്സ് ടൈംലെസ് മെസ്സേജസ് ഓഫ് ഇക്വലിറ്റി ഹാർമണി ആൻഡ് വിഷൻ ഓഫ് ജസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ വേൾഡ്.
1: ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25-നും റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. കുട്ടികളിലെ ജലദോഷം, പനി, അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ക്ലോർ ഫെനിറമീൻ മേലിയേറ്റ്, ഫിനൈൽ അഫ്രീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവയടങ്ങിയ സംയുക്തങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിലാണ് നിയന്ത്രണങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
2: 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് മരുന്നിന്റെ ലേബലിലും പാക്കറ്റിലും വ്യക്തമായി പ്രദർശിപ്പിക്കാൻ സർക്കാർ മരുന്ന് നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചു. അത്തരം സംയുക്തങ്ങളുടെ ഉപയോഗം 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ ലഭ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സുപ്രധാന നടപടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ കാലവർഷം സജീവം. നിരവധി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും മധ്യപ്രദേശിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയിച്ചിരുന്നു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടുന്നു. പൂൾ ഡിയിൽ നിലവിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് ടീമിന് വെങ്കലം. ട്രീസ ജോളി, ഗായത്രി ഗോപീചന്ദ് സഖ്യം സെമിഫൈനലിൽ ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ 3-ാമത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ അന്തർവാഹിനികളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 14 സെക്കൻഡും.

0: FM Evening.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM Eveningയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: എഫ് എം ഈവനിങ്ങിൽ ഇന്നാദ്യം
1: സമകാലികം.
2: ഒരു മണിക്കൂർ നേരത്തെ ശക്തമായ മഴ മതി കൊച്ചിയിലെ റോഡുകൾ പുഴകളാകാൻ. വർഷങ്ങളായി പറഞ്ഞും കേട്ടും മടുത്ത കാര്യം അല്ലേ? ഇവിടത്തെ കാനകളും ഓടകളും കൃത്യമായി ശുചീകരിക്കാത്തത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നു. ഇപ്പോൾ വീണ്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ കാനകൾ വൃത്തിയാക്കാൻ പോകുന്നു എന്നറിയുന്നു. ഇതുകൊണ്ട് മാത്രം വെള്ളക്കെട്ട് ശാശ്വതമായി ഒഴിവാകുമോ? ഇല്ലെങ്കിൽ പിന്നെന്ത്? കേൾക്കാം ഇന്ന് സമകാലികത്തിൽ.
3: കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്ത പ്രവൃത്തി തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് എന്തെല്ലാമാണ് നമ്മൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടത് വർക്കുകൾ എന്ന് കൃത്യമായി അസസ് ചെയ്യുകയും അതനുസരിച്ചുള്ള പ്രീ പ്ലാനിങ്ങോട് കൂടിയുള്ള വർക്കുമാണ് നടത്തിയിട്ടുള്ളത്.
2: കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ.
3: മാർച്ച് ഏപ്രിൽ മെയ് 3 മാസക്കാലം നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന രീതിയിൽ ചെറിയ കാനകളും ചെറിയ തോടുകളും ഒക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ടെമ്പറേജ് നൽകുകയും അത് വർക്ക് നടന്നോ എന്ന് കൃത്യമായ രീതിയിലുള്ള അസസ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ 3 മാസക്കാലം നമ്മൾ മഴക്കാലമാണ്. ആ മഴക്കാലത്ത് അർജന്റായിട്ട് ഫ്ലക്സ് കോഡിനെ രൂപീകരിക്കുകയും എല്ലാ സോണൽ ഓഫീസുകളിലും ഫ്ലക്സ് കോഡിന്റെ പ്രവർത്തനം എവിടെ ഏതെങ്കിലും കൗൺസിലർ ഒരു പ്രത്യേക കാര്യം പറയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പരാതി കിട്ടുമ്പോൾ ഒക്കെ ഉടനടി അവിടെ എത്തിച്ചേർന്നുകൊണ്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പ്രവൃത്തികളാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇനിയും നിതാന്ത ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ആ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം പലപ്പോഴും കൊച്ചിയെ സംബന്ധിച്ച് 1 മണിക്കൂർ നീണ്ടു നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെയും ഹൈക്കോടതിയുടെയും കൊച്ചി കോർപ്പറേഷന്റെയും എല്ലാം നിരന്തരമായ ശ്രമങ്ങളും ഇടപെടലുകളും കൊണ്ട് ഈ വർഷം നമുക്ക് കാര്യമായ രീതിയിലൊന്നും വെള്ളക്കെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിതാന്ത ജാഗ്രതയോടുകൂടി അടുത്ത മാസങ്ങളിലും നമ്മൾ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതേപോലെ തന്നെയാണ് വർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഫ്ലക്സ് കോഡിന്റെ കാര്യങ്ങളും. മഴക്കാലം കഴിഞ്ഞെങ്കിലും ചെറിയ മഴയത്ത് പോലും കാണകളിലേക്ക് അതിയായ രീതിയിൽ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി നമ്മൾ അറിയിക്കുക. അറിയിച്ചാൽ നമ്മുടെ സ്കോഡ് അവിടെ എത്തി ആ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റി വെള്ളക്കെട്ട് ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിച്ച ഒരു വർഷമാണ് ഇത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, കാണകളിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിലൊക്കെ സമയാസമയങ്ങളിൽ അത് അറിയിക്കാനുള്ള മനസ്സ് നിങ്ങൾ എല്ലാവരും കാണിക്കണം. കാണകളിലേക്കും തോടുകളിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുന്നതിനുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണകളിൽ വീണ് വെള്ളക്കെട്ടിന് കാരണമാകാറുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ അല്ലെങ്കിൽ വീടുകളിൽ വന്നത് ശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊക്കെ അത് കൈമാറാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ കൊച്ചിയെ വെള്ളക്കെട്ടിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല.
4: എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നുള്ള ഒരു ക്യാപ്ഷൻ വെച്ചിട്ട് നമ്മൾ എല്ലാ കാലത്തും എല്ലാ പരിപാടിയിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മളിൽ പല ആളുകൾ തന്നെയാണ് അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്.
2: കേരളത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഒരു സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് എം സക്കീർ.
4: ഒരു കാരണവശാലും പൊതുഗാനയിലേക്ക് മലിനജലം ഒഴുക്കാനോ മാലിന്യം ഇടാനോ പാടില്ലാത്തതാണ്. സംസ്ഥാനത്ത് തന്നെ വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഗവൺമെന്റ് സീവേജ് വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് 2026 ഏപ്രിൽ പുതിയ ഉത്തരവുകൾ നാഷണൽ ബേസ് ഇറക്കിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണവും വേസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ കേരളത്തിൽ 6 കോർപ്പറേഷനുകളുടെ ഏകദേശം കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം സെക്ഷൻ 326 പ്രകാരം പ്രത്യേകം പറയുന്നുണ്ട് മലിനജലം ഒഴുക്കാൻ പാടില്ലെന്നുള്ളത്. അത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അതിനുള്ള വകുപ്പുകളും നിലവിലുണ്ട്. 5,000 മുതൽ 50,000 രൂപ വരെയുള്ള പിഴയാണ് ഈ പറഞ്ഞ മുനിസിപ്പൽ ആക്ട് പ്രകാരം തീരുമാനിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ 87 മുനിസിപ്പാലിറ്റികളിലും നടക്കുന്നത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 1994 പ്രകാരവും സെക്ഷൻ 170 പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ 219 എടുത്തു പറയുന്നുണ്ട് മലിനജലം ഒഴിക്കലും പൊതുകാനയിലേക്ക് ഒഴുക്കരുത് എന്നുള്ള രീതി. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ അവരവരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെയുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മഴക്കാല പൂർവ്വ ശുചീ

0: ശുചീകരണ പ്രവർത്തനങ്ങൾ, മഴ എത്തുന്നതിന് മുമ്പ് തന്നെ കാനകളെല്ലാം വൃത്തിയാക്കണം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഏത് കാലത്തും ഇതുവരെയുള്ള കാലത്ത് എന്റെ ഒരു അറിവിൽ ആ സമയത്തൊന്നും നടക്കുന്നില്ല. മഴ വന്നതിന് ശേഷമാണ് ഈ കാനകളുടെ ഒക്കെ ക്ലീനിങ് നടക്കുന്നത്. അതിന് പല തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് മാറണം. അത് മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെയുള്ള സംഭവങ്ങൾ ചെയ്യണം. പിന്നെ എല്ലാവരെയും മാലിന്യങ്ങൾ അവരവരെ സംസ്കരിക്കണം. ആറ് കോർപ്പറേഷൻ ഏരിയകളിൽ എനിക്ക് തോന്നുന്നു വെച്ചാല് നമ്മളുടെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. അത് ദ്രവ്യ മാലിന്യങ്ങളും ശരി, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശരി, അതുകൂടാതെ ഇ വേസ്റ്റ്, മറ്റുള്ള കാര്യങ്ങൾ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ സഹകരിക്കുക, ഗവൺമെന്റിന്റെയും നിയമത്തോടു കൂടി നമ്മൾ സഹകരിക്കുക. മഴവെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി മാത്രമാണ് ശരിക്കും പൊതു കാനകൾ സൃഷ്ടിച്ചിരുന്നത്. പിന്നെ കാനകൾ സൃഷ്ടിക്കുമ്പോഴുണ്ടാവുന്ന അല്ലെ കാനകൾ നിർമ്മാണത്തിലുണ്ടാവുന്ന അപാകതകളാണ് കൂടുതൽ വെള്ളക്കെട്ടുകളും മറ്റുള്ള കാര്യങ്ങൾ എപ്പോഴും വരുന്നത്. പിന്നെ പൊതു തോടുകളുടെ ശുചീകരണം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ തോടുകളിലേക്കുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യം പോലും നമ്മൾ ഈ കേരളത്തിലൊരു സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന വിപത്ത്, അത് കുടിവെള്ളവുമായി കലർന്നിട്ടുണ്ടാവുന്ന വളരെ വലിയ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മഞ്ഞപ്പിത്തം എയും ഇയും ടൈഫോയിഡ് പോലുള്ള ജലജന്യ രോഗങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് എല്ലാ കാലത്തും. അപ്പോ നമ്മളുടെ ശീലങ്ങൾ മാറണം. മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന എല്ലാ നിയമ വ്യവസ്ഥകളോടും നമ്മൾ കൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ മഴക്കാല പൂർവ്വ ശുചീകരണം, അത് മഴക്കാല പൂർവ്വത്തിൽ നടക്കുന്നില്ല. മഴ എത്തിയതിനു ശേഷമാണ് ആ ശുചീകരണ പ്രവർത്തനം നടക്കുന്നത്. അതിന് പല തടസ്സങ്ങളും പല രീതിയിലുണ്ട്. ഇതെല്ലാം ഒരു സമഗ്ര കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇടപെടലുകളാണ് വിവിധ വകുപ്പുകളുടെ. ആ വകുപ്പുകളുടെ ഏകോപനത്തിന് അതിന്റെ മേധാവികൾ കാണിക്കുന്ന ഒരു ഏകീകരണമായിരിക്കും നല്ല രീതിയിലുള്ള ശുചിത്വ സംവിധാനങ്ങൾ വരുന്നുവെന്നാണ് എനിക്ക് ഇതോടൊപ്പം പറയാനുള്ളത്. ഇതുകൂടാതെ കേരളത്തിലെ 2023 ഏകീകരിച്ച് പുറത്തിറക്കിയ കേരള പബ്ലിക് ഹെൽത്ത് ആക്ടിലും പ്രത്യേകം സെക്ഷൻ പറയുന്നുണ്ട്. അതായത് മലിനജലം ഒഴുക്കുന്നത് തടയുന്നതിന് വേണ്ടി സെക്ഷൻ 15(5)(6) സെക്ഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, മലിനജലം ഒരു കാരണവശാലും പൊതു കാനയിലേക്കോ പൊതു സ്ഥലങ്ങളിലേക്കോ ഒഴുക്കാൻ പാടില്ല എന്നുള്ളത്. അത് വളരെ ശക്തമായിട്ട് തന്നെ നടത്തി വരുന്നുണ്ട്. ഇനി പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ റൂൾസും കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായിട്ട് കേരളത്തിലുള്ള 5000+ മുനിസിപ്പൽ കോമൺ സർവീസിലുള്ളതും പഞ്ചായത്തിലുള്ളതുമായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗത്തിന് വളരെ കാര്യക്ഷമമായിട്ട് മാലിന്യ സംസ്കരണമായിട്ടും പൊതുജനാരോഗ്യ സംരക്ഷണമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു.
1: എന്റെ പേര് ജയപാൽ, ഞാൻ സംസ്ഥാന പ്രസിഡന്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഓടകൾ മാലിന്യങ്ങൾ വന്ന് ബ്ലോക്കാവുകയും നേരായ രീതിയിൽ വെള്ളം ഒഴുകാതിരിക്കുകയും അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് മൂലമുള്ള മഴക്കാലത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, മഴ വെള്ളക്കെടുതികളും മറ്റും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എടുക്കുന്ന ഏതൊരു സംവിധാനത്തോടും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ കരമാലിന്യം അതേപോലെ ഓടയിലേക്ക് തള്ളുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. കരമാലിന്യങ്ങളും അതിനോടൊപ്പം തന്നെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളും ഓടയിലേക്ക് ഒഴുക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടും സംഘടന എതിരല്ല. പക്ഷേ കേരളത്തിലെ ഒരു 100 സ്ക്വയർ ഫീറ്റ് മുതൽ 1000-1500 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഏതാണ്ട് 100 സീറ്റ് വരെയുള്ള റെസ്റ്റോറന്റ് ബേക്കറി മേഖലകളെ വൈറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മാലിന്യ തോത് ഏറ്റവും കുറഞ്ഞ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെയാണ് വൈറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള വൈറ്റ് കാറ്റഗറികൾക്ക് ഒത്തിരിയേറെ നിയമത്തിൽ ഒത്തിരിയേറെ ആനുകൂല്യങ്ങളും ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ചെറുകിട ഇടത്തരം ഹോട്ടലുകളെ ഒരു സോക്ക് പിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് സോക്ക് പിറ്റിന്റെ അകത്തു കൂടെ കരമാലിന്യങ്ങൾ വേർതിരിച്ച് വെള്ളം മാത്രം ഓടയിലേക്ക് ഒഴുക്കുവാനുള്ള അനുവാദം കൊടുക്കുകയും കരമാലിന്യ തോത് കുറയ്ക്കുകയും കരമാലിന്യം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടും സാധാരണ രീതിയിലുള്ള കരമാലിന്യം വേർതിരിച്ചുകൊണ്ട് ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിൽ ബേക്കറികളിൽ നിന്നുമുള്ള വെള്ളം ഓടയിലേക്ക് ഒഴുക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ജലമാലിന്യം, അത് സംസ്കരണത്തിനാവശ്യമായി സംവിധാനങ്ങൾ വരണം. നമ്മളേതൊരു വിദേശത്തെ രാജ്യത്ത് പോയാൽ പോലും, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ജലമാലിന്യങ്ങൾ അത് പ്രത്യേകമായിട്ടുള്ള പൈപ്പ് ലൈനുകൾക്ക് കൂടെ കൊണ്ടുപോയി അത് സംസ്കരിച്ച് ആ വെള്ളം വീണ്ടും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ എന്നാൽ ഇതെല്ലാം ഇതിനും ആവശ്യമായ ഒരു സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ വാർഡുകളിലും ജലമാലിന്യ സംസ്കരണത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും അതിനാവശ്യമായ സാമ്പത്തികം ഇങ്ങനെയുള്ള വ്യാപാരികളിൽ നിന്ന് കൂടി കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാട് ഒരു ജലകരമാലിന്യ സംസ്കരണം നന്നായിട്ട് നടത്തി മാലിന്യ തോതിൽ ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളോടും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സഹകരിക്കും. ഒപ്പം തന്നെ ഉപജീവന മാർഗമാണ് കേരളത്തിലെ 100,000+ തൊഴിലാളികളും അതുപോലെ തന്നെ ഏതാണ്ട് 100,000+ വരുന്ന ഉടമകളും അവരെ ആശ്രയിച്ചു കഴിയുന്ന പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുമുള്ള വലിയൊരു ജനതയുണ്ട്. അവരുടെ ഉപജീവനം തടസ്സപ്പെടുത്താതെ നിയമത്തിന്റെ

0: പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
1: റോഡിലും നമ്മൾ താമസിക്കുന്ന വീടിനും അതിന്റെ ചുറ്റുപാടിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ വീഴുന്ന വെള്ളത്തിന് ഒഴുകി തോട്ടിലേക്കോ കുളത്തിലേക്കോ ചെന്നെത്തിക്കാനാണ് കാനകൾ നമ്മൾ സാധാരണ പണിയുന്നത്.
2: സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ,
1: ഇത് റോഡിന്റെ മറ്റു തടസ്സമില്ലാത്ത വിധത്തില് സ്ലാബുകൾ ഇട്ട് മൂടിയിരിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന കാനകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ വെള്ളം ഒഴുകുന്ന കാനകളല്ല, അതിൽ നിറച്ച് വേസ്റ്റ് നിറഞ്ഞ് മൂടിക്കിടക്കുന്ന അഴുക്ക് പിടിച്ചു കിടക്കുന്ന ഇടമായിട്ടാണ്. വെള്ളം പോട്ടിക്കൂടെ ഒഴുകുകയും കാനയിൽ വേസ്റ്റ് നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അതായത് കാന ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒരു സ്ഥലത്ത് ചെന്ന് അവസാനിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും ഈ കാനകൾ പല സ്ഥലത്തും മൂടിയിരിക്കുകയാണ്. അത് കാനകളായാലും തോടുകളായാലും വെള്ളം ഒഴുകുന്ന പുഴകളാണെങ്കിലും ഒക്കെ വെള്ളം ഒഴുകുന്ന ഇടങ്ങളെല്ലാം തന്നെ മലിനമാക്കപ്പെടുകയും വേസ്റ്റും ഇട്ട് അതിന്റെ വെള്ളം ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയോ അത് മണ്ണിട്ട് മൂടി കയ്യേറുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ സ്ലാബിന് വേണ്ടി പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും സ്ഥലങ്ങളിൽ കാന ഉണ്ടാവാറില്ല. ഉള്ള സ്ലാബുകൾ തന്നെ പൊക്കി അതിൽ കാല് പോയി മനുഷ്യൻ വീഴത്തക്ക വിധത്തിൽ ഗ്യാപ്പിട്ട് കൊണ്ടുമാണ് അത് ഇപ്പൊ ഇരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വേനൽ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ജൂൺ മാസത്തിൽ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചതിന് മാറ്റം ഉണ്ടാകും, ജൂലൈ ഓഗസ്റ്റ് മാസമാകുമ്പോഴത്തേക്കും മഴ പെയ്യുമെന്നും മഴയെ വെള്ളം വീഴുമെന്നും ഈ വെള്ളത്തിന് ഒഴുകി പോകണമെന്ന് അറിയാം. ഒന്നാമത് നമ്മൾ വേസ്റ്റ് കാനയിലേക്ക് ഇടാതിരിക്കുക, അഥവാ വെള്ള ചെളി വന്നും അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലത്തിന് മുമ്പ് ഈ കാനകൾ കോരി അത് ശുചീകരിക്കുക എന്ന് പറയുന്നത് ആണ് ആവശ്യം. എന്നാൽ ഇന്ന് മഴയ്ക്ക് മുമ്പ് ആ പ്രദേശത്തേക്ക് പോവില്ല. അത് കഴിഞ്ഞ് മഴ പെയ്ത് വെള്ളം റോട്ടിൽ കൂടെ ഒഴുകി കാനയിൽ ചെളിയും വേസ്റ്റും കൂടി ഒഴുകി നാറ്റം വന്ന് രോഗങ്ങൾ വരുന്ന സമയത്താണ് വേസ്റ്റ് കോരി റോട്ടിലേക്ക് എടുത്തിടും. അപ്പോഴും അവിടെ നിന്ന് അത് മാറ്റാറില്ല, അത് റോട്ടിലേക്ക് എടുത്തു വെക്കുന്നതാണ് കാന ശുചീകരണം എന്ന് പറയുന്നത്. മെയിന്റനൻസ് എന്ന് പറയുന്നത് ഈ വിധത്തിൽ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്. തീർച്ചയായിട്ടും റോഡും കാനയൊക്കെ വൃത്തിയാക്കി വെക്കുന്നതിന് ധാരാളം പൈസ ആവശ്യമുണ്ട്, സാമ്പത്തിക പരിമിതികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഉപയോഗിക്കുന്ന സാമ്പത്തികം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും തോന്നുന്നത്. ഈ വേസ്റ്റ് റോട്ടിലേക്കും തോട്ടിലേക്കും ഒക്കെ വലിച്ചെറിയുന്ന ആളുകൾ അത് ഒഴിവാക്കുക. ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും വർഷകാലവും വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ കഴിയുന്നത് മുൻകൂട്ടി കണ്ട് അതിന് പറ്റുന്ന പ്രതിവിധികൾ നടത്തുക. പരിഹാരത്തിന് ഒരു ഒറ്റമൂലിയൊന്നുമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ റോഡുകളാണെങ്കിലും കാനകളാണെങ്കിലും മറ്റു കെട്ടിടങ്ങളാണെങ്കിലും നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് അതിന്റെ ഉറപ്പോടുകൂടി നമ്മൾ അത് പണിയണം. സമയബന്ധിതമായിട്ട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം. കാനയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് അപാകതകളുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കാനയിലേക്ക് മാലിന്യങ്ങളും ചെളിയും വന്ന് നിറഞ്ഞ് അതിലേക്ക് വെള്ളം പോകാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പക്ഷേ വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഉപ്പിച്ചില്ല്, പഴയ ബാഗുകള്, തുണിക്കഷ്ണങ്ങള്, ഇതിന്റെ കൂടെ മരത്തിൽ നിന്ന് വീഴുന്ന ഇലകള്, ഇതെല്ലാം കൂടി കുഴഞ്ഞ് അതിന്റെ കൂടെ മറ്റ് ഹ്യൂമൻ വേസ്റ്റും മലമൂത്രവും ചത്ത ജന്തുക്കളും ഒക്കെ കാണും. ഇതെല്ലാം കൂടി കലർന്നാണ് ഈ ഓടയിൽ വന്ന് നിറഞ്ഞിരിക്കുന്നത്. ഓരോ വേസ്റ്റും എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. നിയമം ഉണ്ടാക്കണം. ഈ നിയമം ഉദ്യോഗസ്ഥന്മാര് നടപ്പിലാക്കണം. ജനങ്ങള് ഇത് പാലിക്കണം. അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ കടലാസിൽ എഴുതി വെച്ചത് കൊണ്ട് നമ്മുടെ പൊതുസ്ഥലങ്ങൾ നന്നാവില്ല. നമ്മുടെ വീട്ടുകാർ മാത്രമല്ല, ഇവിടെ വന്നു പോകുന്ന ആളുകളുണ്ട്, ലോഡ്ജിൽ താമസിക്കുന്ന ആളുകളുണ്ട്, പൊതു സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, ഫാക്ടറികളുണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും വേസ്റ്റ് എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള തന്നെ ഒരു നിയമം ഉണ്ടാകുകയും ഈ നിയമം നടപ്പിലാക്കിയാൽ മാത്രമേ ഇത് പ്രായോഗികമാവുള്ളൂ. നമ്മുടെ പരിസരം ആരോഗ്യത്തോടെ സംരക്ഷിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ബാധ്യതയാണ്.
3: മഴക്കാലമായാൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ നാം അനുഭവിക്കുന്ന വെള്ളക്കെട്ടുകൾക്കുള്ള പരിഹാരം പുതുതായിട്ടുള്ള കാന നിർമ്മാണമോ അല്ലെങ്കിൽ പഴയ കാനകളുടെ അറ്റകുറ്റപ്പണികളോ അല്ല.
2: പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷൻ ഏലൂർ.
3: മറിച്ച് നാം നികത്തിക്കളഞ്ഞ, നാം ഇല്ലാതാക്കി കളഞ്ഞ തോടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും വലിയ കുളങ്ങളുടെയും നീർച്ചാലുകളുടെയും വയലുകളുടെയും വീണ്ടെടുക്കലിലൂടെ മാത്രമാണ് നമ്മൾക്ക് നഗര ഗ്രാമപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുള്ളൂ. കാരണം ഇതെല്ലാമായിരുന്നു മഴക്കാലത്തെ നമ്മുടെ റിസർവോയറുകൾ. ആ റിസർവോയറുകൾ നമ്മളുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി നികത്തിക്കളഞ്ഞപ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ആഘാതം ഒരുപക്ഷെ നമ്മൾക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ഇനിയും നാം വൈകിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉള്ള തണ്ണീർത്തടങ്ങൾ

കുളങ്ങളും വയലുകളും തോടുകളും ഇനിയെങ്കിലും നികത്താതെ അവയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് പഴയതിനെ പരമാവധി വീണ്ടെടുത്തുകൊണ്ട് നമ്മൾക്ക് വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണാൻ കഴിയും. അതുപോലെ തന്നെ കാനകളുടെ ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം വെള്ളക്കെട്ടുകൾക്ക് പരിഹാരമാണ്. കാനകളിലെ വെള്ളം പ്രധാനമായിട്ടും വലിയ തോടുകളിലേക്കും വലിയ നീർച്ചാലുകളിലേക്കും

0: പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾക്ക് പരിഹാരം കാണാൻ കഴിയും. അതുപോലെ തന്നെ കാനയുടെ അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ നടത്തേണ്ടതുണ്ട്. പലപ്പോഴും പല കാനകളും റൺ ഓഫ്, അതായത് പ്രധാനമായും ഗ്രാവിറ്റി ഫോഴ്സ് നിലനിർത്തിക്കൊണ്ട് താണനിലത്തിലൂടെ നീരോടുന്ന തരത്തിലേക്ക് ഉള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണ രീതി അവലംബിക്കേണ്ടതുണ്ട്. അതോടൊപ്പമാണ് നാം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ഏതാണ്ട് എല്ലാ മാലിന്യങ്ങളും, ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്രധാനമായിട്ടും എത്തിച്ചേരുന്നൊരിടം കാനയാണ്. ഇത്തരം മാലിന്യങ്ങൾ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾക്ക് ഇടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പൗരബോധമുള്ള ഒരു ജനസമൂഹത്തിന് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ശാസ്ത്രീയമായ കാന നിർമ്മാണവും അതോടൊപ്പം തന്നെ നമ്മുടെ തൂർന്നുപോയ വയലുകളും തണ്ണീർത്തടങ്ങളും കുളങ്ങളും തോടുകളും വീണ്ടെടുക്കാനുള്ള ശ്രമവും ഉണ്ടായാൽ മാത്രമാണ് നമ്മൾക്ക് വെള്ളക്കെട്ടുകൾക്കുള്ള ശാശ്വത പരിഹാരം എന്ന ഒരു അർത്ഥത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നാണ് എന്റെ പക്ഷം.
1: രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കലാണ് എന്ന് പറയാറില്ലേ, ആ സമീപനം തന്നെയാണ് വെള്ളക്കെട്ടിന്റെ കാര്യത്തിലും വേണ്ടത്. കാര്യക്ഷമമായ മഴക്കാലപൂർവ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയിലേക്കു തന്നെയാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്. നിർവഹണം റിയ,
2: സഹായം TP വിവേക്.
3: സമകാലികം.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
7: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
6: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
10: ഈ ഓണം KK ചേട്ടനൊപ്പം
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചിയും മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ജാനൂട്ടിക്ക് ഈടെയായി ക്ഷീണം കൂടുതലാണല്ലോ മോളെ. ദേ കണ്ടില്ലേ, എപ്പോഴും ഉറക്കം തന്നെ. അമ്മേ, ജാനൂട്ടിക്ക് മാത്രമല്ല, ഉണ്ണിക്കുട്ടനും അരുണേട്ടനും ഒക്കെ അങ്ങനെയല്ലേ. വൈകി ഉണരും, ഉച്ചനേരത്തും ഉറക്കം. ആ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. പകൽ നമുക്ക് രാത്രി. കഷ്ടം. ഒരു മാസം കൊണ്ട് ഇവിടുത്തെ ജനം മുഴുവനും ഉറക്കമിളച്ച് വല്ല രോഗികളുമായി പോവുമോ എന്നായിരുന്നു എന്റെ ഭയം. ആരെ മുത്തശ്ശി രോഗി? ഉണ്ണിമോൾ ഓടി വന്നു.

0: കഴിഞ്ഞ് ഫുട്ബോൾ മാച്ച് കണ്ടിരുന്ന കാര്യം മോളെ. മുത്തശ്ശി, ഞാനും കാണാറുണ്ടായിരുന്നു, പക്ഷേങ്കി ഉറങ്ങിപ്പോവും. നമ്മുടെ ജാനൂട്ടിയും കണ്ടിരുന്നു. എന്ത്, ജാനൂട്ടിയോ? അതെ മുത്തശ്ശി, പന്തുരുളുന്നതും കളിക്കാർ ഓടുന്നതും ഒക്കെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കും. ഇടയ്ക്ക് അവള് മുരളും. ചിലപ്പോൾ ഇരുന്നിടത്ത് നിന്ന് പൊന്തി ഇപ്പൊ പോയി പന്ത് പിടിക്കും എന്നൊക്കെ തോന്നിപ്പോവും കാട്ടണ കണ്ട. ഫോട്ടോ കാണിച്ചു തരാട്ടോ ജാനൂട്ടി. ടി വിയിൽ ഫുട്ബോൾ മാച്ച് കാണുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ണിയേട്ടൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ഇൻസ്റ്റയിൽ എന്തോരം വ്യൂവേഴ്സ് ആയിരുന്നെന്നോ. എന്താ കഥ, പുറത്തിറങ്ങിയാൽ കുട്ടികളും വലിയ ചെക്കന്മാരും വരെ പണ്ടത്തെ ആളുകളെപ്പോലെ മുണ്ടിനടിയിലിടുന്ന നീല വരയും ട്രൗസർ ഇട്ടുകൊണ്ടായിരുന്നു നടക്കണേ. അത് അർജന്റീനയുടെ ഡ്രസ്സാണ് മുത്തശ്ശി. എവിടെ തിരിഞ്ഞാലും നീലയും വെള്ളയും മഞ്ഞയും ചുമപ്പും ജേഴ്സികൾ. എവിടെ തിരിഞ്ഞാലും ഫ്ലെക്സ്. അർജന്റീന, മെസ്സി, ബ്രസീൽ, സ്പെയിൻ, യമാൽ. അർജന്റീന, മെസ്സി, ബ്രസീൽ, സ്പെയിൻ, യമാൽ. പിന്നെ നമ്മുടെ വാസ്കോഡിഗാമയുടെ നാടുണ്ടല്ലോ. ഓഹ്, മറന്നു. പോർച്ചുഗൽ. ആ, എന്തൊക്കെയോ കേൾക്കുന്നു. ഞാനും ഒരു അർജന്റീന ഫാനായിരുന്നു ട്ടോ ഉണ്ണിമോളെ. ആഹാ, അതെയോ മുത്തശ്ശി? വേൾഡ് കപ്പൊക്കെ പണ്ടുണ്ടായിരുന്നു കുട്ടി. നീ പെലെ എന്ന് കേട്ടിട്ടുണ്ടോ? മറഡോണ എന്ന് കേട്ടിട്ടുണ്ടോ? ഡീഗോ മറഡോണ? ഇല്ല മുത്തശ്ശി. ആ, നമ്മളന്ന് ആദ്യമായിട്ട് ടി വി വാങ്ങിയപ്പോഴേ അടുത്തൊന്നും ഈ ടി വി എന്ന് പറയുന്ന സാധനം, ടെലിവിഷൻ, ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ മുത്തശ്ശനും കൂട്ടുകാരുമൊക്കെ ഇവിടെ ഒരുമിച്ചിരുന്ന കളി കണ്ടിരുന്നേ. കളർ ടി വി അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെറിയ ടി വി. അന്നാണ് മറഡോണ എന്ന ചെറിയ കുറിയ മനുഷ്യൻ അർജന്റീനയെ ലോക നിറുകയിലെത്തിച്ചത്. എന്തൊരു അത്ഭുതമായിരുന്നു. ഇന്നത്തെ നിങ്ങളുടെ മെസ്സി പോലെയാ ആ മറഡോണ. പന്ത് എതിരാളികൾക്ക് വിട്ടുകൊടുക്കാതെ എത്ര നേരം വേണമെങ്കിലും സ്വന്തം വരുതിയിലാക്കും. ഡ്രിബ്ലിംഗ് തന്ത്രം എന്നാ അതിനെ പറയുന്നത്. പിന്നെയും ഉണ്ട്, പന്ത് നിലം തൊടിയിക്കാതെ കാലുകൊണ്ടും തലകൊണ്ടും നെഞ്ചുകൊണ്ടും തട്ടി തടുത്ത് ഗ്രൗണ്ടിൽ നിന്നൊരു ഷോ. ആഹാ, എന്തൊരു ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. നമ്മുടെ നാട്ടിൽ ടി വി ഒന്നുമുള്ള കാലമല്ലായിരുന്നു. അപ്പോ ആദ്യം പറഞ്ഞ പെലെ, ആഹാ, അദ്ദേഹത്തിന്റെ കളി ഞാൻ കണ്ടിട്ടില്ല മോളെ. അന്ന് നമ്മുടെ നാട്ടിൽ ടി വി ഒന്നുമുള്ള കാലമല്ലായിരുന്നു. അദ്ദേഹം ബ്രസീലുകാരനായിരുന്നു. കറുത്ത മുത്ത് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എല്ലാ കാലത്തും ഓരോ അത്ഭുതങ്ങൾ. അതെന്താ മുത്തശ്ശി അത്ഭുതങ്ങൾ എന്നാല്? അതോ, കലയായാലും സ്പോർട്സ് ആയാലും ഇതുവരെയും ആരും കാണിക്കാത്ത കഴിവ് പുറത്തെടുക്കുന്നവർ, കാണിക്കുന്നവർ, അവരെയൊക്കെ അത്ഭുതങ്ങളെന്നാ വിളിക്കുക.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.
2: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: പൊന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോക് അദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾ ആരംഭിച്ചു. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നതായി. ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് ആഴ്ചയിൽ 550,000 രൂപ വാഗ്ദാനം ചെയ്യുന്നതാണ് വീഡിയോ.

0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മുതൽ കൊളംബിയോയിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊല്ലം സെയിലേഴ്സിന് 11 റൺസ് ജയം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ഹലോ മിസ്റ്റർ സുമേഷ്, എന്താ കാർ കഴുകുകയാണോ?
1: അല്ല, ഒരു ചക്ക പറിക്കാന്ന് കരുതി. ശേടാ, രാവിലെ കാറും മുറ്റത്തിട്ട് ഈ ബക്കറ്റും സോപ്പും മഗ്ഗുമായിട്ട് ഇവിടെ നിന്നിട്ടും സാറിന് മനസ്സിലായില്ലേ കാർ കഴുകുവാണെന്ന്?
0: ഓ, ആംഗ്രി യങ് മാൻ, ഇന്ന് രാവിലെ തന്നെ ചൂടിലാണല്ലോ.
1: കേണൽ സാറും കൂടെ ചേർത്ത് ഇപ്പൊ അഞ്ചാമത്തെ ആളാ എന്നോട് ഇത് ചോദിക്കുന്നത്, കാറ് കഴുകുവാണോ കാറ് കഴുകുവാണോ എന്ന്. മറുപടി പറഞ്ഞു പറഞ്ഞ് മടുത്തു സാർ.
0: കൂൾ ഡൗൺ, കൂൾ ഡൗൺ മൈ ബോയ്. അല്ല, ഇപ്പൊ കാറ് മുഴുവൻ വെള്ളമായില്ലേ? വൈപ്പ് ഇറ്റ് അപ്പ്.
1: എന്താ സാറേ?
0: ഇപ്പൊ എവിടെയെങ്കിലും വെള്ളമോ ജ്യൂസോ കൈതട്ടി മറിഞ്ഞാൽ ആ വെള്ളം ഒക്കെ ഒപ്പിയെടുക്കുന്നതിനാണ് വൈപ്പപ്പ് എന്ന് പറയുക. അതുപോലെ കാറ് വൈപ്പപ്പ് ചെയ്തോളൂ.
1: ഓ, അങ്ങനെ. ആ, അതിനാണ് സാർ ഈ തോർത്ത്. പക്ഷെ ഇതൊന്നും ഉണങ്ങണ്ടേ, ഇങ്ങനെ പിഴിഞ്ഞോണ്ടിരിക്കോ, കുറെ നേരമായി. ഇന്നലെ പെയിന്റ് പണിക്കാരെ ഇവിടെ മറന്നിട്ടിട്ട് പോയതാ, ഇപ്പൊ ലാഭമായില്ലേ?
0: ദേ, തോർത്തിന്ന് എന്തോ പെയിന്റ് ഒക്കെ കാറിലേക്ക് വീഴുന്നു. എവിടുന്ന് കിട്ടിയടോ ഇത്? വൈപ്പ് ഇറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി, ഇല്ലേ പെയിന്റ് ഒട്ടിപ്പിടിക്കും.
1: ഏ, വൈപ്പർ ഓഫ് ഒന്നും അല്ല സാറേ, ഇന്നലെ കൂടെ വർക്ക് ചെയ്തതാണല്ലോ.
0: അതല്ലടോ, എന്തെങ്കിലും സ്പെസിഫിക് ആയ കാര്യം ക്ലീൻ ചെയ്യാനാണെങ്കിൽ വൈപ്പ് ഓഫ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പൊടി അടിക്കാൻ പറയണമെങ്കിൽ വൈപ്പ് ഓഫ് ദ ഡസ്റ്റ് ഫ്രം ദ ഫ്ലോർ എന്ന് പറയാം.
1: ഓ ഓ ഓ ഓ, ഒരു മിനിറ്റ്. ആ, വൈപ്പ് ഓഫ് ദ പെയിന്റ് ഫ്രം ദ കാർ.
0: ഗുഡ് ഗുഡ്. നൗ വൈപ്പ് ഡൗൺ ദ എൻറ്റയർ കാർ വിത്ത് എ ന്യൂ ക്ലോത്ത് ഫോർ എ ഫൈനൽ ടച്ച്.
1: എന്ത്, ഇങ്ങനെ താഴേക്ക് വൈപ്പ് ചെയ്യണോ? ഡൗൺ?
0: അല്ലല്ല, ഒരു പ്രതലം മുഴുവൻ ക്ലീൻ ചെയ്യണം എന്നാണെങ്കിൽ വൈപ്പ് ഡൗൺ എന്നാണ് പറയുക. പ്ലീസ് വൈപ്പ് ഡൗൺ ദ ടേബിൾ ഫോർ ഡിന്നർ എന്നൊക്കെ.
1: ഓ, വൈപ്പിന് എന്തൊക്കെ വാല! വൈപ്പ് അപ്പ്, വൈപ്പ് ഓഫ്, വൈപ്പ് ഡൗണ്. ആ, പിന്നെ എന്ത് വാല ചേർത്താലും പണി ഞാൻ തന്നെ എടുക്കണം.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: അയ്യായിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ ഇനി
4: FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് ഈ പരിപാടിയിൽ പ്രമേഹം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്റേണൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജ്യോതിഷ് ആർ നായരുമായി അഭിമുഖം.
1: ഇന്ന് ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹ രോഗം, അതിന്റെ കാരണങ്ങൾ, എങ്ങനെ നമുക്കത് ചികിത്സിക്കാം, പുതിയതായി വന്നിട്ടുള്ള മരുന്നുകൾ ഏതെല്ലാം, ഇതെല്ലാമാണ് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യം എന്താണ് പ്രമേഹം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നൊന്ന് വിശദമാക്കാമോ?
2: എല്ലാവർക്കും നമസ്കാരം. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുന്ന ഒരു അവസ്ഥ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഫാസ്റ്റിംഗിൽ എന്ന് പറഞ്ഞാൽ ഒരു 8 to 10 മണിക്കൂർ വരെ ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരവസ്ഥയിൽ 100 താഴെ ആയിരിക്കണമെന്നും ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു 140 താഴെ ആയിരിക്കണം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഇതിൽ വളരെയധികം കൂടുതലാകുമ്പോൾ 125 മുകളിൽ ഭക്ഷണം കഴിക്കാതെ

0: കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലും 200 മുകളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആളെ പ്രമേഹം ഉണ്ടെന്നൊരു ഡയഗ്നോസിസിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ HbA1c എന്ന് പറഞ്ഞിട്ട് 3 മാസത്തെ ഒരു ആവറേജ് ഷുഗർ നോക്കുന്ന ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ 5.6 താഴെ ആയിരിക്കണം 3 മാസത്തെ ആവറേജ്. 6.5 മുകളിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യക്തി പ്രമേഹ രോഗിയാണ് എന്നുള്ളൊരു ഒരു ഇതിലേക്കെത്തും. ഇതിനിടയ്ക്കുള്ള ഒരു അവസ്ഥയുണ്ട്, അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 100-നും 125-നും ഇടയ്ക്കും 140-200 ഇടയ്ക്കും HbA1c 5.6-6.5 ഇടയ്ക്കുള്ള ഒരു അവസ്ഥ, നമ്മളൊരു പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ പ്രമേഹം വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു ഡയഗ്നോസിസിലേക്ക്. അപ്പോൾ ഇതാണ് പൊതുവെ നമുക്ക് പ്രമേഹം എന്ന് പറയുമ്പോൾ ഉള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്.
1: ഇത് എന്തുകൊണ്ട് കൂടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ പ്രമേഹത്തെ തരംതിരിക്കുന്നത്, Type 1, Type 2 ഒക്കെ എങ്ങനെ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: നമുക്ക് പൊതുവെ പ്രമേഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ പറയുന്ന Type 1 diabetes, Type 2 diabetes, Gestational diabetes ഇങ്ങനെയുള്ളതാണ് മൂന്നായിട്ട് മെയിനായിട്ട് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് തരത്തിലുള്ള സബ് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പം Type 1 എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റ കോശങ്ങൾ പാൻക്രിയാസിനകത്താണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ബീറ്റ കോശങ്ങൾ ഏതെങ്കിലും കാരണം കൊണ്ട് പൂർണ്ണമായിട്ട് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കാത്ത ഒരവസ്ഥയെത്തും. അതാണ് Type 1 diabetes. സാധാരണ കുറച്ചുകൂടെ കുട്ടികളിലും ഒക്കെയാണ് കാണുന്നത്, മുതിർന്നവരിലും കാണാറുണ്ട്. അതിൻ്റെ പേര് കുറച്ച് വ്യത്യാസമുണ്ടെന്നുള്ള ലാഡ എന്നാണ് പറയുന്നത് നമ്മളതിന്. ഈ ഒരു Type 1 diabetes വന്നു കഴിയുമ്പോൾ ഒരു 3-6 വരെയുള്ള സമയം കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളും, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പോലെ തന്നെ മറ്റൊരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ, നമ്മുടെ ഷുഗർ കുറയുന്ന സമയത്ത് അത് കൂട്ടി നിർത്താനായിട്ട് ഒരു സഹായിക്കുന്ന ഒരു ഗ്ലൂക്കഗോൺ ഹോർമോൺ, ഇതിൻ്റെ അളവിലും പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകും. അപ്പം ഇൻസുലിൻ ഉണ്ടാക്കില്ല, ഗ്ലൂക്കോൺ ഉണ്ടാക്കില്ല, പെട്ടെന്ന് തന്നെ ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടിയ അവസ്ഥയിലാണ് പലപ്പോഴും വരുന്നത്. 400-500 ഒക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് Type 1 diabetes.
1: ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്
0: എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. Type 2 diabetes ആണ് നമ്മൾ സാധാരണ ആളുകളിൽ കൂടുതൽ കാണുന്നത്. ഒരു ഇന്ത്യയിലേക്ക് പോപ്പുലേഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിൽ കൂടുതലായിട്ട് കാണുന്നത്, 30 തുടങ്ങിയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളുടെ പ്രവർത്തനത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ചിലപ്പോൾ കൃത്യമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കാത്ത അവസ്ഥയോ, ഇൻസുലിൻ റെസ്പോൺസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള റെസ്പോൺസ് കുറവോ, അങ്ങനെ പല കാരണങ്ങളാകാം. എന്തായാലും പതുക്കെ പതുക്കെ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് കുറഞ്ഞു വരികയും വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇൻസുലിൻ പൂർണ്ണമായിട്ട് ഉണ്ടാക്കാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നെ വരുന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നുള്ള പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളിൽ 24-28 ആഴ്ച വരെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയും ഷുഗറിന്റെ അളവ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അല്പം കൂടെ കൂടുതലാകുന്ന അവസ്ഥയാണ്. ഈ ഗർഭിണികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞ 100-140 എന്നുള്ളതല്ല, മറിച്ച് അതിലും കുറച്ചും കൂടെ താഴത്തെ ടാർജറ്റ്സ് ആണ് വെക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ മുൻകിട്ട് നമ്മളൊരു ഭക്ഷണത്തിന് മുൻപ് 93 എന്നും ഭക്ഷണത്തിന് ശേഷം കഴിയുന്നത് 120 താഴെ, മാക്സിമം 140 എന്നൊക്കെയുള്ള ഒരു ടാർജറ്റ്സ് ഡിഫറൻ്റ് ആണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. പക്ഷേ ഇവരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ഡെലിവറിക്ക് ശേഷം ഷുഗർ നോർമൽ ആകുന്നുണ്ടെങ്കിലും ഭാവിയിൽ ഇവർക്ക് Type 2 diabetes വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒന്നോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കാലഘട്ടങ്ങളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഫാസ്റ്റിംഗ് PPS HbA1c ചെക്ക് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇവരെ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഷുഗർ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇവരെ തുടക്കം തന്നെ, അതായത് അമിതവണ്ണം ഒന്നും വരാതെ നോക്കുക, വ്യായാമമൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്തു പോകുന്നത് കൊണ്ട് ഇവർക്ക് പ്രയോജനം ചെയ്യും.
1: നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇപ്പോൾ ഒരു രക്തപരിശോധന നടത്താതെ ഒരാൾക്ക് പ്രമേഹമുണ്ട് എന്ന് സംശയിക്കാൻ കഴിയുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: നമ്മൾ ഈ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാണുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 200 മുകളിലൊക്കെ പോകുമ്പോഴോ അതിൽ വളരെ കൂടുതലൊക്കെ ആകുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ കാണുന്നത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻസുലിൻ ഉണ്ടെങ്കിലേ കോശങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഗ്ലൂക്കോസ് കടന്നു ചെല്ലുകയുള്ളൂ. അപ്പോൾ കോശങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, അപ്പോൾ അതെന്ത് ചെയ്യും? വിശക്കും. അപ്പം നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നുന്ന ഒരവസ്ഥയിലേക്ക്, ഇത് സെൽ സിഗ്നലിംഗ് വന്നിട്ട് അമിതമായിട്ടുള്ള വിശപ്പ്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലാകുമ്പോൾ ഇത് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ കോശങ്ങളുടെ ഉള്ളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ട് കോശങ്ങൾക്ക് ദാഹം കൂടുതലായിരിക്കും. അപ്പോൾ അമിതമായിട്ടുള്ള ദാഹം, ഇത് കിഡ്നിയിൽ കൂടെ പോകുമ്പോൾ ഈ പഞ്ചസാര കൂടുതൽ മൂത്രത്തിലേക്ക് പോകുന്നതുകൊണ്ട് മൂത്രത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ മൂന്നെണ്ണം ചേരുന്ന പോളിഫേജിയ, പോളിഡിപ്സിയ, പോളിയൂറിയ എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള വിശപ്പ്, അമിതമായിട്ടുള്ള ദാഹം, അമിതമായിട്ടുള്ള മൂത്രം പോക്ക്, ഇതാണ് നമ്മൾ തുടക്കത്തിലെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ പ്രമേഹം ഉണ്ടെന്ന് തന്നെ തിരിച്ചറിയുന്നത്. അപ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ പ്രതിരോധ ശക്തിയിൽ വരുന്ന വ്യത്യാസം, രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് മുറിവുണങ്ങാൻ വളരെയധികം സമയമെടുക്കുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഈ സമയത്തായിരുന്നു പണ്ട് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ പക്ഷേ പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാറുണ്ട്.
1: നമ്മൾ എപ്പോഴും ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത് രക്തപരിശോധന നടത്തി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മനസ്സിലാക്കിയിട്ടാണ്. പ്രമേഹത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പ്രമേഹം ഒരു കൂട്ടം അസുഖങ്ങളുടെ കാരണമായി പറയാറുണ്ട്. പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഉടനെ അനുബന്ധമായി മറ്റു അസുഖങ്ങൾ വരും, മഹാവ്യാധി

0: ആയിട്ടാണ് പണ്ട് തന്നെ പ്രമേഹത്തെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചികിത്സിക്കുക? ഓരോ തരം പ്രമേഹത്തിനും പ്രത്യേക തരം ചികിത്സയല്ലേ?
1: ഉണ്ടുണ്ട്. അത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇതിൻ്റെ കൂടെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അമിതവണ്ണമുള്ളവരിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, കൊളസ്ട്രോളിനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തൈറോയിഡിൻ്റെ വ്യത്യാസങ്ങൾ, ഇങ്ങനെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അനുബന്ധ രോഗങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇവരെ നമ്മൾ ചികിത്സിച്ച് പോകുമ്പോഴും നിശ്ചിത കാലയളവിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ടൈപ്പ് ടു ഡയബറ്റീസ് വന്നാൽ അവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത വന്നു കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇവർക്ക് ഹൃദയാഘാതം വരാനുള്ള, സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ നിയന്ത്രിച്ച് ചികിത്സിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. ടൈപ്പ് ടു ഡയബറ്റീസിൽ നമ്മൾ പലപ്പോഴും ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് ആദ്യഘട്ട ചികിത്സ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. അപ്പോൾ അതിൽ ഭക്ഷണ ക്രമീകരണമുണ്ട്, വ്യായാമമുണ്ട്, സ്ട്രെസ് മാനേജ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ടൈപ്പ് ടു ഡയബറ്റീസിന്റെ മാനേജ്മെന്റ് ആദ്യഘട്ടം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ വളരെ ഷുഗർ കൂടുതലായിട്ട് വരുമെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നുകൾ തുടങ്ങാറുള്ളൂ. പ്രമേഹത്തിൽ ഏതാണ്ട് 15 തരം മരുന്നുകൾ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോളിഫേജിയ, പോളിഡിപ്സിയ, പോളിയൂറിയ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് വരുന്നതെങ്കിൽ, ഷുഗർ വളരെ കൂടുതലായിട്ടാണ് വരുന്നതെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ഇൻസുലിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇൻസുലിൻ എടുത്ത് നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മരുന്നുകളിലേക്ക് പോകുന്നത് കൊണ്ട് ഗുണങ്ങൾ, ലോങ് ടേം മാനേജ്മെന്റിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ശരീരത്തിൽ ഇൻസുലിൻ പൂർണ്ണമായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. അപ്പോൾ ട്രീറ്റ്മെന്റിൽ ഇൻസുലിൻ തന്നെയാണ് ട്രീറ്റ്മെന്റ്,
0: ഇൻസുലിൻ തെറാപ്പി
1: ഇൻസുലിൻ തന്നെയാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസിൽ നമ്മൾ പൊതുവെ ഈ പറഞ്ഞ ഭക്ഷണ ക്രമീകരണം കൊണ്ടൊരു ചെറിയ പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാലും ഇൻസുലിൻ തന്നെയാണ് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നത്. മറ്റ് ചില മോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദി യങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജനറ്റിക് വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന ചില തരം പ്രമേഹങ്ങളിൽ മറ്റ് ചില മരുന്നുകൾ, സൾഫോണൈൽ യൂറിയാസ് ഒക്കെ ചിലപ്പോൾ നല്ല കണ്ടു ചെയ്ത് കാണാറുണ്ട്.
0: സാധാരണ ഒരു പ്രമേഹ രോഗിക്ക് ഇൻസുലിൻ ഉപയോഗിക്കുന്നതാണോ അതോ മരുന്നുകളെ ആശ്രയിക്കുന്നതാണോ ഈ ടൈപ്പ് ടു ഡയബറ്റീസിൽ പ്രമേഹത്തിൽ ഏറ്റവും നല്ലത്? കാരണം ഇത് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ട മരുന്നുകളാണ്, അതിനൊരു പക്ഷേ പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇൻസുലിൻ അല്ലേ ഏറ്റവും സുരക്ഷിത മാർഗം എന്നൊരു സംശയം വരാം. അതോ ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇൻസുലിൻ ശരീരം ഉൽപ്പാദിപ്പിക്കാതെ ആകുമോ എന്നും ഒരു സംശയം ഉണ്ടാകാം. ഇതിലേതാണ് ശരിക്കും ഏറ്റവും സുരക്ഷിതമായ മാർഗം?
1: നമുക്ക് സുരക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ രണ്ടിലും നമുക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് പോകണം എന്നുള്ളതും അനുബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങളിൽ കൃത്യമായിട്ട് നിയന്ത്രിച്ച് പോകണം എന്നുള്ളതുമാണ്. അപ്പം ഇത് ഏത് തരത്തിൽ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതിൽ കാര്യമായിട്ട് പ്രസക്തിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ പ്രമേഹം നല്ലപോലെ നിയന്ത്രിച്ച് പോകുകയാണെങ്കിൽ അത് മാത്രം മതിയാവും. പലപ്പോഴും നമ്മൾ ഇൻസുലിൻ ഒരു നല്ല ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും ഒരു വ്യക്തിയോട് നമ്മൾ എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ യാത്ര ചെയ്യുന്നവരായിരിക്കാം, അവരുടെ വീട്ടിലെടുക്കാൻ ആളുണ്ടാവില്ല, അങ്ങനെ തുടങ്ങി ഒരുപാടധികം പ്രശ്നങ്ങൾ. അപ്പം ഇൻസുലിൻ നല്ലതാണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ടൈപ്പ് ടു ഡയബറ്റീസിൽ മരുന്നുകൾ തന്നെ ആയിരിക്കാം തുടങ്ങാനും നല്ലത്, മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഇതിന് ചില വ്യക്തികളിൽ ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ആ മരുന്നുകളെ മോഡിഫൈ ചെയ്യുകയോ മാറ്റുകയോ ചെയ്ത് മറ്റുള്ള ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല. പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ചില പുതിയ ജനറേഷൻ മെഡിസിൻസ്, നമ്മളിപ്പം SGLT2 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് വന്നിട്ടുണ്ട്, GLP-1 റിസപ്റ്റർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഈ പ്രമേഹത്തെ നിയന്ത്രിക്കുക മാത്രമല്ല, മറിച്ച് ഭാവിയിൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുക, പ്രഷർ കുറയ്ക്കുക, ഹൃദയാഘാതം വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുക. ഇൻസുലിൻ അങ്ങനത്തെ ഒരു റോളില്ല. ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഒരു റോളും ശരിക്കില്ല. അപ്പൊ അതിനെക്കാട്ടിലും അപ്പുറം പോയി ഹൃദയാഘാതം കുറയ്ക്കാനുള്ള ഒരു മരുന്ന് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്.
0: പേഷ്യന്റിന്റെ ശരീരഭാരം കുറയ്ക്കുക,
1: ശരീരഭാരം കുറയ്ക്കുക, അപ്പൊ ഇതെല്ലാം ഇതിന്റെ പാർട്ടായിട്ട് വരുന്നത്. കാരണം അമിതവണ്ണം ഒരു പ്രശ്നമാണ്, ഹൈപ്പർ ടെൻഷൻ ഒരു പ്രശ്നമാണ്, കൊളസ്ട്രോൾ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതെല്ലാം ഒരേപോലെ ടാർജറ്റ് ചെയ്യുന്ന ഒരു മരുന്നാണെങ്കിൽ അതിനല്ലേ ഒന്നും കൂടെ പ്രയോജനം. അപ്പൊ ഇൻസുലിനേക്കാളും അപ്പുറം നമ്മൾ പോയിരിക്കുന്നു എന്ന് തന്നെ വേണം കണക്കാക്കാനായിട്ട്.
0: മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് കേൾക്കാറുണ്ടല്ലോ, ഇത് ഏത് തരം രോഗികളാണ് കാണുക?
1: അല്ല, നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ വേണമെങ്കിൽ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ അമിതവണ്ണമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻസുലിൻ തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുന്ന ഒരു അവസ്ഥ വേണമെങ്കിൽ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് പറയാം. ടൈപ്പ് ടു ഡയബറ്റീസിൽ അതാണ് കൂടുതലായിട്ട് കാണുന്നത്. മറ്റൊരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ചില വ്യക്തികളിൽ നമ്മൾ ഇൻസുലിൻ എടുത്താലും നിയന്ത്രിക്കാൻ പറ്റാത്ത, വളരെയധികം കൂടുതൽ ഡോസ് ഇൻസുലിൻ വേണ്ടി വരുന്ന അവസ്ഥയാണ്. അത് വളരെ അപൂർവമായിട്ട് കാണുന്നത്. ഒരവസ്ഥയാണ്.
0: അങ്ങനെയുള്ള രോഗികളെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുക?
1: ബേസിക്കലി വണ്ണം കുറയ്ക്കുക എന്നുള്ളതും നമ്മുടെ എക്സർസൈസ് കൂട്ടുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്.

0: പ്ലസ് നമുക്ക് പലതരം മരുന്നുകൾ, ഇവയെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രമേഹത്തിന്റെ ചികിത്സയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തരം മരുന്നുകൾ വളരെയധികം എളുപ്പം ആയിട്ടുണ്ട്, ചികിത്സ തന്നെ എളുപ്പമായിട്ടുണ്ട്. രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇൻസുലിൻ എടുക്കുകയോ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഗ്ലൈബൻക്ലമൈഡ് പോലത്തെ മരുന്നുകൾ, ഇവയൊക്കെ ഷുഗർ കുറഞ്ഞു പോകാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പം നമ്മൾ ജോലി സ്ഥലത്ത് പോകുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോയി, യാത്ര ചെയ്യുമ്പോൾ കുറഞ്ഞു പോവുക, അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ പുതിയ തരത്തിലുള്ള മരുന്നുകൾക്ക് ഇല്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്.
1: നമ്മളിങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ മറ്റെന്തെല്ലാമാണ്?
0: അതാണ് നമ്മുടെ പ്രമേഹരോഗ ചികിത്സയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം അത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രമേഹരോഗി വളരെയധികം വർഷം ചിലപ്പോൾ ഷുഗർ ഉണ്ടായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത് തന്നെ. അപ്പം ഇത് പതുക്കെ പതുക്കെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഒരു 10 or 15 ചിലപ്പോൾ അതിൽ കൂടുതലോ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കാം ഒരു കോംപ്ലിക്കേഷൻസ്. അപ്പം ഇത് രണ്ട് തരത്തിലാണ് പറയുന്നത്, നമ്മൾ ചെറിയ രക്തക്കുഴലുണ്ടാകുന്നതും വലിയ രക്തക്കുഴലുണ്ടാകുന്നതായിട്ടുള്ള മാറ്റങ്ങൾ, മൈക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻ. അപ്പോൾ റെറ്റിനയിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, കാലിലെ നാഡികൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കിഡ്നിയിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ ഇത്തരത്തിലുള്ള മൂന്നും കൂടെ ചേർന്ന് നമ്മൾ മൈക്രോ വാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. അപ്പോൾ ഇവയാണ് ഡയബറ്റീസുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് എങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ രക്തക്കുഴൽ, അപ്പോൾ ഹൃദയത്തിലെ വലിയ രക്തക്കുഴലായിരിക്കും, കാലിലേക്ക് പോകുന്ന വലിയ രക്തക്കുഴൽ, തലച്ചോറിലെ വലിയ രക്തക്കുഴൽ, അപ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പെരിഫറൽ വാസ്കുലർ ഡിസീസ്, കാലുകൾ മുറിഞ്ഞു ഉണങ്ങാതിരിക്കുകയും കാല് മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയൊക്കെ പണ്ട് വളരെയധികം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ. ഇത് പക്ഷേ ഡയബറ്റീസ് മാത്രമല്ല, മറിച്ച് കൊളസ്ട്രോളും എല്ലാവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പം ഈ കോംപ്ലിക്കേഷൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെയധികം വർഷങ്ങളെടുത്ത് പതുക്കെ പതുക്കെ പതുക്കെ വരുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് രോഗികൾ ചിലപ്പോൾ തിരിച്ചറിയാൻ സമയമെടുക്കും. നമ്മൾ ലക്ഷണങ്ങൾ വെച്ചിട്ട് തിരിച്ചറിയാൻ പോയി കഴിഞ്ഞാൽ വളരെയധികം വർഷങ്ങൾ കഴിഞ്ഞ് മാറ്റങ്ങൾ ഉണ്ടായതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ച് നമുക്ക് നോർമലിസിയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ കിഡ്നിയുടെ മാറ്റം, നമ്മളൊരു മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞിട്ട് യൂറിനിൽ ഉള്ളൊരു ആൽബുമിൻ്റെ അളവ് നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് തുടക്കത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്യുന്നു, പ്രഷർ അഗ്രസീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മൾ അത്തരത്തിലുള്ള ചില മരുന്നുകളൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവരെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സങ്കീർണതകൾ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം. വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതും പൂർണ്ണമായിട്ട് നമുക്ക് പ്രയോജനം കിട്ടാത്ത ഒരവസ്ഥയാണ്, നമുക്ക് പ്രോഗ്രസീവാണ് അത്. പിന്നെ ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ റെറ്റിനോപ്പതി ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് റിക്കവർ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതുപോലെ ന്യൂറോപ്പതി, കാലിന് തരിപ്പ് വന്നു, ചെരിപ്പ് ഊരി പോകുന്ന അവസ്ഥകൾ, എവിടെയെങ്കിലും തട്ടിപ്പൊട്ടി മുറിഞ്ഞിട്ട് അറിയാൻ പറ്റാത്ത അവസ്ഥകൾ, അതിപ്പോൾ പഴുത്തിട്ടൊക്കെയാണ് പലരും വരുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ വന്നിട്ട് തിരിച്ചറിയുന്നതിനെക്കാട്ടിലും തുടക്കത്തിൽ നമ്മൾ സ്ക്രീൻ ചെയ്യുക എന്ന് പറയും. അപ്പോൾ നമ്മൾ റെറ്റിനോപ്പതിക്ക് വേണ്ടി സ്ക്രീൻ ചെയ്യുന്ന കണ്ണിൻ്റെ റെറ്റിന നോക്കുന്ന ഒരു, ഇപ്പം ഇത് കണ്ണിൻ്റെ കൃഷ്ണമണി ഡയലേറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ, ഉണ്ടെങ്കിൽ തുടക്കത്തിലാണോ, എന്താണ് അതിൻ്റെ കണ്ടീഷൻ. നമ്മൾ അതുപോലെ കിഡ്നിയുടെ മാറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞു നെഫ്രോപ്പതി, ഇത് തുടക്കത്തിൽ ആൽബുമിൻ്റെ അളവ് നോക്കുക, അത് കൂടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മൈക്രോ ആൽബുമിനൂറിയ ഉണ്ടെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ചികിത്സിച്ച് പഴയതിലാക്കാൻ പറ്റും. അതുപോലെ കാലിൻ്റെ നമ്മൾ വൈബ്രേഷൻ ടെസ്റ്റ്, ടെമ്പറേച്ചർ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തുടക്കം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും, അത് റിവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും.
1: ഒരുപക്ഷേ നമ്മുടെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ് പ്രമേഹം അല്ലേ?
0: തീർച്ചയായും
1: നമുക്ക് ഒരിക്കലും വരാതിരിക്കേണ്ട ഒരു അസുഖമാണ്. നമ്മളിപ്പോൾ ഒരു കൂട്ടം അസുഖങ്ങൾ തന്നെ ഇതിൽ ഏത് വേണം എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഉപേക്ഷിക്കേണ്ട പ്രമേഹത്തെ ആയിരിക്കും അല്ലേ?
0: അതിനെ മറ്റൊരു ആംഗിളിൽ കൂടെ കാണാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമ്മളിപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, നമുക്കൊരു വ്യക്തിക്ക് ഒരു അസുഖം നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം ചൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പ്രമേഹം അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു അസുഖമാണെന്ന് ഞാൻ പറയും. ചിലപ്പോൾ ഒരു വിരോധാഭാസമായിട്ട് തോന്നാം, എന്നാൽ പോലും ഒരു വ്യക്തിക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ ഡയബറ്റീസ് ഉണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളുടെ ജീവിതശൈലി മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ, നമ്മൾ കൃത്യമായിട്ട് ഡയറ്റ്, എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു, അപ്പം വ്യായാമമൊക്കെ ചെയ്യുന്നു, ഇവർ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പോയിട്ട് പരിശോധനകൾ നടത്തുന്നു, സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നു, ചുരുക്കി പറഞ്ഞാൽ അവരവരുടെ ശരീരത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജീവിതശൈലികളെ കുറിച്ചിട്ടും ആരോഗ്യത്തെ കുറിച്ചിട്ടും കൂടുതൽ ചിന്തിക്കുന്നവരും ഒക്കെ ആകും. അപ്പം ഇവരിൽ പൊതുവെ നമ്മൾ കോംപ്ലിക്കേഷൻസ് കുറവായിട്ടാണ് കാണുന്നത്. കാരണം ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി പലപ്പോഴും നമ്മൾ അമിതവണ്ണവും മറ്റൊക്കെ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഡയബറ്റീസിൽ നമുക്ക്, അതായത് മാനേജ്മെൻറ്റ് കറക്റ്റാണെങ്കിൽ പ്രമേഹം വളരെ നല്ലൊരു അസുഖമാണ്. കൃത്യമായിട്ട് നിയന്ത്രിച്ച് പോകുന്ന ഒരു ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പുതിയതായിട്ട് തെളിയിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവാകുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നാളുകൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. അപ്പം പ്രമേഹം ഒരു മോശം അസുഖമല്ല.
1: പിന്നീട് എന്തുകൊണ്ട് ഇന്ത്യ തന്നെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പറയുന്നു? ഒരു ജനിതകപരമായ കാരണമാണോ പാരമ്പര്യമാണോ ഇതിൻ്റെ ഒരു ഘടകം? ഇത്രയധികം പ്രമേഹ രോഗങ്ങൾ ഇന്ത്യയിലും കേരളത്തിലും കാണുന്നു.
0: അത് നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ടറും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ

0: ഇന്ത്യ ഒരു വേൾഡ് ഡയബറ്റിസ് ക്യാപിറ്റൽ എന്നുള്ളത്, ഏതാണ്ട് 212 മില്യൺ ആളുകൾ ഇന്ത്യയിൽ ഡയബറ്റിസുമായിട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഒരു 100 ആളുകളിൽ എത്ര ആളുകൾക്ക് പ്രമേഹം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ 10.5% എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ. ഇത് പാകിസ്ഥാനിൽ 30%. അപ്പം പോപ്പുലേഷൻ കൊണ്ട് മാത്രമാണ് നമ്മളിപ്പം കൂടുതലായിട്ട് നിൽക്കുന്നത്. പ്രിവലൻസ് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളും വളരെ പ്രിവലൻസ് കൂടുതലുള്ള
1: മറ്റ് രാജ്യങ്ങളുണ്ട്.
0: പക്ഷേ നമ്മൾ ജനറ്റിക്കലി കുറച്ച് പ്രീഡിസ്പോസ്ഡ് ആണ്. സൗത്ത് ഏഷ്യൻസിൽ ശരീരത്തിലെ ഈ കൊഴുപ്പിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ട്രങ്കൽ ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ മധ്യഭാഗത്ത് കൊടവയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ വയറിനകത്ത് കാലറി സ്റ്റോർ ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ സൗത്ത് ഏഷ്യൻസിൽ കാണുന്നുണ്ട്. ഒരു ശരീരഘടനയിലുള്ള ഒരു വ്യത്യാസം ജനറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്, നമ്മൾ പണ്ട് കുറച്ചും കൂടെ ഫാർമർ അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് നമ്മൾ. അപ്പം നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഇതിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറവായിരുന്ന ഒരു ഘട്ടമായിരുന്നു പണ്ട്, കുറച്ച് ദാരിദ്ര്യമെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് നമുക്കിപ്പം ഭക്ഷണം പെട്ടെന്ന് കിട്ടുന്നു, കാലറി റിച്ചായിട്ടുള്ള ഫുഡ് കിട്ടുന്നു, ടേസ്റ്റുള്ള ഫുഡ് കിട്ടുന്നു, എന്നാൽ നമ്മുടെ ശരീര അധ്വാനം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാലറി ഡെപ്പോസിറ്റ് വരികയും നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും ഡയബറ്റീസ് കൂടി വരുന്ന ഒരവസ്ഥ നമ്മുടെ ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായതുകൊണ്ട് നമ്പേഴ്സ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് ഡയബറ്റീസ് ക്യാപിറ്റൽ എന്ന് തന്നെ പറയുന്നത്.
1: നമ്പർ പറഞ്ഞാൽ എല്ലാ വർഷവും ലോക പ്രമേഹ ദിനമായിട്ട് നാം ആചരിക്കാറുണ്ട്. എന്താണ് ഈ വർഷത്തെ 2025 നമ്മൾ ഊന്നൽ കൊടുക്കാൻ നിശ്ചയിക്കുന്ന തീം എന്താണ്?
0: നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് എടുത്തിരുന്ന തീം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആൻഡ് കെയർ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ ആ തീമിൻ്റെടൊപ്പം തന്നെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഇൻ വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. നമ്മുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ പ്രമേഹ രോഗികളിൽ ഒരു 75% ഒരു ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള ഒരു ഏജ് കാറ്റഗറിയാണ്. അപ്പോൾ ഇവരിൽ തന്നെ ഒരു 4% ആളുകൾക്ക് ജോലി സ്ഥലത്ത് ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതാകാം, അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ. അപ്പം അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തവണത്തെ ഡയബറ്റീസ് തീം. നമ്മൾ ഡയബറ്റീസ് അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല അവബോധം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണത്തെ വർക്ക് പ്ലേസിലുള്ള ഫോക്കസ്.
1: അപ്പോൾ നമുക്ക് ഒരു പ്രമേഹം ഉണ്ടെങ്കിൽ അവർ അനുവർത്തിക്കേണ്ട ഒരു ദിനചര്യ, ഒരു ചട്ടം, അതുകൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നും.
0: ഓക്കെ, നമ്മൾ പ്രമേഹ രോഗം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് തുടങ്ങിയിട്ട് തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തണം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ വ്യത്യാസം വരണം, നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ആ സമയങ്ങളിൽ പോയിട്ടുള്ള ചെക്കപ്പുകൾ. ഇപ്പം 3 മാസത്തേക്കായിരിക്കും സാധാരണ ഡോക്ടർ മരുന്ന് എഴുതുന്നത്. അപ്പോൾ ആ മരുന്ന് കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ആ സമയത്ത് തന്നെ പോയി നോക്കണം കൃത്യമായിട്ട് നമ്മുടെ ഷുഗർ നിയന്ത്രിച്ചാണോ പോകുന്നത്, പ്രഷർ നിയന്ത്രിച്ചാണോ പോകുന്നത്. ചിലപ്പം വർഷത്തിലൊരിക്കൽ നമ്മൾ കാഴ്ച പരിശോധിക്കണം, ഹൃദയത്തിൻ്റെ ചിലപ്പോൾ പരിശോധനകൾ വേണ്ടി വരും. അത് ആ ഒരു സ്ക്രീനിങ്ങിന് ഓരോ ടൈമുണ്ട്, ഓരോരുത്തരുടെ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് അസുഖം എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് പോകുക തന്നെ ചെയ്യണം. ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതി ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് കാലുകളുടെ ഒരു ഇതെന്ന് പറഞ്ഞത്, നമ്മൾ നടക്കുമ്പോൾ ചിലപ്പം തട്ടി മുറിഞ്ഞു കഴിഞ്ഞാൽ ആ വേദന അറിയാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ പഴുത്ത് കഴിയുമ്പോഴായിരിക്കും പഴുപ്പുറം അറിയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ നോക്കണം. നഖങ്ങൾ വെട്ടി കൃത്യമായിട്ട് വെക്കണം, അതുപോലെ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം, ജനേറ്റൽ ഹൈജീൻ, യൂറിൻ ഇൻഫെക്ഷനും മൂത്രമൊഴിക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട് പ്രമേഹ രോഗികളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്രമേഹ രോഗി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്.
1: ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രമേഹം അത്ര ഒരു അപകടകാരിയല്ല, നമുക്കൊരു സുഹൃത്തിനെ പോലെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയും എന്നാണ് പറയുന്നത് അല്ലേ?
0: അതെ, തീർച്ചയായും. ഇൻഫാക്ട് ഒരു നല്ല സുഹൃത്തിനെ പോലെ, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സുഹൃത്തിനെ പോലെ എന്ന് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇംപ്രൂവ് ചെയ്യുകയാണ്. പ്രമേഹം നല്ലപോലെ നിയന്ത്രിച്ച് പോയി കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യത്തോടു കൂടി നമ്മൾ വർഷങ്ങൾ തന്നെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സന്തത സഹചാരിയായിട്ട് വേണമെങ്കിൽ കൊണ്ടു നടക്കാവുന്ന ഒരു.
1: തീർച്ചയായും, കാരണം പ്രമേഹം വന്നു എന്ന് പറയുമ്പോൾ ജീവിതം തീർന്നു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല,
0: ഒരിക്കലുമില്ല.
1: എന്തായാലും പ്രമേഹത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയെക്കുറിച്ചും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: പ്രമേഹം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇന്റേണൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജ്യോതിഷ് ആർ നായരുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. FM ഹെൽത്ത് ലൈൻ.

0: മാത്രമല്ല ഈ കയർവിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
0: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
0: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോളം കോമ്പൻ ഓഫർ.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: കോട്ടയം ജില്ലയിലെ 2025-26 അധ്യയന വർഷം SSLC, THSLC, +2, VHSE പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ധനസഹായം നൽകും. അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. അപ്പീൽ അപേക്ഷകൾ September 15 ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സ്വീകരിക്കും.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്, ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി, ഞായർ, തിങ്കൾ രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
9: കണ്ടീഷൻ അപ്ലൈ.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ഇടുക്കി ജില്ലയിലെ നീറ്റ് പരീക്ഷ വിജയിച്ച വിമുക്ത ഭടന്മാരുടെ ആശ്രിതർക്ക് സെൻട്രൽ പ്യൂൾ വഴി MBBS BDS പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനുമായി www.ksp.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 28. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04-862-222-904. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-862-222-904.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
12: നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
13: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
12: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
14: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.

കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക നിലനിൽക്കുന്ന വാഹന ഉടമകൾക്ക് 4 തവണകളായി കുടിശ്ശിക തുക അടയ്ക്കുന്നതിന് അടുത്ത മാസം 30 വരെ സമയം അനുവദിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-2547-437 0491-2547-437

0: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
4: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30-ന്
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ 9188219863. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188219863.

0: ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477225167 0477225167
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
5: നാളെ രാവിലെ 8:05 വിടരുന്ന മുട്ടകളിൽ ഓ

0: തമ്മനം നളന്ദ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 8:05.
1: ഈ ഓണം കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിന്.

കോട്ടയം ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ 2026 സെപ്റ്റംബറിൽ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പരിശീലന സൗജന്യ പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0479245227 0479245227

0: അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും വെറും 3 ദിവസം മാത്രം. ശനി, ഞായർ, തിങ്കൾ രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ല കേട്ടോ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
4: ഈ ഓണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻസ് അപ്ലൈ.

0: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC, THSLC, +2, VHSE പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ധനസഹായത്തിന് ഈ മാസം 31 വൈകിട്ട് 5 വരെ ജില്ലാ ഓഫീസ് വഴി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമിന് www.agriworkersfund.org സന്ദർശിക്കുക. ഫോൺ നമ്പർ 0481-2585-604, 0481-2585-604.
1: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
2: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
2: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: മൈജി ഓണം, മാസോണം, സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
2: മൈജി ഓണം, മാസ് ഓണം, ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: നിയമവേദി,
9: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
8: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05, ഞായറാഴ്ചകളിൽ രാത്രി 9:30.
9: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി

0: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ അപേക്ഷ ക്ഷണിച്ചു. ചട്ടപ്രകാരമുള്ള അപേക്ഷകൾ അടുത്ത മാസം 5 മുമ്പായി സമർപ്പിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കാഞ്ഞാണി റോഡ്, എസ് എൻ പാർക്ക്, പൂത്തോൾ പി ഒ, തൃശൂർ. പിൻ 68000004 എന്ന വിലാസത്തിൽ ലഭിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04872386871. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04872386871.
1: എന്താ ചേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ചേട്ടാ മൈജിയിലേക്ക് വിടാ,
4: ഓണ ഷോപ്പിംഗോ?
1: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
4: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

FM ഈവനിങ് തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 55 സെക്കൻഡും. FM ഈവനിങ്ങിൽ ഇനി

0: കക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഇങ്ങക്കെങ്ങനെ മനസ്സിലായി ആടെ മരുന്നില്ലാന്ന്? രാമർ തിരക്കി. അതെന്താ, എന്റെ മുമ്പിലൂടെയല്ലേ ആളുകൾ ദിവസവും പോകുന്നത്? നമ്മൾ കണ്ണടച്ചല്ലോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ക്ലാരയോട് ചോദിച്ചപ്പോ ചില വിവരം കിട്ടി.
2: എന്ത് വിവരം?
1: ഇവിടേക്ക് മാണ്ട മരുന്ന് കോഴിക്കോട്ടിന്ന് കൊണ്ടുവന്നിരുന്നു.
2: അതെങ്ങനെയോ ചോർന്നു പോയതാ?
1: അത് പാടില്ലല്ലോ. ഇങ്ങനെയൊക്കെ നടക്കുമ്പോ വെറുതെ നോക്കിയിരുന്നാ മാത്രം പോരാ, കണ്ടത് അപ്പപ്പോൾ തന്നെ പറയണം രാമറെ. കുഞ്ഞിക്കേള് വീണ്ടും തുന്നുവാൻ തുടങ്ങി. അതിനിടയിൽ അയാൾ പറഞ്ഞു, ആ ദർസർ മഹാകള്ളനാ. എന്നാലോ നല്ല ദർസറു.
2: നല്ല ദർസറിയല്ലേ നമുക്ക് മാണ്ടത്.
1: പിറ്റേന്ന് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഗോവിന്ദൻ അടിയോടി പകുതി തമാശയോടും പകുതി കാര്യമായിട്ടും രാമറോട് ചോദിച്ചു,
2: അല്ല രാമറെ, ഇങ്ങനെ പറമ്പൊക്കെ വാങ്ങിക്കൂട്ടി നടന്നാ മതിയോ?
1: നിനക്കൊരു പെണ്ണൊക്കെ മാണ്ടേ? ഇനി എപ്പോഴാ ഒരു കോപ്പൊക്കെ കഴിക്കേണ്ടത്? മൂക്കിൽ പല്ലൊക്കെ വന്നിട്ടോ? അതിനുശേഷം അടിയോടി എന്താ താൻ പറഞ്ഞത് ശരിയല്ലേ എന്ന മട്ടിൽ അടുത്തുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. അവരും അത് അംഗീകരിക്കുകയായിരുന്നു.

0: എല്ലിട കഴിഞ്ഞ് അടിയോടിയോടെ തൊട്ടു നിന്നിരുന്ന അബ്ദുറഹിമാൻ പറഞ്ഞു, നിന്റെ നാട്ടിലെ നല്ല പെൺകുട്ടിയുണ്ട്, രാമർക്ക് ചേരും. പക്കെങ്കിൽ ഓക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പമുള്ള കാര്യമൊന്നും ഇനി ഇവിടെ പറയണ്ട, ഇടയിൽ കയറി അടിയോടി പറഞ്ഞു. ഇതങ്ങനത്തെ കുഴപ്പമല്ല അടിയോടി, ആശാരം തീർത്ത പെൺകുട്ടിയാ. പക്കെങ്കിൽ ഓൾ ഓനെ ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ ഉറപ്പാ അത് നെഗളിപ്പുള്ള ഒരു പെണ്ണായിരിക്കും, അടിയോടി അഭിപ്രായപ്പെട്ടു. അവരുടെ സംസാരമൊക്കെ രാമർ വെറുതെ കേട്ട് നിൽക്കുകയായിരുന്നു. സ്ഥലം വാങ്ങുന്നതിന് ഇടനിലക്കാരായി നിന്നവരാണ് അടിയോടിയും അബ്ദുറഹിമാനും. രജിസ്റ്റർ ഓഫീസിൽ തിരക്കില്ലാത്തത് കാരണം വളരെ പെട്ടെന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞു കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഒരു ലാഘവത്വം എല്ലാവരിലും ഉണ്ടായിരുന്നു. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഉള്ളിൽ എന്തോ സ്തംഭിച്ചു നിൽക്കുകയാണെന്ന് പലപ്പോഴും തോന്നിയിരുന്നു. അതിപ്പോഴുമുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരുടെ സംസാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ തോന്നാതിരുന്നത്. അബ്ദുറഹിമാൻ സംസാരം തുടരുകയാണ്. അടിയോടി, അവളിങ്ങൾ പറയുന്നത് പോലെ നെഗളിപ്പുള്ള കുട്ടിയൊന്നുമല്ല, നല്ല ഒതുക്കവും അടക്കവും ഉള്ള ഒരു പെണ്ണ. എനിക്കവളെ നന്നായിട്ടറിയാം. ആരപ്പോ ഇത്ര വലിയ വമ്പത്തി, നമ്മുടെ രാമർക്ക് ചേരുന്ന ഒരു പെണ്ണ്. ഓളെ ആശാരം തീർത്തതാന്നുള്ളത് നേരാ, അത് ഓളുടെ കുഴപ്പം കൊണ്ടുമല്ല. അടിയോടി അസഹിഷ്ണുത കാട്ടി. ഞാരാന്ന് പറയടോ, പറ്റെങ്കിൽ ഇമ്മക്ക് രാമർക്ക് മാണ്ടി ആലോചിക്കാ. മണിയൂരുള്ള മന്ത്രവാദി ചെക്കൊട്ടില്ലേ, ഓർമ്മോള? രാമരുടെ ശ്രദ്ധ പെട്ടെന്ന് തിരിഞ്ഞു. പ്രിയപ്പെട്ട എന്തോ ഒന്ന് വഴിയിൽ നിന്നും കണ്ടുകിട്ടിയതുപോലെ ആഹ്ലാദം കൊണ്ടു. രാമർ ചോദിച്ചു, ആരാ? ഇഞ്ഞ് കേട്ടിട്ടുണ്ടാവും, മന്ത്രവാദി ചെക്കോട്ടി. ഓറുടെ ഒരേ ഒരു മോള, എനിക്കൊരെ നന്നായിട്ടറിയാം. ഓളെ ആശാരം തീർത്ത് പൊരയിലിരിക്കുകയാണ്. മറ്റൊന്നും പിന്നീട് രാമറുടെ ചെവിയിലെത്തിയില്ല. കൂടെയുള്ളവരോട് ശരിക്ക് യാത്ര പോലും പറയാതെ രാമർ രജിസ്റ്റർ ഓഫീസിന്റെ പടികൾ ഇറങ്ങുകയായിരുന്നു. രാമറുടെ തിടുക്കം കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു. പെട്ടെന്നിങ്ങനെ ഇയാൾക്ക് ആവേശം കയറാൻ എന്താണ് കാരണം? എന്താണ് ഉണ്ടായത് എന്ന് അവർ തിരക്കിയിട്ട് പോലും വ്യക്തമായ ഒരു മറുപടി നൽകുവാൻ നിൽക്കാതെ രാമർ കുഞ്ഞിക്കേളുവിന്റെ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. തിടുക്കപ്പെട്ട് കയറി വന്ന രാമറുടെ നേരെ കുഞ്ഞിക്കേളു ചോദ്യഭാവത്തിൽ നോക്കി. ഇമ്മക്കൊരു സ്ഥലം വരെ പോകണം, രാമർ പറഞ്ഞു. ഏടിയാ? അപ്പോൾ സംശയിച്ചുകൊണ്ട് രാമർ സൂചിപ്പിച്ചു, മണിയൂര്, ചെക്കോട്ടിന്ന് പറയുന്ന ആളുടെ പൊരയിലേക്ക്. എന്തിന്? ഓളെ കാണേ, ഓളുടെ ആശാരം തീർത്ത് പൊരയിലുണ്ടത്രേ, എനിക്കോളം വേണം, രാമർ തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് കുഞ്ഞിക്കേളു ചിരിച്ചു. രാമറെ, ഇഞ്ഞൊരു വശം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓളെ എന്തിനാ ആശാരം തീർത്തതെന്ന് നിനക്കറിയോ? ഓള് പൊരയിലുള്ള വിവരം എനിക്കറിയായിരുന്നു. നിന്നോട് പറയാതിരുന്നതാ ന്യായം. അതിൻ്റെ കാരണം എന്താന്ന് നിനക്ക് കേൾക്കണോ? രാമർ ചോദ്യഭാവത്തിൽ കുഞ്ഞിക്കേളുവിനെ നോക്കി. അയാൾ തുടർന്നു, ഓള് പെറൂല്ല. അക്കാരണം കൊണ്ട് ഓളുടെ മാഷ് വേറൊരു ബന്ധം തുടങ്ങി. അതിലൊരു കുട്ടിയുണ്ട്, അതറിഞ്ഞപ്പോളാ ഓളിങ്ങ് പോന്നത്. പെറാത്ത പെണ്ണിനെ നീ എന്തിനാ കൂട്ടിക്കൊണ്ടുപോരുന്നത്? രാമറിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അയാൾ പറഞ്ഞു, എനിക്ക് ഓളെ തന്നെ മതി, നമുക്ക് ഇന്ന് തന്നെ പോകാം. രാമറെ, ഇനി കുറച്ച് ആലോചിക്ക്. ഓള് നല്ല പെണ്ണാ, അതൊക്കെ ഞാനും സമ്മതിക്കുന്നു. പക്കെങ്കിൽ പെറാത്ത പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നാൽ ഇന്റെ സ്ഥിതി എന്താകും? കുഞ്ഞിക്കേളു ചോദിച്ചു. അതൊന്നും ഇപ്പൊ ആലോചിക്കേണ്ട, ഇമ്മക്കാടെ പോണോ? രാമർ വാശി പിടിച്ചു. അവൾ മടങ്ങിയെത്തിയത് തനിക്ക് വേണ്ടി തന്നെയാണെന്ന് അയാൾ ദൃഢമായി വിശ്വസിച്ചിരുന്നു. അല്ലെങ്കിൽ കുട്ടികളൊന്നുമില്ലാതെ അവൾ മടങ്ങി വരേണ്ട കാര്യമെന്ത്? ഇതാണ് വിധി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ കാണണം, എന്നിട്ട് പൊരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അയാളുടെ തീരുമാനം മാറ്റാൻ വേണ്ടി കുഞ്ഞിക്കേളു പറഞ്ഞു, പെറാത്തതിൻ്റെ പേരിൽ ആശാരം തീർത്ത പെണ്ണിനെ ഇഞ്ഞി കൂട്ടിക്കൊണ്ടു പോന്നാലും നാട്ടുകാരെന്നെ കളിയാക്കൂലേ രാമറെ? അതിനേക്കാളും വലിയ ചേപ്പറയുണ്ടോ? എന്നാൽ അതൊന്നും രാമറെ സ്പർശിച്ചതേയില്ല. അയാൾ പറഞ്ഞു, അതൊക്കെ ഞാൻ സഹിച്ചോളാം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
2: മുക്തകം നാല് വരിയിൽ അല്ലെങ്കിൽ ഒരു ശ്ലോകം കൊണ്ട് സമ്പൂർണമായ ഒരാശയം ആവിഷ്കരിക്കുന്നതിന് ഒറ്റ ശ്ലോകം എന്ന് പറയുന്നു. ചമൽക്കാര ഭംഗിയുള്ളതും അർത്ഥസാന്ദ്രമായതും ഭാവസമ്പുഷ്ടവും ആയിരിക്കണം ഇത്തരം ശ്ലോകങ്ങൾ. മുത്തുപോലെ സ്വയംപൂർണമായതും മൂല്യവത്തുമായിരിക്കുന്നതുകൊണ്ട് ഇവ മുക്തകങ്ങൾ എന്നും അറിയപ്പെടുന്നു. സംസ്കൃത സാഹിത്യ

സാഹിത്യത്തിൽ നിന്നും മലയാളം സ്വീകരിച്ച പല പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് മുക്തകം. കാവ്യാദർശത്തിലും സാഹിത്യദർപ്പണത്തിലും അവയ്ക്ക് നിർവചനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ വിരചിതമായ മണിപ്രവാള ലക്ഷണഗ്രന്ഥമായ ലീലാതിലകത്തിലെ ഉദാഹരണങ്ങൾ എല്ലാം തന്നെ മുക്തകങ്ങളാണ്. പിന്നീട് കൊടുങ്ങല്ലൂർ കളരിയിലൂടെയാണ് ഒറ്റ

0: ഇരിക്കുന്നത്. ഇക്കാലത്തും അക്ഷരശ്ലോക സദസ്സുകൾക്ക് വേണ്ടി പുതിയ മുക്തകങ്ങൾ രചിക്കപ്പെടുന്നുണ്ട്. മുക്തകങ്ങളോട് സമാനമായ കാവ്യരൂപമാണ് ഹൈക്കു. ജപ്പാനിൽ നിന്ന് വന്ന ഈ കാവ്യരൂപം 3 വരികൾ അല്ലെങ്കിൽ പദസമുച്ചയങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറുകവിതകളാണ്. സംസ്കൃതത്തിലെ മുക്തകങ്ങളെ സ്വീകരിച്ച അതേ മനസ്സോടെ മലയാളികൾ ഹൈക്കു കവിതയെയും സ്വീകരിച്ചിട്ടുണ്ട്. ഭാവസാന്ദ്രങ്ങളായ ഹൈക്കു കവിതകൾ എഴുതിയിട്ടുള്ള അഷിത ഹൈക്കുവിനെക്കുറിച്ച് അവതാരം എന്നൊരു ഹൈക്കു എഴുതിയിട്ടുണ്ട്. 3 അടിയാൽ സമസ്തവുമളന്ന് ചിരിക്കും വാമനനെ പോൽ ഹൈക്കു. ശ്ലോകങ്ങളുടെയും മുക്തകങ്ങളുടെയും സ്ഥാനത്ത് ഇന്ന് ഹൈക്കുവും കുഞ്ഞു കവിതകളും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ജാതിയെപ്പറ്റിയുള്ള ഒരു ഹൈക്കു. പറമ്പിൽ വളർന്നിരുന്ന ജാതിയെ പറിച്ചെടുത്ത് മനസ്സിൽ നട്ടതിൻ്റെ പിറ്റേന്നാണ് മനുഷ്യൻ മരിച്ചത്. ഹൈക്കു കവിതകൾ മലയാളത്തിൽ വ്യാപകമാകുന്നതിന് മുൻപ് കുഞ്ഞു കവിതകളിലൂടെ മലയാളിയെ രസിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണിമാഷ്. മുട്ടായിക്ക് ബുദ്ധി വച്ചാൽ ബുദ്ധിമുട്ടായി, മത്തായിക്ക് ശക്തി വച്ചാൽ ശക്തിമത്തായി എന്നിങ്ങനെയുള്ള കുട്ടിക്കവിതകളും, വലിയൊരു ലോകം നന്നാകാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ സ്വയം നന്നാവുക എന്നിങ്ങനെയുള്ള തത്വചിന്തകളും കുഞ്ഞു കവിതകളിലൂടെ കുഞ്ഞുണ്ണിമാഷ് നൽകുന്നു. ഇത്തരം ചെറുകവിതകളുടെ കൂട്ടത്തിലേക്ക് ബാലസാഹിത്യകൃതികളും അടുത്ത കാലത്തായി ക്യാപ്സ്യൂൾ കവിതകളും മുതൽക്കൂട്ടാകുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ₹30 കോടി
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 2 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 6238599960.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അടുത്ത മാസം 30 മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484-298-3103.
2: നീ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
3: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
2: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
1: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? ലുക്ക് അറ്റ് ദിസ്! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. വെറും 3 ദിവസം മാത്രം, ശനി, ഞായർ, തിങ്കൾ, രാത്രി 12 വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലോ.
0: ഇനി ഇന്നത്തെ FN ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് SEBI? ഉത്തരം, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് SEBI. ഇന്ത്യയിലെ

സെക്യൂരിറ്റീസിന്റെയും മൂലധന വിപണികളുടെയും മേൽനോട്ടം, നിയന്ത്രണം, വികസനം എന്നിവ ഉറപ്പാക്കുന്ന സ്ഥാപനവും അതോറിറ്റിയുമാണ് ഇത്. ഇതിന്റെ പ്രധാന ജോലി നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ന്യായമായ വ്യാപാര രീതികൾ ഉറപ്പാക്കുകയുമാണ്. 1988 രൂപീകരിച്ച സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് NK വിജയൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം. 6:32 റീഗൽ ജുലീസ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഉള്ളൂർ പരമേശ്വരയ്യരുടെ ശ്രീകൃഷ്ണ ദശകം എന്ന കവിത. 6:85 മുതൽ 7:25 വരെ FN ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 ഓണം കവിതാ നേരം. 7:05 ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശരി. 7:35 FN ഡയറിയിൽ സമകാലികം, മാറുന്ന ഇന്ത്യൻ ബഹിരാകാശ രംഗം. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

0: In northern Odisha, more than 13.44 lakh people in seven districts have been affected, with nearly 4.87 lakh evacuated. In Baleswar, river levels are receding, though several villages continue to face difficulties. Relief, rescue and restoration operations remain underway. Prakash Das for Akashvani News, Bhubaneswar.
1: India's Teresa Jolly and Gayatri Gopichand have etched their names in history by clinching the bronze medal at the BWF Badminton World Championships. They have become only the second Indian women's doubles pair to win a World Championship medal, following in the footsteps of Jwala Gutta and Ashwini Ponnappa. The Indian duo went down fighting against top seeds and defending champions Liu Sheng Shu and Tan Ning of China in the semi-final at the Indira Gandhi Indoor Stadium in New Delhi. Teresa and Gayatri made a spirited start by taking the opening game 21-18 before the Chinese pair rallied to win the next two games 21-13 and 21-8. Talking to media, Gayatri and Teresa expressed delight after clinching the bronze medal at the championships. Kochi-based Cochin Shipyard Limited has delivered the third anti-submarine warfare shallow watercraft Mangrol to the Indian Navy. The Defence Ministry said this ship comprises over 80% indigenous content. This ship is equipped for underwater surveillance, anti-submarine warfare operations in coastal waters, low-intensity maritime operations, along with mine warfare capabilities. It said the ship stands as a testament to the growing strength of the indigenous defense manufacturing ecosystem. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi interacts with office bearers of the BJP in New Delhi, stresses on strengthening organization and deepening connect with the people. Centre announces high-level committee to resolve Gorkha issue after Home Minister holds high-level meeting with senior Gorkha leaders in Siliguri. External Affairs Minister Dr. S. Jaishankar says India-Bangladesh ties have to be based on mutual interests. BJP to launch month-long nationwide Seva Sankalp Abhiyan to mark Prime Minister Modi's birthday to highlight his commitment to public service. BRICS youth ministers adopt joint statement to expand opportunities for young people in education, skills, entrepreneurship, innovation and social development. And in BWF Badminton World Championships, Indian women's doubles pair of Teresa Jolly and Gayatri Gopichand clinches historic bronze medal. That is all in the news at 9. Good night.
2: ഓണം കഥാവേള. ഇന്ന് ഓണം കഥാവേളയിൽ പി സുരേന്ദ്രൻ എഴുതിയ കഥ ഐമുട്ടിയാക്ക.
3: എന്റെ വീട്ടിൽ ലാൻഡ് ഫോൺ കിട്ടിയ ദിവസമാണ് ഐമുട്ടിയാക്ക എന്നെ കാണാൻ വന്നത്. ഞാൻ മൂപ്പരെ കണ്ടിട്ട് കുറച്ചു കാലമായിരുന്നു. പുതിയ വീട് വെച്ചതിൽ പിന്നെ ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് പോയിട്ടേയില്ല. ജന്മനാടിനോട് വലിയ ആഭിമുഖ്യമൊന്നും ഇന്നെനിക്കില്ല. ജനിച്ച വീട് എന്നേ വിറ്റുപോയി. അത്രമേൽ വേണ്ടപ്പെട്ടവരാരും ബന്ധുക്കളായി എനിക്കവിടെയില്ല. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് യാത്ര പറയാനാണ് ഐമുട്ടിയാക്ക വന്നത്. വന്നയുടനെ തലേക്കെട്ടഴിച്ച് എന്നെ ചേർത്ത് പിടിച്ചു. വയസ്സ് 75 കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഏറനാടൻ മുസൽമാൻ്റെ കൈക്കരുത്തിന് യാതൊരു മാറ്റവുമില്ല. ഐമുട്ടിയാക്ക എന്നെ ആശ്ലേഷിച്ചപ്പോൾ ചെമ്പകപ്പൂവിൻ്റെ മണം എന്നെ വന്ന് തൊട്ടു. അന്നേരം ജനിച്ച വീടും മുറ്റവും കൺമുമ്പിൽ നിറഞ്ഞു. ചെമ്പകമരത്തിനുമേൽ മഴ പെയ്യുന്നു. പൂവിതൽ കുഴിഞ്ഞു വീഴുന്നു. മുറ്റത്ത് നിറയുന്ന മഴവെള്ളത്തിനുമേൽ പൊങ്ങിക്കിടക്കുന്നു. പേര് മറന്നുപോയ എത്രയോ പൂക്കളുടെ മണം നിറയുകയാണ്. ഐമുട്ടിയാക്ക, ഞാൻ വിളിച്ചു. വിഷുക്കാലം മനോഹരമാക്കിയത് ഐമുട്ടിയാക്കയായിരുന്നു. ചെമ്പുകുടത്തിൽ നിറച്ചു വച്ച കശുവണ്ടി വാങ്ങാൻ ആ മനുഷ്യൻ വരുന്നത് നോക്കി ഉമ്മറത്തിൻ്റെ മേൽ കാത്തിരുന്ന കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കാർഷിക വിളകൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് അരിഷ്ടിച്ച് ജീവിച്ചതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. സൂക്ഷിച്ചു വയ്ക്കാൻ പണമൊന്നും ബാക്കിയുണ്ടാവില്ല. പുതുവസ്ത്രങ്ങൾ കിട്ടുന്നതേ അപൂർവം. വീട്ടിലിടാൻ മൂടുപിഞ്ഞ ട്രൗസറേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പല കൂട്ടുകാരും തോർത്തുമുണ്ട് ഉടുത്ത് നടന്നവരാണ്. ഷർട്ട് എന്നത് പുറത്തു പോകുമ്പോൾ മാത്രം ഇടാനുള്ള ആഡംബര വസ്തുവായിരുന്നു. മിഠായിയുടെ രുചിയൊക്കെ അറിഞ്ഞത്.

അപൂർവമാണ്. കാരപ്പഴവും മുള്ളും പഴവും ഒക്കെ ആയിരുന്നു പ്രകൃതി തന്ന മിഠായികൾ. ചോരൻകുന്നിൽ നിന്ന് വരുന്ന വവ്വാലുകൾ പറമ്പിൽ പറങ്കിമാങ്ങ ഈമ്പിയിടുമ്പോൾ വല്യമ്മ പറയും, ചോരൻകുന്നിലെ പറങ്കിയാങ്ങ പഴുത്തല്ലോ. അവിടെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കുറച്ച് കുന്നിറമ്പ്, അതിൽ നിറയെ പറങ്കിമാവായിരുന്നു. കുട്ടിമാമയ്ക്കൊപ്പം പറങ്കിമാങ്ങ പറിക്കാൻ പോയാൽ അണ്ടി വിറ്റു കിട്ടുന്ന പൈസയിൽ ഒരു ചെറിയ പങ്ക് വിഷുപ്പടക്കത്തിനായി മാറ്റിവെക്കും. പറങ്കിയണ്ടി വാങ്ങാൻ അയമുട്ടിയാക്ക വരും. പറങ്കിയണ്ടി ശേഖരിക്കാനുള്ള ചാക്കും തൂക്കാനുള്ള വെള്ളിക്കൂലുമായാണ് മൂപ്പര് വരുന്നത്. മഠത്തിലെ നാട്ടുമാവുകളിൽ മാങ്ങ പഴുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മാമ്പഴത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നത് കാക്കകളാണ്. മാമ്പഴം അവ കൊത്തിക്കൊണ്ടുവരും. പിന്നെ മഠത്തിലെ പറമ്പിലേക്കുള്ള ഓട്ടമാണ്. അപാരമായ രുചി വൈവിധ്യമായിരുന്നു അവിടുത്തെ നാട്ടുമാവുകൾക്ക്. ഏറെ ഉയരമുള്ളവയായിരുന്നു മഠത്തിലെ നാട്ടുമാവുകൾ. അതിൻ്റെ കൊമ്പിൽ കയറി മാമ്പഴം വീഴ്ത്താൻ അയമുട്ടയ്ക്കാക്കേ പറ്റൂ. അപൂർവമായി മൂപ്പർ ഞങ്ങളെ മാവിൻ ചോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്ലാത്തപ്പോഴൊക്കെ കാറ്റ് വരുന്നതും കാത്ത് ഞങ്ങൾ മാവിൻ ചോട്ടിലുണ്ടാവും. ഉസ്കൂൾ അടച്ചാൽ കൂടുതലും അവിടെ തന്നെ. മാവിൻ ചോട്ടിൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകളില്ല. ഒന്ന് കിട്ടിയാൽ എല്ലാവർക്കുമായി പങ്കിടണം. നാട്ടുമാവിൻ ചോട്ടിൽ മാമ്പഴത്തിൻ്റെ മധുരം കൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും അതിരുകൾ മായും. അബുവിനും വീരാനും വസുമതിക്കും ചൂലനും കുഞ്ഞുണ്ണി നമ്പൂതിരിക്കും ഒരേ മാമ്പഴം. ഒന്ന് കടിച്ചിമ്പി മറ്റേയാൾക്ക് കൈമാറും. അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു സ്നേഹത്തിൻ്റെ പൂപ്പടങ്ങൾ. ഞങ്ങൾ കുട്ടികൾ പ്രത്യേകമായി സൂക്ഷിക്കുന്ന കശുവണ്ടിയുണ്ട്. അത് വവ്വാലുകൾ നീരുകുടിച്ച് പറമ്പിലെ മരങ്ങളുടെ താഴെയിടുന്ന കശുമാങ്ങച്ചണ്ടിയിൽ നിന്ന് ഇരിഞ്ഞെടുക്കുന്നതാണ്. അത് കിഴിക്കെട്ടി സൂക്ഷിക്കും. അതിന് പ്രത്യേക വില തരും അയമുട്ടിയാക്ക. കാരിരുമ്പിൻ്റെ കരുത്തായിരുന്നു ആ അയമുട്ടിയാക്കയ്ക്ക്. ഷർട്ടൊന്നും ധരിച്ചിരുന്നില്ല. ഷർട്ടിടാതെ മഞ്ചേരിയങ്ങാടിയിലേക്ക് അദ്ദേഹം നടന്നുപോകും. ആ നടത്തത്തിന് അസാധാരണ താളമുണ്ടാവും. വഴിയോരങ്ങളിലൊക്കെ ചുമടി താങ്ങികൾ ഉണ്ടായിരുന്ന കാലമാണത്. ആരുടെയും സഹായമില്ലാതെ ഭാരം കയറ്റാനും ഇറക്കാനും സാധിക്കും. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ചുമട് താങ്ങികൾ വലിയ തറവാട്ടുകാർ കൊടുക്കുന്നതാണ്. അവരുടെ പേര് ചുമട് താങ്ങികളിൽ കൊത്തിവെച്ചിരിക്കും. അയമുട്ടിയാക്ക ശിരസിൽ വഹിക്കുന്ന ഭാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിൽക്കാലത്ത് എനിക്ക് അത്ഭുതമായിരുന്നു. 4-5 കിലോമീറ്ററാണ് നടത്തം. ചെരുപ്പിടാതെയുള്ള നടത്തം. ആ പാദങ്ങൾക്കടിയിൽ കരിങ്കൽ കഷ്ണങ്ങൾ പൊടിഞ്ഞ് തകരുമായിരിക്കും. ആ ചുമലിൻ്റെ കരുത്ത് ഞാനും ഒരിക്കൽ അനുഭവിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഒരു ഡോക്ടറെ കാണാനും മഞ്ചേരി അങ്ങാടിയിലേക്ക് തന്നെ പോകണം. എൻ്റെ കാലിൽ ഒരു കുരു വന്ന് പഴുത്തു വീർത്തപ്പോൾ അയമുട്ടിയാക്ക തന്നെയാണ് എന്നെ ചുമലിലേറ്റി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. വഴിനീളെ ഞാൻ കരഞ്ഞു. ഇത് കരയല്ലേ കരയല്ലേ എന്ന് പ്രാർത്ഥന പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടുമിരുന്നു. എൻ്റെ കണ്ണീരു ഉണക്കാനായി അദ്ദേഹം മേടിച്ചു തന്ന ചക്കരമിഠായിയുടെ മധുരവും നാവിൽ മായാതെ കിടക്കുന്നു. അയമുട്ടിയാക്കയെ പോലുള്ളവർ അസാധാരണ പ്രതിഭകൾ തന്നെയായിരുന്നുവെന്ന് പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിലും അവർ പഠിച്ചിട്ടില്ല. എന്നിട്ടും അവർ മനസ്സുകൊണ്ട് കൂട്ടുന്ന കണക്ക് മറ്റൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. ഞാനാണെങ്കിൽ കണക്കിലൊരു മണ്ടനായിരുന്നു എന്നും. കണക്കൊരു കലയാണ്. അത് വഴങ്ങിക്കിട്ടുന്നത് ഒരു ഭാഗ്യമാണെന്നും കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോസഫ് ചെറുവത്തൂരിൻ്റെ വിസ്തൃത മനപ്പാടത്തിലെ പട്ടികകൾ എത്രയോ ആവർത്തി ചൊല്ലിപ്പഠിച്ചിട്ടും മറന്നു പോയവനാണ് ഞാൻ. കണക്കിലെ എൻ്റെ മണ്ടത്തരങ്ങളൊക്കെ കരുണാകരൻ മാഷിൻ്റെ ചൂരൽ പ്രഹരം തുടകളിൽ ചുവന്ന വള്ളികളായി പടർന്ന് കയറിയിട്ടുണ്ട്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ അയമുട്ടിയാക്കയോട് ചോദിച്ചു, അയമുട്ടിയാക്കയുടെ കണക്ക് എന്നെയും പഠിപ്പിച്ചു തരുമോ? അതിന് ഞാൻ മേസ്റ്ററല്ലോ. കുഞ്ഞൂട്ടനെ പഠിപ്പിക്കാൻ മേസ്റ്റർമാരില്ലേ? അയമുട്ടിയാക്ക എന്നെ കണക്ക് പഠിപ്പിച്ചാൽ കരുണാകരൻ മാഷിൻ്റെ തല്ല് കൊള്ളണ്ടല്ലോ. അത് കേട്ട് അയമുട്ടിയാക്ക ഒരുപാട് ചിരിച്ചു. പിന്നെ ആരോടൊന്നില്ലാതെ പറഞ്ഞു, കണക്കാരും പഠിപ്പിക്കണതല്ല, താനേ പഠിക്കണതാണ്. അത് പറയുമ്പോഴുള്ള ശബ്ദം മറ്റ് ആരുടേതോ ആണെന്നെനിക്ക് തോന്നി. അപ്പറഞ്ഞതിൻ്റെ പൊരുളറിയാൻ കാലമെത്ര വേണ്ടി വന്നു.

0: അവരൊക്കെ പഠിച്ച കണക്കുകൊണ്ട് അവർക്കറിയുന്ന മനുഷ്യരുടെ കണക്കുകൾ പിഴയ്ക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. കച്ചവടത്തിലെ ആ സത്യസന്ധത വിസ്മയം തന്നെയായിരുന്നു. അവരുടെ കണക്കുകൾ സ്നേഹത്തിൻ്റെ പര്യായങ്ങളുമായിരുന്നുവെന്ന് പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയമുട്ടിയാക്ക ഒരു ഗ്രാമത്തെ മുഴുവൻ സ്നേഹത്തിൻ്റെ പേശീബലം കൊണ്ട് തിരുത്തിയതും കുട്ടിക്കാലത്ത് ഞാൻ കേട്ട പുരാവൃത്തമാണ്. അതിൻ്റെ ആഴമറിയാനും എനിക്ക് കുട്ടിക്കാലം പിന്നിടേണ്ടി വന്നു. സെയ്തൽവ്യാക്ക എന്നൊരു ഭ്രാന്തരുണ്ടായിരുന്നു ഞങ്ങളുടെ ദേശത്ത്. ഞങ്ങൾ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടമായിരുന്നു സെയ്തൽവ്യാക്ക. ആരെയും ഉപദ്രവിക്കാത്ത ഭ്രാന്തൻ, വിശപ്പിൻ്റെ ഭാഷ മാത്രം അറിയാവുന്ന ഒരാൾ. ആരെ കണ്ടാലും ഇക്ക് പൈക്കണോ ഇക്ക് പൈക്കണോ എന്ന് മാത്രം പറയും. എത്ര തിന്നാലും നിറയാത്ത വയറ്. മാരിയാട്ടെ ഭഗവതിക്കാവിൽ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി വലം വയ്ക്കുമ്പോൾ സെയ്തൽവ്യാക്കയും അവർക്കൊപ്പം വലം വെച്ചു. അതൊരു സാമുദായിക സംഘർഷത്തിലേക്ക് എത്തേണ്ടതായിരുന്നു. പെട്ടെന്ന് അയമുട്ടിയാക്ക അവിടെ എത്തി. ഭ്രാന്തൻ സെയ്തൽവ്യാക്കയെ പിടിച്ചുകൊണ്ടുപോയി. ഭ്രാന്തനോട് പൊറുക്കാത്തൊരു ഭഗവതിയും ഉണ്ടാവൂല, എന്നിട്ടല്ലേ നിങ്ങളൊക്കെ. ആ പറച്ചിൽ ഒരു മുഴക്കമായി എൻ്റെ ദേശത്തു നിന്നു പല കാലങ്ങളിൽ. അയമുട്ടിയാക്കയ്ക്ക് അറിയാത്ത ജോലികളൊന്നും ഇല്ലായിരുന്നു. ആര് സഹായം ചോദിച്ചാലും വയ്യെന്ന് പറയില്ല. തൊഴിലിനെ ജീവനോപാധിയായി മാത്രമല്ല അയമുട്ടിയാക്കയെ പോലുള്ളവർ കണ്ടത്. ആയുസ്സും ആരോഗ്യവും അപനു വേണ്ടിയുള്ളതാണ് എന്നതായിരുന്നു അവരുടെ ജീവിത ദർശനം. മഴ വീഴുന്നതോടെ കശുവണ്ടിക്കാലം കഴിയും. പറങ്കിമാങ്ങ ആർക്കും വേണ്ടതാവും. മഴക്കാലമായാൽ ഞങ്ങൾ കശുവണ്ടി ചുട്ട് പരിപ്പെടുത്തു തിന്നും. ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ പൊളിക്കാൻ വരുന്നതും അയമുട്ടിയാക്കയായിരുന്നു. മൂപ്പര് ഉസ്കൂളില്ലാത്ത ദിവസം വരാനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. പാരക്കൂലുകൊണ്ട് അയമുട്ടിയാക്ക തേങ്ങ പൊളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ മൂപ്പരുടെ ചുറ്റും കൂടും. തേങ്ങ പൊളിച്ചുകൊണ്ട് കഥ പറയും. കൊണ്ടോട്ടി നിറച്ചയ്ക്ക് പോയ കഥ, മമ്പുറത്ത് പോയ കഥ. ആ കഥകളിലൊക്കെ ചക്കര ജിലേബി തിന്ന വിവരണമുണ്ടാവും. ഞങ്ങളുടെ നാവിൽ വെള്ളമൂറും. ഞാനൊരു മധുരപ്രിയനായിരുന്നു. ഇക്കും ചക്കര ജിലേബി കൊണ്ടുതരുമോ എന്ന് ഞാൻ ചോദിക്കും. അടുത്ത കൊല്ലം കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പോയി വരുമ്പോൾ കൊണ്ടുതരാമെന്ന് പറയും. ആ ചക്കര ജിലേബി ഒരിക്കലും കിട്ടലുണ്ടായില്ല. കൂട്ടിയിട്ട പഴയ തേങ്ങകൾ പൊഴിക്കുമ്പോൾ പൊങ്ങുള്ളത് മൂപ്പർക്കറിയാം. ആ തേങ്ങ പൊട്ടിച്ച് ഞങ്ങൾക്ക് പൊങ്ങ് തരും. ഞങ്ങൾ വല്ലാതെ നിർബന്ധിച്ചാൽ ചെറിയ ചെന്തെങ്കിൽ കയറി ഇളനീരിട്ട് തരും. ആ ഇളനീർ സ്നേഹമാണ് ഇപ്പോൾ എന്നെ തേടി വന്നത്. കുഞ്ഞുട്ടാ എന്ന് വിളിച്ചത്. അയമുട്ടിയാക്കയുടെ കയ്യിൽ ഒരു കായസഞ്ചി ഉണ്ടായിരുന്നു. അത് തിണ്ണമേൽ വെച്ച് മൂപ്പരിരുന്നു. ഹജ്ജിന് പോകുമ്പോൾ എല്ലാ കടവും വീട്ടണ്ടേ കുഞ്ഞുട്ടാ. അനക്കും ഒരു കടം വീട്ടാനുണ്ട്. ജന്മനാട്ടിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് എന്നെ തേടി വന്നത് ഏത് കടം വീട്ടാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നേരം അയമുട്ടിയാക്ക ആ കായസഞ്ചി എനിക്ക് നേരെ നീട്ടി. അതിൽ 2 പൊതികളുണ്ടായിരുന്നു. ഒന്നിൽ ചക്കര ജിലേബി, മറ്റേതിൽ തേങ്ങാപ്പൊങ്ങും.
1: അയമുട്ടിയാക്ക പി സുരേന്ദ്രൻ എഴുതിയ കഥയാണ് കേട്ടത്. അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.

0: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം.
1: ആകാശവാണി കൊച്ചി FM 102.3.

നാളെ രാവിലെ 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, മധു ബാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ, ഓർമ്മ ചിന്തന.

5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി. 6:50 കാർഷിക ജീവനം, പൂത്തുനിൽക്കും നിത്യവരുമാനം. ആദായകരമായ രീതിയിൽ അലങ്കാര ചെടികൾ വളർത്തുന്ന ആലുവ കോമ്പാറയിലുള്ള സുമി ശ്യാംരാജിന്റെ അനുഭവങ്ങളും ചിന്തകളും.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റും 34 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വടക്കുനാഥൻ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, രവീന്ദ്രൻ്റെ സംഗീതം.

ചിത്രം മയിൽപ്പേലി, യേശുദാസ് പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം KP ഉദയഭാനു.

ചിത്രം ഗുരു. എസ് രമേശൻ നായരുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഗായകർ യേശുദാസ്, രാധിക തിലക്.

വരികൾ ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ. പ്രണാമം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

ഗായിക ചിത്ര, രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം വിദ്യാധരൻ, ചിത്രം ഡൊമിനിക് പ്രസന്റേഷൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിറിലെ.
1: സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ആജ് ഹം ആപ്കേ ലിയേ ലായേ ഹേ ശ്രീ ശ്രേയസ് നാരായണൻ ദ്വാരാ പ്രസ്തുത് കർണാടക ശാസ്ത്രീയ ഗായൻ. ശ്രീ ശ്രേയസ് നാരായണൻ ആകാശവാണി കെ ടോപ് ഗ്രേഡ് കർണാടക ശാസ്ത്രീയ ഗായക് ഹേ. വേ അപ്നേ പ്രഭാവശാലി ആവാസ്, ഗഹൻ സംഗീത് ജ്ഞാൻ തഥാ കർണാടക സംഗീത് പരമ്പരാ കെ പ്രതി അടൂട് സമർപ്പണ കെ ലിയേ ജാനേ ജാതേ ഹേ. ഉൻഹോനെ പ്രാരംഭിക് സംഗീത് ശിക്ഷ മുത്തുസ്വാമി ദീക്ഷിതർ കി പരമ്പരാ സെ ജുഡേ സ്വർഗീയ എ അനന്തരാമൻ അയ്യർ കെ മാർഗദർശൻ മേ പ്രാപ്ത് കി. ഇസ്കെ പശ്ചാത് ഉൻഹോനെ പ്രൊഫസർ MA വേണുഗോപാൽ തഥാ സ്വർഗീയ PS നാരായണ സ്വാമി സെ പ്രശിക്ഷൺ പ്രാപ്ത് കിയാ, ജിൻകെ മാർഗദർശൻ നേ ഉൻകെ സംഗീത് ജീവൻ കോ ആകാർ ദിയാ. കഴിഞ്ഞ ദശകോ കെ സംഗീത സഭാവോ കെ അനുഭവ കെ സാത്ത് ശ്രീ ശ്രേയസ് നാരായണൻ നെ ഭാരത് ഓർ വിദേശോ കെ പ്രതിഷ്ഠിത് സംഗീത് സമാരോഹോ ഏവം സാംസ്കൃതിക് മഞ്ചോ പർ വ്യാപക രൂപ സെ അപ്നി പ്രസ്തുതിയാ ദി ഹൈ. കർണാടക സംഗീത് കെ ക്ഷേത്ര മേ ഉൻകെ ഉത്കൃഷ്ട യോഗദാൻ കെ ലിയെ ഉൻഹെ അനേക സമ്മാൻ ഓർ പുരസ്കാർ പ്രാപ്ത് ഹുയേ ഹൈ തഥാ വേ സംഗീത് സമീക്ഷകോ ഓർ സംഗീത് പ്രേമിയോ ദോനോ കെ ബീച്ച് അത്യന്ത് സമ്മാനിത് ഹൈ. അപ്നെ സഫൽ സംഗീത് ജീവൻ കെ അതിരിക്ത് ഉൻഹോനെ ശിക്ഷണ ഏവം ശൈക്ഷണിക് ഗതിവിധിയോ കെ മാധ്യമ സെ സംഗീത് ശിക്ഷാ കെ ക്ഷേത്ര മേ ഭി മഹത്വപൂർണ യോഗദാൻ ദിയാ ഹൈ. ആജ് രാത് കെ പ്രസാരണ മേ ഇൻകെ സാത്ത് സംഗത് കർ രഹേ ഹൈ വയലിൻ പർ ശ്രീമതി SR രാജശ്രീ, മൃദംഗം പർ ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് ഓർ ഘട്ടം പർ ശ്രീ വൈക്കം N ഗോപാലകൃഷ്ണൻ.
2: This is Akashwani. In tonight's national program of music, we bring you a Carnatic vocal concert by Shri Shreyas Narayanan. Shri Shreyas Narayanan is a top-grade Carnatic vocalist of Akashwani, known for his powerful voice, musical depth, and steadfast commitment to the Carnatic music tradition. He received his initial training under late A. Anandaraman Iyer of the Muthuswami Deekshithar lineage, followed by advanced tutelage under Professor M.A. Venugopal and late P.S. Narayanaswamy, whose guidance shaped his distinguished musical career. With several decades of concert experience, Shri Shreyas Narayanan has performed extensively at prestigious music festivals and cultural platforms across India and abroad. He has received numerous honors and recognitions for his contributions to Carnatic music and enjoys the admiration of music critics and rasikas alike. In addition to his concert career, he has made significant contributions to music education through teaching and academic engagement. In tonight's program, he will be accompanied by Shrimati SR Rajashree on the violin, Shri A. Balakrishna Kamath on the mridangam, and Shri Vaikam N. Gopalakrishnan